0: കണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തി അവന്റെ ബാഗും മറ്റുമൊക്കെ ചെക്ക് ചെയ്തു. അപ്പോ അവന് നമ്മൾ രക്ഷിതാവോട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കലാണ് ഇവന്റെ ഫസ്റ്റ് സ്വഭാവം ഉണ്ടായത്. പിന്നെ അതീ മുണ്ടുമില്ല, റൂം അടച്ചിരിക്കല്. അപ്പൊ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു ആള് ഇങ്ങനെ സ്കൂളിൽ പുറത്തുനിന്ന് ഇപ്പൊ ഇങ്ങനെ കമ്പനിയായി അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്.
1: ആ ഇതിലിപ്പോ നിങ്ങള് നിങ്ങളുടെ യൂണിഫോമിൽ അല്ലാത്ത ചില സെർച്ചുകളും മഫ്തിയിലുള്ള പോക്കും അന്വേഷണമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ
0: ഉണ്ടാവും.
1: എന്തെങ്കിലും കെണി വെച്ച് പിടിച്ച എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ?
0: മഫ്തിയിൽ പിടിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങള് പിന്നെ വളരെ ബുദ്ധിമുട്ടില്ല, നമ്മള് ക്ലോസറ്റ് ഒന്നും മറ്റൊക്കെ സംഭവം ഇത് ഡ്രോപ്പ് ചെയ്ത സമയത്ത് എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: ആ
0: പിന്നെ
1: തെളിവ് വേണമല്ലോ അല്ലേ, പിടിച്ചതിനുള്ള തെളിവ് വേണമല്ലോ.
0: തെളിവ് ഇല്ലാതെ നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ല. അപ്പോ ഞങ്ങള് വളരെ കഷ്ടപ്പെടുന്ന പല കേസുകൾ എടുത്തിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ ഡോറ് പൂട്ടിയിട്ട് ബാത്റൂമിലൊക്കെ ഡ്രോപ്പ് ചെയ്യും. ഞങ്ങളത് അങ്ങനെയുള്ള പിന്നെ എടുക്കും, കുറച്ചങ്ങ് കുറച്ച് കിട്ടിയാലേ കേസ് എടുക്കാൻ പറ്റൂ.
1: നല്ല വളരെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ഈ നിയമപരിമിതിയിൽ അളവിൻ്റെ പരിമിതിയിലൊക്കെ കൈവീശി നല്ല മസിലൊക്കെ കാണിച്ച് ഗുണ്ടായിസം കാണിച്ച് ഇറങ്ങിപ്പോണ ആളുകളൊക്കെ ഒരുപക്ഷെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ.
0: കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ച് ചിലപ്പോൾ നമ്മള് പിന്നെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങള് വീട്ടിലെത്തുന്നു, പക്ഷെ അവര് ചിലപ്പോ നശിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഡോറ് പൊട്ടി ഇത് ചെറിയ സാധനങ്ങളായിരിക്കും. ഈ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിന്നെ മയക്കുമരുന്ന് വെച്ചാല് LSD, MDMA, മെത്താഫിറ്റമിൻ പോലത്തെ പെട്ടെന്ന് നശിപ്പിക്കാനും പറ്റും, പിന്നെ ഇതേപോലെ ഒളിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് അതിന്റെ കേസ് പിടിച്ച് നമ്മള് കോടതിയിൽ ഹാജരാക്കിയ ഞങ്ങള് ഓഫീസിലെത്താൻ നമ്മള് ചിലപ്പോൾ ജാമ്യം എടുത്ത് നമ്മള് മുന്നോട്ട് നെഞ്ചും വിരിച്ച് പിന്നെ താജുദ്ദീൻ പറഞ്ഞപോലെ പോകുന്നുണ്ടാവും.
1: ആ അത് അതൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ഉണ്ടല്ലോ, സ്ലോ മോഷനൊക്കെ ഇട്ട് BGM ഒക്കെ കൊടുത്ത്.
2: അതെ,
1: ഇത് ഇത് പിടി ഇതില് എന്നെ ഇറക്കാനുള്ള വൻ വക്കീലന്മാരും വൻ മാഫിയകളൊക്കെ ഉണ്ടാവും അല്ലേ സുഹൈൽ?
0: ഉണ്ട്, മാഫിയകളൊക്കെ ഉണ്ട്.
1: ഓക്കെ, പിന്നെ
0: ഞങ്ങളിപ്പോ ഈ അടുത്ത കാലത്ത് ഞങ്ങളെ വെച്ച് ആരും ഹിന്ദിക്കാരെ ഞങ്ങൾ പിടിക്കും. ഈ അന്യ സംസ്ഥാന ഹിന്ദി
1: തൊഴിലാളികൾ
0: അവരെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചാൽ ആരും ജാമ്യത്തിന് ഉണ്ടാവില്ല, പിന്നെ ഞങ്ങൾ സഹായം ചെയ്യും. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഹൈക്കോടതി വക്കീലും സുപ്രീം കോടതി വക്കീലൊക്കെയാണ് അവർക്ക് വേണ്ടി ജാമ്യത്തിന് വരുന്നത്. ഞങ്ങൾ ആരും കാണുമ്പോൾ ആശയം ഉണ്ടായില്ലേ.
2: ഇത് ശരിക്കൊരു മാഫിയ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായൊരു തെളിവാണ്, ഒരു സാഹചര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ?
0: സത്യം അതൊക്കെ ഞങ്ങൾ ഇപ്പോ താജുക്ക് പറഞ്ഞില്ല, കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേപോലെ പരിപാടിക്ക് ഞാൻ സെറ്റാക്കി ഇരുന്നതാണ്. അപ്പൊ പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി, അപ്പോ ഹിന്ദിക്കാർ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാ സംഭവിച്ചാല് അവര് വെറും ഇവിടെ എത്തിക്കല് മാത്രാണ് സാധനം. അത് എത്തിച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് അവരെ ലോഡ്ജിൽ വെച്ചിട്ട് ആ താക്കോൽ അവിടെ വെച്ചിട്ട് അവരങ്ങ് പോകും. പിന്നെ വേറെ ടീം വന്നിട്ടാണ് അത് കൈകാര്യം ചെയ്യാം.
1: അതിലിപ്പോ സുഹൈൽ പറഞ്ഞ ഞാൻ ഈ ആളുകൾക്ക് നമ്മൾ സുഹൈൽ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്കിപ്പോൾ സുഹൈൽ സാറേ എന്നൊക്കെ വിളിക്കുന്നത് അതിലേറെ പ്രശ്നമാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് അത്രയും ഇൻറ്റിമസി ഉള്ള മനുഷ്യന്മാരെ വിളിച്ചിട്ട് സുഹൈൽ സാറേ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു കൃത്രിമത്വം വരും. അതുകൊണ്ടാണ് ആള് അങ്ങനെ വേറെ ലെവൽ
2: സ്വാഭാവികത കീപ്പ് ചെയ്യണല്ലോ.
1: ആ അല്ലെ, പിന്നെ സുഹൈൽ അൽപുലി എന്നൊക്കെ പറയണം, എന്നാലും പ്രശ്നമല്ല.
2: എനിക്ക് തോന്നുന്നത് ഞാനും താജൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ. പലപ്പോഴും നമ്മൾ സ്കൂളുകളിൽ നിന്നാണ് ഈ ഒരു ലഹരിയുടെ സ്റ്റാർട്ടിങ്. എനിക്കിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു കേസ് ഉണ്ടായി, 6-ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു സിഗരറ്റ് കൊണ്ടുവന്ന് 4-5 പേരെ ഇത്ത പുകലെടുത്തിട്ട് ഹാൻഡ്സ് വെക്കും പോലെ വെച്ച് അത് നമ്മളെ കണ്ണിൽ പെട്ടി അവരിതാക്കി രക്ഷിതാക്കൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. ഇത് 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു കഞ്ചാവിലേക്ക് വഴി മാറുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഈ ഒരു ലഹരിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം, അത് നമ്മളെക്കാളും കൂടുതൽ അതിന്റെ ഒരു അനുഭവം കാര്യങ്ങളും സുഹൈലിന് പറയാൻ കഴിയുന്നതാണ് തോന്നുന്നത്. ഒന്ന് പറഞ്ഞാൽ
1: കുട്ടികൾ എങ്ങനെയാണ് ലഹരിയിലേക്ക് എത്തുന്നത് എന്നാണ് ചോദിച്ചത്?
0: കൂട്ടുകെട്ട് തന്നെ ഒന്ന്, ഫസ്റ്റ് കൂട്ടുകെട്ട്. പിന്നെ സംഭവിച്ചാൽ ഇപ്പൊ വെച്ചാല് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ അധികം പിടിക്കപ്പെടുന്ന സംബന്ധം ഇ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പിന്നെ ഒരു 8 വർഷം ബാൻ ചെയ്ത് അതിന്റെ ശിക്ഷ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മുതൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ 2-3 കേസുകൾ എടുക്കുകയും ചെയ്തു ഈ സിഗരറ്റിന്റെ. അതായത് കുട്ടികളുടെ ഇ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് അതിന് സ്മെല്ലോ കാര്യമോ ഒന്നും ഉണ്ടാകുകയല്ല. അത് വിളിച്ച് പിന്നെ അത് കൂട്ടുകെട്ടിലും മറ്റും ഇപ്പോ ഈ ഗൾഫ് ബസാറും മറ്റുള്ള കടകളിലും അത് വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പം കുറെ കൺട്രോൾ ചെയ്തു. അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പല സ്കൂളും ഞങ്ങളെ വിളിക്കും, അധ്യാപകരെ വിളിക്കും. പിന്നെ ഇങ്ങനെ കുട്ടികളെ ബാഗ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് വരുമോ വെച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ അതിന്റെ അന്വേഷണത്തിൽ നോക്കുമ്പോൾ തന്നെ അതിലും വലിയത്, കാരണം വെച്ചാൽ ഇതും ഈ ലഹരി മാഫിയന്റെ ഒരു ബന്ധം തന്നെയാണുള്ളത്. കാരണം ആദ്യം ഇവര് യൂസ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ അതിന്ന് പിന്നെ കഞ്ചാവിലേക്കും LSDയിലേക്കും MDMAയിലേക്കും പോകുന്ന അനുഭവങ്ങളാണ് പലതും കണ്ടിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ ഇതില് വേറൊരു തലം എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇത് ഫേസ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഇങ്ങനത്തെ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു ടോയ്ലറ്റിൽ നിന്ന് മനുഷ്യരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലേക്ക് ഈ സാധനം ഉപേക്ഷിച്ചിട്ട് ഒരു എക്സൈസ് ഓഫീസർ കൈയിട്ടത് എടുക്കുകയാണ്. കാരണം കൈയിട്ടെടുത്താലേ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് എന്താ പറയാ, നിയമത്തിന്റെ നൂലുപയോഗിച്ചിട്ട് അവനെ മാഫിയ അവൻ വക്കീലിനെ കൊണ്ടുവന്ന് ഇറക്കി കൊണ്ടുപോകാണ്. അപ്പം ശരിക്കൊരു സങ്കടം, ഒരു പ്രശ്നമൊക്കെ, ഇനി ഇത് വേണ്ട എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവില്ലേ? ആ നിലക്കുള്ള നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥകളും പ്രശ്നങ്ങളൊക്കെ എന്താണ്?
0: ഞങ്ങള് ഇത് സത്യം പറഞ്ഞാല് നമ്മളിത് ടീം വർക്കാണ് സത്യം പറഞ്ഞാല്. കാരണം വെച്ചാല് ടീം വർക്ക് ഉണ്ടെങ്കിലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒറ്റക്കൊന്നായാലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഒരു ടീം ഉണ്ടാക്കി അത് നമ്മളിത് ആസ്വദിച്ച് തന്നെയാണ് പലതും ചെയ്യുന്നത്. കാരണം 2 ദിവസം 3 ദിവസമൊക്കെ ഉറപ്പൊഴിഞ്ഞ് വണ്ടിയിലൊക്കെ കിടന്ന്, കാരണം ഒരു വ്യക്തി പിന്നെ നമ്മള് റൂമിൽ പുറത്തിറങ്ങാൻ വേണ്ടി ചിലപ്പോൾ 1.5 ദിവസമൊക്കെ ഞങ്ങളത് പുറത്ത് നിന്നിട്ടുണ്ട് ലോഡ്ജിൽ നിന്നൊക്കെ. കാരണം പുറത്തിറങ്ങി പിടിച്ചാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ പിന്നെ മയക്കുമരുന്നുകൾ നശിപ്പിക്കാതിരിക്കാൻ പറ്റൂ. ഇറങ്ങി അവനെ കൊണ്ട് തന്നെ റൂം തുറപ്പിച്ച് അവനെ കസ്റ്റഡി എടുത്താൽ മാത്രമേ നമുക്ക് ചിലത് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോ നമ്മള് റൂമിന്റെ പുറത്തും മറ്റും 1.5 ദിവസവും മറ്റൊക്കെ കാറിൽ തന്നെ കിടന്നിട്ടും മറ്റൊക്കെയുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
1: നിങ്ങൾക്ക് ഈ ഒരു ജീവഭയവും ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നുള്ള പേടിയും അങ്ങനത്തെ ഒന്നും ഉണ്ടാവൂലേ?
0: ഉണ്ടാകാറുണ്ട്. പിന്നെ ആ ഫീൽഡിൽ ഇറങ്ങിയാലേ ഒരു പ്രത്യേക ധൈര്യമാണ്. എന്തില്ല എന്നാ അറിയാ, അള്ളാഹുണ്ട് വല്ലാത്തൊരു ആ സമയത്തൊരു പേടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ആലോചിക്കും ഇവര് ഇത് നേരത്തെ പറഞ്ഞ പോലെ വലിയ മാഫിയകളല്ലേ. എനിക്ക് 2-3 തിരിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഭീഷണി ഉണ്ടാകാറുണ്ട്.
1: എന്താ വിളിച്ച, എന്താ പറഞ്ഞേ? വീട്ടിൽ കത്തൂലെന്നറിഞ്ഞോ? മുട്ടുകാല് വിട്ടെന്ന് പറഞ്ഞോ?
0: ഇവരധികം വിളിക്കല് പിന്നെ നെറ്റ് കോളിലും മറ്റൊക്കെയാണ്. ട്രൈ ചെയ്യാൻ പറ്റും, ഇപ്പൊ അതും ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഏതായാലും പഠിച്ച നല്ല സുരക്ഷിതത്വം തരട്ടെ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ടീമിന് ഈ ദൗത്യത്തിലുള്ള ആളുകൾക്കൊക്കെ. ഞാൻ ഒരു ജുമാ 2-3 ആഴ്ച ജുമാ ഖുത്ബയില് ഈ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ നമ്മളെ ഒരു ഒരു സീസണില് ഒരു എനിക്കൊണ്ട് 3-4 വർഷങ്ങൾക്ക് അപ്പുറമാണ് പറഞ്ഞപ്പോൾ ആ പ്രദേശത്തെ സി ഐ ആണോ കറക്റ്റ് ഓർമ്മയിലില്ല, അദ്ദേഹം വന്ന് കണ്ടു അഭിനന്ദനൊക്കെ പറഞ്ഞു എന്നോട്. എനിക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നി. അതായതിപ്പോൾ ഒരാളത് നോട്ട് ചെയ്ത് നമ്മളെ കാണാൻ വന്ന് സംസാരിക്കണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ശ്രദ്ധിക്കണം, നല്ല പണി തരും, എനിക്ക് പണി കിട്ടിയിരിക്കുകയാണ്, എൻ്റെ മോനിപ്പോൾ ഡിയഡിക്ഷൻ സെൻ്ററിലാണെന്ന് പറഞ്ഞു. ഇവര് കെണിയിൽ കുടുക്കിയിട്ട് അവന് ലഹരിയിൽ കുടുക്കി. അപ്പോൾ മക്കളെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഡയറക്റ്റ് ഫൈറ്റിലാണ് സുഹൈലൊക്കെ ഉള്ളത്, അത്രയും ഇതിലാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ പഠിച്ചാൻ അങ്ങനെ ഒരു തൗഫീഖ് കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
2: ഈ ഒരു വിഷയത്തിലെ നമ്മൾ ഇതിൽ അകപ്പെടുന്ന കുട്ടി അതേപോലെ തന്നെ കുറേ കാലം ഉപയോഗിച്ച ശേഷമായിരിക്കും ഒരു പക്ഷെ കുടുംബം അറിയുന്നുണ്ടായിരിക്കുക. കുടുംബം ഇങ്ങനെ ഒരു പോലീസ് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിന്നൊരു കേസ് വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, ഒരു ട്രോമ ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ട് സമൂഹത്തെ ബാധിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ സുഹൈലിന് ഉണ്ടായിരിക്കുന്ന തോന്നുന്നത് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
1: അതെ,
0: അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്ന് തോന്നിയ ഒരുപാട് കുട്ടികളെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത കുട്ടികൾ വരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്താ പറയാ, ഈ MDMA മെത്താഫിൻ LSD പോലത്തെ പിന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ ആ സമയം എത്തുമ്പം നമുക്കത് വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അപ്പൊ അവർ എത്ര കൺട്രോൾ ചെയ്താലും അത് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് എത്തിക്കും. അപ്പോൾ അവർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ സർക്കാർ തന്നെ പല വിമുക്തി സെന്ററുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അധികം പെരിന്തൽമണ്ണ ഞങ്ങളെ നാട്ടിലെ കണ്ണൂരിലെ ചെറുപുഴ പയ്യന്നൂർ അങ്ങനെയുള്ള ഗവൺമെന്റ് സംവിധാനത്തിലുള്ള അവിടത്തേക്ക് പിന്നെ ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്യും, അവരോട് പറയും. അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: ഈ ഇതിലിപ്പോ പൊതുജനങ്ങളുടെ പിന്തുണയും കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്?
0: നല്ല പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ഇത് ആരുടെ മക്കൾക്കാണ് ഇത് സംഭവിക്കാന്നുള്ളത് പിന്നെ ഒരു പേടി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. കാരണം ഇപ്പൊ എന്റെ കുടുംബത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും ആരുടെ കുടുംബത്തിലായത് ബാധിക്കാന്നുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും പേടിയുണ്ട്. ആ ഒരു ഇതിലാണ് ജനങ്ങൾ ഇപ്പൊ ജീവിക്കുന്നത്.
1: നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഓർമ്മയെന്ന് എന്തെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമർ എന്നുള്ള നിലക്കുള്ള ഇടപെടലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയെന്ന് എടുത്ത് പറയാനുണ്ടോ?
0: ഞങ്ങളെ കൂടെ 2-3 കേസുകളിൽ പൊതുജനങ്ങൾ തന്നെ നമ്മളെക്കാൾ ആത്മാർത്ഥമായ ഒരു പണിയെടുത്ത് നമുക്ക് പരതിയും നമ്മളൊരു പിന്നെ കാടിന്റെ ആടുന്നുള്ള സാധനം വളരെ റിസ്ക് എടുത്തിട്ട് തന്നെ പുഴയെ ചാടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. കാരണം അവരും അവരെ ജീവൻ ഒന്നും നോക്കാതെ പുഴയിൽ നമ്മളെ പിടിക്കുമ്പോൾ പുഴയിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അവര് ജനങ്ങളെ എടുത്ത് തന്നിട്ടുണ്ട്, പൊതുജനങ്ങൾ.
1: ആളുകൾക്ക് ഏതൊരു വയ്യാവേലി ആകുമോ എന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും ചിലപ്പോഴെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള തടസ്സം. നിയമത്തിന്റെ കുറെ ഇതുകളുണ്ടല്ലോ, ഒപ്പിട്ട് കൊടുക്കാനൊക്കെ ഉള്ള ഭയം അതാണ്.
2: കോടതിയിൽ
1: ഇതിങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ എത്രത്തോളം ഈ ഒരു കാലത്ത് മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്?
0: അത് കേസ് പിടിച്ചാല് രണ്ട് പൊതുസാക്ഷികള് നിർബന്ധമാണ്. അപ്പോ ഈ പിടിക്കപ്പെട്ടവർ പിന്നെ ആക്രമിക്കും, പിന്നെ അത് പിന്നെ ഉള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒപ്പിടലും മറ്റെല്ലാം കുറവാണ്. പക്ഷെ എന്നാലും ഇതിനായി പിന്നെ അൽഹംദുലില്ലാ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴയങ്ങാടി എന്നൊരു കേസ് എടുത്തപ്പോ പൊതുജനങ്ങൾ തന്നെ ഞാൻ ഉൾപ്പെടാ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നപ്പോ അതെന്തോ ഒരു മാനസികമായി വളരെ സന്തോഷമുണ്ടായ കാര്യം. കാരണം വെച്ചാല് ഇത് നമ്മൾ തന്നെയാ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അവര് നാലഞ്ചു പേര് മുന്നിൽ വന്ന് ഞങ്ങൾ ഉൾപ്പെടാന്ന് പറഞ്ഞിട്ട് അതൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര മാനസികമായി വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്.
1: അത് ഈ തൂഫാൻ വലിയൊരു മൂവ്മെന്റ് ആയി മാറിയിട്ടുണ്ട്, ശരിക്കും. അതെ, അൽഹംദുലില്ലാ. സുഹൈലിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, സുഹൈലിനും നല്ല തിരക്കുണ്ട്, നമ്മളെ ഷെഡ്യൂൾ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ഇത്തരം സംഗതികളിൽ പോണേ യുവതലമുറയോട് ഒരു എക്സൈസ് ഓഫീസർ എന്നുള്ള നിലക്ക് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരോടുള്ളത് വെച്ചാല് ഇതിൽ അകപ്പെടാതിരിക്കുക, കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അതായത് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുമ്പോൾ നമ്മള് സ്വന്തം ഉപ്പ മക്കളെ സൂക്ഷിക്കുക, സ്വന്തം പിന്നെ ജേഷ്ഠൻ അനുജനെ സൂക്ഷിക്കുക, നമ്മൾ ആ രീതിയിൽ നമ്മൾ നമ്മളെ കുടുംബങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം വെച്ചാല് നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ മാത്രമേ ഇതിന്ന് നമുക്ക് മാറിയിരിക്കാൻ പറ്റൂ, കൂട്ടുകെട്ട് കൂടുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. എനിക്ക് അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ഒരു കേസ് കുടിക്കുമ്പോൾ നാല് കുട്ടികൾ ടൂറ് പോയി. അപ്പം എല്ലാം പൊതുസമൂഹത്തിൽ നല്ല കുട്ടികളായിരുന്നു, പക്ഷെ അതില് ഒരു കുട്ടി മാത്രം കുറച്ച് ഇതില് ഇൻവോൾവ് ആയിരുന്നു. അവര് ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോ പിന്നെ വേറൊരുത്തന്റെ കാർ എടുത്തിട്ടാണ് ഇവര് പോയത്. ആ കാറിൽ ഇവൻ ഈ മറ്റുള്ള മൂന്ന് പേരും അറിയാതെ പോയിട്ട് സാധനം വണ്ടിയിൽ വെച്ചു, ഞങ്ങള് വഴിക്ക് വെച്ച് പിടിച്ചു. ആ നാലു പേരും അകത്തായി. ആ മൂന്ന് പേരും ചില ഒന്നിനും ഇല്ലാത്ത കുട്ടികളായിരുന്നു, പക്ഷെ നിയമത്തിന്റെ അവസ്ഥ അനുസരിച്ച് ആ മൂന്ന് കുട്ടികളും പ്രതികളാണ്. അപ്പൊ നാലു പേര് ഞങ്ങൾ റിമാൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ.
1: ആ കേസ് നിങ്ങൾക്ക് എങ്ങനെയാണ് വിവരം കിട്ടുന്നത്? എങ്ങനെ ഏതെങ്കിലും ഇൻഫോർമർ വഴിയാണോ എങ്ങനെയാണ് ആ വിവരം കിട്ടുന്നത്? അതോ നിങ്ങളെ ചെക്കിങ്ങിന്റെ ഇടയിലാണോ?
0: ഇതൊക്കെ ചെക്കിങ്ങിന്റെ ഇടയിൽ കിട്ടുന്നതാണ്. കാരണം ഒരാള് മുഖവും നമുക്ക് പിന്നെ മുഖവും അവന്റെ സ്വഭാവം വർത്താനം പിന്നെ ഒരു സ്മെല്ലൊക്കെ മനസ്സിലാകുമ്പോ നമ്മള് ഏകദേശം വണ്ടി മൊത്തം നമ്മൾ തപ്പും.
1: നമ്മള് ഒരു അനുഭവം ഉള്ളത് ഈ ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള ഒരു പരിപാടി നടക്കുകയാണ്. നേരത്തെ ചലനം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നിരുന്നു
2: യൂത്തിന്റെ കയ്യിൽ.
1: അപ്പോ പിന്നെ ഒരു പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എങ്ങനെ പറയണേ, ഒരാൾ ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു 30 സ്പീഡിൽ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരാളെ കണ്ടാല് ഓ ലൈസൻസ് എടുത്തിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം. അത് പറഞ്ഞത് നോക്കി തിരിഞ്ഞു നോക്കണ ആരെയറിയോ ലൈസൻസ് എടുക്കാത്ത ഒരാളെ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഓരോന്നിലുള്ള ആളുകൾക്ക് അതിന്റെ, ഇപ്പൊ സുഹൈല് പറഞ്ഞപ്പോ ഓർമ്മ വന്നാണ് എനിക്ക്, ഓരോന്നിലുള്ള ആളുകൾക്ക് അതിന്റെ ആളുകളെ മനസ്സിലാവും. കണ്ണും മോറും കണ്ടാല് അല്ലെ മലപ്പുറം ഭാഷ പറഞ്ഞാല്. അല്ല ഈ നിങ്ങള് ഈ ജാതി ഈ പരിപാടിക്ക് ഇറങ്ങും പെണ്ണുങ്ങൾ എന്താ പറയാ? അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. വൈഫ് എന്താ പറയാ?
0: വൈഫ് സപ്പോർട്ട് വന്ന് പിന്നെ ഭയമുണ്ട് വല്ലാണ്ട് എന്റെ കുടുംബക്കാർക്കാലും. ഈ അടുത്ത കാലത്ത് എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു, സഹോദരനൊക്കെ ഇങ്ങനെ ഫോൺ കോൾ വന്നിട്ടുണ്ട് അനിയനോട് സൂക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ സർവീസ് തന്നെ ഫുൾ ടൈം വേണ്ടെന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് എന്റെ ജ്യേഷ്ഠ മൂസർ പിന്നെ വിശ്വത്തിന്റെ പ്രവർത്തകനാണ്. അപ്പൊ അവർക്കൊക്കെ പോകുന്ന വഴിക്ക് കൊറേയൊക്കെ ചെയ്തിട്ടുണ്ട്.
1: അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോ എന്താ തോന്നല്? ശരിക്കും നിങ്ങളുടെ ഉള്ളില് ഈ കോളുകൾ വരുമ്പോ എന്താ ഫീൽ ചെയ്യാറുള്ളത്?
0: കോളുകൾ വരുമ്പോ നമ്മളിന്ന് ശ്രദ്ധിക്കാൻ നോക്കും ഒറ്റക്കുള്ള യാത്രയും മറ്റൊക്കെ. കാരണം വെച്ചാല് അതങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടു മൂന്ന് പേർക്ക് ഒറ്റക്കുള്ള യാത്രയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ അടിയും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: എന്തായാലും പോലീസ് മെഡൽ നേരത്തെ നിങ്ങളുടെ നാമനിർദ്ദേശം പോയിട്ടുണ്ടല്ലോ അല്ലെ?
0: ഉണ്ട്.
1: ഏതായാലും ഇത്തവണ കിട്ടി, അർഹതക്കുള്ള അംഗീകാരം. പ്രത്യേകം പി ശ്രീയുടെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഭാവിയിലും വലിയ ദൗത്യങ്ങൾ ചെയ്യാനുള്ള തോഫിക്ക് കിട്ടട്ടെ. ഈ ചുമതലകളിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം പ്രതിരോധിക്കുന്നതിൽ ഉള്ള മഹാദൗത്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ. അങ്ങനത്തെ അഭിമാന നേട്ടങ്ങൾക്ക് ഇനിയും സാക്ഷിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സോയിൽ വന്നതിലുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. പീസ് റേഡിയോ കുടുംബത്തിന്റെ ഫീഡ്ബാക്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഷാല്ലാ, സുഹൈൽ സാറിന് ഇനിയും ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഹുസൈൻ എം എടത്തനാട്ടുകര. ഹുസൈൻ, കേസുകൾ ഇല്ലാതിരിക്കട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, ബാർക്കല്ലാ ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് സവിശേഷം, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ജീവിതാനുഭവങ്ങൾ. നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുത്തത് സുഹൈൽ പി പി, പ്രിവെന്റീവ് ഓഫീസർ, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ. പീസ് റേഡിയോ പ്രതിനിധികളായി പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി, ഒപ്പം സാദിഖ് ബിൻ സലീം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
6: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
5: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
6: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
5: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
6: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
5: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
6: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
5: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
6: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: Peace Radio. Tune to reality.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
3: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പിഴവുകൾ മനുഷ്യൻ എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുഹമ്മദ് നുസ്ഹാൻ, എന്നോടൊപ്പം മുസ്തഫ അൻസാരി എപ്പിക്കാട്. ഇന്ന് 2026 സെപ്റ്റംബർ 26
1: ഇതര വർഷം 1448 റബീഉൽ ആഹർ 14
0: കൊല്ലവർഷം 1202 കന്നി 10

0: ഹസാൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: അൽഹംദുലില്ലാ. നമ്മൾ എന്നത്തെയും പോലെ ഒരു മോർണിംഗ് സെഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മാഷാല്ലാ, ഇന്നത്തെ ശ്രോതാക്കള് പല ആളുകളും സലാം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
0: അതെ.
1: നമ്മളെ എന്തായാലും ലൈവ് തുടങ്ങിയതിന് തൊട്ട് മുമ്പ് ഫസ്റ്റ് നോക്കല് നമുക്ക് ലൈവിൻ്റെ ഷെഡ്യൂളുണ്ട്. അതിൻ്റെ ബാക്കി ഓപ്ഷൻസിലൊക്കെ ഫസ്റ്റ് നമ്മൾ നോക്കല് ഏതാ വെച്ചാൽ ഫീഡ്ബാക്കാണ്.
0: അതെ അതെ.
1: ഫീഡ്ബാക്കിൽ ആരാണ് അല്ലെന്തല്ല നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കാറുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ ഈ ശ്രോതാക്കളെ കണ്ടുമുട്ടുക, ശബ്ദത്തിലൂടെ കണ്ടുമുട്ടുക എന്നുള്ളത് വളരെ അനുഭൂതി നൽകുന്ന ഒരു കാര്യം കൂടിയാണല്ലോ.
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ആരൊക്കെ ഒന്നും നോക്കല്ലേ?
1: അതെ, ഇൻഷാല്ലാ. സെറീന വി പി വളാഞ്ചേരി, മുസ്തഫ വള്ളിത്തോട്, സഫിയ കെ തിരുരങ്ങാടി, സീനത്ത് പി ചാലിയം, ജുമൈലത്ത് തുറക്കൽ, സഫിയ വി കെ പത്തപ്പെരിയം, മറ്റം. ഓക്കെ,
0: താഴെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ നസീമ പി കെ, കൊക്കക്കടവ്, അതുപോലെ ഹഫ്സ വെള്ളില, അബിദ കാര, സക്കീന ഇതിരമ്പൊയില്, ഉമൈറ തൃശ്ശൂർ വള്ളാരക്കാട്, ഷാജിദ വീട്ടി വല്ലപ്പുഴ,
1: അബ്ദു എടത്തനാട്ടുകര, റുഷ്ദ കാളിക്കാവ്, ഉമ്മു ഫർഹീൻ കരിപ്പോൾ മലപ്പുറം, ഷാജിദ വീട്ടി വല്ലപ്പുഴ, അബ്ദുൽ ഖാദർ പി കക്കോവ്, അബ്ദുൽ കരീം തേവലക്കര. മാഷാല്ലാ. അപ്പോൾ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ നമ്മളൊപ്പം ചേർന്നിരിക്കുകയാണ് അല്ലേ?
0: അതെ.
1: ഈ ഒരു സമയത്ത് മാഷാല്ലാ ഇപ്പോഴും സലാമൊക്കെ ഒരുപാട് ആളുകൾ സലാം വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ലൈവ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല അധികാരികൾ കഴിഞ്ഞ് മോർണിംഗ് ലൈവിൻ്റെ സെഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ശ്രോതാക്കളോട് നമുക്ക് ചോദിക്കാനുള്ള ഒരു വിശേഷം എന്ന് പറയുമ്പോൾ, പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്.
0: യെസ്,
1: പാരായണം അത് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു ജുസ് കംപ്ലീറ്റ് ആക്കുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
0: യെസ്,
1: ഒരു ജ്യൂസ്, അത് ഒരു പക്ഷേ ആ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദിവസം കൊണ്ടൊരു ജ്യൂസ്, രണ്ട് ദിവസം കൊണ്ടൊരു ജ്യൂസ് എന്ന് പറയുമ്പോൾ 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഖത്ത് നമുക്ക് തീർക്കാൻ പറ്റും
0: അല്ലേ? അതായത് പിന്നെ സാധാരണ റമദാനിലാണ് നമ്മൾ പല ആളുകളും അങ്ങനെ പല ആവർത്തി ഖത്തം തീർക്കലൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും, ഈ ഒരു സാധാരണ ദിവസങ്ങളിലും അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊരു
1: പ്രചോദനമാകും.
0: യെസ്.
1: അപ്പോൾ ഇൻഷാല്ലാ നമ്മളെന്തായാലും നമ്മൾ നമ്മുടെ ആ ഒരു എല്ലാവരുടെയും മറുപടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ?
0: ഇൻഷാല്ലാ പ്രതികരിക്കട്ടെ.
1: നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് കറികൾ കഴിഞ്ഞു നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബഹുമാനായ
0: നമുക്ക് മധുരം ഖുർആൻ
1: കേട്ടോ. ഓക്കെ.

0: والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون.
1: ما شاء الله. മധുരം ഖുറാനിൻ്റെ പാരായണത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അബ്ദുറഹ്മാൻ അസ്സുദൈസിയുടെ പാരായണമാണ്. സൂറത്തു മുഅ്മിനൂൻ അൽ മുഅ്മിനൂൻ്റെ 56-57 വചനങ്ങളാണ് കേട്ട് കഴിഞ്ഞത്. ഈ വിശുദ്ധ ഖുറാനിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതിൻ്റെ ആശയതലങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, സന്ദേശ ലക്ഷ്യങ്ങളിൽ തങ്ങൾക്ക് വന്നു കിട്ടിയ യാതൊരു അധികൃത ലക്ഷ്യവും കൂടാതെ തർക്കം നടത്തുന്നവർ, അവരുടെ ഹൃദയങ്ങളിൽ തങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത, അർഹരാകാത്ത അഹംഭാവമല്ലാതെ മറ്റൊന്നുമില്ല. ആകയാൽ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അതോടൊപ്പം തന്നെ മറ്റു രണ്ടാമത്തെ ആയത്തിൽ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം തന്നെ, എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല. അപ്പോൾ ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചിന്തിക്കാനും കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ഹൃദയവുമെല്ലാം അള്ളാഹു നൽകിയിട്ടും അതുകൊണ്ട് കൃത്യമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ കണ്ടെത്തുവാനും അവൻ്റെ അനുഗ്രഹങ്ങളുടെ ആഴങ്ങളെ തിരിച്ചറിയുവാനും സാധിക്കാതെ അഹങ്കാരം നടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൻ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ, തീർച്ചയായും അത്തരക്കാരോട് അള്ളാഹു കൃത്യമായ ചില സൂചനകൾ അവർക്ക് നൽകുകയാണ്. കാരണം അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട്, ശരണം തേടിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ ആ സ്വഭാവങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്.
2: ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നമുക്കെല്ലാവർക്കും കാര്യം പരിചയം ഉണ്ടാവും അല്ലേ. ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അബ്ദുറഹ്മാൻ സ്വദേശി എന്ന് പറയും. നമ്മൾ സ്തുലഭമായി കേൾക്കാറുള്ള അല്ലേ, മസ്ജിദുൽ ഹറമിലെ ഇമാമ കൂടിയാണ് അദ്ദേഹം, മാഷാല്ല. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ നല്ലൊരു വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്.

0: പീസ് ടൈമിൻ്റെ ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് അയക്കുന്ന അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചില കാര്യമാണ് നമ്മൾ പങ്കുവെക്കാറുള്ളത്. എന്താണ് ഇന്നത്തെ പീസ് ടൈം?
1: ഇന്നത്തെ പീസ് ടൈമിൽ എന്നൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ശ്രോതാക്കൾ അയക്കുന്ന മെസ്സേജുകളാണല്ലോ നമ്മൾ, അതും തിരഞ്ഞെടുക്കപ്പെടുന്ന മെസ്സേജുകളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കേൾക്കാറുള്ളത്. ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ് നമ്മൾ വായിക്കുന്നത്. കേൾക്കുന്നത് ശബ്ദമാകാം, പക്ഷേ മനസ്സിൽ പതിയുന്നത് സന്ദേശമാണ്. ഹൃദയത്തിൽ പതിയുന്ന സന്ദേശങ്ങളുമായി പീസ് റേഡിയോ ലോകം നമ്മോട് പലതും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുന്ന ശബ്ദം കേൾക്കാൻ മറക്കരുത്. പീസ് റേഡിയോ വിനോദത്തിനൊപ്പം വിജ്ഞാനവും വിജ്ഞാനത്തിനപ്പുറം ആത്മചിന്തയും നൽകുന്ന ഒന്നാണ്. ഈ യാത്രയിൽ നിങ്ങളുടെ കൂട്ടായി പീസ് റേഡിയോ എന്നുള്ളതാണ് നമുക്ക് അൽഹംദുലില്ലാഹ് ഒരു ശ്രോതാവ് അയച്ച മെസ്സേജാണ് നമ്മൾ വായിച്ചത്. നേരത്തെ ഫീഡ്ബാക്കിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. വളരെ സന്ദേശം നൽകുന്ന ഒന്നാണ് അല്ലേ. കേൾക്കുന്നത് ശബ്ദമാകാം, പക്ഷെ മനസ്സിൽ പതിയുന്ന സന്ദേശമാണെന്നാണ്.
0: ഓക്കെ, വലിയൊരു സന്ദേശം നമുക്ക് അതിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നു, മാഷാല്ലാ, ഒരു മാസം കൊണ്ട് ഒരു ഖത്തം തീർക്കാറുണ്ട്, അത് നിലനിർത്താൻ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പറയുന്നുണ്ട്, എന്നും ഒരു ജുസഹ് ഓതി തീർക്കും, പിന്നെ തഹജ്ജ് നിസ്കരിക്കുമ്പോൾ മൊബൈലൊക്കെ നോക്കിയിട്ട് കുറച്ച് കൂടുതലൊക്കെ ഓതാറുണ്ട് എന്നത് കൂടി പങ്കുവെക്കുന്നുണ്ട്.
1: അമീർ ടി അടുത്ത നാട്ടുകാര അറിയാതിൽ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ ദിവസവും നമ്മോടൊപ്പം ചേരാറുള്ള അല്ലേ ശ്രോതാവാണ്. 15 മുതൽ 20 ദിവസം കൊണ്ട് ഖത്തം തീരാറുണ്ട് എന്ന്, എല്ലാ ദിവസവും സുബൈക്ക് ശേഷവും മാരിവിന് ശേഷവും പാരായണം ചെയ്യാറുണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാത്രമല്ല പരിഭാഷ അദ്ദേഹം അത്യാവശ്യം നല്ല രൂപത്തിൽ 3-4 തവണ വായിച്ചു തീർക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വളരെ സന്ദേശം നൽകുന്ന ബാക്കിയുള്ള ആളുകൾക്ക് കൂടി പ്രചോദനമാണ് അല്ലേ.
0: അതോടൊപ്പം തന്നെ ജമീല കുമരനല്ലൂർ, 2 മാസം കൊണ്ട് തീർക്കാറുണ്ട്, പക്ഷേ കഴിഞ്ഞ മാസം തൊട്ട് തഫ്സീർ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ 10 ജുസ് ആയിട്ടുള്ളൂ. അഥവാ പിന്നെ അർത്ഥം കൂടി നോക്കി പോകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും എന്നായിരിക്കും ഉദ്ദേശിച്ചത്.
1: തീർച്ചയായിട്ടും സക്കീന ഉദരമ്പയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഒരു ഫീഡ്ബാക്ക് നൽകി, മധുരം ഖുർആൻ കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത കുളിർമയേകി, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നൽകിയിട്ടുള്ളത്.
0: ദിനംതോറും 1 ജുസ് ഓതാറുണ്ട് എന്ന് മൈമൂന പാർപ്പറ. അതായത് നമ്മൾ ഈ വായിക്കുന്നതും പേര് പറയുന്നതൊക്കെ എന്താ വെച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അതീവ സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നുണ്ട്, അത് നമുക്കും കൂടി പ്രചോദനമാവട്ടെ എന്ന ഒരു ആശയത്തിൻ്റെ പേരിലാണ്.
1: ഇൻഷാല്ലാ നമ്മളിനി അടുത്തൊരു വിഭാഗത്തിലേക്ക് സെഷനിലേക്ക് പോകുന്നല്ലേ.
0: ഇൻഷാല്ലാ, ഏതായിരുന്നാലും നമുക്കറിയാം ഓരോ ദിവസവും നമുക്ക് ചില ആളുകളുടെ സംസാരങ്ങളും അല്ലെങ്കിൽ ചില സന്ദേശങ്ങളും ലഭിക്കുക എന്നത് ഒരു അന്നത്തെ ദിവസത്തെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കൂടി നമുക്ക് ഒരു ഊർജം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഏതായിരുന്നാലും പ്രത്യേകിച്ച് പറയേണ്ടതില്ലാത്ത വിധം നമുക്കറിയാം നമ്മുടെയൊക്കെ ലൈഫിലേക്ക് ചില സന്ദേശങ്ങൾ പകർന്നു തരുന്ന പുലരിവട്ടത്തിലേക്കാണ് ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ഇന്നത്തെ പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം ഇന്നത്തെയും പോലെ ചേരുന്ന ബഹുമാനായ ഹാരിസ് മൗലവിയാണ്. ഭാരം കുറക്കാൻ എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ സംസാരം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്കെല്ലാവർക്കും പ്രായോഗികമാക്കാവുന്ന ഒരു കാര്യം കേട്ടു, അത് എല്ലാവരും കേൾപ്പിക്കാന്ന് വിചാരിച്ച്. അതായത് നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മണിക്കൂറുകൾ വേണം, ചില കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പപ്പോൾ ചെയ്യാൻ വേണ്ടി ശീലിക്കാം. അത് നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചായ കുടിച്ചു, ആ ഗ്ലാസ് കഴുകി വെക്കാൻ നമുക്ക് എത്ര സെക്കൻഡുകളെ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ, ആൾക്കാർ ആ ചായ ഗ്ലാസ് അവിടെ വെക്കും, അല്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നമ്മുടെ സിങ്കിലിടും. അങ്ങനെ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ടും അര മിനിറ്റ് കൊണ്ടും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോടെ സിങ്കിൽ കൊണ്ടുപോയിട്ടാൽ എന്താ ഉണ്ടാവുന്നത്? ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ഭാരമായിരിക്കും, ഇപ്പോൾ അത് കഴുകണമല്ലോ, അത് നോക്കണമല്ലോ. ഇപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് എന്നൊരു പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലൊരു ഭാരമായി കിടക്കും. ഏത് കാര്യവും അങ്ങനെയാണ്. അപ്പോൾ അലക്കാനുണ്ടല്ലോ, കഴുകാനുണ്ടല്ലോ, പോകാനുണ്ടല്ലോ, ചെയ്യാനുണ്ടല്ലോ എന്ന്. അപ്പോൾ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് സഹോദരിമാരുടെയൊക്കെ ജീവിതത്തിൽ അവരെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ സമയവും അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നതിനൊരു പ്രധാന കാരണം ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഭാരങ്ങളെ ആലോചിച്ചും ചിന്തിച്ചിട്ടുമാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇത് നമ്മളൊരു ശീലമാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാണ്ടെങ്കിൽ അത് വേഗത്തിൽ ചെയ്യാം. ഇത് നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ കോളേജിലൊക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്തിനൊക്കെ പഠിക്കാൻ കൊടുത്താൽ അത് ആ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പഠിക്കാനേ ഉണ്ടാവുള്ളൂ, അതിനുള്ള ടൈമും നമ്മൾ കൊടുക്കും. പക്ഷെ അവരെന്ത് ചെയ്യും, പുസ്തകം അടച്ചുകൊടുക്കും. പിന്നെ പിറ്റേന്ന് നമ്മൾ വന്ന് ചോദിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പരീക്ഷേൻ്റെ സമയം വരുമ്പോഴായിരിക്കും അതേപോലെ ചിന്തിക്കാം. അപ്പോൾ പരീക്ഷ ആകുമ്പോൾ എന്തായിരിക്കും, ധാരാളം കാര്യങ്ങൾ പഠിക്കാണ്ടാവും, വ്യത്യസ്തമായ വിഷയങ്ങൾ ഒരാഴ്ച കൊണ്ട് പഠിച്ച് തീർക്കാണ്ടാവും. എന്നാൽ അപ്പപ്പോൾ പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിലോ ആ ഭാരം അവർക്ക് എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ജോലിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ അതത് സന്ദർഭങ്ങളിൽ നമ്മൾ വൈകിപ്പിക്കാതെ ചെയ്യുക എന്നുള്ളത് വളരെ നല്ല ഒരു ശീലമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ മടിയും അലസതയുമാണ് നമുക്ക് കണക്കില്ലാത്ത ഭാരങ്ങൾ നമുക്ക് തരുന്നത് ആ കാര്യത്തിലാണ്. ഒരു സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ വീട്ടിലെപ്പോഴും ഉറങ്ങി നിഷ്ക്രിയമായി അദ്ദേഹം ഇങ്ങനെ നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വീട്ടിൽ പ്രായപൂർത്തിയായ മുതിർന്ന ഒരാൾ, പ്രത്യേകിച്ച് കുടുംബനാഥനായ ഒരാൾ നിഷ്ക്രിയമായി നിൽക്കുമ്പോൾ അത് ഭാര്യയും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മനോവേദനപ്പെടുത്തും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരേണ്ട ഒരാൾ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ അവർക്കത് ഭയങ്കര പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എന്താണ്, എല്ലാതും ചെയ്യാനുള്ള ഒരു മടി, ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, ഒരു മടി. അപ്പോൾ ഈ മടി എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല, ഞാനൊന്നും ചെയ്താൽ ശരിയാവില്ല, എനിക്കൊരു ക്ഷീണമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങളെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ആയി മാറും. എനിക്കൊരു കുഴപ്പമില്ല, ഞാനെല്ലാം വളരെ സജീവമായിട്ട് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലോ നിങ്ങൾ ഏറ്റവും ആക്റ്റീവായിരിക്കും. അപ്പോൾ ആ ഒരു പോസിറ്റീവായൊരു ചിന്ത ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്തു, മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞു. പക്ഷേ വീണ്ടും എന്ത് ചെയ്തു, കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ചിന്ത മനസ്സിലേക്ക് വന്നു, ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും കഴിയൂല എന്നൊരു മാനസികാവസ്ഥയിൽ മാറിയപ്പോൾ ആ നിഷ്ക്രിയത്വവും അടിയും വീണ്ടും വന്നു. അപ്പോൾ നമ്മളെപ്പോഴും മടിച്ചു നിൽക്കാതെ, അതേപോലെ തന്നെ ആലോചിച്ച് നിൽക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് അടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ഒരു പരലോക ചിന്ത എന്ന് പറഞ്ഞാൽ അതും അത് തന്നെയല്ലേ. നമ്മൾ ഏത് സമയത്തും ഒമ്പാത്തതിനുസും മാതാ തൃക്സിബോധൻ നാളേക്ക് എന്താണ് സമ്പാദിച്ചു വെച്ചതെന്ന് ഒരാൾക്കും അറിയില്ല എന്നല്ലേ. ഏത് സമയത്താണ് നമ്മൾ മരിക്കാൻ നമുക്ക് എപ്പോഴും അറിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഈശാ നിസ്കരിക്കാണ്ടെങ്കിൽ അത് ആ സമയത്ത് നിസ്കരിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ഇനിയൊരു മരണം നേരത്തെ വരണമെങ്കിൽ നമ്മൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോകില്ലല്ലോ. നമ്മൾ എന്ത് കാര്യവും ഒരു വിശ്വാസ നിലക്ക് എത്രയും ബാധരൂപിലാമാല്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ധൃതിപ്പെട്ടു പോവുക, സാബിക്കും ഇല്ല റബ്ബിക്കും, അല്ലെങ്കിൽ സാരിയോ നിങ്ങൾ വേഗത്തിൽ പോവുക, മത്സരിച്ച് പോവുക എന്നൊക്കെ പറയണത്. അപ്പോൾ എന്ത് കാര്യങ്ങളും സമയം വൈകിപ്പിക്കാതെ, നേരം വൈകിപ്പിക്കാതെ ആദ്യ സമയത്ത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കാം. നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് അതൊരു ഭാരമാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വളരെ വലിയ ഉപകാരം ചെയ്യുന്നൊരു കാര്യമാണ്.
1: മഷാല്ലാ, ഭാരം കുറക്കാനെന്നുള്ളൊരു വിഷയത്തിൽ ബഹുമാനായ ഹാരിസ് മുലി നടത്തിയ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്.

0: ഈ പുതിയ കാലഘട്ടത്തിൽ വെയ്റ്റ് ലോസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൻ്റെയൊക്കെ കാരണമല്ലോ. അപ്പോൾ ആദ്യം ഈ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ ഒരുപക്ഷെ പല ആളുകൾക്കും തോന്നല് എന്താ ഇപ്പം ആരസ്മരി ഭാരം കുറക്കാനെന്ന് പറയുമ്പോൾ വ്യായാമക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ പല ആൾക്കാർക്ക് ഉണ്ടായേക്കാം. പക്ഷെ ഇത് മനസ്സിൻ്റെ ഭാരം കുറക്കാനുള്ള ഒരു കാര്യമാണ് അല്ലേ, ജീവിതത്തിൻ്റെ ഭാരം കുറക്കാനുള്ള ഒരു സന്ദേശമാണ് നൽകിയത്. പലപ്പോഴും ഈ പ്രോക്രാസ്റ്റിനേഷൻ അല്ലേ, കേട്ടോ, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന മാറ്റിവെക്കപ്പെടുന്ന ചില ശൈലികളുണ്ട്, വീണ്ടും വീണ്ടും നാളേക്ക് നാളേക്ക് എന്ന് മാറ്റിവെക്കപ്പെടുന്ന, ചിലപ്പോൾ നമ്മളൊക്കെ അതിൽ പെട്ടുപോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം അത് ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള രൂപത്തിലുള്ളൊരു സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്.
1: അതെ, ഇന്നത്തെ പുലരിവട്ടം ഈ പറഞ്ഞ ഹെഡിങ്ങിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാം. പിന്നെ ഇപ്പോൾ ഈ ഹേർട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഹൃദയം, യഥാർത്ഥത്തിൽ ഒരാളുടെ ഹൃദയം, ഒരു പുരുഷൻ്റെ ഹൃദയം 300 ഗ്രാമും ഒരു സ്ത്രീയുടെ പിന്നെ ഹേർട്ടിനൊരു 250 ഗ്രാമും ഉള്ളൂ എന്നാണ് പറയണത്. പക്ഷേ ഈ ഒരു സാധനത്തിലാണല്ലോ എല്ലാ ഭാരങ്ങളും നമ്മൾ കൊണ്ടടക്കണം അല്ലേ. എത്ര കിലോത്തിൻ്റെ ഭാരം നമ്മൾ കൊണ്ടടക്കുന്നുണ്ട് ശരിക്ക്. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ഹൃദയത്തിന് താങ്ങാനാവാത്ത ഭാരങ്ങളെ നമ്മൾ ഇറക്കി വെക്കുക അല്ലേ. വേണ്ട ഭാരങ്ങൾ വേണ്ട ആവുന്നിടത്തോളം ഉണ്ട്. അപ്പം അതിന്
0: മാത്രമല്ല, ഇറക്കി വെക്കേണ്ടത് ഇറക്കി വെക്കേണ്ട സമയത്ത് ഇറക്കി വെക്കേണ്ട സ്ഥലത്ത് തന്നെ ഇറക്കി വെക്കുക എന്നുള്ളതാണ് മൂല്യം.
1: അതാണ് പോയിന്റ്.
0: അതെ, അതാണ് മൂല്യങ്ങളോട് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ പിന്നേക്ക് പിന്നേക്ക് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇൻഷാല്ലാ പറയാനുള്ളത്. ഓക്കെ,
1: നമുക്ക് ചില ഫീഡ്ബാക്കുകളിൽ ഒന്ന് നോക്കാം.
0: ഓക്കെ,
1: നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ഐഷ തോട്ടശ്ശേരിയറ, ആസിയ കെ തിരുവേഗപ്പുറം, മൈമുന തെക്കേപ്പൊയിൽ കരിക്കുളം, ഐഷ നാഥാപുരം, ജമീല നമ്മിനി, ഷൈനി നവാസ് പെരുമ്പാവൂര്, സീനത്ത് പാലക്കാട്, ഷിഹാബ് കൽപ്പറ്റ വയനാട്. ഷിഹാബ് കൽപ്പറ്റ എന്താ പറയുന്നുണ്ടല്ലോ, എത്ര നല്ല പഠനാർഹമായ വിഷയമാണ് ഹാരിസ് മല്ലി പുലരിവട്ടത്തിലൂടെ ശ്രോതാക്കൾക്ക് നൽകിയത്. അള്ളാഹു അദ്ദേഹത്തെയും ഈ സംവിധാനത്തെയും ഉയരത്തിലെത്തിക്കട്ടെ. ആമീൻ,
0: ആമീൻ. ഒരുപാട് മെസ്സേജുകളൊന്നുണ്ടല്ലേ നമുക്ക് അതേപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് മെസ്സേജുകൾ നിന്നൊക്കെ ഷംസാദ് തലശ്ശേരി, നല്ല ഉപദേശം എന്നുള്ള ഒറ്റൊരു കമൻറ്റിലൂടെ അല്ലേ നമുക്ക് എത്തിയിരിക്കുകയാണ്.
1: അതെ അതെ.
0: അസ്മാബി കെ പാലക്കാഴി സലാമാണ് പറഞ്ഞിട്ടുണ്ട്, മാഷല്ലാ. ഓക്കെ,
1: നമ്മളിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തിലേക്ക്, എന്താണെന്ന് പറയാൻ പറ്റുമോ?
0: ഒരു അനുഭവത്തിൻ്റെ സമയമായിട്ടാണോ?
1: അല്ല.
0: എസ് എസ് എസ് എസ്. ഓക്കെ, ആ നമ്മുടെ പ്രത്യേകമായ പ്രത്യേക സമയത്താണ് നമ്മൾ. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് പ്രവേശിക്കാനിരിക്കുന്നത്.
1: അതെ അതെ, കുറേ ആളുകളെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്,
0: പലതും പ്രതീക്ഷിച്ചിട്ടാണ്
1: ഉണ്ട്. ഇനി നമ്മൾക്ക് ആ ആളുകളൊക്കെ തല ഉയർത്തി വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലേ. ഏതാണ്? നമ്മുടെ
0: ക്വിസിന്റെ സമയമാണ്.
1: ആ മോർണിംഗ് ലൈവ് ക്വിസ് ആണ്. ആ ഒരു സമയത്തിന് വേണ്ടി എത്ര ആളുകൾ കാത്തിരിക്കുന്നു എന്നത് നമുക്ക് ആ പിന്നെ ബീപ് സൗണ്ടാണ് തുടങ്ങണോടുകൂടി ടപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അല്ലേ. പിന്നെ ഏതായാലും നമ്മൾ വൈകിക്കണം എന്ന് തോന്നുന്നില്ല, നമുക്കതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രവേശിച്ച് തുടങ്ങാം.
0: എസ് എസ്, ഇൻഷാല്ലാ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ നമ്മുടെ ക്യുസ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അറിയാം ഉത്തരം അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ക്യുസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട്, പ്രോഗ്രാമിൽ പ്രോഗ്രാം ടാബിൽ ക്യുസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് പേരിൻ്റെ കൂടെ സ്ഥലവും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അയക്കേണ്ടത്. ഇൻഷാല്ലാ നമ്മൾ 3 തവണയായിരിക്കും നമ്മൾ നമസ്കാരം നമ്മുടെ ക്യുസ് അയക്കാനുള്ള അല്ലേ, ബീപ്പ് സൗണ്ട് അവസാനിക്കുന്നതോടുകൂടി ക്യുസ് ക്യുസിൻ്റെ ഉത്തരം അയക്കാനുള്ള സമയം അവസാനിക്കും. നിങ്ങളുടെ ഉത്തരങ്ങൾ എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി, ഉത്തരം അയക്കേണ്ടതില്ല എന്നും പ്രത്യേകം ഉറപ്പെടുത്തുന്നു.
1: യെസ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
0: യെസ്, ഇന്നത്തെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുൽ ഇൻഷിഖാഖ് എന്നതിലെ ഇൻഷിഖാഖ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം.
1: ഓപ്ഷൻ എ കുലുങ്ങുക, ഓപ്ഷൻ ബി വീഴുക, ഓപ്ഷൻ സി പിളരുക, ആൻഡ് ഓപ്ഷൻ ഡി കത്തുക.
0: ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ സൂറത്തുൽ ഇൻഷിഖാഖ് എന്നതിലെ ഇൻഷിഖാഖ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കുലുങ്ങുക, ഓപ്ഷൻ ബി വീഴുക, ഓപ്ഷൻ സി പിളരുക, ഓപ്ഷൻ ഡി കത്തുക.
1: അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഖുർആനിലെ സൂറത്തുൽ ഇൻഷിഖാഖ് എന്നതിലെ ഇൻഷിഖാഖ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ കുലുങ്ങുക, ബി വീഴുക, സി പിളരുക, ആൻഡ് ഡി കത്തുക. യെസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടില്ലേ ആ ഒരു സംഖ്യ ഇങ്ങനെ അല്ലേ. ഓക്കെ, സെക്കൻഡിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് പോലെയാണ് അല്ലേ.
0: മാഷാല്ലാ, അതിങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയില്ലേ നമ്മൾ സാധാരണയായിട്ട്. മാഷാല്ലാ, എന്തായാലും ഉത്തരങ്ങൾ ധാരാളമായിക്കൊണ്ട് നമുക്ക് എത്തിയിരിക്കുന്നുണ്ട്. എന്തായാലും വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കണം, ഉത്തരം ശരിയേതാണെന്ന് പറയണം അല്ലേ.
1: യെസ്,
0: അല്ലാത്തവർക്ക് ഫൈൻ കൊടുക്കണം.
1: ഫൈൻ എങ്ങനെ അടക്കണ്ടെന്നൊക്കെ നമുക്ക് അല്ലേ.
0: യെസ്,

0: അപ്പോൾ ഇന്നത്തെ ക്വിസ് വളരെ ലളിതം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ സിസ്റ്റം പരിഗണിക്കാറില്ല എന്ന ഒരു
1: പരാതിയായിട്ട്
0: ആശങ്ക മുമ്പോട്ട് വെക്കുന്നവരുണ്ട്.
1: കൺഫ്യൂഷൻ ആണ് എങ്കിലും കറക്കിക്കുത്തി സിസ്റ്റം വരുമ്പോൾ നോക്കാമെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്.
0: അതുപോലെ ഓപ്ഷൻ മാറി അയച്ചവരും ഉണ്ട്. ഫീഡ്ബാക്കിൽ ലൈവ് മോർണിംഗ് ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പോ എന്തായാലും നമ്മുടെ ഉത്തരങ്ങൾ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കാം ഇൻഷാല്ലാ. അതിന്റെ സമയമാകുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ വിജയികളെ പ്രഖ്യാപിക്കാം. നമുക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്യൂസിൽ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ നമ്മളൊപ്പം ചേർന്നിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ഫീഡ്ബാക്കുകൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ഈ ഒരു സമയത്ത് വൺ മിനിറ്റ് ടോക്കിൻ്റെ ഒരു സമയമാണ് അല്ലേ. അപ്പോൾ നമ്മൾ വൺ മിനിറ്റ് ടോക്കിലേക്ക് പോവുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ദിനേന നമ്മുടെ അക്കൗണ്ടിലേക്ക് 86,400 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. അത് അന്ന് തന്നെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പാഴായിപ്പോവും. അത് ഉപയോഗിക്കാൻ എത്രത്തോളം ജാഗ്രതയും കണക്കുകൂട്ടലും നടത്തും നമ്മൾ. എന്നാൽ ഒരു ദിവസം നമുക്ക് 86,400 സെക്കൻഡുകൾ ലഭിക്കുന്നുണ്ട്. നാം എന്തിനാണത് വിനിയോഗിക്കുന്നത്? ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാബത്തിനെ കുറിച്ച് പറയുന്ന വാക്കുണ്ട്, ലഖദ് അദ്റക്തു അഖ്വാമൻ കാനു അഷദ്ദ ഹിർസൻ അലാ ഔഖാത്തിഹിം മിൻ ഹിർസികും അലാ ദറാഹിമിക്കും വദനാനിരിക്കും. നിങ്ങൾ ദീനാറും ദിർഹമും വിനിയോഗിക്കുന്നിടത്ത് എത്രത്തോളം ശ്രദ്ധ കാണിക്കുന്നുവോ അതിനേക്കാൾ ശ്രദ്ധ കാണിച്ചിരുന്നു സ്വഹാബത്ത് അവരുടെ സമയം വിനിയോഗിക്കുന്നിടത്ത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സമയം ഓരോന്നും വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും തള്ളി നീക്കുന്നത് നമ്മുടെ ഖബറിലേക്കാണ്, നമ്മുടെ ആയുസ് ചുരുങ്ങി പോവുകയാണ്.

0: ഓക്കെ, മാഷാല്ലാ. നമുക്കറിയാം, കുറയാവുന്നത് പോലെ ഇന്ന് നമ്മൾ കേട്ടത് 1004-ാമത്തെ 1 മിനിറ്റ് ടോക്കാണ്. വിസ്ഡം സ്റ്റുഡൻസ് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലും, വിസ്ഡം ഗ്ലോബൽ ടി വി എന്ന യൂട്യൂബ് ചാനലിലും നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന 1 മിനിറ്റ് ടോക്ക്, 1 മിനിറ്റ് മാത്രം ദൈർഘ്യത്തിലുള്ള ഒരു സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1994 ദിവസങ്ങളിലായി നമ്മിലേക്ക് ഓരോ നിമിഷവും നമ്മൾ, ഒരു ദിവസം പോലും നമ്മൾ ഇത് മുടങ്ങാതെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിൽ 1004-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ 2000-ത്തിലേക്ക് ഇൻഷാല്ലാ നമ്മൾ എത്താം.
1: 2000-ത്തിലേക്ക്
0: വേണ്ടി പോവാണ് ഇൻഷാല്ലാ.
1: നമ്മുടെ ഒരു ശ്രോതാവേ പറയുന്നത്, ആയിഷ അങ്ങാടിപ്പുറം, ആൻസർ പെട്ടെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും, വിജയികളെ സാവധാനം പറഞ്ഞാലും മതി, എൻ്റെ ആൻസർ ശരിയാണ്. അപ്പം അതൊന്ന് ഉറപ്പിക്കാനും കൂടെ ആയിരിക്കാം.
0: ഏതായാലും
1: അധികം വൈകാതെ നമ്മൾ പറയും. പിന്നെ വിജയികളെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പറയുന്നതിൻ്റെ കുറേ മുമ്പേ നമുക്ക് പറയാം.
0: ഇൻഷാല്ലാ, ഈ ഒരു സമയത്ത് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ 1 മിനിറ്റ് ഒരു നല്ല വിഷയമായിരുന്നു. അല്ലാഹു പി ആർ ഫാമിലിക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും അല്ലാഹു റഹ്മത്തും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് അബ്ദുർ റസാഖ് കുഞ്ഞത്തൂർ.
1: ഓക്കെ, ചോദ്യം ഈസിയാണെന്ന് പറഞ്ഞാൽ പലരും ഉണ്ട്, പക്ഷേ ചില ആളുകൾക്കൊക്കെ എന്താ അറിയില്ല, ഒരു വല്ലാത്ത ഒരു സങ്കടം, സിസ്റ്റം പരിഗണിക്കുന്നില്ല എന്ന്. ഏതായാലും സിസ്റ്റം പരിഗണിക്കും. നിങ്ങൾ ക്ഷമയോടുകൂടി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ദിവസം തുടർന്ന് വരിക. ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കാനും ഉത്തരങ്ങളിലൂടെ ഒരുപാട് അറിവ് പിന്നെ പകർന്നു കിട്ടാനൊക്കെ ഇത് കാരണമാകും.
0: ഈ ചില സന്തോഷങ്ങൾ നമുക്ക് എപ്പോഴും നമുക്ക് ലഭിക്കാറുള്ളത് വൈകിയായിരിക്കും.
1: അതെ, അത് പ്രത്യേകിച്ച് നമ്മൾ വല്ലാണ്ട് ആഗ്രഹിച്ചു പോണത് അല്ലേ, അങ്ങനെ സംഭവമുണ്ട്. അത് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളാണ് അല്ലേ. ഇപ്പോൾ എനിക്കത് കൊടുക്കേണ്ടതില്ല, കാരണം ഇപ്പോൾ അവന് വേണ്ടത് ഞാൻ കൊടുക്കണുണ്ട് എന്ന് അള്ളാഹു തീരുമാനിച്ചുകൊണ്ടാണത്.
0: അതെ,
1: നമുക്കായിരിക്കും എനിക്ക് ഇപ്പോഴാണത് കിട്ടേണ്ടത്. പക്ഷെ ശരിക്കും അത് അപ്പോഴല്ലായിരിക്കും കിട്ടേണ്ടത്. ഏതായിരുന്നാലും നമ്മൾ ആ വിഷയം മുമ്പൊരിക്ക ഒരു ചിന്തയിലേറ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഓരോന്ന് കിട്ടണം നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു. ഏതായാലേ ഞാനൊരു ചോദ്യം ചോദിച്ചാലോ?
0: ഓക്കെ,
1: എൻ്റെ ചോദ്യം
0: നിങ്ങളോടൊരു
1: ചോദ്യമാണ്, ചോദിച്ചാലുള്ളൂ ആൾക്കാര്.
0: അങ്ങനെയും
1: കാണാം. കടല് കണ്ടിട്ടില്ലേ? കടല് കാണാറുണ്ടല്ലേ. കടല് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോ നല്ല രസമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ കടപ്പുറത്ത് പോയിട്ടേ ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ അവിടെ എന്തെങ്കിലും ഇങ്ങനെ കൊറേ നോക്കി ഇങ്ങനെ ഇരിക്കും. ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ചിലവരിങ്ങനെ കടപ്പുറത്ത് വല്ലതും എഴുതിയിട്ട് വരച്ചോണ്ടിരിക്കും. ചില ആൾക്കാർ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കടലിലേക്ക്
0: എറിഞ്ഞോണ്ടിരിക്കും
1: ചെറിയ കല്ലുകൾ അങ്ങനെ എന്തെങ്കിലും. യഥാർത്ഥത്തിൽ കടലിലേക്ക് പോകാൻ നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ ഇപ്പോൾ വലിയ ഇഷ്യമുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും സാധ്യതകളൊന്നും ഇല്ല എന്ന് സംഭവിക്കാനൊന്നും അല്ലേ.
0: ഇല്ല,
1: നമ്മളിപ്പോൾ ഒരാളിങ്ങനെ വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളിൽ ചില ആൾക്കാർ അതിനെ കടലിലേക്ക് എറിയുന്ന ഒരു കല്ല് പോലെയാണ് കാണുന്നത്. പക്ഷേ ആ കല്ല് കടലിൻ്റെ എത്ര ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ?
0: ഇല്ല.
1: എന്നതുപോലെയല്ലേ ശരിക്ക് ചില ആളുകൾക്കൊക്കെ, ചില ആളുകളെ നമ്മൾ പിന്നെ മോശമായിട്ട് പറയുമ്പോഴോ കളിയാക്കുമ്പോഴോ പരിഹസിക്കുമ്പോഴൊക്കെ ആ ഒരു കല്ല് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതെത്ര പ്രയാസവും വേദനയും സങ്കടവും സമ്മാനിക്കുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചില സംസാരങ്ങൾ അങ്ങനെ എടുക്കാൻ വെക്ക്, നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് എത്ര വേദന ഉണ്ടാക്കുന്നു എന്നതിന് ജസ്റ്റ് ഒരു ഉദാഹരണം കടലിനെ വെച്ചിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോൾ ചില ആൾക്കാർ വളരെ ഓപ്പൺ മൈൻഡർമാരായിട്ട് ഞാനിവിടെ ഓപ്പണാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം മറ്റൊരാൾക്ക് എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ അവനെ പിന്നെ ഫീൽ ചെയ്യുന്നു എന്നത് കൂടി പരിഗണിച്ചുകൊണ്ട് പറയുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ ആ വാക്ക് നന്നാവുള്ളൂ.
0: തീർച്ചയായിട്ടും.
1: കാരണം എന്താ വെച്ചാൽ

0: ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. പിന്നെ നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ചെറിയ സമാധാനം കിട്ടാൻ ഒരു വാക്ക് മതിയാവും ചിലപ്പോൾ, പക്ഷെ നമ്മളെ കൊണ്ട് കാലാകാലത്തേക്ക് അയാൾ തളർന്നു പോകാൻ എന്ത് മതി, നമ്മുടെ വാക്കുകൾ മതി.
1: ഈ ഇതെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു അനുഭവമുണ്ട്. ഈ ചില ഒരു അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഞാൻ നമ്മുടെ അടുത്തുണ്ടായിരുന്നൊരു സഹോദരൻ, ആ സഹോദരന് ചില സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, എൻ്റെ പഠിപ്പിച്ചൊരു അധ്യാപകൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് പോകാനുള്ള ഒരവസരം എനിക്ക് കിട്ടി. അങ്ങനെ അദ്ദേഹം എന്നെ ഒരുപാട് കളിയാക്കിയിരുന്നു, പഠനത്തിൽ പ്രയാസം ഉണ്ടാവും, എന്തെങ്കിലും കുസ്തികൾ കളിയാക്കിയിരുന്നു,
0: അതെ,
1: ഒരുപാട് മാനസികമായിട്ട് എന്ത് ചെയ്തിരുന്നു, പ്രയാസപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വളർന്ന് വലുത് ഏകദേശം 10-50 വയസ്സൊക്കെ ആയതിൻ്റെ ശേഷമാണ് അദ്ദേഹം ഈ വിഷയം പറയണത്. അങ്ങനെ അദ്ദേഹം പറയുന്നത് അധ്യാപകൻ്റെ മയ്യത്ത് ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ എല്ലാവരും പറയണല്ലോ, വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും
0: വിട്ടു കൊടുക്കണം,
1: വിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കണം, നമ്മളെ പരലോകം ആഗ്രഹിച്ചോണം. അദ്ദേഹം പറയണത് എനിക്കത് വിട്ടുകൊടുക്കാനുള്ളൊരു ഒരു മനസ്സ് വരുന്നില്ല എന്നുള്ളത്.
0: ഈ 50 വയസ്സായാളെ പറയുന്നത്,
1: 50 വയസ്സായാളെ പറയാണ്.
0: അയാൾ അധ്യാപകനാണ് മരിച്ചെടുക്കുന്നത്,
1: അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ് മരിച്ചത്. ഞാനത് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, ഇപ്പം ഞാനുങ്ങളൊക്കെ ടീച്ചേഴ്സാണല്ലോ, നമ്മൾ മുമ്പ് ഇരിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ നമ്മളതിനെ കാണുമ്പോൾ ഒരു ഒരു ഒരു ഒരു പെട്ടെന്നുള്ള തമാശ എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്തേക്കാം, പലതും തോന്നിയേക്കാം,
0: മറ്റു കുട്ടികളെ ചിരിക്കാൻ വേണ്ടിയിട്ട്
1: നമുക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ആ സമയത്ത് അത് നമുക്ക് ബാക്കിയുള്ളവർ ചിരിക്കാനും ഹെവി ആക്കുന്നതുമായ ക്ലാസ് പറയും. ഒന്നൊരു ജീവസറ്റതാക്കാനും ഒന്ന് ആക്റ്റീവ് ആക്കാനും വേണ്ടി നമ്മൾ പല തമാശകളും പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻസ്, അത് നമ്മൾ അത് എത്രത്തോളം ആഴങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇപ്പോൾ ഈ അതുപോലെ തന്നെയാണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള വിഷയവും. പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ചിലപ്പോൾ അന്ന് എന്നോട് ഇദ്ദേഹം ഒരു വ്യക്തി ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാനിന്ന് അതിൻ്റെ പിന്നാലെ ആ ഒരു മോട്ടിവേഷൻ അല്ലേ, ആ ഒരു മോട്ടിവേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു നിലയിലെത്തിയത് എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. അന്ന് അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ട് ഇന്നും ഞാൻ അതിൻ്റെ അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. ഈ നല്ല വാക്ക് പറയുമ്പോൾ നല്ല വാക്കുകൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനവും നൽകും, പ്രയാസങ്ങളും നൽകും. അപ്പോൾ നല്ല സമാധാനം നൽകിക്കൊണ്ടിരിക്കും, അത് നന്മയിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് എന്ത്, അങ്ങനെ നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ യഅഫിറുലക്കും ദുനൂബക്കും, നിങ്ങളുടെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകും. അപ്പോൾ നല്ല വാക്കുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുക എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ മനസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രയാസങ്ങളില്ലാതെ ഇരിക്കുന്നു. അത് ഈ കുട്ടികൾ കളിയാക്കുക, ടീച്ചേഴ്സ് കളിയാക്കുക, പാരൻസ് കളിയാക്കുക. ചിലപ്പോൾ ചില ആളുകളുണ്ട് ഇങ്ങനെ കുടുംബത്തിലൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് സ്വന്തം മകനോ മകളൊക്കെ ആയിരിക്കും, പക്ഷേ ഈ എല്ലാവരും കൂടി കൂടി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൽ നിന്ന് എല്ലാം മതിമറന്ന് ആസ്വദിക്കുമ്പോൾ ചിലപ്പോൾ മക്കളെക്കുറിച്ചോ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായിട്ട് അറിയാതെ പാരൻസിൻ്റെ അടുത്ത് തന്നെ വന്നു പോകാറുണ്ട്
0: അല്ലേ,
1: പാരൻസിൻ്റെ അടുത്ത് തന്നെ വന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഒരു ഒരു വൈകാരികമായ തല ഉണ്ടാവും. ചെറിയ കുട്ടിയാണ്, ചിലപ്പോൾ അത് വർഷങ്ങളോളം അവൻ്റെ മനസ്സിൽ മറക്കാതെ കിടക്കും. സ്വന്തം ഉമ്മയാണ് എത്ര നന്മകൾ പറഞ്ഞു കൊടുത്താലും എത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഉമ്മനെ എല്ലാവരും കൂടുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു അവഗണിക്കുന്ന രൂപത്തിൽ അല്ലേ, ആ ഒരു ഫീൽ ഉണ്ടാവും. എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അല്ലേ, അത് പറയേണ്ട ശൈലി ഒന്ന് മാറ്റിയാൽ മതിയാവും, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ശൈലി ഒന്ന് മാറ്റിയാൽ മതിയാവും, എന്ത് നമ്മള്
0: പ്രശ്നമായിട്ട്
1: ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മനസ്സിലാണ് അമ്മ എല്ലാവരും മുമ്പൊന്നും ഇങ്ങനെ, അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു തന്നാൽ അത് നെഗറ്റീവായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. എല്ലാവരും കൂടി കൂടി നിൽക്കുമ്പോൾ നമ്മളങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മളെ കാണും എന്നുള്ളൊരു ഫീൽ ചിലപ്പോൾ അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇമ്മ എല്ലാവരും കൂടി ഒരു ഹാപ്പിനെസ്സിൽ എന്ത് ചെയ്യുന്നു പറയുന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ അത് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികമായ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ ഒരു വേള അവൻ എത്ര വലുതായി കഴിഞ്ഞാലും
0: മനസ്സിലുണ്ടാവും.
1: മനസ്സിലായത് എന്ത് ചെയ്യും, ചിലപ്പോൾ പുറത്തേക്കും വരും.
0: അതിൽ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം എന്താ പറയുക, ചില ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ചില കുട്ടികൾ അവരെ വാപ്പ് വരുമ്പോൾ എന്തു പറയും, ഞാൻ പറഞ്ഞു വല്ല പോട്ടെ ഇനി എന്നെ കണ്ടാൽ വഷളാക്കും ഇനി എന്തെങ്കിലും ഇപ്പോൾ പറയും. ആ ഉണ്ടല്ലേ ചില അധ്യാപകർ വരുമ്പോൾ ചില കുട്ടികൾ വല്ലാ ഉങ്ങും. കാരണം എന്താ, ആ ആ മാഷ് വന്നാൽ ഇന്നെന്തെങ്കിലും പറയാതെ ക്ലാസ് തുടങ്ങൂല. അപ്പം അത് അവനക്ക് ചിലപ്പോൾ നല്ലൊരു ഇരുട്ട, ചിലപ്പോൾ അവനൊരു തമാശക്കായി എടുക്കുന്നുണ്ടാവും, ഉൾക്കൊള്ളുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില വാക്കുകൾ ചില സമയത്ത് മനസ്സിക്ക് കൊള്ളുന്നുണ്ടാവും. പിന്നെ അവനിങ്ങനെ ചിരിച്ച് കളിച്ച് എല്ലാവരുടെ ഇടയിൽ അവിടെ നിന്ന് പിടിച്ചിക്കണല്ലോ, അതിന് വേണ്ടി എന്ത് ചെയ്യും, അതിനെങ്ങനെ മേക്കപ്പ് ചെയ്ത് പോവും. പക്ഷെ അവിടെ ഇനിയിപ്പോൾ നമ്മളെ അധ്യാപകർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ചീത്ത പറയുക, അല്ലെങ്കിൽ ഈ രൂപത്തിൽ തമാശ പറഞ്ഞിട്ട് ക്ലാസ്സിലൊരു അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരാളെന്ത് ചെയ്യും, ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ പറയണ എല്ലാവർക്കും ചിരിക്കാനുള്ളൊരു
1: വകുപ്പ്.
0: അതെ അതെ. അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാർക്ക്, പക്ഷെ എന്നാലും നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തല്ലിൻ്റെയൊക്കെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ തല്ലൽ വേറെ വിഷയമാണെങ്കിലും അതൊക്കെ ചില സാഹചര്യത്തിൽ ചില ശിക്ഷണങ്ങൾ കൊടുക്കേണ്ടി വരും. പോകുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് വെല്ലടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് ഇനി പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഓനൊന്ന് പരിഗണിക്കാം. എനിക്ക് വിഷമമായിട്ടൊന്നുമില്ലല്ലോ, ഞാൻ തമാശക്ക് പറഞ്ഞോ, എനിക്കറിയാലോ നമ്മൾ ആ ഒരു സംസാരം മതി. ചിലപ്പോൾ അതായിരിക്കും ആ ഉണ്ടോ എല്ലാവരുടെ ഇടയിലും മാഷ് ഇന്ന നല്ല പരിഗണിച്ചു എന്നുള്ളൊരു ഫീലിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊരു ക്ലാസ്സിലുള്ള ഒരു സംഭവമാണെങ്കിലും പൊതുവേ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, വീട്ടിലാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ മാതിരി കുട്ടികളോടാണെങ്കിലും ക്ലാസ്സിലും വീട്ടിലും നമ്മളെ സുഹൃത്തുക്കൾക്ക് ഇടയിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ചില ആൾക്കാരെ സുഹൃത്തുക്കൾക്ക് ഇടയിൽ വെച്ചിട്ട് എപ്പോഴും എല്ലാവരും താങ്ങും അല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലൊക്കെ വരുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ മുറിവ് പറ്റുന്ന ഒരു സംഭവം ആകാതിരിക്കുക. കാരണം എന്താ അറിയുമോ, അപ്പോൾ ഒരു സാധാരണ എന്തെങ്കിലും തട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു മുറിയായാൽ ചിലപ്പോൾ അത് ഓയിൽമെൻ്റൊക്കെ തേച്ച് മരുന്നൊക്കെ കുടിച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ആ പഴുപ്പടക്കം പോകും. പക്ഷെ വാക്കുകൾ കൊണ്ടുള്ള ഒരു മുറിവ് സംഭവിച്ചാൽ സമയം കൊടുത്താലും മാറൂല,
1: മാറില്ല.
0: കാരണം അത് സമയമെടുത്താലും മാറാത്ത മുറിവുകളുണ്ട്, കാലകാലം മനസ്സിൽ നിൽക്കുന്ന മുറിവുകളുണ്ടാവുമല്ലോ.
1: അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. കാരണം നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള മുറിവ് നമ്മുടെ മനസ്സിനാണല്ലോ മുറിവാക്കുന്നത്. ആ മനസ്സെന്ന് പറയുന്നത് എവിടെ വെച്ചാൽ അത് ഹൃദയമാണെന്ന് പലപ്പോഴും പറയാൻ പറ്റും അല്ലേ. ആ ഹൃദയത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പുലരിവട്ടത്തിൽ മനസ്സിൻ്റെ ഭാരം കുറക്കുക, ആ ഭാരത്ത് ഭാരമായിട്ട് അവിടെ കിടന്നുകൊണ്ടിരിക്കും. പിന്നെ വേറെ എന്താ വെച്ചാൽ, ആ ആ മുറിവുകൾ മറ്റൊരു രൂപത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്കും വരും. ചിലപ്പോൾ ദേഷ്യമായിക്കൊണ്ട്, കരച്ചിലായിക്കൊണ്ട് അല്ലേ, കുറ്റപ്പെടുത്തലായിക്കൊണ്ട് ഒക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പം നമ്മൾ എവിടെയൊക്കെയോ ചെയ്തു വെച്ചതിൻ്റെ ചില അനന്തര ഫലങ്ങൾ ചിലപ്പോൾ നമ്മളിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരും എന്നുള്ളതും കൂടിയാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. യെസ്.

0: ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ ഇന്നത്തെ അനുഭവവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നുണ്ട്. അൻവർ എൻ ടി മുട്ടിലു വയനാട് നിന്ന്, ഇന്നിൻ്റെ പുലരിയിൽ ജീവിക്കുന്ന നമ്മൾ നാളത്തെ പുലരിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നന്മയിലേക്ക് മത്സരിച്ച് മുന്നേറുക, നന്മയുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ അള്ളാഹുവിലുള്ള അടിയുറച്ച തവക്കൽ കൊണ്ട് പ്രതിരോധിക്കാനുള്ള വഴികൾ ധാരാളമായി പീസ് റേഡിയോ വിവരിച്ചു തരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ.
1: ഓക്കെ, ഇൻഷാ അല്ലാ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുസ്തഫ വളരെ നല്ലൊരു ചോദ്യമാണ് മുസ്തഫ സാർ ചോദിച്ചത്. ചില ആളുകളുണ്ട് എന്താണ് പറയേണ്ടതെന്നറിയില്ല, അതവർക്ക് വേദനിക്കുമെന്ന് ചിന്തിക്കില്ല. അള്ളാഹു നമ്മെ എല്ലാം കാക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചല്ലേ, സന്തോഷം കൂടുമ്പോൾ എന്താ പറയണമെന്ന് അറിയാത്ത ആൾക്കാർ ഇപ്പം ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ മനസ്സുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടാവും. ഫ്രണ്ട്സൊക്കെ കൂടി നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് മൂഡിലായിരിക്കും. അപ്പോൾ ഹാപ്പിനെസ് മൂഡിൽ നിന്ന് നമ്മളെ ചിലപ്പോൾ ആ ഒരു എല്ലാം മതിമറന്ന് ആഘോഷിക്കുമ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്യുക, കളിയാക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അതൊക്കെ അവർ ഇത് ഈ ബന്ധങ്ങൾ എത്രത്തോളം, അതിൽ വേറൊരു സംബന്ധിച്ചാലേ ബന്ധങ്ങൾ എത്രത്തോളം ഊഷ്മളമാണ്, എത്രത്തോളം ഉള്ളിൽ തട്ടിയതാണ് എന്ന് അറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ വ്യക്തി എത്ര എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിലും. ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ചെയ്യുക വെച്ചാൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല ബന്ധങ്ങളാണ്. പക്ഷേ ആ ബന്ധത്തിൽ നിങ്ങൾ നമ്മൾക്കിടയിൽ പല സംസാരങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ ആരാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റെ വ്യക്തിത്വം എന്താണെന്നും ഏത് മൈൻഡ് സെറ്റിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നതോടുകൂടി ഞാൻ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യാറില്ല, അത് ആ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഒരു ഗ്രാവിറ്റി നമ്മൾ എടുക്കാറുള്ളൂ അല്ലേ. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നമ്മൾ ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, പെരുമാറാൻ പാടില്ല. ആരെങ്കിലും കളിയാക്കിയാൽ വൈരുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, ഞാൻ പറയും അപ്പോൾ അവർ സ്റ്റോപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പറയാണ്, എനിക്കൊരു പിന്നെ ഏട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്, എനിക്ക് വീട്ടിലെ അനുഭവം ഉണ്ടാവാറുണ്ട് എന്നാണ്. എന്തായാലും അത് ഞാൻ ആ ഏട്ടനോടൊന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടനേതായാലും നമ്മളെ ക്ലാസ്മേറ്റാണ്, ഏതായാലും പേര് വായിക്കണ്ടെന്ന് പറഞ്ഞോണ്ടേ. ഇൻഷാ അല്ലാ,
1: ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഓക്കെ.

0: പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പറയാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ മോന് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു സാറിൻ്റെ അടുത്ത് പോയി മുന്നോട്ട് ഏത് മേഖലയ്ക്ക് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, നീ ആർ ടി ഒ ആവാനാണോ വിചാരിക്കുന്നത് എന്ന് കളിയാക്കി ചോദിച്ചു. അത് അവന് വല്ലാതെ ഫീല് ചെയ്തു. അവന് കരഞ്ഞു, അൽഹംദുലില്ലാ ഇന്ന് മോന് നല്ല ഒരു ജോലി ചെയ്യുന്നു, നല്ലോണം പാപങ്ങളെ സഹായിക്കുന്നു.
1: ഈ പലപ്പോഴും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ചില അധ്യാപകരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഭയങ്കര കളിയാക്കാറുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഈ പരിഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ഒരു ഉണ്ടാവാണ്ട് ബാക്ക് ബെഞ്ചിൽ വല്ലാതെ പഠിക്കാത്ത കുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ. ഇന്നിപ്പോൾ നമ്മൾ അലഹമ്മദില്ല അതൊക്കെ മാറ്റി മിക്സ്ഡ് ലെവലാണല്ലോ, എല്ലായിടത്തും വല്ലോ എല്ലാവരും
0: ഉള്ളവരാണ്,
1: പ്രൊഫഷനൊക്കെ ആണ്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളെ ഒരു സെറ്റ് ഓഫ് ടീം ഉണ്ടാവും ഇപ്പോഴും, കുറച്ച് പഠനത്തിൽ ബാക്കുള്ള കുട്ടികളുണ്ടാകും, അവരെ കളിയാക്കും. പഠിക്കുന്ന കുട്ടികളെ പക്ഷെ ഞാൻ അല്ലെങ്കിൽ ഈ എപ്പോഴും അധ്യാപകർക്ക് ഉപകാരപ്പെടൽ അല്ലെങ്കിൽ അധ്യാപകരെ ഓർക്കൽ, അധ്യാപകരോട് സംസാരിക്കൽ ആരാണെന്ന് ചോദിച്ചാൽ ഈ പഠിപ്പികളല്ല, പകരം എന്താണ് കുറച്ചൊക്കെ കച്ചറ കളിച്ച്
0: കുറച്ച്
1: തെറിച്ച നടന്ന ആൾക്കാരാണ്. അവരെപ്പോഴും ഓർമ്മ ഉണ്ടാവും. ഞാൻ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്ത് ഈ എന്നാൽ നല്ല പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, ഇതും കൂടി ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് എന്താ വെച്ചാൽ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും, പഠിച്ചു കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മൈൻഡും ഉണ്ടാവില്ല ചിലപ്പോൾ പറയാറുണ്ട്. കുട്ടികൾ അതിൽ നിന്നുള്ളൊരു മാറ്റം എന്ത് ചെയ്യണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ആളുകൾക്ക് ഉപകാരപ്പെടാൻ ജീവിതം എന്താണെന്നും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസുകൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു വന്ന ആൾക്കാരുണ്ടല്ലോ, അവരായിരിക്കും എന്ത് ചെയ്യുക ആളുകൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യൽ എന്നുള്ളതാണ്. ഒരു മെസ്സേജ് വായിച്ചപ്പോൾ അവസാനത്തെ വരി കണ്ടപ്പോൾ പാവങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ
0: ഒരു നാച്ചുറലായിരിക്കും. ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കും, ഇപ്പോൾ കണ്ടില്ലേ ബാക്കിയുള്ള കുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയും ക്ലാസ്സിൽ നിന്ന്, ചിലപ്പോൾ ഒരു ആവശ്യമില്ലാത്ത സമയത്തൊക്കെ പറയുന്നത്, പക്ഷേ അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ശ്രദ്ധ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവർ കാണാം ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുമ്പോഴേ, നമ്മളെ പോലെ കണ്ടിട്ടുണ്ടാവില്ല, ഓർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നടന്നു മാഷേ സുമാഷേ അല്ലെങ്കിൽ പിന്നെ അനുസാൻ സാറേ അല്ലേ, ആ വിളിക്ക് ഇത് പാരാർ ആ ഇവനോ, അപ്പോൾ അവരാണ് നമ്മൾ ഓർക്കുക അല്ലേ.
1: ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എനിക്കും ഉണ്ട് മത്സരം കഴിഞ്ഞ ഉടനെ ഇത്തരം ഉത്തരം പറയുന്നതായിരിക്കും ഒരു ചോദ്യവുമായി ചോദ്യമായി ചോദിച്ചു നോക്കൂ, എല്ലാവരുടെയും പ്രതികരണം എന്താണെന്ന് നോക്കാം. എന്തായാലും നമുക്ക് ഒന്ന് ആളുകൾ പ്രതികരിക്കട്ടെ, പല ആൾക്കാരും പല രൂപത്തിലുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക്
0: ഉത്തരം
1: പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കണം
0: അല്ലേ.
1: അപ്പോൾ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയും അല്ലേ. ഏകദേശം നമുക്കൊരു മൂന്ന് നാല് കമൻറ്റുകൾ നമ്മളിപ്പോൾ വായിച്ചു, എന്ത് ഏകദേശം അങ്ങനെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. ചോദ്യം വായിച്ച ഉടനെ തന്നെ ഉത്തരം പറയണം എന്നുള്ളത് എന്താ എല്ലാവരും അഭിപ്രായം നമുക്ക് നോക്കട്ടെ അല്ലേ. എല്ലാവരും അഭിപ്രായം പറയാം,
0: അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. ഇന്ന് നമുക്ക് ചോദ്യോത്തരം ഒന്ന് വായിച്ചു കൊടുക്കാം അല്ലേ.
1: ഇന്നുള്ള ഉത്തരം വായിക്കാം, നല്ല അഭിപ്രായം ഒന്ന് പറയട്ടെ, അതിനു ശേഷം വായിക്കാം അല്ലേ. ഇൻഷാല്ലാ. ഒരു എല്ലാവരും ഫീഡ്ബാക്ക് ഉണ്ടാവണൊക്കെ, ചിലപ്പോൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ കുത്തി പൊട്ടിക്കും എല്ലാവരും കൂടി. നമ്മളെ കണ്ടില്ലേ നക്കി നക്കി നക്കി നക്കി നക്കിയ സ്ഥലം ഫീഡ്ബാക്ക് ഓപ്ഷൻ പൊട്ടിത്തെറിച്ചെന്ന് പറയില്ല. എന്തായാലും നോക്കാം ഇൻഷാല്ലാ, നമുക്ക് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം. എന്തായാലും അടുത്തൊരു സെഷൻ കഴിയുന്നത് വരെ അഭിപ്രായം പറയാനുള്ള സമയം കൊടുക്കാം
0: ഇൻഷാല്ലാ. എന്തായാലും നമുക്ക് ഇനി കുറേ സ്റ്റാറ്റസ് വീടുന്ന് കിട്ടുന്നല്ലോ
1: ഇൻഷാല്ലാ.

0: മാഷല്ല, വിശുദ്ധ ഖുർആനിൻ്റെ നല്ലൊരു ആയത്തുകൾ, ചെറിയ ചെറിയ ആയത്തുകളാണ് നമ്മൾ കേട്ടത് അല്ലേ.
1: യെസ്,
0: ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആബസയിലെ 11 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈയൊരു സ്റ്റാറ്റസ് വീഡിയോ എല്ലാ ദിവസവും 1 മിനിറ്റൊക്കെ പോലെ നമ്മൾ പുറത്തിറക്കുന്ന, പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ്. ഖുർആനിൻ്റെ ഏറ്റവും നല്ല ആയത്തുകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള പാരായണവുമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇറക്കി സ്റ്റാറ്റസിൽ വെക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.

0: നമ്മുടെ ടീച്ചേഴ്സ് കോൺഫറൻസ്, കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് KTC അല്ലേ, അത് അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു ശ്രോതാവ് പറയാണ്, ഓരോരുത്തർക്കും ഇങ്ങനെ പല ആൾക്കാരെയും വിളിക്കാണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യണത്, കോളുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും അതോടെ ഒന്ന് കണ്ടെത്തട്ടല്ലേ. ആൻസർ പറയുന്നതാണ് നല്ലത്, നോട്ട് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും എന്ന് ഒരു അഭിപ്രായമുണ്ട്. കാരണം പിന്നെ ചിലപ്പോൾ ഒരു നോട്ട് ചെയ്യാനൊക്കെ വിട്ടു പോകും, പിന്നെ അത് തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു ആശങ്കകളൊക്കെ നുസാൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പും ഇതേ അഭിപ്രായം പല ആവർത്തി ഇവർ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾ ആൻസർ ഒന്ന് പെട്ടെന്ന് പറയും എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ പരിഗണിക്കാതെ നമുക്ക് ഈ ലൈവ് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ.
1: അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആൻസർ പെട്ടെന്ന് പറയണം.
0: ആണ് പറഞ്ഞു പോ.
1: ഇന്നത്തെ ആൻസർ
0: ചോദ്യം
1: ഖുർആനിലെ സൂറത്തു ഇൻഷിഖാഖ് എന്നതിലെ ഇൻഷിഖാഖ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ശ്രോതാക്കൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഉത്തരം കേൾക്കാൻ. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇൻഷിഖാഖ് എന്നതിലെ ഇൻഷിഖാഖ് എന്നാൽ എന്ത് എന്നതാണ് ചോദ്യം. ഉത്തരം, നാല് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ കുലുങ്ങുക, ഓപ്ഷൻ ബി വീഴുക, ഓപ്ഷൻ സി പിളരുക, ഓപ്ഷൻ ഡി കത്തുക എന്നുള്ളതാണ്. ഉത്തരം ഏതാണ്?
0: ഓപ്ഷൻ
1: സി പിളരുക എന്നുള്ളതാണ് ഉത്തരം. അപ്പോ
0: എല്ലാവർക്കും
1: എന്തായാലും വിജയികളെ നമുക്ക് വായിക്കാൻ സമയം.
0: ഏതായാലും ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 54 മിനിറ്റും 36 സെക്കൻഡും. നമുക്ക് നേരെ തിരുമൊഴികളിലേക്ക് പോകാം.
2: കൂട്ടിയുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴിയിൽ ബഹുമാനനായ KV മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം ദുർബലരുടെ പ്രാർത്ഥനകളും ആത്മാർത്ഥതയുമാണ് റബ്ബിൻ്റെ സഹായത്തിന് ഒരു കാരണം എന്നതാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ മുസ്അബ് ബിനു സഅദിൻ റളിയല്ലാഹു അൻഹു അൻ അബീഹി ഖാല നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إنما ينصر الله هذه الأمة بضعيفها بدعوتهم وصلاتهم وإخلاصهم. പ്രിയ ശ്രോതാക്കളെ, ഇമാം നസായി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മുസ്അബ് ബിനു സഅദ് റളിയല്ലാഹു അൻഹു ആണ് തന്റെ പിതാവായ സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു നിന്നും ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. മുസ്അബ് ബിനു സഅദ് ബിനു അബി വഖാസ് അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അബു സുറാറ അൽ മദനി എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സുറാറത്ത് ബിൻ മുസ്അബ് റഹ്മഹുല്ലയുടെ പിതാവാണ്. മുസ്അബ് റളിയല്ലാഹുവിൻ്റെ മാതാവ് ഖൗല ബിൻത് അംറു എന്നിവരാണ്. കുഫയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മുസ്അബ് ബിനു സഅദ് റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ പിതാവായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൽ നിന്നാണ് അദ്ദേഹം നിവേദനം ചെയ്യുന്നത്. നമുക്കറിയാം പ്രസിദ്ധനായ സഹാബിയാണ് സഅദ് റളിയല്ലാഹു. ഹിജ്റ 55 അദ്ദേഹം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ലഭിക്കുന്ന 10 പേരുടെ ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അതിലൊന്ന് എണ്ണിയത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരിൽപ്പെട്ട ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി 6-അംഗ സമിതിയെ തെരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് ഇദ്ദേഹമായിരുന്നു എന്നും നാം വായിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത്ത, ഇന്നമാ യൻസുറുല്ലാഹു, നിശ്ചയമായും അല്ലാഹു സഹായിക്കുന്നത് ഹാദിഹിൽ ഉമ്മത്ത, ഈ സമുദായത്തെ, ബി ളഈഫിഹ, ഈ സമുദായത്തിലെ ദുർബലർ കാരണത്താലാണ്, ദുർബലർ മൂലമാണ്, ബിദഅവത്തിഹിം അവരുടെ പ്രാർത്ഥന മൂലവും, വസ്വലാത്തിഹിം അവരുടെ നമസ്കാരം മൂലവും, വ ഇഖ്ലാസിഹിം അവരുടെ ആത്മാർത്ഥത നിമിത്തവുമൊക്കെയാണ്. നമ്മളിവരെ ദുർബലരുടെ പാവങ്ങളുടെ ഈ സമുദായത്തിലെ പാവങ്ങളുടെ പ്രാർത്ഥനയും ആത്മാർത്ഥതയും അവരുടെ നമസ്കാരവുമൊക്കെ അള്ളാഹുവിൻ്റെ വലിയ സഹായത്തിന് കാരണമാകുന്നുണ്ട് ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ എന്ന ഒരു സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. മുസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്ന ഈ ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് അറിയിക്കുന്നു. അസഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അന്നഹു തന്ന അദ്ദേഹം വിചാരിച്ചിരുന്നു അത്രേ അന്നാലഹു ഫളലൻ അലാ മൻ ദൂനഹു മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മറ്റു സഹാബികളിൽ നിന്നൊക്കെ തനിക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, ഫളലുണ്ട് എന്ന് അദ്ദേഹം വിചാരിച്ചു പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ചിന്തകൾ വന്നു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത് എന്നതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല സന്ദർഭങ്ങളിലും ഈ ആശയമുള്ള വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വൽ ബുഖാരിയിലുമൊക്കെ നമുക്കത് കാണാം. ഹൽ തുൻ സറൂന വതുർ സക്കൂന ഇല്ല ബിദു അഫായിക്കും എന്ന് റസൂലുള്ള ചോദിച്ചതായിട്ട് കാണാം. നിങ്ങളിലെ ബലഹീനരില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ സഹായിക്കപ്പെടുകയും നിങ്ങൾ ഉപജീവനം നൽകപ്പെടുകയും ചെയ്യുമായിരുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, നിങ്ങളിൽ നിങ്ങൾ പരിഗണിക്കാതെ ഒരുപക്ഷെ നിങ്ങളിൽ ജീവിക്കുന്ന ദുർബലരുടെ അവരുടെ മൂലമാണ്, അവരുടെ പ്രാർത്ഥന മൂലമൊക്കെയാണ് എന്നാണ് സൂചിപ്പിച്ചത്. യബിന ഉമ്മി സഅദി എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദു അഫായിക്കും എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കൂട്ടരുടെ സമൂഹത്തിലെ സമുദായത്തിലെ പാവങ്ങളെ ദുർബലരായ ആളുകൾ കാരണത്താൽ വലിയ സഹായമാണ് അള്ളാഹു ഈ സമുദായത്തിന് നൽകുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ ദഅവത്തിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥന മൂലം എന്ന് പറയുമ്പോൾ അവരുടെ പ്രാർത്ഥന അതിനുള്ളൊരു കാരണമാണ് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ. അവരുടെ പ്രാർത്ഥന, അവരുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥന അതിനൊരു കാരണമാണ്. അതേപോലെ വസ്സലാത്തിഹിം എന്ന് പറയുമ്പോൾ അവരുടെ നമസ്കാരം, അവർ അള്ളാഹു കൽപ്പിച്ചതുപോലെ നമസ്കാരം നിർവഹിക്കുന്നു, അതിൽ വളരെ ഭക്തിയോടുകൂടി അവരത് നിർവഹിക്കുമ്പോൾ അതും അതിന് കാരണമാണ്. വ ഇഖ്ലാസുഹിം എന്നാണ് മൂന്നാമത് പറഞ്ഞത്. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവനെ മാത്രമാക്കി അവർ അതിൽ ആത്മാർത്ഥത കാണിക്കുന്നു. ആ ഇബാദത്ത് അവന് മാത്രമാകുന്നു, അള്ളാഹുവിന് മാത്രമാകുന്നു, മാത്രമാക്കി അവർ അതിനെ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുപ്പക്കാരായി മാറുന്നു. ഇതൊക്കെയായിരിക്കണം അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകം കിട്ടാനുള്ള കാരണമെന്നാണ്. ഇവിടെ ഈ സമുദായത്തിന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ കാരണം അവരിലെ ഈ ദുർബലരാണ് എന്ന് പറയുമ്പോൾ രണ്ട് ചർച്ചകളാണ് പ്രധാനമായും വന്നിട്ടുള്ളത്. ഒന്ന്, മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ അവർ പാവങ്ങളായതുകൊണ്ട് തന്നെ, പാവങ്ങളായി എന്ന കാരണത്തിൽ തന്നെ ആ പാവങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അലിവും കാരുണ്യവും കാരണത്താൽ അള്ളാഹു സമുദായത്തെ തന്നെ പ്രത്യേകം പരിഗണിക്കുന്നു എന്നതാണ് ഒരു ചർച്ച. മറ്റൊന്ന്, ചില കാരണങ്ങൾ കാരണത്താൽ തന്നെയാണ്, കാരണം ഇവർ പാവങ്ങളാണ് എന്നതോടൊപ്പം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരായത് കാരണത്താൽ അവരുടെ പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ കാരണത്താൽ പ്രത്യേകമായി അവരതൊക്കെ നിർവഹിക്കുന്നത് കാരണത്താൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും. അപ്പോൾ ഇതാണ് രണ്ട്. ഒന്ന് പറഞ്ഞത്, അവർ പാവങ്ങളായി എന്ന കാരണത്താൽ തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ട്. അങ്ങനെ പാവങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നു എന്നതാണ് ഒരു ചർച്ച. മറ്റൊന്ന്, പാവങ്ങളായി എന്നത് മാത്രമല്ല അതോടൊപ്പം അവരുടെ പ്രാർത്ഥനയും നമസ്കാരവും അവരുടെ തവക്കുലും ഒക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൂടി അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടാനും മറ്റുള്ളവർക്ക് കൂടി അള്ളാഹുവിൻ്റെ റിസ്ക് വേണ്ട രൂപത്തിൽ കിട്ടാനും ഒക്കെ കാരണമായി എന്ന രണ്ട് ചർച്ചകൾ ഈ വിഷയത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അവർ അതായത് ദുർബലരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെയൊക്കെ വിജയത്തിനും സഹായത്തിനും ഒക്കെ കാരണമാണ് എന്നാണ്. ചില യുദ്ധങ്ങളിലൊക്കെ വിശ്വാസികൾ വിജയിച്ചത് അവരുടെ പാവങ്ങൾ കാരണത്താലാണ് എന്ന വിശദീകരണവും ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങളിലെ ഫുഖറാഉകളുടെ മഹത്വം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നു. റബ്ബിൻ്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുന്നത് പണം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ല, അവൻ്റെ തഖ്വ കൊണ്ടാണ് എന്ന സൂചനയും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അതോടൊപ്പം ഇബാദത്ത് നന്നാക്കുക എന്നത്, ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക എന്നത് സമുദായത്തിൻ്റെ വിജയത്തിനും അവരുടെ പുരോഗതിക്കൊക്കെ ആവശ്യമായ ഒരു കാര്യമായിട്ടുകൂടി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരാളെയും അവഗണിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന, പ്രതീക്ഷിക്കാതിരിക്കുന്ന ആളുകൾ കാരണത്തായിരിക്കാം നമ്മുടെ രക്ഷയും സുരക്ഷയും നമ്മുടെ വിജയവും നമ്മുടെ റിസ്ക്കൊക്കെ ലഭിക്കുന്നത്. നമ്മളറിയാത്ത ചിലരൊക്കെ അതിന് കാരണക്കാരാകുന്നുണ്ട് എന്ന ചിന്ത ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. എല്ലാവരെയും പരിഗണിക്കാനും ഒരേപോലെ കാണാനും ആരെയും നിന്ദിക്കാതിരിക്കാനും ഒക്കെ വിശ്വാസികൾക്കാകേണ്ടതുണ്ട് എന്ന വലിയ മെസ്സേജ് കൂടി ഹദീസ് നൽകുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

മാഷാല്ലാ. നമ്മളിപ്പോൾ കേട്ടത് ദുർബലരുടെ പ്രാർത്ഥനകളും ആത്മാർത്ഥതയുമാണ് റബ്ബിൻ്റെ സഹായത്തിന് കാരണമെന്നുള്ള വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി സംസാരിച്ച തിരുമൊഴികളാണ്.

0: മാഷാല്ലാ, ഒരുപാട് ഫീഡ്ബാക്കുകൾ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ, കെ വിയുടെ സംസാരം, ഉപദേശം, എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയുന്നു. അത് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൻവർ എൻ ടി മുട്ടിൽ, വയനാട്. ഇസ്ലാമിൻ്റെ ഏറ്റവും സൗന്ദര്യമായ ഏകദൈവ വിശ്വാസം, ഷിർക്കിൻ്റെ കലർപ്പില്ലാത്ത തൗഹീദ്, വൻപാപങ്ങളും ചെറുപാപങ്ങളും സൂക്ഷിച്ച് ജീവിക്കുന്ന ജീവിതം, നന്മയിലേക്ക് അതിവേഗം മുന്നേറുന്ന ആൾക്കൂട്ടം, ഇതൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാം. എന്നാൽ ആധുനിക കാലത്ത് ഇതിൻ്റെയൊക്കെ നേരെ വിപരീതമായി ഇസ്ലാമിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തല ഉയർത്തി നിൽക്കുക തന്നെ ചെയ്യും ഖിയാമത്ത് നാൾ വരെയും. അൽഹംദുലില്ലാ, ഒരുപാട് മെസ്സേജുകൾ അൽഹംദുലില്ലാ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, നമ്മൾ നേരത്തെ ഉത്തരം, ക്യൂസിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് അൽഹംദുലില്ലാ ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സജിന അടുത്ത നാട്ടുകാരാ, അൽഹംദുലില്ലാ ഉത്തരം ശരിയായി. സിസ്റ്റം വിജയികളുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലീമ കെ മുഹമ്മദ് പാങ്ക്, അൽഹംദുലില്ലാ എൻ്റെ ഉത്തരം ശരിയാണ്, പക്ഷേ വിജയിയാവാൻ സാധ്യതയില്ല, ഇൻഷാ അള്ളാഹ് കാത്തിരിക്കാമെന്നുള്ളതാണ്. ഉത്തരം അയച്ചവരൊക്കെ വിജയികളാണ്, ഉത്തരം അയച്ചവരൊക്കെ വിജയികളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ വിജയികൾ തിരഞ്ഞെടുക്കുന്ന 13 പേരെ മാത്രമേ നമ്മൾ എന്തെങ്കിലും പേര് വായിക്കുന്നുള്ളൂന്നേ ഉള്ളൂ. ഉത്തരം അയച്ചവരെല്ലാവരും, ഉത്തരം ശരിയായിട്ട് അയച്ചവരെല്ലാവരും വിജയികളാണ് എന്നുള്ളതാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ പ്രഖ്യാപിത നയമെന്ന് കൂടി ഉറപ്പെടുത്തുകയാണ്. സുലൈമാൻ സി എച്ച് വളവന്നൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റഷിദ കാളികാവ്, ഇവിടെ ജസ്റ്റ് സൗണ്ട് ഒന്ന് പോയിരുന്നു എന്ന് സൂചിപ്പിച്ചു. അൻസാരി നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറഞ്ഞിരുന്നോ എന്നും പറഞ്ഞിട്ടുണ്ട്. അൻസാരി, മുസ്തഫ അൻസാരി നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ?
1: പറഞ്ഞിട്ടില്ല.
2: പറയണോ?
0: പറയണമെങ്കിൽ പറയാം. ഓക്കെ,
1: നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് പറഞ്ഞു?
0: എൻ്റെ സ്കൂൾ TTK.
2: എവിടെ സ്ഥലം?
0: പറപ്പൂര്.
2: ഓക്കെ, RMHS മേലാറ്റൂർ എന്ന് പറയും.
0: ഓക്കെ, അപ്പം ഇൻഷാല്ലാ. ഹസീന TKD, എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം പരിഗണിക്കുമോ എന്നറിയില്ല എന്നൊരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഉത്തരം തെറ്റിപ്പോയി എന്ന് അൻവർ.
2: അൽഹംദുലില്ലാ, അദ്ദേഹത്തിനൊരു അറിവ് കിട്ടിയല്ലോ.
0: അതെ, അൽഹംദുലില്ലാ. യെസ്, നമ്മൾ ഇപ്പം തിരുമണികളാണല്ലോ കേട്ടത് അല്ലേ. നമ്മളിനി നമ്മുടെ ഒരു IT ജാലകത്തിലേക്ക് ഒന്ന് പോകാം അല്ലേ.
2: IT ജാലത്തേക്ക് പോകുന്നതിന് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. സെഫിയ VK 10 പേരും സൂചിപ്പിച്ചോ?
0: ഏതാണ്
2: ഇപ്പോൾ പാടിയ പാട്ട്? സ്വരത്തിൽ മതി, നല്ല പാട്ട്.
0: യെസ്,
2: അപ്പോൾ ഇഷാമ ശ്രദ്ധിക്കുന്നുണ്ടാകും ടെക്നിക്കലി ഇങ്ങനെ നിന്ന്.
0: ഇൻഷാല്ലാ. ഓക്കെ,
2: അപ്പോൾ ഏതായാലും ഏതാ പറഞ്ഞ നമുക്കിനി IT ജാലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ട്രെയിനിൽ പലപ്പോഴായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത്? എപ്പോൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ വരും? അത് ലേറ്റാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ളൊരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് Where is My Train എന്നാണ്. ഇത് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി Where is My Train എന്ന് സെർച്ച് ചെയ്യുക. Where is My Train എന്ന് സെർച്ച് ചെയ്യുമ്പോൾ Where is My Train എന്ന് തന്നെയാണ് അത് ആപ്ലിക്കേഷൻ്റെ പേരുള്ളത്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഈയൊരു ആപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. ഏതൊരാൾക്കും എന്ത് ചെയ്യണമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ആ രൂപത്തിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായി നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മൾക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ട്രെയിനുകൾ വേണം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്, എവിടെ നിന്ന് എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന സ്റ്റേഷന് കോഴിക്കോട് എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്ന് കൊടുക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രല്, തിരുവനന്തപുരം നോർത്ത്, അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എന്ന് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈൻഡ് ട്രെയിൻസ് എന്ന് കൊടുക്കുമ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ട്രെയിനുകൾ ഇങ്ങനെ കാണിക്കുകയാണ്. 6:10 മുതൽ രാവിലെ മുതലുള്ള ട്രെയിനുകൾ വൈകുന്നേരം 12:00 വരെ ഉള്ളതുണ്ട്. സ്വാഭാവികമായും പലപ്പോഴുള്ള സംശയമാണ് തിരുവനന്തപുരം അതേപോലെ എറണാകുളമൊക്കെ ജംഗ്ഷനാണോ ടൗണാണോ, തിരുവനന്തപുരം സെൻട്രലാണോ നോർത്താണോ തുടങ്ങിയ സംശയമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രലും അതേപോലെ തിരുവനന്തപുരം നോർത്തിൻ്റെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഉപകാരമാണ്. അപ്പോൾ നമുക്ക് ഏത് എവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയാലും മതി എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഒറ്റ സെർച്ചിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒന്നാമതായിക്കൊണ്ട് നമ്പർ 120/81 ട്രെയിനിൻ്റെ നമ്പറാണത്. അത് നീല നിറത്തിൽ കാണിക്കുന്നുണ്ട്. പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സമയം, അതിൻ്റെ നടുവിലായി എത്ര സമയം യാത്രയുണ്ട് എന്ന് കാണിക്കുന്നു. ആ ട്രെയിനിൻ്റെ പൂർണ്ണമായ പേര് അവിടെ ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ ട്രെയിൻ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 മുതൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകൾ ലഭ്യമാണ്. ഇനി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ട്രെയിനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമതായിക്കൊണ്ടുള്ള ഈ ജനശതാബ്ദി, തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന ചൊവ്വാഴ്ച ഈ ഒരു ട്രെയിനിൽ പോകാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള തിരുനെൽവേലി എക്സ്പ്രസ് എന്നുള്ളത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ്. ആ ഒരു ട്രെയിനിൽ ഇന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊരു ഗ്രേ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ ഇന്നത്തെ ദിവസം അവൈലബിളായ ട്രെയിനുകളാണ്. അപ്പോൾ ഇന്ന് ഒരു രാത്രി സമയത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ AM PM എന്നിവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് AM PM എന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും റെയിൽവേ ടൈമുകൾ 24 ടൈം പറയുമ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കൃത്യമായി അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 24 ടൈമിംഗ് ആക്കാം, അല്ലെങ്കിൽ AM PM എന്നാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ട്രെയിനും എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ഇവിടെ ലഭിക്കും. ഇനി നമ്മൾ ഇന്ന് ആണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ മുകളിലായി ഓൾ ഡേറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടുഡേ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇന്ന് ഉള്ള ട്രെയിനുകൾ മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ദിവസം മാറി ട്രെയിനുണ്ട് എന്ന് കരുതി ഇല്ലാതെ നാളെയുള്ള ട്രെയിനിന് വേണ്ടി ഇന്ന് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇനി അതെല്ലാം നാളെയാണെന്നുണ്ടെങ്കിൽ ടുമോറോ എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10 കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചൂസ് ഫ്രം കലണ്ടർ എന്നുള്ളതിൽ നമ്മൾ നോക്കി ആ ഡേറ്റ് സെലക്ട് ചെയ്താൽ അന്നേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനുകൾ സെർച്ച് ചെയ്യുന്ന രൂപം ഉള്ളത്. ഇത് നമ്മൾ ഇതേപോലെ കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് എറണാകുളം എന്നുള്ളത്. എറണാകുളം ടൗണ്, എറണാകുളം ജംഗ്ഷൻ എന്നിങ്ങനെ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലേക്കാണ് പോകേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ കൊടുത്ത് ഫൈൻഡ് ട്രെയിൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ 2 റെയിൽവേ സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇക്കാര്യം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഡേറ്റ് മാത്രമല്ല സോർട്ട് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ അപ്പുറത്ത് SL എന്നുണ്ട്. ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് വേണം എന്നുള്ളത്, ജനറൽ അൺറിസർവ്ഡ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഫെയർ അവിടെ കാണിക്കും. അതേപോലെ തന്നെ AC 3 Tier, ഇവിടെ നമ്മൾ ഒരു ട്രെയിനിൻ്റെ നേരെയും കാണിക്കുന്ന ഫെയറുണ്ട്, അതിൻ്റെ ടിക്കറ്റ് ചാർജ് അവിടെ കാണിക്കും. സാധാരണഗതിയിൽ സ്ലീപ്പറിൻ്റെ ചാർജാണ് കാണിക്കുക, ഇനി ജനറലിൻ്റെ ചാർജാണെങ്കിൽ അങ്ങനെ കാണിക്കും. ഈ രൂപത്തിൽ നമുക്കാവശ്യമായ കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഫെയർ അടിസ്ഥാനത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കും. ഇനി തൊട്ടപ്പുറത്ത് സോർട്ട് ബൈ എന്നുള്ള ഒന്നുണ്ട്. അതിൽ ഡിഫോൾട്ടായിട്ട് വരെ ഡിപ്പാർച്ചർ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്, ട്രെയിൻ എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വരുന്നത്. ഇനി ഡ്യൂറേഷൻ നോക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ടെത്തുന്ന ട്രെയിനുകൾ ആദ്യം വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അറൈവൽ ടൈം, എത്തിച്ചേരുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ട്രെയിനുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ട്രെയിൻ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്, വേർസ് മൈ ട്രെയിൻ ആപ്പിലൂടെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ഐ ടി ജാലകം അബ്ദുല്ലഹദ് ചുങ്കത്രയാണ് നമ്മോടൊപ്പം ചേർന്നത്. പലപ്പോഴും യാത്രക്കാർക്ക്, യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരമുള്ള ഒരുപാട് ഒരു പ്രത്യേകമായ ഒരു ആപ്ലിക്കേഷനെയാണ് ഈ ഇന്നത്തെ ഐ ടി ചാലകത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയ വോയിസ് മൈ ട്രെയിൻ എന്നുള്ള ഒരു ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു വളരെ സുലഭമായി എല്ലാവരും നോക്കുന്ന, എല്ലാവരും ഉപയോഗപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് എന്നുള്ളൊരു ബോധ്യം ഒരു ഒരു കാര്യങ്ങളുടെ സമയത്ത് ഉപയോഗം ഓർമ്മപ്പെടുത്തണം. കാരണം നമ്മൾ ഒരു പക്ഷേ പല ആളുകളുടെയും മൊബൈൽ ഫോണിലുണ്ടാകും, പക്ഷേ പലരും അത് ഉപയോഗിക്കുന്ന വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാറില്ല, ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാകണം. സ്ഥിരം ഉപയോഗിക്കുന്ന, അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പല ആൾക്കാർക്കും എന്ത് ചെയ്യാറില്ല, ഓർമ്മയുണ്ടാകാറില്ല എന്നുകൂടി. അപ്പം അതിനുള്ളൊരു മാർഗം കൂടിയാണ് ഇന്നത്തെ ഐ ടി ജാലകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. പീസ് റേഡിയോ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമുക്ക് അതിൻ്റെ വീഡിയോകൾ നമുക്ക് ലഭിക്കുമെന്നുകൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.

0: മഷാല്ലാ. എന്തായാലും നമ്മളിപ്പോൾ ഐ ടി ചാലകം കഴിഞ്ഞു. ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് പി ഷെഡ്യൂളിൽ നമുക്കുണ്ട്. എല്ലാവരും നമ്മുടെ റിവൈൻഡ് ഓപ്ഷനും ഷെഡ്യൂളുകളും നമുക്ക് വെച്ച് കൃത്യമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. കേൾക്കുന്നവരിലധികം പേരും പാരൻസ് ഉണ്ടായിരിക്കും, ഒരു അധികം പേരും കുട്ടികൾ, അതുപോലെ തന്നെ കുട്ടികളും ഉണ്ടായിരിക്കും. ഒരു വിവാഹത്തെ പ്രതീക്ഷിച്ച്, മക്കളെ പ്രതീക്ഷിച്ച്, കുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ചില സമയത്ത് പരീക്ഷണവുമാണ്, മറ്റൊരു സമയത്ത് അത് അനുഗ്രഹവുമാണ്. അപ്പോൾ നമ്മുടെ മക്കളെ എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ സാധിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. നല്ല മക്കളെ കാണുമ്പോൾ, നല്ല ആളുകളെ കാണുമ്പോൾ, നല്ല രക്ഷിതാക്കളെ കാണുമ്പോൾ, നല്ല രൂപത്തിലുള്ള ഇസ്ലാമികമായി നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഒരു നിർവൃതിയാണല്ലോ, ആത്മനിർവൃതിയാണ്, കൺകുളിർമയാണ്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ഇസ്ലാമികമായി സുന്നത്തിലെ പരിശുദ്ധ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന് പറയുന്നത്. അത് പീസ് റേഡിയോ ഇപ്പോൾ കോഴ്സ് ഓപ്ഷനിൽ നടന്നുകൊണ്ട്, ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. സെപ്റ്റംബർ 1 നമ്മളിത് ആരംഭിച്ചത്. ഇനിയും എൻറോൾ ചെയ്യാത്ത ആളുകൾ പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാമെന്ന് കൂടി ഉറപ്പെടുത്തുകയാണ്. കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾ എൻറോൾ ചെയ്ത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാം, അതോടൊപ്പം ഇതുവരെയുള്ള ക്വിസുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളാണ് പലപ്പോഴും നാളപ്പറലോകത്ത് ആ ഒരു വലതുൻ സ്വാലിഹുൻ യദൗലഹു, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ആ മക്കൾക്ക്, മക്കളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് കൂടിയാണ്. അതുകൊണ്ട് മക്കളെ ഇസ്ലാമികമായി വളർത്താൻ ആഗ്രഹിക്കാത്തൊരു പാരൻറ്റുമില്ല. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ പാരൻറ്റിങ് കോഴ്സ് ജോയിൻ ചെയ്യുക, ചെയ്യാത്തവർ എൻറോൾ ചെയ്യുക എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു അപ്ഡേഷൻ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അറബി ഭാഷ പഠനം അല്ലേ?
1: യെസ്.
0: അറബി ഭാഷാമാനായ ഉസ്താദ് സലീം സുല്ലാമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറബി ഭാഷാ പഠനത്തിൻ്റെ കോഴ്സിൻ്റെ 2 July 25 ആരംഭിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണിത്. ക്ലാസ് എല്ലാ 10 ഇന്ന് ശനിയാഴ്ച രാത്രി 10 ഇൻഷാല്ലാ നമുക്ക് കേൾക്കാവുന്നതാണെന്നും കൂടി ഉറപ്പെടുത്തുന്നു.
1: ഏതായാലും അപ്പോൾ ഇൻഷാല്ലാ നമുക്കേ ഒരു പാട്ട് കേട്ടാലോ?
0: ഒരു പാട്ട് കേട്ടോ ഇൻഷാല്ലാ.
2: യാ മൻ യറാ

0: മാഷാല്ലാഹ്, സിദ്റത്തുൽ മുൻതഹ പാടിയ അഖിലലോകപാലകൻ്റെ എന്നുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് കുറച്ചു ഫീഡ്ബാക്കുകളിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അല്ലേ?
1: യെസ്,
0: ഫീഡ്ബാക്കുകളിൽ ധാരാളം അല്ലേ?
1: അബ്ദുൽ ഹമീദ് സി കെ അയ്യൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? മാഷാല്ലാഹ്, ഇന്നലെ വിസ്ഡൻ്റെ എന്താണ് ആ കുഞ്ഞിപ്പള്ളി
0: മൈദിനു ശേഷം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ,
1: പ്രത്യേക ക്ലാസ്, പെൺകുട്ടികൾക്കായി പ്രത്യേക ക്ലാസ് ഉണ്ടായിരിക്കും, അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്.
0: സ്വരം മാഷാല്ലാ സൂപ്പറാണ് എന്ന് റുഷ്ദ കാളികാവ്, അതിമനോഹരമായ വരികളും സൂപ്പറെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വരത്തെക്കുറിച്ച് മാഷാ ധാരാളം കമൻറ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷുഹൈബ എം വളപട്ടണം സൂപ്പറാണ് കമൻ്റ് എന്ന് പറഞ്ഞാൽ. ബാഷിർ ബഷരി അബു തൽശ്ശേരി അല്ലേ, ബഷരി അബു തൽശ്ശേരി ബറക്കല്ലാന്ന് ഫിക്കും അർത്ഥവത്തായ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് അടുത്തത്, അതുപോലെ തന്നെ നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ, ആ റിക്വസ്റ്റ് ഇൻഷാല്ലാ നമുക്ക് പറയാം അടുത്തത്. അതുപോലെ തന്നെ മാഷാല്ലാ നല്ലൊരു അറിവ് കിട്ടി ഐ ടി ചാലകത്തിലൂടെ എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. സ്ഥിരമായി ചില ഒരു പരാതി വന്നിട്ടുണ്ട്, കുട്ടി അഹമ്മദ് പാരിഷ്നൂർ. സ്ഥിരമായി ചില ആളുകളുടെ മെസ്സേജുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വായിക്കുന്നു, എല്ലാവരും പരമാവധി പരിഗണിക്കണമെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി അങ്ങനെ നമ്മളൊരു മൈൻഡ് സെറ്റിൽ ആരുടെയും മെസ്സേജ് പരിഗണിക്കണമെന്നുള്ള ചിന്തയില്ല, നമുക്കില്ല. കാരണം നമ്മൾ എല്ലാ മെസ്സേജുകളും ഇങ്ങനെ വായിച്ചു പോവാണ്. പക്ഷേ മെസ്സേജുകൾ ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, തുടരെ തുടരെ ഫീഡ്ബാക്കുകൾ അയക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോൾ ഒരു ഒരു 10 മെസ്സേജുകൾക്കിടയിൽ തന്നെ മൂന്ന് മെസ്സേജ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, റിപ്പീറ്റ് ചെയ്ത് വന്നു പോകുന്നതാണ്. അല്ലാതെ ഒരിക്കലും എന്തുള്ളതല്ല, ആരെയും അങ്ങനെ നമ്മൾ പരിഗണിക്കാതിരിക്കാൻ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്കെങ്ങാനും അങ്ങനെ എൻ്റെ മെസ്സേജ് കണ്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേ മെസ്സേജ് ഒന്ന് കോപ്പി ചെയ്ത് എന്ത് ചെയ്യാൻ മതി, അയച്ചാൽ മതി അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പരിഗണിക്കുമെന്ന് ഇൻഷാല്ലാഹ്. ഇന്ന് ലൈവിൽ വരാൻ വൈകി എന്ന് ഫൈസൽ അടത്ത നാട്ടുകാര ദാനിഷ് ഹസൻ കെപ്പി എന്ന് പറയുന്നത് ഉത്തരം ശരിയാണ്, അൽഹംദുലില്ലാഹ്. സറീന ബിൻത് അബ്ദുറഹ്മാൻ കാസർഗോഡ്, ആൻസർ ഓപ്ഷൻ സി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഉത്തരം ഓപ്ഷൻ സി ആണ്. എൻ്റെ ഉത്തരം തെറ്റിപ്പോയി എന്ന് അൻവർ എൻ ടി മുട്ടൽ വയനാട്. സൗമ്യത്ത് എസ് ആറ്റിങ്ങൽ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പിന്നെ സഫിയ പത്തപ്പിരിയം, ഓക്കെ നേരത്തെ വായിച്ചു. ഓക്കെ,
1: ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഒന്ന് പങ്കുവെക്കാം. പിന്നെ നമ്മൾ ടീച്ചേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാൾ ഒരു ടീച്ചറുമായി സംസാരിച്ചപ്പോൾ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു താല്പര്യക്കുറവാണ് കാണിച്ചത് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു വിഷയം എന്താ അറിയോ, നമ്മൾ എവിടെ ഏത് സ്കൂളിലുള്ള ടീച്ചേഴ്സും പല വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ വിഷയം. കുട്ടികൾ അങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെയാണ്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെ കുറേ ആശങ്കകളുണ്ട് വിതറും. എന്നാൽ ഇതിനൊരു പരിഹാരത്തിനുള്ളൊരു മാർഗം നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അതിനോട് ഭയങ്കര ഒരു വിമുഖത, അല്ലെങ്കിൽ നേരമില്ല, അപ്പോൾ പിന്നെ സമയമില്ല, നേരമില്ല, നമ്മളൊക്കെ പ്രശ്നം അതാണ്. അതായത് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ വലിയ പ്രശ്നമായിട്ട് കാണും, പക്ഷേ ആ പ്രശ്നത്തിനൊരു പരിഹാരം തേടുന്നിടത്തും അതിൻ്റെ വഴികളും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യില്ല, അവിടേക്ക് എത്തിപ്പെടില്ല. എത്തിപ്പെടാൻ ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം, അത് അറിഞ്ഞിട്ടും ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് വലിയ നമ്മൾ തന്നെയാണ് തട്ടിമാറ്റം.
0: എഫേർട്ട് എടുക്കാനുള്ള മടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. കാരണം വെച്ചാൽ ഇപ്പോൾ ടീച്ചേഴ്സാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ പൊതുവേ, നമ്മളൊക്കെ ടീച്ചേഴ്സാണല്ലോ, നമുക്ക് അറിയാലോ, നമ്മൾ പൊതുവേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി പുതിയൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസുകളൊക്കെ പുതിയ സാധനങ്ങൾ പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സീനിയർ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള തോന്നണം എന്താ വെച്ചാൽ, ഇനി ഇതൊക്കെ മതി, ഞാൻ അങ്ങനെ, അതൊക്കെ പുതിയ ജൂനിയേഴ്സിനുള്ള സാധനങ്ങളാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി പല ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട സാധനം എന്താ വെച്ചാൽ, ഈ അവരുടെ ലൈഫ് അവരെന്ത് ചെയ്യും വെച്ചാൽ, അവർ സ്വയം അവരെ തന്നെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഇങ്ങനെ ഒരു ബൈക്കാണ് പോയിക്കോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനോ അതിന് പരിഹാരം കാണാനോ കണ്ട് നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലാണ്ടെങ്കിൽ അത് നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യും, അതിഗൗരവമായിട്ട് എന്ത് ചെയ്യും, ബാധിക്കും, നമുക്കത് തലവേദനയാവും. അപ്പം അതിന് പുതിയ കാലഘട്ടത്തിലെ പാരൻസ് ആകട്ടെ ടീച്ചേഴ്സ് ആകട്ടെ മക്കളുടെ വിഷയത്തിൽ ഒരുപാട് പരാതി വരണം. പരാതി കൊണ്ട് കാര്യമില്ലല്ലോ, അതിന് പ്രതിസന്ധികൾക്ക് ആ പരാതികൾക്ക് എന്തുണ്ടാകണം, പരിഹാരമുണ്ടാകണം. ആ പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ചില കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായ രൂപത്തിൽ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. ഓക്കെ,
1: പിന്നെ അപ്പം നമ്മൾ ഈ പറഞ്ഞതുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്നാൽ ഒരു ഒരു വോയിസ് കിട്ടുമെന്നാലോ.
0: യെസ്,
2: ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ മക്കളോട് ഉപദേശിക്കുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ടു പോകും. നമുക്ക് ഉപദേശം ഇഷ്ടമല്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വിചാരം ആജ്ഞാപിക്കുക എന്നുള്ളതാണ്. ആജ്ഞാപിക്കുന്ന മാനേജറുടെ അടിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണോ? അല്ല. ആജ്ഞാപിക്കുന്ന ഭാര്യ, ആജ്ഞാപിക്കുന്ന ഭർത്താവ് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് മക്കൾ. എന്നിട്ടും അവർ ഇപ്പോഴും നിൽക്കുന്നതെന്താണെന്നറിയാം, ഡിപ്പെൻഡാണ്. പൈസ കിട്ടേണ്ടി വരും, ഇന്ന കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും, ഇതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയുമെന്നൊരു ചിന്ത വരുന്നതുവരെ അവർ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാലോ പുറത്തേക്ക് പോകും. മാത്രമല്ല, ഈ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയിരിക്കും ഉണ്ടാവുക. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകണം, പക്ഷേ ഏറ്റവും സേഫായിട്ടുള്ള

0: മക്കളായിരിക്കും.
1: മഷാല്ലാ, ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങിൻ്റെ ഇടയിൽ പലപ്പോഴും ചില ആളുകളുടെയൊക്കെ മനസ്സിലെങ്കിലും എന്ത് ചെയ്യുക, ചിലപ്പോൾ വന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ചില ആളുകളുടെ ഫീൽഡിലെങ്കിലും വന്നു പോയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആയിരിക്കും ഇത്. എനിക്ക് തോന്നിയൊരു ഇന്നത്തെ സാഹചര്യത്തിനോട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടുന്ന ഒരു സംസാരമാണിത്. അതായത് പല ആളുകളെയും നമ്മൾ ഉപദേശിക്കാറുണ്ട് അല്ലേ. ഉപദേശം അമിതമായി കഴിഞ്ഞാൽ നമുക്കിഷ്ടമാണോ?
2: ഒരിക്കലും
1: നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറയാം, നമ്മളൊക്കെ ഇത്രയും വലുതായ ആൾക്കാരല്ലേ.
2: അതെ,
1: നമ്മളിങ്ങനെ കുറേ നമ്മളെ ഒരാളിങ്ങനെ ഒരേ വിഷയം തന്നെ ഉപദേശിച്ച് കഴിഞ്ഞാൽ, അല്ലെ ഒരേ കാര്യം ഇങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ട് തിരിഞ്ഞാലും ഉപദേശം, ഇങ്ങോട്ട് തിരിഞ്ഞാലും ഉപദേശം കേട്ടാൽ പിന്നെ അദ്ദേഹം ഒരു ഉപദേശിയാണ്
2: അല്ലേ
1: എന്നാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, പറയുക അല്ലേ.
2: അതൊരു കൽപ്പിക്കൻ്റെ മൂഡായിട്ട് മാറും.
1: പിന്നെ കൽപ്പനയാണ്, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. യഥാർത്ഥത്തിൽ ഓ, നമ്മൾക്ക് റെസ്പെക്റ്റ് കിട്ടാത്തിടത്ത് നമ്മൾ ഒരിക്കലും ചെയ്യൂല, നിൽക്കൂല. നമുക്ക് റെസ്പെക്റ്റ് കിട്ടാത്തിടത്ത് നമ്മൾ എവിടെ നിൽക്കൂല. ആ റെസ്പെക്റ്റ് കിട്ടുന്നിടത്ത് നമ്മളൊക്കെ നിൽക്കുള്ളൂ. അല്ല, അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അവിടെ പോയാലേ ഓനെ നമ്മളൊന്നും വില ഇല്ലാത്ത ഒരാളാണ്, ഓനോടൊരു കാര്യം പറയാൻ പറ്റൂല എന്ന് പറയണ ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവിക ആളുകൾ നമ്മൾ എന്ത് അകന്ന് പോവും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല പാരൻസും ഇസ്ലാമികമായി മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പല പാരൻസും അവർക്കുണ്ടായിരുന്ന അവരുടെ അടുത്ത് വന്നു പോകുന്ന സാധനം വെച്ചാൽ അമിതമായി ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയണത്, അങ്ങനെയാണ് പറയണത്, ഇങ്ങനെയാണ് പറയണത്, മറ്റേതാണ് പറഞ്ഞത്. ഇപ്പം അടുത്ത സമയത്ത് ഒരു അടുത്ത സമയത്തൊരു ഉദാഹരണം പറഞ്ഞാ, അടുത്ത സമയത്ത് ഒരു കുട്ടിനോട് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുത്ത് പള്ളിയിൽ ജമാഅത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും അവൻ്റെ പള്ളിയിലേക്ക് പോകാനൊരു ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷേ പലപ്പോഴും എന്താ വെച്ചാൽ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും അവനൊരു പണി അല്ലെങ്കിൽ എവരോടെങ്കിലും ഉത്തരവാദിത്തം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ബാങ്ക് ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അവസാനിച്ച് പ്രാർത്ഥന ചൊല്ലി തീയതിന് മുമ്പ് എൻ്റെ പള്ളി പോയിക്കോ അറിയാണ്ട് എന്ത് ചെയ്യുക, ഉപദേശം കൊടുക്കുന്ന പാരൻസ് ഉണ്ടാവും. നല്ലതാണ്, ഒരിക്കലും പോകണം മോശം. അവന് സ്വയം പോകാനുള്ള സമയമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാപ്പ് ഇട്ട് അവന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ആ സമയത്ത് പള്ളിയിലേക്ക്. എന്നിട്ട് അവന് പോയി കാണില്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പോയി കാണില്ലെങ്കിൽ എന്ത് ചെയ്യുക, പള്ളിയിൽ പോണില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാം. പള്ളിയിൽ പോണില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാം. പള്ളിയിൽ പോയിക്കോ, അങ്ങനെ ആക്കിക്കോ, പള്ളിയിൽ പോകുന്നില്ലേ എന്നുള്ള ചോദ്യവും പള്ളിയിൽ പോയിക്കോ എന്ന് പറയുന്ന ചോദ്യവും രണ്ട് മോഡലാണുള്ളത്. രണ്ട് ആശയമാണ് വരുന്നത്. രണ്ട് രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യല്. അപ്പോൾ അതൊരു ചോദ്യം, റെസ്പെക്റ്റ് കൊടുത്തോണ്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു കുട്ടി ഇതേപോലെ ഇങ്ങനൊരു ദിവസം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ നിൽക്കുക. അപ്പം അവൻ പറയാണ്, ഈ ബാങ്ക് കൊടുത്ത് പള്ളിയിൽ 20 മിനിറ്റ് നിസ്കാരം. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉമ്മ ഇങ്ങനെ അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് വന്ന് അപ്പോൾ അവന് പറഞ്ഞപ്പോൾ ഇതൊന്നും കേൾക്കാതെ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ടും ഉമ്മ നമസ്കരിക്കണത് ലോഹറസ്കാരം, പിന്നെ ഉമ്മ നിസ്കരിക്കുക 2:30-3 മണി നേരത്താണ് ഉമ്മ ലോഹറസ്കരിക്കണത്. അപ്പോൾ ഉമ്മൻ എന്ത് ചെയ്തു, തിരിച്ചു പറയാനുള്ള അപ്പം തിരിച്ചുമ്മയോട് പറഞ്ഞു, ജമാഅത്ത് എന്ന് പറഞ്ഞതാണ് ആണുങ്ങൾക്ക് എന്തുള്ളു നിർബന്ധമുള്ളൂ. ശരിയാണ്, പക്ഷെ നിസ്കാരം എല്ലാവർക്കും കൃത്യസമയത്ത് നിസ്കരിക്കണം. അവലു വക്ത് നിസ്കരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ഉപദേശങ്ങൾ കൊടുത്തു കഴിയുക എന്നുള്ള അപ്പുറത്തേക്ക് മക്കൾക്ക് റെസ്പെക്ട് കൊടുക്കുക അല്ലേ. ആ വീഡിയോയിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോലെയാണ് മക്കൾക്ക് റെസ്പെക്ട് കൊടുക്കുക. ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവരടുക്കൽ ഡിപ്പെൻഡ് ആണ്. നമ്മൾ അവരടുക്കൽ നിന്നും സ്വന്തമായി രണ്ട് കാലിൽ നിൽക്കാനായി കഴിയുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് എന്ത് വെച്ചാൽ പിന്നെ ഞാൻ ഈ ഉപദേശം കേൾക്കേണ്ട ആളല്ല എന്നുള്ളൊരു ചിന്ത എന്ത് ചെയ്യും മക്കളുടെ ഉള്ളിൽ അറിയാതെ ഉണ്ടായിപ്പോകും. എന്താ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഒരു +2 പഠിക്കുന്നൊരു കുട്ടിയെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും, 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ഉപദേശം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉപദേശം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ഒരു കുട്ടിയായതുകൊണ്ടല്ലേ അല്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ. പ്രത്യേകിച്ച് അഡോളസൻസ് ഏജിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അഭിപ്രായം

0: പ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നിടത്ത് അവനെന്ത് ചെയ്യും, കൂടുതൽ എന്ത് ചെയ്യും, അവൈലബിൾ ആകും
1: അതെ.
0: അല്ലേ. ഇപ്പോൾ പാരൻസ് നിങ്ങൾ കേട്ടോക്കി, ഇപ്പോൾ പാരൻസ് നമ്മുടെ കുട്ടിയുടെ അഭിപ്രായത്തിൽ നിന്ന് വില കൽപ്പിച്ചു നോക്കി, അവൻ്റെ അഭിപ്രായത്തെ കേൾക്കാൻ നിന്ന് നോക്കി, ഇജ് കുട്ടിയാണ്, ഇജ് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പോലെ ഒന്നല്ല, അങ്ങനെ അങ്ങനെ വിചാരിക്കണ പോലെ ഒന്നല്ല എന്ന് വിചാരിച്ചാൽ ആ കുട്ടി പതിയെ പതിയെ അഭിപ്രായങ്ങൾ പറയലും നിർത്തും. അവിടെ നിന്ന് അവൻ മാറി, അവൻ്റെ അവൈലബിലിറ്റി അവിടെ നിന്ന് കുറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും അവൻ്റെ ഫ്രണ്ട് സർക്കിളിലേക്ക് അവൻ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. അതിന് കാരണം എന്താണ്, അവൻ്റെ അഭിപ്രായങ്ങൾക്ക് അവിടെ വില കിട്ടുന്നുണ്ട്
1: യെസ്,
0: അല്ലേ, അവൻ്റെ തീരുമാനങ്ങൾക്ക് അവിടെ വില കിട്ടുന്നുണ്ട്. അപ്പം ആ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മക്കൾ രണ്ട് കാലം നിൽക്കാനായി തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴേക്കും സ്വപര്യം അവരെന്ത് ചെയ്യിച്ചാൽ പിന്നെ നമ്മളെ ഉപദേശങ്ങൾക്കോ നമ്മളതിനോ വില ഉണ്ടാവില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് ഈ ഔസിനിയ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും. എന്നെ ഉപദേശിക്കു പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ കുറേ ഉപദേശം ഉണ്ട് വാരിക്കോരി കൊടുക്കല്ലേ ചെയ്തത്. ഓരോ വ്യക്തിക്കും എന്താണോ വേണ്ടത്, ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുകൊടുക്കാനുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനാക്കി ഇങ്ങനാക്കി പോവല്ല പ്രവാചകൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവൽ എന്ത് ചെയ്യാച്ചാൽ അവരെന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് രണ്ട് കാലം നിൽക്കാനായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരിൽ നിന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് റെസ്പെക്ട് കിട്ടുന്നിടത്തേ എന്ത് ചെയ്യുള്ളൂ. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ജോലിയിലാണെങ്കിൽ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ജോലിയിലാണെങ്കിൽ ഭയങ്കര ഉപദേശങ്ങളും ഭയങ്കര റെസ്ട്രിക്ഷൻസും ഉള്ള ജോലിയിൽ നമ്മൾ തുടരാൻ ആഗ്രഹിക്കൂല. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെസ്പെക്ട് കിട്ടുന്ന മാനേജേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ മാറിപ്പോകും എന്നുള്ളതാണ്. എന്ന പോലെയാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ഫ്രണ്ട്സിലും ഒക്കെ ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.
1: രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ തോന്നി. ഒന്ന്, നമ്മളിപ്പോൾ ഒരാളോട് ഉപദേശിക്കാനെ കുറിച്ചാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട കാര്യമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വക്കാർത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. പറയുന്നത് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പറയുക. അത് കേൾക്കുന്ന ആൾക്കും ആ ഒരു വക്കാർത്ത് കിട്ടണം. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഇനിയോട് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ലാതെ തന്നെ ഞാൻ ചെയ്യേണ്ടതാണ് എന്നൊരു ബോധ്യം കേൾക്കുന്ന ആൾക്ക് കിട്ടണം. രണ്ട്, എല്ലാത്തിനും നമ്മൾ ഒരു വട്ടം പറഞ്ഞ കാര്യം രണ്ടാമതും മൂന്നാമതും നാലാമതും ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ പിന്നെ ഇവർക്ക് സ്വയം ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ പോകും. കാരണം ഇന്ന ആ സമയത്ത് പറഞ്ഞുതരാൻ എനിക്ക് ആളുണ്ട്. അപ്പം എനിക്ക് സ്കൂളിൽ പോകേണ്ടത് ഒരു കുട്ടിക്ക് ബോധ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ന സമയത്ത് എഴുന്നേൽക്കണമെന്നും ഇന്ന സമയത്തേക്ക് ഞാൻ ഒരുങ്ങണം എന്നുള്ളതും ആ കുട്ടീൻ്റെ മനസ്സിൽ വരേണ്ട ഒരു ബോധ്യമാണ്. പക്ഷെ ആ ബോധ്യത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ആ ബോധ്യം വരാത്തൊരവസ്ഥയിലേക്ക് കുട്ടി പോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, എല്ലാത്തിനും ഉണർത്താൻ ഒരാളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി സ്വയം ഒരു പര്യാപ്തമാകുന്ന രൂപത്തിലേക്ക് എത്തൂല. പിന്നെ ഒട്ടുമിക്ക രക്ഷിതാക്കളും വീട്ടിലെ ചെറിയ കുട്ടികൾ അവരിന് എത്ര വളർന്നാലും കല്യാണം കഴിക്കുന്നത് വരെ ഇവരെ പിന്നാലെ നടന്നിട്ട് അത് ചെയ്ത് ചെയ്യ്, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, രണ്ട് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ എന്തുകൊണ്ട് വൈകി, അങ്ങോട്ട് ഇങ്ങോട്ട് ആകെ പ്രശ്നമാക്കി കച്ചറാക്കി. അപ്പോൾ പിന്നെ ഈ കുട്ടികളെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകലാൻ ശ്രമിക്കും. പിന്നെ ഇവരോട് കയർത്ത് സംസാരിക്കാൻ ശ്രമിക്കും. പിന്നെ ഇവർക്ക് ഒരു വില കാണൂല. അവ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ എന്ത് പറയും, എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഒരു ഒച്ചയാണ്, എനിക്കിന്നെ ഒരു വിലയില്ല, അതുമ്പാടെ പറയുന്നതോടുകൂടിയുള്ള വില മൊത്തം പോയി. അപ്പോൾ ഇതൊരു ഭാഗത്ത്. രണ്ടാമത്തൊരു വിഷയം, ഇവർക്ക് ഞങ്ങളല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ കെയറും സ്നേഹവും കിട്ടുന്നൊരു ഇടം ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അത് അടിച്ചേൽപ്പിക്കലല്ല, നേരെ മറിച്ച് ആ ഒരു ഫീൽ എപ്പോഴും, ഇപ്പോൾ പുറത്തുനിന്നൊരു സംഗതി എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോൾ ഇതിനെക്കാട്ടിലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും, സ്നേഹമാണെങ്കിലും കെയർ ആണെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിന്നെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോകണം. ആത്മാർത്ഥമായിട്ട് രക്ഷിതാക്കൾ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊന്നിലേക്കും തിരിയില്ല, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് പോകും. സ്നേഹത്തിൻ്റെ സോയ്സ് പിന്നെ കിട്ടേണ്ട സോയ്സിൽ നിന്ന് കൃത്യമായി കിട്ടാതിരിക്കുമ്പോഴാണ് പ്രണയത്തിലേക്ക് പോകുന്നത്. ഫ്രണ്ട്സിൻ്റെ വാക്കുകൾക്ക് രക്ഷിതാക്കളുടെ വാക്കുകളെക്കാളും പ്രാധാന്യങ്ങൾ കൊടുക്കുന്നതും വൈതെറ്റി പോകുന്നതും പിന്നെ സമാധാനം കണ്ടെത്താൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നതുമൊക്കെ അതിൻ്റെ മറ്റൊരു വശം കൂടിയാണ്.
0: ഇതിലേ എനിക്ക് തോന്നുന്നൊരു വിഷയം എന്താ വെച്ചാൽ, റെസ്പെക്റ്റാണ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പാരൻസിന് ആഗ്രഹിക്കാം. പാരൻസ് പലപ്പോഴും ഇത്തരം ഉപദേശങ്ങളൊക്കെ എത്തലെപ്പോഴും എന്താ വെച്ചാൽ, എൻ്റെ കുട്ടി എന്നെ ഏറ്റവും നല്ല കുട്ടിയാകണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് എന്ത് ചെയ്യാറുള്ളത്, ഇതൊക്കെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഒന്നെന്താ വെച്ചാൽ, കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ഒന്ന്, കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാനും അഥവ് പഠിപ്പിച്ചെടുക്കാനുള്ള സമയത്ത് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് പിന്നീട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് തലയിൽ കയറൂല, പിന്നെ തലയിൽ കയറൂല, അത് യാഥാർത്ഥ്യമാണ് അല്ലേ. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത്, ഇപ്പോൾ ഡ്രൈവിങ് ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഠിക്കേണ്ട സമയത്ത് അവർ പഠിച്ചിട്ടില്ലാണ്ട് പിന്നെ എത്ര വയസ്സായാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വണ്ടി എടുത്ത് പുറത്തിറങ്ങാൻ പേടിയായിരിക്കും. എന്ന പോലെ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ, നമ്മൾക്ക് നമ്മളൊരാൾ സ്ഥലത്ത് റെസ്പെക്റ്റ് ആഗ്രഹിക്കാത്തടത്ത് നമ്മൾ പോകുന്നില്ല, നമ്മളെ വില കാണാത്തടത്ത് നമ്മൾ അവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്ന് നമ്മൾക്ക് എത്രത്തോളം ഉണ്ടോ, നമ്മൾ എത്രത്തോളം നമ്മൾ റെസ്പെക്റ്റ് നമ്മൾ കാണുന്നുണ്ടോ, എൻ്റെ ഡിഗ്നിറ്റിയെ നമ്മൾ കാണുന്നുണ്ടോ, അതേ ഡിഗ്നിറ്റിയും അതേ റെസ്പെക്റ്റും അതേ മനുഷ്യനും അതേ ഹൃദയവും ഉള്ള ഒരാളാണ് നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. ആ കുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ മൂന്ന് ഘട്ടം പറയും കാണാൻ പറ്റും. അതായത് ആയത്തൊരു 7 വയസ്സുവരെ കുട്ടീൻ്റെ കൂടെ കളിക്കുക ഉള്ളതാണ്. പിന്നത്തൊരു 7 വയസ്സുവരെയുള്ള കാലഘട്ടം, 14 വയസ്സുള്ള കുട്ടിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ 14 വയസ്സുവരെയുള്ള കാലം, പിന്നുള്ള 7 വയസ്സ് എന്താ പറഞ്ഞത്, പിന്നുള്ള കാലഘട്ടം 7 വയസ്സുവരെ കുട്ടീൻ്റെ സുഹൃത്തായി മാറാനുള്ളതാണ്. ആ സുഹൃത്ത്, അതായത് ടീനേജ് സമയത്ത് അഡോളസൻസ് ഏജിൽ കുട്ടീൻ്റെ സുഹൃത്തായിട്ട് മാറാൻ ഓരോ പാരൻസിനും കഴിയാതെ പോയി കഴിഞ്ഞാൽ, അവർ പഴയ പതിയെ എന്ത് ചെയ്യും, മക്കള് എന്ത് ചെയ്യും, മക്കൾ കുടുംബത്തിൽ നിന്നും അകന്നു പോയി ഫ്രണ്ട്സിൻ്റെ അടുക്കലേക്കും ഇതേപോലെ പ്രണയത്തിലേക്കും ലഹരിയിലേക്കും അറിയാതെ എത്തിപ്പെട്ടു പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവർക്ക് അവരും നമ്മൾ അവരുടെ വാക്ക്, ചിലപ്പോൾ നേരത്തെ സൂചി നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ പക്വത അവർക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നമ്മുടെ പക്വത അവർക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
1: നമുക്ക് ആ പ്രായത്തിൽ
0: നമുക്കുണ്ടായിട്ടില്ലല്ലോ, നമുക്ക് ആ പക്വത ഉണ്ടായിട്ടില്ലല്ലോ. ഞാനൊക്കെ എൻ്റെ പ്രായത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നമുക്ക് ഇപ്പോഴൊക്കെ പറയാം. പക്ഷെ വെച്ചാൽ നമ്മൾ വളർന്ന സാഹചര്യം അവർ വളർന്ന സാഹചര്യവും രണ്ടും രണ്ടാണ് അല്ലേ. പണ്ട് പറയും, ഈ ഇപ്പത്തെ കുട്ടികളോട് പറയാണ് നമ്മൾ, ഞാനൊക്കെ പണ്ട് സ്കൂളിലേക്ക് നടന്നാണ് പോയിരുന്നത് എന്ന് പറഞ്ഞാല് നമ്മളെ പുതിയ ജെൻസി പിള്ളേർ അയിനെന്ന് ചോദിക്കുള്ളൂ, നിങ്ങൾ നടന്നു പോയി ഞങ്ങൾ എന്താ ചെയ്യാ, അന്നൊക്കെ അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളത് എന്ന് പറയും. അപ്പൊ എന്ന പോലെ റെസ്പെക്ട് മക്കൾക്ക് എന്ത് ചെയ്യാ, മക്കൾ പറയുന്ന കാര്യത്തിന് കേൾക്കാനും അതിൽ വേണ്ടത് ഉൾക്കൊള്ളാനും, കാരണം നമ്മളെക്കാൾ പുതിയ കാലഘട്ടത്തിൽ നമ്മളെക്കാൾ അറിവ്, നമ്മളെക്കാൾ ഉത്തരവാദിത്വം, നമ്മളെക്കാൾ കാര്യങ്ങൾ ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ട് നമ്മൾ തീരുമാനം എടുത്തു പോകുമ്പോൾ, എടാ ഇത് പറഞ്ഞെന്നാണ്, നീ പറഞ്ഞ ഐഡിയാണിത് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്, ഇത് ഈ ഇതൊക്കെ കൂടെ കൂട്ടി നമുക്കൊരു തീരുമാനത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി മക്കൾക്ക് എന്ത് ചെയ്യും, ആ ഞാൻ പറഞ്ഞ കുടുംബത്തിലൊരു വില ഉണ്ട്, ഞാൻ പറഞ്ഞ ഉപ്പ കേൾക്കും, ഞാൻ പറഞ്ഞ ഉമ്മ കേൾക്കും, എന്നെ പരിഗണിക്കും, എന്നെ കേൾക്കാനും എന്നെ അനുസരിക്കാനും എന്നെ കേൾക്കാനും എൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനൊക്കെ അവർക്കും എന്തുണ്ട് റോൾ ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരവിടെ തന്നെ എന്ത് ചെയ്യും, സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുക, കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല, അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, അവർ റെസ്പെക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, പഠിക്കുക. റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ മക്കൾ നമ്മുടെ വലയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത്
1: വരും. ഒരു ദിവസം 1000-ലേറെ കാര്യങ്ങൾ അത്ര നമ്മൾ ചിന്തിക്കുന്നത്, 1000-6000 ഒക്കെ പറയുന്നുണ്ട് കണക്കുകൾ. പക്ഷേ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, കുറേ ഡിലീറ്റ് ചെയ്യാണ്ട് ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ, മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ വേണ്ടാത്ത കുറേ ചിന്തകളുണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രാധാന്യം കൊടുത്ത് ചിന്തിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
0: ഞാനൊരു നമ്മുടെ ഒരു ഫീഡ്ബാക്കിൽ നമ്മുടെ തിരുമൊഴികൾക്ക് ശേഷം വന്ന ഒരു സോങ് കേട്ടപ്പോൾ ഈ ഒരു സോങ്ങാണ് നമുക്ക് സ്വരത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രോതാവിൻ്റെ അഭ്യർത്ഥന, രണ്ടു മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലേ, ശ്രോതാക്കളുടെ അഭ്യർത്ഥന വായിച്ച് നമുക്ക് ഒന്നും കൂടി ആ പാട്ടൊന്ന് കേട്ടു വരാം അല്ലേ.

0: മഷാല്ലാ. അപ്പം എന്തായാലും ശ്രോതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ആ പാട്ട് നമ്മൾ വീണ്ടും കേട്ടിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് എന്തുണ്ട് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജമീല വി കെ പൂനൂർ: കുട്ടികളെ പറ്റി സാറുമാരുടെ വാക്കുകൾ ഇന്ന് അനുഭവങ്ങളിലൂടെ യാഥാർത്ഥ്യമാണ്. മക്കൾക്ക് നല്ല മനസ്സ് കൊടുത്ത് ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം എന്ന് ഒരു ജമീല വി കെ. ഉമ്മു സൈനബ്: പ്ലീസ് നോട്ട് വൺ പോയിൻ്റ്. എല്ലാവരെയും കാര്യം നോക്കിയിട്ടാണ്, എല്ലാവരെയും കാര്യം നോക്കിയിട്ട് ലേഡീസ് എപ്പോഴും ലേറ്റ് ആകുന്നത്. ഇനി നിസ്കരിച്ചോ, പണി പിന്നെ ചെയ്താൽ മതി എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അത് പ്രധാനപ്പെട്ട പോയിന്റാണ് അല്ലേ. ഇപ്പോൾ ചില ആൾക്കാർ പറയും, എനിക്കിപ്പോൾ അടുക്കളയിൽ പണി കഴിഞ്ഞിട്ടില്ല, എൻ്റെ മേത്ത് ചളിയാണ്, ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഡ്രസ്സിൽ ചളിയാണ്, വേർത്തുക്കണ്, വേർത്താൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. നജസ് ഉണ്ടെങ്കിലാണ് നിസ്കരിക്കുക, നജസ്സാണ് പ്രശ്നം. നജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മേത്ത് അവിടെയും പ്രാധാന്യം നിസ്കാരത്തിനാവണം. ഞാൻ ചോദിക്കണം എന്ന് വെച്ചാല്, ഇങ്ങനെ വൈകി നിസ്കരിക്കുന്ന ഒരു കുട്ടിനെ, ഒരു ഇത് കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഉമ്മ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ആ കുട്ടിനോട് പള്ളിയിൽ കൃത്യമായിട്ട് പോകാൻ വേണ്ടി പറയുകയും ആ കുട്ടിനോട് നിസ്കരിച്ചു എന്ന് ചോദിക്കുകയും ചെയ്താല് കുട്ടിക്ക് റെസ്പെക്ട് കിട്ടാത്ത വീടാണെങ്കിൽ, റെസ്പെക്ട് കിട്ടുന്ന വീടൊക്കെ ആണെങ്കിൽ കുട്ടി നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് കുട്ടി തിരിച്ചു ചോദിക്കും. ഇനി ഇല്ലെങ്കിൽ എന്താ, അമ്മ നിസ്കരിച്ചിട്ട് വന്നില്ല എന്നിട്ടാണ് നമ്മുടെ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൊരു ഒരു തോന്നൽ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പൊ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യാ, ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാല്, എന്തോ പണി ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാ വെച്ചാൽ, നിസ്കബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ഇനിയിപ്പോ ചിലപ്പോ വസ്ത്രത്തിൽ ചളിയൊക്കെ ഉണ്ടാകും, അതൊന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാ, വേറെ ഒന്നിട്ട് ഒള്ളു കൊടുത്ത് നിസ്കരിച്ചാൽ മതി. നജസ്സാണെങ്കിൽ എന്ത് ചെയ്യാ, ഒന്ന് മേത്ത് എന്ത് ചെയ്യാ, ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വേണം നിസ്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഒരു വീട്ടിൽ പണിയെടുക്കുമ്പോൾ എല്ലായ്പ്പോഴും നജസ്സൊന്നും മനസ്സിലുണ്ടാവില്ല. ചില ആളുകളുടെ മനസ്സിൽ നിന്ന് വേർത്താ പിന്നെ കുളിച്ച് എന്ത് ചെയ്യാ, നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളൊരു നജസ്സ, അങ്ങനെ ഒരിക്കലും ഇസ്ലാം പറഞ്ഞില്ല. നജസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യം എന്ത് ചെയ്യാ, അംഗീകരിക്കുക എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്.
1: ഉപ്പും ഉപദേശവും വെറുതെ കൊടുക്കരുതെന്നാണ് പഴമൊഴി. ശുഹൈബായും വളപ്പെട്ടണം. ഓക്കെ, നമുക്കേ ഒരു ചോദ്യം ഒരു ഉത്തരം ഒന്ന് കേട്ടു വന്നാലോ.
2: പുരുഷന്മാർക്ക് സ്വർഗത്തിൽ ഹൂറുലീങ്ങളുണ്ട്, പക്ഷേ സ്ത്രീകൾക്ക് ആരെ കിട്ടും എന്ന് ആരും പറയുന്നത് ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തരാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
3: പുരുഷന്മാരെ സംബന്ധിച്ച് ഹൂറുലീങ്ങളെ കിട്ടും, ഹൂറുലൈൻ എന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. ഹൂറുലൈൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയ സ്ത്രീകൾക്കുള്ള വിശേഷണമാണ്. അതിനർത്ഥം സ്ത്രീകൾക്ക് അവിടെ സമാനമായ കാര്യങ്ങൾ ഇല്ല എന്നോ ഉണ്ട് എന്നോ അല്ല. സ്വർഗീയ സുഖങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതിയും അല്ലാതെയും നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൽ ഉള്ളത് അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മയും അറിയിച്ചു തന്നിട്ടില്ല. അതേ സന്ദർഭത്തിൽ സ്വർഗീയ സുഖങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കവേ അള്ളാഹു സുബ്ഹാനഹു വതആല ചുരുക്കത്തിൽ പറഞ്ഞത്, വലക്കും ഫീഹ മാ തഷ്തഹി അംഫുസുക്കും, നിങ്ങളുടെ നഫ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്കവിടെയുണ്ട്. വലക്കും ഫീഹ മാ തദ്ദഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കവിടെ ലഭിക്കും എന്നാണ്. അവിടെ നിങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ആണും പെടും, പെണ്ണും പെടും. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള ചില ഭാഗങ്ങൾ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ അവസരം പങ്കിടുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഭർത്താവില്ലാത്ത സ്ത്രീകൾ, അതല്ലെങ്കിൽ ഭർത്താവ് ഇസ്ലാമികമായി സ്വർഗത്തിന് അർഹമല്ലാത്തതായ ഒരു സ്ത്രീ, അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച്, അതല്ലാതെ തന്നെ ഭർത്താവൊക്കെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് തന്നെയും അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു എന്ത് ഒരുക്കി വെച്ചു, അത് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ്. ആഗ്രഹം എവിടെ വെച്ചാണ് അവർക്കുണ്ടാവുന്നത്? സ്വർഗത്തിൽ വെച്ചാണ് അവർക്കുണ്ടാവുന്നത്. അപ്പോൾ സ്വർഗത്തിൽ വെച്ച് ഒരു സ്ത്രീക്ക് എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും എന്നതും അള്ളാഹുക്കറിയാം. അങ്ങനെ ഒരു സ്ത്രീയുടെ സംതൃപ്തിയെ മാനിച്ചുകൊണ്ട് അവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്നതും ഈ ആയത്തിൽ നിന്ന് അള്ളാഹു ചുരുക്കി വ്യക്തമാക്കിയതിൽ നിന്ന് ആ ചുരുക്കി തന്നെയാണ് കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കേണ്ടത്. അതിലപ്പുറം അതിൽ പുരുഷന്മാർക്കുണ്ടല്ലോ, അവ സ്ത്രീകൾക്കും ഉണ്ട് എന്ന് പറയാനും നാം ആളല്ല, സ്ത്രീകൾക്കില്ല എന്ന് പറയാനും നാം ആളല്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാരും പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അറിയിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ രൂപത്തിൽ അള്ളാഹു പറഞ്ഞതിനെ ഉൾക്കൊള്ളാനും, പറഞ്ഞിട്ടില്ലാത്ത വിഷയത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെ കാത്തിരിക്കുന്ന അതിനുള്ള ആ സ്വർഗത്തിനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി അമൽ ചെയ്യലുമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവിടെ സ്വീകരിക്കാനുള്ള നിലപാട്. അല്ലാഹു അലം അബിസ്വാ.
0: മഷല്ലാ, ഒരു ചോദ്യം ഒരു ഉത്തരമാണ് നമ്മളിപ്പോൾ കേട്ടത്. പലപ്പോഴും ഈ സ്ത്രീ പക്ഷവാദികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൂർലിംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ലാ നമ്മളിനി വിജയികളെ പ്രഖ്യാപിക്കുകയാണ് അല്ലേ മുസ്തഫാഷെ? അപ്പോൾ വിജയികൾ, വിജയികളുടെ പേര് നമുക്കൊന്ന് വായിക്കാം.
1: ഓക്കെ,
0: വിജയികളുടെ പേര് ജമീല രണ്ടത്താണി,
1: സീനത്ത് പി ചാലിയം,
0: റബീന കെ വി ഒതായി,
1: ബാശേരി അബു തലശ്ശേരി,
0: യു പി പി ഹാരിസ്
1: ബഹ്റൈൻ, നബീല പെരിന്തൽമണ്ണ,
0: ഷാജഹാൻ തിരുപ്പൂർ തമിഴ്നാട്,
1: ഹൈറുനിസ തെക്കിൽ,
0: റസ്നി ഹാജിയാർപ്പള്ളി,
1: ആയിഷ സൈനുദ്ദീൻ കോഴിക്കോട്,
0: ആയിഷ അങ്ങാടിപ്പുറം,
1: നജില കൂരാട്,
0: ആയിഷ ലത്തീഫ് മൂവാറ്റുപുഴ.
1: ആയിഷമാരുടെ ഒരു കളിയാണല്ലോ.
0: യെസ്, വ്യക്തിപരമായിട്ട് എനിക്കൊന്നൊരു ഇതുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഒന്നാം സ്ഥാനത്തുണ്ട്. എന്തായാലും അൽഹംദുലില്ല, എന്തായാലും മഷാല്ലാ ബറകല്ലാ ഫീക്കും. വിജയകളുടെ പേര് ഒരിക്കൽ കൂടി വായിക്കല്ലേ. ജമീല രണ്ടത്താണി, സീനത്ത് പി ചാലിയം, റബീന കെ വി ഒതായി, ബാഷിർ അബു തലശ്ശേരി, യു പി പി ഹാരിസ് ബഹ്റൈൻ, നബീല പെരിന്തൽമണ്ണ, ഷാജഹാൻ തിരുപ്പൂർ തമിഴ്നാട്, ഹൈറുന്നീസ തെക്കിൽ, റസ്നി ഹാജർപള്ളി, റിയ ആയിഷ സൈനുദ്ദീൻ കോഴിക്കോട്, ആയിഷ അങ്ങാടിപ്പുറം, നജില കൂരാട്, ആയിഷ ലത്തീഫ് മൂവാറ്റുപുഴ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വിജയികൾ ലൈവിലുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഒന്ന് ഫീഡ്ബാക്കിലൂടെ വരാം.

0: ഞാൻ സ്കൂളിലേക്ക് നടന്നാണ് പോയത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 10 വയസ്സുള്ള മോൻ പറഞ്ഞത്, ഇങ്ങളെ ഉപ്പാക്കി എൻ്റെ വണ്ടി ഏൽപ്പിച്ചു കൂടായിരുന്നു. ആ ചോദ്യം പിന്നെ ഉൾക്കൊള്ളാം അല്ലേ? എന്നാല് അതിനിപ്പോ ഞങ്ങൾ എന്താ കാട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ? അപ്പൊ ഉമ്മു നഹ്യാൻ നെല്ലിശ്ശേരിയാണ് ആ ഒരു പ്രതികരണം പറഞ്ഞിട്ടുള്ളത്.
1: അൽഹംദുലില്ലാ, ശരി, ഉത്തരം ശരിയാണ്. ഞാൻ വിജയിച്ചു, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് സീനത്ത് പാലക്കാട്. ആയിഷ അങ്ങാടിപ്പുറം, മാഷല്ലാ ഞാനും വിജയിയായി എന്ന് അങ്ങാടിപ്പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ?
0: എന്റെ ഭർത്താവ് പറയാറുണ്ട്, നിസ്കരിച്ചിട്ട് എനിക്ക് ഫുഡ് മതി എന്ന്. മുംതാസ് പാലപ്പുഴ പ്രതികരിക്കണം. പിന്നെ നമ്മളിപ്പോ ഈ ചിന്തയിൽ എന്ന് പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതല്ല വിഷയം, പറയാത്ത വിഷയം വെച്ചാലെ, നമുക്കിപ്പോ നമ്മൾ ഉപദേശിക്കുന്നതാണല്ലോ പ്രശ്നം. അതായത് മറ്റൊരാൾ നമ്മൾ ഉപദേശിക്കുമ്പോഴാണല്ലോ പ്രശ്നം, നമുക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ പ്രശ്നം. അവിടെയാണ് നമ്മുടെ പീസ് റേഡിയോയുടെ ഒരു പ്രസക്തി വലുതാവണത്. കാരണം എന്താ വെച്ചാൽ, ഒരാൾ നമ്മളോട് പറയുന്നത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഈഗോയും പിന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഒരു പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ റേഡിയോ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് ഒരു വ്യക്തി വന്ന് നേരിട്ട് പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മാറാനുള്ളൊരു ചിന്ത സ്വയം തോന്നാനൊരു ചാൻസ് ഇല്ലേ അല്ലേ? അപ്പോൾ അത് പീസ് റേഡിയോ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയാൻ ആലോചിക്കാനൊക്കെ ഉള്ള കാരണം ഒന്ന് അതാണ്. കാരണം നമ്മളൊരാൾ ഉപദേശിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് നല്ലതെന്താണ്, അവർ സ്വയം കേട്ടിട്ട് അവർക്ക് ചില പിന്നെ മാറ്റങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റേഡിയോയുടെ ഒരു പ്രസക്തി അവിടെ വലുതാണ്.
1: തീർച്ചയായിട്ടും ഇത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് പി എസ് റേഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്റ്റെപ്പ് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം
0: തന്നെയാണ് അല്ലേ, ശ്രമങ്ങൾ നടത്തണം.
1: ഓക്കെ, പി എസ് റേഡിയോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനും എളുപ്പമായിരിക്കും. പി എസ് റേഡിയോ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇൻഷാല്ലാ ഒന്ന് നമ്മുടെ റേഡിയോ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് കൂടി ഉറപ്പെടുത്തുന്നു. ഓക്കെ, ജമീല എന്ന പേര് തുടക്കത്തിൽ കേട്ടപ്പോൾ വിചാരിച്ച ഞാനാണ് എന്ന് ആണ്, പിന്നെ രണ്ടത്താണി എന്ന് കേട്ടത്. സാറല്ല, പേര് വന്നല്ലോ. അൽഹംദുലില്ലാ, ജമീല വി കെ പൂനൂർ. ഓക്കെ,
0: ചില ആളുകൾക്ക് കൂട്ടുകാരിയും ചില ആളുകൾക്ക് കൂട്ടുകാരനുമാണ് പീസ് റേഡിയോ എന്നാണ് സഫിയ കെത്തിരുവങ്ങാടിയെ സംസാരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ ഒരു യാത്രയിലാണെങ്കിലും ഒരു കൂട്ടുകാരി തന്നെയാണ് റേഡിയോ എന്നാണ് പറഞ്ഞത്.
1: നഫീസ പി എ താമരശ്ശേരി, ഇന്ന് കുറേ മെസ്സേജ് അയച്ചു, ഒന്നും വായിച്ചു കേട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതാണ്? അൽഹംദുലില്ലാ, ഞാൻ വിജയിയായി, സിസ്റ്റം കനിഞ്ഞില്ല എന്ന് നഫീസ പി തായി താമരശ്ശേരി. പിന്നെ മെസ്സേജുകൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞങ്ങൾ ഓർമ്മ വീണ്ടും പറയുന്നു, നിങ്ങൾ അല്ലേ ചിലപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക,
0: യാസിൻ ഷരീഫ് ഇന്നറമരുദൂർ പറയുന്ന മെസ്സേജ് നമ്മൾ വായിച്ചിട്ടില്ലല്ലോ. പറവണ്ണ ആ ഭാഗത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളീം, നാളെ പറവണ്ണ മണ്ഡലം ഫാമിലി മീറ്റ്, പെരിയാവരം സ്കൂളിൽ ഷെരീഫ്കാരെയാണ് ക്ലാസ് എടുക്കുന്നത്, ഇൻഷാല്ലാ അപ്പോൾ പറ്റാവുന്ന ആളുകളൊക്കെ പങ്കെടുക്കാന്ന് സൂചിപ്പിക്കാണ്.
1: താഹിറ മഹി, വിജയികളെ പറഞ്ഞില്ലല്ലോ ചോദിക്കേണ്ട. വിജയികൾ നമ്മൾ അവസാന ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, 2-3 തവണ നമ്മൾ വായിച്ചു അല്ലേ?
0: അതെ അതെ,
1: എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇൻഷാല്ലാ. വഹീദ അത്തിക്കോട്, അസ്സലാമു അലൈക്കും എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആയിഷ 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, ആയിഷമാരുടെ ഒരു
0: സമയമുണ്ടോ?
1: അതെ, ഇൻഷാല്ലാ. അപ്പം എന്തായാലും ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ്. നമ്മളെ പീസ് റേഡിയോ ലൈവ് സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
0: ഷിഹാബ് കൽപ്പറ്റിൻ്റെ ഒരു മെസ്സേജും കൂടെ. പിന്നെ അസ്സലാമു അലൈക്കും, സഹോദരന്മാർ വളരെ മുന്നിൽ തന്നെ അവച്ചിട്ടില്ല തോന്നുന്നു. 2 സഹോദരന്മാർക്ക് അവസരം നൽകിയതിന് നന്ദി, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. 2 ആണുങ്ങൾക്ക് അവസരം തന്നല്ലോ. ഓക്കെ,
1: ഇൻഷാല്ലാ. എന്തായാലും അത് നമ്മൾ കൂടുതൽ കൂടുതൽ ആളുകളിൽ ആളുകൾ എന്ത് ചെയ്യാം, ക്യൂസിൽ പങ്കെടുക്കുന്നു, കൂടുതൽ ആളുകൾ ക്യൂസിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക്. ഞാൻ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ഇതിൽ തമാശക്ക് വന്നിട്ടുണ്ട്, നബിയില്ലാത്ത പെരിന്തൽമണ്ണ, പീസ് റേഡിയോ ആസ്ഥാനം പെരിന്തൽമണ്ണയിലാണെങ്കിലും സിസ്റ്റം പെരിന്തൽമണ്ണക്കാരെ തിരഞ്ഞെടുക്കാറില്ല, ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും തമാശയുള്ള ഒരുപാട് ഫീഡ്ബാക്കുകൾ അല്ലേ.
0: അതെ,
1: നമ്മളെ ഓരോ ദിവസവും നമുക്ക് ഇപ്പൊ നമ്മളൊക്കെ രാവിലെ വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് പക്ഷെ സുബൈക്കുമ്പൊക്കെ ഇറങ്ങി നമ്മളിവിടെ എത്തുന്നതും ഇവിടെ ഇരിക്കുന്നതും ഇവിടെ നിന്ന് തിരിച്ച് ഈ ലൈവ് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്ത മാനസികമായ ഒരു ആനന്ദവും
0: ഒരു
1: റിലാക്സേഷനും ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ നമ്മുടെ പിന്നെ ജോലിയിലേക്കും സ്ട്രെസ്സിലേക്കൊക്കെ തിരിച്ചു പോവാണ്. പക്ഷേ ലൈവിൽ നമ്മൾ എത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ശ്രോതാക്കളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടാനും സംസാരിക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഈ ഒരു ദിവസം കാണാം ഇൻഷാല്ലാ. ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുന്നു. ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹ്.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, സലാം സാറേ, അപ്പം മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. എല്ലാത്തെയും പോലെ ഇൻസൈറ്റ് ആണ് ആദ്യത്തെ വിഭവം മോർണിംഗ് വൈബ്സിലെ. ഇൻഷാല്ലാ ഡോക്ടർ ഹിലാൽ സലീം സി പി അവതരിപ്പിച്ച ദൈവത്തെ എന്തിനാരാധിക്കണം എന്ന വിഷയത്തിലെ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ. ഇൻഷാല്ലാ കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ. അമ്മാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ചോദിക്കുന്നൊരു കാര്യമാണ്, സംശയമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഈ എന്തിനാണ് അള്ളാഹു, നിങ്ങൾ അള്ളാഹു സുബ്ഹാനത്തോലെ ആരാധിക്കണം, അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട്, ഒരു ദൈവമുണ്ട് എന്നൊക്കെ ഒരു ദൈവസങ്കല്പമൊക്കെ പറയുമ്പം, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, അവനെ എല്ലാവരും ആരാധിക്കണം എന്ന് പറയുന്നുണ്ട്. ആരാധിക്കണം എന്ന് പറയുമ്പം എല്ലാ ദിവസവും ഏറ്റവും മിനിമം 5 തവണ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അവനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നമസ്കാരം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ആരാധനകൾ, പ്രാർത്ഥനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അള്ളാഹുവിനെ ഇങ്ങനെ ആരാധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന സംശയങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇതിനെ പല രീതിയിൽ ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കാൻ, ശുഭഹാത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ ഒന്നാമതായി എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, വളരെ പല സമൂഹങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇപ്പോൾ തീനെ ആരാധിക്കുന്ന സമൂഹങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മിന്നലിനെ, മഴയൊക്കെ ആരാധിക്കുന്ന രീതിയിൽ നമ്മൾ ഈ കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഒരു ഇരുട്ടിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾ, ഇങ്ങനെ പല രീതിയിൽ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സമൂഹങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തിന് അതിനെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം, എന്തുകൊണ്ട് അതിനെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം, അത് ഇവരിൽ ഭയം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ആളുകളെ അത് പേടിപ്പെടുത്തുന്നു, ഇവർക്ക് അതിനോട് ഭയമാണെന്നുള്ളതാണ്. അപ്പോൾ അതാണിപ്പം, അല്ലെങ്കിൽ അതിനോട് വല്ലാത്തൊരു ഇൻഫാക്ച്വേഷൻ, അതുപോലെ തന്നെ ഭയം, ഇതൊക്കെ ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളോടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡെയ്റ്റിയോടോ, മറ്റേതെങ്കിലും ഒരു ഒരു ആരാധനാ വസ്തുവിനോടോ അവർക്ക് തോന്നി എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ വളരെ പ്രിമിറ്റീവായിട്ടുള്ള, യാതൊരു രീതിയിലും പുരോഗമിച്ചിട്ടില്ലാത്ത ഏതോ സമൂഹങ്ങളിൽ നടന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സയൻസിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. സയൻസിനെ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, സയൻസാണ് എല്ലാ ശരിയും, സയൻസ് മാത്രമാണ്, സയൻസ് മാത്രമാണ് എല്ലാ ശരി, സയൻസിനപ്പുറം മറ്റൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ശാസ്ത്രമാത്രവാദം പറയുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പോയി ശാസ്ത്രം മാത്രം മതി നമ്മൾക്ക് എന്ന് പറയുന്ന ആളുകളടക്കമുണ്ട്. അപ്പം ശാസ്ത്രത്തെ ആരാധിക്കുക, ഇങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിനെയൊക്കെ ഒരു ആരാധിക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ പോകുന്നത് നമുക്ക് പല രീതിയിൽ, പല കാലഘട്ടങ്ങളിൽ ഇന്നും നമുക്കത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്ന് ഇസ്ലാം എങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഒരു ഒരു വേർഷിപ്പ് എന്നുള്ളതിനെ, ആരാധന എന്നുള്ളതിനെ അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ മാക്സിമം ലവ് ആൻഡ് സബ്മിഷൻ എന്നുള്ളതാണ്. ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ പിന്നെ ആ രീതിയിലുള്ള വിനയം, അതേപോലെ തന്നെ വിധേയത്വം, അനുസരണം, ഇതൊക്കെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ആരാധനയായി മാറുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നൊരു കാര്യം, രണ്ടാം അധ്യായം സൂറത്തു ബക്കറയിലെ 165-ാമത്തെ സൂക്തത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ വലൗ യറല്ലദീന ളലമു ഇദ് യറൗന അൽആദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ വഅന്നല്ലാഹ ശദീദുൽ ആദാബ്. അല്ലാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. അവരാരെയാണോ അള്ളാഹുവിന് സമമാക്കിയത് അവരെയും ഈ ആളുകൾ സ്നേഹിക്കുകയാണ്. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആരാധന എന്നുള്ളതിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനാ സങ്കല്പത്തിൽ അതിൽ വിധേയത്വത്തോടൊപ്പം അതിശക്തമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള അതിശക്തമായ സ്നേഹമുണ്ട് എന്നുള്ളതാണ് ആ ആയത്തിൻ്റെ ബാക്കി ഭാഗം. ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുന്നിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പാർട്ടാണ് ആരാധന എന്നുള്ളതിൻ്റെ സബ്മിഷൻ, എന്താണ് നമ്മൾ വേർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഒരു പാർട്ടാണ് അതിശക്തമായ സ്നേഹം, ഈ നമ്മൾ ആരെ ആരാധിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹുവതാലയോട് അതിശക്തമായ സ്നേഹം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അൺകണ്ടീഷനായിട്ടില്ല, യാതൊരു കണ്ടീഷനും ഇല്ലാത്ത സബ്മിഷൻ, അൺകണ്ടീഷണൽ സബ്മിഷൻ. ഇപ്പം ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളതിൻ്റെ എന്താ വാക്കർത്ഥം മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്തവൻ എന്നുള്ളതാണ്, അവന് വിധേയപ്പെട്ടവൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള അനുസരണം, വിധേയത്വം, അതേപോലെ തന്നെ വിനയവും എളിമയും, ഒരു പോസിറ്റീവ് ഫിയർ ഓഫ് അള്ളാഹു സുബ്ഹാനഹു വതആല, ഇതാണ് ആക്ച്വലി രണ്ടാമത്തെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ 24-ാമത്തെ അധ്യായത്തിലെ 52-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും, വമൻ യുത്ഇ ഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖീ ഫഉലൈകഹുമുൽ ഫായിസൂൻ. അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവെ ഭയപ്പെടുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവർ. അവിടെ കൃത്യമായിട്ട് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ. അപ്പോൾ അനുസരണ എന്നുള്ളത്, സബ്മിഷൻ എന്നുള്ളത് വേർഷിപ്പിൻ്റെ, ആരാധന എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. വിധേയത്വം എന്നുള്ളത്, അനുസരണ എന്നുള്ളത് ആരാധനയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾ, വയഹ്ഷല്ലാ, അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആരാധന എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു തൈമിയയെ പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, അവർ ഈ വിഷയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അല്ലാ, ഇത് യഥാർത്ഥത്തിൽ ആ ഇബാദത്ത്, ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദറ്റ് കമ്പൈൻസ് ഓഫ് പെർഫെക്ഷൻ ഓഫ് ലവ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ പെർഫെക്ഷൻ എത്രയാണോ അത്, അതോടൊപ്പം ഇൻ ദ ഇൻ ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ലെവൽ ആൻഡ് ദ പെർഫെക്ഷൻ ഓഫ് ഹംബിൾനെസ്, വിധേയത്വം അല്ലെങ്കിൽ വിനയം, എളിമ, അതിൻ്റെ പെർഫെക്ഷൻ. അപ്പോൾ ഈ വിനയം അല്ലെങ്കിൽ എളിമയും അതേപോലെ തന്നെ വിധേയത്വവും അതോടൊപ്പം ഇഷ്ടവും, അങ്ങേയറ്റത്തെ ഇഷ്ടവും ചേർന്നിട്ടുള്ളതാണ് ഇബാദത്ത് എന്നുള്ളത് ഇബ്നു തൈമിയയെ പോലെയുള്ള, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള ആളുകൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്, ആരാധന എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? നിങ്ങളീ പറയുന്ന റബ്ബ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ്? അവൻ അൽ ഖുദ്ദൂസാണ്, അവൻ അൽ ഖുദ്ദൂസാണ്. നമ്മൾക്ക് പിന്നെ അനുഭവജ്ഞാനത്തിന് അതീതമായിട്ടുള്ളവനാണ്, അല്ലെങ്കിൽ അതീന്ദ്രിയമാണ് എന്നൊക്കെ നമ്മൾ പറയും, അത്യുത്കൃഷ്ടമാണ്. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം, ഇനി ഈ ലോകത്തുള്ള എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി എല്ലാവരും ആരാധിച്ചാലും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഈ ആളുകൾ സംശയം ഉന്നയിക്കാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുക എന്നുള്ളത് അവൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കുന്നു എന്നുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമഗുണവിശേഷണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവൻ്റെ നാമങ്ങൾ, ഗുണവിശേഷണങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ മതി അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ ആരാധിക്കണം എന്ന് പറയാൻ. ഒരു സിമ്പിൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ഒരിക്കലും ഇത് താരതമ്യത്തിന് അതീതമാണ്, നമ്മളൊരു സാധാരണ രീതിയിൽ നമ്മുടെ ഏറ്റവും പിന്നെ ചുരുങ്ങിയ യുക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ, ആ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി സ്പ്രിൻറ്റ് ചെയ്യുന്ന ഒരാൾ, ഏറ്റവും നന്നായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവർ ചെയ്യുന്ന ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അയാളോടൊരു ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ആരാധനാപൂർവ്വം നമ്മൾ അയാളെ നോക്കും. ആരാധന എന്നുള്ളത് വ്യത്യസ്തമാണ്, ആരാധനാപൂർവ്വം നമ്മൾ കോട്ടൺ കോട്ട് ആരാധനാപൂർവ്വം നമ്മൾ അയാളെ നോക്കും. അയാൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് യാതൊരു തരത്തിലുള്ള ഉപകാരമോ ചെയ്യുന്നില്ല, പക്ഷേ അപ്പോൾ അവിടെ പോലും നമ്മൾക്കൊരു ആരാധനാപൂർവ്വം നമ്മൾ അയാളെ കാണുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമഗുണവിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും അത്യുന്നതമായിട്ടുള്ള ഒരു തരത്തിൽ നമ്മൾക്ക് എൻകമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മൾക്ക് പിന്നെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള, മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള നാമഗുണവിശേഷണങ്ങൾ, അതുള്ള റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ അവൻ നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവനെ നമ്മൾ ആരാധിക്കണം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇതാണ് പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അള്ളാഹു ഡിസേർവ് വേർഷിപ്പ് ബിക്കോസ് ഹു ഹീ ഈസ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിലെ സൂറത്തു ഫാത്തിഹയിലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള നാഥന് സർവസ്തുതിയും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രാർത്ഥനകളും അല്ലെങ്കിൽ എല്ലാ ആരാധനകളും റബ്ബ് സുബ്ഹാനതാലയ്ക്ക് മാത്രം എന്ന് പറയുമ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവൻ ആരാണ്, അവൻ്റെ ആട്രിബ്യൂട്ടുകൾ എന്താണ്, അവൻ്റെ ഗുണവിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെ അവനെ ആരാധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധിക്കണം എന്നുള്ളതിൻ്റെ വിഷയമാണ്. ഈ രണ്ടാമത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈഫ്, ഈ ഒരു ജീവിതം നമ്മൾക്ക് നൽകിയത് അള്ളാഹു സുബ്ഹാന തആലയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ജീവിതം നമ്മൾ ഒരു അവകാശമായി പിടിച്ചു വാങ്ങിയതാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതെന്തൊരു മൂഢമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ ജീവിതം നമ്മൾക്ക് നൽകി അള്ളാഹു സുബ്ഹാന തആല നൽകിയിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ അവകാശമാണോ? ഒരിക്കലുമല്ല. ഈ ജീവിതം എന്നുള്ളത് നമ്മൾ ആരുടെ ഒരു അവകാശ പോരാട്ടം നടത്തി പിടിച്ചെടുത്ത് പിന്നെ ഏൺ ചെയ്തൊരു സംഗതിയല്ല, നമ്മൾക്ക് ഈ ജീവിതം നൽകപ്പെട്ടതാണ്. അപ്പം നൽകപ്പെട്ട ഒരു ജീവിതം എന്നുള്ളത്, ഇപ്പോൾ നമ്മൾക്കൊരാൾ ഏറ്റവും സമയം ഒരു കുട്ടിക്കൊരു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ, ആ കിട്ടിയ ആൾ ആ കൊടുത്ത ആളോട് ഒരു തരത്തിൽ ഏറ്റവും മിനിമം അയാളുടെ ഒരു ഹമ്പിളായിട്ട് അല്ലെങ്കിൽ അയാളോട് ഒരു ഇഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ അയാളോട് ഹമ്പിൾനെസ് ഉണ്ടാകും. അതുപോലും ഇല്ലാത്ത അല്ലെങ്കിൽ അതുപോലും ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിൽ അറഗൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഈ ഒരു ചോദ്യം തന്നെ വരുന്നത്. അങ്ങനെയുള്ളൊരു അറഗൻസിൽ നിന്നാണ്, അങ്ങനെയുള്ളൊരു അഹങ്കാരത്തിൻ്റെ സ്വരത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് ഈ ജീവിതം നമ്മൾക്ക് ഗിഫ്റ്റഡാണ്, വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ അവകാശ പോരാട്ടം നടത്തി നേടിയെടുത്ത ഒരു സംഗതിയൊന്നുമല്ല, മറിച്ച് നമ്മൾക്ക് നൽകപ്പെട്ടതാണ്. സ്വാഭാവികമായും അത് നൽകിയ ആളോട് നമ്മൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും, അത് നൽകിയ ആളോട് നമ്മൾക്ക് പിന്നെ തിരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ അവനെന്താണോ നമ്മളോട് പറഞ്ഞത്, എന്ത് ചെയ്യാനാണോ നമ്മളോട് പറഞ്ഞത്, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണ് ഈ ആരാധന, എന്തിനു നമ്മൾ ആരാധിക്കണം, റബ്ബിനെ എന്തിനു നമ്മൾ ആരാധിക്കണം എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരു പ്രീ സപ്പോസിഷൻ ആയിട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അവർ ആദ്യമേ നിൽക്കുന്നത് ഏത് പ്രതലത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ലൈഫാണ്, നമ്മൾ ഏൺ ചെയ്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ പിന്നെ നേടിയെടുത്തൊരു ലൈഫാണ്, ഇനി നമ്മൾ എന്തിനാ പടച്ചവനെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അവർ ചോദ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾക്ക് പടച്ചവൻ തന്നതാണ്. ഈ തന്ന ജീവിതത്തിൽ നമ്മളോട് എന്ത് ചെയ്യണം എന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമുക്കൊരു കാര്യം തന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അയാൾക്കൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ഏറ്റവും ചുരുങ്ങി ഇനി പല എപ്പിസോഡുകളിലായി പറയേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. അള്ളാഹു സുബ്ഹാന തആല എന്തിനെ ആരാധിക്കണം എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് വളരെ ബാലിശമായിട്ടൊരു ചോദ്യമായിട്ട് തോന്നാം, പക്ഷേ പല ആളുകൾക്കും വസ്വാസം ഉണ്ടാക്കുന്ന, അവരുടെ മനസ്സിൽ ഫിത്തിന് ഉണ്ടാക്കുന്ന ഒരു ചോദ്യം എന്നുള്ള നിലക്കാണ് ഇത് നമുക്ക് പലപ്പോഴും പിന്നെ സോഷ്യൽ മീഡിയയിലടക്കം നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുമായി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഡോക്ടർ ഹിലാൽ സലീം സി പിയുടെ അവതരണമായിരുന്നു. ഇൻസൈറ്റ്, ദൈവത്തെ എന്തിനു ആരാധിക്കണം എന്ന വിഷയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത്.
2: അപ്പോൾ ഇൻസൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വരമാണ്, സ്വരത്തിലുള്ള ഈ ഒരു വൈബ് കൂടി കേട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം.

0: മാഷാ
1: മാഷാ സ്വരം,
0: കേട്ടു.
1: മനോഹരമായ സ്വരം കേട്ടു. ഇനി
0: ഇനി
1: കുറച്ച്
0: നമുക്ക് കുറച്ച് ആരോഗ്യ ചിന്തകളിലേക്കാണ്
1: യെസ്
0: പോകുന്നത്. തണുപ്പ്, തണുപ്പ് കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പം ഇന്നിപ്പോൾ കുറച്ച് തണുപ്പ് ഉണ്ട്.
0: ഇനിയിപ്പോൾ ഇതിപ്പോൾ മാസം ഏതാണ്? സെപ്റ്റംബർ അല്ലേ? ഒക്ടോബർ, നവംബർ, ഡിസംബറിലേക്കൊക്കെ നമ്മൾ തണുപ്പിലേക്ക് പോവുകയായിരുന്നു.
1: അതെ അതെ.
0: ക്ലൈമറ്റിന് പല ചേഞ്ചുകളൊക്കെ
1: ഡോക്ടർ സഫീർ
0: വരുന്നുണ്ട്. ആ
1: അതേപോലെ നബീൽ പയ്യോളി, ഈ
0: യെസ്
1: രണ്ടുപേരാണ് ഇൻഷാല്ല ഇന്നത്തെ തണുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ചർച്ചയിലുള്ളത്. ഇൻഷാല്ല ആരോഗ്യ വിചാരം കേട്ടു മടങ്ങി വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് തണുപ്പ് പ്രതിരോധ മാർഗങ്ങളാണ്. നമ്മൾ നമ്മുടെ അറിവില്ലായ്മയോ നമ്മുടെ അശ്രദ്ധയോ തണുപ്പ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളും അതേപോലെ തന്നെ മുതിർന്ന ആളുകളും തണുപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തണുപ്പ് ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ ബാധിക്കും, അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചൂടുള്ള ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പ്രാതൽ ഭക്ഷണം കാര്യമായി കഴിക്കാൻ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും അമാന്തം കാണിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. ഈ പറഞ്ഞ തണുപ്പ് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ഗുരുതരാവസ്ഥ, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, വെള്ളം കുടിക്കാതിരുന്നാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ത്രീകളും വൃദ്ധന്മാരും കുട്ടികളും ഈ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തണുപ്പിനെങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഗുണപരമായി ഉപയോഗപ്പെടുത്താം എന്ന കാര്യവും ഇൻഷാല്ല ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം റിയാദ് സ്റ്റുഡിയോയിൽ നിന്നും പങ്കുചേരുന്നത് റിയാദിലെ അൽ റയാൻ പോളിക്ലിനിക്കിലെ ഡോക്ടർ, ജനറൽ മെഡിസിൻ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ സഫീർ അന്നാറാണ്. കൂത്തുപറമ്പ് സ്വദേശിയായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുട്ടികളുടെ വസ്ത്രധാരണത്തിൽ അവരെ കുളിപ്പിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, അവരുടെ രാവിലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, പിന്നെ ത്രീ ലെയർ ഡ്രസ്സെങ്കിലും ധരിപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ ചെവിയും അതേപോലെ തന്നെ തലയും അവരുടെ കൈകാലുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക എന്നിവയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് തണുപ്പ് കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാർ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ശരീരത്തിലെ വെള്ളം കുടിക്കാതെ കൊണ്ട് ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു പ്രയാസം ശരീരത്തിലെ തൊലികൾ പൊട്ടുന്നതാണ്. ഇപ്പൊ ചുണ്ടായാലും അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗമായാലും പിന്നെ കൈയായാലും ശരീരത്തിലെ തൊലി പുറങ്ങൾ പൊട്ടുന്ന ഒരു അവസ്ഥ തണുപ്പ് കാലത്തുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പിന്നെ ആദ്യമായിട്ട് ഇതിലേക്ക് പോവാതിരിക്കാനുള്ള പ്രതിരോധം, പ്രാഥമികപരമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ നന്നായി കുടിക്കുക, പിന്നെ നന്നായി കവർ ചെയ്യുക. അഥവാ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശരീരത്തിൽ പൊട്ടലുകളും അതുപോലെ ചൊറിച്ചിലുകളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക, സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുക, മോയ്സ്ചറൈസിങ് ക്രീംസും ലോഷൻസൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ചെറിയ ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് വിള്ളലുകളൊക്കെ ഉണ്ടാക്കി ഒരു വേദന ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ചിലപ്പം ഒരു ഡോക്ടറെ കണ്ട് വല്ല സ്റ്റിറോയിഡ് കലർന്ന ക്രീമുകളോ അതൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു അവസരം വരാറുണ്ട്. ആ സമയത്ത് ഒരു ഡോക്ടറെ, പരമാവധി ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ് എടുക്കുന്നതാണ് ബെറ്റർ.
2: ശരീരത്തിന് എപ്പോഴും തൊലിയെ എപ്പോഴും ഒരു ഒരു വെറ്റായി സൂക്ഷിക്കാൻ.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ഇപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക, പലപ്പോഴും നമ്മുടെ വിപണിയിൽ ലഭിക്കുന്ന കാര്യങ്ങൾ കെമിക്കലുകൾ ശരീരത്തിന് ദോഷമായി, സ്കിന്നിനെ ദോഷമായി ബാധിക്കുമോ എന്നൊരു ആശങ്ക പലപ്പോഴും എല്ലാവർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ക്രീമുകളും ഇപ്പം നമ്മുടെ ലോഷനും ഒക്കെ അതിൽ നമ്മൾ ഏറ്റവും നല്ലതായി വിപണിയിൽ ലഭ്യമായ ഏതെങ്കിലും കാര്യങ്ങൾ, നമ്മൾ ഏതെങ്കിലും ബ്രാൻഡുകൾ സ്ഥിരമായി ഉപയോഗിക്കാൻ നല്ലത് പറയാൻ പറ്റും?
4: പരമാവധി ബ്രാൻഡഡ് ആയിട്ടുള്ള ലോഷനുകളും ക്രീമുകളൊക്കെ യൂസ് ചെയ്യുക. നമ്മളിപ്പം ഇതിപ്പോൾ ഒരു ലോഷൻ ഇപ്പം നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാൻ പറ്റില്ല.
2: അപ്പം നമ്മളൊരു
4: ഒരു ബ്രാൻഡിൻ്റെ ഒരു അംബാസഡർ ആവും, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പരമാവധി ജർമ്മൻ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ യൂറോപ്യൻ ക്വാളിറ്റി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അവരുടെ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബാർകോഡുള്ള സ്ഥലങ്ങളിൽ പോയി വാങ്ങിക്കുക. ഇപ്പം എന്തിനും ഡൂപ്പുണ്ട്, നമ്മൾ ബകാല, അതായത് സാധാരണ നമ്മളെ റോഡിൽ കാണുന്ന ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാതെ ബാർകോഡുള്ള ഫാർമസികളിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ആളുകളിലൊക്കെ നമുക്ക് ബാർകോഡുണ്ട്. അപ്പൊ അവരങ്ങനെ പറ്റിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ഒറിജിനൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് പെട്ടെന്നുള്ള ലോഷനുകൾ ഒറിജിനൽ വാങ്ങാൻ ശ്രമിക്കുക.
2: തൊലി പുറത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന കെമിക്കലുകൾ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റിയുള്ള ക്രീമുകൾ ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
4: പരമാവധി സോക്സ് യൂസ് ചെയ്യുക. ഉറങ്ങുന്ന സമയത്തും വീട്ടിലായാലും വുളൻ സോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രാക്ക് ഹീൽസ് ഒക്കെ ഒരു പരിധി വരെ, അതെ അതെ അതെ, ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
2: പിന്നെ ഇപ്പോൾ നാട്ടിലായാലും നമ്മുടെ വിദേശ രാജ്യങ്ങളിലായാലും നിലത്ത് ഒന്നുകിൽ മാർബിൾ അല്ലെങ്കിൽ ടൈൽസ് അല്ലെങ്കിൽ മാർബോണൈറ്റ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അങ്ങനത്തെ പിന്നെ ഫ്ലോറുകളാണ് നിലങ്ങളാണ് അധികവും ഉണ്ടാവുക നമ്മുടെ വീടുകളിലൊക്കെ. ഇത് തണുപ്പിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ? അതിൽ എന്തെങ്കിലും നമ്മൾ പിന്നെ കരുതേണ്ടതുണ്ടോ?
4: തണുപ്പ് കാലത്ത് വിദേശത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാർപ്പറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ അവിടുത്തെ കാലാവസ്ഥക്ക് അതാണ് ഉത്തമം. അപ്പം നമ്മുടെ നാട്ടിൽ അത്ര വലിയ തണുപ്പില്ലാത്തത് കൊണ്ട് ഈ മാർബിളായാലും അതൊന്നൊരു വിഷയമല്ല. പക്ഷെ ചെറിയ ആൾക്കാർക്ക് ഇതൊക്കെ അലർജിയാവും, അല്ലെങ്കിൽ കാലിന് വിള്ളലുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഈ സോക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപദേശിക്കുന്നത്.
2: അപ്പോൾ കാലിൽ തണുപ്പ് തട്ടാത്ത രീതിയിലുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ ആണ് കാലിൽ തണുപ്പ് കയറാത്ത രീതിയിലുള്ള സോക്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. നന്നായി അവരുടെ ഈ പ്രയാസങ്ങൾ മാറാൻ സാധ്യമാകും.
4: പിന്നെ പ്രവാസികളുടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു മൂന്ന് ബനിയനുകളും ടീഷർട്ടുകളും അതിന്റെ പുറകിൽ ഒരു ജാക്കറ്റൊക്കെ ഇടും, തലയും മറച്ച് കാണും, ഒന്നും കാണൂല. പക്ഷെ സാധാരണ ചപ്പൽ ചവിട്ടിട്ട് വരും. അതിലൊരു കാര്യമില്ല,
2: ബാക്കി എല്ലാ ഭാഗവും മറക്കും
4: മറക്കും. ഈ കാല് ഒന്നും
2: ഇട്ടപ്പോഴും ആളുകൾക്ക് മടിയാണ്.
4: എന്നിട്ട് തണുത്ത് വിറച്ച് പനിയായിട്ട് വന്നിട്ടുണ്ടാവും. കാരണം എങ്ങനെയാ? കാലിലൂടെ തണുപ്പ് കയറി അയാൾക്ക് അസുഖം വന്നിരിക്കുന്നു.
2: അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് മറക്കുന്നത്?
4: എല്ലാ ഭാഗവും, എല്ലാ ഭാഗവും ഒരുപോലെ നമ്മൾ കെയർ ചെയ്യണം.
2: എങ്കിലേ തണുപ്പിന് ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. തണുപ്പ് കാലത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ആസ്മ രോഗികൾ. അവർക്ക് പലപ്പോഴും ശ്വാസം പിന്നെ കഴിക്കാനോ ഒന്നിരിക്കാൻ പോലും ഒന്ന് കിടക്കാൻ പോലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആസ്മ രോഗികളുണ്ട്. അവർക്ക് അവരോട് പ്രത്യേകം നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: ആസ്മയുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധ വേണം അവർക്ക്. തണുപ്പ് കാലത്ത് ആസ്മ എക്സാബേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. തണുത്ത വായു ഉള്ളിൽ കയറുമ്പോൾ ആസ്മ കൂടുതലായിട്ട് വരാറുണ്ട്. അവർ തണുപ്പ് കാലം തുടങ്ങും മുമ്പ് തന്നെ ആസ്മ പ്രതിരോധിക്കാനുള്ള അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇൻഹേലേഴ്സും കാര്യങ്ങളൊക്കെ കരുതി വെക്കുക. ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തന്നെ അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക. പരമാവധി അവർ തണുപ്പിൽ നിന്നും മാറി നിൽക്കുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. തണുപ്പ് ഉള്ള
2: സ്ഥലങ്ങളിൽ
4: പോവാതെ മാറി നിൽക്കുക. അപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളൊന്നും പോവാതിരിക്കുക. തണുത്ത കാറ്റുള്ള സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കുക. വീടും പരിസരമൊക്കെ കുറച്ച് ചൂടുള്ള രീതിയിൽ, ആരോഗ്യപ്രദമായിട്ടുള്ള ഹീറ്ററുകളൊക്കെ ഇപ്പോൾ അവൈലബിളാണ്, അതൊക്കെ യൂസ് ചെയ്യുക. ഈ കോയിലായിട്ടുള്ള ഹീറ്റർ ഒഴിവാക്കുക. അത് നമ്മളെ റൂമിലെ ഓക്സിജൻ്റെ അളവൊക്കെ കുറക്കും. അതുകൊണ്ട് ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്ററുണ്ട്,
2: ആ
4: അത് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാത്തതാണ്. അതൊക്കെ യൂസ് ചെയ്യുക അവർ കിടപ്പറയിലും ഇതൊക്കെ ആയിട്ട്. അവരാണ് കൂടുതൽ ആസ്മയുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
2: തണുപ്പ് കാലത്ത് ഏറെ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് ആസ്മ രോഗികൾ. അവർ ഒരിക്കലും തണുപ്പ് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ പോവാതെ പിന്നെ ശ്രദ്ധിക്കാൻ പ്രത്യേകം നമ്മൾ കരുതൽ ഉണ്ടാവണം. വീട്ടുകാരും നമ്മുടെ പിന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീടും നമ്മുടെ വീടിൻ്റെ പരിസരവും ഓഫീസും ഒക്കെ ഒരു നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കാനും കൂടി ഇത്തരം രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഹീറ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ AC ആണ് പലപ്പോഴും പല വീടുകളിൽ ഉണ്ടാവും. അപ്പം AC ഹീറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
4: അലർജിയുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവർക്ക് കൂടുതൽ AC ഹീറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർ അധികം നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ട്. അവർക്ക് ആസ്മ പോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അവർക്ക്. പരമാവധി AC ഹീറ്റർ ഒഴിവാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ
2: ഓയിൽ ഹീറ്റർ
4: കോയിലല്ല, ഓയിൽ ഹീറ്റർ ഉണ്ട്. അതാകുമ്പം അതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാന്ന് തന്നെ പറയാം.
2: അപ്പോ ഈ സാധാരണയായി മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു കോയിൽ ഹീറ്ററുകളാണ്, അത് കോയിൽ ചൂടായിട്ട്
4: കത്തുന്ന
2: ഹീറ്ററുകളാണ്. അപ്പോ അതിന് പകരം ഓയിൽ ഉപയോഗിക്കുന്ന ഹീറ്ററുകൾ ഉണ്ട്, അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ആരോഗ്യപരമായി നല്ലത് എന്നാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്. അടുത്തതായി നമ്മൾക്ക് ഉള്ളൊരു ഒരു വലിയൊരു പ്രയാസം പലപ്പോഴും അനുഭവിക്കാറ് നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആളുകളാണ്. ഒരു പിന്നെ വാർദ്ധക്യം ഉള്ള ആളുകൾ എപ്പോഴും തണുപ്പ് കാലത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ?
4: ഏറ്റവും കൂടുതൽ റിസ്ക് ഈയൊരു വിഭാഗത്തിനാണ്, പ്രായമുള്ള ആൾക്കാർക്ക്. തണുപ്പ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അവരുടെ കോമോർബിഡിറ്റീസാണ്, മറ്റുള്ള അസുഖങ്ങൾ, ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് തണുപ്പ് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും, കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ച് അവരെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. കിടക്കുന്ന സമയത്ത് സോക്സും അതുപോലെ തന്നെ കയ്യുറകളും ഇതൊക്കെ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യിക്കുക. പിന്നെ അവർക്ക് നല്ല ചൂടുള്ള വെള്ളം ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, അവരുടെ ഊഷ്മാവിനെ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അവരാണ് കൂടുതൽ റിസ്ക്കുള്ള കാറ്റഗറി.
2: ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് വൃദ്ധന്മാർ. നമ്മുടെ
4: അവർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും, മറ്റുള്ളവരെ
2: ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞ
4: പല വിഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കയറി വരാനുള്ള ചാൻസ് അവർക്ക് ഏറ്റവും കൂടുതലാണ്.
2: പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നേരത്തെ പറഞ്ഞ പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളും വൃദ്ധന്മാരും. അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്താൻ ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അതേപോലെ തന്നെ വെള്ളവും നൽകാൻ, കൃത്യമ സമയത്ത് നൽകാൻ വീട്ടിലുള്ള ആളുകൾ,
4: അതേപോലെ തന്നെ അവരുടെ മെഡിക്കേഷൻസ്, അവർ സ്ഥിരം കഴിക്കുന്ന ക്രോണിക് മെഡിക്കേഷൻസ് ഒക്കെ കാണും, അതൊക്കെ കറക്റ്റ് സമയത്തിന് കൊടുക്കുക.
2: മരുന്നുകൾ കൃത്യസമയത്ത് കൊടുക്കണം. നമ്മുടെ പലപ്പോഴും തണുപ്പ് കാലത്തിലൊരു പ്രയാസം, നമ്മൾ അശ്രദ്ധ ആയാൽ പല രോഗങ്ങളും പ്രയാസങ്ങളിലേക്ക്, കൂടുതൽ പ്രയാസങ്ങളിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യമാണ് തണുപ്പ് കാലത്ത് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെയും വൃദ്ധന്മാരുടെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ എല്ലാവരും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് തോന്നുന്നു. അപ്പോ പലപ്പോഴും നമ്മൾ ഈ തണുപ്പ് കാലത്ത് ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിരോധ പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ സ്വാഭാവികമായും കാണുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാൽ, അത്യാവശ്യം ആരോഗ്യമുള്ള ആളുകൾ, തടിച്ച ആളുകൾ പിന്നെ ഈ പറഞ്ഞ കോട്ടോ ഡ്രസ്സൊന്നും ധരിക്കാതെ അവർ വരും. എന്നിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയാം എന്താ വെച്ചാൽ, ഞാൻ പിന്നെ ആരോഗ്യമുള്ള ആളാണ്, ഞാൻ വെറുതെ അതിൻ്റെ മുകളിൽ കോട്ടിട്ട് പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കോട്ടിട്ട് എനിക്ക് വേഗം വേർക്കും, അങ്ങനത്തെ ഒരു ഒരു മാനസികാവസ്ഥ അല്പം ശരീരത്തിൽ അല്പം ആരോഗ്യമുള്ള ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇവർക്ക് ഈ പറഞ്ഞ തണുപ്പിൻ്റെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് തണുപ്പിന് പ്രതിരോധിക്കേണ്ടത് ഒരു ആരോഗ്യം കുറഞ്ഞ അല്ലെങ്കിൽ കുറച്ചൊരു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളുകൾ മാത്രമാണ്?
4: ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം വെച്ചാൽ ഈ തടിയുള്ള ആൾക്കാർ മിക്കവാറും നമ്മൾ കാണുന്നത് കോട്ടൊന്നും ഇടാതെ നിങ്ങൾ പറഞ്ഞ പോലെ അവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാറാണ് പതിവ്. പക്ഷെ ഇവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നേരെ മറിച്ച് തണുപ്പ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അവർ തണുപ്പ് ഫീൽ ചെയ്യുന്നത് മെലിഞ്ഞ ആൾക്കാർക്കാണ്. അവർ പരമാവധി ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് മൂടി പോതച്ച് അവർ നടക്കുള്ളൂ. പക്ഷേ തടിയുള്ള ആൾക്കാർ കാര്യമാക്കാറില്ല. അതുകൊണ്ട് അവർക്കാണ് ഈ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അവർ ഫീൽ ചെയ്യില്ല, നമ്മൾ അവർക്ക് ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് തണുപ്പ് അത്ര കൂടുതലായിട്ട് ഫീൽ ചെയ്യൂല. പക്ഷേ ബോഡി ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തണുപ്പ് ബോഡിയെ ബാധിക്കുന്നുണ്ട്, ശരീരത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് അവരറിയുന്നില്ല. അവർ ബാധിച്ചു കഴിഞ്ഞാലേ അവർ അറിയുന്നുള്ളൂ നമ്മളെ ശരീരത്തിനെ ബാധിച്ച.
2: ഒരു ഗുരുതരമായ പ്രയാസങ്ങളിലേക്ക് പോകും.
4: പിന്നെ തീർച്ചയായിട്ടും അവർക്കാണ് കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മളെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തൊക്കെ ബാധിക്കും, ഹാർട്ട് അറ്റാക്ക് പോലുള്ളൊക്കെ വരാനുള്ള ചാൻസ് അവർക്കാണ് ഏറ്റവും കൂടുതൽ മെലിഞ്ഞവരെക്കാൾ. അവർ കൂടുതൽ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും. കാരണം വെച്ചാൽ അവർ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് ഒരു ഒരു നല്ലൊരു ചോദ്യമാണത്.
2: നമ്മുടെ ആരോഗ്യം, നല്ല ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കുറച്ചൊരു ഒരു പിന്നെ ധൈര്യത്തോടു കൂടി നടക്കുന്ന ആളുകൾ തണുപ്പിൻ്റെ കാര്യത്തിൽ ആരായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരം ചില പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതിനപ്പുറത്ത് നമ്മൾ

0: പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: തീർച്ചയായിട്ടും സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗർഭിണികൾ, അവർ വളരെയധികം ശ്രദ്ധിക്കണം. ഗർഭിണികൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിച്ചിരിക്കണം. അവർ വെള്ളം കൂടി അവർ മറന്നു പോകുന്നതാണ് കുറേയൊക്കെ. അപ്പം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ശരീരം കൂടുതലായിട്ട് വർക്കാവുന്നില്ല, വാമാവുന്നില്ല. അതുകൊണ്ട് അവർ ദാഹം ഫീല് ചെയ്യുന്നില്ല, അവരോട് മറന്നു പോകുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അവർക്കാണ് ഏറ്റവും കൂടുതൽ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുപോലെ മൂത്രക്കല്ല് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ത്രീകളിൽ യൂറിൻ ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതൽ, ആണുങ്ങളാണെങ്കിൽ മൂത്രക്കല്ല്. അവർക്കും യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പരമാവധി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിനൊരു
0: പ്രതിരോധം. നമ്മുടെ ശരീരത്തിലെ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ചൂടുവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ജലാംശം കൂടുതലുള്ള ഭക്ഷണം, ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭിണികൾ, ഗർഭിണി എന്ന് പറഞ്ഞാൽ ഒരാളല്ലല്ലോ, രണ്ടുപേർ, എന്തായാലും കുഞ്ഞുമുണ്ടാവും അമ്മയുണ്ടാവും.
1: തീർച്ചയായിട്ടും
0: അവരുടെ രണ്ടുപേരുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു പ്രയാസം ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സാർ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും പല സ്ഥലത്തുമുള്ളൊരു പ്രയാസം, റിയാദിലൊക്കെ ആണെങ്കിൽ തണുപ്പ് ചിലപ്പോൾ വളരെ കുറഞ്ഞ തണുപ്പായിരിക്കും. നമ്മൾ രാവിലെ ഒരു 5 മണിക്കോ 4 മണിക്കോ 3 ഡിഗ്രി 2 ഡിഗ്രി ഉള്ളത് ഒരു 10 മണിയാകുമ്പോൾ നല്ല ചൂടുള്ള ഒരവസ്ഥ വരും. ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനം ശരീരത്തെ എങ്ങനെ ബാധിക്കും?
1: പ്രധാനമായും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെയാണ് ബാധിക്കുന്നത്. ബാക്കിയുള്ള വ്യതിയാനം നമ്മുടെ ശരീരം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പ്രതിരോധിച്ചുകൊള്ളും. ഇതാണല്ലോ ഈ തണുപ്പിലുള്ള പ്രശ്നം. രാത്രി ഒരു തണുപ്പ്, ഒരു ടെമ്പറേച്ചർ, അത് ഉച്ചയാകുമ്പം കുറച്ച് കൂടും, പെട്ടെന്ന് ഡ്രോപ്പാവും. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള തണുപ്പ് കാലത്ത്. ഇപ്പോൾ ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സേഫ് ആയിരിക്കും. ഇപ്പം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന തണുപ്പാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായി
0: വരും.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ നമ്മുടെ ശരീരത്തെ പിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു തണുപ്പ് ചൂടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇത് ഡ്രസ്സൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ വലിയ തണുപ്പിലേക്ക് അത് പോവുകയും ശരീരത്തിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
1: നമ്മൾ പുറത്തേക്കൊക്കെ പോകും, പരമാവധി ജാക്കറ്റൊക്കെ, ഇപ്പോൾ ചൂട് ഉച്ചയൊക്കെ ചൂടാണെങ്കിൽ തന്നെ ജാക്കറ്റ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കുറച്ച് വെയിലിൻ്റെ ചൂട് കുറയുമ്പോൾ തണുപ്പ് പെട്ടെന്ന് കൂടും, ആ സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. നേരെ മറിച്ച് ആ ഒരു ജാക്കറ്റ് ഞങ്ങളെ കയ്യിലില്ലെങ്കിൽ ആ തണുപ്പ് നമ്മളെ ബാധിക്കും. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ആ തണുപ്പ് നമ്മൾ കൊള്ളേണ്ടി വരും. അതോടനുബന്ധിച്ചുള്ള അസുഖങ്ങളും കയറി വരും.
0: മുമ്പ് കഴിഞ്ഞ വർഷം റിയാദിൽ ഒരു -1 or 2 degrees ഒക്കെ തണുപ്പ് പോയിരുന്നു. അപ്പോഴാണ് നമ്മുടെ കസീം ഭാഗത്ത് യാത്ര ചെയ്തൊരു ഡ്രൈവർ വണ്ടിയിൽ കുടുങ്ങി തണുപ്പ് കൊണ്ട് മരിക്കുന്നത്. ഈ പറഞ്ഞ ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകൾ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: അവർ നേരത്തെ പറഞ്ഞതുപോലെ അവർ നന്നായിട്ട് ചൂടുവെള്ളം ഇടക്കിടക്ക് കുടിച്ചുകൊണ്ടിരിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. അവർ പരമാവധി, നേരത്തെ പറഞ്ഞ യൂറിൻ പ്രോബ്ലം അവർക്ക് കൂടുതലാണ്, അവർ അതിനുള്ള വഴി അവർ തന്നെ കണ്ടെത്തുക. പരമാവധി ചൂടുവെള്ളം ഫ്ലാസ്കിൽ കരുതി അവർ ഇടക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്.
0: പിന്നെ ഒരു പ്രയാസം പലപ്പോഴും സംഭവിക്കാറെന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുന്ന, യാത്ര തുടങ്ങുന്ന സമയത്ത് വലിയ തണുപ്പ് കാണുന്നു, കുറച്ച് യാത്ര ചെയ്താൽ അല്ലെങ്കിൽ അടുത്ത പട്ടണത്തിൽ എത്തുമ്പോൾ വളരെ പിന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നൊരു അവസ്ഥ പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഡ്രൈവർമാരായ ആളുകൾ, സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: തീർച്ചയായിട്ടും.
0: വണ്ടിയിൽ ഈ പറഞ്ഞ ഡ്രസ്സുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നല്ല ചൂടുള്ള ആഹാരങ്ങളും അതേപോലെ തന്നെ പാനീയവും കുടിക്കാൻ പ്രത്യേകം
1: ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും.
0: ഇനി പിന്നെ തണുപ്പിൻ്റെ പ്രയാസങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അതിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകുന്നൊരു പ്രയാസം നമ്മുടെ പേശികൾ ഉണ്ടാകുന്ന വലിവ്, പേശികളിൽ ഉണ്ടാകുന്ന വേദനയൊക്കെയാണ് പലപ്പോഴും എല്ലാവർക്കും പെട്ടെന്നായി ഫീൽ ചെയ്യുന്നൊരു കാര്യം. അതിന് കാരണം എന്താണ്, അതിനെ എന്നെങ്ങനെ പ്രതിരോധിക്കാം?
1: അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പേശികളിലെ രക്തക്കുഴലിൻ്റെ ചുരുക്കം, അതാണ്. അത് കാരണമാണ് ഈ പേശിക്ക് സങ്കോചം ഉണ്ടാകുന്നതും നമ്മളെ ചുട്ടുനീരൽ അതുപോലുള്ള ഫീൽ ഉണ്ടാകുന്ന കാരണം അതാണ്. അപ്പം അങ്ങനെയുള്ളവർ നന്നായിട്ട് ഇതന്നെ ഈ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആ പേശികളുടെ രക്തക്കോലുകളുടെ ഡയലേറ്റ് ചെയ്യും, കാര്യം അവിടെയുള്ള വേദനയും കാര്യങ്ങളൊക്കെ കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ തണുപ്പ് ഡയറക്റ്റായിട്ട് കൊള്ളാതിരിക്കാൻ ഇന്നറും അതുപോലുള്ള ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യുക വളരെ നിർബന്ധമാണ്.
0: വെള്ളം കുടിക്കുന്നത് കേവലം ദാഹം മാറ്റാൻ മാത്രമല്ല,
1: തീർച്ചയായിട്ടും അല്ല,
0: ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമായ ഒരു ഘടകമാണ് വെള്ളം. ശരീരത്തിലെ

0: അവയവവും കൃത്യമായി വർക്ക് ചെയ്യാൻ ഒരു പിന്നെ വെള്ളത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് നമ്മൾ ഗൗരവകരമായി മനസ്സിലാക്കണം. ശരീരത്തിലെ രക്തോട്ടം നിലച്ചാൽ, നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങിയാൽ ഏതെങ്കിലും ഒരു അവയവത്തെയല്ല അത് ബാധിക്കുക, മറിച്ച് ശരീരത്തെ മൊത്തം ബാധിക്കുകയും നമ്മുടെ മരണത്തിലേക്ക് വരെ പേശികളെയും അത് ബാധിക്കുകയും മരണത്തിലേക്ക് വരെ എത്താവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഒരു യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു പ്രയാസം, അല്ലെങ്കിൽ നമ്മൾക്ക് വെള്ളം എടുത്തു വെക്കാനുള്ള ഒരു പ്രയാസം വിചാരിച്ച് നമ്മളൊരു വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും അതേപോലെ തന്നെ ഭക്ഷണങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും കൃത്യമായ ഇടവേളകളിൽ പിന്നെ ടോയ്ലറ്റിൽ പോവാനും പിന്നെ മൂത്രമൊഴിക്കാനുമുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സാറ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് തണുപ്പിന്റെ പ്രയാസങ്ങളാണ്. ഇനി തണുപ്പിനെ നമുക്ക് ആരോഗ്യപരമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം? അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, തടിയുള്ള ആളുകൾ തടിയുണ്ട് എന്നുള്ളത് തണുപ്പിനെ പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകും. ഈ തണുപ്പ് കാലത്ത് നമ്മൾക്ക് പ്രത്യേകം എക്സസൈസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ആരോഗ്യപരമായി ആരോഗ്യത്തെ ഒന്ന് നന്നാക്കാൻ പോഷിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരവസ്ഥ തണുപ്പ് കാലത്തുണ്ടോ?
1: തീർച്ചയായും തണുപ്പ് കാലമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡി വെയ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും BMI ഒക്കെ നിലനിർത്താനൊക്കെ പറ്റുന്ന ഒരു ഒരു കാലാവസ്ഥ തണുപ്പാണ്. അപ്പം കൂടുതലായിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്ത് അതിനുള്ള എനർജിയൊക്കെ ഉണ്ടാക്കാനും എക്സസൈസിന് ജിംനേഷ്യം പോലുള്ളൊക്കെ പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥ തീർച്ചയായിട്ടും തണുപ്പ് സമയം തന്നെയാണ്. പിന്നെ ഇതിൽ ആരോഗ്യപരമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചൂടുകാലത്ത് ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തി അപ്പം ഒരു കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പരമാവധി ഔട്ട്സൈഡിലേക്ക് പോകാൻ ശ്രമിക്കും. ഈവനിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കറങ്ങാനൊക്കെ പോകാൻ നമ്മൾ ആ സമയം യൂസ് ചെയ്യും ചൂടുകാലത്ത്. തണുപ്പ് കാലത്ത് എനിക്ക് തോന്നുന്നു കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടിയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയ ഒരു വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പം കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ചിലവഴിക്കാൻ കൂടുതൽ സമയം കിട്ടും. അതൊരു അത് അത് തന്നെ ഒരു വലിയൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു യൂസ് ആണ്. തീർച്ചയായിട്ടും അതെ അതെ. അത് ഇപ്പോൾ ഇൻഡോറിലേക്ക് പോകാനായിരിക്കും കൂടുതൽ ഇഷ്ടം. റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് അപ്പം കൂടുതലും ഫാമിലീസ് ആണ് കൂടെ ഉണ്ടാവുക. അപ്പം കുടുംബ ബന്ധങ്ങൾക്ക് ഒരു കൂടുതൽ ഒരു എന്താ പറയുക ആ ഒരു ബോണ്ട്
0: കിട്ടുന്ന ഒരു സമയമാണ്. നമ്മൾ സാധാരണയായി തണുപ്പിനെ ഒരു പ്രയാസമായും പ്രശ്നമായും കാണുമ്പോൾ സാറിവിടെ പറഞ്ഞത് ഒരു വ്യത്യസ്തമായ ഒരു പോയിന്റാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കിട്ടാത്തവരാണ്. പക്ഷേ തണുപ്പ് കാലത്താകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് കുടുംബത്തോട് കൂടുതൽ അടുക്കുകയും കുട്ടികളോടും നമ്മുടെ ഭാര്യമാരോടും മാതാപിതാക്കളോടും അടുക്കുകയും അവരുമായുള്ള സ്നേഹബന്ധം കൂട്ടാനുള്ള ഒരു അവസരമായി അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമായിരിക്കാം തണുപ്പ് കാലം എന്നും തോന്നുന്നു. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പുകൾ ഇല്ലാതാക്കി പോകാനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നന്നാക്കാനുള്ള ജിമ്മ് പോലുള്ള എക്സസൈസുകൾ ശരീരത്തിൻ്റെ വ്യായാമങ്ങൾ ചെയ്യാനുമുള്ള ഒരു അവസരമായി തണുപ്പ് കാലത്ത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. തണുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ദീർഘമായ ഒരു 3-4 മാസം തണുപ്പ് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ കൊണ്ട് കേരളത്തിൽ നോർമലായ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് തണുപ്പ് കുറവാണ്. എന്നാലും ഹൈ റേഞ്ച് ഇപ്പോൾ വയനാടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇടുക്കി അതേപോലെ തന്നെ കോട്ടയം ജില്ലകളിൽ അതേപോലെ തന്നെ പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ കൊല്ലം ജില്ലയുടെ മലയോര പ്രദേശങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശം അങ്ങനെ ഹൈ റേഞ്ച് ഉള്ള ഏരിയകളിൽ തണുപ്പ് പിന്നെ വളരെ അധികം അനുഭവപ്പെടുകയും മൂടൽ മഞ്ഞും മഞ്ഞു വീഴ്ചയും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ കേരളത്തിന് പുറത്തു പോകേണ്ട ഉത്തരേന്ത്യയിൽ തണുത്ത് വരച്ച് ഒരു കമ്പിളി പോലും ഇല്ലാതെ കിടക്കുന്ന രോഗികളായ ആളുകളുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ അവരെ കൂടി ഓർക്കേണ്ടതുണ്ട്. ഇപ്പൊ റിയാദിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്ത, റിയാദ് തണുത്ത് പിറക്കുന്നു. അവിടെ റോഡ് സൈഡിൽ നിരവധി കമ്പിളി പൊതുപ്പുകൾ സൗജന്യമായി കൊണ്ടുവച്ച ഒരു ഫോട്ടോ പിന്നെ പത്രത്തിലും അതേപോലെ തന്നെ TV ചാനലുകളിലും വന്നിരുന്നു. നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ അത്രയും പ്രയാസ നമ്മുടെ അത്ര സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹജീവികളെ കൂടി പരിഗണിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടകരമായ അവസ്ഥയിലേക്ക് പോവാതെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കാൻ ജാഗ്രത പുലർത്തണം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളും അതേപോലെ തന്നെ പക്ഷികൾക്കൊക്കെ ഇത്തരത്തിൽ തണുപ്പിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുതൽ കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്തായാലും തണുപ്പ് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുവരെ നമ്മൾ വിശദമായി തന്നെ തണുപ്പിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമ്മുടെ മുഴുവൻ ശ്രോതാക്കളും ചർച്ച ചെയ്ത കാര്യങ്ങൾ സൂക്ഷ്മമായി കേട്ടിട്ടുണ്ട്, അത് നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നും സൂചിപ്പിക്കുന്നു. രോഗം വന്ന് ചികിത്സയേക്കാൾ നല്ലത് നമ്മൾ രോഗം വരാതെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഈ പി ശ്രീയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആരോഗ്യ വിചാരത്തിലെത്തിയ ഡോക്ടർ സഫീർ സാറിനെ നല്ല ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും പീസ് റേഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാനുണ്ടോ സാർ?
1: എന്നെ ഇവിടെ ക്ഷണിച്ച പീസ് റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഇത്രയും കേട്ടു നിന്ന ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
0: താങ്ക് യു സാർ. പീസ് റേഡിയോയുടെ ഈ ആരോഗ്യ വിചാരം മറ്റൊരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമായി ഇനിയും വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അപ്പോൾ പ്രിയമുള്ളവരെ, ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത് തണുപ്പ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നതിൻ്റെ ഭാഗം രണ്ടാണ്. ഡോക്ടർ സഫീർ, നബീൽ പയ്യോളി എന്നിവരാണ് ഈയൊരു വിഷയം നമ്മുമായി പങ്കുവച്ചിട്ടുള്ളത്.
3: ഒരു ദിവസം തുടങ്ങുന്നത് ഒരു വിളിയോടെയാണ്. പ്രഭാതത്തിലെ ബാങ്കുവിളി, അതിൽ നിന്നാണ് നമ്മളുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ജമീൽ നമസ്കാരവും ഖുർആൻ ദിനചര്യകളും പഠനവും ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിന് വേണ്ടതെല്ലാം ഒരിടത്ത് നൽകുന്ന ആപ്പ് ജമീൽ. ഫജറിന് ശേഷം ഖുർആൻ ഓതാം. ആപ്പ് തുറന്നാൽ നിർത്തിയെടുത്തു നിന്ന് തന്നെ പേജ് തെളിയും. ഓരോ ആയത്തിൻ്റെയും അർത്ഥം വായിക്കാം. കാരികളുടെ ശബ്ദത്തിൽ കേൾക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ബുക്ക്മാർക്ക് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. ദിവസേന ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി പ്ലാനറിൽ ഒരിടത്ത് കാണാം. ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്താം. പ്രഭാത ദിക്റുകൾ ഡിജിറ്റൽ കൗണ്ടർ ഉപയോഗിച്ച് എണ്ണം തെറ്റാതെ ചൊല്ലാം. യാത്രയിലോ പുറത്തോ ആയാലും കൃത്യമായ നമസ്കാര സമയം അറിയാം. അപരിചിതമായ സ്ഥലത്താണെങ്കിലും കിബില ദിശ മിനിറ്റുകൾക്കുള്ളിൽ കണ്ടെത്താം. കൂടാതെ അടുത്ത നമസ്കാര സമയം എപ്പോഴും ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ സാധിക്കും. യാത്രകളിൽ പ്രഭാഷണങ്ങളും ക്ലാസുകളും കേൾക്കാം. ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്ത് വച്ചാലും ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം. ഇന്റർനെറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ കേൾക്കാൻ ഓഡിയോകൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാനും സൗകര്യമുണ്ട്. ഇത്രമാത്രമല്ല, സകാത്ത് കണക്കാക്കാൻ സകാത്ത് കാൽക്കുലേറ്റർ, അനന്തരാവകാശ ഓഹരികൾ മനസ്സിലാക്കാൻ മിറാത് ടൂൾ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഹെഫ്ദ് പ്ലാനർ, നോമ്പ് രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് കലണ്ടർ, ദിവസവും വായിക്കാൻ ഹദീസ് ഓഫ് ദി ഡേ തുടങ്ങി ഒരുപിടി മികച്ച ഫീച്ചറുകൾ ജമീലിൽ ലഭ്യമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകളും ദുആകളും ചൊല്ലാം. അന്നത്തെ ദിനചര്യകളെല്ലാം പൂർത്തിയാകുമ്പോൾ സ്ക്രീനിൽ അൽഹംദുലില്ലാ എന്ന് കാണാം. ഒരു ദിവസം തുടക്കം മുതൽ ഒടുക്കം വരെ ജമീൽ നിങ്ങളോടൊപ്പമുണ്ട്. ജമീൽ നിങ്ങളുടെ ദിവസത്തിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. ഇന്നു തന്നെ പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്.
1: അപ്പോൾ റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനയാണ്. കർമ്മങ്ങൾ ചെയ്തും പഠിപ്പിച്ചും മതവിജ്ഞാനം ഉപകാരപ്രദമാക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയുണ്ടായത് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് നാം പഠിക്കുകയുണ്ടായത്. അത് ഏതുവരെ എന്ന് നോക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. ഈ ഒരു ഭാഗം വരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം വഖിനി ശർമ ഖലൈത് ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസു മൻ ആദൈത് തബാറക്ത വതആലൈത്. ഇതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം. പ്രാർത്ഥന ആവർത്തിക്കാം. വഖിനി ശർമ ഖലൈത് വഖിനി ശർ മാ ഖലൈത് വഖിനി ശർ മാ ഖലൈത് വഖിനി ശർ മാ ഖലൈത് വഖിനി ശർ മാ ഖലൈത് ഇന്നക തഖ്ലി ലാദാണ് ഇന്നക തഖ്ലി ഇന്നക തഖ്ലി ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക് വലാ യഖ്ല അലൈക് ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക إنك تقلي ولا يقلى عليك وقني شر ما قليت إنك تقلي ولا يقلى عليك إنه لا يذل إنه لا يذل ذالان يذل إنه لا يذل من واليت من واليت إنه لا يذل من واليت إنه لا يذل من واليت وقني شر ما قليت إنك تقضي ولا يقضى عليك إنه لا يذل من واليت ولا يعز من عاديت ولا يعز من عاديت ولا يعز من عاديت تباركت وتعاليت تباركت وتعاليت تباركت وتعاليت تباركت وتعاليت تباركت وتعاليت وقني شر ما قليت إنك تقلي ولا يقلى عليك إنه لا يذل من واليت ولا يعز من عاديت تباركت وتعاليت اللهم اهدني في من هديت وعافني في من عافيت وتولني في من توليت وبارك لي فيما أعطيت وقني شر ما قضيت إنك تقضي ولا يقضى عليك إنه لا يذل من واليت ولا يعز من عاديت تباركت وتعاليت. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അവൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: കർമ്മങ്ങൾ ചെയ്തും പഠിപ്പിച്ചും മതവിജ്ഞാനം ഉപകാരപ്രദമാക്കാനുള്ള പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ പോകുമ്പോൾ പൂമരത്തണലിലാണ്. സലാം സാറേ, ശരിക്കും പൂമരത്തണലിൽ കുട്ടികൾക്ക് ഇപ്പോൾ മദ്രസ അല്ലേ, മദ്രസൊക്കെ വിട്ട് സ്കൂൾ പോകണം, ആ തിരക്കൊക്കെ ആയിരിക്കും. കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ്. ഇൻഷാല്ലാ വൈബ്സിൽ വരും. അപ്പോൾ മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം, സലാം പറയുമ്പോൾ എന്നുള്ള വിഷയമാണ് ഇന്നത്തെ പൂമരത്തണലിൽ
0: പങ്കെടുക്കുന്നവർ ആരൊക്കെയാണെന്നോ, അത്തുഫ കളിയാട്ടമുക്കും ഇഷൽ കളിയാട്ടമുക്കുമാണ് അവരുടെ കൂടെയുള്ളത്. അവരുടെ പ്രിയപ്പെട്ട ഉസ്താദായ തോഫിക് ഉസ്താദ്.
1: യെസ്, ഇൻഷാല്ലാ പൂമരത്തണലിൽ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അടുത്തതിലേക്ക് പോകാം അല്ലേ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മളെല്ലാവരും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പീസ് റേഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കുന്ന പൂമരത്തണലിൻ്റെ ചുവട്ടിലാണ് അല്ലേ. പൂമരത്തണലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണെന്ത് പൂമരത്തണലിൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെല്ലാവരും നല്ല കുട്ടികളാകണമെങ്കിൽ, എല്ലാവർക്കും നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ത്, നമ്മൾ മര്യാദകൾ പാലിക്കുക എന്നുള്ളത്. ആ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ള ആളുകളെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ മര്യാദ പാലിക്കണം എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം തോഫിക് അസ്ലമാൻ്റെ പേര്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരുവങ്ങാടിക്കടുത്ത് കളിയാട്ടമുക്കിലാണ്. എൻ്റെ കൂടെ എൻ്റെ നാട്ടിലെ രണ്ട് കൂട്ടുകാരികൾ നിങ്ങളെ കൂടെ ഉണ്ട്. അവർ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
4: ഞാൻ ഇഷൽ.
3: ഇഷൽ
4: സ്കൂളിലും മദ്രസയിലും നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു.
3: നാലാം ക്ലാസ്സിൽ. ഓക്കെ.
4: എൻ്റെ സ്ഥലം കളിയാട്ടമുക്ക്.
3: സ്ഥലം ഞാൻ പറഞ്ഞല്ലോ അല്ലേ, കളിയാട്ടമുക്കാണ്. ഓക്കെ, ശരി.
4: എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയത്തി, കാക്ക.
3: എത്ര കാക്കാരുണ്ട്?
4: രണ്ട് കാക്ക.
3: രണ്ട് കാക്കാര്. ഓക്കെ. അടുത്ത ആള്?
4: അത്ഫ.
3: അത്ഫ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ. അത്ഫയും പിന്നെ ആരോട്
4: ഉണ്ടായിരുന്നത്?
3: ആ ഫന്ന. ഫന്ന ഉണ്ട്. ഓക്കെ. ഇന്ന് നാട്ടുകാരിയായ ഇഷലിൻ്റെ കൂടെയാണ് അത്ഫ ഉള്ളത് അല്ലേ. ഓക്കെ. അൽഹംദുലില്ലാ, നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോണത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കേട്ടില്ലേ, ഇഷ കേട്ടില്ലേ, ആ അതിൽ നമ്മൾ പരസ്പരം കാണുമ്പോഴുള്ള മര്യാദയാണ്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എന്ത്, പരസ്പരം കാണുമ്പം ചെയ്യേണ്ട ആ എന്താണ്, സലാം പറയണം അല്ലേ. ഇനി ആ സലാം പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. എല്ലായിടത്തും മര്യാദകളുണ്ട് അല്ലേ, എല്ലായിടത്തും മര്യാദകളുണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കണില്ലേ, നിങ്ങളിവിടെ ഇരിക്കുകയാണ്, എന്തിന് പി എസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഇങ്ങനെ അല്ലേ ക്യാമറ ഒക്കെ മുമ്പ് ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളല്ലേ, മര്യാദല്ലേ. എന്തൊക്കെ മര്യാദകളുണ്ട് പാലിക്കേണ്ട
4: മര്യാദകൾ?
3: ആ നിങ്ങളിങ്ങനെ തിരിച്ചിനോട് സംസാരിക്കണം. ഇവിടെ ഇവിടെ വേറെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ നമ്മൾ വളരെ മര്യാദ പാലിച്ചിരിക്കണം അല്ലേ. അച്ചടക്കത്തോട് ഇരിക്കണം അല്ലേ, ശരിക്കും സംസാരിക്കണം. ഇവിടെ മറ്റു പണികൾ ഏർപ്പെടാൻ പറ്റൂല, പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്തൊരു മര്യാദ പഠിക്കുന്നത് സലാം പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട
4: മര്യാദ.
3: ഇൻഷാല്ലാ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുക, നമുക്ക് പഠിച്ച് മനസ്സിലാക്കുക. നമ്മുടെ കൂട്ടുകാരതൊക്കെ കേൾക്കാൻ വേണ്ടി കണ്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സലാം എന്ന് പറഞ്ഞാൽ?
4: അള്ളാഹുവിൻ്റെ പേര്.
3: ആ അള്ളാഹുവിൻ്റെ പേരാണ് സലാം അല്ലേ. ആ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആളുകളോട്
4: പറയുന്നത്
3: അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരാണ് എന്ത്, അസ്സലാം എന്ന്. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസ് ഉണ്ട്, അബു ഹുറൈറ കേട്ടില്ല, അബു ഹുറൈറ കേട്ടില്ലേ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്നസ്സലാമ, തീർച്ചയായിട്ടും സലാം എന്ന് പറയുന്നത് ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ ഒരു പേരാണെന്ത്, സലാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫഅഫ്രിഷു ബൈനക്കും, നിങ്ങൾ ആ സലാം എന്ത് ചെയ്യണം, എല്ലാവരിലും വ്യാപിക്കണം, വ്യാപിപ്പിക്കണം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആളുകളോട് അത് സലാമിനെ വ്യാപിപ്പിക്കണം. അപ്പം നമ്മുടെ ഒരു അഭിവാദ്യമാണെന്ത്, അഭിവാദ്യ വാക്യം. നമ്മൾ പലപ്പോഴും പിന്നെ ആളുകളെ കാണുമ്പോൾ എന്തൊക്കെയാണ് പറയാറുള്ളത്, ഫസ്റ്റ് കാണുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ സലാം പറയും. വേറെ എന്താ ചെയ്യല്, സലാം പറയാതെ വേറെ ചെയ്യാം, നമ്മൾ കൈ അണിച്ച് എന്താ പറയല്, ഹായ് ഇഷൽ അല്ലേ, ഹലോ അത്തുഫ എന്ന് പറയും അല്ലേ. പക്ഷെ അത് മാത്രം പറയാൻ പറ്റുമോ? അത് മാത്രമല്ല പറയണ്ടേ, സത്യവിശ്വാസികളാകുമ്പോൾ എന്ത് ചെയ്യണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. ശരിക്കും സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അല്ലേ, അല്ലേ, സലാം സമാധാനം, ശാന്തി, സമാധാനം. അപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എനിക്ക് അള്ളാഹൻ്റെ സമാധാനം ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അഭിവാദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സലാം പറയണം. അതിപ്പോൾ കുറക്കലുണ്ടോ? കോട്ടാ വീടുണ്ടല്ലോ. ആ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അതാ നമ്മളെ അതാ ഹായ് എന്ന് പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടുകാരനൊക്കെ സ്കൂളിൽ ചെല്ലുകയാണ്, സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളെ കൂട്ടുകാരനൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ നമ്മൾ വേണം ഹലോ ഫർസാന, അല്ലെങ്കിൽ പേര് ഹലോ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും. അപ്പം തന്നെ അങ്ങനെ അല്ലേ കൈ കൊടുത്ത് പുഞ്ചിരിച്ചു കൊണ്ട് നമ്മൾ സലാം പറയുന്നു. ഇതാണ് സലാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു മര്യാദ നമ്മൾ പാലിക്കണം കേട്ടല്ലോ. ഇനി ആദ്യമായിട്ട് ആരാ സലാം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബി സല്ലല്ലാഹു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമോ? അതിപ്പോൾ ഉത്തരം ശരിയാകുമോ? ഉത്തരം ശരിയാവില്ല. നസീർ ഉത്തരം പറയും. അവള് ശരിയല്ലാന്ന് പറയുന്നുണ്ട്, നസീർ ഉത്തരം പറയണില്ല. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന കുറെ നബിമാരില്ലേ? അപ്പൊ ആരാ ആദ്യം പറഞ്ഞ സലാം പറഞ്ഞുണ്ടാകുക? ആദൻ നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ ആണല്ലേ. ആദ്യം സലാം പറഞ്ഞതാരാണ്? ആദൻ നബി അലൈഹി സ്വലാം. ആദ്യത്തെ മനുഷ്യനാണ് അല്ലേ. അപ്പൊ ആടെ സലാം പറയാ
4: അല്ലാഹുവോട്.
3: ശരിക്കതാണ് ഉത്തരം? ആദൻ നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ വേറെ ആരുണ്ട്? വേറെ സൃഷ്ടികളുണ്ട്. ആരാണുള്ളത്?
4: അള്ളാഹ്
3: ഉണ്ട് ഉറപ്പാണല്ലോ. വേറെ ആരുണ്ട്? ഉത്തരം ഇങ്ങനെ മനസ്സിൽ കറി. ആ ഷെയ്ത്താന്ന് പറഞ്ഞോള്. അതായത് ജിന്ന് പിശാചുക്കളുണ്ട് ഒന്നത്. ഓക്കെ, പിന്നെ ആരുള്ളത്? വേറെ ഉത്തരം പറയും. വേറെ ഉണ്ടാക്ക ഈ ഭൂമിയിലത്തെ ആരുള്ള? മനുഷ്യന്മാരുണ്ട്, ജിന്നുകളുണ്ട്, ജിന്നുകളുണ്ട്. പിന്നെ വേറെ ആരുള്ളത്? മലക്കുകളുണ്ടായിരുന്നു അല്ലേ, മലക്കുകളില്ലേ. ആ ആദൻ നബി അലൈഹി സ്വലാമയോട് പിന്നെ അള്ളാഹ് പറഞ്ഞ എന്താണ്? ആദമിനെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹി സ്വലാം ആദ്യം ആദം സൃഷ്ടിച്ചു. അവിടെ ആദമിനോട് അള്ളാഹ് പറഞ്ഞ് നീ ആ കൂട്ടരോട് സലാം പറയുക, ആ കൂട്ടരോട് സലാം പറയുക. ആ കൂട്ടരാരായിരുന്നു?
4: മലക്കുകളായിരുന്നു.
3: മനസ്സിലായല്ലോ പറഞ്ഞ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം മലക്കോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ്
4: അസ്സലാമു അലൈക്കും.
3: മലക്കുകൾ സലാം അടക്കി. അപ്പോൾ ആദ്യം സലാം പറഞ്ഞ ആരാണ്?
4: ആദം
3: നബി അലൈഹി സ്വലാം മലക്കുകളോട് സലാം പറഞ്ഞു. ആ സലാമാണ് നമ്മളൊക്കെ പിന്നെ എന്തെയ്യണത്? എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? അതിൻ്റെ ഫലം, അതിൻ്റെ മഹത്വം താങ്കൾക്ക് അറിയോ? സ്വർഗത്തേക്ക് പോകും. നന്മകൾ ചെയ്താലൊക്കെ സ്വർഗത്തേക്ക് പോകും. എന്നാൽ സലാം പറഞ്ഞാലുടെ പ്രത്യേക ഒരു പ്രതിഫലം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിനോട് ഏറ്റവും അടുത്തവരും അള്ളാഹിനോട് ഏറ്റവും കടപ്പെട്ടവരുമാണ് സലാം പറയാന്ന്. അപ്പോൾ സലാം പറഞ്ഞ അള്ളാഹിനോട് നമ്മൾ അടുക്കും. കാരണം എന്താണ്? കാരണം ഫസ്റ്റ് പറഞ്ഞ് എന്താ പറഞ്ഞത്? സലാം പറഞ്ഞാൽ അള്ളാഹിനോട് അടുക്കും നമ്മൾ. കാരണം
4: അള്ളാഹുവിൻ്റെ
3: പേരാണ് അല്ലേ. സലാം അള്ളാഹിൻ്റെ പേരാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പം നമ്മൾ അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അള്ളാഹിനെ അടുക്കും. അള്ളാഹിൻ്റെ പേര് നമ്മൾ പരന്തോറും ചെയ്യും, അള്ളാഹ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു വിഷയം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സലാം പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അതിപ്പോൾ ഒന്ന് സലാം പറഞ്ഞാൽ ക്യാമറയിൽ നിന്ന് കുട്ടിയുടെ സലാം പറഞ്ഞാൽ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ഓക്കേ. ഇശലും സലാം പറഞ്ഞാൽ
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: യെസ്. ഇതാണ് സലാമിൻ്റെ പൂർണ്ണ രൂപം. എന്നാൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
4: വബറകാതുഹു.
3: അപ്പോൾ സലാം പറയേണ്ട രൂപം നമ്മൾ പഠിക്കണം. സലാം പറയുമ്പോൾ മര്യാദ അതാണ്. നമ്മളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചെങ്ങനെ മടക്കേണ്ടത്? വറഹ്മത്തുള്ളാഹി അതീസ പഠിച്ചാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം. വറഹ കുറച്ച് അധികം കൊടുക്കുക. നമ്മൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് അധികം കൊടുക്കണം. ഇനി ഒരാൾ നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് അപ്പം തിരിച്ചെന്ത് പറയണം? അധികം കൊടുത്തോ? കുറച്ചധികം കൊടുത്തില്ലേ? വബറക്കാത്തു അധികം കൊടുത്ത്. ഇതാണ് ഒരു ഒന്നാമത്തെ മര്യാദ, സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദ. ഇനി ഇതിൽ വേറെ പ്രശ്നമുള്ളത്, ചില ആളുകൾ സലാം പറയുകയൊക്കെ ചെയ്യും, പക്ഷേ സലാം പറയുമ്പം അവർ എങ്ങനെ പറയാലോ? സലാലേക്കും, സലാലേക്കും, അങ്ങനെ സലാം പറയാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ പറയലുണ്ടോ? അങ്ങനെ പറയലുണ്ടോ? പറയലുണ്ടോ?
4: പിന്നെ
3: ആ നിങ്ങൾ അങ്ങനെ പറയാനുള്ള ഉസ്താവ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മളെന്ത് ചെയ്യും, വേഗം ചെയ്യും, അസ്സലാലൈക്കും, അസ്സലാലൈക്കും എന്നല്ല, അസ്സലാമു അലൈക്കും അല്ലേ, അസ്സലാമു അലൈക്കും. അപ്പം മടക്കൽ എങ്ങനെയാ ആൾക്കാർ, ചില ആളുകൾ എന്ത് ചെയ്യും, വലൈക്കും സ്ലാം ആൾക്കല്ലേ, വലൈക്കും സ്ലാം, വലൈക്കും നല്ലല്ലോ ആണോ, ആ എന്താണ് വലൈക്കും സ്ലാം, ഇതൊരു മര്യാദ അല്ലേ. ഒരാൾ നമ്മോട് നല്ല ഉഷാറായിട്ട് വന്നുങ്ങാണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, നമ്മൾ അലൈഹി സ്ലാം പറയാനുണ്ടാവും, അത് മര്യാദയാണോ?
4: അല്ല,
3: ഒരു ശരിയല്ലല്ലോ. ഇല്ല, ആ സലാം പറയുന്ന ഒരാൾക്ക് നമ്മോട് ഇഷ്ടം തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ നമ്മോട് സലാം പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്ന് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ സലാം അടക്കണം. ഇതാണ് ഒരു മര്യാദ. ഒന്നുകൾ പറഞ്ഞു, എന്താണ് പിന്നെ സലാം പറയുന്ന രൂപം പറഞ്ഞു, പിന്നെ തെറ്റുകൂടാതെ നമ്മൾ സലാം പറയണം. അപ്പോൾ നമ്മളെ ഈ പൂമത്തണ കേൾക്കുന്ന കുട്ടി ശ്രദ്ധിക്കണം, നമ്മൾ സലാം പറയേണ്ട എങ്ങനെയാണ്, അസ്സലാമു അലൈക്കും, ഒരിക്കലും നമ്മൾ വേഗത്തിൽ അസ്സലാലൈക്കും എന്ന് പറയരുത്, അസ്സലാമു അലൈക്കും എന്ന് പറയണം. അലൈക്കും എന്നല്ല, അയിനാണ് അല്ലേ, അലൈക്കും മടക്കേണ്ടതോ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, സലാം അടക്കണം. അപ്പോൾ നമ്മൾ രണ്ട് മര്യാദ പഠിച്ചു അല്ലേ, മര്യാദകൾ, സലാം പറയുന്ന രണ്ട് മര്യാദകൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, വീട്ടിലേക്ക് പ്രവേശിക്കുക, നമ്മൾ ഇൻഷാ അടുത്ത എപ്പിസോഡ് പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്താണ്, സലാം പറയുക എന്നുള്ളത് അല്ലേ. സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ 24-ാമത്തെ സൂറത്ത്, സൂറത്ത് നൂർ എന്നാണ് പേര്, എന്താണ് പേര്, സൂറത്ത് നൂർ. ആ സൂറത്ത് നൂറിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാ പറയുന്നുണ്ടത് എന്ത്, നിങ്ങൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സലാം പറയണമെന്ന് ആ സൂറത്തിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ സൂറത്ത് ആ ആയത്ത് ഓതി വയ്ക്കാലോ, നിങ്ങൾ ഓതൂലേ, ഇൻഷാ അള്ളാഹ് കേട്ടോ. أعوذ بالله من الشيطان

0: آمنوا.
1: يا أيها الذين آمنوا
0: لا تدخلوا بيوتا غير بيوتكم.
1: لها فرض.
0: لا تدخلوا بيوتا
1: لا تدخلوا بيوتا
0: غير بيوتكم
1: غير بيوتكم
0: حتى تستأنسوا.
1: حتى
0: تستأنسوا
1: تستأنسوا
0: وتسلموا على أهلها.
1: وتسلموا على أهلها.
0: മനസ്സിലായല്ലോ. എന്നാ നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ എന്താ പറഞ്ഞത്? പിന്നെ വതുസല്ലിമു അലാ അഹ്ലിഹ എന്ന് പറഞ്ഞു. അത് ഹത്താ തസ്തഅനിസു പറഞ്ഞാൽ നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? അവരോട് നിങ്ങൾ പിന്നെ സമ്മതം വാങ്ങണം, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അനുമതി ചോദിക്കണം. ഓടി കയറാൻ പറ്റുമോ? നമ്മുടെ വീടല്ല, മറ്റു വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ അനുവാദം വാങ്ങണം. അതോടൊപ്പം തന്നെ സലാം പറയുകയും വേണമെന്ന് പറയണം. അപ്പോൾ സലാം പറയണമെന്ന് ഖുറാനിൽ എന്തുണ്ട്? കൽപ്പന ഉണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ സലാം പറയണം. ഇനി ഞാൻ ചോദിക്കാനുള്ളത്, നമ്മൾ ആരോടൊക്കെയാണ് സലാം പറയേണ്ടത്?
2: വലിയ വലിയ സംഘം
0: അങ്ങനെയല്ല, മൊത്തത്തിൽ എല്ലാവരോടും സലാം പറയണം. ചില ആളുകൾ പരിചയമുള്ളവരോട് മാത്രം സലാം പറയും, അങ്ങനെ പറ്റുമോ? ഇല്ല. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും നമ്മൾ സലാം പറയണം. അപ്പോഴല്ലേ പുതിയ പരിചയങ്ങൾ ഉണ്ടാവുകയുള്ളൂ, മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ചില പ്രത്യേക ആൾക്കാരോട് മാത്രം സലാം പറയും. അല്ലേ, ഉസ്താദ്മാരോട് മാത്രം. ഉസ്താദ്മാരെ കാണുമ്പോൾ മാത്രം അസ്സലാമു അലൈക്കും, ഉസ്താദ് അസ്സലാമു അലൈക്കും. അല്ലേ, അല്ലെങ്കിൽ പള്ളിയിൽ ഇമാമിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രത്യേക സലാം പറയും. എന്നാൽ ബാക്കിയുള്ളവരെ കാണുമ്പോഴോ
2: സലാം പറയില്ല?
0: സലാം പറയില്ല. പറ്റുമോ? സലാം എന്ത് ചെയ്യണം? എല്ലാവരോടും പറയണം. അല്ലാതെ പ്രത്യേക ആൾക്കാരോട് മാത്രം എന്ത് ചെയ്യരുത്? നമ്മൾ നല്ല നാട്ടിൽ നല്ല പണക്കാരൊക്കെ ഉണ്ടാവും, അല്ലേ, നല്ല പൈസക്കാരൊക്കെ ഉണ്ടാവും. ഓരോ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് കയ്യെ കൊടുത്ത് കണ്ട്, എന്നാലും അത് അല്ലാതെ അല്ലാത്ത ആൾക്കാർ നാട്ടിലുണ്ടാവില്ലേ, അവരോട് സലാം പറയാക്കുക, അത് ശരിയാണോ? അല്ല. സലാം പ്രത്യേകമായിട്ട് അങ്ങനെ പറയാം, എല്ലാവരും എന്ത് ചെയ്യണം? നമ്മൾ സലാം പറയണം എന്നുള്ളതാണ്. എന്നാൽ സലാം പറയാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്. എപ്പോഴാണ്? നമ്മൾ ബാത്റൂമിലാവുമ്പോൾ ചെയ്യാൻ പറ്റൂല, സലാം പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ വീട്ടിൽ മദ്രസക്ക് പോവുകയാണ്, ആ മദ്രസക്ക് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്രസ പോകുന്ന സമയത്ത് ഉമ്മ ബാത്റൂമിലാണ്. അപ്പം നമ്മൾ മുട്ടിങ്ങാണ്ട് ഉമ്മ അസ്സലാം വലൈക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സലാം പറയരുത്, സലാം അടക്കും ചെയ്യരുത് അവിടുന്ന്, മനസ്സിലായില്ലേ. അത് മലമൂത്ര വിസർജന സമയത്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ സലാം പറയാനോ സലാം അടക്കാനോ പാടില്ല, മനസ്സിലായല്ലോ. ഇതൊരു മര്യാദയാണ് അല്ലേ, സലാം പറയുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയാണെന്ന് പറഞ്ഞ എന്താണ്? വിസർജന സമയത്ത്, മലമൂത്ര വിസർജന സമയത്ത് സലാം പറയാനോ മടക്കാനോ പാടില്ല. പിന്നെ പറഞ്ഞ നമ്മൾ പ്രത്യേകക്കാരോട് മാത്രം നമ്മൾ സലാം പറയരുത്, എല്ലാവരോടും സലാം നമ്മൾ പറയണം. ഇനി നിങ്ങൾ നേരത്തെ പറയാൻ വന്നൊരു പോയിന്റാണ് എന്ത്? ആര് ആരോടൊക്കെ സലാം പറയണം, അത് നമ്മൾ സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. ആര് ആരോടൊക്കെ സലാം പറയണം, നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ഇശൽ ഫാത്തിമ പറയും, ഒന്ന് പറയും. ആര് ആരോട്? ആ ചെറിയവർ വലിയവരോട് സലാം പറയണം. ചെറിയ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു നടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ ആളെ കാണുകയാണ്, മുതിർന്ന ആൾക്കാരെ കാണുകയാണ്, നമ്മളെ നമ്മളെങ്കാട്ടിലും മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം സലാം പറയണം. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? സലാം പറയണം. പിന്നെ അതിപ്പോൾ വലിയ അടുത്ത് എന്താ ഉള്ളത്? അതായത് ഇരിക്കുന്നവർ, നടക്കുന്നവർ ഇരിക്കുന്നവരോട്. നമ്മൾ നടന്നിങ്ങനെ പോവുകയാണ്, സ്കൂൾ വിട്ട് നടന്നിങ്ങനെ വരികയാണ്, വീട്ടിൽ നടന്നു പോവുകയാണ് നമ്മൾ. അപ്പോൾ ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട്, നമ്മൾ പരിചയമുള്ള ആളാണ് അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആരാദ്യം സലാം പറയേണ്ടത്? ഈ നടന്നു വരുന്ന ആൾ ആരോട് പറയണം? ഇരിക്കുന്ന ആളോട് സലാം പറയണം, മനസ്സിലായല്ലോ. സഞ്ചരിക്കുന്ന ആൾ, ഉദാഹരണം ബൈക്കിൽ ഇങ്ങനെ ഒരാൾ വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്, ബൈക്കും ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ ആ സമയത്ത് ഒരാൾ നടന്നിങ്ങനെ വരുന്നുണ്ട്, ആര് ആരോട് പറയണം? അപ്പൊ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ ആരോട് വേണം? നടക്കുന്നവരോട്.
2: രണ്ട് വാഹനത്തിൽ പോകുമ്പോഴോ?
0: രണ്ട് വാഹനത്തിൽ പോകുമ്പോ, രണ്ടാൾ വാഹനത്തിൽ പോകുമ്പോഴോ? അത് അത് പറയാൻ കഴിയില്ലല്ലോ, രണ്ടാൾ സ്പീഡാണ് പോകുകയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനത്തിൽ പോകുകയല്ലേ, മനസ്സിലായല്ലോ. അഥവാ കണ്ടാർക്കും പറയാം, പ്രശ്നമല്ല. ഇവിടെ നിയമം എന്താ ഉള്ളത്? വാഹനത്തിൽ പോകുന്നവർ നടന്നവരോടും സലാം പറയണം എന്നാണ്. ഒരു രണ്ട് വാഹനത്തിൽ പോകുന്നതാണ്, നമ്മളെ കാർ അങ്ങോട്ട് പോവാണ്, സ്പീഡിൽ പോവാണ്, അവിടുന്ന് ഒരു കാറുണ്ട് സ്പീഡിൽ വരികയാണ്, സ്ഥലം വരാൻ കഴിയുമോ? സ്ഥലം വരാൻ കഴിയുമോ? ഇല്ല, വണ്ടി സ്പീഡിൽ പോകില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് പോവാണ്. ഇവിടെ പറഞ്ഞ് നടക്കുന്നവർ, ഇരിക്കുന്നവർ. പിന്നെ പഠിക്കേണ്ടത് ചെറിയ സംഘം വലിയ സംഘത്തോട്. പതുഫിയും പിന്നെ ഈശ്വലും നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുണ്ട് ഒരു അഞ്ചാൾ വരുന്നത്, നിങ്ങളെ കൂട്ടുകാരികളാണ് അഞ്ചാൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഒരുമിച്ച് വരുന്നുണ്ട്. ആര് ആരോട് ആദ്യം സ്ഥലം പറയണം? നിങ്ങൾ അവരോട്. ആരാ ചെറിയ ഗ്രൂപ്പ്? നിങ്ങളാണ് ചെറിയ ഗ്രൂപ്പ് അല്ലേ. ഇതാണ് സലാം. ആരോടൊക്കെ സലാം പറയണം എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ നമ്മളെന്ത് ചെയ്യണം, പിന്നെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, നിങ്ങൾ പത്താളുണ്ട്, ഒരാൾ സലാം പറഞ്ഞു വന്നിങ്ങാണ്ട് പത്താൾ വാലേ കുസലാന്ന് പറയണോ? അത് ഒരാൾ മടക്കിയാൽ മതി, ഒരാൾ മടക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം സലാം പറഞ്ഞാൽ മതി, ഒരാൾ മാത്രം സലാം മടക്കിയാലും മതി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞാൽ മതി, കൂട്ടത്തിൽ ഒരാൾ മടക്കിയാലും മതി. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു മര്യാദ പഠിപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഇൻഷാല്ലാ ഒരുമിച്ച് കൂടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: അപ്പോൾ പൂമരത്തണലിൽ കേട്ടല്ലോ, അത്തുഫ കളിയാട്ടമുക്കും ഇഷൽ കളിയാട്ടമുക്കുമാണ് പൂമരത്തണലിൽ തോഫീഖ് ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കുട്ടികൾ മര്യാദ അല്ലെ, നല്ല മര്യാദകൾ പഠിക്കുന്നതും സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൂമരത്തണലിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇനി നുറുങ്ങുകളുടെ സമയമാണ്.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന് മലക്കുകളുടെ ഒരു സംഘമുണ്ട്, അവർ വഴികളിലും മറ്റും ദിക്ർ ചെയ്യുന്നവരെ തിരക്കി നടക്കുന്നതാണ്. അല്ലാഹുവിന് ദിക്ർ ചെയ്യുന്നവരെ കണ്ടുമുട്ടിയാൽ അവർ അന്യോന്യം മറ്റുള്ളവരെ വിളിച്ച് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് വരുവിൻ എന്നു പറയുന്നതും ഒന്നാനാകാശം വരെ അവരുടെ ചിറകുകൾ കൊണ്ട് പൊതിയുന്നതുമാണ്. അപ്പോൾ അവരുടെ രക്ഷിതാവ് അവരെക്കാൾ അറിയുന്നതോടുകൂടി അവരോട് ചോദിക്കും, എന്റെ അടിമകൾ എന്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അവർ പറയും, അവർ നിന്നെ പ്രകീർത്തിക്കുകയും സുബ്ഹാനല്ലാ എന്ന് മഹത്വപ്പെടുത്തുകയും അല്ലാഹു അക്ബർ എന്ന് സ്തുതിക്കുകയും അൽഹംദുലില്ലാ എന്ന് വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു ചോദിക്കും, അവർ എന്നെ കണ്ടോ? അവർ പറയും, ഇല്ല, അല്ലാഹുവാണേ, അവർ നിന്നെ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, അവർ എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും? അവർ പറയും, അവർ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ വളരെ കൂടുതൽ ഇബാദത്തിൽ മുഴുകുകയും ഇതിനേക്കാൾ കൂടുതൽ നിന്നെ സ്തുതിക്കുകയും പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അല്ലാഹു ചോദിക്കും, അവർ എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവർ പറയും, അവർ നിന്നോട് സ്വർഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ചോദിക്കും, അവർ സ്വർഗം കണ്ടോ? അവർ പറയും, ഇല്ല, അവർ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, അപ്പോൾ അവരത് കണ്ടിരുന്നുവെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും? അവർ പറയും, അവർ അത് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ കൂടുതലായി അതിൽ അത്യാഗ്രഹമുള്ളവരും അതിനെ അധികമായി തേടുന്നവരും അതിൽ വളരെ ആശവയ്ക്കുന്നവരുമാകുമായിരുന്നു. പിന്നീട് അല്ലാഹു ചോദിക്കും, അവർ എന്തിൽ നിന്ന് അഭയം തേടുന്നു? അവർ പറയും, നരകത്തിൽ നിന്ന്. അല്ലാഹു ചോദിക്കും, അവരത് കണ്ടിട്ടുണ്ടോ? അവർ പറയും, അല്ലാഹുവിൽ സത്യം, രക്ഷിതാവേ, അവർ നരകത്തെ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, അപ്പോൾ അതവർ കണ്ടിരുന്നുവെങ്കിലോ? അവർ പറയും, അവർ അത് കണ്ടിരുന്നുവെങ്കിൽ അതിൽ നിന്നും അധികം ഓടിപ്പോകുന്നവരും അധികം ഭയക്കുന്നവരുമാകുമായിരുന്നു. അല്ലാഹു പറയും, അവർക്ക് ഞാൻ പാപങ്ങളെല്ലാം പുറത്തുകൊടുത്തതായി നിങ്ങളെ സാക്ഷികളാക്കുന്നു. അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ഒരു മലക്ക് പറയും, അക്കൂട്ടത്തിലുള്ള അവരിൽ പെടാത്ത ഒരു മനുഷ്യൻ അവൻ്റെ ഏതോ ആവശ്യത്തിനു വേണ്ടി മാത്രം അവിടെ വന്നതായിരുന്നു. അല്ലാഹു പറയും, അവരുടെ കൂടെ ഇരിക്കുന്നവരും പരാജയപ്പെട്ടു പോകാത്ത ഒരു സംഘമാകുന്നു അവർ. ബുഖാരി. അല്ലാഹുവിനെ സ്മരിക്കുകയും ദിക്റുകൾ ചൊല്ലുന്നതും ചെയ്യുന്നവരുടെയും മഹത്വമാണ് ദീർഘമായ ഈ ഹദീസ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. ദിക്റിന് പ്രേരണ നൽകുന്ന, അതിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന നബിവചനങ്ങളും ഖുർആൻ സൂക്തങ്ങളും നിരവധിയാണ്. അല്ലാഹു പറയുന്നു, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുക. അധ്യായം 33 വചനം 41. അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും വലുത്. അധ്യായം 29 വചനം 45. നിങ്ങൾ അല്ലാഹുവിനെ കൂടുതലായി ഓർക്കുക, നിങ്ങൾ വിജയിച്ചേക്കും. അധ്യായം 62 വചനം 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ ജീവനുള്ളവനും ജീവനില്ലാത്തവനും പോലെയാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ചൈതന്യമുള്ളവരായി ജീവിക്കുവാനാണ് വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടത്.
3: ശരി, നുറുങ്ങുകൾ കേട്ട് കഴിഞ്ഞു. പീസ് റേഡിയോ വൈബ്സിലിനി അസ്മാഉൽ ഹുസ്ന അബ്ദുറഊഫ് അൽ ഹൈക്കമി അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ അൽ വാസിഅ എന്നുള്ള വിശേഷണം നാമവുമായി ബന്ധപ്പെട്ട വിവരണമാണ് അസ്മാഉൽ ഹുസ്നയിൽ ഇനി കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങൾ അത് ഹിഫ്ലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വാഗ്ദാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു നിയ്യത്തോടുകൂടി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് ആ അതിന് തേടുന്ന തേട്ടങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിവിശിഷ്ടമായ അൽവാസ്യ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അൽവാസ്യ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ, എല്ലാ മേഖലകളിലും അള്ളാഹു വാസ്യ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് അള്ളാഹു അവൻ്റെ അറിവിൽ വിശാലതയുള്ളവനാണ്, അറിവിൽ പരിപൂർണനാണ്. അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ വിശാലതയുള്ളവനാണ്. അള്ളാഹു അവൻ്റെ മഗ്ഫിറത്തിൽ, പാപമോചനത്തിൽ വിശാലതയുള്ളവനാണ്. അവൻ നൽകുന്ന റിസ്ഖിൽ വിശാലതയുള്ളവനാണ്. അവൻ നൽകുന്ന എല്ലാത്തിലും അവൻ്റെ വിശാലതയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ദുനിയാവിൽ കാഫിറുകൾ പോലും, സത്യനിഷേധികൾ പോലും, അള്ളാഹുവിനെ തെറി പറയുന്നവർ പോലും അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമായതുകൊണ്ടാണ് ഇന്നവർ അവർക്ക് ശ്വസിക്കാനുള്ള വായുവും വെള്ളവും ലഭിക്കുന്നത് എന്നതുവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു അവൻ്റെ മഹത്വത്തിൽ അവൻ വിശാലതയുള്ളവനാണ്. അവൻ്റെ അധികാരത്തിൽ വിശാലതയുള്ളവനാണ്. അവൻ്റെ നിയന്ത്രണത്തിൽ വിശാലതയുള്ളവനാണ്. അറിവിലും കാരുണ്യത്തിലും പാപമോചനത്തിലും ഔദാര്യത്തിലും അങ്ങനെ തുടങ്ങി എല്ലാത്തിനും അള്ളാഹു അവൻ്റെ വിശാലത നിറഞ്ഞു നിൽക്കുന്നു. അതാണ് അൽവാസ്യ എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു അൽവാസ്യ എന്ന് പറയുമ്പോൾ അവൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ ബറക്കത്ത്, ഇങ്ങനെ എല്ലാത്തിലും അള്ളാഹു അവൻ വിശാലതയുള്ളവനാണ് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹുമ്മ ഗഫ്ലി ദംബി വവസ്അലി ഫീ റിസ്ഖി വബാരിക്ലി ഫീ മാ റസഖ്തനി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനെ എനിക്ക് പാപം പുറത്തു തരണം, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം, വവസ്അലി ഫീ റിസ്ഖി, എൻ്റെ ഉപജീവനം എനിക്ക് വിശാലമാക്കി നൽകണം. 100 രൂപ കിട്ടിയാലും ആ 100 രൂപ കൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു ദിവസത്തെ കഴിച്ചു കൂട്ടാൻ കഴിയുന്ന ഒരു വിശാലത അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ വിശാലതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. മാത്രമല്ല, ഓ ബാരിഖ് ലീ ഫീമാ റസഖ്തനി, അള്ളാഹുവെ നീ റിസ്ഖായി നൽകിയ ഒന്നിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ എന്നാണ്. ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക്, ഒരു ബറക്കത്ത് അത് നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൽ രണ്ടാമതായി ആവശ്യപ്പെട്ടത് വവസ്അലി ഫീ റിസ്ഖി, അള്ളാഹു എൻ്റെ ഉപജീവനത്തിൽ നീ വിശാലത നൽകണമേ എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിസ്ഖിൽ വിശാലത നൽകുന്നവനാണ് അള്ളാഹു, അൽവാസിആയ അള്ളാഹു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കാരത്തിൽ 3-ാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മയ്യത്തിൻ്റെ മേലുള്ള പ്രാർത്ഥന എന്താണ്? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വവസ്സി മുദ്ഖലഹു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. അതിൽ വവസ്സി മുദ്ഖലഹു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മയ്യത്തിന് അതിൻ്റെ പ്രവേശന സ്ഥലമായ ഖബർ അത് വിശാലമാക്കി നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഖബർ വിശാലത നൽകുന്നവൻ എന്ന അർത്ഥം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിക്കുന്ന, അതായത് നോമ്പ് തുറ വേളയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരം കാണാൻ സാധിക്കും. യാ വാസിഅൽ മഗ്ഫിറ, മഗ്ഫിറത്ത് നൽകുന്ന, മഗ്ഫിറത്തിൽ വിശാലത നൽകുന്നവനെ എന്ന് പറഞ്ഞ് അല്ലാഹുവിൻ്റെ അൽ വാസിഅ എന്ന നാമത്തെ അർത്ഥമാക്കിക്കൊണ്ട് അതിനെ ഇടതേട്ടമായിക്കൊണ്ട് വസീലയായിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നതിൽ വിശാലതയുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ധാരാളം കാണാൻ സാധിക്കും. അല്ലാഹു പറയാണ് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ റബ്ബ് എന്നത് മഗ്ഫിറത്തിൽ വിശാലത നൽകുന്നവനാണ്, വിശാലതയുള്ളവനാണ് എന്നാണ്. അപ്പോൾ അൽ വാസിഉ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു റിസ്ഖിൽ വിശാലത നൽകുന്നവനാണ്, അതുപോലെ തന്നെ മഗ്ഫിറത്തിൽ വിശാലത നൽകുന്നവനാണ്. വീണ്ടും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വിഷയത്തിലുള്ള വിശാലത പഠിപ്പിക്കുന്ന ആയത്തുകൾ കാണാൻ സാധിക്കും. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച, നീചപ്രവർത്തനങ്ങൾ ചെയ്ത, തിന്മകൾ ചെയ്ത, ആ രൂപത്തിൽ ജീവിച്ച വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല, എൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്നാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ കരുണയും അല്ലാഹുവിൻ്റെ കാരുണ്യവും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തുമെല്ലാം വിശാലതയുള്ളതാണ് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ എത്രത്തോളം അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം വിശാലമായി കിടക്കുന്നു എന്ന് ഒരു ഹദീസ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെയാണ് ഹദീസ്: ലൗ അതൈതനി ബി ഖുറാബിൽ അർദി ഖതായ, ഒരു മനുഷ്യൻ അവൻ ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ട് വന്നാൽ, ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ടാണ് ഒരു മനുഷ്യൻ വരുന്നത്, സുമ്മ ലഖീതിനി ലാ തുശ്രിക് ബി ഷൈഅ, എന്നിട്ടൊന്നിനെയും പങ്കുചേർക്കാത്ത രൂപത്തിൽ എന്നെ കണ്ടുമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ, ലഅതൈതുക ബി ഖുറാബിഹ മഗ്ഫിറ, അവന് ഈ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സമീപിക്കുമെന്നാണ്. അപ്പോൾ ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ടുവന്ന ഒരു മനുഷ്യന് ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി കൊണ്ട്, പാപ മോചനവുമായി കൊണ്ട് അവൻ്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു തആല വരുമെന്നാണ്. അപ്പം അല്ലാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്, അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് എത്ര വിശാലമാണ്, അതാണ് അൽ വാസിഅ, അല്ലാഹു വാസിഅ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അറിവിൽ അവൻ പരിപൂർണനാണ്, അറിവിൽ വിശാലതയുള്ളവനാണ്. അല്ലാഹു പറയാണ് വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, അവൻ്റെ അറിവിൽ അവൻ വിശാലതയുള്ളവനാണ്. എന്നുവച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞതറിയുന്നവൻ, നടന്നുകൊണ്ടിരിക്കുന്നത് അറിയുന്നവൻ, വരാനിരിക്കുന്നതിനെയും അറിയുന്നവൻ. അപ്പോൾ കാല സമയ വ്യത്യാസമില്ലാതെ ഇരുട്ടിലുള്ളതും വെളിച്ചത്തിലുള്ളതും ആഴക്കടലിൻ്റെ ഉള്ളിലുള്ളതും ആകാശത്തിൽ നടക്കുന്നതും ഭൂമിയിലെ കാടുകൾക്കുള്ളിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് ഉപദേശം നൽകിയപ്പോൾ പറഞ്ഞല്ലോ, നീ ഒരു കല്ലെടുത്ത് ഇരുണ്ട രാത്രിയിൽ പാറയ്ക്കുള്ളിലാണ് കൊണ്ടുവയ്ക്കുന്നത് എങ്കിലും യഅതി ബിഹല്ലാ, അല്ലാഹു അതിനെ കൊണ്ടുവരും എന്ന് മകനോട് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ നിസാരമായതുപോലും അല്ലാഹു അറിയുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവ് വിശാലമാണ്, അവൻ്റെ അറിവ് വിശാലമാണ്. അവന് കാലഭേദമന്യേ, സമയഭേദമന്യേ, അതുപോലെ തന്നെ നിസാരമെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ മനസ്സു മന്ത്രിക്കുന്ന വിഷയത്തിൽ പോലും അള്ളാഹു നമ്മെ അറിയുന്നു. അള്ളാഹുവിൻ്റെ വാസിയായ ഇൽമിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വിശാലമായ അറിവിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നന്മയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ആളുകൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ നിർഭയത്വത്തോടുകൂടിയാണ് പലപ്പോഴും ആളുകൾ തിന്മകൾ ചെയ്യുന്നത്. മറ്റുള്ളവർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കാകുന്ന സമയത്ത് തിന്മകൾ ചെയ്യാറുള്ള ചില ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു പറയുന്നു, യഅലമു ഖായിനതുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എല്ലാം അറിയും അല്ലാഹു. അപ്പം അത്രയും സൂക്ഷ്മമായ അറിവുള്ളവൻ, അറിവിൽ വിശാലതയുള്ളവൻ എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽ വാസിഅ എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ നമ്മൾ മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അറിയുന്നവനാണ്. നാളെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എപ്പോൾ മരിക്കും, നാളെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, കാലവ്യത്യാസങ്ങളില്ലാതെ ഭാവിയും ഭൂതവും വരാനിരിക്കുന്ന ഭാവി കാലത്തെക്കുറിച്ചും ഒക്കെയും എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി അള്ളാഹുവിനെ അറിയാം എന്നത്. രഹസ്യവും പരസ്യവും അറിയാം, ഉലകത്തിലെ മുഴുവനും അറിയാം, കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും എല്ലാം സ്ഥലകാല വ്യത്യാസമില്ലാതെ കൃത്യമായി അറിയുന്നവനാണ് അൽ വാസിഅ ആയ അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു കേൾവി വിശാലമായതാണ്. അള്ളാഹുവിൻ്റെ കേൾവി എന്നത് വിശാലമായതാണ്. രഹസ്യമായിക്കൊണ്ട് ഒരാളോട് പറഞ്ഞതുപോലും അള്ളാഹു അറിയും. നമ്മൾ മറ്റൊരാൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കാത്ത രൂപത്തിൽ തൻ്റെ സുഹൃത്തിനോടൊരു കാര്യം പറഞ്ഞാൽ അതുപോലും അറിയും. അപ്പോൾ രഹസ്യമായി പറഞ്ഞതറിയുന്നവൻ, പരസ്യമായി പറഞ്ഞതറിയുന്നവൻ, മനസ്സിൽ മന്ത്രിച്ചതറിയുന്നവൻ എന്നിങ്ങനെയുള്ള പല വിശാലത അള്ളാഹുവിൻ്റെ കേൾവി, അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹുവിൻ്റെ അറിവ്, ഇങ്ങനെ എല്ലാത്തിലും അള്ളാഹു പരിപൂർണനുമാണ്, അള്ളാഹു വിശാലതയുള്ളവനുമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ദീന് എളുപ്പമാക്കിയവൻ, ദീനിൽ വിശാലത നൽകിയവൻ. ഇപ്പം നമുക്കറിയാം, നിസ്കാരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരനാണെങ്കിൽ അവന് 4 റക്കഅത്തുള്ളത് 2 റക്കഅത്തായി ചുരുക്കി നിസ്കരിക്കാൻ വിശാലത നൽകി. 2 വക്തുകൾ തമ്മിൽ ചേർത്ത് ഒരുമിച്ച് ജംഅ് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു ഇളവ് നൽകി യാത്രക്കാരാണെങ്കിൽ. ഇനി രോഗിയാണെങ്കിലും അവനും ഇളവുകൾ നൽകി. നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോഴും അവൻ യാത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ അവന് നോമ്പ് പിന്നൊരു ദിവസത്തേക്ക് എടുക്കാം എന്ന് ഇളവുകൾ നൽകി. അങ്ങനെ ദീന് എളുപ്പമാക്കി നൽകിയവൻ അവനാണ് അൽ വാസിഅായ അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കൊണ്ട് എളുപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും പ്രയാസപ്പെടുത്തുക എന്നതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു ഒരു മനുഷ്യനോടൊരു വിഷയം കൽപ്പിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് സാധിക്കുന്നത് മാത്രമേ ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്ന് നിസ്കരിക്കട്ടെ എന്ന് റസൂല്ല പഠിപ്പിച്ചു. ഇനി ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി കിടന്ന് നിസ്കരിക്കുമ്പോഴും കൈകാലുകൾ ചലിപ്പിക്കാനോ ചരിഞ്ഞു കിടക്കാനോ സാധിക്കാത്തവൻ അവൻ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ എളുപ്പമാക്കി നൽകുന്നവൻ അവനാണ് അല്ലാഹു. വാസിഅ, അൽ വാസിഅ, അത് അല്ലാഹുവാണ്. എല്ലാത്തിലും എളുപ്പം നൽകുന്നവൻ, നമ്മുടെ കാര്യങ്ങളിലും എളുപ്പം നൽകുന്നവൻ, അതോടൊപ്പം നമുക്ക് മഗ്ഫിറത്ത് വിശാലമാക്കി നൽകുന്നവൻ, നമുക്ക് റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ എന്നിങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ കാരുണ്യം, അർശ് ചുമക്കുന്ന മലക്കുകൾ ആ വിഷയം എടുത്തു പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു, റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ. അർശ് ചുമക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ശൈഇൻ റഹ്മ, എല്ലാത്തിലും നിന്റെ റഹ്മത്ത് വ്യാപിച്ചിരിക്കുന്നു, വിശാലമായിരിക്കുന്നു എല്ലാത്തിലും. അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് അള്ളാഹു ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ യുദ്ധരംഗത്ത് ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പ്രവാചകൻ സംസാരിക്കുകയാണ്, തൻ്റെ കയ്യിലുള്ള മുലയൂട്ടുന്ന സ്ത്രീയെ വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഒരിക്കലുമില്ല എന്ന് സ്വഹാബത്ത് പറയാൻ. കാരണം എന്താ? ആ കുഞ്ഞിനോട് അതിയായ സ്നേഹമാണ് ആ മാതാവിന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ഉമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ നൂറിരട്ടി സ്നേഹം അള്ളാഹുവിന് തൻ്റെ അടിമകളോടുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാത്തിലും പരന്നുകിടക്കുന്നു എന്ന് പറയുമ്പോൾ, ആ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് വന്യജീവികൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. മറ്റു മൃഗങ്ങളെ വേട്ടയാടി തിന്നുന്ന വന്യമൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞു മക്കളോട് സ്നേഹം കാണിച്ച് അതിനെ വളർത്തുന്നു. അത് അള്ളാഹുവിൻ്റെ സ്നേഹം ഈ ദുനിയാവിൽ സംവിധാനിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അൽ വാസിഅ എന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ റിസ്ക് വിശാലമാകണമെങ്കിൽ, നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിൽ, നമുക്ക് റഹ്മത്ത് ലഭിക്കണമെങ്കിൽ, നമ്മൾ മരിച്ച് മൺമറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഖബർ വിശാലമാകണമെങ്കിൽ, നാളെ പരലോകത്ത് നമുക്ക് വിശാലതയോടുകൂടി നമുക്ക് പുറത്തു കിട്ടണമെങ്കിൽ, അള്ളാഹു അൽ വാസിഅ ആണ് എന്നത് തിരിച്ചറിയുകയും ആ വിശാലത നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശാലതയിൽ നിന്ന് നമുക്ക് നമ്മുടെ റിസ്ക് വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ പാപങ്ങളെ അവൻ്റെ വിശാലത കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.

0: സലാം സാറെ, ശരിക്ക് അള്ളാഹുവിനെ കൂടുതൽ അറിയുമ്പോഴേ ഇങ്ങനെ പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിലൂടെ അസ്മാഉൽ ഹുസ്നയിലൂടെ പഠിച്ചറിയുമ്പോൾ നല്ലവണ്ണം നമ്മൾ കൂടുതൽ അടുക്കുകയാണ് റബ്ബിനോട്. അപ്പോൾ ഇന്ന് അൽ വാസിഉ എന്ന നാമമാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം അവരായിരുന്നു അസ്മാഉൽ ഹുസ്ന നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്. ഇൻഷാല്ലാ ഇനി സലാം സാറുടെ ഒരു കഥയാണ് ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ മനസ്സിൽ പുതിയ പൂക്കൾ എന്ന കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സലാം സാറേ,
1: പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 26, മനസ്സിൽ പുതിയ പൂക്കൾ. സുമയ്യ ക്ലോക്കിൽ നോക്കി. അസർ ബാങ്കിന് ഇനി അരമണിക്കൂർ കൂടി. ചെറിയാപ്പയുടെ കൂർക്കുമലിയുടെ ശബ്ദം മാത്രമേ വീട്ടിലുള്ളൂ. ബാപ്പയും ഉമ്മയും എളമയും കൂർക്കുമലിക്കാതെ ഉറങ്ങുകയാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീട് സജീവമാകും. ഉറങ്ങുന്ന നാലുപേരും ഉണരും. കാലത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങിയ സമീർ കയും മക്കളും തിരിച്ചെത്തും. ചെറിയാപ്പ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെയല്ല ഇപ്പോൾ സമീർ ക. ഒന്നിനോടും പ്രതികരിക്കാത്ത, ഒന്നിലും താൽപ്പര്യമില്ലാത്ത, ചോദിച്ചാൽ ഉത്തരം ഒറ്റവാക്കിലൊതുക്കുന്ന, ഒരു കാര്യത്തിലും പരിഭവമില്ലാത്ത ഒരു രൂപമാണ് സമീർക്കയെക്കുറിച്ച് ചെറിയപ്പ തൻ്റെ മനസ്സിൽ വരച്ച ചിത്രം. വീട്ടിൽ വന്ന് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ സമീർക്ക പുതിയ ഒരാളായി മാറാൻ തുടങ്ങി. വർദ്ധയെയും നസീമിനെയും അടുത്ത് വിളിച്ച് ലാളിച്ചു. ഗൾഫ് ജീവിതമോ ഈ നാട്ടിൻപുറത്ത് ജീവിതമോ നല്ലത് എന്ന് അന്വേഷിച്ചു. പിന്നെ തൻ്റെ കുട്ടികൾ അടുത്തിരുത്തി ഗൾഫ് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടികൾക്കത് വലിയ കാര്യമായി. ഒരിക്കൽ നിങ്ങളെ ഞാൻ വിമാനത്തിൽ കയറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർ തുള്ളിച്ചാടി. ആരോടും മിണ്ടാതെ സന്യാസിയെപ്പോലെ കഴിയുകയാണെന്ന് പറഞ്ഞ സമീർക്ക നാല് ദിവസം കൊണ്ട് വീടിന് പൊതുജീവൻ നൽകി. എന്തായിരിക്കാം ഈ മാറ്റത്തിനു കാരണം? താനുമായുള്ള വിവാഹകാര്യം ചെറിയപ്പ സൂചിപ്പിച്ചിട്ടുണ്ടാവുമോ? മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തെക്കുറിച്ച് ഉപ്പ പറഞ്ഞത് വളരെ സത്യമാണെന്ന് അവൾക്ക് തോന്നി. തൻ്റെ മനസ്സിനിപ്പോൾ ഈ വിഷയത്തിലേക്ക് ചായവുണ്ടോ? ഉണ്ട്. കാരണം സമീർക്കയുടെ മക്കളും തൻ്റെ മക്കളും തമ്മിലുള്ള ഇണക്കം തന്നെ. നാലു പേർക്കും താനാണിപ്പോൾ ഉമ്മ. ഇനി നാലു പേർക്കും സമീർക്ക ഉപ്പയായാൽ? അൻവർക്കയുടെ ഉപ്പയും ഉമ്മയും വിവാഹത്തിനു വേണ്ടി ശക്തമായി വാദിച്ചതാണ് മറ്റൊരു കാരണം. സാധാരണഗതിയിൽ എതിർക്കപ്പെടേണ്ടവരാണവർ. പുറത്ത് മുറിയിലെ കൂർക്കുംവലി നിലച്ചപ്പോൾ സുമയ്യ എഴുന്നേറ്റു. ചെറിയാപ്പയുടെ ഉറക്കം കഴിഞ്ഞതിൻ്റെ ലക്ഷണമാണ്. അടുത്തത് ഒരു കോട്ടുവ ആയിരിക്കും. അതടങ്ങാൻ ചൂടുചായ വേണം. അവൾ അടുക്കളയിലേക്ക് നടന്നു. ചായ തയ്യാറാക്കിയപ്പോഴേക്കും നാലുപേരും ഉണർന്നു. ചായയുമായി ആദ്യം ചെന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും അടുത്ത്, പിന്നെ ചെറിയാപ്പയുടെ, അവസാനം എളാ

0: അമ്മയുടെയും. ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഇനി വീടൊന്നു ഉണരുമല്ലോ. നാലുപേർ ഉറങ്ങുകയും ഒരാൾ മാത്രം ഉണർന്നിരിക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയാപ്പയുടെ വിളി, "മോളെ ഒന്നിങ്ങുവാ." സുമയുടെ മനസ്സൊന്ന് പിടച്ചു. വിവാഹകാര്യത്തിലെ പുതിയ വിവരം വലുതും പറയാനാവും വിളിച്ചത്. ആകാംക്ഷയോടെ അടുത്തേക്ക് ചെന്നു. "സുമി, ബാപ്പ എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു." ഇയ്യെ ആലോചിക്കാൻ സമയം ആവശ്യപ്പെട്ടുന്നാ ബാപ്പ പറഞ്ഞത്. എന്താ മോളെ തീരുമാനം? സമീറിനോടൊത്ത് ജീവിതം പങ്കിടാൻ സമ്മതമാണോ? എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. ഏറെ നേരത്തെ ഒരു മൗനം. "സുമി, നിന്റെ ഭർത്താവ് മരിച്ചെങ്കിലും നീ സാധാരണ ജീവിതം നയിക്കുന്നുണ്ട്. നിന്റെ കുട്ടികൾക്ക് നീ ഉമ്മയാണ്. എന്നാൽ സമീറിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ കാര്യം അങ്ങനെയല്ല. അവൻ ബിസിനസ്സിലല്ലാതെ ഒന്നിലും താൽപ്പര്യം കാണിക്കുന്നില്ല. ഓൻ്റെ കുട്ടികൾക്ക് ഓൻ പേരിന് മാത്രമാണ് ബാപ്പ. ഒരു ബാപ്പയിൽ നിന്ന് കിട്ടേണ്ട ഒന്നും വർദ്ധക്കും നസീമിനും കിട്ടുന്നില്ല. നീ തൻ്റെ ഇടമുള്ള പെണ്ണ. നീ ഇതിന് സമ്മതിച്ചാൽ എൻ്റെ മോനെ പഴയ സമീറാക്കാം." "അപ്പോ സമീർക്ക് ഇതിന് സമ്മതിച്ചു ചെറിയപ്പാ?" സുമയ്യ ചോദിച്ചു. "ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം ഓനോട് ചോദിക്കാൻ." "അങ്ങനെയല്ല ചെറിയപ്പ വേണ്ടത്. ഇസ്ലാമിൽ ആണിനല്ലേ പെണ്ണിനേക്കാൾ സ്ഥാനം. രണ്ടു കുട്ടികളുള്ള ഒരു വിധവയെ സമീർക്ക് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചെറിയപ്പ ചോദിച്ചു നോക്കി. "ശരി, ഓരോ കുട്ടികളും ഷോപ്പിംഗ് കഴിഞ്ഞു വരട്ടെ. മോള് അസർ നമസ്കരിച്ചോളൂ. ഞാനൊന്ന് പള്ളിയിൽ പോയി വരാം." നമസ്കാരം കഴിഞ്ഞപ്പോൾ സുമയുടെ കണ്ണു നിറഞ്ഞു. അവൾ പ്രാർത്ഥിച്ചു, "റബ്ബേ, എല്ലാ കാര്യവും നിന്റെ രേഖയിലുണ്ട്. നിന്റെ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവാഹം എനിക്കും കുട്ടികൾക്കും ഹയറാണെങ്കിൽ നീ നടത്തിത്താ. ദുനിയാവിൽ എനിക്ക് വലുത് എൻ്റെ കുട്ടികളാണ്. അവരുടെ സന്തോഷത്തിലാണ് എൻ്റെ സന്തോഷം. റബ്ബേ, എല്ലാം നിന്നിൽ ഭരമേൽപ്പിക്കുന്നു." കാറിൻ്റെ ശബ്ദം കേട്ട് അവൾ നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റു. ജനലിലൂടെ നോക്കി. സമീർക്കയും ചെറിയാപ്പയും കാറിൽ നിന്നിറങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. അവർ കുട്ടികളോടൊപ്പം വീട്ടിലേക്ക് നടന്നു വരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ഷോപ്പറുകളുണ്ട്. സുമയ്യ അത് വാങ്ങിവെച്ചു. "ഉമ്മാ, കുറച്ച് നാരങ്ങവെള്ളം," റുഷ്ത പറഞ്ഞു. സുമയ്യ എല്ലാവർക്കും ലൈം ജ്യൂസ് എടുത്ത് തീന്മേഷമിൽ വെച്ചു. ചെറിയാപ്പ പുറത്തെ മുറിയിലേക്ക് പോയി. പോകുമ്പോൾ തൻ്റെ കൂടെ വരാൻ ആങ്ങി കാണിച്ചപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും പിടക്കാൻ തുടങ്ങി. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷമാണിത്. ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവിടെ എത്താൻ ഒരുപാട് ദൂരമുണ്ടെന്ന് അവൾക്ക് തോന്നി. നടത്തം പഠിക്കുന്നൊരു കുഞ്ഞിനെ പോലെ അവിടെ എത്താൻ വളരെ സമയമെടുത്തു. "മോളെ, ഞാൻ സമീറിനോട് വിഷയം പറഞ്ഞു. നിന്നെപ്പോലെ ഓനും വ്യക്തമായി ഒന്നും പറയുന്നില്ല. അവസാനം ഞാനൊരു പുതിയ മാർഗം സ്വീകരിക്കുകയാണ്. അത് ഞാൻ ഇവിടുത്തെ ബാപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങൾ മൂന്നാളും തീരുമാനിച്ചാൽ പിന്നെ ആരും അതിനെതിര് പറയരുത്." "ശരി, ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ." തീന്മേശക്ക് ചുറ്റും എല്ലാവരും ഇരുന്നപ്പോൾ നാല് മക്കളുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹസനലി ചോദിച്ചു, "എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കോഴിക്കോട് യാത്ര? ഉഷാറായോ മക്കളെ?" "ഓ, ഉഷാർ. ശരി, ഇങ്ങനെ നിങ്ങൾക്ക് എന്നും ഒരുമിച്ച് ജീവിക്കാൻ പോതിണ്ടോ?" എല്ലാവരും സമ്മതിച്ചു. "ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ വർദ്ധനയും നസീമിനെയും കൊണ്ട് ഗൾഫിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങളെന്തു ചെയ്യും?" "ഓല കൊണ്ടുപോകണ്ട ചെറിയപ്പാ," റുഷ്ത പറഞ്ഞു. "ഞങ്ങൾ പോണില്ല." വർദയും നസീമും തറപ്പിച്ചു പറഞ്ഞപ്പോൾ കാര്യത്തിൻ്റെ പോക്ക് സുമയ്യ ഊഹിച്ചു. വിഷയം കുട്ടികളുടെ തീരുമാനത്തിന് വിടാനാണ് ചെറിയാപ്പയുടെ ഉദ്ദേശ്യം. "നിങ്ങൾ ഒന്നിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. റുഷ്ദൻ്റെയും ജാഫർ മോൻ്റെയും ഉമ്മയെ വർദ്ധൻ്റെയും നസീമിൻ്റെയും ഉപ്പ കല്യാണം കഴിക്കട്ടെ. എന്നാൽ ഞമ്മക്കെല്ലാവർക്കും ഒന്നിച്ചു കഴിയാലോ." അത് കേട്ട് എട്ട് കൊച്ചു കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടപ്പോൾ ഹസനലി പറഞ്ഞു, "സമീറെ, നിന്റെ അടുത്ത വീട്ടിലെ സിദ്ദീഖിനെയും ഓ എൻ്റെ ബാപ്പാനെയും വിളിച്ചുകൊണ്ട് വാ. സമീറിനോടൊപ്പം അമ്മദ്ക്കയും സിദ്ദീഖും വന്നപ്പോൾ അവർ ഇരുത്തം കോലായിലേക്ക് മാറ്റി. ഹസൻ അലി കീഷയിൽ കരുതി വച്ച ഒരു സ്വർണ്ണ ചെയിനെടുത്ത് സമീറിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് സുമയ്യക്കുള്ള മഹറാണ്. ഇനി അഹമ്മദ് അലിക്ക ഇവർക്കൊരു ചെറിയ ഉപദേശം കൊടുക്കൂ. അഹമ്മദ് അലിക്കയുടെ വാക്കുകൾ ഒഴുകി. അള്ളാഹുവിന് സ്തുതി. അവൻ്റെ ദൂതനിൽ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷമുണ്ടായിരിക്കട്ടെ. ലോകത്ത് നടക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അവൻ്റെ രേഖയെ മനുഷ്യർക്ക് മറികടക്കാനാവില്ല. ഈ വിവാഹം അള്ളാഹുവിൻ്റെ രേഖയിലുള്ളതാണ്. വിവാഹം വിശുദ്ധമായൊരു കരാറാണ്. അത് ഇരുവരും പാലിക്കുക. സ്നേഹത്തിൽ മത്സരിക്കുക. വാശിയിൽ മത്സരിക്കരുത്. വിട്ടുവീഴ്ച ചെയ്യുക. അതിലാണ് ജീവിതത്തിൻ്റെ വിജയം. വലിയ വിജയം പരലോകത്താണ്. എല്ലാ സൗഖ്യങ്ങളുടെയും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്വർഗത്തോപ്പ്, അതിൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കട്ടെ. അനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബജീവിതം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
1: ഓക്കെ, മാഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത്.
2: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമുക്കിനി ദൃശ്യമാണ്. ദൃശ്യത്തിൽ കാടിൻ്റെ ഭംഗിയും കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും അലിഞ്ഞു ചേർന്നൊരു മൈസൂർ യാത്രയെക്കുറിച്ച്. ദൃശ്യത്തെ ശരിക്കും ശബ്ദത്തിലൂടെ ദൃശ്യവൽക്കരിക്കുകയാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: യാത്രകൾ എപ്പോഴും മനോഹരമാണ്. ഓരോ യാത്രകളും നമ്മിലെ ചെറിയ ടെൻഷനുകളും വേദനകളും മാറ്റി പുതിയൊരു ഊർജം നൽകുന്ന ഔഷധമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ എന്തും സ്വീകരിക്കാൻ മനസ്സിന് ഒരുക്കി യാത്ര ചെയ്യുമ്പോഴാണ് ഓരോ യാത്രകളും ആസ്വാദ്യകരമാകുന്നത്. പല സ്ഥലങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്ത് അവസാനം മൈസൂർ ഉറപ്പിച്ച് ഹോട്ടലും ബുക്ക് ചെയ്ത് എൻ്റെയും അൻസാറിൻ്റെയും ഫാമിലി വെള്ളിയാഴ്ച 12 മണിയോടെ ബസ്സിൽ കയറി. പതിയ മയക്കത്തിലേക്ക് തിരിഞ്ഞ ഞങ്ങൾക്ക് റോഡിലെ വളവുകളും താമരശ്ശേരി ചുരത്തിലെ ഹെയർപിന്നുകളും താരാട്ടുപാടി. പുലർച്ചയോടുകൂടി വയനാടൻ മണ്ണിലേക്ക് കടന്ന് ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി ബസ് നീങ്ങിയതോടെ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായി ചില്ലിലൂടെ പുറത്ത് കണ്ണുകൾ പായിച്ചുകൊണ്ടിരുന്നു. റോഡ് സൈഡുകളിൽ നിരയായി നിർഭയമായി മേയുന്ന മാനുകളും മ്ലാവുകളും ബസ്സിൻ്റെ ചില്ലിൽ ചിത്രങ്ങൾ വരച്ചത് ഞങ്ങൾക്ക് ആനന്ദം പകർന്നെങ്കിലും ആനകൾ ദർശനസുഖം നൽകാഞ്ഞത് അല്പമൊക്കെ നിരാശ പടർത്തി. ഗുണ്ടൽപേട്ടടുത്തതോടെ കാടിൻ്റെ ദൃശ്യങ്ങൾ, ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന പച്ചക്കറിത്തോട്ടങ്ങൾക്കും കൃഷിസ്ഥലങ്ങൾക്കും വഴിമാറി. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കണ്ട സൂര്യകാന്തി പാടങ്ങളും മനസ്സിന് കുളിർമ നൽകി. മൈസൂരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി ഏകദേശം 8:45 ബസ്സിറങ്ങിയ ഞങ്ങൾ അടുത്തുള്ള വെജ് ഹോട്ടലിൽ കയറി ഫ്രഷായി ചായയെല്ലാം കഴിച്ച് 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്ത വണ്ടിയിൽ ഹോട്ടലിലേക്ക് തിരിച്ചു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം എല്ലാ സഞ്ചാരികളെയും പോലെ ഞങ്ങളും മൈസൂർ പാലസിലേക്ക് തിരിച്ചു. മൈസൂർ പാലസ് എന്നാൽ ടിപ്പുവിൻ്റെ പാലസ് എന്നായിരുന്നു ഞങ്ങളെപ്പോലെയുള്ളവരുടെ ധാരണ. അത് തെറ്റായിരുന്നുവെന്ന് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. നമ്മൾ കാണുന്ന മൈസൂർ പാലസ് മൈസൂർ ഭരിച്ചിരുന്ന വാഡിയർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ്. പ്രാദേശികമായി അംബാവിലാസ് കൊട്ടാരമെന്നറിയപ്പെടുന്ന ഈ ഒരു കൊട്ടാരം വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ്. പലവട്ടം തകർക്കപ്പെടുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്ത കൊട്ടാരം നമ്മൾ കാണുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് 1897-ലാണ്. ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കരരൂപമായ ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കൊട്ടാരത്തിൻ്റെ വാസ്തുശില്പി ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ്. മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോടുകൂടിയ 3-നില മന്ദിരമായ കൊട്ടാരം ഉദ്യാനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. രവിവർമ്മയാണ് കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ ചെയ്തതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. എല്ലാ ദിവസവും 10 മുതൽ 5:30 വരെ 100 രൂപ നിരക്കിൽ സന്ദർശനം അനുവദിക്കാറുണ്ട്. ഞായറാഴ്ചകളിലും പബ്ലിക് ഹോളിഡേകളിലും 7 മണി മുതൽ 8 മണി വരെ സമയത്തെത്തിയാൽ എൻട്രി ഗേറ്റ് മുതൽ കൊട്ടാരം മുഴുവനായും ദീപാലങ്കൃതമായ മനോഹരമായ ദൃശ്യം കാണാൻ കഴിയും. ഹോട്ടലിൽ നിന്നും കൊട്ടാരത്തിലെത്തിയ ഞങ്ങൾ ടിക്കറ്റെടുത്ത് ചെരുപ്പുകൾ അവിടെ സൂക്ഷിക്കാൻ നൽകിയതിനു ശേഷം അകത്തളങ്ങളിലെ ഭംഗി ആസ്വദിക്കാൻ അകത്തേക്ക് കയറി. ശനിയാഴ്ച ആയിരുന്നതായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂവിലൂടെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടന്ന ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് നടന്നു. വാഡിയാർ രാജാക്കന്മാരുടെ ഫോട്ടോകളും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമെല്ലാം കണ്ട് മുന്നോട്ട് നടന്ന ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യയും ചിത്രകലയും കണ്ട് അത്ഭുതപ്പെട്ടു. അകത്തളങ്ങളിലെ നിർമ്മിതികളും കൊട്ടാരവാതിലുകളിലെ കൊത്തുപണികളും മറ്റ് അലങ്കാര വസ്തുക്കളുമെല്ലാം ഒരു വട്ടമെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ്. മനോഹരമായ കൊട്ടാരത്തെ മനസ്സിലും മൊബൈലിലും നിറച്ച് ഉദ്യാനത്തിൽ അല്പം നടന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. പഴമ നിലനിർത്തി വൃത്തിയോടുകൂടിയുള്ള മൈസൂരിലെ റോഡുകൾ നമ്മുടെ മനസ്സിനെ ആകർഷിക്കും. ഒരു മണിയോടുകൂടി കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ ഞങ്ങൾ മുമ്പ് പോയിട്ടുള്ള ചാമുണ്ഡി ഹിൽ ഒഴിവാക്കി ലീലാ മഹലിൽ പോയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ കാണാൻ കഴിഞ്ഞില്ല. അടുത്ത ലക്ഷ്യസ്ഥമായ സെന്റ് ഫിലോമിനാസ് ചർച്ച് കണ്ട് ഹോട്ടലിൽ പോയി അല്പസമയം വിശ്രമിക്കാമെന്ന തീരുമാനത്തിൽ മുന്നോട്ട് നീങ്ങിയ ഞങ്ങൾ ഇടയ്ക്ക് കണ്ട വാക്സ് മ്യൂസിയത്തിലും അല്പനേരമൊക്കെ ചെലവഴിച്ചു. ചരിത്ര നേതാക്കന്മാരുടെയും പ്രധാന സെലിബ്രിറ്റികളുടെയും മറ്റും വാക്സ് കൊണ്ടുള്ള പ്രതിമകളാണ് ഒരു താൽക്കാലിക ബിൽഡിംഗിൽ ഒരുക്കിയിരിക്കുന്നത്. അവിടെ മെഴുക് പ്രതിമകൾക്കൊപ്പം ഫോട്ടോ എടുത്തിറങ്ങുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും ചർച്ചുകൂടി കണ്ട് ഫുഡ് കഴിച്ച് ഹോട്ടലിലേക്ക് പോകാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ. മൈസൂർ മഹാരാജാവ് 1933 ഒക്ടോബർ 28 തറക്കല്ലിട്ട ഈ ചർച്ച് നിയോഗോതിക് ശൈലിയിൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം കൊണ്ട വാസ്തുവിദ്യയിൽ ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് പള്ളി രൂപകൽപ്പന ചെയ്തത്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ പള്ളിയായും ഇത് കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് പ്രധാന അൾത്താരയ്ക്ക് താഴെയുള്ള ഒരു കാറ്റക്കൊമ്പിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പ്രാദേശികവും വിദേശീയവുമായ സംസ്കാര സമന്വയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പള്ളി. രണ്ടരയോടുകൂടി പള്ളിയിലെത്തിയ ഞങ്ങൾ പള്ളി മൊത്തമൊന്ന് ചുറ്റിക്കണ്ടു. പള്ളിക്കുള്ളിൽ കുറച്ചു നേരം ചെലവഴിച്ചും ഫോട്ടോകളെടുത്തും പള്ളിയിൽ നിന്നിറങ്ങിയ ഞങ്ങൾ വിശപ്പിൻ്റെ വിളി മൂലം നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ കഴിച്ചതെല്ലാം തന്നെ വളരെ രുചികരമായും തോന്നി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി അല്പനേരം വിശ്രമിച്ച് വൈകുന്നേരം ബൃന്ദാവൻ ഗാർഡൻ കാണാനായി പ്ലാൻ ചെയ്തു. ഏകദേശം 5 മണിയോടുകൂടി ബൃന്ദാവൻ ഗാർഡനിലേക്ക് ഞങ്ങൾ കാറിൽ പുറപ്പെട്ടു. മൈസൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയയും കടന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വശങ്ങളിലായി കണ്ട പാടശേഖരങ്ങളും തെങ്ങുകളിൽ നിറഞ്ഞ പറമ്പുകളും ഞങ്ങളുടെ യാത്ര ഒരു പാലക്കാടൻ മണ്ണിലൂടെയാണെന്ന പ്രതീതി ഉണർത്തി. അസ്തമയ സൂര്യകിരണങ്ങൾ പതിച്ച് ഇളം ചുവപ്പിൽ ആടിക്കളിക്കുന്ന നെൽപ്പാടങ്ങളും അകലെ വരമ്പിലൂടെ കതിരുകൾ ലക്ഷ്യമാക്കി നടക്കുന്ന മയിലുകളുമെല്ലാം ഈ യാത്രയുടെ ഭംഗി തന്നെ കൂട്ടി. 6 മണിയോടുകൂടി ബൃന്ദാവൻ ഉദ്യാനത്തിൽ എത്തിയ ഞങ്ങൾ 50 രൂപ നിരക്കിൽ ടിക്കറ്റെടുത്ത് അകത്തേക്ക് കയറി. ബൃന്ദാവൻ ഗാർഡൻസ്. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കൃഷ്ണരാജാസാഗര അണക്കെട്ടിനോട് ചേർന്നാണ് ബൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിലെ ദിവാനായിരുന്ന സർ മിർസ ഇസ്മായിലിന് പൂന്തോട്ടങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഫലമാണ് ഈ പാർക്ക്. പൂന്തോട്ടം സ്ഥാപിക്കുന്നതിനുള്ള ജോലി 1927 ആരംഭിച്ച് 1932 പൂർത്തിയായി. ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനും ലാൻഡ്സ്കേപ്പ് ഡിസൈനറുമായ ഗുസ്താവ് ഹെർമൻ ക്രൂംബീഗൽ ആണ് പൂന്തോട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഹൃദ്യമായ രീതിയിലൊരുക്കിയ പൂന്തോട്ടത്തിലൂടെ തമാശകൾ പറഞ്ഞും കടലകുറിച്ചും നടന്ന് 6:30 മ്യൂസിക് ഫൗണ്ടൻ കാണാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങി. എല്ലാം കഴിഞ്ഞ് 8 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ച് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഡിന്നറിനായി ഹോട്ടലിൻ്റെ ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഒത്തുകൂടി. മെഴുകുതിരി വെളിച്ചത്തിൽ ഭക്ഷണം ആസ്വദിച്ചും അന്ന് കണ്ട ആ എല്ലാ കാഴ്ചകളെപ്പറ്റിയും സംസാരിച്ചും മനോഹരമായൊരു സായാഹ്നം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ 11 മണിയോടുകൂടി റൂമുകളിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് വീണ്ടും വണ്ടിയിൽ കയറി ദിവസത്തെ ആദ്യ സ്ഥലമായ ഗോപാലസ്വാമി ബേട്ടയിലേക്ക് നീങ്ങി. കൃഷിപ്പാടങ്ങളും സൂര്യകാന്തിപ്പാടങ്ങളും ചെമ്മരിയാടൻ കൂട്ടങ്ങളും വന്യമൃഗങ്ങളെയും കണ്ണു നിറച്ച് കാണാൻ പ്രകൃതി കനിഞ്ഞവസരം നൽകിയ ദിവസം. മൈസൂരിൽ നിന്നും ഗുണ്ടൽപ്പേട്ട് വഴി ഗോപാലസ്വാമിയിലേക്ക് തിരിച്ച ഞങ്ങളെ സ്വാഗതം ചെയ്തത് രണ്ടു വശങ്ങളിലും നിറഞ്ഞ കരിമ്പ്, ക്യാബേജ്, ബീൻസ് കൃഷിപ്പാടങ്ങളുമാണ്. അവിടുത്തെ ആളുകളുടെ കൃഷിയോടുള്ള സമീപനം ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. ഗുണ്ടൽപേട്ടിൽ നിന്നും ഹംഗലയിലെത്തി അവിടെ നിന്ന് ഗോപാലസ്വാമി ബെട്ടയിലേക്ക് തിരിഞ്ഞു കയറിയപ്പോഴാണ് ഞങ്ങൾ കാത്തിരുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യം അനുഭവിച്ചത്. സീസൺ അല്ലാനിട്ടുകൂടി ഞങ്ങൾക്കു വേണ്ടി വളർത്തിയ പോലെ കണ്ണുനിറച്ച് സൂര്യകാന്തിപ്പാടം റോഡ് സൈഡിൽ തന്നെ ഞങ്ങളെ കാത്ത് കാറ്റിൽ ചാഞ്ചാടി എന്തേ വൈകിയേ എന്ന ഭാവത്തിൽ തെല്ലുപരിഭവത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾക്ക് 20 രൂപ നൽകി തോട്ടത്തിനുള്ളിൽ കയറി സൂര്യകാന്തിപ്പൂക്കളെ തലോടി ഞങ്ങൾ ഗോപാലസ്വാമി ഹിൽസിലേക്ക് നീങ്ങി. ഹിമവത് ഗോപാലസ്വാമി ബെട്ട. സ്വന്തം വണ്ടിയിൽ ഗോപാലസ്വാമി ഹിൽസിലെത്തുന്നവർക്ക് അവിടെ നിന്ന് ടിക്കറ്റെടുത്ത് കർണാടക സർക്കാരിൻ്റെ ബസ്സിൽ മാത്രമേ മുകളിലേക്ക് പോകാൻ കഴിയൂ. ഗോപാലസ്വാമി ഹിൽസിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ എതിരേറ്റത് ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ട ക്യൂ ആയിരുന്നു. ടിക്കറ്റെടുത്ത് ബസ്സിൽ പോയാൽ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ബുക്ക് ചെയ്ത ബന്ദിപ്പൂർ സഫാരി നഷ്ടമാകുമെന്ന് ഉറപ്പായതുകൊണ്ട് അവിടെ കണ്ട ഒരു ഓഫീസറുമായി സംസാരിച്ച് 1000 രൂപയ്ക്ക് ജീപ്പ് സഫാരി ഞങ്ങൾ അറേഞ്ച് ചെയ്തു. 2 സൈഡും ഓപ്പണായുള്ള ജീപ്പിൽ ഗോപാലസ്വാമി ഹിൽസിലേക്കുള്ള യാത്ര ശരിക്കും നമ്മളെ ദൃശ്യഭംഗി കൊണ്ട് വിസ്മയിപ്പിക്കും. ഒരു സൈഡിലെ ബന്ദിപ്പൂർ വനത്തിൻ്റെ മുകൾ കാഴ്ചയും മറുസൈഡിൽ പരന്നുകിടക്കുന്ന കൃഷിത്തോട്ടങ്ങളും തഴുകി മറയുന്ന തണുത്ത കാറ്റും ശരിക്കും നമ്മളിലെ സഞ്ചാരിയെ കാഴ്ചകളുടെ മായിക ലോകത്തേക്ക് തന്നെ കൈപിടിച്ചു കയറ്റും. ബന്ദിപ്പൂർ റിസർവ് വനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. ആനകളെ എപ്പോഴും കാണാൻ സാധിക്കുന്ന അമ്പലം ഉൾപ്പെടുന്ന കുന്നുകൾ നിറഞ്ഞ ഈ പ്രദേശം വർഷം മുഴുവൻ മൂടൽ മഞ്ഞിനാൽ നിറയുന്ന കാലാവസ്ഥയാണ്. തണുത്ത നനുത്ത ഒരു തണുപ്പിൽ അമ്പലവും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കാണുന്നതിനിടയിൽ അകലെയായി വലിയ കൊമ്പോടുകൂടിയ ആനയെക്കൂടി കാണാൻ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ ബന്ദിപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ചെമ്മരിയാടുകളുടെയും പശുക്കളുടെയും കൂട്ടങ്ങൾ നിറഞ്ഞ കരിമ്പും ബീൻസും ക്യാബേജും നിറഞ്ഞ തോട്ടങ്ങൾക്കിടയിലൂടെ ബന്ദിപ്പൂർ എത്തിയ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച് അല്പം വിശ്രമത്തിനു ശേഷം മുൻകൂട്ടി ബുക്ക് ചെയ്ത 4 മണിയുടെ സഫാരിക്കായി വാനിൽ കയറി. മൃഗങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ച് ഗൈഡായി വന്ന ചേട്ടനോട് മുമ്പ് പോയ ട്രിപ്പിൽ മൃഗങ്ങളെ കണ്ടോ എന്ന ചോദ്യത്തിന് അല്പം നിരാശയായിരുന്നു ഫലം. പക്ഷേ ഈ യാത്രയിൽ പ്രകൃതി ഞങ്ങളെ ശരിക്കും അനുഗ്രഹിച്ചു. മെയിൻ റോഡിൽ നിന്ന് മൺപാതയിലേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ ഒറ്റയ്ക്ക് വന്ന ആന നമുക്ക് സ്വാഗതമേകി. കൂട്ടം കൂടിയും വരിയായും നിൽക്കുന്ന മാനകളെ കണ്ട് മതിയായി എന്ന് പറഞ്ഞാൽ അതൊരു അതിശോക്തിയാവില്ല. ഇടയ്ക്കൊന്നും കാണാതെ വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയ അൻസാറിൻ്റെ മുഖത്തും എൻ്റെ മനസ്സിൽ നിരാശ കണ്ടു. പക്ഷേ അത് മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. കാട്ടുകോഴിയെ കണ്ട് തുടങ്ങിയ ഞങ്ങൾ പിന്നീട് കരടികളെയും കാട്ടുപോത്തിനെയും സിഗൂർ കുരങ്ങിനെയും മയിലിനെയും ആനകളെയും കണ്ട് യാത്ര അവസാനിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അലയടിക്കുകയായിരുന്നു. കടുവയെ അടുത്ത തവണ കാണാം എന്ന ആശ്വാസകരമായ അടക്കം പറച്ചിലിൽ ബന്ദിപ്പൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രയിൽ മൃഗങ്ങളെ കണ്ട സന്തോഷം നിറഞ്ഞു നിന്നു. തിരിച്ച് മൈസൂരിലെത്തി ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന മൈസൂർ പാലസിൻ്റെ അവർണ്ണനീയ ഭംഗി ആസ്വദിക്കുമ്പോൾ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് ഞങ്ങൾ സന്തോഷത്തോടെ പരസ്പരം നോക്കി പറഞ്ഞു. വീട്ടിലേക്കുള്ള സ്വീറ്റും പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണവും കഴിച്ച് 9:10 ബസ്സിലേക്ക് കയറുമ്പോൾ മനസ്സ് മറ്റൊരു യാത്രയ്ക്കായി വെമ്പൽ കൊള്ളുന്ന പോലെ തോന്നി.
1: മാഷാല്ലാ, ഒരു യാത്ര ചെയ്ത് വന്ന ഒരു പ്രതീതിയാണ് ദൃശ്യത്തിലൂടെ. കേൾവിയിലൂടെയും യാത്ര സാധ്യമാണ് എന്നതാണ് ഓരോ ദൃശ്യവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ദൃശ്യത്തിൽ മൈസൂറിൻ്റെ ഭാഗമായിരുന്നു, മൈസൂർ യാത്രയായിരുന്നു. കാടിൻ്റെ ഭംഗിയും കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും അലിഞ്ഞു ചേർന്ന മൈസൂർ യാത്ര അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദാഖ്യാനം നൽകിയിട്ടുള്ളത്.

0: കഫനീം. ഇത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ് ഷാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ്റോഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കുമില്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.

0: ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ്?
1: മനോഹരമായൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാതോർക്കുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക്, ഒരുപാട് ആളുകളിലേക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. കുടുംബകങ്ങളിൽ കുളിർത്തെന്നലായി സ്നേഹക്കൂടിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹരിസുബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹയും കൂടി സ്നേഹക്കൂടിൽ ചേരുന്നു.
0: അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു. ഒരു പെൺകുട്ടിയുടെ കത്തും സ്നേഹക്കൂടിൻ്റെ തിരുത്തും, അതാണ് ഇന്ന് സ്നേഹക്കൂടിൽ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. കുടുംബകങ്ങളിൽ ഏറെ കുളിരു പകരുന്ന, ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ സന്ദർഭമാണ് പീസ്രയുടെ സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ വീഡിയോ കൂടി ലഭ്യമാണ് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഉണർത്തുന്നു. കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. പൊതുവേ നമ്മൾ മീഡിയകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്യൂ പ്രശ്നം മാത്രം ചർച്ച ചെയ്യുകയും ഉപയോഗത്തിൻ്റെ രീതിയും സ്വഭാവവും ലഭ്യമാകുന്നതിൻ്റെ സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി വീണ്ടും ഒരു ലഹരി വ്യാപിപ്പിക്കുന്ന ക്യാമ്പയിനുകളായി മാറുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചയിലുടനീളം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് പരിഹാരങ്ങളായിരുന്നു. അതിൻ്റെ ഓരം പറ്റി അനുബന്ധമായ ചില വിഷയങ്ങൾ, ശ്രോതാക്കൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന. അരിസ്മൗലവി ചർച്ചയിൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടിയൊരു ചോദ്യം, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് തന്നെ ഇങ്ങനെ വായിക്കാം. 19 വർഷത്തിനുള്ളിൽ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിവാഹിതയായൊരു കുട്ടിയുടെ കമൻ്റാണ്. നിഷിദ്ധമാക്കപ്പെട്ട ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഡ്രഗ്സ്, പ്രണയവും ഒരാളിൽ അധികം ഒരാൾക്ക് നൽകാവുന്നതിലധികം വിശ്വാസം അയാൾക്ക് നൽകി. അങ്ങനെ എൻ്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. വീട്ടിൽ വിവാഹം ഉന്നയിച്ചപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഞാൻ എൻ്റെ തെറ്റ് പൊരുത്തപ്പെടിയിക്കേണ്ടത്? തോബ മാത്രമാണ് എൻ്റെ ജീവിതത്തിലും നമസ്കാരത്തിലുമുള്ളത്, പക്ഷേ അതിലൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനി ജീവിതത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാമോ? അത് ഞാൻ ആ വ്യക്തിയെ വഞ്ചിക്കലാകില്ലേ? അപ്പം ഇത് വിശദമായി വന്നൊരു ചോദ്യം. വ്യക്തിയെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥത, അവ്യക്തത ഉണ്ടാകാം, എന്നാലും ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
3: അതെ അതെ അതെ. ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ചോദ്യത്തിൽ പ്രവേശിക്കാം. ഒന്നറിഞ്ഞാലിപ്പോൾ നമ്മളൊരു പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളൊരു ധാർമ്മികത എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഫിത്രത്താണല്ലോ, നമ്മുടെ പ്രകൃതിയാണല്ലോ. ഫിത്രത്ത് അല്ലാഹില്ലദീ ഫത്തറന്നാ സാലിഹാണ്. അത് ശരിക്കും അത് വിശദീകരിക്കുമ്പോൾ അതിൽ കാണണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, ഒരു നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ മനസ്സെന്ത് ചെയ്യും, സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്താണ്, തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഒരു പ്രയാസം, മനസ്സമ്മതമില്ലായ്മ ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു പെർമിഷൻ കിട്ടാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മിക്കമാറിപ്പോൾ നമ്മളിപ്പോൾ ഈ കേസുകളിലൊക്കെ എന്താ വെച്ചാൽ, ഒരു അവിഹിത ബന്ധങ്ങൾ, പ്രേമങ്ങളോ അഫയർ എന്നൊക്കെ പറയണത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പരമാവധി അതെന്താണെന്ന് വിചാരിച്ചാൽ, ഒരു അവിഹിത ബന്ധത്തിലേക്ക്, ഒരു സെക്സിലേക്ക് എത്താതിരിക്കാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു പുതിയ പ്രവണതയാണ് എന്താ വെച്ചാൽ, ഈ കാമുകി കാമുകന്മാരെന്ത് ചെയ്യുക, ഇവർ ലഹരി വസ്തുക്കൾ പരസ്പരം കൈമാറും.
2: പെൺകുട്ടിയാണ് ഡ്രഗ്സ്.
3: അപ്പൊ ആ ഡ്രഗ്സിന്റെ പിന്നിലുള്ള ഒരു തത്വം എന്താ വെച്ചാൽ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ധാർമ്മികത തകർന്നല്ലോ, ആ കുറ്റബോധം പോയി, പിന്നെ എന്തുമാവാന്ന്. അപ്പം ശരിക്കും പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, ശരിക്കും അവരെ അവിഹിതമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇന്ന് ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി ലഹരിയുടെ ഉപയോഗ രംഗത്ത്
2: കൂടി
3: വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ ലഹരിയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതായത് പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് പോവാൻ പല പെൺകുട്ടികളും തയ്യാറാവില്ല. അപ്പൊ അവരെ കൂടെ എന്ത് ചെയ്യാം, ഏറ്റവും മോശമായി ദുരുപയോഗപ്പെടുത്താൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം, ഒന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നിർലജ്ജം ഇത്തരം തിന്മകളിലേക്ക് അവരുടെ മനസ്സ് വരുന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്ലാക്ക് മെയിൽ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇത് ഇവരിത് ഉപയോഗിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യും, അത് ഔട്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ ഭീഷണിയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യും,
2: കീഴടങ്ങും.
3: മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അത് ആവശ്യമായി വരും, അപ്പൊ അവൾക്ക് അതിനുള്ള പണം കിട്ടാതെ വരും. അപ്പൊ എന്ത് ചെയ്യും, പലർക്കും ഇവരെ കാഴ്ച വെച്ചിട്ട് അവർക്ക് ഈ സാധനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ പെൺകുട്ടികളിലേക്ക് ഇത് വ്യാപകമാകുന്നു എന്നതും അവർ അവരുടെ ജീവിതം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിൽ നമ്മൾ ഏറ്റവും അധികം അപകടമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പാരൻസ് വളരെ ജാഗ്രത കാണിക്കും. കാരണം വേറെ എന്ത് പെട്ടാലും ഒരു പെൺകുട്ടി ലഹരിയിൽ പെടും എന്ന് ഇന്നെന്തായാലും രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ വലിയ അപകടങ്ങൾ നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഇത്രേ ഉള്ളൂ, ലഹരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വൈകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കണം. എനിക്ക് വളരെയധികം ഒരു മനസ്സിന് വളരെ പ്രതീക്ഷ നൽകുന്ന രണ്ട് അനുഭവങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുണ്ടായി. ഒന്ന്, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞാണ്, അവർ പറഞ്ഞത് അവിടെ മോനെ എന്ത് ചെയ്തു, കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്ക. അപ്പോൾ അവൻ ഇറങ്ങാൻ സമ്മതിച്ചു. ഉമ്മക്ക് എന്താണ് എന്നോടൊരു ഉപദേശം പറയാനുള്ളത്, അത് ഞാൻ കീപ്പ് ചെയ്യും. ഒരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. അപ്പോൾ കുറേ പറയണ്ടല്ലോ, എന്ത് പറയണ്ട്, പിന്നെ നീ ലഹരി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അഫയർ പെടരുത് എന്ന്. അപ്പം പറഞ്ഞു, പിന്നെ നമ്മളൊരു വിശ്വാസികളല്ലേ, അപ്പോൾ നീ നിൻ്റെ ഈമാനെ കൈവിടരുത്. അത് പറഞ്ഞ ഒരു സ്ത്രീ പറയുന്നത് എന്നോട് പറഞ്ഞു, ഞാൻ ഈമാനെ കൈവിടരുത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്, പക്ഷെ അതിൻ്റെ ഒരു വിശാലത അവന് മനസ്സിലായോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവന് എന്ത് അപകടമെന്ന് വരുമെന്ന് പറഞ്ഞാലും അവനത് ചെയ്യും. കാരണം ഏത് അപകടത്തിൻ്റെ അപ്പുറത്തും നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. മനസ്സിലായി? ഒരാൾ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും എന്തെയും ക്യാൻസറിനൊക്കെ നല്ല മെഡിസിൻ വരും എന്ന് പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും എന്ന് പറയും. എന്തിനും എന്തിൻ്റെ പരിഹാരം പറയാനുണ്ട്, ഇനിയിപ്പോൾ എന്തിനും അതിനൊരു ജാമ്യം കിട്ടും എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതെന്തല്ല, ഒരിക്കലും നിർഭയത്വം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. വളരെ ചെറിയൊരു സംഗതിയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ചില സ്വാധീനങ്ങളുണ്ട്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും അവിടെ നമുക്ക് ചില പരിഗണനകൾ കിട്ടും, ചില പ്രതിസന്ധി നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, പലതും. എന്നാൽ മരിച്ചാൽ നമുക്ക് എന്താണ്ടാവും, മരിച്ചാൽ രാജാവ് മരിച്ചാലും രാജാവ് എന്ന പരിഗണന കബറിലില്ലല്ലോ. അവിടെ നമ്മളൊരു വലിയൊരു സംഗതിയല്ലേ, സമ്പന്നൻ എന്നൊരു പരിഗണന അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളാണ് നമ്മുടെ ആധാരം എന്ന് ബോധ്യമുള്ള ഒരാൾ എന്ത് ചെയ്യൂല, എവിടെയും പിടിച്ചെന്ന്. അതുകൊണ്ട് ഈ ഈമാൻ അല്ലാതെ നമ്മുടെ യുവതലമുറക്കും ഈ കൗമാരപ്രായക്കാർക്കും മറ്റൊരു പരിഹാരവും നമുക്ക് പറയാനാവില്ല. കാരണം ലഹരി കൊടുക്കുന്നു തന്നെ പറയണം എന്താ വെച്ചാൽ ഇത് വളരെ കുറച്ചുള്ളതാണ്, വളരെ കുറച്ച് മതി. പുതു പുതിയ ഒരു നഖത്തിൻ്റെ ചീളിൽ കൊള്ളുന്ന കഷ്ണം മതി. ഒരു ജ്യൂസിൽ എന്താണ് അത് അവസാനം കലങ്ങുന്ന സമയത്തിൽ വീണോ വീണില്ലേ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് അറിയാത്തൊരു സമയത്ത് കുറച്ചല്ലേ, ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അവർ ഉപയോഗിക്കാനുള്ളൊരു പ്രചോദനമാണ്. മനസ്സിലായി? പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ അതും ഇതൊരു പ്രശ്നമില്ല, അതെനിക്ക് എപ്പോൾ ആണെങ്കിലും നിർത്താം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിലകപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും എന്താണ് ലഹരി നിഷിദ്ധമാണ്, അതിന് പഠിച്ചെടുത്ത് മറുപടി പറയേണ്ടി വരും. ഈ തെറ്റിലായിക്കൊണ്ട് ഞാൻ മരണപ്പെട്ട എന്താ, ഇങ്ങനത്തെ ചില ബോധങ്ങളല്ലാതെ ഇതൊക്കെ മാരകമല്ലേ. നമ്മൾ കുറേ മെസ്സേജസ് ഉണ്ട്, പെൺകുട്ടികൾ ഇതിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു, അവർക്ക് ലഹരി നൽകുന്നു, അവരെ അവിഹിതമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള എല്ലാം ഈ ചോദ്യത്തിലുണ്ട്.
2: ഇതൊന്നും പാരൻസ് അറിയാം,
3: അവരിതൊന്നും സംഭവിക്കൂല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് കുട്ടികളെ വളർത്തുന്നത്.
2: ഇതില് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ആർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാലാളെ, ഒരു സ്ത്രീ അടക്കം നാലാളെ പിടികൂടിയത് 75 ഗ്രാം MDMA. ഇപ്പൊ ഒരു ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ നുള്ളിടുത്താ കിട്ടുന്ന അളവാണല്ലോ.
3: 75 ആക്ക്
2: അപ്പൊ എത്ര ലക്ഷങ്ങളുടെ മുതലാണത്. അതന്നെ 75 ഗ്രാം മൂന്നാളെടുത്ത് പാക്കാക്കിയിട്ടാണ് ഇവര് കീപ്പ് ചെയ്ത്. അങ്ങനെ കേന്ദ്ര ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്തത്, ഈ സംഭവം കണ്ടെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ കുട്ടിയുടെ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു വറ്റില് കുടുങ്ങിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പടസോനെ വിശ്വാസികളായി ഞങ്ങളെല്ലാവരും മരിപ്പിക്കണേന്നുള്ള മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആയുടെ പ്രസക്തി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടി നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം അതില്, അപ്പൊ അവൾ എത്തിപ്പെട്ട ഒരു അവസ്ഥ നമുക്കറിയാലോ. അപ്പൊ അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അവള് ലൈംഗികമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ട് പോരാൻ ശ്രമിച്ച് ഇപ്പം പ്രാർത്ഥനയും തോപയിട്ട് പോവാണ്, എനിക്ക് തൃപ്തി കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗവും കൂടി ഒന്ന്
3: അതെ. അതിലിപ്പോ എന്താ പറയുക, അതിനിപ്പോ നമുക്ക് എന്താ വെച്ചാല് ഇസ്ലാമികമായി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ, ഒരാൾക്ക് അവനവന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വേറൊരു ചിന്തയില്ല. ആ തെറ്റ് ബോധ്യപ്പെടുക എന്നതിനർത്ഥം എന്താണ്, നമുക്കതിൽ ഖേദമുണ്ടാകുക, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞാൻ ചെയ്തു പോയി, ഖേദമുണ്ടാകും. ഉടനെ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ തെറ്റിൻ്റെ ലോകത്തുനിന്ന് പൂർണ്ണമായും വിടവാ, പിന്നെ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോവാതിരിക്കുക. ഈ തീരുമാനമാണ് അവരെടുക്കേണ്ടത്. അപ്പം ആ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ലഹരി തന്ന ആളെന്താവും, അല്ലെങ്കിൽ അവളെ പിന്നെ ശാരീരികമായി മിസ്യൂസ് ചെയ്ത ആളെന്താവും, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
2: അങ്ങനെ
3: പിന്നെ മാത്രമല്ല, ഇങ്ങനത്തെ അവിഹിതങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ എന്തായാലും ഒരു ലൈഫ് ഇല്ലല്ലോ. ഇവരിപ്പോ ഇവളെ മിസ്യൂസ് ചെയ്തെങ്കിൽ എത്ര ആളുകളെ ചെയ്യണ്ടായിരിക്കും. അപ്പൊ അവരെ കൂടെയൊക്കെ ഇപ്പൊ ജീവിക്കാൻ കഴിയും. അപ്പൊ ഇത് ഇവൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തപ്പെട്ടു, അതിന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി. അവൾ നല്ലൊരു സ്ത്രീ ആകുമ്പോൾ പിന്നെ അവളൊരു വിവാഹത്തിന് ചെല്ലുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഏ, നമ്മൾ ഇപ്പോൾ എന്താണെന്നല്ലേ പറയേണ്ടുള്ളൂ, ഇന്നലെ എന്തായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നാളെ നമ്മൾ അത് ആവാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി ഉപയോഗിച്ചു, തെറ്റുകൾ പറ്റിപ്പോയി, അതെല്ലാം വിളിച്ച് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലല്ലോ. നമ്മളതിന് ആത്മാർത്ഥമായി മടങ്ങി. ഇപ്പം നമ്മൾ നല്ല വിശ്വാസിനിയായ ഒരു മുസ്ലിമത്തായ സ്ത്രീയാണ്. ഇപ്പം നമ്മൾക്കൊരു ധൈര്യമായ ഒരു വിവാഹത്തെ സമീപിക്കാം. അപ്പോഴുള്ള പേടി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാലോ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അന്ന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ അബദ്ധങ്ങൾ ഞാൻ ഖേദിച്ച് മടങ്ങി, പിന്നെ അത് ഞാൻ ആരോടും പറയാൻ ബാധ്യസ്ഥനല്ല, ഇനിയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പം ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാന്നല്ലാതെ വേറെ നമ്മുടെ മുന്നിൽ വഴിയില്ലല്ലോ. ഏത് തെറ്റിനും അതിൻ്റെതായ കുറേ ദുരന്തങ്ങൾ ഉണ്ടാകും, അത് മുഴുവനൊന്നും നമുക്ക് നീക്കാൻ കഴിയൂല. തെറ്റ് ചെയ്യുന്ന തെറ്റുകൾക്ക്
2: അത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കുമ്പോൾ പരലോകത്തുനിന്നതിൻ്റെ ഒരു ആശ്വാസം കിട്ടും. ഇതിലിപ്പം ഈ ചെയ്ത തെറ്റുകൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചത് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു ഹദീസ് ഈ ഒരു
3: തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ വരിക. നമ്മള് നമ്മളുടെ ഒരു തെറ്റും പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. അത് പ്രത്യേകം രാത്രി മുഴുവൻ അവരെ തെറ്റുകളെ ഞാൻ മറച്ചു വെച്ചു, രാവിലെ അവനത് വിളിച്ചു പറഞ്ഞു എന്ന് പറയണത് അത് അല്ല, മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ തത്വം. അങ്ങനെ തന്നെ നിൽക്കേണ്ടത്
2: തീർച്ചയായും. ഇതില് തീർച്ചയായും പ്രത്യേകിച്ച് പുതിയ തലമുറയോട് ഒരു വാചകം നമുക്ക് ഗൗരവപൂർവ്വം ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ വിശ്വസിച്ച ഒരാൾ ഡ്രഗ്സ് കൊടുത്ത് എൻ്റെ കന്യകത്വം അവൻ നശിപ്പിച്ചു, വിവാഹം പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം അവർക്കിപ്പോൾ വന്ന ബോധ്യമാണ്. പലപ്പോഴും പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളോട് കലഹിച്ചു നിൽക്കുകയും പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, അതേ മാനസികാവസ്ഥയിൽ ഈ കുട്ടി ഒരു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമല്ല. അപ്പോൾ അഫെയർ മാരേജുകളാണ് കൂടുതൽ തിരിച്ചറിയാനും അടുത്തറിയാനുമുള്ള വഴിയെന്നും ഒരിക്കലും കുടുംബം നിർദ്ദേശിക്കുന്ന മാരേജുകളല്ല എന്നും ചിന്തിക്കുന്നവർക്കുള്ളൊരു നല്ല ഉത്തരവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ കത്ത് അല്ലെങ്കിൽ കുറിപ്പ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു ചോദ്യമാണ്. കുട്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ഫോണിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് അല്ലെങ്കിൽ അവളുടെ ക്ലാസ്സിലൊരു പയ്യനായിട്ടൊരു ചാറ്റ് കണ്ടു. അപ്പോൾ ആ ചാറ്റ് അവള് ഉമ്മ അവളെ മഹറമല്ലാത്ത ആളോട് സംസാരിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പിന്മാറി. പക്ഷെ വീണ്ടും ആ ചാറ്റ് ഉമ്മ കാണാനിടയായി. ഇനി എന്ത് ചെയ്യും എന്നാണ്. ഒരു 9-ാം ക്ലാസ്സാണ് പ്രായം, ഒരു ആരംഭമാണ്. ഇതിപ്പോൾ 2 എൻഡാണ് ശരിക്ക്. ഒന്ന് സംഭവിക്കേണ്ടത് മുഴുവൻ സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്, മറ്റൊന്ന് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. ഇതിനെ നമ്മളെങ്ങനെ, പാരൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഒരു വ്യക്തത വരുന്നത് ഭംഗിയാകും.
3: നമ്മൾ ഈ ചെറുപ്രായങ്ങളിലുണ്ടാകുന്ന പ്രേമമാണ് കൂടുതൽ ഡേഞ്ചർ, ഒരു അപകടം. കാരണം അത് വളരെ നിഷ്കളങ്കമായിരിക്കും, വളരെ ആഴമേറിയതായിരിക്കും. അപ്പം നമ്മൾ അവരെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഡിപ്രഷൻ കാണുന്നത്. മുതിർന്നൊരു 18-19 വയസ്സായ ആളുകൾ പ്രേമം ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തൽക്കാലം പറയുമ്പോൾ അവർ സത്യസന്ധമായി തരും, ഞാൻ ഇനി ചെയ്യൂല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ ഓക്കെ ആകാൻ പറ്റൂല. കാരണം ഇതൊരു ഇതിൻ്റെ ഒരു സുഖവും ഇതിൻ്റെ ഒരു ബന്ധമൊക്കെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ പറ്റൂല. കാരണം നമ്മളെല്ലാവർക്കും പ്രേമിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താ വെച്ചാൽ, ഇത് ഓപ്പോസിറ്റ് ആണും പെണ്ണും തമ്മിൽ എന്താണ് ആകർഷിക്കാനും ഒന്നായി തീരാനും വേണ്ടി വെച്ച ഒരു സംഗതിയാണല്ലോ ഈ സ്നേഹം. ഇത് മറ്റു സ്നേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ സ്നേഹം. അതുകൊണ്ട് ആ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ എവിടെയാണ്, അവർ ശാരീരികമായി ഒന്നിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, ആ പ്രേമം അവസാനിക്കും. ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു പയ്യൻ്റെ ടെക്സ്റ്റിൽ ഒരാൾ എനിക്കൊരു സംശയമായിട്ട് അയച്ചെന്ന ടെക്സ്റ്റിലുണ്ടാവാൻ പറയണത്, എനിക്കൊരു അഫയർ ഉണ്ട്, ഞാൻ അവളെ പല പ്രാവശ്യം ശാരീരികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ പാരമ്യതയാണെന്ത്, ശാരീരിക ബന്ധം
2: അത്
3: കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രേമിക്കണ ഒരാളും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയില്ല. മനസ്സിലായി? അപ്പോൾ നമ്മളൊരു പ്രേമം കണ്ടാൽ ഒരു കുട്ടി പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ഇനി ചെയ്യൂല, അവിടെ അവസാനിക്കൂല. അത് ആ കുട്ടിക്ക് ബോധ്യം വരണം, എന്ത് ഇത് ഇങ്ങനെ ഒരു സംഗതി എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവനിൽ നിന്ന് വേറെ നല്ല പ്രയാസമായിരിക്കും, ഇതെന്താന്ന് വിചാരിച്ചാൽ ഈ ഒരു ആണും പെണ്ണും നിലക്കുള്ള ഒരു ബന്ധവും സ്നേഹമാണ് ഉണ്ടാവുന്നത്, അപ്പം ഇത് പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ വരും, ഈ ബന്ധം വീണ്ടും പുനരാരംഭിക്കാം എന്നൊക്കെയുള്ളൊരു ബോധം കൊടുത്തിട്ട് അവളെ അവളുടെ ഒരു കൂടെ നിന്നിട്ട് മെല്ലെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്താത്തതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, വീണ്ടും ആവർത്തിക്കപ്പെട്ടത്.
2: അപ്പോൾ
3: ഉറപ്പുവരുത്താനല്ല, അവളെ നമ്മൾ അവൾക്ക് അവളുടെ ഈ ഒരു സ്നേഹവും അവളുടെ അവസ്ഥയൊക്കെ അവൾ എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ ലേഡീസ് കൗൺസിലേഴ്സിനൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും, അവരോട് പറയും, ഉമ്മനോടല്ലേ പറയാത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ സാധാരണ ആൺകുട്ടികൾ പിന്തിരിയുന്നതിലേറെ പെൺകുട്ടികളാണ് പ്രേമത്തിലെ കൗൺസിലിങ്ങിൽ പിന്തിരിയുക. ആൺകുട്ടികൾ പിന്തിരിയത്തിന് ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ അത് നടന്നോട്ടെ, വേണ്ടെങ്കിൽ അപ്പാണ് പോയിക്കോളും, അവർക്കത് ഈസിയാണ്, അവർക്കൊരു പരിക്കും പറ്റാനില്ല, അപ്പോൾ അവർ മുന്നോട്ട് പോകും. പക്ഷെ പെൺകുട്ടിയോട് നമ്മൾ പറയണം എന്താ വെച്ചാൽ, നിൻ്റെ ജീവിതം നീ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അവൾക്ക് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും, ഞാനൊരു നരക ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തെറിയുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെൺകുട്ടികൾ പിൻവാങ്ങും. അപ്പോൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് എന്താണിപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും അവരെന്ത് ചെയ്യും, പിൻവാങ്ങും. ചെറിയൊരു സമയവും സന്ദർഭമൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഒരു സാവകാശം കിട്ടി, അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തണം അവർ ബോധ്യപ്പെട്ട് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാതെ അപ്പോൾ പറയണത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണമെന്നല്ല, അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഉമ്മൻ്റെ ഇത് സംഭവിച്ചു പോയി, തെറ്റായി പോയി എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അത് അപ്പുണ്ടാവുന്നൊരു കുറ്റബോധം എന്ന് പറയാണ്, പക്ഷെ മനസ്സിലുള്ള ആ ഒരു ബന്ധമോ സ്നേഹമോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, അതിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം, അല്ലാതെ നടക്കില്ല.
2: ഇതിൽ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ശാരീരികമായ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരു നിശ്ചിത സമയം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൃത്യമായ കാലയളവ് സംസാരിക്കുമ്പോൾ, രണ്ടാളെയും അടുപ്പിച്ച് നിർത്താൻ വേണ്ടി തലച്ചോറ് പുറത്തുവിടുന്ന ഹോർമോണുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഹോർമോണുകൾ ഇവരോട് കൂടിച്ചേരാൻ എന്ത് ചെയ്യുന്നു, അവരെന്തേലും പറയുന്നു. അപ്പോൾ ഈ ഹോർമോണ് റിലീസ് ചെയ്യുക, അവളെ തലയുന്നു ഇവൻ്റെ തലയുന്നു എന്ത് ചെയ്യണം, ഈ ഹോർമോണ് റിലീസ് ചെയ്യുക. അപ്പോൾ ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലീസിങ് ആയിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, കൗൺസിലർക്കായിരിക്കും അല്ലേ?
3: തീർച്ചയായും അങ്ങനെ തന്നെ. അതായത് ഇപ്പം നമ്മൾ ഈ പിന്നെ ആണിനെയും പെണ്ണിനെയും പറയുമ്പോൾ ജാലപൈനക്കും അബദ്ധത്തും പറയാം, നമ്മൾ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ആ സ്നേഹത്തിൽ എന്തോ നമ്മുടെ നിയന്ത്രണങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ആകർഷണീയത അതിലുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പ്രേമ കഥകളും പ്രേമ കവിതകളും പ്രേമത്തിൻ്റെ ചരിത്രവും കേൾക്കുമ്പോൾ നമ്മളതിലൊരു ഭയങ്കരമായ ഒരു ആകർഷണീയത വായിക്കുന്നുണ്ടല്ലോ. അപ്പം അത് സംഭവിക്കും. അതിനിപ്പോൾ എന്തുള്ള മാർഗം എന്ന് വെച്ചാൽ അങ്ങനൊരു തുടക്കം തുടങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അതാണ് എന്നിൽ വർക്ക് ചെയ്യണത്, അതുകൊണ്ടാണ് എനിക്ക് ഈ തോന്നലുകളൊക്കെ എന്ന് പറയും. നമ്മൾ സാധാരണ ഈ പ്രേമിക്കുന്ന ആളുകൾ നമ്മൾ കൺവിൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകൾ അതിങ്ങനെ നിലനിർത്താതെ ന്യായങ്ങൾ പറയുക ചെയ്യാം എന്നാൽ നമ്മളിതിങ്ങനെ പറഞ്ഞു തുടങ്ങി അവർക്കിതിന് ബോധ്യപ്പെടുമ്പോൾ അവർ കരയും, ഓണും കരയും പെണ്ണും കരയും. ആ കരച്ചിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സുകൊണ്ട് വിടാൻ അവരെ മനസ്സ് തീരുമാനിക്കുന്ന നിമിഷം അവരെന്ത് ചെയ്യും, ആകെ ഇമോഷണലായിട്ട് കരഞ്ഞ് ആകെ വിതുമ്പിപ്പോവും. നമ്മൾ എത്രയോ ആളുകളത് കണ്ടതാണ്. ഇപ്പം ഈ കഴിഞ്ഞ സമയങ്ങളിൽ രണ്ട് കേസിൽ ഞാൻ ഒരു 30 വയസ്സായൊരു പുരുഷനാണ്. അവൻ ആദ്യമൊക്കെ എന്നെ ന്യായീകരിച്ച് നിന്നു, പിന്നെ അതിൻ്റെ ഒരു അപകടം അവന് ബോധ്യപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനതെന്നാണ്ട് ഒഴിവാവാ കുറച്ച് സമയമെടുത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, അതുവരെ ഭയങ്കര ഇതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആകെ പതറിപ്പോയി. കാരണം അത് ആ സ്നേഹത്തിന് അങ്ങനത്തെ ഒരു ഭയങ്കരമായ വശ്യതയുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ റിലേഷനുകൾ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ.
2: ഇത് ഇതിലിപ്പോൾ ഇതേപോലെ ഇതുവരെ നേരിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശരിക്കും നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരാളുമായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞാൽ ആ പ്രണയം മുറിഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് മുറിക്കേണ്ട വിധം മുറിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും അത് രണ്ടാമത് കണക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് നോക്ക്, നിങ്ങൾ ഈ ഒരു എൻ്റെ ഭർത്താവ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. നിസ്കാരത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. അതിനപ്പോൾ കുറേയായി ഞാൻ വിളിക്കാറില്ല. ഇതിൽ ഞാൻ കുറ്റക്കാരിയാണോ? അദ്ദേഹം ഒരു ചോദ്യമാണ്. അതൊരു ഭാഗം, വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു സ്ത്രീയുമായി മോശമായ രീതിയിലുള്ള ചാറ്റുകൾ ഞാൻ കണ്ടു. എൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അവർ വന്ന് കാര്യം തിരക്കി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ആണതെന്ന് പറഞ്ഞു. ആ സുഹൃത്തും
3: അയാളും സംഭവിച്ചിട്ടുണ്ടാവും. അയാള് ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് അയാളെ വിളിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും തെളിവിന് വേണ്ടി.
2: പക്ഷെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല വീട്ടുകാർക്ക്. 2 കൊല്ലം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നാണ്. പിന്നെ ഇതൊക്കെ ആക്കി
3: പല സന്ദർഭങ്ങളിൽ അയാൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
2: അതെ. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, ഇവര് പ്രഗ്നന്റ് ആയി, ഇവർ ഒന്നിച്ച് ജീവിച്ചു. പക്ഷെ വീണ്ടും ഇവർ തമ്മിൽ പ്ലസ് ടു കാലത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇയാൾ വീണ്ടും റീകണക്ട് ചെയ്തു. വീണ്ടും മെസ്സേജ് കണ്ടു. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, മനസ്സമാധാനം കിട്ടണില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
3: ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ആ പുരുഷന്മാരും കേൾക്കുന്നുണ്ടാവുമല്ലോ നമ്മളെ ഇത്തരം സംസാരങ്ങൾ. അപ്പം നമുക്ക് അവിടെ വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു അവിഹിതം തെളിവോടുകൂടെ പിടിക്കപ്പെടുന്നതോടുകൂടെ ആ ബന്ധം യഥാർത്ഥത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ
2: കഴിഞ്ഞു.
3: ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരികമായി അത് അവസാനിച്ചു. വളരെ അപകടം. അത് പലപ്പോഴും നമ്മളുടെ ഈ ആളുകൾക്ക് അറിയില്ല. അപ്പം ആ പെൺകുട്ടി ലാസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, എനിക്ക് അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ നമ്മൾ അയാളിൽ നിന്ന് മടങ്ങാം ഒക്കെ ചെയ്യാം, പക്ഷേ ആ വിശ്വാസം തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വിശ്വാസം തിരിച്ച് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യാച്ചാൽ, ഇപ്പോൾ അയാൾക്കുള്ള ഒരു ദീനീയ ഒരു നിലവാരം ഉണ്ടാവുമല്ലോ. ഇപ്പം അയാൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി നിസ്കാരം തുടങ്ങി. ഇപ്പം അയാൾ ഒരു ദീനീ പഠനങ്ങൾക്കും തയ്യാറാകത്താണെങ്കിൽ ഒരു ക്ലാസ്സിന് അയാൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ഇത് കുറച്ച് തെറ്റൊക്കെ പറ്റിയപ്പോൾ ഞാൻ നന്നാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ വിശ്വാസം തിരിച്ചു കിട്ടിയേക്കാമെന്നല്ലാതെ ഇതൊരു വളരെ വലിയൊരു ദുരന്തമാണ്. മിക്കവാറും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പിന്നെ സഹപ്രവർത്തകരായ ലേഡീസിനോടൊക്കെ ചിലപ്പോൾ വല്ല തമാശകളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വല്ല തമാശകളും തികച്ചും ഒരു തമാശയായി നമ്മളെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആക്കി ഇട്ടാൽ നമുക്കതിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദാമ്പത്യം തകരാൻ അത് മതി. പക്ഷെ അത് പലപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും അക്കാര്യം ശ്രദ്ധിക്കാത്തതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്താ വെച്ചാൽ ഇതിലൊരു ഒരു പോസിറ്റീവ് ഞാൻ കാണുന്നത്, അയാൾക്ക് എന്താണ് അതിൽ ചില കുറ്റബോധങ്ങളുണ്ട്, ഇതങ്ങനെ സംഭവിച്ചു പോയി, ഞാനത് അത് വലിയൊരു പോസിറ്റീവാണ്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മൾ ഇന്ന് കൺവീൻസ് ചെയ്താൽ റെഡിയാവുന്ന കാര്യമുള്ളൂ. അത് വേണ്ട രൂപത്തിൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേമാതിരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരോടും പറയേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് ഭാര്യ ഒരു ഭർത്താവിൻ്റെ അവധി, ഞാനൊരു പെണ്ണ് ഇവിടെ ഉണ്ടാകുമ്പോൾ വേറൊരു പെണ്ണിനെ, അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അപ്രസക്തമാണ് അയാളുടെ ജീവിതത്തിൽ നിന്നല്ല, ഞാൻ അപ്രസക്തമാണ്. അതിലേറെ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അയാൾ എന്നോട് കാണിക്കുന്ന ശാരീരിക ബന്ധങ്ങളുമെല്ലാം വേറെ സ്ത്രീകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് വരെ, അതായത് അയാളെ വെറുക്കുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭർത്താവ് രോഗിയായി അല്ലെങ്കിൽ സോറിയാസിസ് വന്ന് അല്ലെങ്കിൽ എന്തസുഖം വന്നാലും എന്തു ചെയ്യും, അവർ കയ്യിലേറ്റി കൊണ്ടുപോകും. പക്ഷേ അവിഹിത ബന്ധം കണ്ടാൽ വെറുക്കും. ഒരു ലേഡി പറഞ്ഞ് എനിക്കിപ്പോഴും അറിയാൻ പറ്റും, 40 കൊല്ലം അവരൊന്നിച്ച് ജീവിച്ചാണ്, കുടുംബത്തിൽ പെട്ട പെൺകുട്ടിക്ക് ചാറ്റീന് കണ്ടു, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല, അയക്കാൻ ഭക്ഷണം എൻ്റെ കൈകൊണ്ട് കൊടുക്കൂല, ഞാൻ എടുത്തു വെക്കും അയാൾ വന്നു, ഇതുവരെ ഒരു ചായ ഞാൻ അയാളെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാൾക്കും വേണ്ടി പിന്നാലെ നടന്നിരുന്നൊരു സ്ത്രീയാണ്, വെറുത്ത്. അത്ര വലിയ പ്രശ്നമാണ്. അപ്പം ഈ വിവാഹം കഴിഞ്ഞ ആളുകളിലൊരിക്കലും വരാൻ പാടില്ല, വളരെ ജാഗ്രതയും വളരെ സൂക്ഷ്മതയും വേണമെന്നാണ് പറയുന്നത്.
2: ഇതിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ 2 പോയിന്റുകൾ കൂടി ഇതിൽ ഫില്ല് ചെയ്യണം തോന്നുന്നുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കെണിയിൽ കുടുങ്ങിപ്പോയ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട ഒരു ഭാര്യ, അല്ലെ തിരിച്ച് ഭാര്യൻ്റെത് കണ്ട ഒരു ഭർത്താവ്, ഒന്ന് കുടുങ്ങിയാള്, 2 പ്രതിയെ പിടിച്ചാള്, അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
3: അല്ല, അവരോട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേസുകൾ പിടിച്ചാൽ നമ്മൾ ഉടൻ ചോദിക്കുക, അത് പിടിച്ചപ്പോൾ അയാൾ അതിനെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ നിഷേധിച്ചോ, അതോ അയാളത് അംഗീകരിച്ചു? അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു പക്ഷേ അവരുടെ ജീവിതം തന്നെ ടേൺ ചെയ്യാൻ ഇതെന്തായിരിക്കും ഒരു കാരണമായിരിക്കും. ചിലപ്പോൾ എത്രയോ കാലമായിട്ടുണ്ടാവുന്ന ചില ദുശ്ശീലങ്ങളൊക്കെ ഇത്തരം പിടിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചു ഇനിയില്ല, ഇത് ഇനി എന്നോട് പൊറുക്ക്, ഇനി എൻ്റെ ഫോണോ എന്തെച്ചു നോക്കിക്കോ, ഒരിക്കലും നീ ഇങ്ങനൊരു സംഭവം ഇനി നീ കാണൂല. അത് അവസാനിക്കുന്ന ആളുകളുണ്ട്. അതോടെ അവരുടെ ലൈഫ് തന്നെ മെച്ചപ്പെടും. കാരണം ഇവളെ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഇതുവരെ ഈ ബന്ധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിലേ ഇവളോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട് റെഡിയാവുന്നതോട് കൂടെ എന്തു ചെയ്യും, അവർക്കൊരു പൂർവാധികം ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ചിലപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാറ്റം എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. പിന്നെ പലപ്പോഴും എന്താ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ അയാൾ പൂർണ്ണമായി മാറിയാലും വൈഫ് എന്ത് ചെയ്യണില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ബന്ധം നടക്കില്ലല്ലോ. അപ്പോൾ അയാൾ മാറിയാൽ ഇവരും എന്ത് ചെയ്യണം, മാറണം. നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണമല്ലോ മറ്റുള്ളവർക്ക്. കാരണം നമ്മളൊക്കെ എത്ര പാപികളാണ്, അത് പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പടച്ചോ നമുക്ക് വിട്ടുതരണ്ടേ, നമ്മൾ വേറുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോഴല്ലേ നമുക്ക് തീരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വരുന്ന അഭിമാന നഷ്ടം എന്തായിരിക്കും, നമ്മുടെ മക്കൾക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഇവർ വേർപിരിഞ്ഞു വിചാരിച്ചോളേ, എന്ത് വേർപിരിഞ്ഞു, അവൻ്റെ ഒരു അവിഹിതം ഇവൾ പിടിച്ചു വേർപിരിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ
2: പറ്റും,
3: ഭയങ്കര ദുരന്തങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പിന്നെ പൊതുവെ ഒരു പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കുറച്ചും കൂടി ഒരു ദീനിയായ ഒരു കൗൺസിലിങ്ങോ കൊടുത്ത് ഒന്ന് ബോധവൽക്കരിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയൂല അറിഞ്ഞാൽ. കാരണം പിന്നെ വൈഫ് നിരീക്ഷിക്കുമല്ലോ, എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുമല്ലോ, പൊതുവേ പിന്നെ സംഭവിക്കൂല. അങ്ങനെയാണ് പല കേസുകളും നമ്മൾ
2: ഇതിൽ ശരിക്ക് പറഞ്ഞൊരു മെസ്സേജിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ.
3: അതെ അതെ,
2: അതായത് ഒരിക്കലും ഇയാൾ വിചാരിക്കാത്ത ഒന്ന്, പക്ഷെ സംഭവിക്കണത് വേറൊന്ന്. അപ്പൊ ശരിക്ക് ഇത് ഇങ്ങനത്തെ ഒരു സംഗതി കാണുന്ന ഒരു വ്യക്തി അത് ആരോപിക്കുന്നതിന് മുമ്പും അത് ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ മുമ്പും ചർച്ചയാക്കുന്നതിന്റെ മുമ്പും ഒരുപാട് കാര്യങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കാനുണ്ട്.
3: തീർച്ചയായും.
2: നമ്മളെ ഇപ്പം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടു വന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ, എന്നെ രക്ഷിച്ചത് പീസ് റേഡിയോ ആണ്. ഇവരെന്താ വെച്ചാൽ ഇവരുടെ ബ്രദറിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം, അവരുപയോഗിക്കുന്ന സ്വർണം അവൻ്റെ കച്ചവടത്തിന് വേണ്ടി കൊടുത്തു. ഭർത്താവ് അപ്രതീക്ഷിതമായൊരു ഡേറ്റിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു, ഈ സ്വർണ്ണമല്ലല്ലോ, ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ എടുത്തുകൊടുത്ത്. അപ്പോൾ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് സ്വർണം എന്ത് ചെയ്തു, വാങ്ങി. ഞാൻ നിങ്ങൾക്ക് ക്രമേണ തരാം. അപ്പം ഈ സ്വർണം വാങ്ങിയതും ഈ ഫോൺ ചെയ്യണതൊക്കെ ഭർത്താവിൻ്റെ അനിയൻ ശ്രദ്ധിച്ചു. അനിയൻ ഇയാളോട് പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പൊ പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് ഈ സ്വർണം കൊടുത്തതാണ്. ഒരിക്കൽ പോലും എന്തല്ല, ഒരു ചെറിയ സംഭവം പോലും ഇവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തു, അവരെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു, അവരെ സിസ്റ്ററും അവർക്ക് വീട്ടിൽ കയറാതെയായി. അവർക്ക് പ്രായമുള്ള 10-15 വയസ്സായിട്ടും ഒരു 5 വയസ്സായ കുട്ടിന്റെ വളർച്ച എത്താത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭർത്താവിന്റെ രണ്ടാം ഭാര്യയാണ് എന്ത് ചെയ്യണത്, അവരെ പരിരക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയെന്ന്.
3: അല്ല, ഇത് അത് ഈ വിഷയത്തിൽ പ്രധാനം തന്നെയാണ്, തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റൂല. വളരെ കൃത്യമായ എവിഡൻസോട് കൂടല്ലാത്, ഇതിലിപ്പോ നമുക്കൊരു മഹാഭൂരിപക്ഷം സംശയങ്ങളാണ് ഇതിലുള്ളത്. എത്ര ആളുകളെ സംശയത്തിൽ ജീവിക്കണത്, ആ വശം നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ, ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ അത് ചെയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് അത്രയും ഷോക്ക്. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് കണ്ടാൽ തൽക്കാലം എന്ത് ചെയ്യുക വേണമെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്തൊരു സംഭവം
2: വരുന്നുണ്ട്
3: വീണ്ടും കാണുന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യണത്.
2: അത് ശരിക്കും ഇസ്ലാമികായിട്ട് നോക്കുമ്പോ ആദ്യത് ഭർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡിസ്കഷൻ അല്ലേ വേണ്ടത്.
3: അതെ അതെ. അവിടെ എന്താ വെച്ചാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ,

0: ഒരിക്കലും
1: ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
0: തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ വേറൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരു പൊസസ്സീവ്നെസ് ഉണ്ടല്ലോ നമ്മൾക്ക് സാധാരണഗതിയിൽ. നമ്മൾക്ക് എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് എൻ്റേത് മാത്രം, എൻ്റെ ഭാര്യ എൻ്റേത് മാത്രം എന്നുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നോർമലി എന്താണ് നമ്മൾ ഞാൻ എൻ്റെ ഉമ്മാനോട് ഒരു അടുത്ത പെരുമാറ്റം പെരുമാറി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും?
1: അതെ, പ്രശ്നം.
0: ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു മോളെയോ അല്ലെങ്കിൽ മോനെയോ ഒക്കെ ഒന്ന് അടുത്ത് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഇത്ര താലോലിക്കണോ എന്ന് ചോദിച്ചേക്കാം. അപ്പം അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുമ്പോൾ വളരെ ചെറിയ സംശയം മതിയല്ലോ. അപ്പം അതും കൂടി നമ്മളിതിൽ പരിഗണിക്കണം. അതുകൊണ്ടാണ് ഈ സംശയ രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നമ്മളിപ്പോൾ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീയോട് വളരെ സ്മാർട്ടായി സംസാരിക്കണത് കണ്ടാൽ ഒന്നും തോന്നൂല. അതിപ്പോൾ അങ്ങനെ ഓർത്താൻ വേണ്ടി പറഞ്ഞാൽ ഒരു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ പറയും. പക്ഷെ നമ്മുടെ ഭർത്താവ് മിനിമം കാര്യം ഒരു പെണ്ണിനോട് ചോദിച്ചാൽ പോലും എന്താകും? ഒന്നും വേണ്ട, നിങ്ങളൊരു ജോലി ചെയ്യുന്നിടത്തൊരു ലേഡി ഉണ്ട്, ആ ലേഡി ഇടയ്ക്കൊരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ പോലും
1: പ്രശ്നം
0: എന്താകും? പ്രശ്നമായിരിക്കും.
1: പിന്നെ ഈ സംശയരോഗത്തിന്റെ ഒരു ഒരു ഭീകരമായ അവസ്ഥയാണത്,
0: അല്ലേ? നമ്മൾ വേറെ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്.
1: നമ്മൾ നേരത്തെ ഡിസ്കസ്
0: ചെയ്ത സംഗതിയാണ്,
1: വിശദമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു റിസ്ക് നടത്തിയ ഒരു ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന തലക്കെട്ടിൽ ആരിസ്മോലിയുടെ ഒരു ക്ലാസ് കേട്ടു. അവിഹിതർ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് തെളിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്നാണല്ലോ. നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യും? വിവാഹബന്ധം വേർപ്പെടുത്തുകയോ അതോ പരസ്പരം സഹിച്ച് ജീവിക്കുകയോ? അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കാതെ ബന്ധം ഒഴിവാക്കാതെ എല്ലാം സഹിച്ച് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുമോ എന്നാണ്.
0: ആ ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതോ ഭർത്താവിനൊരു അവിഹിതമുണ്ട് എന്ന് നമുക്ക് ഇതേപോലെ തെളിവിലൂടെ ബോധ്യപ്പെട്ടില്ല, ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടില്ല, അവർക്ക് ഒരു തൊലാക്കിനുള്ള ന്യായമായ ഒരു കാരണമാണ്. യാതൊരു സംശയമല്ല, അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് വേർപിരിയാം. കാരണം അത് പരസ്പരം പിന്നെ അവരുടെ ജീവിതം സംശയത്തിലും പ്രശ്നങ്ങളിലുമായിട്ട് പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? അവർക്ക് ഒഴിവാക്കാം. പക്ഷെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ ഒഴിവാവുക എന്നുള്ളത് ഒരു കുടുംബ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ വിവാഹിതർന്ന് മാത്രമല്ല, ആര് വ്യഭിചരിച്ചാലും കട്ടാലും ഒന്നും എന്ത് ചെയ്യില്ല, ഇവിടെ ഇസ്ലാമിന് ശിക്ഷകൾ നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം അത് നമ്മൾ ഒരു ഇസ്ലാമിക രാജ്യത്തല്ല എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പണിഷ്മെൻറ്റുകളുണ്ട്, അതാണ് പിന്നെ അതിനുണ്ടായിരിക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് അയാൾ പിൻവാങ്ങിയെന്ന് ഉറപ്പായി അവർക്ക് മുന്നോട്ട് പോവാമെന്ന് തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ മുന്നോട്ട് പോവാം. അവർക്ക് തോന്നാതെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. അയാൾ ഇത് സംഭവിച്ചു പോയതാണ്, അയാൾ അത് ഇനി ആവർത്തിക്കൂല, അത് എനിക്ക് ബോധ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ പരസ്പരം ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്ത് അയാളത് പിൻവാങ്ങി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് ഇസ്ലാമികമായി ഒരു പ്രശ്നമല്ല. ചില ആളുകൾക്ക് തിരിയാനുണ്ട് ഒരു വ്യഭിചാരം നടന്നാൽ അതോടുകൂടെ വിവാഹബന്ധം വേർപെട്ടു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ലല്ലോ, ഇതൊരു തെറ്റ്, മാരകമായ തെറ്റ്. അവിടെ പരലോകത്ത് നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെറ്റ്, വളരെ ഗുരുതരമായൊരു, ഖുർആൻ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവമുണ്ട്. പക്ഷേ ഒരു കുടുംബജീവിതത്തിൽ ചിലപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അവർ മുന്നോട്ട് പോയേക്കാം.
1: ഏതായാലും ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്, അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു. ഒരു പെൺകുട്ടിയുടെ കത്തും സ്നേഹക്കൂടിൻ്റെ തിരുത്തും. സ്നേഹക്കൂടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് തിരുത്തലുകൾ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ് കേട്ടത്. പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാസബ്നു സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയുമായിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ ഉണ്ടായിരുന്നത്.
3: ഓക്കെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ ഉസൂലാണ്. അൽ ഉസൂലിൽ ഹദീസുൽ ഖുദ്സി, ഖുദ്സിയ ഹദീസിനെ കുറിച്ചാണ് ഇന്നത്തെ അൽ ഉസൂലിൽ. അബ്ദുൽ മാലിക് സലഫി, ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ അൽ ഉസൂലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ.

0: الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد خير خلقه وآله وأصحابه وسلم أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായും കടന്നുവരുന്ന ഒരു ഇനമായ ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. ഖുദ്സിയായ ഹദീസുകൾ എന്നുള്ളത് സമൂഹം വളരെ കേട്ടുപരിചയിച്ച ഒരു പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തപ്പെടുന്ന വാക്കുകളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, അംഗീകാരങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള ഹദീസുകളിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം ഖുദ്സിയായ ഹദീസിനുണ്ട്. ഖുദ്സിയ എന്നുള്ളത് അൽ ഹദീസുൽ ഖുദ്സിയു എന്ന് നമ്മൾ പറയുമ്പോൾ, ഖുദ്സ് എന്ന നാമത്തിലേക്ക് അഥവാ ഇസ്മിലേക്കുള്ള നിസ്ബയാണത്. നിസ്ബത്തുൻ ഇലൽ ഖുദ്സ്, നിസ്ബ എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ചേർത്തി പറയുക. ഉദാഹരണമായി മക്ക എന്നുള്ളതിലേക്ക് ചേർത്തിട്ട് അൽ മക്കിയു, മക്കയുമായി ബന്ധപ്പെടുന്നത് എന്നർത്ഥം. അൽ മദീന എന്നുള്ളതിലേക്ക് ചേർത്ത് നമ്മൾ അൽ മദനിയു എന്ന് പറയാറുണ്ട്. ഖുദ്സ് എന്ന പദത്തിൻ്റെ അർത്ഥം അത്തുഹുർ, ശുദ്ധിയുള്ളത്, ശുദ്ധി എന്നാണ്. അപ്പോൾ വിശുദ്ധമായ ഹദീസുകൾ എന്നാണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അൽ ഹദീസുൽ ഖുദ്സിയു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഹദീസുകൾ. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടായേക്കാം, മറ്റു ഹദീസുകളും വിശുദ്ധമല്ലേ? എന്തുകൊണ്ടാണ് ഈ ഹദീസിന് മാത്രം വിശുദ്ധമായ, പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ എന്ന ഒരു അർത്ഥകൽപ്പന എന്തുകൊണ്ട് നൽകി എന്നുള്ളത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. യഥാർത്ഥത്തിൽ ഖുദ്സ് എന്നുള്ളത് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഐ അൽ ഹദീസ് അൽ മൻസൂബ് ഇല ദാത്തിൽ ഖുദ്സിയ, വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമായ ഒരു ദാത്തിലേക്കുള്ള, ഒരു അസ്തിത്വത്തിലേക്കുള്ള ഒരു ചേർക്കലാണിത്. അതാരാണ്? വഹുവല്ലാഹു സുബ്ഹാനഹു വതആല. വിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അത്. അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു ഹദീസായതുകൊണ്ടാണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് ഇതിന് പേര് വരാൻ കാരണം. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളാണ് അൽ ഹദീസുൽ ഖുദ്സി. മറ്റുള്ള ഹദീസുകളാവട്ടെ, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഉത്ബോധിപ്പിച്ചതും പ്രവർത്തിച്ചതുമാണെങ്കിലും ശരി, അതിനെ നിസ്ബത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്, അതിനെ ചേർത്തുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസുകളാവട്ടെ, അത് നേർക്ക് നേരെ തന്നെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ചില ഹദീസുകളാണ്. സ്വാഭാവികമായിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളും അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ ചേർത്തപ്പെടുന്ന ഹദീസുകളും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്, തീർച്ചയായിക്കൊണ്ടും ഉണ്ട്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന് അനവധി, നിരവധി പ്രത്യേകതകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികത അഥവാ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പോലെ ഒരു ഖുർആനിനെ കൊണ്ടുവരാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെല്ലുവിളിച്ചത് ഇന്നും അപ്പടി സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. ആർക്കും ആ വെല്ലുവിളി ധൈര്യസമേതം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ സമുദ്ധരിച്ചത്. ഈ രീതിയിലുള്ള ചരിത്രങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വഹിയാണ് എന്നതിലും ആരും സംശയിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാവട്ടെ അതും ഒരു നിലക്കുള്ള വഹിയുകൾ തന്നെയാണ്. അങ്ങനെയിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വഹിയാണ്, വിശുദ്ധ ഖുർആനും വഹിയാണ് എങ്കിൽ ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഖുദ്സിയായ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ രീതിയിലുള്ള ഹദീസുകളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. പണ്ഡിതന്മാർ ഖുദ്സിയായ ഹദീസിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു അനില്ലാഹി തആല, വിശുദ്ധ ഖുർആൻ അതിൻ്റെ പദങ്ങളും ആശയങ്ങളും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ്. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ ഏതൊരു പദം അവൻ കാണുന്നുണ്ടോ ആ പദ ഒരു മാറ്റവും വരുത്തപ്പെടാത്ത രീതിയിലാണ് 14 നൂറ്റാണ്ടായി നമ്മുടെ മുമ്പിലുള്ളത്. അലിഫ് ലാം മീം എന്നുള്ള സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അലിഫ് ലാം മീം എന്നോതിയത് അതേ അർത്ഥവ്യത്യാസം കൂടാതെ അതേ പാരായണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ലഫ്ളൻ വമഅനൻ ആശയത്തിലും അതിൻ്റെ ലഫ്ളിലും ഭാഷയിലും അതിൻ്റെ അക്ഷരങ്ങളിലും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. അതേസമയം വൽ ഹദീസുൽ ഖുദ്സി മഅനാഹു മിൻ അല്ലാഹ് വ ലഫ്ളുഹു മിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ്സിയായ ഹദീസുകളാവട്ടെ അതിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. ഈ ഹദീസിൽ എന്തു പറയണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ആശയമാണ് അതിലുള്ളത്. വ ലഫ്ളുഹു മിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ വാചകങ്ങൾ ലഫ്ളുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതായിരിക്കാം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാകണമെന്നില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെടുകയും അള്ളാഹു അത് പൊന്നുപോലെ അതിനേക്കാൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ വ്യത്യാസം, അൽ ഖുർആൻ യതഅബ്ബദു ബിത്തിലാവതി വൽ ഹദീസുൽ ഖുദ്സി ലാ യതഅബ്ബദു ബിത്തിലാവ, ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും അതിൻ്റെ പാരായണം കൊണ്ട് പുണ്യം ലഭിക്കില്ല. നമസ്കാരത്തിൽ അത് പാരായണ യോഗ്യമല്ല. വിശുദ്ധ ഖുർആൻ ഓതി നിർവഹിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് പകരമായി ഒരു പകരക്കാരനായി നിൽക്കുവാനും ഖുദ്സിയായ ഹദീസ് യോഗ്യനല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിൽ ഓരോ അക്ഷരങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. ആ ഓരോ അക്ഷരങ്ങൾക്കും പാരായണ പുണ്യവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വല അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണ് ഒരു അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലക്കിൻ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ വ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്, ലാം മറ്റൊന്നാണ്, മീം മറ്റൊരു ഹർഫാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 30 പ്രതിഫലം അവൻ ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു തഅബ്ബുദും ബിത്തിലാവ, തിലാവത്ത് കൊണ്ട് ഇബാദത്തെടുക്കാവുന്ന ഒരു കാര്യം ആണ് വിശുദ്ധ ഖുർആനെങ്കിൽ, ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും തിലാവത്ത് കൊണ്ട്, പാരായണം കൊണ്ട് നമുക്കൊരിക്കലും തഅബ്ബുദിയാക്കാൻ, ഇബാദത്തെടുക്കാൻ പറ്റില്ല. നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ടത് ഖുർആൻ കൊണ്ട് മാത്രമാണ്. ഖുർആനിൽ അല്ലാത്ത ഖുദ്സിയായ ഹദീസുകളോ ഒന്നും തന്നെ നമസ്കാരത്തിൽ നമുക്ക് ഓതാൻ പാടില്ല. ഇങ്ങനെയും ഒരുപാട് വ്യത്യാസങ്ങൾ. ഖുദ്സിയായ ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തർ കൊണ്ട് മാത്രമേ അത് ഖുദ്സിയായ ഹദീസാണെന്നും അതിന് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നുമൊക്കെ സ്ഥിരപ്പെടുകയുള്ളൂ. വിശുദ്ധ ഖുർആനാണെങ്കിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും, വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അത് മുത്തവാത്തറായിക്കൊണ്ട് മാത്രമേ സ്ഥിരപ്പെടുകയുള്ളൂ. മുത്തവാത്തറല്ലാത്ത ഒരു റിവായത്ത് കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളോ അതിലെ ഒരു അക്ഷരം പോലും സ്ഥിരപ്പെടുകയില്ല. അതേസമയം ഖുദ്സിയായ ഹദീസാണെങ്കിൽ അത് സ്ഥിരപ്പെടുവാൻ മുത്തവാത്തറിൻ്റെ ആവശ്യകത ഇല്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനിൻ്റെ വഹയുകളും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അങ്ങേയറ്റം സാഹിത്യ മൂല്യം നിറഞ്ഞതും സമൂഹത്തിന് അന്ധവിശ്വാസത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമെല്ലാം മോചിപ്പിച്ച് ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഊർജ സ്രോതസ്സാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഖുദ്സിയായ ഹദീസുകളും അങ്ങനെ തന്നെയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ ആശയ തലം കൈമാറി അതിൻ്റെ വാചികമായ രൂപം കൈമാറിക്കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നത്. ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി നമുക്കത് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റു ഹദീസുകളെ അപേക്ഷിച്ച് ഖുദ്സിയായ ഹദീസുകളുടെ എണ്ണം കുറവാണ്. പല കാരണങ്ങൾ അതിനുണ്ടാകാം. ഖുദ്സിയായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട പലരും അവിടെ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ പല തൗജീഹാത്തുകളും പല രീതിയിലുള്ള ന്യായീകരണങ്ങളും നമുക്ക് കണ്ടെത്തിയേക്കാം. ഇനി ഖുദ്സിയായ ഹദീസിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പരിശോധിക്കുക. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹി മുസ്ലിമിൽ 131 പേജിൽ കൊടുത്ത ഹദീസാണ്. അൻ അബി ദർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമ റവ അനില്ലാഹി തബാറക വതആല അന്നഹു ഖാൽ يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظلموا إن تورني حديثا أبو ذر رضي الله عنه نيفيدنا أبو ذر رضي الله عنه نبي كريم صلى الله عليه وسلم نيفيدنا چيندائي كوند إمام مسلم مدهتن صحيح الدركون حديثا نبي صلى الله عليه وسلم يقول فيما റവഅനില്ല, അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൽ നേരിട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നി ഹറംതുദ്ദുൽമ അലാ നഫ്സി, ഞാൻ നിങ്ങൾക്ക് അക്രമത്തെയും അനീതിയെയും ഹറമാക്കിയിരിക്കുന്നു. എൻ്റെ സ്വന്തത്തിന് ഞാൻ എനിക്ക് ഹറമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത്, ചിന്തിക്കരുത്, എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഹദീസിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കുന്ന ഹദീസുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഖുദ്സിയായ ഹദീസുകൾക്ക് രണ്ട് രൂപത്തിലുള്ള പദങ്ങളാണ് പൊതുവെ ഹദീസിൽ കാണപ്പെടാറുള്ളത്. ഒന്ന്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ഇർവീഹി അൻ റബ്ബിഹി അസ്സ വജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റബ്ബിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ ശൈലി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് പോലെ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, ആ രീതിയിലുള്ളതാണ് ഒന്നാമത്തെ ശൈലി. രണ്ടാമത്തേത് ഖാല അല്ലാഹു തആല ഫീമാ റവാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അല്ലാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ശൈലി. ഈ രണ്ട് ശൈലികളും ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമാണ്. രണ്ട് രീതിയായാലും ശരി, അനുവദനീയമാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്ന പതിവ് ഇല്ല. ഈ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ചില ഗ്രന്ഥ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇമാം അബ്ദുറൌഫ് അൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇത്തിഹാഫ് സുന്നിയ ബിൽ അഹാദീസ് അൽ ഖുദ്സിയ്യ എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ നാമം. അതിൽ ഏകദേശം 272 ഹദീസുകൾ ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദ്സിയായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഖുദ്സിയായ ഹദീസുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളും, എന്താണ് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുമൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി കേട്ടാണ് നമ്മൾ അവസാനിക്കുന്നത്. അല്ലുസൂൽ പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ഹദീസുൽ ഖുദ്സി എന്നുള്ള ഈയൊരു വിഷയത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഖുദ്സിയായ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് കേട്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ജസീൽ സാറിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാമായിരുന്നു റേഡിയോ വൈബ്സിലുണ്ടായിരുന്നത്. നമുക്കിനി മറ്റൊരു വൈബ്സിൽ പ്രോഗ്രാമിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി നമ്മൾ കേൾക്കുന്നു ഹഫ്ളുൽ ഖുർആൻ. നമ്മോടൊപ്പം ചേരുന്നത് ഫവാസ് ഫൈറൂസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമാബാദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്തു ഇബ്രാഹീമിലെ 27 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇന്ന് ഇൻഷാല്ലാ 28-29 വചനങ്ങളാണ് നാം ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ആ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാം.

0: ഇൻഷാല്ലാ ഇന്ന് പാരായണം ചെയ്ത രണ്ടു വചനങ്ങൾ ശ്രോതാക്കൾ മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെയും കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ ഫവാസ് ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേർന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കണ്ടെയ്നർ കോർപ്പറേഷൻ 77 ഒഴിവുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡൽഹിയിലെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജ്മെൻറ് ട്രെയിനി അസിസ്റ്റൻ്റ് ഓഫീസർ തസ്തികയിലായി 77 ഒഴിവുണ്ട്. സെപ്റ്റംബർ 30 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സമയമുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ സി ആൻഡ് ഒ, അക്കൗണ്ട്സ്, കംപ്ലയൻസ്, ടെക്നിക്കൽ, പ്രായപരിധി മാനേജ്മെൻറ് ട്രെയിനി 18 മുതൽ 28 വരെ, അസിസ്റ്റൻ്റ് ഓഫീസർ 18 മുതൽ 32 വരെ. കണ്ടെയ്നർ കോർപ്പറേഷൻ 77 ഒഴിവ് സംബന്ധിച്ച് അറിയാം www.concorindia.co.in.
2: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
3: ജാമിയൽ ഹിന്ദിൻ്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
2: തെക്കൻ കേരളത്തിലൊക്കെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
3: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പോൾ അവിടെയുള്ള ഇപ്പോൾ നമ്മളുടെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
3: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
2: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
3: ഓക്കെ.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, സത്യവിശ്വാസിനിയുടെ മഹത്വങ്ങൾ. രചന നിർവഹിച്ചത് ഷമീർ മദീനി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പെൺകുഞ്ഞിന്റെ ജന്മത്തെ പൊതുവിൽ ഒരു ഭാരമായി കാണുന്ന സ്ഥിതി മുൻകാലങ്ങളിലുണ്ടായിരുന്നു. തനിക്ക് പിറന്നത് പെൺകുഞ്ഞായിപ്പോയി എന്ന കാരണത്താൽ അപമാനം സഹിക്കവയ്യാതെ ആ പിഞ്ചുകുഞ്ഞിനെ ജീവനോട് കുഴിച്ചുമൂടിയിരുന്ന ഒരു പഴയകാല സമൂഹമുണ്ടായിരുന്നു. ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തി അബോർഷന് വിധേയമാക്കുന്ന ആധുനിക സമൂഹവും ആ പഴയകാല സമൂഹവും ഒരേ മാനസിക നിലവാരത്തിലുള്ളതാണ് എന്നതല്ലേ ശരി? ഇവിടെയാണ് പെണ്ണായി പിറന്ന ഏതൊരു വ്യക്തിയും മുസ്ലിമായി പിറക്കാനും മുസ്ലിം സ്ത്രീയായി ജീവിക്കാനും കഴിഞ്ഞതിലെ മഹത്വവും അനുഗ്രഹങ്ങളും തിരിച്ചറിയേണ്ടത്, നാം അറിയേണ്ട കാര്യങ്ങൾ. ആണായി പിറക്കുന്നതും പെണ്ണായി പിറക്കുന്നതും നമ്മുടെ ആരുടെയെങ്കിലും ഇഷ്ടമോ സമ്മതമോ അനുസരിച്ചല്ല, മറിച്ച് സൃഷ്ടാവായ അള്ളാഹുവിന്റെ തീരുമാനമാണത്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 42 വചനം 49. അതിനാൽ അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിച്ച് അതിനോട് തികച്ചും ക്രിയാത്മകമായി മാത്രം സമീപിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ആണല്ലെങ്കിൽ പെണ്ണ് എന്നതിലുപരി സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചും അതിന് കീഴ്പ്പെട്ടും ജീവിക്കാനുള്ള ഒരു മനസ്സ് അഥവാ ഹിദായത്ത് കിട്ടി എന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. മറ്റുള്ളവർ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും തന്നിഷ്ടങ്ങളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും പിൻപറ്റി ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിലാകമാനം സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങളെയാണ് പിൻപറ്റുന്നത്. ഇത് അതിമഹത്തായ ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇരിക്കുന്നതും കിടക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും തുടങ്ങി എല്ലാ മേഖലകളിലും സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇടപെടുന്ന സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത് അവർണ്ണനീയമായ ആത്മസംതൃപ്തിയും മനസ്സമാധാനവുമാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളുടെ കാര്യത്തിലും ഇടപാടിലുമെല്ലാം ദൈവിക മാർഗദർശനമാണ് വിശ്വാസിയെ നയിക്കുന്നത്. അപ്പോൾ മുഖം നിലത്തുകുത്തിക്കൊണ്ട് കടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ, അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? വിശുദ്ധ ഖുർആൻ അധ്യായം 67 വചനം 22. മറ്റേതൊരു സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇസ്ലാം സ്ത്രീത്വത്തെ ആദരിക്കുകയും ന്യായമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതായി കാണാൻ കഴിയും. പെൺമക്കളെ പോറ്റി വളർത്തുന്നത് നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും നിമിത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സദ്വൃത്തയായ ഒരു സ്ത്രീ ഈ ലോകത്തെ ഏറ്റവും ഉത്തമയായ വിഭവമാണെന്ന് നബി അരുളി. ദുനിയാവ് മൊത്തം വിഭവങ്ങളാണ്. ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് സദ്വൃത്തയാകുന്ന സ്ത്രീയാകുന്നു. മുസ്ലിം സത്യവിശ്വാസിയായ ഒരു നല്ല സ്ത്രീ അഥവാ ഒരു ഭാര്യ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും വിലമതിക്കാനാകാത്ത നിധിയുമാണെന്നാണ് മറ്റൊരിക്കൽ നബി പറഞ്ഞത്. ഒരാൾ സൂക്ഷിച്ചുവെക്കുന്ന ഏറ്റവും ഉത്തമമായ നിധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സദ്വൃത്തയാകുന്ന സ്ത്രീയാകുന്നു അത്. അയാൾ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. അവൻ അവളോട് വല്ലതും കൽപ്പിച്ചാൽ അവൾ അവനനുസരിക്കും. അയാൾ അവളിൽ നിന്ന് വല്ല സ്ഥലത്തേക്കും പോയാൽ അവന്റെ അഭാവത്തിൽ അവൾ അവന്റെ എല്ലാം കാത്തുസൂക്ഷിക്കും. അബൂദാവൂദ്. ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സദ്വൃത്തയായ ഒരു സ്ത്രീയെ ഇണയായി കിട്ടാൻ മഹാ അനുഗ്രഹമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഇണയായി അള്ളാഹു സദ്വൃത്തിയായ ഒരു സ്ത്രീയെ നൽകിയാൽ അയാളെ അവൻ ദീനിന്റെ പകുതിയിലും സഹായിച്ചു, ഇനിയുള്ള പകുതിയിൽ അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ മറ്റുള്ള സ്ത്രീകളേക്കാൾ എന്തുകൊണ്ടും അനുഗ്രഹീതയും ഭാഗ്യവതിയുമാണ്. പെരുമാറ്റങ്ങളിലും പ്രവർത്തനങ്ങളിലും അവൾ സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശമാണ് പിൻപറ്റുന്നത് എന്നതിനാൽ അവർക്കത് എല്ലാ അർത്ഥത്തിലും ഗുണവും സുരക്ഷിതത്വവുമാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലുമൊക്കെ അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം അവൾക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണം മാത്രമാണ് സമ്മാനിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ പേരു പറഞ്ഞ് എല്ലാ മാർഗനിർദ്ദേശങ്ങളെയും വലിച്ചെറിഞ്ഞ് സർവതന്ത്ര സ്വതന്ത്രയായി ജീവിച്ച പലരും അതിന്റെ കെടുതികൾ തിരിച്ചറിഞ്ഞ് ഇസ്ലാം പറഞ്ഞ സംരക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഉറക്കെ പറഞ്ഞ അനുഭവമാണ് പാശ്ചാത്യൻ സമൂഹത്തിൽ പലയിടത്തുനിന്നും പുറത്തുവരുന്നത്. നഈമ റോബർട്ട് എന്ന സഹോദരി പച്ചയായി ലോകത്തോട് അത് തുറന്നു പറഞ്ഞുകൊണ്ട് എഴുതിയ സോദരിമാരുടെ ചുണ്ടുകളിൽ നിന്ന് എന്ന കൃതി അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. പക്ഷേ കിഴക്കുള്ള പലർക്കും അത് വൈകിയെ മനസ്സിലാകുന്നുള്ളൂ. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 22 വചനം 46.
5: വിജ്ഞാനത്തിന്റെ മഹാശേഖരങ്ങളായ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ടുള്ള വിഷയാധിഷ്ഠിത ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
0: സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വിഷയം ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ. അവതരണം അബൂബക്കർ സലഫി.
5: സലാം അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദ വിശ്വാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ബിദഅഈ കക്ഷികൾ, അവർ ഉണ്ടാക്കുന്ന വസ്വാസുകൾ, അതിന് അഹ്ലു സുന്ന വൽ ജമാ കൊടുക്കുന്ന മറുപടി. അപ്പോൾ അവരുണ്ടാക്കുന്ന ഒരു വസ്വാസിനെ പറ്റിയാണ് പറഞ്ഞത്. ഒരു ഖുദ്സിയായ ഹദീസിനെ പറ്റി അവർ സംസാരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടിമയോട് ആര് ശത്രുത കാണിച്ചാൽ അള്ളാഹു അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഹദീസ്. ഇനി റബ്ബിലേക്ക് അടുക്കുന്ന ഒരു അടിമ, അപ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം, അവനേക്ക് അടുക്കുന്ന അടിമ ചെയ്യാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. പിന്നെ അവൻ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് റബ്ബിനോട് അങ്ങേയറ്റം അവനിഷ്ടം നേടി. പിന്നെ അവൻ കേൾക്കുന്നതൊക്കെ റബ്ബ് ഇഷ്ടപ്പെട്ടതേ കേൾക്കുകയുള്ളൂ, അവൻ ചെയ്യുന്നത് റബ്ബിന് ഇഷ്ടപ്പെട്ടതേ ചെയ്യുള്ളൂ, അവൻ നടന്നു പോകുന്ന റബ്ബ് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ മാത്രമേ ആവുള്ളൂ, അവൻ എന്ത് ചോദിച്ചാലും റബ്ബ് കൊടുക്കും, അവൻ എന്തിൽ നിന്ന് അഭയം തേടിയോ അതിൽ നിന്നൊക്കെ രക്ഷ കൊടുക്കും എന്നൊക്കെ തുടങ്ങുന്ന ആ ഹദീസിനെ പറ്റി ബിദഅഈ കക്ഷികൾ പറയാണ് ആ ഹദീസ് അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല, അത് അദ്വൈതവാദം അതിൽ വരുന്നുണ്ട്. റബ്ബ് മനുഷ്യരിലേക്ക് ഇറങ്ങി മനുഷ്യൻ്റെ ശരീരത്തിലുള്ളിലായി, അങ്ങനെ മനുഷ്യൻ്റെ കണ്ണായി മാറി, മനുഷ്യൻ്റെ കൈയായി മാറി എന്നൊക്കെ അതിലുണ്ട്, അത് തള്ളണം എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ ആ ഹദീസ് അവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിലില്ല. അള്ളാഹു അടിമയിലേക്ക് ഇറങ്ങിയൊക്കെ ഒന്നായി നല്ലൊക്കെ അങ്ങനെ ഒരു വിഷയം അതിൽ വരുന്നേ ഇല്ല. മറിച്ച് ആ ഹദീസ് എടുത്തു നോക്കിയാൽ തന്നെ അള്ളാഹു അവൻ്റെ ദാത്തിനെ വേറെ പറഞ്ഞു, അത് ഇതിലേക്ക് ഇറങ്ങി വന്നതല്ല. പിന്നെ അടിമയുടെ ദാത്തിനെ, അടിമയുടെ ശരീരത്തെ, അവൻ്റെ ഉണ്മയെ അത് വേറെ പറഞ്ഞു, ശത്രുവിൻ്റേത് വേറെ പറഞ്ഞു. അപ്പോൾ ആ ഹദീസിൽ വന്ന ചില വിഷയങ്ങൾ, അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെയും വലാ യസാലു അബ്ദി യതഖറബ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, അവിടെ എൻ്റെ അടിമ. അപ്പോൾ അടിമ വേറൊന്നാണ്, എല്ലാം ഒന്നായിട്ടല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ അടിമക്കൊരു ദാത്ത്, റബ്ബിന് മറ്റൊരു ദാത്ത്. പിന്നെ ഹദീസിൻ്റെ വേറെ വാചകം, വല ഇൻ സഅലനീ ലഉതി എന്നോ, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചോദിക്കുന്ന ഒരാൾ, കൊടുക്കുന്ന റബ്ബ് വേറൊരുത്തൻ, ഒരുവൻ. അപ്പോൾ അവിടെയും ഒരു ഒന്നായി സമ്മേളിച്ചതല്ല പറയണേ, വേറെ വേറെ ഒരേ ഹദീസിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയണത്. വൈൻ ഇസ്തഅദബി, ഇനി എന്നോട് അവൻ അഭയം തേടിയാൽ, അപ്പോൾ അഭയം തേടുന്ന അടിമൊന്ന് വേറെ, അഭയം കൊടുക്കുന്ന റബ്ബ് വേറെ. ഇതൊക്കെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഖുദ്സിയ ഹദീസിൽ പറയുന്ന വിഷയം. അപ്പോൾ ഇവിടെ ഹദീസ് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇവർ ആ ഹദീസ് അങ്ങനെ നേർക്കുനേരം എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നമുണ്ട്, അതിങ്ങനെ സ്വീകരിച്ചാൽ ആ പ്രശ്നമുണ്ട്. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകറ്റാൻ വല്ല വഴിയുണ്ടോ എന്നിങ്ങനെ നോക്കണം. ഇതൊക്കെ പണ്ട് കാലത്ത്, സലഫിൻ്റെ കാലത്ത്, നബി തിരുമേനിയുടെ സഹാബത്തിൻ്റെ താബിയരുടെ കാലത്ത് ഇങ്ങനെയുള്ള കാട് കയറിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആ ഭാഷ കേട്ടാൽ തന്നെ അവർക്ക് ഇതിൻ്റെയൊക്കെ ആശയമാണ് മനസ്സിലാവും. പിന്നെ അതിനെപ്പറ്റിയ വേണ്ടാത്ത കാട് കയറി ചിന്തിച്ച് പോകേണ്ട ഒരു വിഷയം അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ പിന്നെ പിൽക്കാലത്ത് ഗ്രീക്കിൻ്റെ തത്വശാസ്ത്രങ്ങൾ, അതുപോലെ വേറെയും കുറേ കാര്യങ്ങൾ ഒക്കെ അറബിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പിന്നാലെ പോയി ആൾക്കാർ ദീനിൽ നിന്ന് കുറേ അകന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോൾ ദീനിനോട് താല്പര്യമില്ലാത്ത പലരും രംഗത്ത് വന്നു. പ്രത്യക്ഷത്തിൽ അതിനെ എതിർത്താൻ രക്ഷപ്പെടുകയില്ലെന്ന് കണ്ടപ്പോൾ ഓരോ വിഷയങ്ങളെടുത്തിട്ട് അതിനങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിനിങ്ങനെ പ്രശ്നമുണ്ട്, അതങ്ങനെ നേർക്കുന്നേരം സ്വീകരിക്കാൻ പറ്റില്ല, ഇത് നമുക്ക് ബുദ്ധിക്കെതിരായി തോന്നുന്നുണ്ട്, ഇതെടുത്ത വേറെ പ്രശ്നമുണ്ട്, അവിടെ വൈരുദ്ധ്യം വരും, ഇവിടെ വൈരുദ്ധ്യം വരും എന്നൊക്കെ പറയുമ്പോൾ കേട്ടാത്തൊന്നും അവർ ഇസ്ലാമിനെ സ്നേഹിച്ചിട്ട് പറയാണ്. വാസ്തവത്തിൽ അതൊരു മറയാണ്, അവരുടെ കുതന്ത്രങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു മറ. അത് ബുദ്ധിക്കെതിരാണ്. അങ്ങനെ ബുദ്ധിക്കെതിരായ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് അത് അനിഷ്ടമുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും? ഓ, ഇവർ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നവരാണ്. വാസ്തവത്തിൽ ആ ഇഷ്ടം എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇസ്ലാമിലുള്ള വിഷയങ്ങളെ തന്ത്രപൂർവം എതിർക്കുക എന്നുള്ള വഴിയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു വിഷയം ഇവർ പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ വചനമാണ് എടുത്തത്. എന്നിട്ട് പറയും അത് അങ്ങനെയാണ്, അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം അത് നമ്മൾ സ്വീകരിക്കാൻ പറ്റില്ല, അത് നമ്മൾ വ്യാഖ്യാനിച്ച് റെഡിയാക്കണം എന്ന് പറയുന്ന എന്താണ്? ഒന്ന്, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലിനെ പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തജ്രീബ് അയ്യുനിന, അത് നമ്മുടെ അയ്യനിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ മൂസ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ വലി തുസ്ന അല അയ്നി, എൻ്റെ അയ്നിലൂടെ താങ്കൾ വളർത്തപ്പെടാൻ, സൃഷ്ടിക്കപ്പെടാൻ, അങ്ങനെ വളർന്നു വരാൻ. അപ്പോൾ ബിദഅത്തിൻ്റെ ആൾക്കാർ ഇവിടെ പറഞ്ഞു, ഇവിടെ അയ്ന് കണ്ണിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ ഇവിടെ നേർക്കുനേരം എടുത്തു കഴിഞ്ഞാൽ തജ്രീബ് അയ്നു ആദ്യം കപ്പലിനെ പറ്റിയുള്ള പറഞ്ഞേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ കപ്പൽ അള്ളാഹിൻ്റെ കണ്ണിലൂടെ സഞ്ചരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അതെങ്ങനെ പറയാൻ പറ്റുമോ? കപ്പൽ അള്ളാഹുവിൻ്റെ കണ്ണിൽ പ്രവേശിച്ച് അതിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് പ്രത്യക്ഷരെടുത്താൽ തജ്രീബ് അയ്യുനിന എന്ന് പറഞ്ഞ അർത്ഥം കിട്ടുക എന്നാണ് ഇപ്പം ഇവർ പറയുന്നത്. അതുകൊണ്ട് ആ ആയത്ത് പ്രശ്നമാണ്, നമ്മുടെ പ്രത്യക്ഷത്തിലർത്ഥമല്ല, വേറെന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, ഇത് കൈഫത്ത് ഖൂൻ സഫീന തജ്രീബ് അയ്യുനില്ല, അള്ളാഹിൻ്റെ കണ്ണിലൂടെ എങ്ങനെയാണ് കപ്പൽ സഞ്ചരിക്കുക? വഹാദാലേക്ക് ഇത് സംഭവിക്കില്ല, അതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ പറ്റില്ല, അതിന് നമ്മൾ വേറെ വ്യാഖ്യാനം കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ മൂസ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അത് നമ്മൾ വ്യാഖ്യാനം കൊടുക്കേണ്ടതുണ്ട്, കാരണം മൂസ നബി അള്ളാഹുവിൻ്റെ കണ്ണിൽ വളർന്നു എന്നല്ലേ അവിടെ വരുന്നത് എന്നാണ് ഇവർ ചോദിക്കണേ. ഇതിൽ ആ യോക്കൽ അബദൻ അന്യത്തറബ മൂസ അലായനില്ല, അള്ളാഹുവിൻ്റെ കണ്ണിൽ കയറിയിട്ട് അവിടെ വെച്ച് മൂസ നബി വളരുക എന്നതില്ലല്ലോ. അതുകൊണ്ട് ഹാദ ലാഹിറു മുനാഖിൽ അഖിൽ വ്യായത്തിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം ബുദ്ധിക്ക് എതിരാകുന്നു. ഇതാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയ വിഷയം. അപ്പം ഇതിന് അഹ്ലു സുന്ന വൽ ജമാ വളരെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള കൊടുക്കുന്ന ഒരു മറുപടി ഇവിടെ സൂചിപ്പിക്കാം. അന്നൽ മാനാഫി ഹാത്തേനിൽ ആയത്തേനി അല ലാഹിരിൽ കലാമ ഹക്കീക്കത്തി, ഇവിടെ പറഞ്ഞ രണ്ടായത്തും അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രത്യക്ഷത്തിൽ എന്താണോ അർത്ഥം അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവർക്ക് മനസ്സിലായതല്ല അതിൻ്റെ പ്രത്യക്ഷാർത്ഥം, അത് വേറെ വിഷയം. അപ്പോൾ ലാക്കിൻ മാ ലാഹിറുൽ കലാം, അപ്പോൾ ഇതിൻ്റെ പ്രത്യക്ഷാർത്ഥം എന്താണ്? ഹക്കീക്കത്തു എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? അദ്ദേഹം ചോദിക്കണം. ഹൽ യുഖാലു ഇന്ന ലാഹിറു ഹഖീഖതഹു അന്ന സഫീന തജ്രീ ഫീനില്ല, ഇതിൻ്റെ പ്രത്യക്ഷ അർത്ഥം ഈ കപ്പൽ അഥവാ നൂഹ് അലൈഹിസ്സലാം ഉണ്ടാക്കിയ കപ്പൽ അത് അള്ളാഹുവിൻ്റെ കണ്ണിൽ കയറിയിട്ട് കണ്ണിലൂടെ സഞ്ചരിക്കുന്നു എന്നാണോ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം? ആ കപ്പലിനെപ്പറ്റി തജ്രീബ് അയ്യുനിന നമ്മുടെ കണ്ണിലൂടെ അത് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കപ്പൽ ആ കണ്ണിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നു എന്ന വിവരക്കേടാണോ മനസ്സിലാക്കേണ്ടത്? അതുപോലെ ഓ അന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യത്തറബ ഫൗഖൈനില്ല, പിന്നെ മൂസ അലൈഹിസ്സലാം അള്ളാഹിൻ്റെ കണ്ണിൽ കയറിയിട്ട് അതിലൂടെയാണ് വളർന്നു വന്നത് എന്നാണോ പ്രത്യക്ഷാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഔ യുഖാൽ, അതല്ല ഇങ്ങനെയാണോ പറയേണ്ടത്? ഇന്ന ലാഹിറഹു അന്ന സഫീന തജ്രീ വഅയ്നുല്ലാഹ് തറാഹ, ആ കപ്പൽ സഞ്ചരിക്കുന്നു അള്ളാഹുവിൻ്റെ കണ്ണ് അതിനെ ശ്രദ്ധിക്കുന്നു അതിനെ സംരക്ഷിക്കുന്നു. വക്കദാലിക്ക തെർബിയത്ത് മൂസ, ഇപ്രകാരം മൂസാ നബിയുടെ തെർബിയത്ത്, മൂസാ നബിനെ വളർത്തുന്നത്. തെക്കൂനു അല അയിനില്ല, അള്ളാഹുവിൻ്റെ കണ്ണിലാണ് എന്ന് പറഞ്ഞാൽ റബ്ബ് സംരക്ഷിക്കുന്നു, റബ്ബിൻ്റെ മേൽനോട്ടമുണ്ട് എന്നല്ലേ അതിന് പ്രത്യക്ഷമായ അർത്ഥം. അങ്ങനെ തന്നെയാണ് ഭാഷയെപ്പറ്റി വിവരമുള്ളവർ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം അങ്ങനെ തന്നെ മനസ്സിലാക്കുള്ളൂ. വലാ റൈബ അന്നൽ ഖൗലൽ അവൽ ബാത്തിൽ, ഇവിടെ ആദ്യം പറഞ്ഞ അള്ളാഹുവിൻ്റെ കണ്ണിൽ കയറി മൂസാ നബി വളർന്നു, അള്ളാഹുവിൻ്റെ കണ്ണിലൂടെ കപ്പൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ ഇവർ മനസ്സിലാക്കിയ അർത്ഥം ബാത്തിലാണ്. രണ്ട് നിലക്ക് ബാത്തിലാണ്. ഒന്ന്, അന്നൗ ലാ യഖ്തലിൽ കലാം ബി മുഖ്തല ഖിതാബ് അൽ അറബി, ഇവരീ പറയുന്ന അറബി ഭാഷയുമായിട്ടൊരു ബന്ധവുമില്ല. അറബി അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷ കേട്ടാൽ അതിനുദ്ദേശം ഉടനെ മനസ്സിലേക്ക് വരും. വൈന്നമാ വൽ ഖുർആൻ ഇന്നമാ നസല ബി ലുഗത്തിൽ അറബ്, പരിശുദ്ധ ഖുർആൻ അറബികളുടെ ഭാഷയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന അൻസൽന ഖുർആൻ അറബിയൻ ലഅല്ലക്കും തഅഖിലുൻ, ഇതിനെ നമ്മൾ അറബി ഖുർആനാണ്, അങ്ങനെയാണ് ഇതിനെ ഇറക്കിയിട്ടുള്ളത് അവർ ചിന്തിക്കാൻ വേണ്ടി. അതുപോലെ ബിലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ എന്നൊക്കെ പരിശുദ്ധ ഖുർആനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അറബി ഭാഷയെപ്പറ്റി ധാരണയുള്ളവർ, വലാ അഹദ് യഫ്ഹം മിൻ ഖൗലിൽ ഖായിൽ, ഒരാളിങ്ങനെ പറഞ്ഞാൽ ഒരാളും മനസ്സിലാക്കുകയില്ല. എന്ത് ഫുലാൻ യസീറു ബിഅയ്നി, ഒരാൾ എൻ്റെ കണ്ണിലൂടെ സഞ്ചരിക്കുന്നു എന്നൊരുത്തൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ഇയാളെ കണ്ണിൽ കയറി കണ്ണിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നു എന്നാരെങ്കിലും മനസ്സിലാക്കുമോ? അപ്പോൾ ആ ഭാഷയിൽ തന്നെ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം എന്താ, അയാൾ സഞ്ചരിക്കുന്നതൊക്കെ ഞാൻ ശരിക്ക് കാണുന്നുണ്ട് എന്നാണ് ആ പറയുന്നത്. അതുപോലെ വലാമിൻ ഖൗലിൽ കാൽ, വേറൊരുത്തൻ ഇങ്ങനെ പറഞ്ഞു നോക്കുക, ഫുലാനുൻ തഹറജ അലാ ഐനി, ഇന്നാലിന്ന വ്യക്തി അവൻ എൻ്റെ കണ്ണിലൂടെയാണ് പഠിച്ചു പുറത്തിറങ്ങിയത് എന്ന് പറഞ്ഞു നോക്കുക.

അപ്പോൾ അതാണ് ഇവിടെ ഭാഷയിൽ തന്നെ, ഭാഷ എടുത്താൽ തന്നെ ഇവരുടെ ഈ വിവരക്കേട് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടെ ബി ഐനി ബി അയ്യുനിന എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ ബ അറബി ഭാഷയിൽ ഈ ബി ബ പല അർത്ഥത്തിലും വരലുണ്ട്. ഒന്ന് ഉനാലിൽ മുസാഹബ, കൂടെയുണ്ട് എന്ന അർത്ഥത്തിലാണുള്ളത്. വലൈസത്തിൽ ലർഫിയ, ലർഫിനല്ല, ലർഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നാണ് കണ്ണിൽ തന്നെ കയറിയിരിക്കുക എന്ന രൂപത്തിലുള്ള ലർഫല്ല ഇവിടെ, മറിച്ച് ആ കണ്ണ് കൂടെയുണ്ട്, അപ്പോൾ റബ്ബിൻ്റെ മേൽനോട്ടമുണ്ട് എന്ന് തന്നെയാണ് ഭാഷാപരമായി തന്നെ അതിൻ്റെ അർത്ഥം എന്നാണ് ഇവിടെ അഹ്ലു സുന്നൽ ജമാ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ആശയപരമായും ഇവർ മനസ്സിലാക്കുന്നത് പരമവിഡ്ഢിത്തമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതെന്താണ്? ആശയപരമായി എടുത്തു നോക്കിയാൽ തന്നെ ഈ പറയുന്നത് ശരിയല്ലല്ലോ. കാരണം റബ്ബിനെ പറ്റി റബ്ബ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്താണത്? നൂഹ് അലൈഹിസ്സലാം ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു, അങ്ങനെയാണല്ലോ. അദ്ദേഹം സനാ സഫീന ഫില്ലർ, നൂഹ് അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുന്നതും എവിടെ വെച്ചാണ്? അതും ഈ ഭൂമിയിൽ വെച്ചിട്ടാണ്. വ ജറത് അലൽമ, ആ കപ്പൽ സഞ്ചരിക്കുന്നതും ഭൂമിയിലെ വെള്ളത്തിലൂടെയാണ്. ഫില്ലർ കമാ ഖാല തആല വയസ്നഉൽ ഫുൽക്, കപ്പൽ നിർമ്മാണത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞല്ലോ, അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്നു. വ കുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമി സഖറു മിൻഹു, അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ അദ്ദേഹത്തിൻ്റെ ആ ജനത, ആ വിശ്വസിക്കാത്ത ജനത കടന്നു പോകുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യും? സഹ്റു മിനു, അദ്ദേഹത്തെ പരിഹസിക്കും. അപ്പം എന്താണ് ഇവിടെ? അദ്ദേഹം ഭൂമിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭൂമിയിലാണ് വെള്ളപ്പൊക്കമുണ്ടായത്, അതിൻ്റെ മുകളിലൂടെയാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. മറ്റൊരു വചനത്തിൽ ഫദഅ റബ്ബു അന്നി മഗ്ലൂബും ഫന്തസിർ, അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നത് ഇവർ കേൾക്കുന്നില്ല, ഞാൻ അവരെ നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം അവരുടെ മുമ്പിൽ നിർവഹിക്കുന്നുണ്ട്, രാപ്പകൽ ഭേദമന്യേ ദൗത്യം നടത്തുന്നുണ്ട്, പക്ഷെ അവരതൊന്നും അംഗീകരിക്കുന്നില്ല, പരാജയപ്പെട്ടിട്ടുണ്ട്, ഇനി ഇത് വിജയിക്കും തോന്നുന്നില്ല, അതുകൊണ്ട് സഹായിക്കണം. അപ്പോൾ ഇനി ഇവരെ തന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയണം, അവർക്കെതിരെ ശിക്ഷ വേണം എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഫതഹ്ന അബ്വാബ സമാ ബിമാ ഇം മുൻഹമിർ, അപ്പോൾ എന്തായി? സമൃദ്ധമായ മഴ ആകാശത്തിൻ്റെ കവാടങ്ങളിലൂടെ വന്നു. ഫതഹ്ന, നമ്മൾ തുറന്നു കൊടുത്തു. അബ്വാബ സമാ, ആകാശത്തിൻ്റെ കവാടങ്ങളെ. എങ്ങനെ? ബിമാ ഇം മുൻഹമിർ, ധാരയായി സമൃദ്ധമായി പെയ്യുന്ന വെള്ളം കൊണ്ട്. അപ്പോൾ ധാരാളം മഴ പെയ്തു. അങ്ങനെ ഫജ്ജർനൽ അർദ ഉയൂനൻ, ഭൂമിയിൽ ഒരുപാട് ഉറവകൾ നമ്മൾ പൊട്ടി പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ എന്താണ്? നൂഹ് നബിയെപ്പറ്റി റബ്ബ് ഇങ്ങനെ പഠിപ്പിച്ചു, അദ്ദേഹം കപ്പൽ നിർമ്മാണത്തെപ്പറ്റി എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു, കപ്പൽ സഞ്ചരിച്ചത് എവിടെയാന്ന് പറഞ്ഞു. എന്നാൽ റബ്ബിനെപ്പറ്റി റബ്ബ് പറഞ്ഞതോ, അവൻ മുകളിലാണ്, സമാഇലാണ്, അവൻ അർശിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനേകം രേഖകൾ പറഞ്ഞുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലെടുത്ത് മനസ്സിലാക്കാതെ ഈ രൂപത്തിൽ ചിലർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അബദ്ധങ്ങളിൽ അവർ പെട്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ അവ്യക്തത ഇല്ല, ആശയക്കുഴപ്പമില്ല, ഇവിടെ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ശുദ്ധ ഖുർആൻ തജ്രീബി അഴിയുന്ന ആ കപ്പൽ നമ്മുടെ കണ്ണിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ആ കപ്പലിൻ്റെ സഞ്ചാരമൊക്കെ നമ്മുടെ കൺമുമ്പിലൂടെ തന്നെയാണ്. എൻ്റെ സംരക്ഷണം അതിനുണ്ട്. ഇത്ര വലിയ ജലപ്രളയമുണ്ടായാലും എത്ര വെള്ളപ്പൊക്കത്തിലൂടെ സഞ്ചരിച്ചാലും ആ കപ്പൽ സഞ്ചരിക്കുന്നത് റബ്ബിൻ്റെ സംരക്ഷണത്തിലാണ്, അവൻ്റെ മേൽനോട്ടത്തിലാണ്. ഇതുപോലെ മൂസാ അലൈഹിസ്സലാമിൻ്റെ ആ വളർച്ച, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ആ വളർച്ചയൊക്കെയാണ് പറയുന്നത്. അത് റബ്ബിൻ്റെ മേൽനോട്ടത്തിലാണ്. ഒരത്ഭുതകരമായ ജനനവും വളരലുമൊക്കെയാണല്ലോ മൂസാ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ ഏത് രൂപത്തിലാണ്? റബ്ബിൻ്റെ മേൽനോട്ടത്തിലാണ്. അതങ്ങനെ തന്നെ ആ ആയത്തിൻ്റെ അർത്ഥം എടുത്താൽ വളരെ വ്യക്തമാണ്. അതുതന്നെയാണ് ഭാഷ, അറബി ഭാഷ, വേറെ ഏത് ഭാഷയാണെങ്കിലും ആ രൂപത്തിൽ സംസാരിച്ചാൽ പ്രത്യക്ഷത്തിൽ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന അർത്ഥം അത് തന്നെയാണ്. പക്ഷേ ഈ വിദേഴി കക്ഷികൾ ആലോചിച്ചുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആൾക്കാർക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുക. നേർക്കുനേരെടുത്താൽ പലതും പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചൊപ്പിക്കണം. അത് വ്യാഖ്യാനിച്ചൊപ്പിക്കുക

0: എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആൾക്കാർ ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും അല്ല, മറിച്ച് അതിൻ്റെയൊക്കെ ഉദ്ദേശം വേറെയാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യക്ഷത്തിൽ നേർക്കുനേരെ അതിനെ എതിർത്താലേ ആൾക്കാർ പിടികൂടും. അതുകൊണ്ട് ഉള്ളിലൂടെ തന്ത്രപരമായി ആയത്തുകൾക്കെതിരെ ഹദീസുകൾക്കെതിരെ ഓരോരുത്തർ പല രൂപത്തിലും രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ഫിത്നകളിൽ നിന്നും റബ്ബ് നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ബാക്കി ഭാഗം ഇനി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ. ഈ വിഷയത്തിൽ നടക്കുന്ന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേട്ട വിഷയം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയം നമുക്കായി അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, സ്വവർഗ ലൈംഗികത എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം, അതിൽ വിശ്വാസികൾക്കുള്ള ഗുണപാഠം, ജീവിത പാഠം പകർന്നു നൽകാനാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇൻഷാ അല്ലാ. ഫലസ്തീനിനടുത്തുള്ള സദൂം എന്ന നാട്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായി ദൂതരായി നിയോഗിക്കപ്പെടുകയാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെയും അദ്ദേഹവും താൻ നിയോഗിക്കപ്പെട്ട സമുദായത്തെ വഅബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണേയും ആരാധിക്കണേയും, അവന് പുറമെ നിങ്ങൾക്ക് മറ്റൊരു ദൈവം, ഒരാരാധ്യൻ ഇല്ല എന്ന തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ പാഠങ്ങൾ അവരെ പഠിപ്പിച്ചു. അതോടൊപ്പം അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ മ്ലേച്ഛകരമായ ഒരു തിന്മ, അതിനെതിരിൽ വളരെ ശക്തമായ നിലക്ക് അദ്ദേഹം ശബ്ദിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ സംസാരമായി ഇപ്രകാരം നമുക്ക് വായിക്കാം. ولوطا اذ قال لقومه انكم لتأتون الفاحشة ما سبقكم بها من احد من العالمين. എന്റെ സമുദായമേ, നിങ്ങൾ എന്തൊരു മ്ലേച്ഛകരമായ ഫാഹിഷത്തായ ദുർവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്വവർഗ ലൈംഗികത എന്ന, സ്വവർഗരതി എന്ന ഏറ്റവും വൈകൃതമായ സ്വഭാവത്തിൻ്റെ അടിമകളായി എൻ്റെ സമുദായമേ നിങ്ങൾ മാറരുതേ. നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചത് നിങ്ങളെ മാത്രമല്ലല്ലോ, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളാക്കി സൃഷ്ടിച്ച ജന്തുക്കൾ, ജീവികൾ, പക്ഷികൾ, മറ്റു മത്സ്യങ്ങൾ, അവയൊക്കെ പരസ്പരം ഇണചേരുന്നത് തൻ്റെ ഇണയെയാണ്. നേരെ മറിച്ച് സ്വവർഗത്തിലുള്ള ആളുമായിട്ടല്ല, പുരുഷൻ സ്ത്രീയുമായും സ്ത്രീ പുരുഷനുമായുമാണ് അവരിണചേരുന്നത്, ഇണയും തുണയുമായിട്ടാണ്. പക്ഷേ ലോകത്തിന്ന് വരെ ലോകത്തിന്ന് വരെ നടക്കാത്ത ഈ കാര്യം, ഈ ദുഷ്വൃത്തി, ഈ തോന്നിവാസം നിങ്ങൾ ചെയ്യരുതേ എന്റെ സമുദായമേ എന്ന് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, അദ്ദേഹം ആ സമുദായത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, അഇന്നക്കും ലതഅതൂന റിജാൽ അർജാല ശഹവത മിൻ ദൂനി നിസാ ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ. അല്ലേ എന്റെ സമുദായമേ, നിങ്ങൾ പുരുഷന്മാർ സ്ത്രീകളെ വിട്ട് പുരുഷന്മാരെ തന്നെ സമീപിക്കുകയാണോ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തൊരു ജഹാലത്താണ്, എന്തൊരു അവിവേകമാണ്, എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു അജ്ഞതയാണ്, എന്തൊരു ഇരുട്ടാർന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്! അത് നിങ്ങൾ മാറ്റിവെക്കണേ, അതൊഴിവാക്കണേ എന്നവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവരതിനു നൽകിയിരുന്ന മറുപടി, ഫമാ കാന ജവാബു ഖൗമിഹി അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു, ലൂത്തിനെയും അവൻ്റെ ആളുകളെയും നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ നിന്ന് പുറത്താക്കുക, ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ആക്ഷേപങ്ങളും അവഗണനകളും ആ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നന്മ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അന്നാട്ടുകാരിൽ നിന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയുണ്ടായി. പക്ഷെ വീണ്ടും അദ്ദേഹം അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇത് കാലലഹും അഖൂഹും ലൂത്ത് അലാത്തൂൻ, എന്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലയോ, ഇന്നീലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൂതനാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ എന്നെ അനുസരിക്കണേ, ഉമാസ് അലുക്കും അലൈഹി മിൻ അജിർ, ഞാനിത് നിങ്ങളോട് പറയുന്നതിൽ നിങ്ങളോട് ഒരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, ഒന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ, ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എന്റെ അജിർ, എന്റെ പ്രതിഫലം എന്റെ റബ്ബിങ്കൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഉറ്റാലോചിക്കുന്നില്ല, കൃത്യമായി ചിന്തിക്കുന്നില്ല, നിങ്ങൾ ഈ ദുഷ്വൃത്തി ഒഴിവാക്കണേയെന്ന് തൻ്റെ സമുദായത്തോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അവർ ചെവിക്കൊണ്ടില്ല എന്നു മാത്രമല്ല, ആ പ്രവാചകനെ മർദ്ദിക്കുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. അവർ വെല്ലുവിളിക്കുക കൂടി ചെയ്തു, ഖാലു ഇത്തിനാ ബിഅദാബില്ലാ ഇൻ കുന്ത മിന സ്വാദിഖീൻ, നീ സത്യം പറയുന്നവനാണെങ്കിൽ നീ പറയുന്ന ശിക്ഷ ഞങ്ങളുടെ മേൽ കൊണ്ടുവാം. അത്ര അഹങ്കാരികളായിരുന്നു അവർ. അള്ളാഹു അനുവദനീയമായി നൽകിയ ഇണകളെ വിട്ട് സ്വവർഗത്തിലുള്ളവരുമായി രതിവൈകൃതങ്ങളിൽ, തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സ്വഭാവം അന്നവർ കാണിക്കുകയുണ്ടായി. ആ പ്രവാചകൻ അങ്ങേയറ്റത്ത് ഹൃദയം പൊട്ടിയിട്ട് അന്ന് പ്രാർത്ഥിച്ചു, ഖാല റബ്ബിൻ സുർനീ അലൽ ഖൗമിൽ മുഫ്സിദീൻ, ഈ കുഴപ്പക്കാരായ ജനതയിൽ നിന്ന് പടച്ചവനെ എന്നെ നീ സഹായിക്കണേ. ആ വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അവിടേക്ക് അയക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഇറാഖുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണെന്ന് നമുക്ക് ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇബ്രാഹിമിന്റെ വീടടുക്കൽ ആ മലക്കുകൾ ആദ്യം വന്നു. അവർ മനുഷ്യരൂപത്തിലാണ് വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് കഴിക്കാൻ ഭക്ഷണം മാംസം പാകം ചെയ്തു കൊണ്ടുവന്ന് കൊടുത്തു. അവരത് കഴിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചു. തൻ്റെ അതിഥികൾക്ക് താൻ വിളമ്പിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലയോ, അല്ലെങ്കിൽ തൻ്റെ ആതിഥ്യമര്യാദ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്ന വേദന അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അവർ പറഞ്ഞു, ഇന്നാ ഉർസിൽനാ ഖൗമ ലൂത്ത് ലാ തഖഫ്, നിങ്ങൾ പേടിക്കേണ്ട ഇബ്രാഹിം നബിയെ, വിഷമിക്കേണ്ടതില്ല. ഞങ്ങൾ ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാണ്. അതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മക്കളുണ്ട്, മക്കൾ വരാൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വർത്തമാനം അറിയിക്കാൻ കൂടിയാണ് ഞങ്ങളെ നിയോഗിച്ചത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞിട്ടാണ് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെല്ലുന്നത്. ലൂത്ത് നബിയുടെ അടുക്കലെത്തി. സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് എത്തിയത്. ആ സമുദായത്തെ പരീക്ഷിക്കാനും അവരിലെ കാട്ടാളത്തങ്ങൾ, അവരുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന മൃഗസ്വഭാവങ്ങൾ പുറത്തു വരാനും വേണ്ടിയാണ് മലക്കുകൾ നല്ല ചെറുപ്പക്കാരുടെ രൂപത്തിൽ അവരിലേക്ക് ചെന്നത്. പക്ഷേ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് വന്ന അതിഥികളെ മോശപ്പെട്ട പ്രവർത്തനം അതിനുവേണ്ടിയും അവർ ക്ഷണിക്കുകയും തയ്യാറാവുകയും അവരുമായി സ്വവർഗരതിയിൽ ഏർപ്പെടാനാണ് ഇവർ അന്നാട്ടിലെ പ്രമാണിമാരും ആ അധികാരികളും ശ്രമിച്ചത്. വളരെ പേടിയോടുകൂടി അപമാനിതനായി മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമുദായത്തോട് കേണപേക്ഷിച്ചു. ഖാല യാ ഖൗം ഹാഉലാ ഇബനാതി ഹുന്ന അത്ഹറു ലക്കും ഫത്തഖുല്ലാ വലാ തുഖ്സൂനി ഫീ ളൈഫി അലൈസ മിൻകും റജുലുൻ റശീദ്. പ്രിയപ്പെട്ട എന്റെ ജനതയെ, എന്റെ പെൺമക്കളെ, ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം, അവരെ ഞാൻ നിങ്ങൾക്ക് ഹലാലായി അനുവദിച്ചു തരാം, നിക്കാഹ് ചെയ്തു തരാം. പക്ഷേ എന്റെ വീട്ടിൽ വന്ന ഈ അതിഥികളെ, ഈ മാന്യന്മാരായ അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കല്ലേ, എന്നെ നാണം കെടുത്തല്ലേ. അലൈസ മിൻകും റജുലുൻ റശീദ്, വിവേകമുള്ള ഒരു ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം പ്രിയപ്പെട്ടവരെ ഇന്നും ലോകത്തിന്റെ കർണപുടങ്ങളിൽ അലയടിക്കപ്പെടുകയാണ്. ഒരു റഷീദായ വിവേകമുള്ള ഒരു മനുഷ്യനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഇന്നും സ്വർഗരതിക്ക് വേണ്ടി അലമുറയിടുന്നവർ, അതിനുവേണ്ടി അതുണ്ടായി കിട്ടാൻ വേണ്ടി വാദിക്കുന്നവർ, യഥാർത്ഥത്തിൽ ആ മ്ലേച്ഛകരമായ കാര്യം മനുഷ്യ ശരീരത്തിലേക്ക്, മനുഷ്യ ജീവിതത്തിലേക്കും മാരകമായ രോഗങ്ങൾ കടന്നു വരാൻ കാരണമായ അത്തരത്തിലുള്ള രതിവൈകൃതങ്ങൾ, അത് അന്ന് തുടങ്ങിയതാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് തുടങ്ങിയതാണ്. തന്റെ ജനതയോട് ആ പ്രവാചകൻ കേണപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സമാധാനിപ്പിക്കുകയാണ്. ഖാലു യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക്. അല്ലയോ ലൂത്ത് പ്രവാചകരെ, താങ്കൾ വിഷമിക്കരുതേ, താങ്കൾ പേടിക്കേണ്ടതില്ല, താങ്കൾ അപമാനിതനായി എന്ന ചിന്ത വേണ്ടതില്ല. ഞങ്ങൾ താങ്കളുടെ റബ്ബിനാൽ നിയോഗിക്കപ്പെട്ട ദൂതരാണ്. അതുകൊണ്ട് താങ്കൾ താങ്കളിൽ വിശ്വസിച്ച ആളുകളെയുമായും രാത്രിയിൽ ഉടനെ താങ്കൾ യാത്ര ചെയ്യണം. വലായൽ തഫിത് മിൻകും അഹദ്, തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ പോണം. ഇല്ലംറഅതുക്, നിങ്ങളുടെ ഭാര്യ ഒഴികെ, അവളും തെറ്റുകാരിയാണ്, അവളെ മറന്നേക്കുക, അവളെ വിട്ടേക്കുക. അതോടൊപ്പം ആ മലക്കുകളുടെ സംസാരമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൗഇദുഹുമുസ് സുബ്ഹ്, പ്രഭാതത്തോടടുത്ത, സുബ്ഹിയോടടുത്ത സമയം, അഥവാ അവരൊക്കെ അവരുടെ വീടുകളിൽ സുഖനിദ്രയിലായി സുഖശയനയത്തിൽ അവർ കഴിഞ്ഞുകൂടുന്ന വേളയിലാണ് അവരെ പിടിക്കുക. ആ സമയത്താണ് അവർ പിടിക്കപ്പെടുക എന്ന് ആ മലക്കുകൾ പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അലൈഹി സുബ്ഹ ബി ഖരീബ്, സുബഹിയോടടുത്താവാറായല്ലോ. പ്രിയപ്പെട്ടവരെ, അവരെ മുഴുവനും കീഴ്മേൽ മറിച്ചു പടച്ചവൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രദേശമൊന്നാകെ കീഴ്മേൽ മറിച്ചു. അവരുടെ മേൽ ശക്തമായ തീച്ചൂളകൾ വെച്ചുള്ള കല്ലുകൾ കൊണ്ടുള്ള മഴ അവരുടെ മേൽ വർഷിപ്പിക്കപ്പെട്ടു. ഇന്നും ആ സമുദായം ജീവിച്ചിരുന്ന ആ സ്ഥലം ഡെഡ് ഓഷ്യൻ, ചാവുകടൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ അലാമത്ത് ഇന്നും അവശേഷിപ്പിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലദീ യഅമലു അമല ഖൗമി ലൂത് ഉർജുമൂഹുമാ അലഅലാ വൽഅസ്ഫൽ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തെ ആ തെറ്റ്, ആ സമുദായം ചെയ്ത തെറ്റാരെങ്കിലും ചെയ്താൽ, ആരെങ്കിലും ആ തെറ്റ് ചെയ്താൽ, സ്വവർഗരീതി എന്ന സ്വവർഗ ലൈംഗികത എന്ന ആ തെറ്റ് ചെയ്താൽ, അവരെ ഉർജുമൂഹുമാ, അവരെ കല്ലെറിയണം. കാരണം അവരെത്രയും മോശപ്പെട്ടവരാണ്, അവരെത്രയും സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരാണ്, അവരത്രയും സമുദായത്തിന് തലമുറകൾക്ക് ദോഷം വരുത്തി വെക്കുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം പറയുമ്പോൾ അത്ര ഗൗരവമാണ് ആ തെറ്റും എന്നാവർത്തിച്ചാവർത്തിച്ചും അവർ പഠിപ്പിക്കാനുള്ള കാരണം. ഫുദൈൽ ഇബ്നു അയ്യാൽ റഹിമഹുള്ള പഠിപ്പിച്ചതായി നമുക്ക് വായിക്കാം. ലൗ അന്ന ലൂത്തിയൻ, ഒരു സ്വവർഗരതിക്കാരൻ, യഗ്തസല ബികുല്ലി ഖത്റത്തിൻ മിന സമാ, ആകാശത്ത് നിന്നും ഉറ്റിറ്റി വീഴുന്ന ഓരോ തുള്ളി കൊണ്ടും അവൻ കുളിച്ചാലും, ലഖിയല്ലാഹ ഗൈറു താഹിർ, പടച്ചോന്റെ അടുക്കലോം വരുമ്പോ നജസോടുകൂടിയാണ് ഓൻ വരിക, ശുദ്ധിയില്ലാത്തവനായിട്ടാണ് വരിക എന്ന് മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാൽ റഹിമഹുള്ള തന്റെ കിതാബിൽ ഉദ്ധരിക്കുകയാണ്. അത്ര വലിയ ഒരു കറ വരുന്ന ഒരു തെറ്റാണത്, അത്ര വലുതാണ് അതിന്റെ നജസ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഉറ്റി വീഴുന്ന ഓരോ തുള്ളി കൊണ്ട് കുളിച്ചാലും ആ മനുഷ്യൻ ശുദ്ധിയാവൂല എന്നാണ്. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് വളരെ ഗൗരവകരമായി നമ്മൾ ആലോചിക്കും, നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള തിന്മ, ആ ഒരു ലിവാത്വത്ത് എന്ന പേരിലറിയപ്പെടുന്ന സ്വവർഗരതി, സ്വവർഗലൈംഗികത എന്ന തിന്മ, ഇന്ന് സമൂഹത്തിൽ ആ ആവശ്യത്തിന് വേണ്ടിയുള്ള ആളുകളുടെ മുറവിളികളും വാദങ്ങളും അവരുടെ ആവശ്യങ്ങളും ഉയർന്നുയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടികൾ, അവർ സ്വയം തീരുമാനിക്കുകയാണ്, രണ്ട് പെൺകുട്ടികൾ നമുക്കൊരുമിച്ച് ജീവിക്കാം. രണ്ട് ആൺകുട്ടികൾ, അവർ തീരുമാനിക്കുകയാണ് നമുക്കൊരുമിച്ച് ജീവിക്കാം. അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതുമൂലമുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, അതുമൂലം സമൂഹത്തിൽ സംഭവിക്കുന്ന ഏറ്റവും കൊടിയ ദുസ്വാധീനങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊന്നും ആലോചിക്കാതെ പ്രായത്തിൻ്റെ അപക്വതയിൽ എടുത്തു ചാടിയിട്ടെടുക്കുന്ന ചില തീരുമാനങ്ങൾ, അത് വേണ്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ പിന്നീട് ജീവിതം മടുക്കുകയും പിന്നെയാണ് ആത്മഹത്യകളിലേക്കും മറ്റുമൊക്കെ ചെറുപ്പക്കാരുകളും ചെറുപ്പക്കാരും അവരെത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ഈ ഒരു പാഠം കൃത്യമായി അവരെ കേൾപ്പിക്കുകയും അവർക്ക് സ്വവർഗ ലൈംഗികത എന്നതുകൊണ്ടുള്ള സാമൂഹികമായ ദൂഷ്യം, ശാരീരികമായ തെറ്റ്, അതിലപ്പുറം പാരത്രിക ലോകത്തും അതുമൂലമുണ്ടാകുന്ന ശിക്ഷയുടെ തോത്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സ്വവർഗ ലൈംഗികത എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാം. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രമണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചം അണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
3: بسم الله الرحمن الرحيم.

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയ്യഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നെസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല, ഫഅന്നാ തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോയിൽ ഇനി ഡയലോഗ്. ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്നു. അവതരണം അബൂബക്കർ സലഫി.
3: അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, മുസ്ലിങ്ങൾ രാജ്യസ്നേഹമില്ലാത്തവരാണ്, ഭീകരവാദികളാണ് എന്നൊക്കെ പറയാൻ ചിലർ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ദുരുപയോഗം ചെയ്യും, അതല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഹദീസ് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നു. അൻ സൗബാൻ മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസാബത്താനി മിൻ ഉമ്മത്തി, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലുള്ള രണ്ട് വിഭാഗം, അഹ്റസഹും അല്ലാഹ്, അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മിനന്നാർ, നരകത്തിൽ നിന്ന്. അതിലൊന്ന് ഇസാബത്തും തൗസുൽ ഹിന്ദ, അതിലൊരു സംഘം ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന സംഘമാണ്. മറ്റൊന്ന് ഇസാബത്തും തഖൂനും ആ ഈസബിനി മറിയം, മറ്റൊന്ന് ഈസാ അലൈഹിസ്സലാമിൻ്റെ കൂടെ നിന്നിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇത് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് സഹീഹാണ്, അതിൻ്റെ പരമ്പരക്കൊന്നും ഒരു പ്രശ്നവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഇത് ഒരു പ്രവചനമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രവചനമാണിത്. അപ്പം ഇവിടെ നബി തിരുമേനി മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നല്ല പറയുന്നത്, യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ കൽപ്പിച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഈ സംഭവിക്കുന്ന ഒരു കാര്യം ഒരു പ്രവചന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ പ്രവചനങ്ങളോടുള്ള പിന്നെ അതിനോടുള്ള സമീപനം എന്താണ്? ആ പ്രവചനം യാഥാർത്ഥ്യമാകുന്നുണ്ടോ? അത് യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ ആ പ്രവാചകൻ പറയുന്നത് ശരിയാണ്. കാരണം പ്രവചനം ഇവിടെ പലരും നടത്താറുണ്ട്. നമുക്കറിയാം പലരുടെയും പ്രവചനങ്ങൾ പാളിപ്പോകലുണ്ട്. ഇപ്പോൾ ലോക അവസാനം 2000 ലോക അവസാനിക്കും, 2010 അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പ്രവചനങ്ങളും. പക്ഷെ ഒരു പ്രവാചകൻ്റെ പ്രവചനങ്ങൾ അങ്ങനെയല്ല, അത് സത്യമായിരിക്കും. കാരണം പ്രവാചകന്മാരൊക്കെ തന്നിഷ്ടപ്രകാരമല്ല സംസാരിക്കുന്നത്, അവർക്ക് ലഭിക്കുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹു കൊടുക്കുന്ന സന്ദേശമാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രവചനങ്ങൾ നബി തിരുമേനി നടത്തിയിട്ടുണ്ട്. പ്രവചനങ്ങൾ പല രൂപമാണ്. ചിലത് നബി തിരുമേനിയുടെ കാലത്തുള്ള പ്രവചനം യാഥാർത്ഥ്യമായത്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയതിനു ശേഷം യാഥാർത്ഥ്യമാകുന്നത്, ചിലത് ഇനി യാഥാർത്ഥ്യമാകാനുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ശരി, അങ്ങനെയുള്ള പ്രവചനങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ, ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയുഹ്സമുൽ ജം വയുവല്ലൂന ദുബുർ, അവർ പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞോടും. ഇതെങ്ങനെയാണ് ഒരു പ്രവാചകന് പറയാൻ കഴിയുക? അത് തന്നിഷ്ടപ്രകാരം സംസാരിക്കാൻ കഴിയില്ല. ഇത് അള്ളാഹു ആകാശത്തു നിന്ന് കൊടുക്കുന്ന സന്ദേശമാണ്. ഇതുപോലെ വേറെയും പ്രവചനങ്ങൾ, ഉദാഹരണത്തിന് ആ യുദ്ധത്തിൽ തന്നെ ബദർ യുദ്ധത്തിൽ അബൂജഹൽ മരിക്കുന്ന സ്ഥലം വരെ നബി നിർണയിച്ചു പറഞ്ഞു, ഇന്ന സ്ഥലം അബൂജഹൽ മരിച്ചു വീഴുന്ന സ്ഥലമാണ്, ഇന്ന സ്ഥലം ഉത്തുബത്ത് മരിച്ചു വീഴുന്ന സ്ഥലമാണ്, ഈ സ്ഥലം ഷൈബ മരിച്ചു വീഴുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഇങ്ങനെ സ്ഥലം നിർണയിച്ചുകൊണ്ട് ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് പറയാം. അപ്പം ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണ് എന്നതിൻ്റെ തെളിവാണ്. ചില പ്രവചനങ്ങൾ കേട്ടാൽ നമ്മളെ അത്ഭുതപ്പെടും. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സമയത്ത്, ഭക്ഷണമില്ലാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി ഖന്ദഖ് യുദ്ധത്തിന് കുഴികൾ കുത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു സഹാബി പറഞ്ഞു, എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കിടങ്ങ് കുഴിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഭാഗത്ത് വലിയൊരു പാറ ഉണ്ട്, അത് പൊട്ടുന്നില്ല. അപ്പോൾ റസൂൽ തിരുമേനി ആയുധം എടുത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടെ വെട്ടുന്നത് പറയുന്നുണ്ട്. ആ സമയം അവിടുന്ന് പറയും, ഔതീതു മഫാതിഹ ശ്യാം, എനിക്ക് ശ്യാമിൻ്റെ ഖജനാവുകളൊക്കെ നൽകപ്പെട്ടിരിക്കുന്നു. വല്ലാഹി ഇന്നീല ഉബുസുർ ഖുസൂറൽ ഹുംറസ, അതിലെ ചുവന്ന കൊട്ടാരങ്ങളൊക്കെ ഞാനിപ്പോൾ കാണുന്നത് പോലെ. ഇത് കേട്ടപ്പോൾ പല മുനാഫിക്കുകളും കളിയാക്കി, ഈ മുസ്ലിങ്ങളാണോ സിറിയയുടെ കൊട്ടാരങ്ങളൊക്കെ കീഴടക്കുന്നത്? പിന്നെ ആ പാറയിൽ രണ്ടാമത്തെ വെട്ട് വെട്ടിയതിന് ശേഷം അവിടുന്ന് പറഞ്ഞത്, ഔതീത് മഫാത്തിഹ ഫാരിസ്, പേർഷ്യയുടെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ പിന്നെ മഫാത്തിഹുൽ യമൻ, അതുപോലെ യമനിൻ്റെ പിന്നെ ആ പ്രദേശങ്ങൾ, അവിടെയുള്ള കവാടങ്ങൾ, ഖജനാവുകൾ ഒക്കെ എനിക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് അങ്ങനെ തന്നെ നടന്നു. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഈ പ്രവചനത്തിൽ ചിന്തിക്കൽ, ഈ പ്രവചനങ്ങൾ ശരിയാണോ? എങ്കിൽ ഈ പ്രവചിച്ച വ്യക്തി പറയുന്നത് ശരിയാണ്, അദ്ദേഹം പറയുന്ന അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ദൂതനാണ്, അതിനെ സത്യപ്പെടുത്തുന്ന തെളിവുകളാണ് ഇതൊക്കെ. ഇനി നേരെ തിരിച്ചും പ്രവചനങ്ങളുണ്ടാകും. അതെന്ന് പറഞ്ഞാൽ അനുകൂലമായും പ്രതികൂലമായും മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് പ്രശ്നമാണെന്ന് തോന്നുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരിക്ക് പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊക്കെ നബി തിരുമേനിയോട് വല്ല ഉറപ്പുണ്ടാകുമോ? അത് അള്ളാഹു അറിയിക്കുന്നത് നബി തിരുമേനി പറയണം. ഇതുപോലെ യഹുസു ജയ്സുൻ അൽ ഖഅബ, ഒരു സംഘം ഖഅബയോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖഅബയോട് യുദ്ധം ചെയ്യാൻ നമുക്കിഷ്ടമുള്ള വിഷയമല്ല, പക്ഷേ നബി എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ആരും പറയില്ല. അത് നബി പ്രവാചകനായതുകൊണ്ട് പ്രവചിക്കുന്ന വിഷയങ്ങളാണ്. ഇതുപോലെ യഹൂദികൾ 72 കക്ഷികളായി, 71 ക്രിസ്ത്യാനികൾ, 72 ഈ ഉമ്മത്ത്, 73 കക്ഷികളാവും, അത് പ്രവചന. ഇത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമൊന്നുമല്ല, പക്ഷെ അത് സംഭവിക്കും, അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പ്രവചനങ്ങളെ നോക്കിക്കാണുക. ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഇവരൊക്കെ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രവചനമാണ്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യദൂതനാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു പ്രവചനമാണ് ഇവിടെ രണ്ട് സംഘത്തെപ്പറ്റി പറയുന്നത്. അതിലൊന്ന്, ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടാകും, അല്ലെങ്കിൽ ഒരു ചെറിയ സംഘം, അവരെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവസാന കാലം ഈസാ അലൈഹി സ്വലാം വരും, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തോടൊപ്പം യുദ്ധം ചെയ്യുന്ന ഒരു സംഘം, അവരെയും അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ചിലർ ഇതൊരു പ്രവചനമാണ് എന്നൊക്കെ പറഞ്ഞാലും അവിടെ ഇന്ത്യയോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവിടെയും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കും. അത്തരക്കാർക്കും അതും പറഞ്ഞ് മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കാനൊന്നും ഇവിടെ തെളിവ് കിട്ടൂല. കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞു പോയ വിഷയമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇങ്ങനൊരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞ നമ്മൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നതൊന്നുമല്ല, ആധികാരിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ഹാഫിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 94 നടക്കുന്ന സംഭവങ്ങൾ വിശദീകരിക്കുകയാണ്. അവ 94, 92, 93 ഇങ്ങനെ ഈ 1-2 വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായി പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഫീഹ, ഈ വർഷത്തിലാണ് ഇഫ്തതഹൽ ഖാസിം ഇബിൻ മുഹമ്മദ് അസ്സഖഫി അറുലൽ ഹിന്ദി, ഈ 94 ഖാസിം ഇബിൻ മുഹമ്മദ് അസ്സഖഫി ഇന്ത്യ വിജയിക്കുന്നത്. വനിമ അംവാലല്ലാ തുഅത് വലാ തൂസഫ്, വർണ്ണിക്കാനാവാത്ത, ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്തത്ര ഗനീമത്ത് സ്വത്ത് അദ്ദേഹം നേടി. ഇതാൽ ബിദായ വൻ നിഹായ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുള്ളതാണ്. മറ്റൊരു മഹാഹദീസ് പണ്ഡിതനാണ് ഷെയ്ഖ് സിദ്ദീഖ് ഹസൻ ഖാൻ. അദ്ദേഹം പറയുന്നുണ്ട്, അമ്മൽ ഹിന്ദു, എന്നാൽ ഇന്ത്യ, ഫ ഫുതിഹ ഫി അഹദിൽ വലീദ് ബിൻ അബ്ദുൽ മലിക്, വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരണം നടത്തുന്ന കാലഘട്ടത്തിലാണ് വിജയിച്ചത്. അലാ യദി മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി, ഈ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിലാണ് വിജയം ഉണ്ടായത്. എന്നിട്ട് അതിൻ്റെ വർഷവും കൊടുക്കുന്നു. ഇതുപോലെ മറ്റൊരു ഉസ്താദ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ബുഹൈരി, അദ്ദേഹം ഹദീസിൻ്റെ ഗുണവും കൂടി പറയാണ്, ഈ ഹദീസ് നൽകുന്ന ഒരു പാഠവും കൂടി പറയുന്നുണ്ട്. ഐ ഹദീസ് സൗബാൻ, ഈ സൗബാൻ്റെ ഹദീസ്, മിൻ അലാമി നുബുവ, നബിയുടെ നുബുവത്തിൻ്റെ തെളിവുകൾ പെട്ടതാണ്. ഫഖദ് ഗസൽ മുസ്ലിമൂൻ അൽ ഹിന്ദ്, മുസ്ലിങ്ങൾ ഇന്ത്യ അൽ ഹിന്ദിനോട് യുദ്ധം ചെയ്തു, വസിന്ദ് സിന്ധിനോട്, ഫി അഹദി ബനി ഉമയ്യ, അമവികൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ. എന്നിട്ട് പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് യാഥാർത്ഥ്യമായി കഴിയുകയും ചെയ്തു എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനം അത് സത്യമായി പുലർന്നത് സംഭവിച്ചതാണ്. അത് ഇനി ഇത് വെച്ചിട്ട് മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കാൻ പാടില്ല. സാന്ദർഭികമായി മറ്റൊരു കാര്യം കൂടി പറയാം. മറ്റൊരു ഹദീസ് പറയാറുണ്ട്, അത് യഗ്സു ഖൗമും മിൻ ഉമ്മത്തി അൽ ഹിന്ദ്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം അൽ ഹിന്ദിനോട് യുദ്ധം ചെയ്യും. ഫ യഫ്തഹുല്ലാഹു അലൈഹിം, അള്ളാഹു വിജയം നൽകും. ഹത്താ യൽഖൂ ബി മുലൂക്കിൽ ഹിന്ദ് മഗ്ലൂലീന ഫി സലാസിൽ, അങ്ങനെ അവർ ഇന്ത്യൻ രാജാക്കന്മാരെ കാണും, അവർ ചെങ്ങലകളിൽ ബന്ധിതരായിട്ട്. യഗ്ഫിറുല്ലാഹു ലഹും ദുനൂബഹും, ഇവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഈ യുദ്ധത്തിന് പങ്കെടുത്ത എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക്. പിന്നെ ഫ അൻസരിഫൂന ഇല ഷാം, അവർ സിറിയയിലേക്ക് പോകും. ഫ യജിദൂന ഈസബൻ മറിയം ബി ഷാം, അങ്ങനെ ഈസാ അലൈഹി സ്വലാമിനെ സിറിയയിൽ വെച്ച് കാണും എന്ന് പറയുന്ന ഒരു ഹദീസ്. ചില സഹോദരന്മാർ ഈ ഹദീസിന് മറുപടി, അല്ലെങ്കിൽ ഈ ഒരു ദുരാരോപണത്തിന് മറുപടി എന്ന നിലക്ക് പറയാറുണ്ട്. വാസ്തവത്തിൽ ഈ ഹദീസ് സ്വഹീഹല്ല. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ്, അവസാനം ഇനി ഈസാ അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വരുന്നതല്ലത്. കാരണം തുടക്കത്തിലെ ഹദീസ് തന്നെ നമുക്കറിയാം, രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈസാ നബിൻ്റെ കൂടെ യുദ്ധം ചെയ്യുന്നവരും പിന്നെ വേറൊരു ടീമിനെയാണ് പറയുന്നത്. അപ്പോൾ രണ്ടും ഇത് ഒന്നാവുക എന്നത് ഉണ്ടാവുകയില്ല, മറിച്ച് ഈ ഹദീസിൻ്റെ സനദിൽ പ്രശ്നമുണ്ട്, അത് കണ്ണി മുറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്ന ഭാഗം നിങ്ങൾക്കവിടെ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ശരി, ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്തിൽപ്പെട്ടൊരു വിഭാഗം അൽ ഹിന്ദിനോട് യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ അൽ ഹിന്ദ് എന്ന് ഉദ്ദേശിക്കുന്ന, ഇന്ന് നമ്മുടെ ഈ ഇന്ത്യ 1947 സ്വാതന്ത്ര്യം നേടിയ ഈ ഇന്ത്യയെപ്പറ്റിയല്ല, അന്ന് ഇങ്ങനെയുള്ള ഇന്ത്യയല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയെപ്പറ്റിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറിച്ച് അന്നത്തെ അൽ ഹിന്ദ് എന്ന് പറഞ്ഞ സിന്ധു നദിയുടെ പരിസരങ്ങളിൽ അന്നുണ്ടായിരുന്ന വലിയ നാഗരികത, നമുക്കറിയാം സിന്ധു നദി തട സംസ്കാരം, അപ്പോൾ അറിയപ്പെട്ടൊരു കാര്യമായിരുന്നു അത്. അതിനോട് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സിന്ധു നദി അത് ഏകദേശം 3200 കിലോമീറ്റർ അകലമുള്ള ദൂരമുള്ള അത്ര ദൈർഘ്യമുള്ള ഒരു നദിയാണ്. എന്നാൽ ഈ നദിയുടെ പരിസര പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചൈനയാണ്, ഒന്ന് ചൈന, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനുണ്ട്, അതുപോലെ പാകിസ്ഥാനുണ്ട്, പിന്നെ ഇന്ത്യയുമുണ്ട്. ഇന്ത്യയുടെ അതിൻ്റെ ആ ഭാഗത്ത് നിൽക്കുന്ന ആ സമുദ്രത്തിന് അല്ലെങ്കിൽ ആ പുഴയുടെ ഭാഗത്ത് നിൽക്കുന്ന ആ ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ത്യയെ മാത്രം ബാധകമാക്കി സംസാരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഇന്ന് നിലവിലുള്ള ഇന്ത്യയെപ്പറ്റിയല്ല പറയുന്നതും. ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പാകിസ്ഥാനാണ് ഉണ്ടാവുക. കാരണം സിന്ധു നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നതിലൂടെയാണ്. ഏകദേശം 3200 കിലോമീറ്ററുള്ള ഈ നദി ഇന്ത്യയിലൂടെ ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നത് ഏകദേശം 709 കിലോമീറ്റർ മാത്രമാണ്. പിന്നെ ബാക്കി മുഴുവനും പാകിസ്ഥാനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിന്ധു നദിയെപ്പറ്റി പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു നദി, അതുപോലെ അവരുടെ ജീവരേഖ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ നദിയുമായി ബന്ധപ്പെട്ടൊരു കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നു. എന്നിട്ട് ആ കരാറിൽ തീരുമാനമായത് ഇതിൻ്റെ നിയന്ത്രണാധികാരം പാകിസ്ഥാനാണ്, അതിലെ വെള്ളം 20% മാത്രമേ മുസ്ലിങ്ങൾ അല്ല ഇന്ത്യക്കാർ ഉപയോഗിക്കാവൂ എന്നൊക്കെയാണ് അതിനെപ്പറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധകമാകുന്നത് പാകിസ്ഥാനാണ്. ഈ ഹദീസ് അന്നത്തെ അൽ ഹിന്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ സിന്ധു നദി തട സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധകമാകുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഏതായാലും ശരി, അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിന്ദ് എന്ന് പ്രയോഗിച്ച ഇന്നത്തെ ഇന്ത്യയാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പിന്നെ ഇതൊക്കെ വെച്ച് മുസ്ലിങ്ങൾക്ക് അവരുടെ ദേശസ്നേഹവും മറ്റൊക്കെ ചോദ്യം ചെയ്യുന്നവരുടെ അവസ്ഥയെപ്പറ്റിയും ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് പഠിക്കണം. ഇതൊക്കെ പറയുന്നവർ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അവരുടെയൊക്കെ പാദസേവ നടത്തിയവരും അതേസമയം മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എത്രയോ പേർ ജീവൻ നൽകിയതും ആ ചരിത്രമൊക്കെ അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ എത്ര ദുർവ്യാഖ്യാനം ചെയ്താലും ആ സത്യങ്ങൾ എത്ര മറച്ചു വച്ചാലും അതൊക്കെ പുറത്തേക്ക് വരും. വകതിരിവുള്ളവരൊക്കെ അത് മനസ്സിലാക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുന്നേ നടന്ന ഡയലോഗ് പ്രോഗ്രാമിൻ്റെ ഓഡിയോ സെഷനായിരുന്നു. ഇന്ത്യയോടെ യുദ്ധം ചെയ്യണമെന്നോ എന്നാണ് ഡയലോഗിലൂടെ ചോദിച്ചത്. ഉത്തരം നൽകിയത് ബഹുമാന്യ പണ്ഡിതൻ അബൂബക്കർ സലഫി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: എൻ്റെ ഏതാണ്ട് അടുത്തായിട്ട് ഒരു പുതിയ ആൾ താമസക്കാരനായിട്ട് വന്നു. ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു, പരിചയപ്പെടാൻ വേണ്ടിയിട്ട്.
1: ഒരു പുതിയ നാട്ടുകാരനാണ്,
0: പുതിയ നാട്ടുകാരനാണ്,
1: മറ്റൊരു നാട്ടുകാരനെ ഇവിടേക്ക് വന്നത്.
0: ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിനാണ് അദ്ദേഹം വരുന്നത്. സ്വാഭാവികമായി നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവിടുന്ന് വിട്ടുപോകുന്നത് എന്നുള്ളത്.
1: അതെ, ശരി.
0: അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഇങ്ങനെ മടിച്ചൊക്കെ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു കണ്ടാലേ ഒരു മഹാഭാവം മനുഷ്യൻ, കുറച്ച് ഉയരം കുറഞ്ഞ് പ്രയാസത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ
1: വാർദ്ധക്യമായിട്ടില്ലെങ്കിലും
0: പിന്നെ കുറച്ച് പ്രായമായിട്ടുണ്ട്, ഒരു 60-ൻ്റെയൊക്കെ മുകളിൽ പ്രായമായിട്ടുണ്ടാവും. എന്നാലും കരുത്തുള്ള ശരീരം, ഒരു 200 വലിയ ഉയരമൊന്നുമില്ല, കുറച്ച് തടിച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാസിയായിരുന്നു, 25 കൊല്ലത്തിൽ കൂടുതൽ പ്രവാസമായിരുന്നു, പല പണിയെടുത്തിട്ടുണ്ട്, കൂടുതൽ ഡ്രൈവിംഗ് ജോലിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഈ നിരന്തരമായ പ്രവാസ ലോകത്ത് കഠിനാധ്വാനം കൊണ്ട് കുറച്ചൊക്കെ സമ്പാദിച്ചു, സ്ഥലം വാങ്ങി, വീട് വെച്ചു. തൊട്ടടുത്തുള്ള നഗരം എന്നൊന്നും പറഞ്ഞുകൂടാ, എന്നാലും അങ്ങടിയിൽ സ്ഥലം വാങ്ങി, അവിടെ കുറച്ച് പീടികമുറികൾ പണിതു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. പക്ഷേ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഭാര്യയുടെ പേരിലായിരുന്നു, ചിലത് മകൻ്റെ പേരിലായിരുന്നു. അയാൾക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്, ഭാര്യയും. അപ്പോൾ വന്ന് നാട്ടിൽ ഒരു സമാധാനപൂർവ്വം സമാധാനത്തോടെ താമസിക്കണമെന്ന് തോന്നി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീലല്ല വന്നത്, ഒരു ശല്യം എന്നുള്ള രൂപത്തിൽ. ഇതുവരെയും നമ്മൾ പല പ്രവാസികളെ കുറിച്ചും കേൾക്കുന്ന സംഗതിയാണ്, ടിസ്റ്റ് ഇതല്ല. ഇങ്ങനെ പിന്നെ സമ്പാദിച്ച് ഭാര്യയുടെ പേരിലൊക്കെ സമ്പാദ്യം ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത കഥകൾ നമ്മൾ
1: പൊതുവെ പറയാറുണ്ട്. കറവ പറ്റിയ പശുക്കളെ പിന്നെ വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ,
0: അതെ,
1: സമ്പത്ത് ഇനിയിപ്പോ ലഭിക്കൂല എന്ന് കണ്ട പൊതുവെ ഒഴിവാക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അത് കണ്ടുവരുന്നുണ്ട്.
0: പക്ഷെ ഇതിനപ്പുറമാണ് സംഭവിക്കുന്നത്. മകള് അവിടെ പണിക്കൊക്കെ വന്നിരുന്ന ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് അനുവദിച്ചു, സ്ഥലം കൊടുത്തു, മകൾക്ക് ഒരു വീടും കയറ്റി കൊടുത്തു. ഈ കടയുടെ വരുമാനമൊക്കെ മകനാണ് എടുത്തിരുന്നത്. അത് അയാൾ ചോദിച്ചില്ല, ചോദിച്ചാലും കിട്ടൂല, ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകന് ഈ ബാക്കി കുറച്ച് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, അത് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഷെയറൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നി, പിന്നെ ഉള്ള സ്ഥലം കുറേ ഭാര്യയുടെ പേരിലും മകൻ്റെ പേരിലൊക്കെയാണ്, ഇതും കൂടി എഴുതി കൊടുത്താൽ ഒരു പക്ഷേ അയാളെ ചവിട്ടി പുറത്താക്കും ആ രൂപത്തിലാണ്. അങ്ങനെ അദ്ദേഹം അത് സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ മിണ്ടാതെയൊക്കെയായി, മകനോട് മകനും ഇയാളും തമ്മിൽ വലിയ ലോഹ്യമൊന്നും ഇല്ലാതെയായി, പിന്നെ ഭീഷണിയുടെ സ്വരമൊക്കെ ആയി. ഒരു ദിവസം പിന്നെ മകൻ വന്നു, ഒരു വണ്ടി കൊണ്ടാണ് വന്നത്, കൂടെ മകൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഇവർ പിന്നെ സ്വാഭാവികം എന്താന്ന് പറയാതെ കയറില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബലം പിടിച്ചു നോക്കി. പക്ഷേ രണ്ടുപേരും ഭീഷണിപ്പെടുത്തി ബലമായിട്ട് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി. കുറേ നേരം വണ്ടി ഓടി, എന്താണെന്നൊരു ഐഡിയും കിട്ടിയില്ല അദ്ദേഹത്തിന്. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ അവർ വാങ്ങി വെച്ചു, തട്ടിക്കൊണ്ടുപോകുന്ന ഒരു രൂപത്തിൽ. പക്ഷേ എന്താണ് സംഗതി എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഉണ്ടാകാതെ ഇരിക്കാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ട്. അദ്ദേഹം തന്നെ ഉണ്ടോ, അദ്ദേഹത്തിനാണെങ്കിൽ ഒരു വലിയ ആരോഗ്യമുള്ളൊരു ആളൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു 10-50 കിലോമീറ്റർ ദൂരത്തുള്ളൊരു നഗരത്തിലാണ് ഈ പിന്നെ വാഹനമെത്തിയത്. വാഹനമെത്തിയിട്ട് ഒരു വലിയ കെട്ടിടത്തിനുള്ളിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. അതൊരു ആശുപത്രിയായിരുന്നു. ആശുപത്രി പറഞ്ഞാൽ മാനസിക രോഗികൾ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി, മെന്റൽ ഹോസ്പിറ്റൽ. ഒരിക്കലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം. സ്വാഭാവികമായിട്ടും മാനസികാരോഗ്യ മാനസിക ആശുപത്രികൾ അറിയാലോ,
1: ഇങ്ങനെ
0: തല്ല ഗുണ്ടകളൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്.
1: പല പേഷ്യൻസും
0: ചിലപ്പോൾ വയലൻ്റൊക്കെ ആകുന്ന ആളുകളുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി. സംഗതികൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അയാളെ അവർ ഒരു മാനസിക രോഗിയാക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ പുറം ലോകം കണ്ടോളുന്നില്ല. എങ്ങോട്ടാണ് വന്നു എന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടൊന്നും ആർക്കും അറിയില്ല. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും പിന്നെ മകനും ആളും പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷരായി.
1: അവരുടെ ഫോണൊക്കെ
0: ഒന്ന് വാങ്ങിച്ചു, ഒരു പിന്നെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സംഗതിയില്ല. അദ്ദേഹത്തിന് എവിടെ സ്ഥലം പോലും അറിയില്ല. അങ്ങനെ ഒരു സഞ്ചരിച്ച് പരിചയമുള്ള ഒരാളൊന്നും അല്ലല്ലോ. പിന്നെ മാത്രമല്ല, ഒരു വണ്ടിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്, വളഞ്ഞും തിരിഞ്ഞും ഒരുപാട് സ്ഥലം പോകുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഒറ്റപ്പെടുന്നു. രക്ഷപ്പെടാനാവില്ല എന്നുള്ള ഒരു ഭീകരതയാണത്. ചതിക്കുന്നതാരാണ്? സ്വന്തം ഭാര്യ, സ്വന്തം മകൻ. അങ്ങനെ അയാളുടെ വല്ലാത്ത നിരാശയിലായിരുന്നു. പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ഓരോരു മാർഗമല്ല. അദ്ദേഹം മനമൊരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങി. സാധാരണ ഒരു ആശുപത്രിയുള്ളതുപോലെ തന്നെ. പിന്നെ അതിൽ കൂടുതലും ഭീഷണിയുടെ സ്വരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയാസം കണ്ടിട്ട് മനസ്സറിഞ്ഞ്, മനസ്സലിഞ്ഞ് ഒരു നേഴ്സ് ഒരു തവണ എല്ലാം ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ആരും കാണുന്നില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അദ്ദേഹത്തിന് ഫോണ് കൊടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും വന്നിട്ട് പിന്നെ നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറയുന്നു. നിങ്ങളിവിടെ നിന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ബോധത്തോടു കൂടി പുറത്തു പോകാൻ പറ്റില്ല. ഇനി പുറത്ത് പോകാൻ പറ്റില്ല, പുറത്തു പോയാൽ തന്നെ നിങ്ങൾ മറ്റൊന്നിനും പറ്റാത്ത ഓർമ്മയൊന്നുമില്ലാത്ത രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്.
1: പക്ഷേ മരണപ്പെടുക,
0: ഒരു വലിയ സംഖ്യ വാഗ്ദാനം ചെയ്തിട്ടാണ്, ഡോക്ടറോട് വാഗ്ദാനം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അകത്തുനിന്ന് ആരുടെയും ഒരു പിന്നെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത പ്രയാസം തോന്നിയോണ്ട് ചെയ്യാണ്, എൻ്റെ ജോലിയും എൻ്റെ ജീവനും കൂടി അപകടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ആ ഫോൺ വാങ്ങിച്ചു. ഫോൺ നമ്പറൊന്നും അറിയില്ല കൂടുതലാളി, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഫോൺ നമ്പർ അദ്ദേഹം പിന്നെ ഓർമ്മ ഉണ്ടായിരുന്നു. അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അപകടത്തിലാണ്, എന്നെ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുള്ളത്, കുറച്ചാളുകളെ കൂട്ടി വന്നിട്ട് പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പറഞ്ഞു. സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ നേഴ്സ് പറഞ്ഞു കൊടുത്തു പ്രകാരം അദ്ദേഹം പറഞ്ഞു കൊടുക്കും ചെയ്തു. ഏതാനും സെക്കൻഡുകൾ മിനിറ്റുകൾ മാത്രമേ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എന്ന് പറയാം, അനിയനവിടെ കുറച്ചൊരു ബന്ധുക്കളുള്ള ആളായിരുന്നു. അങ്ങേര് ഒരു ഒന്ന് രണ്ട് വണ്ടിയിൽ ആൾക്കാർ കേട് വന്നു ഈ ആശുപത്രിയുടെ മുമ്പിൽ. പിന്നെ വന്ന് ബഹളം ഉണ്ടാക്കി. ബഹളം മീൻസ് പിന്നെ ആദ്യം അനിയായിട്ടൊക്കെ സംസാരിച്ച് അവർ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു, നിങ്ങളെ മൊത്തം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അവരെ തിരിച്ചൊക്കെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇങ്ങേര് പറഞ്ഞു, പിന്നെ ഞങ്ങളെന്തായാലും ഒരു തീരുമാനമാക്കിയിട്ട് പോവുള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങളിവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഒരു ആശുപത്രി ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ള, ഇവിടെ ഇവിടെയുള്ള പോലീസുകാർ മാത്രം നല്ലതല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ആശുപത്രി വേണമെങ്കിൽ അടിച്ച് തകർക്കും എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ഇവർ മാറി. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർക്കും തോന്നി ഇത് കൂടുതൽ പന്തിയല്ല, ചിലപ്പോഴും ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപക്ഷെ ഇതുപോലുള്ള മറ്റു പല കേസുകളോടെ ഉണ്ടാകും, അതൊക്കെ പൊന്തി വരും. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടു. ഭാഗ്യം പടച്ചൻ്റെ അനുഗ്രഹം, അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു പോക്ക് ആരുടെ അടുത്തേക്കാണ്? ഭാര്യയുടെ അടുത്തേക്ക്, മകൻ്റെ അടുത്തേക്ക്. അയാൾ ഒരിക്കലും അങ്ങോട്ട് പോയില്ല. അയാൾ പിന്നെ അനിയൻ്റെ പ്രൊട്ടക്ഷനിൽ കുറച്ച് ദിവസം നിന്നു. പിന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു വീടും സ്ഥലമുള്ള അവിടെ താമസമാക്കിയത്. പിന്നെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ട്, അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലാണ് കുറച്ച് വർഷങ്ങളായി അങ്ങനെ കണ്ടു. പിന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഷോക്ക്
1: ആയിപ്പോയി. യഥാർത്ഥത്തിലുള്ളത് തന്നെയാണോ എന്നുള്ളത് ആലോചിക്കാത്, നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഇത്രയും സാക്ഷരതയുണ്ട് എന്നൊക്കെ പറയുന്ന അത്രയുമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യാഥാർത്ഥ്യമാണോ, പണ്ടൊക്കെ ഒരു സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടു തന്നിരുന്നെന്ന് പറയുന്നത് പോലെയുള്ള ഓരോ അനുഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലാണ് എല്ലാ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
0: ആമീൻ.
1: യഥാർത്ഥത്തിൽ ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം അതവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ആ ഒരു മക്കളിൽ നിന്നോ അതെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കടമ എത്രത്തോളം എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഭാര്യയും ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: ഒരു ഒരു സാധു അവരാവശ്യപ്പെട്ടൊക്കെ ചെയ്തു കൊടുത്തു.
1: അതെ,
0: മകൾക്ക് വീട് വെച്ചു കൊടുത്തു, സ്ഥലം കൊടുത്തു, ഭാര്യയ്ക്ക് കൊടുത്തു,
1: എല്ലാവരും
0: കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കണം എന്നാണ് ആ സാധു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ

0: ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു മരണം. ഇത്തരത്തിൽ അവർ മാറി താമസിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് നിന്ന്. അപ്പം അതും ഇതുപോലെ തന്നെ പല ആളുകൾ അവരുടെ സ്വത്തിന് വേണ്ടി അവരടിച്ചമർത്തി പലപ്പോഴും ഉപ്പയെ മർദ്ദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
1: ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു മകൻ മാതാവിനെ
0: ലഹരി,
1: പക്ഷെ അതിൻ്റെ പിന്നിൽ ലഹരി എന്നുള്ള ഒരു സംഗതിയുണ്ട്.
0: അതെ,
1: നമുക്ക് വേണമെങ്കിൽ
0: ഒരു വേള ആ ഒരു വഴിയായിരിക്കാം
1: ലഹരി മകനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു പക്ഷേ ലഹരിയെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷെ ഇത് അത്തരം സംഗതികളും അല്ല. എവിടേക്കാണ് ഈ നാടിൻ്റെ പോക്ക് എന്ന് പറയുമ്പോഴല്ലേ പേടിയോ.
0: നമ്മൾ യഥാർത്ഥത്തിൽ ദീന് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ദീനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്ലാം പറയുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും അല്ലേ, അതൊരു വാക്കല്ല ഒരു ചെറിയ പ്രയോഗമാണ് എന്ന് തന്നെ മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണ് ആ മകന്, യഥാർത്ഥൊരു ദീന് ലഭിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ അവിടെ നടക്കുമായിരുന്നില്ല എന്ന് നമുക്ക് ഒരു പക്ഷേ ആശിക്കാം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: OEC പോസ്റ്റ് മെട്രിക് പദ്ധതി അപേക്ഷിക്കാം. ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ www.egrants.kerala.gov.in മുഖേന നവംബർ 30 ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0495-23-77-786.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
1: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിറേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരം.

0: ഇടങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ഇനി ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ നമ്മെ സഹായിക്കുന്ന പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് 47 അധ്യായം സൂറത്ത് മുഹമ്മദിലെ 15 വചനമാണ് നമ്മൾ പഠിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. ബഹുമാനായ ഹാഫിദ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ 15 വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങിവച്ചത്. ആയത്തിൻ്റെ ബാക്കി ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം.

طعمه وأنهار من لبن لم يتغير طعمه

0: ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളുടെയെല്ലാം പ്രാർത്ഥനയിൽ നമ്മളെക്കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കിയത്. ഹിഫ്ളുൽ ഖുർആനിൽ നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വാതിലുമായി ബന്ധപ്പെട്ട ഈ മര്യാദകൾ നമുക്ക് പാലിക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു റസീൻ വേങ്ങര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പഠിക്കണമെന്ന് സ്വമേധയായി എന്നോടും ഉപദേശിയ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. നാഥൻ അത്തരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞപ്പോൾ അകത്തുണ്ടായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു വളരെ പതുങ്ങിയ സ്വരത്തിലായിരുന്നു മറുപടി പറഞ്ഞത്. വീണ്ടും പ്രവാചകൻ സലാം പറഞ്ഞു. അദ്ദേഹം അപ്പോഴും പ്രവാചകൻ്റെ സലാം ലഭിക്കുവാൻ വേണ്ടി വളരെ പതുങ്ങിയ സ്വരത്തിൽ മറുപടി നൽകി. പ്രവാചകൻ മൂന്നാമത് പറഞ്ഞപ്പോഴും മറുപടി കേൾക്കാത്തതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങിയെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൻ്റെ അനുയായികളോട് സലാം പറഞ്ഞിട്ട് അവരിൽ നിന്ന് മറുപടി കേൾക്കാത്തതുകൊണ്ട് പ്രവാചകൻ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂന്ന് തവണ അനുവാദം ചോദിക്കുകയും മറുപടി ലഭിച്ചില്ലെങ്കിൽ തിരിഞ്ഞു പോരുകയും ചെയ്യുന്ന പ്രവാചകൻ്റെ രീതി സഹോദരന്മാരെ നമ്മളൊക്കെ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകളും അത് കുടുംബക്കാരാവട്ടെ, നമ്മുടെ വീടുകളിൽ അല്ലാത്ത വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ സലാം പറയാതെയും അനുവാദം പറയാതെയും ഒക്കെ കയറി ചെല്ലുന്ന രീതി അത്ര അഭികാമ്യമല്ല. നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലു ബുയൂത്തൻ ഗൈറ ബുയൂത്തികും ഹത്താ തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിൽ അവരുമായി സലാം പറഞ്ഞതിനും ഇടങ്ങിയതിനു ശേഷമൊക്കെയാണ് ആ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, അല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അതല്ല, ഇനി അവർ മറുപടി നൽകിയില്ല, അല്ലെങ്കിൽ അവർ നിങ്ങൾ മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഫർജിഉഹു അസ്ഖാലക്കും, നിങ്ങളോട് മടങ്ങിപ്പോകാൻ പറയപ്പെട്ടാൽ നിങ്ങൾ മടങ്ങിപ്പോകണം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നുണ്ട്. നോക്കൂ, ഇത്തരത്തിൽ വാതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും കൃത്യമായി അവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് അവരോട് സലാം പറയേണ്ടത്, എങ്ങനെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുമ്പോൾ എങ്ങനെയാണ് സലാം പറയേണ്ടത് പ്രവാചകൻ്റെ ചര്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ ഏതെങ്കിലും വീടിൻ്റെ മുന്നിലെത്തിയാൽ ആ വീടിൻ്റെ വാതിലിൻ്റെ നേരെ മുന്നിൽ നിൽക്കാറില്ലായിരുന്നു, മറിച്ച് പ്രവാചകൻ നിൽക്കാറുള്ളത് വലാക്കിൻ റുക്നിഹിൽ ഐമൻ അവിൽ ഐസർ, ഇടതുഭാഗത്ത് വലതു ഭാഗത്ത് ചേർന്ന് നിൽക്കും, എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമെന്ന് അതായിരുന്നു പ്രവാചകൻ്റെ രീതി. കാരണം നമ്മൾ വീടിൻ്റെ വാതിലിന് നേരെ നിൽക്കുമ്പോൾ അവിടെയുള്ള വീട്ടിലേക്ക് നമ്മുടെ കണ്ണുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഒരു വാതിലിൽ മുട്ടുമ്പോൾ അതിൻ്റെ മര്യാദയോടുകൂടി മുട്ടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലൊക്കെ മുട്ടപ്പെടാറുള്ളത്, വാതിലൊക്കെ ആളുകൾ മുട്ടാറുള്ളത് അത് നഖങ്ങൾ കൊണ്ടായിരുന്നു. അത്ര സൂക്ഷ്മതയോടുകൂടി, അത്ര അതപോടുകൂടിയിട്ടായിരുന്നു അവർ വാതിലുകളിൽ മുട്ടാറുള്ളത്. പ്രത്യേകിച്ച് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അറിവിനെ സ്നേഹിക്കുന്ന, അറിവ് നുകരാൻ സ്നേഹിക്കുന്ന പ്രവാചകൻ്റെ ചരിയെ, പ്രവാചകൻ്റെ അനുയായികളുടെ ചരിയൊക്കെ നുകരാൻ കൊതിക്കുന്ന ആളുകൾ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടത് ഈ പ്രവാചകൻ്റെയും അവിടുത്തെ അനുയായികളുടെയും അവരുടെ സ്വഭാവമാണ്, അവരുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല ആളുകളും അവരെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയരികിൽ, അല്ലെങ്കിൽ ആ വാതിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്. പലപ്പോഴും പല ആളുകളും ചെറിയ വാതിലായിരിക്കും, ആ വാതിലിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും സംസാരിച്ച് മറ്റുള്ള ആളുകൾക്ക് അതുവഴി കടന്നു പോകുന്ന പ്രയാസമുണ്ടാക്കുന്ന രീതി സഹോദരന്മാരെ നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അത് വിശ്വാസിയുടെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുവാൻ പാടില്ല എന്ന് പ്രവാചകന്റെ അധ്യാപനങ്ങളോട് പഠിപ്പിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അല്ലേ. അൽ മുസ്ലിമു മൻസലിമൻ മുസ്ലിമുന മില്ലിസാനി വേദിഹി, ഒരു മുസ്ലിം മറ്റു മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനായിരിക്കും എന്ന് പ്രവാചകൻ്റെ അധ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ നമ്മളൊരിക്കലും വടിയരികിൽ നിന്നുകൊണ്ട് ഡോറിൻ്റെ അടുത്തൊക്കെ നിന്നുകൊണ്ട് സംസാരിച്ച് മറ്റുള്ളവർക്ക് ഒരിക്കലും പ്രയാസമാകാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് ഇത്തഖു അല്ലഅനൈൻ, നിങ്ങൾ ശാപത്തിന് കാരണമാകുന്ന രണ്ടു കാര്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഖാലു മല്ലഅനാൻ, സഹാബകൾ ചോദിച്ചു എന്താണ് ഈ ലഅനാൻ? അവർ പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്, അല്ലദീ യതഖല്ല ഫീ ത്വരീഖിൻ നാസ് ഔ ഫീ ദില്ലിഹിം, ആളുകൾ നടക്കുന്ന ആളുകളുടെ വഴിയിലോ അവർ വിശ്രമിക്കുന്ന തണലിലോ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ് പ്രവാചകൻ ശാപത്തിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് സംസാരിക്കുന്നത്, എവിടെയാണ് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യമാണോ അത്തരത്തിൽ നമ്മൾ സംസാരമുണ്ടാകാൻ പാടില്ല അല്ലേ. പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഇയ്യാക്കും വൽ ജുലൂസ ഫി ത്തുറുഖാത്ത്, വടിയരികിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശിഷ്യ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന ആളുകളായി എന്ന് ആളുകൾ എന്ന നിലക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ഈ അധ്യാപനങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പുലർത്തുന്ന ഏറ്റവും നല്ല ആളുകളിൽ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദാ മാ ഇൻദി വല്ലാഹു ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം വാതിലുമായി ബന്ധപ്പെട്ട ഈ മര്യാദകൾ നമുക്ക് പാലിക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് റസീൻ വേങ്ങര.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ കഥ പറയാം. ഒരു മെഴുകുതിരിയെങ്കിലും. നമ്മോട് സംസാരിക്കുന്നു അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളിങ്ങനെ വ്യത്യസ്ത കഥകളൊക്കെ കേട്ടിങ്ങനെ പോവാറുണ്ടല്ലേ. ഇന്നും കുഞ്ഞു കഥകളുമായിട്ടാണ് കഥ പറയാം. കുറഞ്ഞ കഥകളാണെങ്കിലും കൂടുതൽ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള കഥകൾ പലപ്പോഴും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ കഥകളൊക്കെ കേട്ട് നിങ്ങൾക്കിഷ്ടമായി എന്നുള്ള വിവരം പലപ്പോഴും അറിയാറുണ്ട്. സന്തോഷമുണ്ട്. കേട്ട കഥകളൊക്കെ പറയാനും അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് പറയുന്ന കഥ, കഥയുടെ പേര് പറയട്ടെ, ഒരു മെഴുകുതിരിയെങ്കിലും എന്നതാണ് ഇന്നത്തെ കഥ. ഞാൻ കഥ പറയാം, കേൾക്കാൻ റെഡിയാണല്ലോ. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. നേരം രാത്രിയായി. ഞാൻ ചെല്ലുമ്പോൾ ഗുരു മുറിയിലിരുന്ന് ഗാഢമായി എന്തോ ചിന്തിക്കുകയായിരുന്നു. എന്റെ സാന്നിധ്യം കുറച്ചു നേരം ഗുരു അറിഞ്ഞതേയില്ല. പിന്നെ ഗുരു നേരിയ ചിരിയോടെ എന്നോടിരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. ഗുരു പറഞ്ഞു, ഇവിടെ മൂന്ന് അതിഥികളുണ്ടായിരുന്നു. അവർ കുറച്ചു മുമ്പ് പോയതേയുള്ളൂ. ഗുരു പറയുന്നത് കേൾക്കാൻ ഞാനങ്ങനെ കാതോർത്തിരുന്നു. അവർ മൂന്ന് പേരും ഏറെ നേരം സംസാരിച്ചു. തിന്മ നിറഞ്ഞ ഇന്നത്തെ ലോകത്തെപ്പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ മൂന്നുപേരും വലിയ നിരാശരാണ്. ഇവിടെ നന്മയില്ല. ഈ ലോകത്ത് നന്മക്കു പകരമൊക്കെ തിന്മയാണ്. നീതിയില്ല. നീതിക്കു പകരം അനീതിയാണ് ഇങ്ങും കാണുന്നത്. ചെറുപ്പക്കാർക്ക് പ്രായമായ ആളുകളെയൊന്നും ഒരു ബഹുമാനമില്ല. ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ ഒരഭിപ്രായമാണ് അവരൊക്കെ പങ്കുവച്ചത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഗുരുവിനോട് ചോദിച്ചു, ശരിയല്ലേ അവർ പറഞ്ഞത്? അങ്ങനെയല്ലേ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പോ ഗുരു പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഇങ്ങനെ വിലപിച്ചിരുന്നിട്ട് എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതെന്താ? എന്റെ ചോദ്യം കേട്ട് ഗുരു പറഞ്ഞു, ഇത് മാറ്റിയെടുക്കാൻ അവരാൽ കഴിയുന്നത് എന്തെങ്കിലും അവരും ചെയ്യണം. ചെയ്യണ്ടേ? ഇവിടെ വന്ന മൂന്നാളുകളോടും ഞാൻ ആ കാര്യം അവരോട് പറഞ്ഞു. ഞങ്ങളങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്ത് നല്ല ഇടിയും മഴയുമൊക്കെ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് കറന്റ് പോയി. കൂരാകൂരിട്ട് ഞാൻ അല്പം ഉറക്കെ തന്നെ പറഞ്ഞുപോയി, ഹോ, എന്തൊരു ഇരുട്ടാണ്! എങ്ങും കാണാൻ പറ്റുന്നില്ലല്ലോ. എല്ലായിടത്തും ഇരുട്ട് തന്നെയാണല്ലോ. ഒരിത്തിരി വെട്ടം പോലും ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു. ഈ സമയത്ത് ഗുരു ഒന്നും പറഞ്ഞില്ല. പകരം ഗുരു ഒരു മെഴുകുതിരിയെടുത്ത് കത്തിച്ചു. എന്നിട്ട് പതുക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുട്ടിനെ പഴിക്കുന്നതിന് പകരം ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്ന അതില്ല, ഇതില്ല, ആ പ്രശ്നം, ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്നതിന് പകരം പ്രശ്നപരിഹാരത്തിനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ വരികയാണ്. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് അതിനെന്താണോ കഴിയുന്നത് എന്ന് നമ്മൾ ചെയ്താൽ അത് നമുക്ക് വലിയ ആശ്വാസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കഥയിലെ പാഠം നമ്മളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ഒരു മെഴുകുതിരിയെങ്കിലും. നമ്മോട് സംസാരിച്ചത് അബ്ദുൽ സലാം വീട്ടി.
2: ഞാനൊരിക്കൽ വൈക്കുമ്മല് പോവാണ്. അപ്പൊ എന്റെ ബാക്കില് നമ്മുടെ ഒരു പ്രഭാഷകനും എഴുത്തുകാരനുമൊക്കെ ആയ ഒരു ആളുണ്ട്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെക്കാറ്. ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ ഹാൻഡിൽമേല് കൊളത്തി ഇങ്ങനെ പോവാണ്.
3: സാധാരണ നമ്മൾ അങ്ങനെയാണ്,
2: ചിലപ്പോ കയ്യുമ്മലൊക്കെ ഇങ്ങനെ കൊളത്തി നമ്മള് യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഹെൽമെറ്റ് വെക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങാടിക്കല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാനിപ്പോഴും ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. നമ്മൾ കുറഞ്ഞ ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഹെൽമെറ്റിൻ്റെ ഉപയോഗം അറിയാം. കാരണം അങ്ങാടികളിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ വേഗത കുറച്ച് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വീഴാൻ, ഇരുചക്രവാഹനങ്ങളിൽ വീഴാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അങ്ങാടി പോകുമ്പോഴാണെങ്കിലും കുറഞ്ഞ ദൂരമാണെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഹെൽമറ്റ് വെക്കാതെ യാത്ര ചെയ്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമല്ല, കേസ് നമുക്കെതിരായി വരാനുള്ള സാധ്യതയുകൂടി അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ അത് ഇപ്പോഴും ഞാനത് പാലിക്കും. അങ്ങാടിയിൽക്കാണല്ലോ എന്ന് പല ആളുകളും കരുതും. അല്ലെങ്കിൽ ഞാനിപ്പം പോലീസുകാരൊന്നും ഇല്ലാത്ത വഴിക്കൂടിയാണ് പോണത്, ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വരയ്ക്കൊന്ന് പോയി, ചെറിയൊരു ദൂരമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഹെൽമറ്റ് ധരിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അത് ഒരു ചിന്തയായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നതാണ്.
3: ശരിയാണ്, നമ്മൾ ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പോലീസിന് ഫൈൻ അടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെൽമെറ്റ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കേൾക്കുന്ന ആളുകളിൽ ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു നിയമമാണ് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു പിന്നെ യുക്തി കൂടി ഇതിലുണ്ട്. അതായത് അങ്ങാടിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുക. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ഇരുചക്ര വാഹനങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാനുള്ള സാധ്യത. അത് വലിയൊരു മെസ്സേജായിട്ട് തോന്നുന്നുണ്ട്.
2: അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂടെ പല ആളുകളും യാത്ര ചെയ്യലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൂടി എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇത്ര കാലം ഒരു മാറ്റം ഉണ്ടായാൽ
3: മാറ്റം. അതായത് അതിനുശേഷം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുള്ള കാണിക്കുന്നുണ്ട്.

പീസ് റേഡിയോ സ്വരം, കരുണയുടെ വാതിൽ തുറന്നിട്ട നാഥൻ. ദുനിയാവിൻ്റെ വർണ്ണശബളിമ ക്ഷണികമാണെന്ന സത്യം ഈ സുന്ദര വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവൻ വസ്ത്രം ധരിക്കുന്നു എന്നതാണ്. മറ്റു ജീവജാലങ്ങളൊന്നും തന്നെ വസ്ത്രം ധരിക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ മാത്രം വസ്ത്രം ധരിക്കുന്ന ജീവിയായി ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ ഒരു അനുഗ്രഹമാണ് വസ്ത്രം എന്നത്. പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ബനി ആദം, ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ, ഖദ് അൻസൽന അലൈക്കും ലിബാസൻ, തീർച്ചയായും നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കിത്തന്നിരിക്കുന്നു, യുവാരി സൗആതിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ നാണം മറയ്ക്കുവാനാവശ്യമായ, നിങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ ആവശ്യമായ വസ്ത്രം, അതിനു പുറമെ വരീഷൻ, അലങ്കാര വസ്ത്രങ്ങളും, നാണം മറയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ധരിക്കുന്നവയും അതിനു പുറമെ അലങ്കാരം എന്ന ലക്ഷ്യത്തിനു വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള വസ്ത്രവും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലിബാസു തഖ്വ ദാലിക ഖൈറുൻ, എന്നാൽ ധർമ്മനിഷ്ഠയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം, തഖ്വയുടെ ദൈവബോധത്തിൻ്റെ വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം. ذلك من آيات الله لعلهم يذكرون, അത് അല്ലാഹുവിൻ്റെ വചനങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾ ആലോചിക്കുവാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആദം സന്തതികളെ, നിങ്ങൾക്ക് അല്ലാഹു വസ്ത്രം ഇറക്കിത്തന്നിരിക്കുന്നു, നിങ്ങളുടെ നഗ്നത മറയ്ക്കുവാനും അലങ്കാരത്തിനും വേണ്ടി ആ വസ്ത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ വസ്ത്രമെന്നത് അലങ്കാര വസ്ത്രവും അല്ലാത്ത വസ്ത്രവുമെല്ലാം അല്ലാഹുവിൻ്റെ വളരെ വലിയ അനുഗ്രഹമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം. തഖ്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം കാത്തുസൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെയാണ്. എന്നാൽ ഇസ്ലാം തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ തഖ്വ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും അവൻ്റെ സ്വർഗം ലഭിക്കുവാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വലിബാസു തഖ്വ, തഖ്വയുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രം, സ്വർഗം ലഭ്യമാക്കി തീർക്കുന്ന വസ്ത്രം, അങ്ങനെയുള്ള വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം. നിങ്ങൾ ആലോചിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ അവതരിപ്പിച്ചു തരുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഇതു എന്നും, വസ്ത്രമെന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നും, എന്നാൽ വസ്ത്രം ധരിക്കുമ്പോൾ മനുഷ്യർ യഥാർത്ഥത്തിൽ ആ വസ്ത്രധാരണത്തിലൂടെ മരണാനന്തര ജീവിതത്തിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുവാനും ഉതകുന്ന രൂപത്തിൽ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. ആദമിൻ്റെ മക്കളെ, പിശാച് നിങ്ങളെ വഴിപിഴവിലാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ പിതാക്കന്മാരെ, അതല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളെ സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ. അവൻ എന്താണ് ചെയ്തത്? നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് യൻസിഉ അൻഹുമ ലിബാസഹുമ, അവരുടെ വസ്ത്രത്തെ അവൻ നീക്കി, ലിയുരിയഹുമ സൗആതിഹിമ, അവരുടെ നഗ്നത അവർ കാണുമാർ. അപ്പോൾ പിശാച് ആദ്യം തന്നെ മനുഷ്യരിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലൊന്ന് അവരുടെ വസ്ത്രത്തെ നീക്കം ചെയ്തു എന്നതാണ്. വസ്ത്രത്തെ നീക്കം ചെയ്യുക, ഇത് യഥാർത്ഥത്തിൽ പിശാച് അവൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ തന്നെ കാണിച്ച കാര്യമാണ്. അതുകൊണ്ട് പിശാചുക്കൾ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. എക്കാലഘട്ടത്തിലെയും മനുഷ്യനെ പിശാച് വഴിതെറ്റിക്കുന്ന ഏറ്റവും വലിയ രൂപങ്ങളിലൊന്ന് അവൻ്റെ വസ്ത്രധാരണത്തിലുള്ള വഴിപിഴവാണ് എന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. സൂറത്തുൽ ആറാഫ് 26-ാമത്തെയും 27-ാമത്തെയും വചനം. അപ്പോൾ നഗ്നത മറയ്ക്കാനാവശ്യമായ വസ്ത്രം, അപ്പോൾ വസ്ത്രം കൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നഗ്നത മറയ്ക്കണം. അതേപോലെ തന്നെ അലങ്കാരങ്ങൾക്കു വേണ്ടിയുള്ള വസ്ത്രം അനുവദനീയമാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം, ഇതെല്ലാം ശരിയായ രൂപത്തിലായിത്തീരുന്നത് ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രം, തഖ്വയിൽ അധിഷ്ഠിതമായ വസ്ത്രം എന്നാണ്. ഇതിന് രണ്ട് നിലക്ക് വ്യാഖ്യാനം പറയാം. ഒന്ന്, ധാർമ്മികമായ ജീവിതം. ആ ധാർമ്മികമായ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാന്യമായ വസ്ത്രധാരണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹിൽ 81-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വജഅല ലകും സറാബീല തഖീഖുമുൽ ഹർറ വ സറാബീല തഖീഖും ബഅസകും, ചൂടിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകുന്ന വസ്ത്രങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. അതേപോലെ തന്നെ യുദ്ധങ്ങളിലും മറ്റും ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കവചങ്ങളും അതേപോലെയുള്ള ഉടുപ്പുകളും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ചൂടിൽ നിന്നും അതേപോലെ തന്നെ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന വസ്ത്രവും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വസ്ത്രം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, സഹോദരങ്ങളെ, ഈ വസ്ത്രങ്ങളെ നാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. പുരുഷന്മാർ എപ്രകാരം വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, നിര്യാണിയുടെ താഴെ പോകാതെ. അതേപോലെ തന്നെ ഇതര മതസ്ഥരായ ആളുകളുടെ ആരാധനകളുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണ രീതികൾ സ്വീകരിക്കാതെ, ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം ധരിക്കാതെ മാന്യമായ വസ്ത്രം പുരുഷന്മാർ ധരിക്കണം. സ്ത്രീകളും അങ്ങനെ തന്നെ തങ്ങളുടെ ശരീരം മുഴുവൻ മൂടിപ്പുതയ്ക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ, നേലടിക്കാത്ത രൂപത്തിൽ, ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിലുള്ള മാന്യമായ വസ്ത്രം ധരിക്കുകയും അവരുടെ മൂടുപടങ്ങളെ ശരീരത്തിലൂടെ മുഴുവൻ മൂടിയിട്ട് തങ്ങളുടെ സൗന്ദര്യങ്ങളെ മറ്റാർക്കും വെളിപ്പെടുത്താത്ത രൂപത്തിലാണ് സ്ത്രീകളും വസ്ത്രം ധരിക്കേണ്ടത്. ഇങ്ങനെ വസ്ത്രധാരണത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ, ആ വസ്ത്രമാണ് നല്ല വസ്ത്രമെന്നാണ് ഖുർആൻ നൽകുന്ന പാഠം. വ ലിബാസു തഖ്വ, ധർമ്മനിഷ്ഠയുടെ വസ്ത്രം, അള്ളാഹുവിനെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രം, അതാണ് ധരിക്കേണ്ടത്. ഈ ഒരു ആയത്തിലൂടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ, സ്വർഗത്തെ അനന്തരമെടുക്കുന്നവർ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തുഫൈൽ ബിൻ അംറുദ്ദൗസി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു സ്വഹാബിയെ പോലെ അത്ര തന്നെ പ്രസിദ്ധനല്ല. തുഫൈൽ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഗോത്രത്തിൻ്റെ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഒരു ഹജ്ജ് സീസണിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ഉമ്മ പറയുന്നുണ്ട്, ഇപ്പം മക്കത്ത് ഏതോ ഒരു പുതിയ ചങ്ങാതി വന്നിട്ടുണ്ട്, അപ്പം മോനെ ശ്രദ്ധിക്കണം. അയാളെ കേൾക്കാൻ ശ്രമിച്ചവരൊക്കെ അയാളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ തുഫൈൽ നല്ല ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൻ്റെ ലീഡറായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വഴിയിലുടനീളം ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മക്കയിലെ പുതിയ ഒരു മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിലേക്ക് ആകൃഷ്ടരാകുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഒരു കേൾവിയിൽ അങ്ങോട്ട് അവസാനിക്കുന്നതും തീരുന്നതുമാണ് ഇതൊക്കെ എങ്കിൽ അതങ്ങോട്ട് തീരട്ടെ. അദ്ദേഹം നേരെ എന്ത് ചെയ്യുന്നു, പ്രവാചകനെ കാണുന്നു. അദ്ദേഹം പ്രവാചകനിൽ നിന്ന് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു. സ്പോട്ടിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. നേരെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ വന്ന് ഗോത്രത്തിലെ മനുഷ്യരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഹജ്ജിന് പോയപ്പോൾ ലോകാനുഗ്രഹിയായ പ്രവാചകനെക്കുറിച്ച് അറിയാൻ എനിക്ക് പറ്റി, ഇത് സത്യസന്ധമായ വഴിയാണ് എന്ന് പറഞ്ഞു കേട്ട ഉടനെ ആ ഗോത്രത്തിലെ കുറച്ചാളുകൾ, ഇപ്പോൾ ഞങ്ങൾക്ക് നബിയെ കാണണം, അവർ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അവരെയും കൊണ്ട് ഏകനായിപ്പോയി. വലിയൊരു സംഘത്തെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ കാര്യങ്ങളെ, ഇസ്ലാമിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രവാചകനായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൻ്റെയും അഭിമുഖത്തിൻ്റെയും ഈയൊരു സന്ദർഭത്തിൻ്റെയും ഒക്കെ ആ ഒരു പരിമിതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു സംഘവുമായിട്ടാണ് എത്തിയത്. ആ സംഘത്തിലെ ഏറ്റവും മൗനമായ സാന്നിധ്യമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ എല്ലാവരും അറിയും, എന്നാൽ തുഫൈൽ ബിൻ അംർ ദൗസി ആരും അറിയില്ല. തുഫൈൽ ബിൻ അംർ ദൗസിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണം. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ നിമിഷങ്ങളും ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, വിശ്വാസങ്ങളെയൊക്കെ അപരവൽക്കരിക്കാനും അവർക്കില്ലാത്തത് അവരുടെ തലയിൽ വെച്ച് കെട്ടാനൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ നമ്മളങ്ങനെ മൗനമായി ഇരിക്കേണ്ടവരല്ല. നമ്മുടെ നോട്ടവും ഇരുത്തവും നടത്തവും ഒക്കെ ഏതെല്ലാം രീതിയിൽ ഈ ഇത്തരം ധാരണകളെയും തെറ്റിദ്ധാരണകളെയും തിരുത്താൻ ആവശ്യമാണോ അത്തരം ഇടപെടലുകൾ നമ്മളടുത്ത്. ഞാനൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് എന്താണ് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. തുഫൈൽ ബിൻ അംർ ദൗസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിലൂടെ മനുഷ്യ ചരിത്രം മുഴുവൻ അറിയുന്ന വൈജ്ഞാനിക യാത്രയിലെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നാമധേയമായി പിന്നീട് മാറിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചെറിയൊരു ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ശ്രമങ്ങൾക്ക് വലിയ വലിയ ഉത്തരങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം ഇസ്ലാമിക ദഅവ എന്ന് പറയുന്നത്

എല്ലാവരും അങ്ങനെ നിസ്കരിച്ചു. അതുകൊണ്ട് നടക്കൂല, അഞ്ചും രണ്ട് ഏഴും ഒന്ന് എട്ടും രണ്ടും പത്തും പന്ത്രണ്ടാളും എൻ്റെ വീട്ടിൽ, പിന്നെ പെങ്ങളും കുട്ടികളും ഒക്കെ. അതുകൊണ്ട് എൻ്റെ സുബഹി എന്ത് ചെയ്യൂല, വീടൂല. മറിച്ച് ഞാനവിടെ ഈ രോഗശയ്യയിലിങ്ങനെ കിടന്നിട്ട് ഞാൻ എന്തോ കാണിച്ചു കൂട്ടുന്ന ആംഗ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആ കാര്യങ്ങളോ ആണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ്റെ ഫർള. അത് ഞാൻ ചെയ്താൽ മാത്രമേ എൻ്റെത് വീടുള്ളൂ. അതാണ് ഫർള അയിന്. ദഅവത്ത് അങ്ങനെയുണ്ട്, നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ ഇടപെടണം, നമ്മൾ തന്നെ കാരണക്കാരാകണം. നമ്മൾ തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ കാരണക്കാരാകണം. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്കുണ്ടാകും. അത് നമ്മളെ മക്കൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ അങ്ങനെയുള്ള നമ്മളുടെ ഒരു സഹപ്രവർത്തകർ, ദീർഘമായ മണിക്കൂർ നമ്മളോടൊപ്പം ഒന്നിച്ച് ജീവിക്കണ ജോലിസ്ഥലത്തെ വ്യക്തികൾ ഒക്കെ അങ്ങനെ ആയിരിക്കും. രണ്ട്, ഫർള കിഫായയാണ്. ഫർള കിഫായ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. സമൂഹത്തിൽ ഉള്ള ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണക്കെതിരിൽ ചിലപ്പോൾ ഒരു റിസർച്ച് വേണ്ടി വരും, ഒരു പുതിയ കളവ് എവിടുന്നോ പഠിച്ചുണ്ടാക്കിക്കൊണ്ടൊന്നും. ബുഖാരിയിലെ എത്രാമത്തെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, നമ്പർ വൺ നുണയായിരിക്കും. അപ്പോൾ അത് പൊളിച്ചെടുക്കുക എന്നുള്ളത് അത് ഇവിടുത്തെ സ്കോളേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്തരം സ്കോളേഴ്സ് ഉണ്ടായി വരാൻ ആവശ്യമായിട്ടുള്ള വൈജ്ഞാനിക സ്ഥാപനങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലത്തെ ആളുകൾ അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വഇന്ദ ഖില്ലത്തി ദുആത്ത് വഇന്ദ കസറത്തിൽ മുൻഖിറാത്ത് വഇന്ദ ഗലബത്തിൽ ജഹിൽ കഹാലിൻ അൽയൗം തകൂനു ദഅവ ഫർദായൻ അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബ ത്വഖതിഹി. ഈ തെറ്റുകൾ വർദ്ധിക്കുന്ന കാലത്ത്, അജ്ഞതകൾ വ്യാപിക്കുന്ന കാലത്ത്, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആളില്ലാത്ത കാലത്ത് ദഅവത്തൊരു പൊതുബാധ്യതയാണ്, ഒരു എല്ലാവരുടെയും ഒരു ഫർളായിട്ടുള്ള ബാധ്യതയാണ്, വ്യക്തിബാധ്യതയാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുകയാണ്, നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ, ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരാളൊരു പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ, നമ്മളെ വണ്ടിയിൽ, നമ്മളുടെ വീട്ടിൽ നിന്ന് പോണ വണ്ടിയിൽ ഒരു ഏതോ ഒരു പ്രോഗ്രാം സ്ഥലത്തൊക്കെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ, അതൊക്കെ ഒരു ഫറലാണ്. അത് നമ്മളെ വണ്ടിയിലൊരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഓല വിളിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഓരെങ്ങനെയൊക്കെ വന്നോളും, ഓല വല്ല ഓട്ടർഷി ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അതിനൊക്കെ ഒരു മതപരമായ തലമുണ്ട്. ആ തലം നമ്മൾ അറിഞ്ഞും കണ്ടും തന്നെ എന്തു ചെയ്യണം, പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, സ്ത്രീ, എല്ലാവർക്കും ഉള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമാകുക എന്നുള്ളത് ഔദാര്യമൊന്നുമല്ല. അത് ഓരോരുത്തരും അവരുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാനുള്ളത് ചെയ്തു പോകണമെന്ന് തന്നെ നമുക്ക്

0: പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലുസ്സാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. الركن الخامس فهو الإيمان بالله الإيمان باليوم الآخر الإيمان باليوم الآخر إيمان കാര്യങ്ങളിൽ അഞ്ചാമത്തെ ഘടകം അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. അന്ത്യദിനം എന്ന് പറയാൻ കാരണം അതിനുശേഷം പിന്നെ ഒരു ദിനം ഇല്ല, അതുകൊണ്ടാണ് അത് അവസാന ദിനം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന് നാല് മർഹലകളാണ് പറഞ്ഞിട്ടുള്ളത്, നാല് ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മർഹലത്തുൻ ഫി ബത്വനി ഉമ്മി, മാതാവിൻ്റെ ഉദരത്തിലുള്ള ഒരു മർഹല, ഒരു ഘട്ടം. മറ്റൊന്ന് ഐഹിക ലോകത്തുള്ളത്. മൂന്നാമത്തേത് ബർസഖിയായ ഒരു ഘട്ടം. നാലാമത്തത് മർഹല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവിടെയുള്ള ജീവിതം. അതാണ് അവസാനത്തേത്. അതുകൊണ്ടാണ് അതിനെ യൗമുൽ ആഖിർ എന്ന് പറയുന്നത്. ഈ യൗമുൽ ആഖിറിൽ വിശ്വസിക്കുക എന്നതും ഈമാനിൻ്റെ റുക്നിൽപ്പെട്ടതാണ്. യൗമുൽ ആഖിറത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിശദമായി പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ പരലോക വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, അതിൽപ്പെട്ടതാണ് ബർസഖിയായ ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കൽ. അതതിൽപ്പെട്ടതാണ്. മിമ്മാ യകൂനു ബഅദൽ മൗത്ത്, മരണശേഷമുണ്ടാകുന്ന സകലതും, സകല കാര്യങ്ങളും യൗമുൽ ആഖിറത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഖബറിലെ ശിക്ഷ, ഖബറിലെ ഫിത്തിനകൾ, പരീക്ഷണങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യം. ഒരു മയ്യിത്ത്, അതിനെ നമ്മൾ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ രണ്ട് മലക്കുകൾ വരികയും ആ മലക്കുകൾ മയ്യത്തിനെ പിടിച്ച് ഇരുത്തുകയും എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. മർറബ്ബുക്ക്, ആരാണ് നിന്റെ റബ്ബ് എന്ന്. മാ ദീനുക്ക്, നിന്റെ ദീനേതാ. മൻ നബിയുക്ക്, നിന്റെ ദൂതൻ ഏതാൻ, പ്രവാചകനെ ആരാണ് എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾ അല്ലാഹു മലക്കുകളെ കൊണ്ട് ചോദിപ്പിക്കും. അത് യൗമുൽ ആഖിറത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന ഗ്രന്ഥത്തിൽ, ചെറിയ ഗ്രന്ഥത്തിൽ, യൗമുൽ ആഖിറത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മരണശേഷമുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം യൗമുൽ ആഖിറത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാകുമെന്ന്. സത്യവിശ്വാസികളാണെങ്കിൽ അതിന് കൃത്യമായി സ്ഥൈര്യമായതിന് മറുപടി പറയാൻ സാധിക്കും. അങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പറയും, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുവിൻ, സ്വർഗ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുവിൻ എന്ന് പറയും എന്ന. ഖബറിൽ വിശാലത നൽകപ്പെടും, കപടന്മാരോ സത്യനിഷേധികളോ ആണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ അവർക്ക് സാധിക്കില്ല. എനിക്കറിയില്ല, ജനങ്ങൾ പലതും പറയുന്നത് കേട്ടു എന്നതല്ലാതെ എനിക്കറിയില്ല എന്ന് പറയും. മൂർധാവിൽ മലക്കുകൾ ദണ്ടുകൊണ്ട് അടിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. അടിക്കുന്ന സമയത്ത് പറയും, ലാ തലൗത്തവല ദറൈത്ത്, നീ പഠിച്ചില്ല, പാരായണം ചെയ്തില്ല, ഓതിപ്പഠിച്ചില്ല എന്ന് നമ്മൾ പറയാറില്ല. ആ ഒരവസ്ഥ, ഈ വിധത്തിലുള്ള ശിക്ഷകൾ ഖബറിലുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ പോലും ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹുവിൽ ശരണം തേടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അഊദു ബില്ലാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വ മിൻ അദാബിൽ ഖബർ എന്ന പ്രാർത്ഥന, ഖബർ ശിക്ഷയിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് ജീവിതത്തിലും മരണത്തിലുമൊക്കെ ഉണ്ടാകുന്ന പരീക്ഷണം, മസീഹുദ്ദജ്ജാലിൻ്റെ പരീക്ഷണം, ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളിൽ നിന്ന് ശരണം തേടാൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥന വളരെ പ്രാധാന്യപൂർവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നത്. ശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന പ്രാധാന്യപൂർവം ഇത് പഠിപ്പിച്ചിരുന്നു എന്നാണ്. അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഈ പ്രാർത്ഥന നമസ്കാരത്തിൽ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ് എന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. താവൂസ് റഹിമഹുള്ള അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അതേപോലെ ഖബറിലുള്ള ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ശിക്ഷയെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണാം. ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ അനുഭവിക്കും എന്ന് പറയുന്നു. മോശപ്പെട്ട ആളുകളുടെ മരണത്തെ വിവരിക്കുന്ന വേളയിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരുടെ പുറംഭാഗങ്ങളിലും മുഖങ്ങളിലും അടിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങളാണെങ്കിൽ മരണവേളയിൽ തന്നെ സുവിശേഷം അറിയിക്കപ്പെടുകയും ചെയ്യും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون എന്ന് പറയും. ഇന്ന الذين قالوا ربنا الله, ഞങ്ങളുടെ റബ്ബ് അല്ലാഹാണെന്ന് പ്രഖ്യാപിക്കുകയും ثم استقاموا, പിന്നെ നേരെ ചൊവ്വ ജീവിക്കുകയും ചെയ്തവർ, നല്ല മനുഷ്യർ, ഈമാനും ഇത്തിബാഉം ഒക്കെ ശരിയായ ആളുകൾ, മരണം ആസന്നമാകുമ്പോൾ മലക്കുകൾ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് ആശ്വാസവചനങ്ങൾ ചൊരിയും. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കുകയും വേണ്ട. ഭയം എന്ന് പറയുന്നത് ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. അധികവും മരണപ്പെട്ടു പോകുന്നവരാരുടെ ഭാവി എന്താണ്? ബർസഖാണ്. അവിടെ നിന്നങ്ങോട്ട് വിചാരണ, കിതാബ്, സിറാത്ത്, സ്വർഗം, നരകം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല, ദുഃഖവും വേണ്ട. ദുഃഖവും അധികം ഗതകാലവുമായി ബന്ധപ്പെട്ടതാണ്. വിട്ടേച്ചു പോകുന്ന മക്കൾ, കുടുംബം, ഇവരെ സംബന്ധിച്ചൊന്നും ദുഃഖവും വേണ്ട എന്ന് മലക്കുകൾ ആശ്വാസവചനം ചൊരിയുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോശപ്പെട്ട ആളുകളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു. അവർ ഖബറിൽ ശക്തമായ ശിക്ഷ അനുഭവിക്കുമെന്നും പറയുന്നു. ആ ഖബറിൽ നടക്കുന്ന ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കേൾപ്പിക്കാത്തത് നമ്മോടുള്ള കാരുണ്യം കൊണ്ടാണ്. ഖബറിൽ നടക്കുന്ന ഭീകരമായ ശിക്ഷയെങ്ങാനും അല്ലാഹു നമ്മെ കേൾപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ ആരാണ് മയ്യത്ത് മറമാടാൻ തയ്യാറാവുക? ആരാണതിന് ഒരുങ്ങുക? അപ്പോൾ മറമാടുകയില്ല എന്ന ഭയം ഇല്ലായിരുന്നുവെങ്കിൽ ഖബർ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുവാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾ മറമാടുകയില്ല, മറമാടുന്നതിൽ പിന്തി നിൽക്കുമെന്നുള്ള പേടി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അത് കേൾപ്പിച്ചു തരാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തത് എന്നർത്ഥത്തിൽ റസൂലുള്ള പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വലൗ സമിഅഹാ അൽഇൻസാൻ ലസഇഖ്. മനുഷ്യനെങ്ങാനും ഖബറിൽ നടക്കുന്ന ശിക്ഷകൾ കേട്ടിരുന്നുവെങ്കിൽ അവൻ അവിടെ തന്നെ ബോധരഹിതനായി വീണുപോകുമായിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടു. അപ്പൊ ഖബറെന്ന് പറയുന്നത് കേവലം ഒരു കുഴിയല്ല. ഇങ്ങനെയുള്ള ശിക്ഷകളും ചില ആളുകൾക്ക് അനുഗ്രഹങ്ങളുമൊക്കെ ലഭിക്കുന്ന അദൃശ്യമായ ഒരു ലോകമാണ്. നമ്മൾ പറഞ്ഞത് ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുക എന്നത് യൗമുൽ ആഖിർ എന്നതിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഖബർ ശിക്ഷയില്ല, അതൊരു ലോകപ്പ് മർദ്ദനമാണ്. അതൽ ആ രീതിയിൽ അതിനെ കാണുന്ന ആളുകളുണ്ട്. അത് പരലോക നിഷേധത്തിൻ്റെ ഭാഗമാണ്. ഖബർ ശിക്ഷയുണ്ട് എന്നത് ഖുർആൻ കൊണ്ടും മുതവാത്തിറായ നിലക്ക് ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. പല ആയത്തുകളും ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതായി വന്നിട്ടുണ്ട്. സൂറ അൽ ബഖറയിൽ കാണാം, കൈഫ തക്ഫുറൂന ബില്ലാ വകുന്തും അംവാതം ഫഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈഹി തുർജഊൻ എന്ന ആയത്ത് അതിന് തെളിവായി പറയുന്നു. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും ഇർജഊൻ എന്ന് പറയുന്ന ആയത്ത് സൂറ അസ്സജദയിലാണ്. അതിൻ്റെ തെളിവായി പറയുന്നു, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ എന്ന് പറയുന്ന സൂറ അൽ അൻആമിലെ 93-ാമത്തെ വചനവും ഗാഫിറിലെ 46-ാമത്തെ വചനവും ഒക്കെ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകളാണ്. ഹദീസുകളിലേക്ക് നമ്മൾ പോയാൽ പരശതം ഹദീസുകളും നമുക്ക് കാണാം. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇങ്ങനെയുള്ള ബർസഖിയായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നത് പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. അല്ലാഹു ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: കേൾക്കാം മധുരം ഖുർആൻ.
4: أعوذ بالله من الشيطان الرجيم.

0: ഹകീമാൻ.
1: സൂറത്തു നിസായിലെ 56-ാമത്തെ വചനമാണ് നമ്മളിവിടെ മധുരം ഖുർആനിൽ നിന്നും കേട്ടത്. നിശ്ചയമായും നമ്മുടെ ആയത്ത്, അതായത് ലക്ഷ്യം, ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനമാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം.
2: അള്ളാഹുവിൻ്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് നരകം. ശിക്ഷ പുതുക്കിക്കൊണ്ടിരിക്കുവാനും വേദനയും യാതനയും വർദ്ധിച്ചു കൊണ്ടിരിക്കുവാനും വേണ്ടി അവരുടെ തൊലികൾ അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കും. നരകാഗ്നിയുടെ ഉഗ്രത എത്രമേൽ കഠിനമാണെങ്കിലും അതുമൂലം അതിലെ ആളുകൾ മരണപ്പെട്ടു പോവുകയുമില്ല. എന്നാൽ വല്ലപ്പോഴും ഒരാശ്വാസം ലഭിച്ച് അല്പനേരമെങ്കിലും സ്വൈര്യജീവിതം കൊള്ളുവാൻ അവർക്ക് സാധിക്കുമോ? അതിനും കഴിയില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ഖുർആൻ പറഞ്ഞത് എത്ര വാസ്തവം! നമ്മുടെ അഗ്നിയേക്കാൾ എത്രയോ മടങ്ങ് ഉഷ്ണമേറിയതാണ് നരകാഗ്നി. എന്നിട്ട് പോലും ശരീരം മുഴുവൻ വെന്തുരുകി നശിക്കാതെ തൊലികൾ മാത്രം വെന്തുരുകി പോവുകയോ? എന്തുകൊണ്ട് തൊലികൾ മാത്രം മാറ്റപ്പെടുന്നു? ഇതിനൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനറിയാം. നമ്മുടെ വിഭാവനകൾക്കും നമ്മുടെ അറിവിനും അതീതമാണ് സ്വർഗനരകങ്ങളിലെ സ്ഥിതിഗതികൾ. പരലോകകാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിശ്വാസികളുടെ സ്ഥിതി അതായിരിക്കുമെങ്കിൽ സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ സ്ഥിതിയും പരിശുദ്ധ ഖുർആനിൽ തുടർ വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നിസായിൻ്റെ 56-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ഉന്നത പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്.
1: അതെ, ഇസ്ലാമിക് സർവകലാശാല മദീനിൽ നിന്ന് ഖിറാത്ത്, തജ്വീദ് വിഷയങ്ങൾ ബിരുദം, മുഖാമത്ത്, ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖല പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം ഒക്കെ നേടിയ ആളാണ് മിഷാരി റാഷിദ് അൽ ഹഫാസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ആയത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും നമ്മുടെ വേദനിപ്പിക്കുന്നത് തൊലികളാണ്. ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഭവമാണത്. ഇപ്പോൾ ഒരു ലോക പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരാൾ ഖുർആനെ കളിയാക്കിക്കൊണ്ട് ഈ ഒരു സംഭവം പറഞ്ഞു, നിങ്ങളിപ്പോൾ നരകത്തിലിട്ട് കരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊലികൾ കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വേദനിക്കൂല എന്നാണ്. അപ്പോൾ ഈ ആയത്താണ് അദ്ദേഹത്തിന് ഓതിക്കൊടുത്തത്. അദ്ദേഹം ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോയിരുന്നു. പിന്നീട് ഇതിൻ്റെ അനുയായിയെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും.
2: തീർച്ചയായും വൈദ്യശാസ്ത്ര പ്രകാരം പിന്നീട് കണ്ടുപിടിച്ച ഒന്നാണല്ലോ. ഇപ്പോൾ ഈ തൊലിക്ക് പുറത്താണ് മനുഷ്യൻ്റെ വേദന. ആ വേദന എന്ന ഒരു ഇമോഷൻ കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ തൊലിക്ക് മുകളിലാണ്.
1: മുകളിലാണ്,
2: തൊലിക്കുള്ളിലുള്ള മാംസമോളോ അതൊന്നുമല്ല. അപ്പം യഥാർത്ഥത്തിൽ ആ തൊലി വീണ്ടും വീണ്ടും ബദ്ദൽനാഹും ജലൂദൻ ഖൈറാ എന്ന് ഖുർആൻ പറയുന്നതോടുകൂടി വലിയ ഒരു യാഥാർത്ഥ്യം ജനങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും.
1: ഖുർആനിൻ്റെ ഒരു അമാനുഷികത കൂടി അതിലൂടെ വ്യക്തമാവുകയും ചെയ്യും.
2: മധുരം ഖുർആനാണ് നാം ഇതുവരെയും.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
5: അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ. ലോകത്ത് 9-ൽ ഒരാൾക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ലക്ഷണം കാര്യമായിട്ട് വരുന്നത് തലവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ്. സാധാരണ തുടക്കത്തിൽ നല്ല വിശപ്പും ദാഹവും കൂട്ടുവായിടലും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു കണ്ണിൻ്റെ മുൻപിൽ പ്രത്യേക രീതിയിലുള്ള വെളിച്ചം പായുന്ന പോലെ തോന്നാം, കണ്ണിരിട്ടാവുന്ന പോലെ തോന്നാം, പല ഡിസൈനുകളിലും മിന്നിമറിയുന്ന പോലെ, വെളിച്ചം മിന്നിമറിയുന്ന പോലെയൊക്കെ തോന്നാം. അതിനുശേഷം ശക്തമായ തലവേദനയും ഛർദിയും ഓക്കാനും ഒക്കെ ഉണ്ടാവും. ഈ തലവേദനയുടെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളതാണ് ശബ്ദം, വെളിച്ചം എന്നിവ കേൾക്കുമ്പോഴുള്ള വളരെ പ്രയാസം, ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഉറക്കം അളക്കുക, ഒരുപാട് വിശക്കുക, ദൂരയാത്ര ചെയ്യുക, ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, സാധാരണ അജിനമോട്ടോ ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില പ്രത്യേക രീതിയിലുള്ള സീ ഫുഡുകൾ കഴിച്ചാലും ഇങ്ങനെയൊക്കെ മൈഗ്രെയിൻ തലവേദന ഉണ്ടാവാറുണ്ട്. സാധാരണ ഇത് തലവേദന ഒരു ഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് രണ്ട് ഭാഗത്തുമായിട്ട് വ്യാപിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. വളരെ അപൂർവമായിട്ട് ഒരു ഭാഗം തരിപ്പ്, ശരീരത്തിൻ്റെ ഒരു ഭാഗം തരിപ്പ്, തളർച്ച, തളർവാദം, തലകറക്കം എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ പോഷകക്കുറവ്, ഉറക്കക്കുറവ്, ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവാം. മൈഗ്രെയിൻ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് തലവേദന വരികയും അത് ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാനുള്ളൊക്കെ ഒരു സാധ്യതയുണ്ട്. ചില അപൂർവം ചില സമയങ്ങളിൽ തളർവാദം വരെ വരാം. എല്ലാ മൈഗ്രെയിനും എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആയിക്കൊള്ളണമെന്നില്ല. ചില മൈഗ്രെയിനുകൾ, ചില തലവേദനകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുലർച്ചെ തലവേദന കൊണ്ട് എണീക്കുക, ഛർദ്ദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അസാധാരണമായ തലവേദന, നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള തലവേദന, അതിശക്തമായ തലവേദന, നല്ല തലവേദന, പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന തലവേദന, നമ്മൾ സാധാരണ വരുന്ന തലവേദനയല്ല, ഇതിലെന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തലവേദനയുടെ കൂടെ അപസ്മാരമോ അല്ലെങ്കിൽ ഒരു ഭാഗം ചെറിയ രീതിയിൽ തളരുക, അല്ലെങ്കിൽ ചുണ്ട് കൂടിപ്പോവുകയോ, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള നാഡീസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ, വിദഗ്ധ ഡോക്ടറെ കാണിച്ച് പരിഹാരം തേടേണ്ടതാണ്.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മുടെ പീസ് ടൈമിൽ ഇന്ന് പീസ് റേഡിയോയിലേക്ക് നേരത്തെ അയച്ച ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഫീഡ്ബാക്ക് ഇതാണ്. അത് ജാസ്മിൻ പറളി അയച്ച ഫീഡ്ബാക്കാണ്.
6: അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് നോക്കാം. അവരുടെ ഫീഡ്ബാക്ക് വന്നത് ഇങ്ങനെയാണ്: സ്വരം, നല്ല ഗാനം, ഓരോ വരികളും ആസ്വദിക്കുന്നതോടൊപ്പം സമാധാനത്തോടെ ചിന്തിക്കാനും പറ്റിയ ഗ്യാപ്പുണ്ടായിരുന്നു. ഓരോ വരികൾക്കിടയിലും മദ്രസ കാലഘട്ടത്തിൽ കേട്ട ഹാരിസ് മൗലവി എഴുതിയ ചില ഗാനങ്ങൾ ഇന്നും വരികൾ മറക്കാതെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഒരു സ്വരം കേട്ടതിന് ശേഷം അവരയച്ചൊരു മെസ്സേജാണ്. അപ്പം അതിലെ ഓരോ സ്വരത്തിൻ്റെ ഓരോ വരികളിലും അവർക്ക് അത് ആസ്വദിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് പോകാനും പറ്റി എന്നുള്ളതും, പിന്നെ അവരുടെ ഒരു മദ്രസാകാലത്തെ ഒരു ഓർമ്മ കൂടി ആ പാട്ടിലൂടെ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിന് സ്വരത്തെക്കുറിച്ച് നമ്മൾ പറയണം ശരിക്കും
7: അല്ലേ.
6: ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ മ്യൂസിക് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റു ഇത്തരം നമുക്ക് അനുവദിക്കപ്പെടാത്ത ഇൻസ്ട്രുമെൻസ് ഒന്നും ഉപയോഗിച്ച് കേൾക്കുന്ന പാട്ടുകളാണ് അധികം കിട്ടുക. അപ്പം അത് അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, അതുപോലെ ഹൃദ്യമായി അത് കേട്ട് പോകാൻ പറ്റുന്ന ഗാനങ്ങളാണ് നമുക്ക് സ്വരങ്ങൾ എന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഈണം എന്ന ചാനലിലും നമുക്കത് കേൾക്കാൻ പറ്റും.
7: ഈ നമ്മുടെ യാത്രകളിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സംവിധാനം, മിക്ക ശ്രോതാക്കൾക്കും അതറിയുമായിരിക്കും. എന്നാലും പിന്നെ നമ്മുടെ ജമീൽ ആപ്ലിക്കേഷൻ, ജമീൽ ആപ്ലിക്കേഷനിൽ രണ്ട് സ്ഥലങ്ങളിലായി നമുക്ക് ഇത്തരം പാട്ടുകൾ കേൾക്കും. ഒന്ന്, അതിൻ്റെ ഓഡിയോസ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗാനങ്ങൾ എന്നത് തന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയുടെ ഭാഗത്ത് നമ്മൾ കാണും. ഇപ്പോൾ ഓഡിയോ ഭാഗം നിങ്ങൾ തുറന്നു നോക്കിയാൽ അതിൽ ഏറ്റവും മുകളിൽ അൽ അസ്മാഉൽ ഹുസ്ന, അതിൻ്റെ അപ്പുറത്ത് ഓഡിയോ ബുക്ക്, അതിങ്ങനെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗാനങ്ങൾ എന്നത് കാണും. ആ ഗാനങ്ങളിൽ ധാരാളം പാട്ടുകൾ, അതിങ്ങനെ യാത്രക്കിടയിൽ നമുക്ക് ഓണാക്കി വെച്ച് വണ്ടിയിൽ കണക്ട് ചെയ്ത് അങ്ങനെ പാട്ട് കേട്ട് പോകാനുള്ള ഒരവസരമുണ്ട്. അനാവശ്യമായ പിന്നെ കേൾവികളിലേക്കോ അനാവശ്യമായ ഒരു എന്തെങ്കിലും സ്ക്രോളിങ്ങിലേക്കോ ഒന്നും പോകാതെ പാട്ട് കേട്ട് പിന്നെ അങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാം. ഇപ്പോൾ യാത്രക്കിടയിൽ പലരും ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണും ഹെഡ്സെറ്റ് വെച്ച് വലിയ ശബ്ദത്തിൽ മ്യൂസിക് കൂട്ട് അങ്ങനെ പോകുന്നത്. ട്രെയിൻ യാത്രക്കിടയിൽ അങ്ങനെ കുറേ ശല്യപ്പെടുത്തലുകളെക്കുറിച്ച് നമ്മുടെ റേഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും അതിലൊന്നും പെടാതെ ഒരു സ്വസ്ഥവും ശാന്തവുമായി പാട്ടുകൾ കേട്ട് പോകാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അതോടൊപ്പം ഓഡിയോസിൽ, ഓഡിയോയിൻ്റെ ഭാഗത്ത് തന്നെ റേഡിയോ പ്രോഗ്രാമുകളിൽ നമ്മൾ പിന്നെ സ്വരം എന്നത് വേറെ പ്രത്യേകം കാണും. അപ്പോൾ അതിലും ധാരാളം ഗാനങ്ങളുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, അതിലെ പാട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. റേഡിയോ സംപ്രേഷണം ചെയ്ത സ്വരത്തിലെ ഒരുപാട് ഗാനങ്ങൾ അതിലുണ്ടാവും.
6: ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് കേൾക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നോക്കുക. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ജമീലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പാട്ടുകൾ കിട്ടുമെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പക്ഷേ അതപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ യാത്രകളെ പരമാവധി നന്മയിലൂടെ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും അല്ലേ. പലപ്പോഴും യാത്രയിലൊക്കെ ആകുമ്പോഴാണ് പല ആൾക്കാരും തിന്മ ചിന്തിക്കാനും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്, തനിച്ചൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് ബിസ് റേഡിയോ ജമ്മിയിലൊക്കെ നമ്മൾ കൂടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നല്ലൊരു രീതിയിൽ നമുക്ക് ചിന്തയും കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും
8: എന്നുള്ളത്.
9: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
10: പീസ് റേഡിയോ. Tune to reality.
11: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.
8: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഷൂ ധരിച്ചാണ് ഓഫീസിൽ പോകാറുള്ളത്. ളുഹ്ർ നിസ്കാരവും അസറും കമ്പനിയിലാണ് നിസ്കരിക്കാറുള്ളത്. വുളു ചെയ്യുമ്പോൾ സോക്സിന് മേലെ കൂടി തടവാൻ പറ്റുമോ, അതോ സോക്സ് അഴിച്ച് കാൽ കഴുകണോ എന്നാണ്.
12: ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരായ ആളുകൾക്ക് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവർക്ക് 1 ദിവസവും വുളു എടുത്ത ശേഷമാണ് അവൻ കാലുറ ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് അങ്ങനെ അതിൻ്റെ മേൽ തടവാം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് സോക്സ് അല്ലെങ്കിൽ കാലുറ ഊരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇളവ് അവർക്കുണ്ട് എന്നാണ്. പക്ഷേ ഒരു ഷർത്ത് എന്താണെന്ന് പറഞ്ഞാൽ, കാലുറ ധരിച്ചിരിക്കുന്നത് അവൻ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം, അഥവാ പരിപൂർണ ശുദ്ധിയോടെ വുളു ചെയ്ത ശേഷമായിരിക്കണം ആ സോക്സ് അല്ലെങ്കിൽ കാലുറ ധരിച്ചിട്ടുള്ളത്. വുളുവിൻ്റെ ഭാഗം അതുപോലെ പൂർണ്ണമായും മറയുന്ന രീതിയിലുള്ള കാലുറയും കൂടി ആയിരിക്കണം തുടങ്ങിയ നിബന്ധനകൾ അതിനുണ്ട് എന്നല്ലാതെ കാലുറ അഴിച്ചു മാറ്റാൻ പ്രയാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിബന്ധനയല്ല. വുളു എടുക്കുമ്പോൾ നമ്മൾ മുമ്പ് വുളു എടുത്ത് കാലുറ ധരിച്ച ശേഷം വുളു മുറിയാണെങ്കിൽ പിന്നീട് അവൻ ആ കാലുറ അഴിച്ചു മാറ്റേണ്ട ആവശ്യമല്ല, അതിൻ്റെ മേൽ തടവിയാൽ മതിയാവും. അത് യാത്രക്കാരാണെങ്കിൽ 3 ദിവസം അവർക്ക് ഇളവുണ്ട്, നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് 1 ദിവസവും ഇളവുണ്ട് എന്ന് തന്നെയാണ്. അല്ലാഹു തആല ആലം.
8: വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോകാത്ത സ്ത്രീകൾ വീട്ടിൽ നിന്നും ളുഹ്ർ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ ജുമാ കഴിഞ്ഞതിനു ശേഷമാണെന്ന് പറയുന്നു, അത് ശരിയാണോ? പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്നും ളുഹ്ർ നിസ്കരിക്കാമോ എന്നാണ്.
13: ജുമായുടെ സമയത്ത് വീട്ടിലുള്ള സ്ത്രീകൾക്ക് ളുഹ്ർ നിസ്കരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അത്തരമൊരു ചർച്ച നമ്മുടെ നാട്ടിൽ വന്നു? ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ ജുമായുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, അടിമകൾ, യാത്രക്കാർ എന്നിവർക്കൊന്നും ജുമുഅ നിർബന്ധമില്ല. എന്നാൽ ജുമുഅയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അവർക്ക് ളുഹ്റിന് പകരം അത് മതിയാവുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത്തരം ആളുകൾ ജുമുഅ കഴിയുന്നത് വരെ ളുഹ്ർ നിസ്കരിക്കാതെ കാത്തിരിക്കുകയാണ് വേണ്ടത്. എന്തിനാണത്? ഒരു പക്ഷേ അവർക്ക് ജുമുഅയിൽ പങ്കെടുക്കാൻ സാഹചര്യം ഒത്തുവന്നാലോ? അങ്ങനെയാണെങ്കിൽ ആ ജുമുഅയിൽ പങ്കെടുക്കലാണ് അവർക്ക് നല്ലത്. ഫയക്കുൽ ഇത്തിയാനുഹ ഖൈറല്ലഹു, ആ ജുമുഅയിലേക്ക് പോകലാണ് ഇത്തരം ആളുകൾക്ക് ഖൈറായിട്ടുള്ളത് എന്ന അടിസ്ഥാനത്തിലാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ ജുമുഅ കഴിയുന്നവരെ ളുഹ്ർ നിസ്കരിക്കാതെ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്. അതല്ല, ആദ്യമേ ജുമുഅയ്ക്ക് പോകാൻ ഉദ്ദേശമില്ല, അവർ വീട്ടിലിരിക്കുന്നു എങ്കിൽ സാധാരണ പോലെ തന്നെ ജുമുഅയുടെ ബാങ്ക് വിളിച്ചാൽ, ളുഹ്ർ ബാങ്ക് വിളിച്ചാൽ അവർക്ക് ളുഹ്ർ നിസ്കരിക്കാം, അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ ജുമുഅയ്ക്ക് പോകാൻ താല്പര്യമുള്ള ഒരു രോഗിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്, ചില തടസ്സങ്ങൾ വന്നു, ആ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്, അത് കാത്തിരിക്കുകയാണെങ്കിൽ ജുമുഅ കഴിയുന്നത് വരെ അവർക്ക് വെയിറ്റ് ചെയ്യാനാണ് നല്ലത്. ഒരു പക്ഷേ ജുമുഅയിൽ പങ്കെടുക്കാൻ പറ്റിയാൽ അതാണല്ലോ ഖൈർ എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവിടെ പഠിപ്പിക്കുന്നത്. അതൊന്നും അല്ലാത്തരത്ത് ഒരു പൊതുവായ സ്വതന്ത്രമായ നിയമമായി അങ്ങനെ ഒന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം.
8: ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കാൻ പറ്റുമോ? ഇവിടെ സുഹൃത്തുക്കളെ ഇങ്ങനെ വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ്.
14: ഇസ്ലാമിൽ എല്ലാ കാര്യത്തിനും കൃത്യമായ ചില നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തന്നെ ആഘോഷിച്ചതായി പ്രവാചകനോ സഹായിമാരോ ആഘോഷിച്ചതായി കാണുവാൻ സാധിക്കുകയില്ല. പ്രവാചകൻ എന്ന് ജനിച്ചു എന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. 3 നൂറ്റാണ്ട് കാലത്തോളം 3 തലമുറകൾ ആ ആഘോഷം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജന്മദിനം പോലും നമ്മൾ ആഘോഷിക്കുന്നില്ല എങ്കിൽ ഇന്നുള്ള ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ എന്ത് മുൻഗാമികളുടെ ചര്യയാണുള്ളത്? എന്ത് പ്രമാണമാണുള്ളത്? അത്തരം ആഘോഷം ഇസ്ലാമികമല്ല എങ്കിൽ ആ ആഘോഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ആ ആഘോഷത്തിന് ആശംസ നൽകുന്ന ഒരു ചര്യയ്ക്ക് എന്ത് പിന്തുണയാണുള്ളത്? പ്രത്യേകമായ ജന്മദിന സന്ദേശങ്ങളോ ഹാപ്പി ബർത്ത്ഡേയോ എന്നുള്ള പാട്ടുകളോ അല്ല ആശംസിക്കേണ്ടത്. അത്തരത്തിലൊരു ചര്യയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും എല്ലാ ആളുകളോടും നിങ്ങൾ ദീനിയായി ജീവിക്കുക, അതായിരിക്കും പരലോകത്ത് ഗുണം ചെയ്യുക എന്ന ഒരു ബോധമുണ്ടാക്കി കൊടുക്കുകയുമാണ് വേണ്ടത്.
15: കുറി നടത്തുമ്പോൾ നടത്തുന്നയാൾ മാസം 20,000 രൂപയുടെ കുറിയാണെങ്കിൽ അതിൽ നിന്ന് കുറി നടത്തുന്നതിനുള്ള കൂലി എന്നുള്ള നിലയിൽ 1,000 രൂപ വീതം കുറി ലഭിച്ച ആളിൽ നിന്ന് ഈടാക്കുന്നത് ശരിയാണോ എന്നാണ്.
16: കുറി നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. വ്യത്യസ്ത രൂപത്തിലുള്ള കുറികൾ നടക്കാറുണ്ട്. ഇപ്പോൾ കുറി നടത്തുന്നതിലേക്ക് ഉള്ള അയാളുടെ ചെലവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറി നടത്തുക എന്നുള്ളത് ആ കുറി നടത്തുന്നതിൻ്റെ ഭാഗമായി അയാൾക്ക് കുറേ ചെലവുകളുണ്ട്. അത് ശേഖരിക്കുവാൻ വേണ്ടി നടക്കുകയും അതുമായി ബന്ധപ്പെട്ട അതിലേക്കുള്ള സംഖ്യയാണ് ഈ 2,000 രൂപ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വിരോധമില്ല. കാരണം അയാൾ അധ്വാനിക്കുന്ന അധ്വാനത്തിനുള്ള കൂലിയാണ് അയാൾ എടുക്കുന്നത്. അതേസമയത്ത് ഇത് ഇദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഈ രൂപത്തിൽ അധ്വാനമോ കാര്യങ്ങളോ ഒന്നുമില്ല, യാതൊരു പ്രയാസവുമില്ല, അതേ രൂപത്തിൽ തന്നെ അയാളും ഇതിൽ ഒരു കുറിയുടെ ഭാഗമായിട്ടുള്ള അയാളാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളും വരുമ്പോൾ ഹറാമായ തലങ്ങളും ഇങ്ങോട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട തലങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള രംഗത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ നടത്തിപ്പിനുള്ള ചെലവ് അതുപോലെ തന്നെ അതിനുള്ളൊരു ശമ്പളമെന്നുള്ള നിലക്ക് ആണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഖ്യ എടുക്കുന്നത്. ആ എടുക്കുന്ന കാര്യത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് പ്രയാസവുമില്ല പ്രശ്നവുമില്ല എങ്കിൽ അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 150,000 എന്നുള്ള രൂപയിൽ 150,000 അതല്ലെങ്കിൽ 150,000 എത്രയാണ് നിങ്ങൾ അടക്കുന്നത് അതിൽ നിങ്ങൾ അടക്കുന്നതിനെ 130,000 ആയി കണ്ടാൽ മാത്രം മതി. അത് നിങ്ങൾ അടക്കുന്നു, ബാക്കിയുള്ളതിനെ ഇതിൽ നിന്ന് നമ്മൾ അതിനെ അതിൻ്റെ ഭാഗമായി കാണേണ്ടതില്ല. നമ്മളത് നടത്തിപ്പുകാരൻ്റെ നടത്തിപ്പിനുള്ള വേതനമായിക്കൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് നടത്തുകയാണ് അതിന് വേണ്ടത്. നമ്മുടെ സ്വത്തായിക്കൊണ്ട് നമ്മളതിൽ ഇത്രമാത്രം അഥവാ ഇതിനെ സൂക്ഷിക്കുകയും നിക്ഷേപ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്നു എന്നതിലേക്കുള്ള ഒരു അതിന് വേണ്ട ഒരു ശമ്പളമായി അതിനെ നിശ്ചയിക്കുകയും ആ രൂപത്തിൽ നടത്തുകയുമാണ് വേണ്ടത്. അത്തരത്തിൽ ആകുന്ന സാഹചര്യത്തിൽ ഇത് നിഷിദ്ധമാവുകയില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
15: പീസ് റേഡിയോയിൽ ഇസ്തിഖാറ നിസ്കാരത്തെക്കുറിച്ച് കേട്ടിരുന്നു. നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഇസ്തിഖാറ നിസ്കാരം നിർവഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിക്കണോ അതോ ഏത് സമയത്തും നിസ്കരിക്കാമോ എന്നൊക്കെയാണ്.
17: ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൈറായത് തേടിക്കൊണ്ട് അത് അള്ളാഹു ഏകുന്നതിന് അള്ളാഹുവിൽ നിന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് അതിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. 2 റക്അത്ത് നമസ്കരിച്ച് ഇസ്തിഖാറത്തിന് വേണ്ടിയിട്ട് പറയപ്പെട്ട ദുആ അല്ലാഹുമ്മിന്നി അസ്തഖ്ദിറു കബി ഖുദ്റതിക് എന്ന് തുടങ്ങുന്ന ദുആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ ദുആ നിർവഹിക്കലാണ്. അതാണ് ഇസ്തിഖാറത്തിൻ്റെ ദുആയിൽ നിസ്കാരം. അത് എപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഖൈറായ കാര്യം അത് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് അതിൽ ഒരു പൊരുത്തവും തിരഞ്ഞെടുപ്പും ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരുമ്പോഴാണ് അത് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണോ ആവശ്യം അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതും തഹജ്ജുദും ഒന്നല്ല. തഹജ്ജുദ് രാത്രി നമസ്കാരമാണ്. ഒരു വ്യക്തി രാത്രിയിലാകട്ടെ പകലിലാകട്ടെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിൻ്റെ ദുആ ചെയ്യുകയാണ് വേണ്ടത് തനിക്ക് ഇസ്തിഖാറത്ത് നടത്തേണ്ട ആവശ്യം വരുമ്പോൾ. അതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
15: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവൾ ഭർത്താവുമായി പിരിഞ്ഞ് 1.5 വർഷമായി വേറെയാണ് താമസം. ദീനി നിഷ്ഠയോടെ ജീവിക്കുന്ന സ്ത്രീയാണ്. ഒരു നിലക്കും യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വേറെ താമസിക്കാൻ തീരുമാനിച്ചത്. ഇത്തരം സാഹചര്യത്തിൽ ഇസ്ലാമികമായി അങ്ങോട്ട് ഭർത്താവിനോട് വിവാഹമോചനം തേടിയെങ്കിലും അയാളത് അംഗീകരിക്കുന്നില്ല. അയാൾ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇനി അടുത്ത പരിഹാരം ഫസ്ഖ് ചെയ്യലല്ലേ? അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിവരിക്കാമോ? എങ്ങനെയെങ്കിലും ബന്ധം കൂട്ടിയോജിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന് തോന്നാം. എന്നാൽ കുടുംബക്കാരും നാട്ടുകാരും ഈ ബന്ധം വേർപെടുത്തണമെന്ന അഭിപ്രായമാണ്. കാരണം അത്രയ്ക്കും മാനസികമായും ശാരീരികമായും അവൾ സഹിച്ചു, ദീനുള്ളതുകൊണ്ട് കുറേ കാലം ക്ഷമിച്ചു, അവിടെ തന്നെ നിന്നു, നാല് മക്കളുണ്ട് എന്നാണ്.
18: സഹോദരിയുടെ ചോദ്യം വളരെയേറെ പ്രയാസത്തിലാണ് അവരുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരിക്കലും ഒരു പെണ്ണിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ഗവൺമെൻ്റുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിനെ തൊലാഖിനു വേണ്ടി നിർബന്ധിക്കുകയും അദ്ദേഹം അത് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ആളുകൾ, രണ്ട് കുടുംബത്തിലും ഉത്തരവാദിത്തമുള്ള ആളുകളൊക്കെ ഇടപെട്ട് ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഭർത്താവിനെ നിർബന്ധിച്ച് തൊലാഖ് നൽകണം എന്നതാണ് ഏറ്റവും ശരിയായ വഴിയായി കാണാൻ പറ്റുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആ രൂപത്തിൽ അങ്ങനത്തെ ഒരു ഇസ്ലാമിക ഗവൺമെൻ്റോ ഇസ്ലാമിക ഖളാഓ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് നിലവിലുള്ള കോടതികളെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് ന്യായമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഫസ്ഹ് വാങ്ങുകയും ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കോടതി ഫസ്ഹായി പരിഗണിക്കുന്നതോടുകൂടി, അതിൻ്റെ രേഖകൾ കിട്ടുന്നതോടുകൂടി, നാട്ടിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘങ്ങൾ ആ സംഘങ്ങളെ സമീപിക്കുകയും അവരിൽ നിന്നും ഈ കോടതി വിധി കാണിച്ചുകൊണ്ട് അനുകൂലമായ ഫസ്ഹ് ഇസ്ലാമികമായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതോടുകൂടി ആ ബന്ധം ഇല്ലാതായിപ്പോകും, അവർക്ക് നേരത്തെയുള്ള ഭർത്താവിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇതാണ് ഏറ്റവും ശരിയായ മാർഗമായി ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഫസ്ഹ്, ഹുൽഉ പോലുള്ളവ ഇസ്ലാമികമായി അതിൻ്റെ സാധുത വരുന്നത് അറിയപ്പെട്ട നാട്ടിലെ ഒരു സംഘം, അതൊരു പക്ഷേ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മഹല്ലത്തായിരിക്കാം, അതിലെ ഖാളിയായിരിക്കാം, അതേപോലെ തന്നെ ദഅവാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കാര്യങ്ങൾക്ക്, ദഅവത്തിനും അതേപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കാണാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒത്തുകൂടി ഉണ്ടാക്കിയിട്ടുള്ള സംഘങ്ങളോ സംഘടനകളോ ആയിരിക്കാം, അവരെ സമീപിച്ച് അവർ ആ വിഷയത്തിൽ ഒരു വിധി പറയുന്നതോടുകൂടി കോടതിയുടെ ഈ ഒരു വിധിക്ക് ഇസ്ലാമികമായ സാധുത വരിക കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരിക്ക് അവരുടെ പ്രശ്നത്തിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുക കൂടി ചെയ്യുന്നു. അല്ലാഹു ആലം.
15: മൗലൂദിൻ്റെ ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഞാൻ സലഫി ആദർശത്തിലാണ്. എൻ്റെ ഭർത്താവ് യാഥാസ്ഥിക വിഭാഗം ആദർശത്തിലുള്ളയാളാണ്. മക്കളെല്ലാം യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ മദ്രസയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നബിദിനത്തിനൊക്കെ അവർ ആഘോഷിക്കുമ്പോൾ മനസ്സിനൊരു നീറ്റലാണ് എന്നാണ്.
14: ഇവിടെ സഹോദരിയോട് സൂചിപ്പിക്കാനുള്ളത്, അറിവ് തേടുക, സത്യം കണ്ടെത്തുക എന്നത് ഓരോരുത്തൻ്റെയും ചുമതലയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരാണ് എന്ന് പറയുന്നവരോടും പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്രമാത്രം ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്! ലോകത്തിൻ്റെ സൃഷ്ടാവും നിയന്താവും അല്ലാഹുവാണ് എന്നിരിക്കെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം ഇസ്ലാമിന് എത്രമാത്രം അപകടമാണ് വരുത്തിവെക്കുന്നത്! അതുകൊണ്ട് ഇത്തരം ശിർക്ക് ബിദ്അത്തുകളുടെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി ദീൻ പഠിക്കണം. അതിന് പീസ് റേഡിയോ ഇസ്ലാമിക പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നു, അൽഹംദുലില്ല. ഇനിയും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം എന്നാണ്. കാരണം ഷിർക്കിൻ്റെ ഗൗരവം, ബിദ്അത്തിൻ്റെ ഗൗരവം അത്രമാത്രം ഭീകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിർക്ക് ചെയ്തു പോയിക്കഴിഞ്ഞാൽ ശാശ്വതനായി നരകത്തിലാണ്. പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ പാപങ്ങൾ പൊറുക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശനമില്ല. ബിദ്അത്തിൻ്റെ ആളുകളെ പരലോകത്ത് ഹൗദുൽ കൗസൽ നാട്ടപ്പെടും എന്നൊക്കെ പ്രമാണങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഇതിന് എതിരായി നിൽക്കുന്ന ഭർത്താവിനെ, കു അംഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ കാക്കണേ എന്ന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി ഉപദേശിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. സാധിക്കും. സ്നേഹത്തിൻ്റെ വേളകളിലൊക്കെ സ്നേഹമസൃണമായി പെരുമാറി ഈ വിഷയത്തിൻ്റെ ഗൗരവം നല്ല മനസ്സോടുകൂടി ഭർത്താവിനോട് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. നല്ല നല്ല പ്രഭാഷണങ്ങൾ അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിലപ്പുറം അവരുടെ ഹിദായത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്തരം ബിദ്അത്തുകളെയും ശിർക്കുകളെയും ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഭർത്താവ് പോകുന്നത് എങ്കിൽ, ആ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിച്ചിട്ടില്ല എങ്കിൽ, അദ്ദേഹം മറ്റു വല്ല മാർഗങ്ങളും സ്വീകരിക്കുമെങ്കിൽ, അവിടെ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്ന അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഹിദായത്ത് വന്ന് കിട്ടിയതിന് ശേഷം കുഫറിലേക്ക് ഷിർക്കിലേക്ക് മടങ്ങൽ അതിനേക്കാൾ നല്ലത് തീയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് പോലെയായി ആർക്കാണോ അനുഭവപ്പെടുന്നത് അവർക്കാണ്. ആ യക്കൂൻ അള്ളാഹു റസൂലു അഹബ്ബു ഇലൈഹി മാ സിവാഹുമ, അള്ളാഹും റസൂലുമായിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈമാനിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കുക. ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കൽ തെറ്റായി തീരുന്നത് ഭർത്താവ് അനുവദിക്കപ്പെട്ട വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ, അല്ലെ ദീനിയായ ഒരു കാര്യത്തിൽ ഭർത്താവ് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിനെ അനുസരിക്കാതിരിക്കുമ്പോഴാണ് തെറ്റായിത്തീരുക. ദീനിന് വിരുദ്ധമായൊരു കാര്യം ഭർത്താവ് കൽപ്പിക്കുമ്പോൾ ഒരിക്കലും ആ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല. ലാ തഅതലി മഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖി, റബ്ബിനെ എതിർത്തുകൊണ്ട് സൃഷ്ടികളെ ഒരിക്കലും അനുസരിക്കേണ്ടതില്ല എന്ന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഭർത്താവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കോപം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ജനങ്ങളുടെയോ ഭർത്താവിൻ്റെയോ ഇഷ്ടത്തിന് കാരണമായി തീരുകയില്ല എന്നുള്ളതാണ്. മനിൽ തമസരി അള്ളാഹി ബിസഹ്തിന്നാസ്, ജനങ്ങൾ ദേഷ്യപ്പെട്ടാലും ശരി എനിക്ക് റബ്ബിൻ്റെ പ്രീതിയാണ് വേണ്ടത് എന്നാണ് ഒരാൾ തേടുന്നതെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടും. വാ അള്ളാ അൻഹുന്നാസ്, ജനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യരെ കാര്യം തൃപ്തിപ്പെടുത്തുമെന്നാണ്. എന്നാൽ വമനിൽ തമസരി അന്നാസി ബിസഹത്തില്ലാ, അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രീതിയാണോ നേടുന്നത് എങ്കിൽ അവന് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകുകയില്ല, അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിരിക്കും, ജനങ്ങളുടെ കോപം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
15: ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള ലൈക്ക് അടിച്ച് സമ്മാനം കൊടുക്കുന്നത് ഹലാലായി വരുമോ? ആ പൈസ വാങ്ങാൻ പറ്റുമോ? ലോട്ടറി പോലെ തന്നെ ആകില്ലേ അതും എന്നാണ്.
19: നമുക്കൊക്കെ അറിയാവുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ ഗീവ് അവേ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ നടത്തുന്നതാണ്. അവിടെ പരസ്യം നൽകുന്നതിൻ്റെ ഹുക്മ് തന്നെയാണ് ഇസ്ലാമിൽ ഇതിനുള്ളത്. അതല്ലാതെ അത് ലോട്ടറി പോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പരസ്യമാകുമ്പോൾ ആ പരസ്യം നൽകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ആരുടെ പരസ്യമാണോ എന്തിൻ്റെ പരസ്യമാണോ അതിൻ്റെ കൃത്യമായ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇതിൽ നറുക്കിട്ടെടുക്കുന്ന ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ആ പരസ്യം നൽകിയ ആ വസ്തുവിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ പ്രൊമോട്ട് ചെയ്ത ആളുകളിൽ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കൂ. അത് നറുക്കിട്ടാണ് എടുക്കുന്നത്. അത് നേരത്തെ തന്നെ കമ്പനിയാകട്ടെ, അതേപോലെ തന്നെ ചാനലുകളാകട്ടെ, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആകട്ടെ, ഈ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ അത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിന് പരസ്യം ചെയ്യുന്ന, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഇതിൻ്റെ വരുമാനമോ അല്ലെങ്കിൽ അതിൻ്റെ പരസ്യക്കൂലിയോ നൽകാമെന്നവർ പറയുന്നില്ല. അവർ നേരത്തെ തന്നെ അറിയിക്കുന്നത് നറുക്കിട്ടെടുക്കുന്ന ആളുകൾക്കേ ലഭിക്കൂ എന്നാണ്. ഏതാനും ചില വ്യക്തികൾക്ക്, ചിലപ്പോൾ അഞ്ചാകാം, ചിലപ്പം പത്താകാം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാകാം, ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ഇത് നൽകൂ എന്ന് പറഞ്ഞ് അത് എനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരും അതിൻ്റെ പ്രൊമോട്ടേഴ്സായി മാറുന്നു. ഓരോരുത്തരും അതിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിയിക്കുന്നതുകൊണ്ട് നമ്മളതിലേക്ക് പണം മുടക്കി ആ പണം അതിനേക്കാൾ ഇരട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ലോട്ടറിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കാരണം ലോട്ടറിയിൽ ഓരോരുത്തരും അവർ പണം ചെലവഴിക്കുന്നു. ആ പണം ചെലവഴിക്കുമ്പോൾ, ടിക്കറ്റ് എടുക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം, ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് 10,000 ഉം 10,00,000 ഉം കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് കൊടുക്കുന്നത്. അവിടെയാണ് പലിശയുടെ ചൂതാട്ടത്തിൻ്റെ രൂപം വരുന്നത്. ഓരോരുത്തരും അതിലേക്ക് ഈ സംഖ്യകൾ നൽകുന്നു. അതിൽ ഒരു നിശ്ചിത ഭാഗം കമ്പനിയെടുത്ത് ബാക്കിയുള്ളത് അതിലെ നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് നൽകുന്നു. ഇതാണ് ചൂതാട്ടത്തിൽ നടക്കുന്നത്, ഇതാണ് ലോട്ടറിയിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ ആരും പണം മുടക്കുന്നില്ല, മറിച്ച് ഓരോരുത്തരും തനിക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം അവരെ പരസ്യം ചെയ്ത് അവരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിലേർപ്പെട്ടാൽ അവർ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനുമാകും, ആകാവുന്നതാണ് എന്നത് മാത്രമേ ഗീവ് അവേ കോണ്ടസ്റ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അനുവദനീയം തന്നെയാണ്. പക്ഷേ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നന്മയുടെ മാർഗത്തിലും അതേപോലെ തന്നെ നല്ല വസ്തുക്കളും ഉപകാരപ്രദമായ കാര്യങ്ങൾക്കും വേണ്ടിയായിരിക്കണം എന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്രയേ അതിൽ നോക്കേണ്ടതുള്ളൂ.
15: നിസ്കാരം ഖസറാക്കാനുള്ള ദൂരപരിധി എത്രയെന്നാണ്?
14: ജമ്മും ഖസറും ആക്കുവാൻ, ഖസറായി നമസ്കരിക്കുവാൻ, ജമ്മാക്കി നമസ്കരിക്കുക, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല യാത്രക്കാർക്ക് നൽകിയ ചില ഇളവുകളാണല്ലോ. ഇപ്പോൾ ജമ്മാക്കി നമസ്കരിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ രോഗികളാണെങ്കിൽ ജമ്മാക്കാവുന്നതാണ്. അതേപോലെ പ്രത്യേകമായ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ജമ്മാക്കാവുന്നതാണ്. എന്നാൽ ഖസറാക്കണമെങ്കിൽ അത് യാത്രയിലായിരിക്കണം. യാത്ര എന്ന് പറയുമ്പോൾ എത്ര വഴിദൂരമാണ്, എത്ര കിലോമീറ്ററാണ് എന്ന ഒരു ചർച്ച വരുമ്പോൾ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ, 80 ചില്ലാണ്, 86 കിലോമീറ്റർ എന്ന് പറയുന്ന പണ്ട്

0: ബറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.
1: പീസ് റേഡിയോ സ്വരം. സ്നേഹം സുഖമാണത്. കരുണാമയനായ നാഥന്റെ സ്നേഹവും മഹത്വവും ദയയും ഓർമ്മിക്കാൻ ചില ശ്രേഷ്ഠവരികൾ. ഒരു താരാട്ടുപാട്ടിൻ്റെ സ്നേഹഗീതം. ആലാപനം നിഷീദ കെ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തിൽ കൂട്ടുകാർ അവതരിപ്പിച്ച പ്രോഗ്രാമുകളാണ് കേൾക്കുന്നത്. പാട്ടായിട്ടും പ്രസംഗങ്ങളായിട്ടും പല കൂട്ടുകാരും ഈ പ്രോഗ്രാമുകളിലേക്ക് ഈ ഒരു സ്റ്റാർ കോസ്റ്റിലേക്ക് പ്രോഗ്രാം അയച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് തോന്നും ഇത് എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ടാവും, അതല്ലെങ്കിൽ എനിക്കും അയക്കാമായിരുന്നു എന്നൊരു പക്ഷെ ഇപ്പോൾ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇനിയും അവസരങ്ങളുണ്ട്. ഇനിയും ഇതുപോലത്തെ ഓരോ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് നിങ്ങളുടെ എൻട്രികൾ ക്ഷണിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കഴിവുള്ള മേഖലയിൽ ഓരോ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് റേഡിയോയിലേക്ക് അയച്ചാൽ ഇതുപോലെ ഓരോ എപ്പിസോഡുകൾ നിങ്ങൾക്കും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാവുന്നതാണ് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ഒരു വിഭാഗം നമുക്ക് പാട്ടാണ് വരുന്നത്. മുഹമ്മദ് അർഷ്, ബ്രണൻ ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരിയിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അർഷിൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്കൊരു എപ്പിസോഡ് തുടങ്ങാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: മാഷാല്ലാ, നമ്മുടെ മുഹമ്മദ് അർഷ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-ാം ക്ലാസ്സിലെ കൂട്ടുകാരൻ. നബിദിനവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി അതുല്യ വ്യക്തിത്വം എന്ന് തന്നെയാണ് നമ്മുടെ വിഷയം. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരമാണ് നബിദിനം. അതിൻ്റെ പിഴവുകൾ, അതിൻ്റെ ഗൗരവം എത്രയാണ് എന്നുള്ളതാണ് അവൻ്റെ പാട്ടിലൂടെ ഉത്ബോധിപ്പിച്ചത്. ഞാൻ നമ്മൾ നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു പാട്ടും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. പാട്ടിലൂടെയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാം,
1: കൊടുക്കാം
0: എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ അർഷിൻ്റെ ഗാനം. വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നൂഹ് അബ്ദുറഹ്മാൻ ഒരു പ്രസംഗവുമായി നമ്മോടൊപ്പം ചേരുന്നു. ജാമിയ അൽഹിന്ദിൽ നിന്നും 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നൂഹ് അബ്ദുറഹ്മാൻ. അവൻ്റെ ഒരു പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റെഡിയ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സിറിയയിലെത്തിയിരിക്കുന്ന അറേബ്യൻ കച്ചവടക്കാരെ ഹിർക്കൽ ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഹിർക്കലിനറിയേണ്ടത് മക്കയിൽ വന്ന പുതിയ റസൂലിനെ പറ്റിയിട്ടാണ്. കച്ചവട സംഘത്തിൻ്റെ നേതാവ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അബൂ സുഫിയാനായിരുന്നു. അബൂ സുഫിയാനുമായിട്ടുള്ള സംഭാഷണത്തിനിടക്ക് ഹിർക്കൽ ചോദിക്കുന്നൊരു ചോദ്യം, മുഹമ്മദ് എപ്പോയെങ്കിലും കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടായിട്ടും അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അബൂ സുഫിയാനിൻ്റെ മറുപടി, ഇല്ല, മുഹമ്മദ് ഒരിക്കലും കളവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്നായിരുന്നു. ഒരു ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടത്തുന്ന സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂലിൻ്റെ വ്യക്തിത്വം എന്തൊരു ചന്തമാണ്! നമ്മുടെ ഹബീബിൻ്റെ പെരുമാറ്റത്തിന് എന്തൊരു സൗന്ദര്യമാണ്, സുഗന്ധമാണ്! 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സേവനം ചെയ്ത അരുമ ശിഷ്യൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 10 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിനോട് ചെയ്യുന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. 1-ഉം 2-ഉം ദിവസങ്ങളല്ല പ്രിയപ്പെട്ടവരെ, ആഴ്ചകളോ മാസങ്ങളോ അല്ല, 10 വർഷങ്ങളാണ്, ഒരു 10 ആണ്ട് കാലമാണ് അദ്ദേഹം സേവനം ചെയ്തിട്ടുള്ളത്. സ്വഭാവ മഹിമ കൊണ്ട് അനുയായികളുടെ ഹൃദയം കവർന്നെടുത്തൊരു നേതാവിൻ്റെ പേര് കൂടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തെ പറ്റി ചോദിച്ചറിയാൻ വന്ന മനുഷ്യനോട് നമ്മുടെ ഉമ്മയുടെ മറുപടി, കാന ഖുൽഖുഹു ഖുർആൻ, എൻ്റെ റസൂലിൻ്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോടെ ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അങ്ങനെ ജീവിച്ച് കാണിച്ചു തരുക കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിലും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃക തന്നെയുണ്ട്. തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ അടുത്തറിയുകയും അവരുടെ മുഖങ്ങളിൽ നിന്ന് അവരുടെ മനസ്സ് വായിച്ചെടുക്കുകയും ചെയ്ത ഒരു അധ്യാപകൻ്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിന് പുറപ്പെടുന്ന സൈന്യത്തോട് നിങ്ങൾ ഫലവൃക്ഷങ്ങൾ വെട്ടിക്കളയരുതെന്നും സ്ത്രീകളെയും കുട്ടികളെയും അന്യായമായി വധിക്കരുതെന്നും പ്രത്യേകം നിർദ്ദേശം നൽകിയ നേതാവിൻ്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അട്ടിപ്പുറത്താക്കിയവർക്കും പ്രിയപ്പെട്ട അനുചരന്മാരെ മൃഗീയമായി പീഡിപ്പിച്ചവർക്കും കൊന്നൊടുക്കിയവർക്കും മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്ത വലിയ മനസ്സിൻ്റെ ഉടമയുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച മദീനാ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് പള്ളിയിലേക്ക് 2 കുരുന്നുകൾ കയറി വരികയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരലിൻ്റെ കഷ്ണങ്ങളായ നബിയുടെ പേരക്കുട്ടികൾ. അവർ തപ്പിത്തടഞ്ഞു വീഴുന്നുണ്ട്. അവരെ കണ്ട് റസൂലിൻ്റെ ഖുതുബ തുടരാനായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നിറങ്ങി ആ 2 കുരുന്നുകളെ ചേർത്ത് പിടിച്ചു. അവരെ രണ്ടുപേരെയും തൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വീണ്ടും ഖുതുബ പുനരാരംഭിച്ചു. ആ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിച്ച വല്യുപ്പയുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാലും പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ആ റസൂലിൻ്റെ മഹിമ. കേട്ടാലും കേട്ടാലും കേട്ടാലും നമുക്ക് മതി വരികയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തുറന്ന പുസ്തകമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലും താടി രോമങ്ങളിലും എത്ര മുടി നിരച്ചിട്ടുണ്ട് എന്ന് വരെ പ്രിയപ്പെട്ട ജനന്മാർ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് ഇതുപോലത്തെ വേറെ ഏത് നേതാവാണുള്ളത്? നബി ധരിച്ച വസ്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരവും നബി ഭക്ഷണം കഴിച്ച പാത്രവും ഒക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി എങ്ങനെയാണ് നടന്നത്, ഇരുന്നത്, കിടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ച സന്ദർഭങ്ങൾ, കരഞ്ഞ സന്ദർഭങ്ങളെല്ലാം രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. ഇതുപോലത്തെ വേറൊരു ലീഡർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ആ നബിയെ ചാണിനി ചാണായിട്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് പിന്തുടരുക, ആ ജീവിതം വായിക്കുക. ആ ജീവിതം വായിക്കും തോറും നമ്മൾ ആ റസൂലിനെ കൂടുതൽ സ്നേഹിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറ, വആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, വളരെ ഉഷാറായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ നമ്മൾ പിൻപറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ മുഴുവൻ നമുക്ക് വായിക്കാനും പഠിക്കാനും ലഭ്യമാണ്. അപ്പോൾ ആ നബിയെ സ്നേഹിക്കേണ്ടതും ആ നബിയെ പിൻപറ്റേണ്ടതും എങ്ങനെയാണെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നോഹൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. 9 ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ അവന്. പക്ഷെ അവൻ്റെ ആ ശൈലിയും ആ ഒരു ഗാംഭീര്യം ഒക്കെ വളരെ മനോഹര, ഒരു പ്രാസംഗികൻ, യുവ പ്രാസംഗികൻ എന്ന രീതിയിലേക്ക് വളരാൻ ഇരിക്കുന്ന ഇൻഷാല്ലാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. നോഹിലെ എല്ലാ ആശംസകളും നേരുകയാണ്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഈ ഒരു പ്രായത്തിൽ ഈ രൂപത്തിൽ പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളത്, അതും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. കൂടുതൽ കൂടുതൽ പ്രസംഗങ്ങൾ അവതരിപ്പിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. ഇനി അടുത്തതായിട്ട് മറ്റൊരു പ്രസംഗം കൂടെയാണ്. ആരാണത്?
1: റാസിൻ നവാസ്, സെൻറ്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ, അരുവിത്തറപ്പിയോ, അതായത് ഇരാറ്റുപേട്ട, 4 ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതെ, കോട്ടയം ജില്ല. 4 ക്ലാസ് വിദ്യാർത്ഥി റാസിൻ നവാസ് ആണ്.
0: അവൻ്റെ കൊച്ചു പ്രസംഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
3: ആ മാതൃകകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ അള്ളാഹു
1: മഷാല്ലാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഷാല്ലാ, വളരെ മനോഹരമായി, വളരെ ഉഷാറോടുകൂടി ഉള്ള ഒരു പ്രസംഗമാണ് നമ്മളിപ്പോൾ റാസിൻ നവാസിൻ്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചെല്ലാം ആ ഒരു പ്രസംഗത്തിൽ നാം കേട്ടു. നല്ല ചുടിയോടുകൂടി, നല്ല ഉഷാറോടുകൂടി ഒരു പ്രസംഗം. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ റാസിൻ നവാസിന് ഈ ഒരു പ്രസംഗകലയിൽ കൂടുതൽ പഠിക്കാനോ അത് കൂടുതൽ തിളങ്ങി അതിൽ നല്ല രീതിയിൽ അതിനെ ദീനിൻ്റെ ആവശ്യങ്ങൾക്കും പ്രബോധനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കട്ടെ, അതിനെ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റാർ കോസ്റ്റിൻ്റെ എപ്പിസോഡിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തായിട്ട് നമ്മൾ കേൾക്കുന്നത് ചെമ്നാട് ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി സൽഫ ജമീലയുടെ ഒരു ഗാനമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

പോൽ നന്മ കൊണ്ട് തീനുണർന്നു, നാഥന്റെ അരുൾവടിയതുപോൽ നന്മ കൊണ്ട് തീനുണർന്നു, നാളുദിക്കും പൊൻ വസന്തം നിത്യമാ.

0: മാഷാല്ലാ. സഫ്ല ജമീലയുടെ ഗാനമാണ് നമ്മൾ കേട്ടത്. ചെമ്നാട് ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഫ്ല ജമീല. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഗാനം അവതരിപ്പിച്ചു. അതൊരു വ്യത്യസ്തമായ പാട്ടാണ് കേട്ടത്. നമുക്ക് അധികം അങ്ങനെ കേട്ട് പരിചയമില്ലാത്തൊരു പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
1: നല്ല ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ പാട്ടിൻ്റെയും പ്രസംഗത്തിൻ്റെ ഒരു കാലമാണ്. ഈ ഒന്നാം പാദ വാർഷിക പരീക്ഷ കഴിഞ്ഞ് ഈ രണ്ടാം ഈ അരക്കൊല്ല പരീക്ഷ, ഈ ക്രിസ്മസ് എക്സാമൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് സാധാരണ എല്ലാ രക്ഷിതാക്കളോടും പരാതിയുണ്ട്. കലോത്സവത്തിൻ്റെയും കായികോത്സവത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പാഠഭാഗങ്ങളൊന്നും തീരാത്തൊരു കാലഘട്ടമാണ് ശരിക്ക് എന്നൊക്കെ പറയാറുണ്ട്. അതെ, ഇപ്പം അങ്ങനെ അതിൻ്റെ പാട്ടിൻ്റെയും പ്രസംഗത്തിൻ്റെ ഒരു ഓളത്തിലാണ് ഇപ്പം എല്ലാ കുട്ടികളും ഉണ്ടാവും. എല്ലാ സ്കൂളുകളിലും ഇങ്ങനെയുള്ള
0: പ്രോഗ്രാം. അതെ, ആ ഇപ്പം
1: അങ്ങനത്തെ ഒക്കെ ഓരോ വേറൊരു വാക്കുകളിൽ എന്താ പറയുക, അതിൻ്റെ ഒരു മൂഡിലാണ് ഇപ്പോൾ. അതെ, അപ്പോൾ ഏതായിരുന്നാലും ആ രൂപത്തിലാണ് ഇപ്പോൾ കുട്ടികളുടെ ഒരു ഒരു ഒരു കാലാവസ്ഥ ഉള്ളത്. അതിൽ തന്നെയാണ് നമ്മുടെ, അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ പീസ് റേഡിയോയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിനൊപ്പം, ട്രെൻഡിനൊപ്പം എന്ന് നമുക്ക് പറയാൻ പറ്റും പീസ് റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റ്. ഇൻഷാല്ലാ ഇനിയും സ്റ്റാർ ക്വസ്റ്റിലേക്ക് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോഗ്രാമുകൾ അയച്ചുകൊണ്ടേയിരിക്കണം. ഇത് അവസാനത്തേതാക്കി വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എഴുതാം, ഈണം നൽകാം, ഗാനം ആലപിക്കാം, എന്തുമാവാം സ്റ്റാർ ക്വസ്റ്റിലൂടെ. ഇൻഷാല്ലാ നല്ല നല്ല പ്രോഗ്രാമുകൾ വരട്ടെ, കഴിവുകൾ പുറം ലോകം അറിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇവിടെ സ്റ്റാർ ക്വസ്റ്റ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമുക്ക് ഒരു കൊച്ചുകുട്ടിയുടെ വോയിസ് കേട്ടിട്ട് തുടങ്ങാം.
3: ഇതൊരു മെരിക്കാനായ പക്ഷിയാണ്. ഇതിപ്പം ഇതിന് CPR കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കൊടുക്കണം, ഇതിപ്പം എന്താക്കും, ഇതിപ്പം എന്താ അങ്ങനെ ശുശ്രൂഷിക്കണ്ടേന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയണേ. ഇനിയും എന്ത് ഭക്ഷണം കൊടുക്കണ്ടെന്നെല്ലാം ഇത് ഏകദേശം 3:45 ഇങ്ങനെ സംഭവിക്കണേ. ഇപ്പൊ നമ്മൊരു പെട്ടിയിലാക്കിട്ട് ഇവിടെ നമ്മളെ വീടിന്റെ മുമ്പിൽ വെച്ച്.
2: മാഷാല്ലാ, വളരെ സന്തോഷം നൽകുന്ന ഒരു വോയിസാണ്. ഒരു കുട്ടി ഒരു മരിക്കാനായ ഒരു കിളിയുടെ ഫോട്ടോ ഒരു ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തിട്ട് ഈ കിളി അവിടെ വീണ് കിട്ടിയതാണ്. ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. അതിൽ ഏറ്റവും നമ്മൾ അത്ഭുതപ്പെടുന്നത് CPR ഒക്കെ ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ CPR എന്ന സംവിധാനത്തെക്കുറിച്ച് കുട്ടിക്ക് അറിയാം. അപകടഘട്ടത്തിൽ അങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ കണ്ടാൽ CPR ചെയ്യാറുണ്ട് എന്നത് അറിയാം. പിന്നെ ഇതൊരു നിസ്സാരമായ ഒരു ജീവിയാണ് എന്നത് അല്ല നോക്കുന്നത്, ഇതും ഒരു ജീവനാണ്. നമുക്ക് ഈ ജീവൻ സംരക്ഷിച്ചാൽ നമുക്ക് ഗുണമാണ് എന്നുള്ള ഒരു ചിന്തയാണ് അല്ലേ? അത് സംസാരം കേട്ടിട്ട് കണ്ണൂർ ഭാഗത്തുള്ള ഒരു കുട്ടിയാണ് എന്ന് തോന്നുന്നു.
4: അതെ, പിന്നെ നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഈ ചെറിയ ജീവികളോടും പക്ഷികളോടൊക്കെ ഒരു കൗതുകമുണ്ട്. പൊതുവേ ഒരു കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, ആടിൻ്റെ കുട്ടികൾ അല്ലേ, ഇനിയിപ്പോൾ പൂച്ചക്കുട്ടി, നായക്കുട്ടികൾ, അതൊക്കെ ഒരു ഇതുണ്ട്. ഏതായാലും കുട്ടികളുടെ മനസ്സിൽ അത്തരം നല്ല ചിന്തകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ചില പ്രാഥമിക, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ ഉണ്ടാകേണ്ട ചില പ്രാഥമികമായ ചില അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നൊരു ബോധ്യം നമുക്ക് കൂടി ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം CPR എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല. പക്ഷേ CPR എന്നുള്ളൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ളൊരു എവിടെയോ കേട്ട ഒരു അറിവുണ്ട്. ഏതായാലും ഇത്തരം അറിവുകൾ നമ്മുടെ മക്കളിലൂടെയും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അങ്ങനെ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറണം എന്ന് കൂടിയൊരു പ്രചോദനം നമുക്ക് ഇതിൽ നിന്ന് നൽകുന്നുണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, CPR കയ്യിൽ പെട്ടൊരു സാധനമാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മളും കുട്ടികളും സ്കൂളിലാണെങ്കിലും സ്വന്തം വീട്ടിലത്തെ കുട്ടികൾക്കാണെങ്കിലും പകർന്നു കൊടുക്കുക.
2: തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കുക. ഈ ഒരു സംഭവം ഒരു ഡോക്ടറോട് പറഞ്ഞാൽ ആദ്യമായി പറയാൻ പോണ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഒരു വീണ് കിടക്കുന്ന ഒരു കിളി, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മൃഗം, ഒരു ജീവി, അല്ലെങ്കിൽ മരിച്ചുപോയ, അതിനെ തൊടുമ്പോൾ അതിൽ അത് ചിലപ്പോൾ രോഗം ബാധിച്ച് മരിച്ചതായിരിക്കാം. അല്ലെങ്കിൽ രോഗം ബാധിച്ച് വീണ് കിടക്കുന്നതാവാം, അല്ലെങ്കിൽ മരിച്ചിട്ട് കുറച്ച് സമയമായതായിരിക്കാം, അതിൽ രോഗാണുക്കൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ അതിനെ പോയി തൊടുമ്പോൾ രോഗം ഇങ്ങോട്ട് പടരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും ദേഹത്തും രോഗാണുക്കൾ ഉണ്ടാവും. ആ കിളിക്ക് ആ മുറിവിലൂടെ രോഗാണുക്കൾ അങ്ങോട്ട് പടർന്ന് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടി ഒരു കിളിയെയോ മറ്റോ അങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് നല്ലോണം കൈ കഴുകി പെട്ടെന്ന് വന്നിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നന്നാകുക. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്നാൽ അതും പറഞ്ഞ് ഇങ്ങനെ അകൽച്ച പാലിച്ച് നിൽക്കുക അല്ല വേണ്ടത്, വേണ്ട മാതിരി ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യണം. വേറെ ഒരു കാര്യം, ഈ ഒരു സംഭവം നമ്മളൊരു നാച്ചുറലിസ്റ്റിനോടാണ് പറയുന്നതെങ്കിൽ അയാൾ പറയുന്നതെന്നറിയാം, ദേശാടന പക്ഷികളോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട പക്ഷികളാണെങ്കിൽ നമ്മളത് നേരെ വനം വകുപ്പിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സംരക്ഷിച്ചിട്ട് എന്തെങ്കിലും അതിന് പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ഒരു കേസിലേക്കും ഒക്കെ പോകും. അപ്പോൾ നമ്മൾ പരിചരണം നൽകുന്നതോടൊപ്പം തന്നെ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും വേണം. നമ്മുടെ നാടൻ പക്ഷികളെക്കുറിച്ചല്ല പറയണത്. ഏതായാലും ഇതൊന്നും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇതിനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ജീവികളോടുള്ള ഒരു സ്നേഹം നമ്മൾ ഒന്ന് കഴിയുമെങ്കിൽ നല്ല ഒരു ഏതെങ്കിലും ഒരു ജീവി, അതിനൊരു ആട്ടിൻകുട്ടി ആവാം അല്ലെങ്കിൽ മുയൽ അതേപോലെയുള്ളതൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവി സ്നേഹം ഉണ്ടാകാൻ വേണ്ടി വീട്ടിൽ വളർത്തുന്നത് നല്ല കാര്യമായിരിക്കും.
4: യെസ്. അപ്പോൾ പിന്നെ അവസാനം എന്താ വരുതെന്ന് വെച്ചാൽ, നമ്മൾ നാൽക്കാലിനെ നോക്കാൻ വൈദ്യരേൽപ്പിച്ചതുപോലെ ഒന്നും തിന്നാൻ അയക്കാതെ ഒരവസ്ഥയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് പോകാനും പാടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഈ കുട്ടിയുടെ ഒരു പിന്നെ വോയിസിൽ നമുക്ക് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക, എല്ലാത്തിനും ഒരു നെഗറ്റീവൊക്കെ ഉണ്ടാവും, അത് നമ്മൾ അതിൻ്റെ വൈക്ക് വിടുക. പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് ആർക്കും പ്രയാസങ്ങളില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
5: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم. ولا

0: آيات ربه ولعذاب الآخرة أشد وأبقى.
1: പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് മാത്രം പോരാ, ആത്മീയതയുടെ തോതും അളക്കണം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ടി കെ അഷ്റഫ്.
2: ബഹുമാനരായ സത്യവിശ്വാസിയുടെ വിശ്വാസം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. ചില രോഗങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടി നമ്മൾ വേഗത്തിൽ ചെയ്യാറുള്ളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഡോക്ടർമാര് നിർദ്ദേശിക്കാറുള്ളതും അങ്ങനെ തന്നെയാണ്. ആ രോഗം എത്രമേൽ ആഴത്തിലുള്ളതാണ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം കഴിയുക ബ്ലഡ് ടെസ്റ്റിങ്ങിലൂടെയാണ്. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ രോഗം എത്രയുണ്ട് നമുക്ക് മനസ്സിലാകുക. അങ്ങനെയാണ് ഷുഗറിന്റെ അളവ്. പണ്ടൊക്കെ മൂത്രം പരിശോധിക്കുകയാണ് ചെയ്തത്. മൂത്രത്തിൽ ഷുഗറില്ല എങ്കിലും ബ്ലഡിൽ ഉണ്ടാകാം. ഇപ്പോ ആരും മൂത്രം നോക്കാറില്ല, ബ്ലഡാണ് നോക്കുക. കാരണം എന്താ വെച്ചാൽ അതിന്റെ കൃത്യമായ ധാരണ കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. അതുപോലെ തന്നെയാണ് യൂറിക് ആസിഡ് ആയിരുന്നാലും ക്രിയാറ്റിന്റെ അളവായിരുന്നാലും ഒക്കെ ആ ബ്ലഡ് നോക്കിക്കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാറുള്ളത്. ഇതനുസരിച്ചുകൊണ്ടാണ് കൃത്യമായി മരുന്നും നിർദ്ദേശിക്കപ്പെടാറുള്ളത്. ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മളെ മതപരമായ രംഗത്തും ഒരു പരിശോധന നമുക്ക് ആവശ്യമാണ്. കാരണം ഈ ബ്ലഡ് പരിശോധിക്കുന്നതൊക്കെ നമ്മളെ മരിക്കുന്നത് വരെയുള്ള പരിപാടി മാത്രം, അത് മരിക്കുന്നത് വരെയാണ്. എത്ര വലിയ കോടീശ്വരനായിട്ടും കാര്യമില്ല, അയാൾ എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ടും കാര്യമില്ല, അതൊരു സമയമാകുമ്പോൾ അയാളാണ് പോകും. അതുവരെ പിടിച്ചു നിർത്താനേ കഴിയുള്ളൂ. ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രതി അറിയപ്പെടുന്ന ആളാണെന്നുള്ളതുകൊണ്ടൊന്നും അയാൾക്ക് ഒരു പ്രിവിലേജ് ഒന്നും ലോകത്തില്ല. സമയമായ എന്ത് ചെയ്യണം, പോകണം. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിന് വരുന്ന കേടുപാടുകൾ പരിശോധിക്കാൻ നമ്മൾ വളരെ അത്യുത്സാഹം കാണിക്കും. അതിനെത്ര ടെൻഷനും എത്ര കാശും ചെലവഴിക്കാനൊന്നും പ്രയാസമല്ല. എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം വല്ലാഹുറത്ത് ഹൈറു ആവുക്കാന്നാണല്ലോ ഏറ്റവും നല്ലതെന്നും ബാക്കിയാകുന്നതും പരലോകമെന്നാണ്. പക്ഷെ ആ പരലോകത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഒരു ടെസ്റ്റ് നടത്തുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഭൗതികതയുടെ അളവ് കൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മീയതയിൽ. നമ്മുടെ ഇഹലോകത്തിന്റെ അളവ് കൂടി നിൽക്കുകയാണ്. പരലോകത്തെ പറ്റിയുള്ള വിചാരം പലപ്പോഴും കുറഞ്ഞു നിൽക്കുകയാണ്. ഈ ഭൗതികതയുടെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയാറ്റിൻ നോക്കാതെ പോയാൽ എങ്ങനെ ഉണ്ടാവും, കിഡ്നി അടിച്ചു പോകും എന്ന് പറഞ്ഞു, അതിലും വലിയ മൊത്തത്തിൽ അടിച്ചു പോവുക ചെയ്യുന്നത് പരലോകം തന്നെ നമുക്ക് നഷ്ടം. മരിച്ചു പോയാൽ ഒരു രക്ഷയില്ലാത്തോടത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് നമ്മൾ നടത്തിയില്ലേ സംഭവിക്കാവും. നമ്മുടെ ആത്മീയതയിൽ, ആത്മീയ ബോധമണ്ഡലത്തിൽ ഭൗതികതയുടെ അളവ് എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു, പരലോകത്തിന്റെ വിചാരം എത്രത്തോളം താഴ്ന്നു നിൽക്കുന്നു എന്ന ഒരു ആലോചന, ആത്മപരിശോധന ഈ തിരക്കിനിടയിൽ നമ്മൾ ഓരോരുത്തരും നടത്തൽ വളരെ അത്യാവശ്യമാണ്. ഇന്ന് വലിയ തോതിൽ ഇതിൽ ഈ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, അത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടം, ഒരു പേരുണ്ടായാൽ മതി എന്നുള്ളതാണ്. മുസ്ലിം പേരുണ്ടായാൽ മതി, പിന്നെ പ്രത്യേകിച്ച് അതിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ അതൊന്നും അത്ര വിഷയമല്ല എന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പറയിപ്പിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, ഓരോ വീടുകളിലും ഓരോ കുടുംബങ്ങളിലും ഈ ഭൗതികതയുടെ അളവ് ഇങ്ങനെ കൂടി വരിക. എന്നിട്ട് ഒരിറ്റ ക്യാപ്ഷൻ കൊണ്ടുവരും. എന്താണ് ആ ക്യാപ്ഷൻ, എന്താ അങ്ങനെ ചെയ്ത കുഴപ്പം, എന്താ പോയിന് കുഴപ്പം, എന്താ ഇതിന് കുഴപ്പം, എന്താ അങ്ങനെ ചെയ്ത കുഴപ്പം. ഈ ചോദ്യം ചോദിക്കുന്നതോടുകൂടി എല്ലാം ഹലാലായി മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ എത്രത്തോളം നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലും ഇതായി മാറിയിട്ടുണ്ട് എന്നൊരു പരിശോധനയ്ക്ക് പലപ്പോഴും നമ്മൾ നിൽക്കാറില്ല. അബുദർദ റളിയല്ലാഹു അൻഹു സിറിയൻ ജനത ഈ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോ അവരോട് ചോദിച്ച ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാനായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് സിറിയയിലെ ഹുംസ് എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ ആളുകൾ ഇങ്ങനെ ഭൗതികതയിൽ അഭിരമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ അഹ്ല ഹിംസ്, ഏ ഹിംസിക ജനങ്ങളെ, ഹിംസുകാരെ, അലാത്തസ്തഹ്യൂൻ, നിങ്ങൾക്ക് ലജ്ജയില്ലേ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? എന്താണ് നിങ്ങൾ തിന്നു തീർക്കാത്തത്ര സമ്പത്ത് നിങ്ങൾ ശേഖരിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ആ ചോദ്യം നോക്കിയ ഒരു മനുഷ്യന് തിന്നാൻ എത്രയോ വേണ്ട, അതിന്റെ എത്രയോ ഇരട്ടിയാണ് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം. അപ്പൊ തിന്ന് തീർക്കാൻ കഴിയാത്തത്ര സമ്പത്ത് നിങ്ങൾ ശേഖരിക്കുന്നതിൽ മനുഷ്യരെ നിങ്ങൾക്ക് ലജ്ജയില്ലേ? വസിക്കാത്തത്ര കൂറ്റൻ വീടുകൾ പണിയുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ മനുഷ്യന്മാരെ? ഏതിപ്പം ആളുകളുടെ ഒരു ആയുസിന്റെ മുക്കാൽ ഭാഗം ആളുകൾ ചെലവഴിക്കുന്നത് വീടുണ്ടാക്കാൻ, ഒരു സ്ഥലം വാങ്ങി വീട് വെക്കാനാണ്. പക്ഷെ ആ വീട് ഒരു രണ്ട് കുട്ടിയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ മൂന്ന് കുട്ടി. ആ മൂന്ന് കുട്ടിക്കും ആ കുടുംബത്തിനും പറ്റുന്ന ഒരു വീടല്ലല്ലോ പലരുടെയും ഇന്ന് സ്വപ്നത്തിലുള്ളത്. ഇന്ന് കേരളത്തിൽ വീട് നിർമ്മാണമാണ് ഏറ്റവും ചെലവ് കൂടുതലുള്ള ഒരു സംഗതി. അഥവാ ഒരു പുരുഷായുസ് മുഴുവൻ ഒരു വീടിന്റെ കടം തീർക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ത് വലൂനമാലും വസിക്കാത്തത്ര കൂറ്റൻ വീടുകൾ. ഇപ്പൊ കേരളത്തിലെ കണക്കുകള് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആൾതാമസമില്ല. വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് അത് വെറും പാറാവുകാരെ ഏൽപ്പിച്ചുകൊണ്ട് മറ്റു ഭാഗങ്ങളിൽ താമസിക്കുക, അവരവിടെ പോയിട്ട് രണ്ടോ മൂന്നോ റൂമുള്ള ചെറിയ സൗകര്യത്തിലാണ് അവർ ജീവിക്കുക. പക്ഷെ അവർ യഥാർത്ഥ വീട് ഇവിടെ 8-10 ബാത്റൂമും 10-20 ബെഡ്റൂമും ആയിട്ട് അവിടെ വേറെ കിടക്കുന്നുണ്ടാവും. ഇതിന് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം നോക്കി, നിങ്ങൾ വസിക്കാത്തത്ര കൂറ്റൻ വീടുകൾ പണിയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തേ മനുഷ്യന്മാരെ ലജ്ജയില്ലേ? എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദീർഘമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നതിൽ മനുഷ്യരെ നിങ്ങൾക്ക് ലജ്ജയില്ലേ? അതായത് അവനാന്റെ കൊക്കിലൊതുങ്ങുന്ന ജീവിതമല്ല ഓരോരുത്തരും സ്വപ്നം കാണുന്നത്, മറിച്ച് മറ്റുള്ള ആളുകൾ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ആളുകൾ ഏത് വാഹനത്തിൽ പോകുന്നുവോ, അവരേത് ഫോൺ ഉപയോഗിക്കുന്നുവോ, അവരേത് വീട്ടിൽ താമസിക്കുന്നുവോ, അവരെന്ത് സംസാരിക്കുന്നുവോ, അവരെന്ത് കഴിക്കുന്നുവോ, അതാണ് ഒരു ദിവസം 1,000 രൂപ പോലും വരുമാനമില്ലാത്ത ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനു വേണ്ടി കടം വാങ്ങി ലോണെടുത്ത്, എന്നിട്ട് പിന്നെ കടം പുറത്തേക്ക് വരുമ്പോഴാണ് ഇതെന്തിനെ പേടിച്ചപ്പോ കടം വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ചോദ്യം നോക്കി, നിങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദീർഘമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നവരെ, അതിൽ നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? കാലത്തിൽ നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളും ഇതുപോലെ കൂട്ടിവെക്കുകയും മന്ദിരങ്ങൾ ശക്തമായി പണിയുകയും ആഗ്രഹങ്ങൾ ദീർഘിപ്പിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ മാത്രമൊന്നല്ല, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിനടുത്ത് പരിശോധിച്ചാലും കാണാൻ പറ്റും. ഉത്തരേന്ത്യയിൽ പോയി നമ്മൾ ഡൽഹിയിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞുപോയ മുഗൾ രാജാക്കന്മാർ പണിതുയർത്തിയ ഫത്തേപൂർ സിക്രിയും അതുപോലെ തന്നെ ആഗ്ര കോട്ടയും അങ്ങനെ തുടങ്ങി കുത്തബ് മിനാറും അങ്ങനെ ഡൽഹിയുടെ ആ പിന്നെ നഗരങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോവും. താജ്മഹലുമൊക്കെ കാണും. ഇതൊക്കെ ഉണ്ടാക്കിയ മനുഷ്യന്മാർ മരിച്ചുപോയല്ലോ, അനുഭവിക്കാൻ കഴിയാതെ മരിച്ചുപോയല്ലോ എന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹവും ഇതുപോലെ നീട്ടുണ്ട്, സമ്പത്ത് കൂട്ടിവെച്ചിട്ടുണ്ട്, മന്ദിരങ്ങൾ ശക്തമായി പണിയുകയും ആഗ്രഹങ്ങള് ദീർഘിപ്പിക്കുകയും ഒക്കെ അവരും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ അവരുടെ സമ്പാദ്യം മുഴുവനും നാശമായി പോവുകയും നശിച്ചു പോവുകയും അവരുടെ മന്ദിരങ്ങളൊക്കെ കബറുകളായി മാറുകയും അവരുടെ പ്രതീക്ഷകൾ വഞ്ചനയായി കലാശിക്കുകയും ചെയ്തതാണ് ചരിത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യല്ലേ പറഞ്ഞൊക്കെ? അതായത് ഒടുവില് അവരുണ്ടാക്കിയതൊക്കെ അവരിട്ടിച്ചു പോകേണ്ടി വന്നു. അതേപോലെ തന്നെ അവരെ മന്ദിരം പിന്നെ അവസാനം എന്തായി? ഈ ആറടി മണ്ണ് മാത്രമായി മാറി, ആ കബറായി മാറി അല്ലേ? ആ കബറിന്റെ ഉള്ളിലാണ് പിന്നെ അവരെ ജീവിതം ഉണ്ടായി മാറിയത്. അതുപോലെ അവരെ മുഴുവൻ പ്രതീക്ഷകളും അവർക്ക് അവരെ വഞ്ചിച്ചു, അവരെ ആയുസ് അതുകൊണ്ട് കളഞ്ഞു. ഇതൊക്കെയാണ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ആ ജനങ്ങളെ മുഖത്തു നോക്കി ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഇന്ന് നമ്മുടെ സമൂഹത്തോടും ചോദിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു ഭൗതികതയുടെ അളവ് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ വർദ്ധിച്ചു നിൽക്കുന്നുണ്ട്. ക്രിയാറ്റിൻ കുറക്കാൻ നമ്മൾ എത്ര പാടുപെടുന്നുണ്ടോ, ഷുഗർ പിടിച്ചു നിർത്താൻ, നമ്മൾ ബ്ലഡിൽ ഷുഗർ പിടിച്ചു നിർത്താൻ എത്ര കഷ്ടപ്പെടുന്നുവോ അതിലേറെ കഷ്ടപ്പെടുന്ന വിഷയമാണ് എന്തറിയോ, ഈ ഭൗതികതയുടെ അളവ് നമ്മുടെ മക്കളിലും ഭാര്യയിലും നമ്മളിലും കൂടി നിൽക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതയുടെ അടിസ്ഥാനം. എന്താ കടന്നിട്ട് ഉറക്കം വരാത്തത്? പിന്നെ ബാങ്കിലത്തെ ലോൺ ഓർമ്മ വരും, പിന്നെ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കിന് വേറൊരുത്തിന് കടം കൊടുക്കാനുള്ളത് ഓർമ്മ വരും, പിന്നെ ഒന്ന് ശ്രമിക്കുമ്പോഴേക്കിന് വേറൊന്ന് ഓർമ്മ വരും. ഇതൊക്കെ എന്തിന്? കുട്ടിയൊക്കെ പട്ടിണി കിടന്നിട്ട് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടിയല്ലല്ലോ എടുത്തത്, അല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലില് പിന്നെ രോഗം ഉണ്ടായതുകൊണ്ട് അവിടെ ചികിത്സിക്കാൻ വേണ്ടി അല്ല എടുത്തത്, മറിച്ച് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തീർത്താൽ തീരാത്ത ആ മോഹങ്ങൾക്ക് വലയെറിഞ്ഞപ്പോൾ അതിൽ കുലുങ്ങിപ്പോയതാണ്. യാതൊരു സംശയമല്ല കാര്യത്തിൽ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇതിൽ പറഞ്ഞ തെജ്മഹുനമാലാത്ത് കുലു എന്ന് പറഞ്ഞു, അത് സമ്പാദ്യത്തിനും ഭൗതിക മത്സരത്തിനും ഒക്കെ മുഴുകിപ്പോകുന്നൊരവസ്ഥ. ഇന്ന് സമുദായത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ ദുനിയാവിലെ മത്സര ഓട്ടമായി മാറിയിരിക്കുന്നു എന്നൊരു വസ്തുതയാണ്. ഇത്തരമൊരവസ്ഥയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫവല്ലാഹി മൽ ഫഖറ അഖ്ഷ അലൈക്കും വലക്കിന്നി അഖ്ഷ അലൈക്കും അൻ തുബ്സത അലൈക്കും ദുനിയ കമ ബുസിതസ് അലാ മൻ കാന ഖബലകും ഫതനാഫസുഹ കമ തനാഫസുഹ വതുഹ്ലിക്കും കമ അഹ്ലക്തു. അള്ളാഹു തന്നെയാണ് സത്യം. ദാരിദ്ര്യത്തെ അല്ല ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത്, മറിച്ച് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഐഹിക സമ്പത്ത് വിശാലമായി നൽകപ്പെട്ടതുപോലെ നിങ്ങൾക്കും നൽകപ്പെടുകയും അവരത് മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുകയും അത് അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നതിനെയാകുന്നു ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ കാരണന്മാർക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ട് നമ്മളെ നാട്ടില് താളും തവരയും തിന്നുകൊണ്ടാണ് ജീവിച്ച മനുഷ്യന്മാർ ഇപ്പോഴും നമ്മളെ നാട്ടിൽ. പക്ഷെ നമ്മളിപ്പത്തെ അവസ്ഥ എന്താ? ഇപ്പത്തെ അവസ്ഥ ഒരു വീട്ടിൽ വേസ്റ്റ് കൊട്ടയായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുതൽ ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്നതിൽ വേറെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളിൽ നിന്നൊക്കെ വേസ്റ്റ് ആണ്, ഭക്ഷണത്തിന് ഓർഡർ ചെയ്യണ ഭക്ഷണത്തിനാണ്, കഴിക്കണ ഭക്ഷണത്തിനാണ്. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗകര്യങ്ങളാണ്. അപ്പൊ റസൂലുള്ള ഭയപ്പെട്ടത് എന്താ വെച്ചാൽ ഈ സൗകര്യവും പൈസയും വർദ്ധിക്കണതാണ് ഞാൻ എന്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. കാരണം മുൻഗാമികൾ നശിച്ചതുപോലെ നശിക്കും, അവർ മത്സരിച്ചതുപോലെ അവരും ഇവരും മത്സരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന സമ്പത്ത് കുമിഞ്ഞുകൂട്ടാനും പലിശ ഇടപാടുകളിലും ലൗകികമായ വ്യവഹാരങ്ങളിലും മുഴുകി മതപരമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ കേവല അപമാനം മാത്രമല്ല അതിന്റെ അങ്ങേ തലയാണ് നമ്മെ തേടി എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞു നോക്കിയെങ്കിൽ ഇദാ തബായഅതും ബിൽ ഈനതി വഅഖദ്തും മദനാബൽ ബഖരി വറദീതും ബിസ്സറഇ വതറക്തുമുൽ ജിഹാദ സല്ലത്തുല്ലാഹ് അലൈക്കും ദുല്ലൻ ലാ യൻസഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും. നിങ്ങൾ പലിശ ഇടപാടുകളിൽ ഏർപ്പെടുകയും കാളകളുടെ വാലുകളിൽ തൂങ്ങി കൃഷിയിൽ തൃപ്തിയടയുകയും അഥവാ എപ്പോ നോക്കിയാലും ദുനിയാവ് മാത്രമായി ചിന്തിക്കുകയും ജിഹാദ് ഉപേക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങുന്നതുവരെ അള്ളാഹു നിങ്ങളുടെ മേലൊരു കേവലമായ അപമാനം അടിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും, അത് അവൻ ഒരിക്കലും തന്നെ നീക്കിത്തരികയില്ല എന്നതാണ്. അതായത് ഈ കോലത്തിലാണ് പോണതെങ്കിൽ വെറും പലിശ, ബാങ്കും പലിശയായിട്ടുള്ള ഇടപാടുകളിലൂടെ നിങ്ങൾ മുഴുകുന്നുവെങ്കിൽ, ഈ ഓൺലൈൻ തട്ടിപ്പുകൾ, ഓൺലൈൻ റമ്മികൾ, അതുപോലെ ഗെയിമുകൾ, ഇതിലൂടെയൊക്കെ മനുഷ്യന്മാർ എത്ര കാശാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര കാശാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. സമ്പാദിക്കുകയല്ല ചെയ്യുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ പണം ഉണ്ടാക്കി സമ്പാദിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് യഥാർത്ഥ സമ്പാദ്യമാണ്. അതിലൂടെ നിങ്ങൾ കിട്ടിയ പൈസ കൊണ്ട് കുട്ടിയൊക്കെ ഭക്ഷണം കൊടുത്താൽ ഹറാമാണ് തീറ്റിക്കുന്നത്, തിരിയാണ് തീറ്റിപ്പിക്കുന്നത്, സംശയമൊന്നും വേണ്ട. ഭാര്യമാർക്ക് ചോദിക്കണം എവിടുന്ന മനുഷ്യ ഈ കാശ് കിട്ടിയെന്ന് ചോദിക്കണം. ആ പൈസന്റെ സ്രോതസ് അറിയാതെ തിന്നാൻ പാടില്ല. ആ പൈസ തിന്നോന്റെ തടി നാളെ നരകത്ത് കത്താനുള്ളതെന്നാണ്. അവിടെ സമ്പാദ്യം എന്നാലും വിചാരിക്കണം, ചില്ലറ വിഷയമല്ല അതൊന്നും. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ദീനിക്കും മതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങൾ അപമാനിതരാകും, അതുവരെ അള്ളാഹു അപമാനം നിങ്ങളിൽ നിന്ന് നീക്കൂലാ. നമ്മക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഭയങ്കര സംഭവമാണ് തോന്നും, പക്ഷെ മനുഷ്യന്മാരെ അടുത്ത് നാട്ടിന്ന് മുഴുവൻ കടം വാങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആളല്ലോ കണ്ട ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ വണ്ടി ഇങ്ങനെ പോകുമ്പോ എല്ലാരും ചൂണ്ടിയിട്ട് വരുതാ ഓനാ വണ്ടി ഉണ്ടല്ലോ അവിടെ ലോൺ എടുത്താ. ആൾക്കാരുടെ മുമ്പിൽ ഒരു വലി ഉണ്ടാവില്ല, മാനം കെട്ടിട്ട് നടക്കും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മാനക്കെട് തീരണമെങ്കിൽ എന്ത് വേണം? ഹത്ത തർജിഉ ഇലാ ദീനികും, മതത്തിലേക്ക് ആത്മീയതയിലേക്ക് തിരിച്ചു വരുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്താ പറയുക, നമ്മൾ അളക്കണം എപ്പോഴും. നമ്മളെ ഭൗതികതയുടെ അളവ് നമ്മുടെ ജീവിതത്തിൽ കൂടി നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് രാവിലെ വെറും വയറ്റ് പോയി രക്തം പരിശോധിക്കണില്ല ഗൗരവമുള്ള വിഷയമാണ്. എന്ത് ഇന്റെ കുട്ടികളെ, ഇന്റെ പെണ്ണുങ്ങളെ, ഇന്റെ അവസ്ഥയും ദീനി കാര്യത്തിൽ എന്താണെന്ന് ഇടക്കിടക്ക് ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇത്തരം ഗർത്തത്തിലൂടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പിന്നെ അതിൽ പറഞ്ഞൊരു വാക്ക് നോക്കി നിങ്ങള്, എന്താണത്? അതായത് വീടും കാര്യങ്ങളും പത്രാസൊക്കെ ഉണ്ടാക്കി അതിൽ താമസവും കാര്യമൊന്നും പ്രധാനമല്ല, അങ്ങനെ ദീനും ദീനി കാര്യങ്ങളൊക്കെ ഒരു വിനോദമാക്കി അതിലൊക്കെ വഞ്ചിതരായി പോകുന്ന അവസ്ഥ. ആളുകൾ ഒഴിഞ്ഞു കിടക്കുന്ന മന്ദിരങ്ങൾ പണിയുകയും ദീനിയായ കെട്ടുറപ്പിനേക്കാൾ ഭൗതികമായ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ ദീനൊക്കെ എന്തായി മാറും? കേവലം ഒരു വിനോദമായി, പുച്ഛമായി. അതൊക്കെ അതിന്റെ അതും അത് പള്ളി മഹല്ല് ദീന് അതുപോലെ പ്രബോധനം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എന്റെ വിഷയമല്ല എന്നൊരു തോന്നൽ അത്തരം ആളുകൾക്ക് സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിശുദ്ധൂറ പറഞ്ഞു നോക്കിയ തങ്ങളുടെ ദീനിനെ കളിയും വിനോദവുമാക്കുകയും ഐഹിക ജീവിതം കണ്ട് വഞ്ചിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവരെ നിങ്ങൾ വിട്ടേക്കുക. ഏതൊരു വ്യക്തിയും താൻ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലമായി നാശത്തിൽ അകപ്പെടാതിരിക്കാൻ ഇതാ ഈ വിശുദ്ധ ഖുർആൻ മുഖേന നീ അവരെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആൻ പറയാൻ, അതായത് ദീന് വിട്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാർ മതത്തെ എന്തായി ദുനിയാവിലേക്ക് വന്നു കഴിഞ്ഞാൽ മതത്തെ കളിയും വിനോദവും ഒക്കെ ആക്കി അതിനൊരു പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കയറി വരും. പരലോകത്ത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥയെ കുറിച്ച് വിശദീകരിച്ചു പറയുന്നുണ്ട്. വല്ലദീന തഖദൂ ദീനഹും ലഹുവം വലഇബൻ വഗറതുഹുമുൽ ഹയാതു ദുനിയാ, നിശ്ചയമായിട്ടും തങ്ങളുടെ ദീനിനെ വിനോദവും കളിയും ആക്കുകയും ഐഹ്യ ജീവിതം കണ്ട് വഞ്ചിക്കപ്പെടുകയും ചെയ്ത ആളുകളാകുന്നു അത്തരക്കാർ എന്ന. ഇതിന് വേറൊരു സംഭവം പറഞ്ഞു, എന്താ, ദീർഘമായ ആഗ്രഹങ്ങളിൽ മുഴുകി ആദർശപരമായ വിശുദ്ധിയും പഠനവും ഉപേക്ഷിക്കുമ്പോഴാണ് സമുദായത്തിന് യഥാർത്ഥത്തിൽ പതനം സംഭവിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ചരിത്ര സാക്ഷ്യമാണ് സ്പെയിനിൽ നമ്മൾ കണ്ടത്. സ്പെയിനിന്റെ ഒരു 800 വർഷം എന്ന് പറയുന്നത് എന്താ, സ്പെയിനിന്റെ 800 വർഷം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും തിളങ്ങി നിന്ന ഒരു കാലം, അതെപ്പോഴും ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ആ പിന്നെ കാല 800 വർഷം അവർ ഭരിച്ചിട്ട് അവിടെ കംപ്ലീറ്റ് ഇസ്ലാമികമായ കാര്യം, മുസ്ലിങ്ങൾ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. എങ്ങനെ മുസ്ലിങ്ങൾ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്? ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, അവരൊറ്റ കാരണമാണ്. ആ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാണ്, അതായത് ഈ ഭൗതികത്തിന്റെ അളവുകൊണ്ട് കൂടിയിട്ട് മതം ഉപേക്ഷിച്ചു, പിന്നെ ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തെ വെറുക്കുന്നൊരവസ്ഥ. മരണോ മരണത്തിന് ശേഷമുള്ള ജീവിതം അതൊക്കെ മരിക്കുമ്പോഴല്ലേ, അതുവരെയുള്ള ജീവിതം അത് അടിച്ചു പൊളിക്കുക, അതെവിടെയും ആഘോഷത്തോര അല്ലേ, അതിന് ആടാനും പാടാനും തുള്ളാനും മദ്യപിക്കാനും ആണും പെണ്ണും കൂടിക്കലരാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ മത്സരിച്ച് ഉപയോഗിക്കുക. ഇന്ന് മുസ്ലിം സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൗമിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കില്ല. അതാണ് സ്പെയിനിൽ കണ്ടത്. അത് നമ്മുടെ കേരളത്തിലേക്കും കടന്നു വരുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത് കേവലം താൽക്കാലികം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. വമാഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ല ലഹുവും വലഅബുൻ വഇന്നദ്ദാറുൽ ഹിയൽ ഹയവാൻ ലൗകാനു യഅലമൂ, ഈ ഐഹിക ജീവിതം കേവലം ഒരു വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ പരലോക ഭവനം തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം, അവരത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ചുരുക്കത്രേ ഉള്ളൂ. ദുനിയാവിന്റെ കാര്യത്തിൽ മരിക്കുന്നത് വരെയുള്ള വിഷയത്തിൽ നമ്മൾ വളരെ ഉത്കണ്ഠാകുലരാണ്. നമ്മളൊരു കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ, ഹൃദയത്തിന് പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ, ഷുഗർ കൂടി നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥ, ഞാൻ പറഞ്ഞ അസ്വസ്ഥത വേണ്ട ചികിത്സിക്കേണ്ട എന്നൊന്നുമല്ല പറഞ്ഞു. പക്ഷെ അതിന്റെ കുറച്ച് കൂടുതൽ ശതമാനം എന്ത് ആ

0: അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിലും മുഅ്മിനികളിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ധാർമ്മികമായ ബോധം ഉള്ള വീടുകളും ഇല്ലാത്ത വീടുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വീടുകളിൽ തന്നെ മതബോധമുള്ളവരും മതബോധമില്ലാത്തവരുമുണ്ട്. അതിന്നത്തെ പരസ്പരം ഒരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് അത് രക്ഷിതാക്കളും മക്കളും തമ്മിന്, ഒന്നുകിൽ രക്ഷിതാക്കൾക്ക് ദീനുണ്ടാവും, മക്കൾക്ക് ദീനുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അവര് തമ്മിൽ എന്താവും, ഓരോ വിഷയത്തിലും പ്രശ്നമായിരിക്കും. കാരണം രണ്ട് കാഴ്ചപ്പാടാണ്. രണ്ട് കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ആളുകൾ ഒരു വീട്ടിലുണ്ടായാൽ അപ്പൊ ഇനി ഭാര്യ ഭർത്താവ് ആയാലും മതി. ഭാര്യക്ക് ദീനുണ്ട്, ഭർത്താവിന് ദീനില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഭാര്യന്റെ കാഴ്ചപ്പാടിലാവൂല, ഭർത്താവ് നീങ്ങുക. അപ്പൊ ഓരോ പോയിന്റിലും പ്രശ്നമായിരിക്കും. ഒരു സാധനം വാങ്ങണം, അത് വാങ്ങണം എന്ന് പറയുമ്പോ കുറച്ച് ദീനി കാഴ്ചപ്പാടുള്ള ഒരു ഭാര്യയാണെങ്കിൽ എന്ത് പറയും, മനുഷ്യ അത് ഈ പെരിയില് വേണ്ട എന്ന് പറയും. അപ്പൊ ഇതിന്റെ വീടാണ് ഞാൻ വാങ്ങി നടക്കണ്ട, അവിടെ തർക്കായി. ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ പ്രശ്നമാണ്, കാരണം ഈ ഡ്രസ്സ് നമ്മളെ കുട്ടികൾക്ക് പറ്റണമല്ല, അത് ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രമല്ല. അപ്പൊ കുട്ടിക്ക് ഈ ഡ്രസ് ഉണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടുന്ന് ഇറങ്ങിയാടാ വണ്ടിന്റെ മുന്നിൽ കാണിച്ചു. അപ്പൊ കസറയി, അപ്പൊ അവിടെ പ്രശ്നമായി. എവിടെ പ്രശ്നമാവാത്തത്? അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഒരേ ലൈനിലല്ല ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ആ രീതിയിലാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ആ കുടുംബത്തിലുള്ള ആർക്കും ദീനില്ല ഒന്നുമില്ലെങ്കിലോ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ആ പോക്ക് നേരെ ഗർത്തത്തിലേക്കായിരിക്കും മാത്രം മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള അവസ്ഥ, നമ്മളെ വീടുകളിലുള്ള അവസ്ഥ എന്താ വെച്ചാല്, കുറച്ച് ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നവരുണ്ടാവും, കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കാത്തവരുണ്ടാവും. അവർ തമ്മിലുള്ള ഒരു പ്രയാസം, അത് പ്രത്യേകിച്ച് ഇന്ന് പുതിയ തലമുറയും അതേപോലെ തന്നെ മാതാപിതാക്കളും. മാതാപിതാക്കൾ അവരുടെ കരുതൽ വിചാരിച്ചു കണ്ട് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, അവർക്കത് മനസ്സിലാവില്ല, അവരിങ്ങോട്ട് കൂട്ടിത്തെറിക്കും. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഇന്ന് ഈ പാരന്റിങ് എന്ന് പറയുന്നത്, രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് ഒരു പഠനശാഖയാണ്. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? കുട്ടികൾക്ക് ഈ മൊബൈലിന്റെ അടിമത്വം, ഗെയിമിന്റെ അടിമത്വം ഇത് അനുഭവിക്കാത്ത വീട്ടുകാർ വളരെ ചുരുക്കായി. കാരണം മൂന്നാം വയസ്സ്, ഒരു രണ്ട് വയസ്സ് കഴിയുന്നതോടുകൂടി, മൂന്നാം വയസ്സ് കത്തിനോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പിന്നെ മൊബൈൽ കൈകി കൊടുത്ത് ഏതെങ്കിലും ഒരു ഗെയിം ഇട്ട് കൊടുത്താലേ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുള്ളൂ. അതിന് നിർബന്ധിതരാകണം മാതാപിതാക്കൾ. പിന്നെ ആ കുട്ടി അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അത് വാങ്ങിവെച്ചാൽ അപസ്മാനം വളരുന്ന പോലെ കുട്ടികൾക്ക് അലവിക്കൊണ്ടിരിക്കും. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് രക്ഷിതാക്കൾ. എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ഭീഷണി ഉയർത്തുന്ന ആൾക്കാർ കുട്ടികളുണ്ട്. ഇവിടെയൊക്കെ രക്ഷിതാക്കൾ അന്തം വിട്ട് നിൽക്കുക. ചിലത് ഹാർഷായിട്ട് പെരുമാറും, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ചിലത് കുട്ടികളല്ലേ, പുതിയ കാലല്ലേ, അവരെ ഇഷ്ടമായിക്കോട്ടെ എന്ന് പറയും. ആ ഇഷ്ടം പിന്നെ തിരിച്ചു തരേണ്ട വേറെ കോലത്തിലായിരിക്കും.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. ബ്ലഡ് ടെസ്റ്റ് മാത്രം പോരാ, ആത്മീയതയുടെ തോതും അളക്കണം. ഈ വിഷയത്തിൽ നമ്മോട് സംവദിച്ചത് ടി കെ അഷ്റഫ്.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ വോളണ്ടിയർമാർ. യാത്രയിൽ ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം സൗദിയിൽ സേവനം ചെയ്യുന്നതിനുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 150 തീർത്ഥാടകർക്ക് ഒരാൾ വീതമായിരുന്നു. നേരത്തെ 200 പേർക്കും 300 പേർക്കും ഓരോ വോളണ്ടിയർ വീതമായിരുന്നു. യാത്രയിൽ തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ഹജ്ജ് തീർത്ഥാടന കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ജോലി. 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെയായി ഇത്തവണ 900 വോളണ്ടിയർമാർ ഉണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനായി വോളണ്ടിയർമാരുടെ എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയർമാരുടെ സേവനം ആവശ്യമായി വന്നിരുന്നു.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: അദ്ദേഹം കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്. എന്താ പ്രശ്നമെന്നോ, അടുത്തടുത്തുള്ള രണ്ട് റെയിൽവേ പാളങ്ങൾ, അപ്പുറപ്പുറമുള്ള രണ്ട് റെയിൽവേ പാളം, ഒന്ന് ട്രെയിൻ പോകുന്നതുമാണ്, മറ്റേത് ട്രെയിൻ പോകാത്തതുമാണ്.
4: രണ്ട് പാളങ്ങൾ,
3: രണ്ട് പാളമുണ്ട്. ഒന്ന് ട്രെയിൻ പോകുന്ന പാളം, മറ്റൊന്ന് ട്രെയിൻ പോകാത്തതാണ്. അതിലൂടെ ട്രെയിൻ പോകില്ല. അങ്ങനെ ട്രെയിൻ പോകാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോവാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോകുന്ന പാളത്തിലിരുന്ന് 10 കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ട്രെയിന് വരികയാണ്. അപ്പോൾ ട്രെയിന് വരുമ്പോൾ ട്രെയിൻ മാറ്റിവിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്.
4: വരുന്ന പാളത്തു നിന്ന് മാറ്റി,
3: അതായത് ട്രെയിനിങ്ങനെ രണ്ട് പാളം അപ്പുറപ്പെടുത്തുകയാണ്, ട്രെയിനിങ്ങനെ വരികയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പിന്നെ രണ്ട് പാളത്തിലൂടെയും, ഒന്ന് വരാത്ത പാളമാണ്, ഒന്ന് വരുന്ന പാളമാണ്. പക്ഷേ ട്രെയിന് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ദൂരെ.
4: യെസ്.
3: അപ്പോൾ ദയിലെ പോവാന്നുള്ളത് കാണുന്ന ഒരാൾക്ക് അറിയില്ല.
4: ഓക്കെ. ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്.
3: ദൂരത്തു നിന്ന് കാണുന്ന. അപ്പം ഇങ്ങനെയുള്ള ഒരു കാഴ്ചയിൽ എന്ത് ചെയ്യും നിങ്ങളെന്ന് അധ്യാപകൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഉത്തരം കുട്ടികൾ പറഞ്ഞെന്താണ്? ഒരു കുട്ടി ആ സമയത്ത് എണീറ്റ് പറഞ്ഞ കാര്യം, ട്രാക്കിലേക്ക്, ഈ കുട്ടി കളിക്കുന്ന ട്രാക്ക് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ട്രെയിന് തിരിച്ചുവിടും. ഒരു കുട്ടി കളിക്കുന്ന
4: ട്രാക്കിൽ.
3: അതെന്തിനാ അങ്ങനെ? മറ്റേ ട്രാക്കിലൂടെ പോയ 10 കുട്ടികളെ മരിക്കാം. ഒരു മറ്റേതൊരു കുട്ടിയല്ലേ മരിക്കുള്ളൂ. അപ്പം മരണസംഖ്യ കുറക്കാനാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നാണ്
4: കുട്ടികൾ.
3: പിന്നെ കുട്ടികളുടെ അത് അധ്യാപകന് മനസ്സിലായി. ഇതിലെന്താണ്, ഇതിന് വേറെ അനുബന്ധമായ കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായിരിക്കും നമ്മളത് ചേർത്ത് പറയുക എന്നുള്ളതാണ്. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ്. അതായത് ട്രെയിൻ വരുമെന്നറിയാഞ്ഞിട്ടും, അല്ല വരുമെന്നറിഞ്ഞിട്ടും ട്രാക്ക് തെറ്റിച്ച് കളിച്ച കുട്ടികൾ അവിടെ രക്ഷപ്പെടും.
4: അതെ.
3: മറ്റേത് ട്രെയിൻ വരാത്ത ട്രാക്കാണ്. അപ്പോൾ ആ ട്രെയിൻ വരാത്ത സ്ഥലത്ത് ആർക്കൊരു ശല്യമില്ലാതെ കളിച്ച കുട്ടി ചെയ്യാത്ത തെറ്റിന് കുട്ടി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ നമ്മൾ കുറച്ച് ചിന്തകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ശരിക്കും ശരി തെറ്റിൻ്റെ ഒരു ആപേക്ഷികത ഉണ്ട് അതിന് രണ്ടിനിടയിലുള്ള. അപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നത് എപ്പോഴും പിന്നെ കൂടുതൽ ആളുകൾ,
4: ഒരു വൈകാരികത,
3: കൂടുതൽ ആളുകൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യാത്ത തെറ്റിന് എന്ത് ചെയ്യുക, ശിക്ഷിക്കും. ഇത് സമൂഹത്തിലൊരു ഒരു ചിത്രമാണ്. ചിലപ്പോൾ അവിടെ ന്യായീകരിക്കപ്പെടും, തിന്മകൾ ന്യായീകരിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് തിന്മകൾ ന്യായീകരിക്കപ്പെടുക, അവർക്ക് രക്ഷ കിട്ടുക. ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നതുകൊണ്ട് അവരുടെ നന്മയോ അവരുടെ ശരിയോ
4: അറിയപ്പെടാതിരിക്കുക,
3: അല്ലെങ്കിൽ അത്
4: അവഗണിക്കപ്പെടുക. യെസ്.
3: ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിനോട് അനുബന്ധമായി നമുക്ക് പലതും ചേർത്ത് നോക്കാൻ പറ്റും. രണ്ട് സംഭവം.
5: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം. ഡോക്ടർ തൗഫീഖ് അലി, കൂടെ മൂസ പി പി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയമുഴ എങ്ങനെയാണ് നൂതനമായി നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറാണ്. അപ്പോൾ സാറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാധാരണ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ ഗർഭാശയത്തിൽ വരുന്ന ഈ മുഴ. അപ്പോൾ അതിന് ഈ ഫൈബ്രോയിഡ് അല്ലേ?
4: ഫൈബ്രോയിഡ്.
6: അപ്പോൾ ഈ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? സാധാരണ ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഗർഭാശയ മുഴ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാമോ?
4: സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരു 30 മുതൽ 40% വരെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. അത് ഒരു ക്യാൻസർ അല്ലാത്ത ഒരു ബിനൈൻ ആയിട്ടുള്ള ഒരു വളർച്ചകളാണ് യൂട്രൈൻ. നമ്മുടെ ഗർഭപാത്രത്തിലുണ്ടാവുന്ന ബിനൈൻ ആയിട്ടുള്ള മുഴകളാണ് ഗർഭാശയ മുഴകൾ. അപ്പോൾ ഇത് കാരണം സ്ത്രീകൾക്ക് ഉള്ള ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതല്ലാതെ ഇതിൻ്റെ സൈസ് വലുതായത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാവുക.
6: പിന്നെ സാധാരണയായിട്ട് ഇവർക്കത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും.
4: അതെ.
6: പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
4: അതെ, കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ ഗർഭപാത്രത്തിലെ മുഴകളെ സിംപ്റ്റംസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ക്രമാതീതമായ രക്തസ്രാവം, അതല്ലെങ്കിൽ സമയം തെറ്റിയുള്ള രക്തസ്രാവം, രക്തസ്രാവത്തിൻ്റെ സമയത്തുള്ള അതിക്രമാതീതമായ വേദന, അടിവായിട്ടുള്ള വേദന, ഇതെല്ലാമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് സാധാരണ അനുഭവപ്പെടുക. അതല്ലാതെ ഇതിൻ്റെ വലിപ്പം കാരണമുള്ള അടിവയറ്റിൽ ഇതേപോലെ ഒരു വലിപ്പത്തിലായിട്ട് നല്ല വലിപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിലെ യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് കൂടുതൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഗർഭാശയ മുഴകൾ കാരണം ഉണ്ടാവാറുണ്ട്.
6: ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ചികിത്സകൾ എന്തൊക്കെയാണെന്ന്
4: ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ബിനൈൻ ആയിട്ടുള്ള, അതായത് പ്രശ്നമൊന്നും ഉണ്ടാവാതെ, ഇൻ കേസ് സിംപ്റ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിനൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തരം മുഴകളാണ്. അപ്പോൾ അതിന് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സിംപ്റ്റംസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്. അതല്ലാതെ പിന്നെയുള്ളത് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ടോ, അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രമായിട്ടോ എടുത്തു കളയുന്ന മയോമെക്ടമി ചികിത്സാ രീതികൾ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ, അഥവാ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ.
6: നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ നമ്മളിന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.
4: അതെ,
6: നോക്കാം നമുക്ക്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാളത് നമുക്ക് കണ്ടെത്തി, ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ഒരു ഈ ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ, ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം?
4: അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംപ്റ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിംഗ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവ സമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമുക്കൊരു MRI സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു, പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ്, അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്രൈൻ ഫൈബ്രോ എംബോളൈസേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്
6: അവർക്ക് ഈ ചികിത്സ.
4: അതെ.
6: സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ സർജറി പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം.
4: അതെ, ഇത് ഒരു മെയിനായിട്ടൊരു ഡേ കെയർ, അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവാണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ, ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികൾ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ കാനലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ, എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്തസപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസും ഒന്നും കിട്ടാതെ ഈ ഗർഭാശയമുകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷേ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാർ പോലെയാക്കി യൂട്രസിനുള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്.
6: പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.
4: അതെ അതെ,
6: കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദന എൻ്റെ ഒരു കാര്യം പറയണ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിനെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്.
4: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമൽ ആയിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ
6: പറ്റുന്നതാണ്. ഓക്കെ, ഇനി സംശയം, മറ്റൊരു സംശയം വരിക. സാധാരണ അത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്?
4: അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടലിനുള്ള ഇഞ്ചക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ പേഷ്യന് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ ആടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ.
6: ഓക്കെ, അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഓപ്പൺ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും, പിന്നെ ഇതിന് ശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്തതിനെ നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിന് കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ തിരിച്ചെത്താൻ കഴിയും.
4: പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നതുപോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ 10% ആൾക്കാരിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്.
6: ചെറിയ രീതിയിലുള്ള,
4: അത് കുറഞ്ഞ 10% പേഷ്യൻസിൽ. അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്.
6: സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാമോ?
4: അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്തുണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവായിട്ടുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംപ്റ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 മന്ത്സ് ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 മന്ത്സ് ഗ്യാപ്പ്, അതെ അതെ, അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ളൊരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്.
6: കുറഞ്ഞ ശതമാനം കാണിക്കുന്നു. അതെ, ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒന്ന് പറയാം.
4: അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല.
6: ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്.
4: വളരെ ചുരുക്കം സെൻ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഓപ്ഷൻ, കാത്ത് ലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകളിൽ ഇത് ലഭ്യമാണ്.
6: ലഭ്യമാണ്. പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്ന ഒരു ഇതിൻ്റെ ഒരു ചികിത്സാ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ, അല്ലെങ്കിൽ അതേ ലെവലാണോ അതോ കുറവുണ്ടോ?
4: നമുക്ക് ഒന്ന്, നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചിലവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ
6: കുറച്ച്
4: കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും.
6: ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ,
4: അതെ, പ്രൊഡക്റ്റീവ് ലൈഫ്, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു ഒരു മേജറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു, അതെ,
6: അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്നതന്നെയാണ്, ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ.
4: പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ
6: ആഗ്രഹമുള്ള
4: ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം,
6: നിലനിർത്തണം
4: എന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്.
6: ഓക്കെ, ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ?
4: അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാൻ, കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല. അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്ത് കളയാതെ വീണ്ടും എംബളൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതേപോലെ അപ്പത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കോയിലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്ത സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കോയിലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത്, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ്
6: ഇതേപോലെ
4: റിക്കറൻസ് റേറ്റ് വരിക, അതായത് രണ്ടാമത് ഫൈബ്രോയിഡിന് വലിപ്പം വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്.
6: സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം അത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോയിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമെന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ.
4: അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്.
6: ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതൊരു ചെയ്തെടുക്കുന്നതിന് പേഷ്യന്റ്
4: പറയാതെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അതും കൂടെ
6: ചെയ്യാവുന്നത്. അപ്പോൾ സാർ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു പേഷ്യന്റ് സാർ ഒ പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യനോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒ പിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാമോ?
4: ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ് ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു
6: ഘടകം.
4: അപ്പോൾ ഈ എം ആർ ഐ സ്കാൻ എടുത്തതിന് ശേഷം ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സൈസ് കുറയുന്ന രീതിയിലുള്ള രക്തസപ്ലൈ എല്ലാം ഇതിനുണ്ടോ, ഇതിൻ്റെ സൈസ് എത്രയാണ്, എല്ലാ ഘടകങ്ങളും നമ്മൾ എം ആർ ഐയിൽ നിന്ന് നോക്കിയെടുക്കും. അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻ്റ് ഉണ്ടോ എങ്കിൽ അങ്ങിൽ തന്നെ നമുക്കത് എം ആർ ഐയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റാണ്, എൻഡോമെട്രിൽ ബയോപ്സി, പാപ്സ്മിയർ ടെസ്റ്റുകൾ, ഇതെല്ലാം ഒ പി പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഈ ഗർഭപാത്രത്തിലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫേമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്തക്കോയിലൂടെ ട്യൂബ് കടത്തിവിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ രക്തക്കോയിലെ നമ്മൾ അടച്ചു കളയുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിന് ഒരു 1 or 2 hoursനുള്ളിൽ തന്നെ പേഷ്യൻറ്റ് നടക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നു. വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
6: അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നതല്ലേ? ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 hours കഴിയുമ്പോൾ പേഷ്യന്റ് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർക്ക്
4: ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നടക്കുകയൊക്കെ ചെയ്യാം.
6: അപ്പോൾ നമ്മൾ ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ കേട്ടത് ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്, അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാരീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മളെ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് ആൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യവിചാരം, ഗർഭാശയം സംരക്ഷിക്കാം ജീവൻ രക്ഷിക്കാം ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ തൗഫീഖ് അലി എം, കൂടെ മൂസ പി പി.
1: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ 1 minute എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. 1 minute ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്കു പകർന്നു നൽകാൻ 1 minute തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 minute talk. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി 1 minute നിങ്ങളിലേക്കെത്തുന്നു 1 minute talk. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. 1 minute, 1 vijnanam, 1 viplavam. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ 1 minute മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 minute talk, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ സമകാലികം. തന്തവൈബും തള്ളവൈബും പ്രചാരം നേടുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കൂ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: തന്തവൈബും തള്ളവൈബും പ്രചാരം നേടുമ്പോൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ഇന്ന് പ്രായമാവുക എന്നത് പലപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരാശങ്കയാണ്. കാരണം പുതുതലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വിടവ് ഭീകരമാംവിധം വർദ്ധിച്ചു വരുന്നൊരു സമസ്യയോ പ്രഹേളികയോ ഒക്കെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്തവൈബ് തള്ളവൈബ് എന്ന പ്രയോഗം. തങ്ങൾക്ക് രുചിക്കാത്തതോ ഇഷ്ടപ്പെടാത്തതോ ആയ വല്ല നിർദ്ദേശമോ അഭിപ്രായമോ ആരെങ്കിലും പറഞ്ഞാൽ അവർ അല്പം പ്രായം കൂടിയവരാണെങ്കിൽ പുതുതലമുറ ഒരുതരം പുച്ഛത്തോടെ പ്രയോഗിക്കുന്ന ഈ പ്രയോഗം ഇന്ന് സാർവത്രികമായിരിക്കുന്നു. ഇതൊട്ടുമേ ശുഭകരമല്ലെന്നതാണ് യാഥാർത്ഥ്യം. അവർ പറയുന്നതിൽ ചിലപ്പോൾ അപ്രായോഗികമോ കലഹരണപ്പെട്ടതോ ആയ ആശയങ്ങളുണ്ടാകാം. പക്ഷേ അവ ഒട്ടും മുഖവിലക്കെടുക്കാതെ അവജ്ഞയോട് തള്ളുന്നത് അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ 50ഓ 60ഓ വയസ്സാകുമ്പോഴേക്കും അനേകം അറിവുകളും അനുഭവങ്ങളും സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അവയൊക്കെ തങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് കരഗതമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പ്രായമായ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അത് കേവലമൊരു മനുഷ്യനല്ല, 60ഓ 70ഓ വർഷത്തെ അനുഭവ സമ്പത്താണ് എന്ന് അയാളെ ചൂണ്ടിപ്പറയുന്നത്. ഓരോ തലമുറയും ജീവിക്കുന്നത് അവരവരുടെ കാലഘട്ടത്തിലാണ്. അതിൻ്റേതായ വ്യതിരിക്തതകളും വ്യത്യാസങ്ങളും സ്വാഭാവികം. അത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാനോ അവഗണിക്കാനോ കാരണമായിക്കൂടാ. ഓരോ കാലഘട്ടത്തിലെ അറിവുകളും അനുഭവങ്ങളുമാണ് അക്കാലത്തെ തലമുറകളിലേക്ക് കൈവരുന്നത്. അതനുസരിച്ചാണ് അവരുടെ ജീവിതവും നിലപാടുകളും നിർണയിക്കപ്പെടുന്നത്. ഓരോ തലമുറയ്ക്കും കിട്ടിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും വിദ്യാഭ്യാസവും അനുസരിച്ചാണ് അവരുടെ രീതികളും നിലപാടുകളും ഒപ്പം നിലവാരവും അളക്കേണ്ടത്. അതൊരു തലമുറയേക്കാൾ മികച്ചതോ മോശപ്പെട്ടതോ അല്ല. ചുരുക്കത്തിൽ ആർക്കും ആരെയും കളിയാക്കാനോ ഇകഴ്ത്താനോ മേനിനടിക്കാനോ അഹങ്കരിക്കാനോ അവകാശമില്ല എന്നർത്ഥം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രായമായവരോടും വൃദ്ധരോടുമൊക്കെയുള്ള പുതുതലമുറയുടെ സമീപനം വേണ്ടത്ര സുഖകരമാവാറില്ല. അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരോടുള്ള സമീപനങ്ങളും ആശാവഹമല്ല. പ്രായമാകുന്നതനുസരിച്ചുണ്ടാകുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അവരോട് പുതുതലമുറ പെരുമാറുന്നത്. അവർക്കൊട്ടനവധി പരിമിതികളും പരാധീനതകളും ദൗർബല്യങ്ങളും സ്വാഭാവികം. അതവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രവർത്തനത്തിലുമൊക്കെ ഉൾച്ചേർന്നിരിക്കാം. അത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു പ്രക്രിയയാണ്. അതിന് നാം അവഗണിച്ചിട്ടോ പരിഹസിച്ചിട്ടോ ഫലമില്ല. അതുൾക്കൊള്ളാനും അതിനനുസരിച്ച് മൃദുവായി അവരോട് പെരുമാറാനുമാണ് നാം ശീലിക്കേണ്ടത്. വൃദ്ധരുള്ള വീടുകൾ അവർക്കാവശ്യമായ ഭക്ഷണവും വസ്ത്രവും മരുന്നുകളും സമയോചിതം ശ്രദ്ധിക്കുന്നതോടൊപ്പം അവരുടെ ശുചിത്വം, ചികിത്സ, പരിചരണം എന്നിവയിലും ബദ്ധശ്രദ്ധരാകേണ്ടതുണ്ട്. അവരുടെ തൊക്കും അസ്ഥികളും മാത്രമല്ല മറ്റിതര ശരീരാവയവങ്ങളും ദുർബലമായിരിക്കും. അവയ്ക്കെല്ലാം പെട്ടെന്ന് കേടുപാടുകൾ പറ്റുകയും സ്വാഭാവികം. അതിനാൽ തന്നെ അവയൊക്കെ സശ്രദ്ധം ശ്രദ്ധിച്ചേ പറ്റൂ. ജീവിത തിരക്കുകൾക്കിടയിൽ പ്രായമായവരെ അവഗണിക്കുന്നതും അവർക്കാവശ്യമായ സേവനങ്ങളും സൗകര്യങ്ങളും നിഷേധിക്കുന്നതും പാപമാണ്. പ്രായമാവുക എന്നത് ഒരു തലമുറയ്ക്ക് മാത്രം ബാധകമല്ലെന്നും പുത്തൻ തലമുറകളും പ്രായമാവുമെന്നും ഇപ്പോഴത്തെ വൃദ്ധർക്കുള്ള എല്ലാ ബലഹീനതകളും പ്രയാസങ്ങളും തങ്ങളെയും ബാധിക്കുമെന്നും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങളും കടന്നു പോകേണ്ടതുണ്ടെന്നും അപ്പോൾ ഞങ്ങളുടെ പിൻഗാമികൾ ഞങ്ങളെയും ഇങ്ങനെ പരിഹസിക്കുമെന്നൊക്കെ ന്യൂ ജനറേഷനും ഓർക്കുന്നതും നല്ലത്. ഒപ്പം തന്നെ തങ്ങളുടെ കാലഘട്ടവും തലമുറകളുമല്ല ഇതെന്നും പ്രായമായവരും ഓർക്കുന്നതും മനസ്സിലാക്കുന്നതും പരസ്പരമുള്ള സഹകരണത്തിനും ഇടപഴകലിനും ഊഷ്മളത നൽകും.
8: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സമകാലികം. തന്തവൈബും തള്ളവൈബും പ്രചാരം നേടുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കൂ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളിയായിരുന്നു. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ, സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു പിന്നെ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബദറിലേക്ക് എത്തി അവിടെ പിന്നെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും. അപ്പോൾ സ്വാഭാവികമായും അവർ കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം, അവരുടെ പിന്നെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
1: ഭക്ഷണം പാകം ചെയ്യുന്ന
0: ആളുകൾ, അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിനുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 9-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
1: ഒരു ദിവസം
0: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ, അവർ 900-ത്തിനും 1000-ത്തിനും ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
1: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളെ
0: പ്രവാചകങ്ങൾക്ക് സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പോൾ നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ഇതാക്കുമ്പോൾ അതിന് ഇത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
1: അതിപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ
0: അതെ,
1: ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
0: അതെ അതെ,
1: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
0: തീർച്ചയായും
1: അതുപോലെ.
0: അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക. അതായത് സഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്, പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്തു ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചെങ്കിൽ, നമ്മൾ പിന്നെ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
1: ശരിക്കൊരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
0: അതെ,
1: ഒരു കാഴ്ചപ്പാട്
0: അതെ
1: ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ,
0: അതെ,
1: തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച, അപ്പോൾ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ അവരിനി എത്ര നിർബന്ധിച്ചാലും, അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞുള്ളതെന്നില്ല. കാരണം അവർ ആ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവരിടപെടുന്നില്ലല്ലോ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെയുള്ളത്,
0: അവരുടെ ഡ്യൂട്ടി അതാണ്.
1: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ ആ യുദ്ധത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
0: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷെ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രേ ആയിരുന്നല്ലോ.
1: അൽഹംദുലില്ലാ, ഒരു ഗുണപാഠാത്മകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ബാത്തിനിയാക്കളും ഉൾസാര വ്യാഖ്യാനങ്ങളും. ഷമീർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ഇസ്ലാമിനെ മറയാക്കി ഷിയാസത്തിന്റെ ആശയങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു വിഭാഗമാണ് ബാത്വിനിയാക്കൾ അഥവാ ഉത്സാര വ്യാഖ്യാനത്തിന്റെ വക്താക്കൾ. അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസ ആദർശങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ്. അവരുടെ ആശയ ആദർശങ്ങളുടെ ആകത്തുകയായി ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നത് കാണുക: സൃഷ്ടാവിനെ നിഷേധിക്കലും പ്രവാചകത്വത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങളെയും നിരാകരിക്കലും പുനരുദ്ധാനത്തെ അഥവാ പരലോകത്ത് നിഷേധിക്കലുമാണ് ഇവരുടെ ആശയത്തിന്റെ ആകത്തുക. എന്നാൽ ഇക്കാര്യം അവർ ആദ്യം പരസ്യമാക്കില്ല. മറിച്ച് അല്ലാഹു സത്യമാണ്, മുഹമ്മദ് നബി സത്യമാണ്, ഇസ്ലാം ശരിയാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. എന്നാൽ അതോടൊപ്പം ഇതിനുണക്കെ പ്രത്യക്ഷമല്ലാത്ത ഓരോ ആന്തരിക ആശയവും വിവക്ഷയുമുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. തൽബീസ് ഇബ്ലീസ് പേജ് 113. ഇവരെക്കൊണ്ട് ചില്ലറ കളികളല്ല പിശാജ് കളിച്ചത്. പിശാജ് അവരെ വിദൂരമായ വഴികേടിലേക്ക് കൊണ്ടുപോവുകയും അവരിലൂടെ ധാരാളം ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് വ്യത്യസ്തങ്ങളായ 8 പേരുകളുണ്ട്. അതിലൊന്നാണ് ബാത്വിനിയ്യത്ത് അഥവാ ഉത്സാര വ്യാഖ്യാനക്കാർ എന്നത്. ഖുറാനിന്റെയും ഹദീസുകളുടെയുമൊക്കെ പ്രത്യക്ഷമായ അർത്ഥങ്ങൾക്കപ്പുറത്ത് ഓരോന്നിനും ആന്തരികമായ വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നതുകൊണ്ടാണ് ബാത്വിനിയ്യത്ത് അഥവാ ഉത്സാര വ്യാഖ്യാനക്കാർ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നത്. തൊലിയും കാമ്പും പോലെ ബാഹ്യമായ രൂപം കണ്ട് അതിനെ വിലയിരുത്തുന്നവൻ തൊലിപ്പുറം മാത്രം കണ്ടവനാണ്. അവർ വിവരമില്ലാത്തവരും ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണ്. എന്നാൽ അതിനപ്പുറത്തെ ഉത്സാര വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാർക്ക് സാധിക്കും. ആ ബാഹ്യമായ പദങ്ങളും വാചകങ്ങളും ആന്തരികമായ ആശയങ്ങളിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് എന്നാണ് ഇവർ പറയാറുള്ളത്. പ്രസ്തുത ആന്തരികമായ ഉത്സാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ബാഹ്യമായ അർത്ഥങ്ങളിൽ തൃപ്തരായി ജീവിക്കുന്നവർ മതത്തിന്റെ വിധിവിലക്കുകൾ എന്ന ചങ്ങലകളിൽ ബന്ധിതരായിരിക്കും. എന്നാൽ ഉത്സാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവർക്കാകട്ടെ അത്തരം നിയമശാസനകളൊന്നും ബാധകമായിരിക്കേയില്ല. മതനിയമങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ആ ബാണ്ഡം ഇറക്കിവെച്ചവരായിരിക്കും അത്തരക്കാർ എന്നും ഇവർ ജയിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അവരുടെ ഭാരം അവരിൽ നിന്ന് ഇറക്കിവെക്കുകയും അവരുടെ മേലുണ്ടായിരുന്ന ചങ്ങലക്കെട്ടുകൾ നീക്കുകയും ചെയ്യും എന്നും പറഞ്ഞത് തങ്ങളെക്കുറിച്ചാണെന്നും ഇവർ വാദിക്കുന്നു. ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് ആളുകളെ പുറത്തു ചാടിക്കാൻ പിശാജ് തോന്നിപ്പിച്ചുകൊടുത്ത ഒരു ദുർന്യായം മാത്രമാണ് ഈ ഉത്സാര വ്യാഖ്യാനമെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു രീതി പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നവരെയും മതനിയമങ്ങളും ശാസനകളുമൊക്കെ പാലിച്ച് ശരിയാത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാന്യമായി ആരാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മരണപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് വരെ അദ്ദേഹം മതത്തിന്റെ നിയമങ്ങൾ കണിശമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്തിരുന്നു. ആ രീതി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ചു മനസ്സിലാക്കിയ അനുചരന്മാരടക്കമുള്ള സച്ചരിതരായ മുൻഗാമികൾ തുടർന്നു വന്നത്. ഖുർആൻ പറയുന്നു: ഉറപ്പായ കാര്യം മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. അധ്യായം 15:99. ഒരു പ്രവാചകനും സ്വന്തം ജനതയോട് കർമ്മങ്ങളുടെ നിയമശാസനകളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിൽ അതൊന്നും ബാധകമല്ലാത്ത മറ്റൊരു ജീവിതം നയിക്കുന്ന രീതി സ്വീകരിച്ചിട്ടേയില്ല. സത്യത്തിൽ അതൊരു തരം കാപട്യമാണല്ലോ. ഖുർആൻ പറയുന്നു: എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയേയിരിക്കുമാണെങ്കിൽ എനിക്കെങ്ങനെ സത്യം മറച്ചുവെക്കാൻ കഴിയും? നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു. അധ്യായം 11:88. അത്തരം സ്വഭാവം പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വലിയ ക്രോധത്തിന് കാരണമാകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തതെന്തിന് നിങ്ങൾ പറയുന്നു? നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിങ്കൽ വലിയ ക്രോധത്തിന് കാരണമായിരിക്കുന്നു. അധ്യായം 61:2-3. മതനിയമങ്ങളുടെയും പ്രമാണങ്ങളുടെയും ശരിയായ വിവക്ഷയും ലക്ഷ്യങ്ങളും വിശദീകരിച്ചു തരാനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവർ പറഞ്ഞു തരാത്ത ഒരു ഉത്സാര വ്യാഖ്യാനവും ഒരു വിശ്വാസ സ്വീകരിക്കാൻ ബാധ്യസ്ഥനല്ല.
2: പീസ് റേഡിയോ ഹൃദയ

കാരണം ഈ അഞ്ച് ആയത്തോടുകൂടി ഈ സൂറത്തിലെ ഒരു വിഷയം അവസാനിക്കുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വളരെ സംക്ഷിപ്തമായി അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതാണ് ഈ വചനങ്ങളിൽ നമുക്കുള്ളത്. നമുക്കാദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബിൻ സർനി ബിമാ കദബൂൻ فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا انهم مغرقون فاذا استويت انت ومن معك على الفلك وقل الحمد لله الذي نجانا من القوم الظالمين وقل رب ان

فِي ذَلِكَ لَآيَاتٍ وَإِن كُنَّا لَمُبْتَلِينَ. അഞ്ച് ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്, പഠിക്കുന്നത് ഇൻഷാല്ലാ. ഇവിടെ ഖുർആൻ പാരായണത്തിന് ധാരാളം നിയമങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും അതല്ലാത്തതുമൊക്കെ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഒന്നാമതായി ഖാല റബ്ബിൻ സുർണി ബിമാ കദ്ദബൂൻ എന്നിടത്ത് ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് കദ്ദബൂൻ, മുഖ്റഖൂൻ, മുബ്തലീൻ, ബാലിമീൻ എന്നതൊക്കെ നമ്മൾ പറഞ്ഞു. മദ്ദുൻ ആരിൽ എന്നാണ് അത് പറയാം, അഥവാ താൽക്കാലികമായ സുകൂൻ, വഖഫ് ചെയ്യുന്നു, അതിന് തൊട്ടു മുമ്പ് മദ്ദക്ഷരം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ 2 മുതൽ 6 വരെ മാത്രം നീട്ടിയാണ് ഓതേണ്ടത്. അതിനു പുറമെ ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ റബ്ബിൻ സുർണി എന്നത് സുക്കൂനുള്ള നൂനിന് ശേഷം സാദ് വരുന്നുണ്ട്. സുക്കൂനുള്ള നൂനിനും തൻവീനിനും ഒരേ നിയമങ്ങളാണുള്ളത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സുക്കൂനുള്ള നൂനും തൻവീനിനും ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിയമങ്ങൾ വ്യത്യാസം വരും. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം, സാക്കിയനൂനിന് ശേഷം സാദാണ് കടന്നു വരുന്നത്. സാദ് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നൂൻ സാക്കിനക്ക് ഏറ്റവും കൂടുതൽ ഉള്ള നിയമമായ ഇഖ്ഫ ആണ് ഇവിടെ കടന്നു വരുന്നത്. ഇഖ്ഫായിന് 15 അക്ഷരങ്ങളാണുള്ളത്. ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാക്കിയനായ നൂനിൻ്റെയോ തൻവീനിന് ശേഷം കടന്നു വന്നാൽ അല്പം ഗോപ്യമാക്കി ഉച്ചരിക്കണം. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഗോപ്യമാക്കാൻ അർത്ഥം, അങ്ങനെ ഉച്ചരിക്കണം എന്നാണ് ഇവിടെ ഈ നിയമം. അപ്പോൾ ഖാല റബ്ബിൻ സുർണി എന്നാണ് ആ നൂന് സാദ് ഗോപ്യമാക്കിയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. റബ്ബിൻ സുർണി എന്ന് നൂനെ ഒഴിവാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പരിപൂർണമായി മണിച്ച് ഒന്നും ഓതാൻ പാടില്ല, അത് തെറ്റായിത്തീരും. വേറെ നിയമങ്ങളും ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ തുടർന്ന് നിയമങ്ങൾ പഠിച്ചു പോകാം. എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? തൊട്ട് മുമ്പ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രബോധനത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം 10 തലമുറകൾക്ക് ശേഷം പ്രബോധനം ചെയ്യാൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോഴൊക്കെ അവർ തങ്ങളുടെ ആരാധനാമൂർത്തികളായിരുന്ന ബദ്ദ്, സുവാഹ്, യഊസ്, യഹൂഖ്, യസറിനെ, നസറിനെയൊക്കെ അവർ ആരാധിച്ചിരുന്ന മൂർത്തികളെ നൂഹ് തിരിച്ചു വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നു, തള്ളിപ്പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നൂഹ് നബിയെ എല്ലാവരും തള്ളിക്കളയുകയും തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹം ഭ്രാന്തനാണ് എന്നും ഇദ്ദേഹം വെറുതെ ആളുകൾക്ക് മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നതാണ് എന്നും, അള്ളാഹുവിന് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മലക്കിനെ പറഞ്ഞേക്കാൻ റബ്ബ് വലിയ പ്രയാസമൊന്നുമില്ല, അപ്പോൾ ഇവൻ വെറുതെ വലിയ ആളാകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ രൂപത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പ്രയാസപ്പെടുത്തുകയാണ് അവർ. സൂറത്ത് നൂഹിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അല്പം കൂടി വിശദമായി നൂഹ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. 950 വർഷക്കാലമാണ് അദ്ദേഹം പ്രബോധനം ചെയ്തത്. 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പ്രബോധന പ്രവർത്തനത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഉൻസുർനീ, നീ എന്നെ സഹായിക്കണമേ, ബിമാ കദ്ദബൂൻ, നിഷേധിച്ചവരുടെ മേൽ. അള്ളാഹുവേ, നിഷേധിച്ചവരുടെ വിഷയത്തിൽ നീ എന്നെ സഹായിക്കണമേ എന്നാണ് അപ്പോൾ ഈ വചനത്തിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായത്തിന് അർത്ഥിക്കുകയാണ്. സഹായം അള്ളാഹുവോട്

0: രക്ഷപ്പെടുകയാണ്. അതിനുശേഷം ഫഅഹീന, അപ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്നു ഫഅഹീന, അപ്പോൾ നാം വഹിയ നൽകി, ബോധനം നൽകി. ഇലൈഹി, അദ്ദേഹത്തിന് എന്താണ് ബോധനം നൽകിയത്? അനിസ്നഇൽ ഫുൽക്ക്, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ് അർത്ഥം. തൊട്ട് മുമ്പത്തെ വചനത്തിൽ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, വഅലൈഹ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ എന്ന ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ മേലും കപ്പലിലും ആളുകൾ സഞ്ചരിക്കുന്നു. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പലാണ്. അപ്പോൾ അനിസ്നഇൽ ഫുൽക്ക്, കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി നാം അദ്ദേഹത്തിന് ബോധനം നൽകി. ബി അയുനിന, ബി അയുനിന എന്ന് പറഞ്ഞാൽ അയ്യൻ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അയ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ അയ്യനിൻ്റെ ജമ്മാണ് അയ്യുൻ. നമ്മളുടെ ദൃഷ്ടിയിൽ അഥവാ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ തന്നെ നീ എന്ത് ചെയ്യുക, കപ്പൽ സൃഷ്ടിക്കുക, കപ്പൽ ഉണ്ടാക്കുക എന്ന് നൂഹിന് ഞാൻ ബോധനം നൽകി. വവഹീന, അതോടൊപ്പം തന്നെ കപ്പൽ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ മാത്രമല്ല, വവഹീന, അള്ളാഹു ബോധനം നൽകിയതനുസരിച്ചിട്ടാണ്. എങ്ങനെയാണ് അള്ളാഹു നൽകുന്നത്, അതനുസരിച്ചുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം, കപ്പൽ നിർമ്മിക്കണം, എങ്ങനെ നിർമ്മിക്കണമെന്നും എന്ത് ചെയ്യണമെന്നുമൊക്കെ അള്ളാഹു കൃത്യമായി ബോധനം നൽകും, അതനുസരിച്ചുകൊണ്ട് പോകണമെന്നാണ്. എന്നിട്ട് ഫഇദാ ജാ അമ്രുന, അങ്ങനെ കപ്പലിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ, എന്നിട്ട് ഫഇദാ ജാ ആ, എന്നിട്ട് വന്നെത്തിയാൽ, അമ്രുന നമ്മുടെ കൽപ്പന, കപ്പലിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മളുടെ കൽപ്പന വന്നെത്തിക്കഴിഞ്ഞാൽ, വഫാറ തന്നൂർ, വഫാറ, ഫാറ എന്ന് പറഞ്ഞാൽ ഒഴുകി എന്നർത്ഥം. വഫാറ ഒഴുകുകയും ചെയ്താൽ, നമ്മുടെ കൽപ്പന വരികയും ചെയ്താൽ, ഒഴുകുകയും ചെയ്താൽ എന്ത്, തന്നൂർ, തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം, അഥവാ അടുപ്പിൽ നിന്നുമാണ് വെള്ളം പൊട്ടി ഒഴുകിയതെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വിശദീകരിച്ച് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഇതാ ജാ അമ്രുന വഫാറത്തന്നൂർ, നമ്മുടെ കൽപ്പന വരികയും അതോടൊപ്പം തന്നെ അടുപ്പിൽ നിന്നും പൊട്ടിയൊഴുകയും ചെയ്താൽ, ഫസ് ലുക്ക് ഫീഹ സലക യസ്ലുക്കു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നർത്ഥം. ഉസ്ലുക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്ക് എന്നർത്ഥം, കൽപ്പനയാണ് ഫസ് ലുക്ക്. അപ്പോൾ നീ പ്രവേശിപ്പിക്കണം, ഫീഹ അതിൽ, അഥവാ ആ കപ്പലിൽ പ്രവേശിപ്പിക്കണം, മിങ്കുല്ലിൻ സൗജൈനി ഇസ്നൈനി, എല്ലാ ജോഡികളും ഈ രണ്ടെണ്ണം അതിലേക്ക് പ്രവേശിപ്പിക്കണം, അഥവാ ഏതൊക്കെ ജീവികളുണ്ടോ ആ ജീവികളെല്ലാം ഈ രണ്ട് ജോഡികൾ, അഥവാ ആണും പെണ്ണുമാണ് ഒരു ജോഡി എന്ന് പറയുക, അങ്ങനത്തെ രണ്ടെണ്ണം അഥവാ നാല് ജീവികളെ ഒരേ ഗണത്തിൽപ്പെട്ട നാലെണ്ണം വീതം അതിലേക്ക് പ്രവേശിപ്പിച്ച് കൊല്ലണം. വ അഹ്ലക, അതോടൊപ്പം തന്നെ താങ്കളുടെ അഹ്ലുകാരെയും താങ്കളുടെ കൂട്ടക്കാരെയും ആൾക്കാരെയും പ്രവേശിപ്പിച്ചു കൊള്ളുക. ഇല്ല മൻ സബഖ്, അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നു, ഇല്ല മൻ സബഖ്, നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകൾ നീ പ്രവേശിപ്പിച്ചു കൊള്ളുക. അലൈഹിൽ ഖൗലു, എന്താണ് അവർ കഴിഞ്ഞു പോയത്? അവരുടെ മേൽ അള്ളാഹുവിൻ്റെ വാക്ക്, അഥവാ അവർ ശിക്ഷക്കർഹരാണ് എന്ന രൂപത്തിൽ അവരുടെ മേൽ വാക്ക് നിർബന്ധമായി കഴിഞ്ഞ മുൻഗണന ആളുകൾ ഒഴികെയുള്ള താങ്കളുടെ അഹ്ലുകാർ, താങ്കളുടെ കൂടെ വിശ്വസിച്ച ആളുകൾ, അവരെ താങ്കൾ പ്രവേശിപ്പിച്ചു കൊള്ളണം. മിന്നുകും അവരിൽ, അഥവാ ഏതൊരു കൂട്ടരാണ് അള്ളാഹുവിൻ്റെ വചനം നേരത്തെ മുൻകടന്നിട്ടുള്ളത്, അവരൊഴികെ നിങ്ങളുടെ ആൾക്കാരെ, വിശ്വാസികൾ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. വലാ തുഹാതിബിനി, വലാ തുഹാതിബിനി, അദ്ദേഹത്തോട് പറയുന്നു നീ അഭിമുഖീകരിക്കാൻ വേണ്ടി പാടില്ല. ഫില്ലദീന ബലമൂ, അക്രമികളായ ഒരാളുകളുടെ വിഷയത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല, എന്നോട് ചോദിക്കാൻ പാടില്ല. ഇന്നഹും മുഖറക്കൂ, നിശ്ചയമായും അവർ മുഖ്യ നശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇവിടെ അള്ളാഹു രണ്ടായത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നത്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, റബ്ബിൻ സുർനി ബിമാ കദബൻ, അള്ളാഹുവേ നിശ്ചയിച്ച ആളുകളുടെ നീ എനിക്ക് വിജയം നൽകണേ, എന്നെ സഹായിക്കണേ. അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി ഒരു പ്രവാചകൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കി എത്രയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ പ്രവാചകന് ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളെ പഠിപ്പിക്കുന്നത്. അഥവാ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വളരുകയും അതെല്ലാം പരിപൂർണമായും ക്ഷമിച്ചും സഹിച്ചും ഉൾക്കൊണ്ടും മുന്നോട്ട് നീങ്ങുകയും ചെയ്ത പ്രവാചകന്മാരാണ് മനക്കരുത്ത് നൽകപ്പെട്ട ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ വ്യക്തിയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അത്രയധികം പ്രയാസം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ സഹിക്കവയ്യാതായപ്പോഴാണ് അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, ഇവിടെ നമുക്ക് ലഭിക്കുന്ന പാഠമാണ് അള്ളാഹു അവനിലേക്കടുത്തവനെ അല്ലെങ്കിൽ അവനെ സഹായിച്ചവനെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ കൈവിടിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ മാർഗം എന്താണ്? അനിസ്നഇൽ ഫുൽക്ക ബി അയുനിന വവഹീന, അള്ളാഹുവിൻ്റെ വഹിയാലും അള്ളാഹുവിൻ്റെ നോട്ടത്താലും കപ്പലുണ്ടാക്കുക എന്നുള്ളതാണ്. ലോകത്താദ്യമായിക്കൊണ്ട് കപ്പൽ നിർമ്മിച്ച വ്യക്തിയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബി അയുനിന വവഹീന, എങ്ങനെയാണ് കപ്പൽ നിർമ്മിക്കേണ്ടത് എന്ന് നാം വഹിയ നൽകും, ഇങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹത്തെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് ലോകത്താദ്യമായി കപ്പൽ നിർമ്മിച്ചൊരു അദ്ദേഹമാണ്. ആ കപ്പൽ നിർമ്മിക്കുന്ന ചരിത്രത്തിൽ സൂറത്ത് ഹൂദിലും സമാനമായ സൂറത്തിലും കാണാൻ സാധ്യമാകും. കപ്പൽ നിർമ്മിക്കുന്നത് വലിയ പർവ്വതത്തിന് മുകളിലായിരുന്നു. സാധാരണ കടൽ തീരത്ത് അല്ലെങ്കിൽ പുഴയുടെ തീരത്തൊക്കെയാണ് കപ്പൽ നിർമ്മിക്കുക. എന്നാൽ അവിടെയൊന്നും നിർമ്മിക്കാതെ കപ്പലൊരു വലിയ ഉയരത്തിൽ നിർമ്മിച്ചപ്പോൾ തന്നെ ആളുകളൊക്കെ അദ്ദേഹത്തെ കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും മുകളിൽ നിൽക്കുന്നത്, ഭ്രാന്തനാണ്, നമ്മൾ അന്നേ പറഞ്ഞില്ലേ ഇവന് ഭ്രാന്താണ്, ഇപ്പോൾ കണ്ടില്ലേ കപ്പലൊക്കെ ഈ മലയുടെ മുകളിൽ നിർമ്മിക്കുന്നു എന്ന രൂപത്തിലൊക്കെ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ, കളിയാക്കലുകൾ, കുത്തുവാക്കുകൾ അപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അതിലെന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാകുമെന്ന പരിപൂർണമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അള്ളാഹു കൈവിടുന്നില്ല അദ്ദേഹത്തെ. മുനു അലൈഹി സ്വലാത്തു വസ്സലാമി കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫഇദാജ അമ്രുന വഫാറത്തന്നൂർ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ. പിന്നെ തന്നൂർ, തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ദൃഷ്ടാന്തമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സാധാരണ നമുക്കറിയാം വെള്ളം പൊട്ടി ഒഴുകുന്നത്, ഉറവ പൊട്ടുന്നത് മണ്ണിൽ നിന്നാണ്. കിണറിലും കുളത്തിലുമൊക്കെ ഉറവ പൊട്ടിയിട്ട് വെള്ളം അതിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ വെള്ളം പൊട്ടി ഒഴുകുന്നത് തന്നൂറിൽ നിന്നാണ് എന്ന് പഠിപ്പിക്കുന്നത്. തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം. മറ്റൊന്ന്, ഈ ആയത്തിന് വിശദീകരണം കൊടുത്ത പണ്ഡിതന്മാർ ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടി ഒഴുകി എന്ന വിശദീകരണം കൊടുത്തത് കാണാൻ സാധ്യമാകും. അതോടൊപ്പം തന്നെ വലിയ പ്രളയത്തിന് സമയമെത്തി എന്ന ആശയമാണ് ഇതിനുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നേരെ ഇതിന് വാക്കർത്ഥം അടുപ്പുകൾ പൊട്ടി ഒഴുകി എന്നാണ്. മുഫസ്സിർ പഠിപ്പിക്കുന്നത് അവരുടെ വീടുകളിലെ അടുപ്പിൽ നിന്ന് അവർ തീ കത്തുന്നതാണ് അടുപ്പ്. ആ അടുപ്പിലേക്ക് തീ കൂടിക്കഴിഞ്ഞാൽ അത് കെടുത്താൻ വേണ്ടി വെള്ളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ തീ കത്തുന്ന അടുപ്പിൽ നിന്നും ഉറവ പൊട്ടിയൊഴുകി വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് മഴയും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടി വെള്ളം പുറത്തേക്ക് വന്നിട്ട് അതിങ്ങനെ ഉയർന്നുയർന്നുയർന്ന് വലിയ പ്രളയമായി തീരുകയും ചെയ്തു എന്ന് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രളയസമാനമായ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ തന്നൂറിൽ നിന്നും പൊട്ടിയൊഴുകാൻ വേണ്ടി ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെ പ്രളയം വന്നെത്തി ആ കപ്പൽ ഇളകുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യണം? ഫസ്ലുക ഫീഹ മിൻകുല്ലിൻ സൗജൈനി സ്നൈൻ, അതിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത് എല്ലാ ഇനകളെയുമാണ്. അഥവാ അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ ജീവികളും, ആ ജീവികളെയെല്ലാം അതിലേക്ക് പ്രവേശിപ്പിക്കണം. ഈ കപ്പൽ മൂന്ന് തട്ടുകളായിരുന്നുവെന്നും ഓരോ തട്ടിലും ഓരോ തരത്തിലെ ജീവികളെ, ഡൊമസ്റ്റിക് ആനിമൽസിനെയും വൈൽഡ് ആനിമൽസിനെയും ഒക്കെ വേറെ വേറെ വേറെയാണ് അതിലേക്ക് പ്രവേശിപ്പിച്ചത്, മനുഷ്യന്മാർ ഏറ്റവും മുകളിലെ തട്ടിലാണ് എന്നൊക്കെ മുഫസ്സറുകൾ സൂചിപ്പിക്കുന്നത് കാണാൻ സാധ്യമാകും. എങ്ങനെയായിരുന്നാലും ആ കപ്പലിലേക്ക് എല്ലാ ഇണകളെയും പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. എല്ലാ ജീവികളുടെയും ഈ രണ്ട് ഇണകളെ പ്രവേശിപ്പിക്കുന്നു. കാരണം ഈ വെള്ളപ്പൊക്കത്തോടുകൂടി ഭൂമിയിലുള്ള ആ കപ്പലുള്ളത് ഒഴികെയുള്ള ബാക്കിയെല്ലാം നശിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പിന്നീടും അത് പെറ്റുപെരുകാൻ വേണ്ടിയാണ് ഇണകളെ, ഈ രണ്ടിണകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത്. മാത്രവുമല്ല പിന്നെ പ്രവേശിപ്പിക്കാൻ പറഞ്ഞത് ആരെയാണ്? വഅഹിലക്, താങ്കളുടെ അഹിലിക്കാർ. ഇവിടെ അഹിലി എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ അഹിലി എന്നതിന് കുടുംബക്കാർ, സ്വന്തക്കാർ എന്നൊക്കെയാണ് അർത്ഥം പറയാറുള്ളത്. പക്ഷേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അഹിലിക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിക്കുന്ന അഹിലിക്കാർ, അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളാണ് യഥാർത്ഥ അഹിലിക്കാർ. അവിശ്വാസികളായ ആളുകൾ ഒരിക്കലും അഹിലിക്കാർ ആവുകയില്ല. അവർക്ക് ഭാഷാപരമായിക്കൊണ്ട് കുടുംബക്കാർ എന്ന് പറയാമെങ്കിലും വിശ്വാസികൾ എന്ന രൂപത്തിൽ അവർ ഒരിക്കലും അഹിലുകാർ, കുടുംബക്കാർ ആയിത്തീരുന്നില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അവരൊരിക്കലും അഹിലുകാർ. അതുകൊണ്ടാണ് ഈ ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ഒന്നും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. സൂറത്ത് തഹ്രീമിൻ്റെ അവസാന ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികൾക്ക് ഉദാഹരണമായി പഠിപ്പിക്കുന്നത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഭാര്യമാരെയാണ്. അവർ രക്ഷപ്പെട്ടിട്ടില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ അഹിലുകാരാണ്, കുടുംബക്കാരാണ്. ഭാര്യയ്ക്ക് അഹിലി എന്ന് തന്നെ പ്രയോഗിക്കാറുണ്ട് ഇണ എന്ന അർത്ഥത്തിൽ. എന്നാൽ ആ ഭാര്യ സത്യനിഷേധികൾക്ക് ഉപമയായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്. അവർ സത്യനിഷേധിയാണ്, അതുകൊണ്ട് അഹിലുകാരുടെ കൂട്ടത്തിൽ പെടുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെക്കുറിച്ച് ഹദീസിൽ കാണാം അവർ സ്വർഗാവകാശിയിലാകുന്നില്ല എന്ന്. കാരണം വിശ്വസിച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന് പ്രാർത്ഥന പാപമോചനം തേട്ടം ചോദിച്ചപ്പോൾ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞു. കാരണം വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അഹിലുകാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ കുടുംബക്കാരെന്നല്ല, മറിച്ച് വിശ്വാസികൾ എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം അള്ളാഹു വീണ്ടും പറഞ്ഞു ഫഇദസ്തവൈത അൻത വമമഅക, ഫഇദസ്തവൈത, അങ്ങനെ നീ ശരിപ്പെട്ട് കഴിഞ്ഞാൽ, നേരെയായി കഴിഞ്ഞാൽ, അൻത താങ്കൾ, വമമഅക താങ്കളുടെ കൂടെയുള്ളവരും, അലൽ ഫുൽക്കി കപ്പലിൽ, കപ്പലിൽ അങ്ങനെ എല്ലാവരും പൂർത്തിയായി കഴിഞ്ഞാൽ ഫഖുലിൽ ഹംദ്, നീ പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്, നജ്ജാന, നമ്മളെ രക്ഷിച്ചവനാണ്, മിനൽ ഖൗം, സമൂഹത്തിൽ നിന്ന്, ആൾക്കാരിൽ നിന്ന്, അല്ലാലിമീൻ, അക്രമികൾ. അപ്പോൾ നീയും നിന്റെ കപ്പലും നിന്റെ കൂടെയുള്ള ആളുകളും കപ്പലിൽ കയറി അവർ നേരെയായി കഴിഞ്ഞാൽ, രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നീ പറയണം അല്ലാഹുവേ, അക്രമികളായ കൗമിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചവൻ അല്ലാഹു, നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് പറഞ്ഞുകൊള്ളുക. കാരണം അദ്ദേഹത്തെ അത്രയും കാലം 950 കൊല്ലം പ്രയാസപ്പെടുത്തിയ മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു, മുക്കി നശിപ്പിക്കപ്പെട്ടു. കപ്പലിന് പുറത്താണ്, അവർക്കൊരിക്കും രക്ഷയുണ്ടാവുകയില്ല. കപ്പലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്. കാരണം കപ്പൽ തന്നെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും വെള്ളം അവിടേക്ക് ഉയർന്ന് കയറിയെങ്കിൽ മാത്രമേ ആ കപ്പൽ ഇളകി മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള മുഴുവൻ ആളുകളും മുങ്ങി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ മരങ്ങൾക്ക് മുകളിൽ കയറിയിട്ട് രക്ഷപ്പെടുമെന്ന് വാദിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഒരു മകൻ സത്യനിഷേധിയായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ കൂടെ കയറിയെന്ന് നൂഹ് അലൈഹിസ്സലാം, എൻ്റെ പൊന്നു മോനെ, ഞങ്ങളുടെ കൂടെ കയറിയെന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരുന്നു. പക്ഷേ ആ മകൻ സത്യനിഷേധിയായതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ തള്ളിക്കളയുകയും ഞാൻ രക്ഷപ്പെടുമെന്ന് പറയുകയും അള്ളാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധിയായ വിശ്വസിക്കാത്ത ആ മകനെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആനിൽ അള്ളാഹു മച്ചിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രക്ഷിച്ചവനായ, അക്രമികളിലും രക്ഷിച്ചവനെ അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് നീ പറഞ്ഞുകൊള്ളുക. വീണ്ടും പറയേണ്ടതാണ് വക്കുൽ, നീ വീണ്ടും പറയണം റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, അൻസിൽ, നീ എന്നെ ഇറക്കിത്തരയണമേ, മുൻസലൻ, ഒരു സ്ഥലത്ത്, ഇറക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഒരു താവളത്തിൽ, മുബാറക്കൻ, എങ്ങനെയുള്ളത്, അനുഗ്രഹീതമായ, പവിത്രമായ, ബറക്കത്തുള്ളതായ ഒരു സ്ഥലത്ത് ഇറക്കണമേ. വ അൻത ഖൈറുൽ മുൻസിലീൻ, നീയാണ് ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉന്നതൻ. അഥവാ അള്ളാഹുവേ, ഞങ്ങളെ ഏറ്റവും സുരക്ഷിതമായ, ബറക്കത്തായ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ നീ ഇറക്കി നൽകണമേ. ഈ കപ്പലിൽ ഇറങ്ങി ഇളകി ഇങ്ങനെ പോകുന്നതിനപ്പുറത്ത് അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഇറക്കുന്നവൻ അള്ളാഹുവെ നീയാണ്. ആ സുരക്ഷിതമായ സ്ഥാനത്ത് ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന് നീ വീണ്ടും പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് അള്ളാഹുവോട് താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു. ആ കപ്പലിൽ കയറുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് സൂറത്ത് ഹൂദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മജ്രാഹ എന്നല്ല, മജ്രേഹ. ഖുർആനിൽ ഇമാലയുള്ള എകാരത്തിൽ ഉച്ചരിക്കേണ്ട ഒരു ആയത്താണത്. അങ്ങനെയാണ് കപ്പലിൽ കയറുമ്പോൾ, വാഹനത്തിൽ, വെള്ളത്തിലോടുന്ന വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ആ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു, അവിടെയാണ് വെള്ളം ഇറങ്ങിയിട്ട് ആ പർവ്വതത്തിന് മുകളിൽ പോയി നിന്നത് എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെയും സ്ഥലത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പൽ അള്ളാഹു പറഞ്ഞ മുബാറക്കായ, നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച രൂപത്തിൽ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് ഇറങ്ങുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു ആയത്ത് ആ വിഷയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്ന ഫീ ദാലിക ആയാത്തിൻ വ ഇൻ കുന്നാ ലമുബ്തലിൻ, ഇന്ന, നിശ്ചയമായും, ഫീ ദാലിക, അതിലുണ്ട്, ല ആയാത്ത്, ഒരായത്തല്ല, ആയത്തെന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്നാണ്, ആയാത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, വലിയ ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. വ ഇൻകുന്ന, നിശ്ചയമായും, നാം ആകുന്നു, ലമുബ്തലീൻ, പരീക്ഷിക്കുന്നവനാകുന്നു. അഥവാ നിശ്ചയമായും ഈ കാര്യത്തിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, നാം പരീക്ഷിക്കുന്നവരാകുന്നു അള്ളാഹു പഠിപ്പിക്കും. അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും വർഷം അനുഭവിച്ചത്. അപ്പോൾ എത്ര വലിയ പരീക്ഷണമായിരുന്നാലും, എത്ര കൊല്ലങ്ങായിരുന്നാലും, ആ പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുന്നവന്, അള്ളാഹുവിനെ കൂട്ടിപ്പിടിക്കുന്നവന്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവന്, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവന്, അവന് എല്ലാ സഹായവും അള്ളാഹു നൽകും, ഒരിക്കലും അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തില്ല എന്ന വലിയ ഗുണപാഠമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങളിൽ നൂഹ് നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന ചരിത്രം ഈ സൂറത്തിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വലിയ ചരിത്രം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിൽ നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകനെ ജീവിതത്തിലെ മാതൃകയാക്കി അദ്ദേഹത്തിൻ്റെ പ്രയാസവും ക്ഷമയും തവക്കുലുമെല്ലാം ജീവിതത്തിൽ നേടിയെടുത്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشري ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഇവനിംഗിലെ ശ്രോതാക്കളെ, ഇന്ന് ഞാൻ സൈനുൽ ആബിദ് മലോറം മുക്കുന്നിലേക്ക് കാപ്പറമ്പ് ഗ്രീൻവാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ചേരുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? കുറേ ആളുകൾ നമ്മുടെ കൂടെ സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് സലാം പറഞ്ഞത് നോക്കാം. ഇന്നലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ എല്ലാവരും. സഫിയ ഇടപ്പാൾ, അതുപോലെ റഫീഖ് ടൈലർ മയങ്ങളൂർ, ഷംനാഥ് ഖാൻ, സഹൽ പി ഇടപ്പലം, ഷംഷാദ് തലശ്ശേരി, നഫീസ കാടാമ്പുഴ, ആയിഷ തോട്ടശ്ശേരിയറ, സുബൈദ പുളിക്കൽ, സുലൈഹ തിരുവാലി, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സാജിദ കാലിത്തക്കറ്റ്, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ ലീവായിരുന്നു, നാളെയും ഇപ്പോൾ അവധിയൊക്കെ ആണല്ലോ. എന്തൊക്കെയാണ് കുട്ടികളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എല്ലാവരും ഒന്ന് ലൈവിൽ പറയട്ടോ. അതുപോലെ അമീർ ടി അടുത്തനാട്ടുകർ, അസ്സലാമു അലൈക്കും. ചില നഷ്ടങ്ങൾ നമ്മെ കലയിപ്പിച്ചേക്കാം, ചില അടഞ്ഞ വാതിലുകൾ നമ്മെ നിരാശരാക്കിയേക്കാം, പക്ഷേ നമുക്ക് ലഭിക്കാത്തതെല്ലാം നമ്മുടെ നന്മയിൽ കല്ലാത്തിരുന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ഹൃദയത്തിൽ ശാന്തി പരക്കും. അള്ളാഹു എടുത്തു മാറ്റിയതിനെക്കുറിച്ച് കരയുന്നതിന് മുമ്പ് അവൻ നമ്മിൽ നിന്ന് സംരക്ഷിച്ച അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ആഗ്രഹിച്ച വഴിയല്ല, നമ്മൾ എപ്പോഴും ഏറ്റവും നല്ല വഴി അള്ളാഹു തിരഞ്ഞെടുത്ത വഴിയാകാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഇന്ന് നഷ്ടങ്ങളെ എണ്ണാതെ അനുഗ്രഹങ്ങളെ എണ്ണാം. വൈകിയതിൽ വിഷമിക്കാതെ അള്ളാഹുവിൻ്റെ സമയത്തെ വിശ്വസിക്കാം. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് പിന്നിൽ നമ്മുടെ അറിവിനപ്പുറമുള്ള ഒരു ഹിക്മത്ത് ഉണ്ടാകും. യാ അള്ളാ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ക്ഷമയും ലഭിച്ചതിൽ ശുക്രും വരാനിരിക്കുന്നതിൽ പ്രതീക്ഷയും നിൻ്റെ തീരുമാനങ്ങളിൽ പൂർണ്ണമായ തവക്കുലം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമീർ സാഹിബിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ദുനിയാവിലെ നമ്മൾ പലതും ആഗ്രഹിക്കില്ലേ, പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കൂട്ടിവെക്കും. പക്ഷേ നമ്മൾ വിചാരിച്ചതൊന്നും ആയിരിക്കില്ല നടക്കുക. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ കുറേയേറെ പഠിച്ചു, ഇതിൽ ഫുൾ മാർക്ക് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും, ഒന്നും കിട്ടാതെ നമ്മൾ വിചാരിച്ചതിൻ്റെ നാലിലൊന്ന് പോലും ലഭിക്കാത്ത അവസ്ഥയൊക്കെ നമുക്കുണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ വിഷമം വരാറുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവാണ് എൻ്റെ ഓർമ്മ, അതല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, റസൂൽ പറയുന്നുണ്ട്, മോനെ യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ഉപദേശങ്ങൾ നൽകുകയാണ്. അതിൽ റസൂൽ പറയുന്നുണ്ട്, അല്ലാഹു തആല നിനക്ക് വിധിച്ചതൊക്കെ നിനക്ക് ലഭിക്കും. ജനങ്ങളെല്ലാം നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹു തആല അത് നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത് നിനക്ക് ലഭിക്കില്ല. ഇനി അള്ളാഹു തആല ജനങ്ങളെല്ലാവരും കൂടെ നിനക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷേ അത് അള്ളാഹു തആല നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അതും നിന്നിലേക്ക് എത്തില്ല എന്ന്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, മറിച്ച് അള്ളാഹു തആല നമ്മൾക്ക് ഉദ്ദേശിച്ചതെന്തോ അതേ നടക്കുള്ളൂ. ഒരു പക്ഷേ നമ്മളത് ഷെറായി കണ്ടേക്കാം, പക്ഷേ അത് നമ്മൾക്ക് ഹൈറാതാണ്. നമ്മൾക്ക് ഹൈറായതേ അള്ളാഹു തആല വിധിക്കുകയുള്ളൂ. അതിൽ നമ്മൾ തൃപ്തിപ്പെടാൻ കഴിയണം. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളിങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കുറേയേറെ പ്രയാസങ്ങളുണ്ടായി റസൂൽ, അതിൻ്റെ പേരിൽ വിലപിച്ച് നെഞ്ഞത്തടിച്ച് കരഞ്ഞ ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കുകയാണ്. അതിനൊക്കെ പുണ്യം നമ്മൾക്ക് ലഭിക്കും. റസൂൽ പറഞ്ഞല്ലോ, അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇതാ കാനത്ത് ഇതാ സ്വാബത്തു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയുകയാണ്, അവന് വല്ല നന്മയും ബാധിച്ചാൽ ശക്കറ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, ഇനി അവന് വല്ല തിന്മയുമാണ് ബാധിക്കുന്നതെങ്കിലോ സ്വബറ അവനത് ക്ഷമിക്കും, ഫക്കാന ഖൈറുല്ലഹു, അത് രണ്ടും അവൻ അത്ഭുതമായ അതല്ലെങ്കിൽ അനുഗ്രഹമാണ് എന്ന്. വിശ്വാസിയുടെ കാര്യം ഇങ്ങനെയായിരിക്കണം. എന്ത് പ്രയാസം വന്നാലും അതിൽ അധികമായി ദുഃഖിക്കാതെ, ഇനി എന്തെങ്കിലും സന്തോഷം കിട്ടിയാൽ അമിതമായി സന്തോഷിക്കാതെ ജീവിക്കുന്നവരാ വിശ്വാസികൾ. എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാവുക. നമുക്ക് സാരോപദേശത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പിന്നീട് അതിനു മീതെ ഒരു ജ്യൂസോ വെള്ളമോ കുടിച്ച് ഐസ്ക്രീമും കഴിച്ച് ഇരുന്നിട്ട് ആളുകൾ പറയും, ഭക്ഷണം പോരായിരുന്നു, ബിരിയാണി ടേസ്റ്റില്ലായിരുന്നു, എന്ത് ഭക്ഷണമാണ് അല്ലേ, എന്ത് ബീഫാണ്, എന്ത് ചിക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഴിച്ച ഭക്ഷണത്തെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന് വീട്ടിൽ നിന്ന് കഴിക്കുന്ന സാധാരണ ഭക്ഷണമായിരിക്കട്ടെ മറ്റേത് ഭക്ഷണമായിരിക്കട്ടെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിരുന്നില്ല. എന്ത് കഴിച്ചാലും സന്തോഷത്തോടെ നല്ല ഭക്ഷണമായിരുന്നു എന്ന് പ്രവാചകൻ അഭിപ്രായം പറയായിരുന്നു. ഉണക്ക റൊട്ടി സ്വർക്കയിൽ മുക്കി കഴിച്ചിട്ട് റസൂലുള്ള ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ എന്തു രസമാണ് നിന്റെ ഭക്ഷണത്തിന്. അതൊരു നന്ദിയുള്ള മനസ്സിനേ വരുള്ളൂ. എത്രയോ ആളുകൾ വിശപ്പ് സഹിച്ച് ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ നമ്മൾ തന്നെ കാണുന്നില്ലേ, ഗസയിലും അതുപോലെ തന്നെ സുഡാനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പട്ടിണി കൊണ്ട് ആളുകൾ കിടന്ന് പിന്നെ ബുദ്ധിമുട്ടുന്ന നമ്മൾ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരായിരിക്കണം നമ്മൾ. ചെറുതാകട്ടെ വലുതാകട്ടെ, അത് രുചിയുള്ളതാകട്ടെ രുചി കുറഞ്ഞതായിരിക്കട്ടെ, തന്നല്ലോ കിട്ടിയല്ലോ കഴിക്കാൻ പറ്റിയല്ലോ വിശപ്പ് മാറിയല്ലോ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള ഒരു ഹൃദയവിശാലത നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ, ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദിയുള്ളൊരു മനസ്സും സ്വഭാവവുമാണോ നമുക്കുള്ളതെങ്കിൽ ലഅസീദന്നകും, അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായിട്ട് ഏറ്റിയേറ്റി നൽകും. ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം, ഏറ്റവും നല്ല സൗകര്യം, നൈനി മരിച്ചു എന്ന സ്വർഗം ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ആർക്ക്? ഈ നന്ദിയുള്ള സ്വഭാവം ഉണ്ടായിരിക്കുക. എത്ര തിന്നാലും എത്ര കിട്ടിയാലും ഇല്ല ഇല്ല ഇല്ല ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനോട് എപ്പോഴും പറയത്രേ, ഇവിടെ മുളകില്ല, പഞ്ചസാരില്ല, പിന്നെ വെജിറ്റബിളില്ല, ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്ര, ഉണ്ട് എന്നുള്ളതൊന്ന് പറയോ, നിൻ്റെ വായിൽ നിന്ന് ഉണ്ട് എന്നൊന്ന് കേൾക്കാൻ വേണ്ടി, ഇവിടെ ഇന്നതുണ്ട് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ, അതിനുശേഷം ഭാര്യ എല്ലാം ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയെന്നാ. പഞ്ചസാര തീർന്നിട്ടുണ്ട്, അരി തീർന്നിട്ടുണ്ട്, വെജിറ്റബിൾ തീർന്നിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയെന്നാ. അപ്പോൾ നെഗറ്റീവാണ്, സാധനം തീർന്നിട്ടുണ്ട് എന്നാ പറയുന്നത്, ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് തീർന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അത് ഒരിക്കലും നല്ലൊരു ക്വാളിറ്റിയല്ല. നമുക്ക് പടച്ചോൻ തരുന്നതിനെ വളരെ നന്ദിയോടുകൂടെ കാണാനും അത് ഏറ്റവും നല്ല നിലക്ക് അനുഭവിക്കാനും അത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് പടച്ച റബ്ബിനെ സ്തുതിക്കുവാനും നമുക്കെല്ലാവർക്കും പറ്റണം എന്നു തന്നെ ഇവിടെ എല്ലാ ദിവസവും തന്നെയാണ്. എനിക്കിത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബഹളം വെച്ച് പിന്നെ കുറേ നേരം പിന്നെ വാശി കാണിച്ച് കിടന്നുറങ്ങി പിന്നെ വിശന്നിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങിയാൽ പതിയെ വന്ന് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചിട്ട് വീണ്ടും പല്ലേശി കിടന്നുറങ്ങണ ചില ധീരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. കിട്ടിയതെന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അതിന് നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇനി നമ്മൾ വിചാരിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്താണോ കിട്ടിയത്, അൽഹംദുലില്ലാ ഇത് കിട്ടിയല്ലോ, ആ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഫസ്റ്റ് കിട്ടാനാണ് പാട്ട് പാടിയത്, പക്ഷേ പിന്നെ തേർഡാണ് കിട്ടിയത്, അൽഹംദുലില്ലാ തേർഡ് കിട്ടിയല്ലോ. തേർഡും കിട്ടിയില്ല എന്നാലും അൽഹംദുലില്ലാ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയല്ലോ. എല്ലാം പോസിറ്റീവായിട്ട് കാണാനും എല്ലാറ്റിലും അൽഹംദുലില്ലാ എന്ന് പറയുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു മനസ്സ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഓരോ വസ്തുക്കളെക്കുറിച്ച് കുറ്റം പറയുന്ന കൂട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ മെസ്സേജ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അൽഹംദുലില്ലാ പറയാനുള്ള ആ ഒരു ഹൃദയവിശാലത നോക്കൂ. കൈയും കാലൊന്നും ഇല്ലാത്ത ഒരാൾ അയാളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കിടന്നിട്ട്, അള്ളാഹുവെ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണേ. കണ്ണും കാണൂല, രണ്ട് കാലുമില്ല, എണീറ്റ് നടക്കാനും കഴിയാതെ, പിന്നെ ഒരു മകനുണ്ടായിരുന്നു, ആ മകനാണെങ്കിലും മരിച്ചും ചെയ്തു. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ ഇതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറയാണ്, അള്ളാഹുവിനെ സ്തുതിക്കാനുള്ളൊരു നാവ് പടച്ചോൻ എനിക്ക് തന്നില്ലേ, അൽഹംദുലില്ലാ, അതാണ് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ സംഗതികളും അള്ളാഹു നമുക്ക് നൽകുന്നതാണ്, ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. ആ അള്ളാഹു നമുക്ക് നൽകുന്ന കാര്യങ്ങളെ നല്ല നന്ദിപൂർവകമായിട്ട് അല്ലേ, ഒരാൾക്ക് നമ്മൾ സാധനം കൊടുത്ത് അയാൾ നമ്മളോട് താങ്ക്സ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഇതല്ലേ. ഒരാൾ നമുക്ക് ഒരു സീറ്റ് തന്ന്, അപ്പോൾ നമ്മൾ ആ സീറ്റിലിരുന്നിട്ട് താങ്ക്സ് എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്നൊരു സന്തോഷം, നമ്മൾ അയാളോട് സന്തോഷം പറയാൻ കാണിക്കണം ആ നമ്മുടെ ഒരു മനസ്സ്. ആ മനസ്സ് നമുക്ക് എല്ലാറ്റിലും വേണം. നമ്മൾ ഇഷ്ടപ്പെട്ട കിട്ടുമ്പോൾ മാത്രമല്ല, നമുക്ക് എന്ത് കിട്ടിയാലും, അത് എത്ര ചെറിയ തോതിൽ കിട്ടിയാലും, എത്ര രുചി കുറഞ്ഞിട്ട് കിട്ടിയാലും, എത്ര ഭംഗി കുറവാണെങ്കിലും നമുക്കത് കിട്ടിയല്ലോ അൽഹംദുലില്ലാ. ആ ഒരു നിലക്ക് എല്ലാ നേട്ടങ്ങളെയും നന്ദിയോടുകൂടെ കാണാനും അൽഹംദുലില്ലാ എന്നത് എപ്പോഴും പറയാനും നമ്മൾ ശ്രദ്ധിക്കുക. വെറുതെ തന്നെ ഇരുന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ 30 കൂലിയിട്ടും 30 പാപങ്ങൾ പുറത്തു വരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം നല്ല സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ഏറ്റവും നല്ലവരായിരിക്കും, നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. നേരത്തെ നമ്മൾ അമീർ സാഹിബ് ഒരു മെസ്സേജ് അയച്ചിരുന്നല്ലോ, നമ്മൾക്ക് കിട്ടുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം, തൃപ്തിപ്പെടുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു മൻ ഹുവ അസ് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന്. അതായത് നമുക്ക് കിട്ടിയ അനുഗ്രഹം ഫഹു അജ്ദർ അല്ലാ തസ്ദറു നിഅമത്തുള്ളാഹി അലൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലതെന്ന്. നമ്മളൊക്കെ സ്വഭാവം എന്താ പറയുക, എന്തെങ്കിലും കിട്ടിയാൽ അടുത്ത നമ്മളാരെയും കൂടുതൽ സൗകര്യമുള്ള ആളിലേക്കാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് തോന്നി ഹേ എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. പക്ഷേ നേരത്തെ നമ്മൾ കേട്ടല്ലോ ഒരു മനുഷ്യന് പറയുന്നത്, അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമുക്ക് ഖുർആനിൽ നമുക്കൊരു പ്രാർത്ഥന കാണുന്നത്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. റബ്ബെ എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടണം എന്നുള്ള പ്രാർത്ഥന. സഹോദരന്മാരെ, നമുക്കൊക്കെ വേണത്. കാരണം എന്താ പറയുക, നമുക്ക് കുറേയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നോക്കുന്നേരം നമുക്ക് അനുഗ്രഹങ്ങൾ കാണാനുണ്ടാകില്ല, പക്ഷേ നമ്മൾക്ക് അള്ളാഹു തആല നമ്മുടെ ദൃഷ്ടിയിൽ നോക്കുന്നേരാണ് നമുക്കെന്ത് അതൊക്കെ ഒരു നിസാരമായി തോന്നുന്നത്. പക്ഷേ അതില്ലാത്ത ആളുകൾ, ആ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കാത്ത കുറേ ആളുകളുണ്ട് ഭൂമിയിൽ. അപ്പം നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വലുതാണ്. ഇതുപോലെ ഏതൊരു കാര്യം എടുത്താലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, നിങ്ങൾ നിഅമത്തുള്ളാഹി ലാ തുഹ്സൂഹ. അത്ര മാത്രം നമ്മൾ നോക്കിയാൽ, നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു മാത്രം ചിന്തിച്ചാൽ പോരെ. എത്ര നമ്മളൊരു ദിവസം ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കുറഞ്ഞ സമയം വെന്റിലേറ്ററിൽ കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, എത്ര രൂപ നമുക്ക് ബില്ല് വരും. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക, അള്ളാഹു തആലയോട് ശുക്ര കാണിക്കുക, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ചോദിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുക. കുറേ ആളുകൾ നമ്മളെ കൂടെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സീനത്ത് പാലക്കാട് സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ, ഇവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷുഹൈബ എം വളപട്ടണം, സലീമ ഒതുക്കുങ്ങൽ, ആയിഷ അങ്ങാടിപ്പുറം, അമ്ര ബിൻ യാസിർ, ആമിർ ബിൻ യാസിർ, അതുപോലെ ഉമ്മുകുൽസു ചിറയമംഗലം, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ജമീല വി കെ പൂനൂർ, ആയിഷ കരിമ്പിൽ, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല വി പി കാക്കയങ്ങാടാന്ന് തോന്നുന്നുണ്ട്. മാഷാ അള്ളാഹ് ബാറകല്ലാഹു ഫീക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് അബ്ദുള്ള ഇംതിയാസ്. ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുന്നു. ഗ്രീൻ വാലിയിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കോഴിക്കോട് പയ്യോളിയിലാണ്.
0: ഓക്കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പേര് ഷാമിർ. ഞാൻ ഇവിടെ 6 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗ്രീൻ വാലിയിലാണ്. എൻ്റെ വീട് കോഴിക്കോട് പുതിയറ.
0: പുതിയറ പുതിയറ ജയിലിൻ്റെ അടുത്താ?
3: ജയിലിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകണം.
0: കുറച്ചുകൂടെ പോകണം. ഓക്കെ. അപ്പോൾ ഒരു സബ് ജയിലിലേക്ക് അടുത്താണല്ലേ. ആ സബ് ജയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ ജയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോഴേ ഷാമിറ, എന്തൊക്കെ പ്രോഗ്രാമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
3: ഒരു പാട്ട്.
0: പാട്ട്? ഇനിയോ?
2: രണ്ട് കഥ ഉണ്ട്.
0: രണ്ട് കഥ. ഓക്കെ. സഫിയ എടപ്പാൾ, മാഷാ അള്ളാഹ് വളരെ നല്ല ഒരു ഉപദേശം കിട്ടി. അൽഹംദുലില്ലാ. ഉസ്താദിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഷുഹൈബ എം വളപട്ടണം, അസ്സലാമു അലൈക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും നമ്മിൽ താഴെയുള്ളവരിലേക്ക് നോക്കാനും തയ്യാറായാൽ അൽഹംദുലില്ലാ പറയാൻ ഒരു മടിയും ഉണ്ടാവില്ല. അതുപോലെ ആയിഷ കരമ്പിൽ സലാം പറഞ്ഞിട്ടുണ്ട്. അത് ഷുഹൈബയും പറഞ്ഞത് ഒരു കാര്യമാണ്. നമ്മൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നുമ്പോഴറിയോ, നമ്മൾക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിട്ടുണ്ട് തോന്നുമ്പോഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മളൊക്കെ കുറേ അനുഗ്രഹങ്ങളെ കാണുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ, എന്തൊക്കെയാ?
2: നമുക്ക് സംസാരിക്കാൻ എല്ലാം നമുക്ക് ലഭിച്ചെല്ലാം.
0: അല്ല, പൊതുവേ മനുഷ്യർ വലിയ അനുഗ്രഹം കാണുന്നത് എന്താണ്? അതെ, സമ്പത്ത് അല്ലേ, അല്ലെങ്കിൽ ഉപജീവനം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, മനുഷ്യർ അശ്രദ്ധയിലാകുന്ന എന്നാൽ വലിയ അനുഗ്രഹം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിഅമത്താൻ മഅബൂനും ഫീഹിമാ കസീറുമിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ അതിൽ ജനങ്ങളിൽ അധിക പേരും അതിൽ അശ്രദ്ധരാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങൾ എന്താണ് അറിയോ?
2: തോന്നൊരു സമയവും ആരോഗ്യവും.
0: എനിക്കറിയോ
3: കാഴ്ചശക്തിയാണോ?
0: അപ്പൊ രണ്ടാളുകളുടെയും അഭിപ്രായങ്ങൾ, ഒരാൾ പറഞ്ഞു സമയം, മറ്റൊന്ന് ആരോഗ്യം അല്ലേ. ഈ പറയുന്നത് കാഴ്ചശക്തി. നമുക്ക് നോക്കാം, നമ്മുടെ ശ്രോതാക്കൾ ആരോ പറയാൻ നോക്കാം, എന്നിട്ട് നമുക്ക് ഹദീസിന്റെ ബാക്കി പറയാം അല്ലേ. ഇൻഷാല്ല. ജമീല കരു കുമരനെല്ലൂർ സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴേ ആരാ ആദ്യം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? ഷാമിറാണോ അല്ലേ അബ്ദുൽ ഇംതിയാസോ? ആരാ ഷാമിർ? ഷാമിർ പഠിക്കോ.
3: പണ്ട് പണ്ട് പായക്കപ്പ

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നല്ലൊരു സോങ് ആയിരുന്നല്ലേ. ഇസ്ലാമിൻ്റെ സന്ദേശം കേരളത്തിലേക്ക് എത്തിയതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു സോങ്ങിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മളെ ഷാമിർ പാടിയത്. ഷാമിറ മാഷാല്ലാ ഉഷാറായിട്ടുണ്ടോ. ജമീല കുമരനല്ലൂർ സൂപ്പർ പാർട്ടി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷമീജ പാറലിസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഉമ്മു അമാന മക്കരപ്പറമ്പ ആരോഗ്യവും ഒഴിവ് സമയം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ ആരോഗ്യം ഫ്രീ ടൈം ആരോഗ്യവും സമയം തന്നെയെന്ന് ജമീല വി പി കാളികാവ്. അതുപോലെ അമീർ ടി അടുത്തനാട് കാര്യം ഇന്നത്തെ അതിഥികൾ യഥാർത്ഥത്തിൽ അതിഥികളല്ല, ആതിഥേയരാണെന്ന് പറഞ്ഞത്. അതാണ് അതിൻ്റെ ശരി. നിങ്ങളിവിടെ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരുത്തേണ്ട ആൾക്കാർ നിങ്ങളല്ലേ. നിങ്ങളല്ല ഇവിടെ ഉള്ള ആൾക്കാർ, ഞങ്ങൾ പുറത്തുനിന്ന് ഇരുന്നവരാ. ഇപ്പോൾ അതിഥികൾ ആരാണ്? ഞങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ അമീർക്ക പറഞ്ഞതുപോലെ നമ്മുടെ ആതിഥേയരാണ് അതിഥികളല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പിന്നെ ആരാണ്? ഷംനാദ് ഖാൻ ഫ്രീ ടൈം ആൻഡ് ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ അസ്വഹത്തു വൽ ഫറാഖ്, അതാണ് ശരിയുത്തരം. അതായത് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. നമ്മൾ എന്തൊരു കാര്യത്തിനും നമുക്ക് ഒഴിവ് സമയം നമ്മൾ എന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്യാതെയത് അല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട അത്രയും പ്രധാനപ്പെട്ട പരലോകത്ത് അള്ളാഹു താല ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന് അവൻ്റെ കാലുകൾ മുൻപോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഒന്നും അറിയോ, അൻ ഷബാബിഹി, അവൻ്റെ യുവത്വം. ശരീരത്തിൽ മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള സമയം അല്ലേ. മറ്റൊന്ന് പറഞ്ഞാൽ ഉംരിഹി, അവൻ്റെ ആയുസ്. ആയുസ് എന്നാൽ എന്താ? മനുഷ്യൻ്റെ ആയുസ് എന്നാൽ എന്താ?
0: അവൻ ജീവിക്കുന്ന കാലം.
1: ആ ആ സമയമാണ്. ഒരാൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള സമയത്തിനാണ് എന്തെന്നറിയാം? ആയുസ് എന്ന് പറയാം. അപ്പം ആ ഒരു സമയം, അതുപോലെ അവൻ്റെ ഏറ്റവും ആരോഗ്യം, അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ആ സമയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ കഴിയണം. അതുപോലെ ജമീല വി കെ പൂനൂർ നല്ലൊരു പഴയ പാട്ട് ആസ്വദിച്ച് കേട്ടു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിഷാദ് തടിയമ്പറമ്പ് ഇസ്ലാമിക് പാരൻറ്റിംഗ് ക്ലാസ് യൂട്യൂബിലൂടെയാണ് കേൾക്കാറുള്ളത്, എന്നാൽ അതിൻ്റെ ഉത്തരങ്ങൾ പീസ് റേഡിയോ ആപ്പിൽ വന്ന് എഴുതുകയും ചെയ്യാറുണ്ട്. എന്നാൽ എട്ടാമത്തെ ക്ലാസ് യൂട്യൂബിൽ കാണുന്നില്ല. ആ പ്രശ്നം ഇൻഷാല്ലാ നമ്മൾ ടെക്നിക്കൽ വിങ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്ലിയർ ആവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളെ ലൈവ് വരുവട്ട ഇതല്ല. എന്നാലും മാഷാല്ലാ മോൻ നന്നായി പാടി, ബാറക്കല്ലാഹു ഫീക്കും. ആരോഗ്യവും ഒഴിവ് സമയവും ഷുഹൈബായും വളപട്ടണം, ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ നമുക്കുള്ള അനുഗ്രഹങ്ങൾ, കുറേയേറെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാവും. റസൂല് ഒരു നേരത്തെ പറഞ്ഞ ഹദീസ് കാണാൻ കഴിയും, അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ അവൻ്റെ വെച്ച കാലം മുൻപോട്ട് വെക്കാൻ സാധിക്കില്ല. ഒന്ന് പറഞ്ഞത് അനുംരിഹി ഫീമ അഫ്നാഹ്, മറ്റൊന്ന് അവൻ്റെ യുവത്വം, പിന്നെ അവൻ്റെ സമ്പത്ത്, പിന്നെ അവന് അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു, സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചിലവഴിച്ചു. അഞ്ച് രീതിയിൽ, അഞ്ച് കാര്യങ്ങൾ. ഒന്ന് അവൻ്റെ ആയുസ്, മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കും. പത്തോ അൻപതോ അറുപതോ വർഷം കാലം ജീവിച്ചിട്ട് എന്ത് ചെയ്തു. അതിൽ തന്നെ പ്രത്യേകം എടുത്ത് ചോദിക്കുന്ന കാലമാണ് യുവത്വം. യുവാക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെയൊക്കെ നട്ടെല് എന്ന് പറയുന്നത് എന്താ അറിയോ, ആ നാട്ടിലെ യുവാക്കളാണ്. ആ നാടിൻ്റെ പുരോഗമനത്തിന് യുവാക്കൾ വേണം. കുട്ടികൾ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുമോ? ഒരു നാടിന് വരുമാനം ഉണ്ടാകാൻ കുട്ടികളെ കൊണ്ട് കഴിയുമോ? ഇല്ല. ഒരു നാടിന് എപ്പോഴും സാമ്പത്തിക ശേഷി ഉണ്ടാകണമെങ്കിൽ വൃദ്ധരായ ആളുകളെ കൊണ്ട് കഴിയുമോ?
2: ഇല്ല.
1: അവർ രണ്ടും എക്സ്പെൻഡ് ചിലവാക്കുന്നവർ, അവർക്ക് വേണ്ടി ചിലവാക്കി കൊടുക്കണം നമ്മൾ സമൂഹം അല്ലേ. പ്രായമായവരുടെ ചിലവിന് നമ്മൾ കൊടുക്കണം, എന്നാൽ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുള്ളവർ യുവാക്കളാണ്. അതായത് ഒരു സമൂഹത്തിന് ഏതൊരു പ്രസ്ഥാനമായാലും അവർക്കൊക്കെ വേണ്ടത് യുവാക്കളെയാണ്. അപ്പം ആ യുവത്വം മനുഷ്യന് തിന്മയിലേക്കും എല്ലാത്തിലേക്കും പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയം അതാണ്. എന്തിനും ആരോഗ്യം ഉണ്ടാകുന്നൊരു സമയം, ആ സമയത്തിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? അറിവ്. നമ്മൾ പലതും അറിയലുണ്ട് അല്ലേ, പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകും. അതുപോലെ സമ്പത്ത്, അതെവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചിലവഴിച്ചു. നമുക്ക് തോന്നുന്നത് പോലെ സമ്പാദിക്കാനും പറ്റില്ല, തോന്നുന്നത് പോലെ ചിലവാക്കാനും പറ്റില്ല. രണ്ടും നമ്മൾ ഇസ്ലാമിൻ്റെ പ്രത്യേകത അതെയാണെന്ത്, നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയും സമ്പാദിച്ചിട്ടാക്കാൻ പറ്റില്ല, പലിശ കൊടുത്ത് സമ്പാദിക്കാൻ കഴിയില്ല. അതുപോലെ വേണ്ടാത്ത ഇസ്ലാം ഹറാമാക്കിയ മാർഗങ്ങളിലൂടെ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല. ഇനി ഒരാൾ എന്ത് ചെയ്തു, ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിച്ചു, എന്നിട്ട് അയാൾക്ക് തോന്നുന്ന എല്ലാത്തിനും പൈസ ചിലവാക്കാൻ പറ്റുമോ?
2: ഇല്ല.
1: എന്ന് മാത്രമല്ല ദൂർത്തടിക്കാൻ പറ്റുമോ സമ്പത്ത് കൊണ്ട്? അതും പറ്റൂല. ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, അവർ സമ്പത്ത് മിതമായി ചിലവഴിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യില്ല, പിശുക്ക് കാണിക്കൂല. അതുപോലെ തന്നെ വല്ലം ഞക്കത്തുറു, അമിതമായി ചിലവഴിക്കില്ല. അവർ പിശുക്കുകയോ അമിതമായി ചിലവഴിക്കുകയോ ചില വക്കാന ബൈനദാലിക ഖവാം, അതിൻ്റെ നടുവിൽ മധ്യസ്ഥത്തിലായിരിക്കും അവരുണ്ടാകുക. മധ്യസ്ഥ നിലപാട്, മധ്യമ നിലപാടിൽ നിൽക്കുന്നവരായിരിക്കും വിശ്വാസികളെന്ന്. സമ്പത്ത് ചിലവഴിക്കുന്നിടത്തും സമ്പാദിക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്ക് കുറേ സമ്പത്തുണ്ട്, അയാൾ എന്ത് ചെയ്യാണ്, നാട്ടിൽ ഒരു തിന്മക്ക് വേണ്ടി ഒരു ബാറ് തുടങ്ങാൻ, ഷെയർ ചേരാൻ പറ്റുമോ?
0: ഇല്ല.
1: കള്ള് ഷോപ്പ് തുടങ്ങാൻ ഇല്ല. അപ്പോൾ അതൊക്കെ എന്താണ്, അതില്ലെങ്കിൽ കള്ള് ഷോപ്പിൽ നിന്നുള്ള വരുമാനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതൊക്കെ ഇസ്ലാം ഹറാമാക്കിയ മാർഗങ്ങളിലൂടെ ഒന്നും സമ്പാദിക്കാനും ചിലവഴിക്കാനും പറ്റില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾക്ക് അള്ളാഹു താല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാണോ? നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുക, നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിട്ടുണ്ട് അള്ളാഹുവിനോട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും രാത്രിയിൽ ഇങ്ങനെ നമസ്കരിക്കുമ്പോഴേ കാലിൽ നീര് വന്നു. കാലിങ്ങനെ നീര് കെട്ടിയിട്ട്, കാലിൽ നമ്മളിങ്ങനെ കണ്ടല്ലോ നീര് വെക്കുക, മനസ്സിലായോ? അത്ര പ്രയാസപ്പെട്ട് റസൂൽ ഇങ്ങനെ നമസ്കരിക്കുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കും, റസൂലെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമസ്കരിക്കണോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രയാസപ്പെടണോ? കാരണം എന്താ? അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള എല്ലാ പാപങ്ങളും, റസൂലിൻ്റെ അടുക്കം തെറ്റ് വന്നിട്ടില്ല, ഇനി വന്നാൽ പോലും അള്ളാഹു തആല എന്ത് ചെയ്യും, അതൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു മറുപടി ഉണ്ട്, എന്തായിരുന്നു അറിയോ? അഫല അക്കൂന അബദൻ ഷുക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്നാണ് ചോദിച്ചത്. അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവണ്ടേന്ന്. നമ്മൾ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, എന്തും ത്യജിക്കാൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അദ്ദേഹത്തിന് വയസ്സായപ്പോഴാണ് ഒരു മകനുണ്ടായത്. ആ മകനെ അറക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു മടിയും കൂടാതെ അതിന് തയ്യാറാവുന്നുണ്ട്. അതായിരുന്നു അവരൊക്കെ അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അള്ളാഹു തആല എന്ത് പറഞ്ഞോ അത് അതുപോലെ അനുസരിക്കാൻ അവരൊക്കെ തയ്യാറായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം എന്നറിയോ, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇംതിയാസെ, അബ്ദുല്ല ഇംതിയാസ് അല്ലേ, ഒരു കഥ പറഞ്ഞാലോ?
0: ഓ
1: ഓക്കെ, ഇൻഷാല്ലാ.
0: പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഉപ്പയും മകനും ജീവിച്ചിരുന്നു. അവൻ്റെ ഉമ്മ കുറച്ച് കാലം മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുട്ടി അവൻ്റെ ഉപ്പാൻ്റെ കഷ്ടപ്പാടൊന്ന് മനസ്സിലാക്കാണ്ട് ഇങ്ങനെ പോയും കളിച്ച് നടക്കുന്നു. ഉപ്പ ഒരു ഉപയോഗമൊന്നും ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവൻ്റെ അച്ഛൻ അവൻ പൈസ ചോദിച്ചു. അങ്ങനെ അവൻ്റെ അച്ഛൻ ഒരു നാണയം കൊടുത്തു. അങ്ങനെ ആ കുട്ടി ഒന്നും നോക്കാതെ ആ നാണയം എടുത്തു പോയി അടുത്തുള്ള ഒരു പുഴയിലേക്ക് എറിഞ്ഞു. അങ്ങനെ അടുത്ത ദിവസവും ചോദിച്ചു. അങ്ങനെ വീണ്ടും ആ കുട്ടി അത് തന്നെ എടുത്തു പോയി പുഴയിലേക്ക് എറിഞ്ഞു. അങ്ങനെ കുറേ കാലങ്ങളോളം ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അവൻ്റെ ഉപ്പാക്ക് ഒരു രോഗം വന്നു, പണിയെടുക്കാനൊന്നും പോകാൻ പറ്റാത്ത പോലെയായി. അപ്പോൾ ആ കുട്ടിനോട് പണിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഒരു ദിവസം കഷ്ടപ്പെട്ടു പോയി കുറേ ജോലികളൊക്കെ ചെയ്ത് രണ്ട് നാണയങ്ങളാണ് ഉണ്ടായത് ആകെ. അപ്പോൾ ആയ ഉപ്പ ഒരു നാണയത്തിന് ചോദിച്ചു. അങ്ങനെ നാണയം കിട്ടിയപ്പോൾ നേരെ അത് പോയി പുഴയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ആ കുട്ടി ചോദിക്കും, എൻ്റെ കഷ്ടപ്പാട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നറിയാമോ, എന്നിട്ട് നിങ്ങൾ എടുത്ത് പുഴയിലേക്ക് എറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉപ്പ പറയുന്നു, ഇതുപോലെ തന്നെയായിരുന്നു ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ നീ എറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കുട്ടി ആലോചിക്കുന്നത് തന്നെ അവൻ്റെ ഉപ്പ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയതെന്നെല്ലാം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാതെ പൈസ എങ്ങനെ ചിലവാക്കുകയോ അത് വെറുതെ വേസ്റ്റ് ആക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല.
1: ഓക്കെ മാഷാല്ലാ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ. നമ്മൾക്ക് സമ്പത്ത് വീട്ടിൽ നിന്ന് നമുക്കൊക്കെ പോക്കറ്റ് മണിയൊക്കെ കിട്ടും, നമ്മളെന്താ ചെയ്യലത്? എന്താ ചെയ്യല് ഷാമിർ, എന്താ ചെയ്യല്?
2: നമുക്ക് ഇഷ്ടമുള്ള സാധനം
1: അത് വാങ്ങും. ഇയോ
0: ഇഷ്ടമുള്ള സാധനം വാങ്ങും,
1: ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങൂലേ. അത് എന്നിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് കേടുന്നുകയും ചെയ്യൂലേ. കളി ചിലതൊക്കെ തരുന്ന നല്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കും ഒക്കെ ചെയ്യൂലേ. സമ്പത്ത് നമ്മൾക്ക് വെറുതെ കിട്ടൂല, കിട്ടുമോ? ഒരു പൈസ കിട്ടണമെങ്കിൽ എന്ത് വേണം, അതിന് അധ്വാനമുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. സമ്പത്തിനെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. സമ്പത്തിനെ നമ്മൾ ഒരു പരിധി ദുരുപയോഗം ചെയ്താൽ അള്ളാഹു തആല നമ്മളോട് അതിനെ ചോദിക്കും, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അർത്ഥവത്ത ജമീല വി കെ പൂനൂർ അർത്ഥവത്തായ കഥ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നമുക്കൊരു ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ആരെ കയ്യിൽ നിന്നല്ലേ, എന്തെങ്കിലും ഒരു ചോദ്യം വേണ്ടേ? നിങ്ങൾക്ക് ആർക്കും ഒന്ന് കടം കഥയിട്ട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും കടം കഥകളുണ്ടോ നിങ്ങൾക്ക്? ആർക്കൊന്നും ചോദിക്കാണ്ടോ ചോദിക്കാം. ചോദിച്ചോ.
0: ഇല്ല.
1: എന്നാ ഞാൻ ചോദിക്കാം. വെള്ളമുണ്ട് അല്ല സോറി, മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല, വാലുണ്ട് വാനരനല്ല. വാനരൻ എന്താ? വാനരൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ നോക്കുക. നൂലുണ്ട് പട്ടമല്ല. എന്തൊക്കെയാണ്? മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല, വാലുണ്ട് വാനരനല്ല, നൂലുണ്ട് പട്ടമല്ല. വാനരൻ എന്ന് പറഞ്ഞാൽ എന്താ? കുരങ്ങൻ. കുരങ്ങൻ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നോക്ക്, ആരെങ്കിലും ഉത്തരം പറയാമെന്നല്ലേ, ആരെങ്കിലും ശരി ഉത്തരം അയക്കുമോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾക്കറിയോ ഉത്തരം എന്താന്ന്?
0: ഇല്ല.
1: നിങ്ങൾക്കറിയൂല. ഇത് വളരെ ഈസിയുള്ള ചോദ്യമാണ്. ആരൊക്കെ ഉത്തരം അയക്കും നോക്കുക. കുറേ ആളുകൾ ഉത്തരം അയച്ചല്ലോ, മാഷാല്ലാ. ജമീല കുമരനെല്ലൂർ, സഫിയ എടപ്പാൾ, അമീർ ടി എടത്തനാട്ടുകര, ജമീല വി പി കയങ്ങാട്, ഇവരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട്. ചക്ക എന്നുള്ളതാണ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. അതുപോലെ അമീർ ടി എടത്തനാട്ടുകര, തവളയുടെ മുമ്പിലും കഴുതയുടെ പിന്നിലും കാണുന്നത് എന്താണ്? ഒരു കുസൃതി ചോദ്യമാണേ. തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നത് എന്താണ്? അതുപോലെ കുട്ടികൾക്കുള്ള ഒരു പാഠം ാണ് ഈ കഥ എന്ന് പറഞ്ഞുണ്ട് ജമീല കുമരനെല്ലൂർ. ഉമേറ തൃശൂർ, അർത്ഥവത്തായ കഥ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരൊക്കെ ഉത്തരങ്ങൾ അയക്കി നോക്കി. ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്താണ് തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നത്? നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ചക്കയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് മുംതാസ് പാലപ്പുഴ. അതുപോലെ ഷംനാഥ് ഖാൻ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, ആയിഷ കരുമ്പിൽ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ചക്കയാണ് അതിൻ്റെ ശരി ഉത്തരം. എന്തൊക്കെയായി നമ്മൾ ചോദിച്ചത്? മുള്ളുണ്ട് മുരിക്കല്ല അല്ലേ. ചക്കകൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ പുറത്തുണ്ട് മുള്ളുണ്ട്. മുരിക്ക് എന്ന് പറഞ്ഞാൽ
0: എന്താണെന്നറിയോ?
1: കണ്ടിട്ടുണ്ടോ മുരിക്ക്? മുരിക്ക് എന്ന് പറഞ്ഞ ഒരു മരമാണ്, മുള്ളുള്ള ഒരു തരം മരമാണ്. പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇപ്പം അധികം കാണാനില്ല. അതിലെന്തുണ്ടാവുന്നറിയോ, മരത്തിന് ഫുള്ള് മുള്ളുണ്ടാവും. കുറേ വലുതാണ്, നല്ലൊരു മരമാണ്, വലിയ ഉറപ്പുണ്ടാവില്ല മുരിക്കിന്. അതാണ് മുരിക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഉണ്ടാകുന്ന പറഞ്ഞ എന്താണ്? പാലുണ്ട് പശുവല്ല. എന്താ പാല്? ചക്കക്ക് വരുന്ന പാലെന്താ? വിളഞ്ഞുണ്ടാവും അല്ലേ, വെളുത്തെ. അതുപോലെ വാലുണ്ട് വാനരനല്ല. വാൽ എന്ന് പറഞ്ഞാൽ ചക്കൻ്റെ മരത്തുമുണ്ടായിരുന്നല്ലേ, അതിനാണ് വാല്. പിന്നെ ഉള്ളത് എന്താണ്? നൂലുണ്ട് പട്ടമല്ല, വിളഞ്ഞിങ്ങനെ വിളിച്ചാൽ നൂല് വരൂലേ, അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വന്നിട്ടോ. ഹൈ ഉമ്മു അമാന മക്കര പറമ്പ, ജമീല കുമരനെല്ലൂർ, ഷമീജ പാറൽ, ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. സഫിയ എടപ്പാൾ കഥ എന്ന് പറഞ്ഞത് കഥ കഥയല്ല, അതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. ഏതായാലും നോക്കാം. നേരത്തെ ചോദിച്ചിരുന്നല്ലോ തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലുള്ളത്, അതിനാരൊക്കെ ഉത്തരം അയക്കുന്നു ഇങ്ങനെ നോക്കുക നമുക്ക്. ഇനി ആരെങ്കിലും അയച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇനി ആരും? അസ്സലാമു അലൈക്കും, ഹസീന നൂറുദ്ദീൻ ദമാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അള്ളാ. ഇത് ആയിഷ കരുമ്പിൽ ത എന്ന് പറഞ്ഞു.

0: തവളനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ തവളന്റെ വായ എവിടെ? തവളന്റെ വായ എവിടെയാണെന്നാണ് ചോദ്യം. ഒരു കുസൃത് ചോദ്യമാണ്, ആർക്കും ഉത്തരം പറയാം. ഓക്കെ, നോക്ക്, ഞാൻ നമ്മളെ ശ്രോതാക്കൾ ഉത്തരം പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട. ജമീല കുമരനെല്ലൂർ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്, അമീർട്ടി എടുത്തിട്ട് കേട്ടോ. ഇനി ആരെങ്കിലും അയക്കോ നോക്കി. അതായിരുന്നു കഴിക്കാൻ പറ്റാത്ത ധാന്യം എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം ഒരാളയച്ചു, അമീർട്ടി എടുത്തിട്ട് കേറാം. അത് ശരി ഉത്തരമാണ്. അത് കഴിഞ്ഞിട്ട് വേണം വേറൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്. ഇത് തവളയുടെ വായ എവിടെ എന്നുള്ളതിന് നടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുന്നിൽ എന്ന് പറഞ്ഞവരുണ്ട്. ത ശംനാഥ് ഖാൻ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തന്നെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, തവളയുടെ മുൻപിലും കവിതയുടെ പിന്നിലും എൻ്റെ ത എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സഫിയ എടപ്പാൾ നടുവിൽ, ആയിഷ അങ്ങാടിപ്പുറം നടുവിൽ എന്ന് പറഞ്ഞു, ഉമ്മ അമാന മക്കരപ്പറമ്പ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടുവിൽ എന്ന് പറഞ്ഞത് തവളയുടെ വായ എവിടെയാണെന്നുള്ള ഉത്തരം അയച്ചത്. ഇനി ആരെങ്കിലും അയക്കാണ്ട് നോക്ക്. ആയിഷ കരമ്പിൽ വാ നടുവിൽ, ജമീല വി പി കാളികാവ് നേരത്തെ ചോദിച്ചിരുന്നല്ലോ എന്തായിരുന്നു കഴിക്കാൻ പറ്റാത്ത ധാന്യം, അതിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അതുപോലെ ജമീല വി കെ പൂനുർവ നടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷംനാഥ് ഖാൻ സെൻറ്റർ അഥവാ നടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല നടുക്ക്, ജമീല പാറൽ, ജമീല വി പി കാളികാവ് നടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. തവളയുടെ വാ നടുവിൽ, ഷഹൈബ എം വളപട്ടണം. അപ്പോഴേ അതാണ് എൻ്റെ ശരി ഉത്തരം, തവളയുടെ വാ നടുവിലാണ്. ത വ ള, അപ്പോൾ തവളൻ്റെ ളാൻ്റെയും താൻ്റെയും നടുവിലാണ് എന്തുള്ളത്, വാ ഉള്ളത്. ഓക്കെ, അപ്പോൾ വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം വായിച്ചാലോ. ചത്തവൻ്റെ വയറ്റിൽ ചുട്ടവൻ കയറി, ചത്തവൻ്റെ വയറ്റിൽ ചുട്ടവൻ കയറി, അതിൻ്റെ ഉത്തരം അറിയുന്നവർക്ക് അയച്ചു തുടങ്ങാം. ചത്തവൻ്റെ വയറ്റിൽ ചുട്ടവൻ കയറി. അതുപോലെ കഴിക്കാൻ പറ്റാത്ത ധാന്യം പ്രാധാന്യം, അതാണ് അതിൻ്റെ ശരി ഉത്തരം. രണ്ടാളുകൾ അയച്ചത്, ഒന്ന് അമീർട്ടി എടുത്തിട്ട് കയറാം, മറ്റൊന്ന് ജമീല വി പി കാളികാവ്. അപ്പോൾ ഇവർ മൂന്നാളുകളാണ് അതിൻ്റെ ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് ജമീല ഒതുക്കുങ്ങൽ നടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല സലീമ ഒതുക്കുങ്ങൽ കേട്ടോ, സോറി. ജമീല കുമരൻ നല്ലൊരു ആലിപ്പഴം, അതെന്താന്ന് മനസ്സിലായില്ല. പ്രാധാന്യം അല്ല, എന്തായിരിക്കും കഴിക്കാൻ പറ്റാത്ത ധാന്യം എന്നുള്ളതിനായിരിക്കും ആലിപ്പഴം എന്ന് അയച്ചത്. പ്രാധാന്യം എന്ന് ഷംനാഥ് ഖാൻ. ഏതായാലും ആ ചോദ്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് വന്ന ചോദ്യം എന്താണ്, ചത്തവൻ്റെ വയറ്റിൽ ചുട്ടവൻ കയറി, എന്താണ് ഉത്തരം? ഷമിത പാറൽ ഫ്രിഡ്ജ്, അതുപോലെ അമീർട്ടി എടുത്തിട്ട് കര ഷവായ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീർട്ടി എടുത്തിട്ട് കര ഷവായ. അപ്പോഴേ അനിയ എന്താ പ്രോഗ്രാമുള്ളത്? ഇംതിയാസിനൊരു കഥ കൂടി ഉണ്ടല്ലേ. ഓക്കെ, എന്നാ പറഞ്ഞു.
1: ഒരു കഥയിലൊരു പാഠം, ഒരു കുട്ടി ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലൊരു മുറി ഉണ്ടായിരുന്നു, അതിൽ ഒരു പൈപ്പ് ഓപ്പൺ ആയിരുന്നു. പൈപ്പിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ വെള്ളം ഇറ്റുന്നു. അങ്ങനെ അവൻ വിചാരിച്ചു തുള്ളി ആയിട്ടല്ലേ ഇറ്റുന്നത്, അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ച് അവൻ പോയി. അങ്ങനെ ഒരു കുറേ നേരം കഴിഞ്ഞ് അവൻ അതിലേ തന്നെ പോകുമ്പോൾ കണ്ടു ആ ബക്കറ്റിൽ മുഴുവൻ വെള്ളം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്നെ പുറത്തേക്ക് ഉറ്റുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചു, എന്നാലും എങ്ങനെയാണ്, ഞാനിപ്പം പോകുമ്പോൾ കുറച്ച് അതിനുള്ളേ ഉള്ളൂ, ഇപ്പം ഇത്ര ഇങ്ങനെ കൂടിയല്ലോ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മളും ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ തിന്മകളൊക്കെ കൂടി വലിയ തിന്മകളൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് അവസാനം നമ്മൾ ചോദ്യം ചെയ്യുന്ന നാളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം കാണുക. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യം നമ്മൾ വിചാരിക്കും അത് വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കും, പക്ഷെ ചിലപ്പോൾ അത് വലിയ തിന്മകളായി മാറിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ നന്മകളും, ചിലപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ വലത്തെ കാലിൽ ചെരിപ്പിടുന്നു, അതുപോലെ പള്ളിയിൽ കയറുമ്പോൾ വലത്തെ കാലിൽ ചേറുക, അതുപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലിൽ ഇറങ്ങുക, അങ്ങനെ പ്രാർത്ഥനകൾ, ചെറിയ പ്രാർത്ഥനകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ മീസാൻ നമുക്ക് വളരെയധികം ഉപകാരമുള്ളതായിരിക്കും. ഇങ്ങനത്തെ കുറേ നന്മകളായിരിക്കും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ചെറിയ നന്മകൾ വരെ ചെയ്യുക, അതുപോലെ നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അടുത്ത നന്മ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നാം തിന്മ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത തിന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ തിന്മകൾ പോലും ചെയ്യാൻ പാടില്ല, ചെറിയ നന്മകൾ വരെ നാം ചെയ്തു തുടങ്ങണം, അതൊരു ശീലമാക്കിയെടുക്കണം.
0: മാഷാ, നമ്മളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നുണ്ട്,

0: മനുഷ്യനൊരു തിന്മ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിന് ഹൃദയത്തിലൊരു കറുത്ത പുള്ളി വീഴും. അവനാണ് തിന്മ ഇങ്ങനെ അധികരിക്കുന്നതിനനുസരിച്ച് ആ കറുത്ത പുള്ളി ഇങ്ങനെ കൂടിയിട്ട് അവസാനം അവൻ്റെ ഹൃദയം കറുത്തു പോകുമെന്ന്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ കുറേ സഹാബികളിങ്ങനെ പോവുക. അപ്പോൾ ഒരു വഴിയിൽ ഒരുത്തിൽ ഇറങ്ങി അവിടെ ഭക്ഷണം ഉണ്ടാക്കണം. റസൂൽ ചെയ്തു സഹാബികളോടൊക്കെ പറഞ്ഞു പല വഴിക്ക് പോയിട്ട് വിറക് ശേഖരിക്കാൻ. എല്ലാവരും കുറഞ്ഞ കുറേച്ചെ കൊണ്ടുവന്നു. അവർ എല്ലാവരോടും കൊണ്ടുവന്നത് നോക്കുന്നില്ല, അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറകായി. റസൂൽ ആ ഇത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് അറിയോ, റസൂൽ പറയുന്നുണ്ട് ഇതുപോലെയാണ് നമ്മുടെയൊക്കെ കർമ്മങ്ങൾ. നമ്മൾ നിസ്സാരമായി കാണുന്നതായിരിക്കും, പക്ഷേ അതിങ്ങനെ കൂടുമ്പോൾ പല തുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ നമ്മൾക്ക് നമ്മൾ നന്മയായാലും റസൂൽ പറഞ്ഞ പോലെ തഹ്ഖറാന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ ഒന്നിനെയും നിസ്സാരമായി കാണരുതെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്മയായാലും തിന്മയായാലും ഒക്കെ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത് നിസ്സാരമായി ചെറുതാക്കി കാണരുത്. കാരണം അതിങ്ങനെ പലതിങ്ങനെ കൂടി വരുമ്പോഴാണ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നന്മ ഉണ്ടായി വരിക. നമ്മൾ ശ്രദ്ധിക്കുക. മൈമൂന, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ജമീല വി കെ പൂനൂർ, ഞാനും അയച്ചിട്ടുണ്ട് പ്രാധാന്യം. ആ ശരി, ഓക്കെ, നമ്മൾ കാണാതെ പോയതാണ്, സോറി. ഏതായാലും ജമീല വി കെ പൂനൂരും അയച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ കഴിക്കാൻ പറ്റാത്ത ധാന്യം ഏതെന്നുള്ളത്, അതിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അവർ ചോദ്യം ചോദിച്ചിരുന്നു, ചത്തവൻ്റെ വയറ്റിൽ ചുട്ടവൻ കയറി എന്താണെന്നുള്ളത്, അതിൻ്റെ ഉത്തരം ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ശരി, ഉത്തരം വന്നിട്ടില്ല. ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ട് ജമീല വി കെ പൂനൂർ. അബ്ദുൽ ഹമീദ് സി കെ, അസ്സലാമു അലൈക്കും. മനുഷ്യന് കണ്ണു. അതുപോലെ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം വന്നിട്ട് പറയാലേ. ഒരു ചോദ്യം വന്ന് കിടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചോദിച്ചിരുന്നല്ലോ ചത്തവൻ്റെ വയറ്റിൽ ചുട്ടവൻ കയറി. ഇനി ആരെങ്കിലും ഉത്തരം അയക്കുമോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലേ. നമ്മൾ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇനി ഇതിലാരും ഉത്തരം പറഞ്ഞിട്ടില്ല. ശരി, ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ചക്ക മുറിക്കാൻ കത്തി കയറ്റുക. ചക്ക ചത്തവനാണല്ലേ. കത്തി എന്ന് പറഞ്ഞാൽ ചുട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇരുമ്പിനെ പഴുപ്പിച്ച് ചുട്ടുങ്ങാൻ പഴുപ്പിച്ചാണ് കത്തി ഉണ്ടാക്കുക. അത് കയറ്റുന്നതിനാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചോദ്യം ചോദിച്ച ആൾക്കാർ പറഞ്ഞ ഉത്തരം അതാണ്. അടുത്ത ചോദ്യം എന്താ അറിയും, മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കോട്ട. പല കോട്ടകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഏതെങ്കിലും കോട്ട കണ്ടിട്ടുണ്ടോ എവിടെ? ഓക്കെ, അത് എന്തിനുള്ളായിരുന്നു അറിയോ?
1: യുദ്ധങ്ങളിലൊക്കെ എതിർ സൈന്യം വരാണ്ടൊക്കെ.
0: പണ്ടത്തെ രാജാക്കന്മാർ അവരുടെ നാട്ടിലുള്ള ആളുകളെ സംരക്ഷിക്കും. രാജാവിൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനും അവരുടെ കൊട്ടാരവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി വൻ മതിലുകൾ സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു അവരുടെ നാടിന് ചുറ്റും അല്ലെങ്കിൽ പ്രദേശത്തിന് ചുറ്റുമായിട്ട്. അതിനാണ് എന്താ പറയുക, കോട്ട എന്ന് പറയുക. അപ്പം അവിടുന്ന് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇതിനുള്ളിൽ നിന്ന് അങ്ങോട്ട് ആക്രമിക്കുക, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചാക്രമിക്കാൻ കഴിയാത്ത രീതിയിലൊക്കെ പല രീതിയിൽ അവരെന്ത് ചെയ്യായിരുന്നു, അത്തരം കോട്ടകൾ ഉണ്ടാക്കുകയായിരുന്നു. ഏതായാലും മനുഷ്യൻ്റെ കണ്ണ് കണ്ട് കാണാൻ പറ്റാത്ത കോട്ട, അതാണ് ഇന്നത്തെ ചോദ്യം. കോട്ട പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കോട്ട ഉണ്ടെന്നാണ്. അതെന്ത് കോട്ടയായിരിക്കും? അതെന്ത് കോട്ടയായിരിക്കും? അയ്യ മാഷാല്ലാ, മൈമൂന ശരീത്ര അയച്ചിട്ടുണ്ട്. അപ്പോൾ മൈമൂന അയച്ചിട്ടുണ്ട്, ഷംനാദ് ഖാനും അയച്ചിട്ടുണ്ട്. ശരീത്ര ആരാ ശരീത്ര ആദ്യം അയച്ചത്? ശരീത്ര അയച്ചിട്ടുള്ള ഫസ്റ്റ് അയച്ചത് ഷംനാദ് ഖാനാണ്, പിന്നെ മൈമൂന, രണ്ടാളുകളാണ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം കൂടെ വന്ന് കിടക്കുന്നുണ്ട്, ഒരു ഗൗരവമുള്ള ചോദ്യം. ഇതുവരെ തമാശ ചോദ്യങ്ങളായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ, നമ്മൾക്കൊക്കെ ഉള്ള ഒരു ജനറൽ നോളജ് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അയക്കുന്നവരായിക്കോട്ടെ, നമുക്ക് ആ ചോദ്യം കൂടെ ചോദിക്കാം. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആര്? കേട്ടിട്ടുണ്ടോ പസഫിക് സമുദ്രം? കേട്ടിട്ടുണ്ടോ? അതിന് ആ പേര് കൊടുത്ത ഒരാളുണ്ട്, അതാരാണെന്നാണ് ചോദ്യം. രണ്ടിൻ്റെയും ഉത്തരങ്ങൾ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, പാഠക്കുറിപ്പ് കേട്ടുവരാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമൊക്കെ നമ്മുടെ പ്രവർത്തനത്തിലും സംസാരത്തിലും നമ്മളൊരു അവധാനത സ്വീകരിക്കുന്നത് അത് വലിയൊരു നന്മയാണ്. സാവകാശം കാണിക്കുക എന്നത് വലിയൊരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അത് സൗമ്യതയാണ്, ഏത് കാര്യത്തിലായാലും അതിന് അലങ്കാരം തന്നെയാണ് എന്നതാണ്. സംസാരിക്കുമ്പോൾ സൗമ്യത, റിഫ്ക്കുള്ള ആളുകളായി മാറുക, സൗമ്യത കാണിക്കുക. നമ്മൾ ശബ്ദം ഉറക്കയാക്കി ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് മുഖത്തെ ഭാവങ്ങളൊക്കെ മാറ്റി സംസാരിക്കുമ്പോൾ ആളുകൾക്കത് നമ്മോട് നമ്മെ സ്വീകരിക്കാൻ അവർക്ക് വെറുപ്പായിരിക്കും, നമ്മോട് അടുക്കാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ സൗമ്യതയുണ്ടാകുമ്പോൾ ഏത് കാര്യത്തിലായാലും അതിന് അലങ്കാരം തന്നെയാണ് ഈ സൗമ്യത ഉണ്ടാവുക എന്ന കാര്യം. എന്നാൽ അതേത് കാര്യത്തിലും നഷ്ടപ്പെട്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ആ കാര്യം, റിഫ്ക്ക്, നഷ്ടപ്പെട്ട സംഗതി, നമ്മൾ സംസാരിച്ച സംസാരം, നമ്മുടെ മുഖഭാവം, നമ്മൾ പ്രവർത്തിച്ച കാര്യം, അതിനെ വികൃതമാക്കി കളയും. ആ റിഫ്ക്കില്ല എന്ന പേരിൽ, സൗമ്യതയില്ല എന്ന പേരിൽ അതിനെ വികൃതമാക്കി കളയുന്ന അവസ്ഥയുണ്ടാകും എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും അഭിസംബോധനയിലും നമ്മുടെ കൂട്ടിക്കാഴ്ചകളിലും സൗഹൃദങ്ങളിലും ഒക്കെ നമ്മൾ ഈ റിഫ്ക്കിനെ, സൗമ്യതയെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട നിസ്സാരമായി നമ്മളൊക്കെ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതൊരു കാര്യത്തിനും തിരക്കുണ്ടാക്കും ചില ആളുകൾക്ക്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് വേണം? ഒരു അവധാനത, അതല്ലെങ്കിൽ ഒരു സാവകാശമൊക്കെ ഉണ്ടാവണം. ധൃതി ഒന്നിനും ഇതല്ല പ്രതിവിധിയല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? തിരക്കിനെ കുറയ്ക്കണം. നമ്മൾ നേരത്തെ ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളുണ്ട്, കണ്ണുകൊണ്ട് കാണാത്ത കോട്ടയും അതുപോലെ പസഫിക് സമുദ്രം കണ്ടുപിടിച്ചതാരെന്നുള്ളതും. അപ്പോൾ കണ്ണുകൊണ്ട് കാണാത്ത കോട്ട എന്നുള്ളതിന് കോട്ടവായു എന്നുത്തരം പറഞ്ഞൊരു ജമീല വി കെ പൂനൂർ, അത് തെറ്റിപ്പോയിട്ടുണ്ട്. എഡ്ഷമി ആമീറുടെ നാട്ടുകാർ അതിൻ്റെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ സമുദ്രം, പസഫിക് സമുദ്രം കണ്ടുപിടിച്ചതാർ, അതിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഒന്ന്, രണ്ട്, രണ്ടാ, മൂന്ന്, ആരൊക്കെ അയച്ചു നോക്കട്ടെ. അമീർട്ടി എടുത്ത നാട്ടുകാരാ ഫസ്റ്റ് ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ അയച്ചിട്ടുണ്ട്. ഹസീന നൂറുദ്ദീൻ ദമാം, അതുപോലെ സഫിയ എടപ്പാൾ, ഇവരും നാലാളുകൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ ചില ചോദ്യത്തിന് ഓപ്ഷൻ വേണ്ടിവരും എന്ന് പറഞ്ഞിട്ടുണ്ട് ജമീല വി കെ പൂനൂർ. ഏത് ചോദ്യത്തിനാണ് ഓപ്ഷൻ വേണ്ടതെന്ന് നിങ്ങളൊന്ന് പറയണം. ഇൻഷാല്ല ഓപ്ഷൻ തരാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് തരാം അല്ലേ, ഇൻഷാല്ല. അതുപോലെ എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്, എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്, ഇതാണ് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്. എന്താണത് അറിയോ? മറ്റേ ഉത്തരം നമുക്ക് പറയാം, മനക്കോട്ടയാണ് ശരി ഉത്തരം. ഒന്ന്, പിന്നെയുള്ളത് ഇതുണ്ടല്ലോ, അത് മറ്റെന്തായിരുന്നു? പസഫിക് സമുദ്രത്തിൻ്റെ കണ്ടുപിടിച്ചത് ആരാണ്? ഫെർഡിനാൻഡ് മഗല്ലാൻ. അയാൾ എവിടുത്തുകാരനാണെന്നറിയോ?
3: പോർച്ചുഗീസ്.
0: ഓക്കെ, പോർച്ചുഗീസുകാരനായ നാവികനായിരുന്നു അയാൾ. ലോകം ചുറ്റി സഞ്ചരിക്കാൻ പോയ കുറേ ആളുകളുണ്ടായിരുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട് പലരും. അപ്പം അതിൽപ്പെട്ട ഒരാളാണ് ആര്? ഫെർഡിനാൻഡ് മഗല്ലൻ. അയാളാണ് പസഫിക് സമുദ്രം കണ്ടുപിടിച്ചത്. മൈമൂന, ജീവിതകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടത് ജമീല വി കെ പൂനൂർ. അതുപോലെ മഗല്ലൻ എന്ന് പറഞ്ഞിട്ടാണ് മൈമൂന. അപ്പോൾ ഇത്രയും നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഒരു ചോദ്യം ഉണ്ടല്ലോ ബാക്കി. എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്, ഉത്തരം അറിയുന്നവർക്ക് പറയാം. അപ്പോഴേ നമ്മൾ ഈവനിങ് ലൈവ് ഇങ്ങനെ കുറേ എല്ലാം നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈവനിങ് ലൈവിൽ നമ്മുടെ ശ്രോതാക്കളോടൊരു ഇത് ചോദിക്കുകയാണേ, ഇനി എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ ഒന്ന് നിങ്ങൾ പറയേതായാലും അല്ലേ. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? മൈമൂന. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ടെന്ന്, അതിന് ബോട്ട് എന്ന് ഉത്തരം പറയുന്നുണ്ട്. അത് ശരിയല്ല, അതല്ല അതിൻ്റെ ശരി ഉത്തരം. നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞത് ശരി ഉത്തരം അതല്ല. അപ്പോൾ ശരി ഉത്തരം എന്താ നോക്കല്ലേ. ഇനി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നിങ്ങൾ രണ്ടാളെയും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞോ?
1: വെള്ളതുകൊണ്ട്
0: തൃപ്തിപ്പെടുക. അതിനോട് നമ്മൾ തൃപ്തിപ്പെട്ടുക അല്ലേ. അതുണ്ടോ? ഓക്കെ, എന്നാ പറഞ്ഞു.
1: എനിക്ക് ഒരാളിങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോ ഒരു ആളിങ്ങനെ നടന്നു പോകുമ്പോ അയാളിങ്ങനെ ഒരു ആള് ബൈക്ക് പോകുന്നതാണ്. അപ്പം ബൈക്ക് പോകുന്ന ആള് കണ്ടിട്ട് എനിക്കൊരു ബൈക്കില് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അത് സുഖമെന്നൊക്കെ അറിയാൻ ആള് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈ ബൈക്ക് പോകുന്ന ആൾ ആലോചിക്കുന്ന അടുത്തുകൂടെ ഒരു നല്ല കാറ് പോകും. അപ്പോ ഈ കാർ ഇങ്ങനെ പോകുമ്പോ ഒരു നല്ല കാറുണ്ടായാൽ മതി എന്ന് ഞാൻ ആലോചിക്കും. അങ്ങനെ ഈ കാറ് നല്ല കാറ് പോകുന്ന ഒരാളുണ്ടാവും, എൻ്റെ അയാളെക്കാട്ടും നല്ലൊരു കാർ അതിലേ പോകുമ്പോൾ എനിക്ക് ആ കാറുണ്ടായാൽ മതിയും. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ അടുത്ത ഓരോന്ന് പുതിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി എന്താ വെച്ചാൽ അവിടുത്തെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ അല്ലാന്നില്ല പറഞ്ഞാൽ നമുക്ക് അതിലുള്ള അതുകൊണ്ട് ജീവിച്ചു പോകാനുള്ള.
0: ഓക്കെ മാഷാ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നൊരു വിഷയമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണല്ലേ, നമ്മൾ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഞാൻ തൃപ്തിപ്പെടണം. അതുപോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലം മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ പ്രയോഗമുണ്ട്. ഒരു മനുഷ്യന് ഒരു താഴ്വര നിറയെ, താഴ്വര എന്നാണ് മനസ്സിലായോ, മലകൾക്ക് ചുറ്റും താഴ്വര നിറയെ സ്വർണം ലഭിച്ചാൽ രണ്ടാമതൊന്നുകൂടി ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കുന്ന. ഇന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവൻ്റെ വായ നിറയൂല എങ്ങനെയല്ലാതെ ഖബറിലെത്തുന്നവരാണ്. മരണപ്പെടുന്നവരെ ആഗ്രഹം, മനുഷ്യൻ ആഗ്രഹം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ട് കാര്യത്തിലാണ് മനുഷ്യന് ആഗ്രഹം ഉണ്ടാകുക, ഒന്ന് പറഞ്ഞ സമ്പത്ത്, മറ്റൊന്ന് ആയുസിൻ്റെ കാര്യത്തിൽ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, നമുക്കൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവില്ല. നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്താണ് മനുഷ്യൻ്റെ ഐശ്വര്യം, നമ്മളൊക്കെ പറയേണ്ടത് അവൻ നല്ല ഐശ്വര്യവാനാണ്. ഐശ്വര്യം എന്ന് പറയുന്നത് അതെന്തല്ല, സമ്പത്ത് കൊണ്ടല്ല. ഇത്ര സമ്പത്തുണ്ടായാലും അയാൾക്ക് ടെൻഷനാണെങ്കിൽ, മനസ്സമാധാനമല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത്? നമ്മളിപ്പോൾ കുറേ പൈസ ഉണ്ട് അയാൾക്ക്, അയാൾക്ക് എന്നും ടെൻഷനാണ്. വീട്ടിലും സ്വസ്ഥമായിട്ട് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നില്ല. എപ്പോഴും ഓരോരോ വിഷയങ്ങളായിട്ട് ഉറക്ക് പോലും ലഭിക്കാത്ത ആളുകളുണ്ട്. അതിലെന്ത് കാര്യമുള്ളത്? നേരെ മറിച്ച് സമ്പത്തൊന്നുമില്ല ഒരു മനുഷ്യൻ, പക്ഷേ അയാൾ പൂർണ്ണ സന്തോഷവാനാണ് ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങളും അയാൾ സന്തോഷവാനാണ്, നല്ലോണം ഉറങ്ങാൻ എല്ലാം കഴിയുന്നുണ്ടെങ്കിൽ.
1: ഒരു കഥയുണ്ട്, ഒരാൾ ഒരു മത്സ്യക്കാരൻ, അയാളിങ്ങനെ എല്ലാ ദിവസവും രാവിലെ മൂപ്പറ അയാളെ സ്വന്തം തോണിയിൽ പോകും, മീൻ പിടിക്കും, കുറച്ച് വെക്കും, കുറച്ച് വീട്ടിൽ പാകം ചെയ്ത് പോകും. അപ്പോൾ ഒരു ദിവസം അയാൾക്ക് ധാരാളം മീൻ കിട്ടി. അതുകൊണ്ട് അടുത്ത ദിവസം അയാൾ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ അടുത്ത ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ സമാധാനത്തോടെ കുത്തിരിക്കുകയും. അപ്പോൾ അതിലേ വന്നൊരു നല്ല വലിയൊരു പണക്കാരൻ, അയാൾ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് നല്ല വല്ല പണിക്ക് പോയി നല്ല കാശുണ്ടാക്കി ജീവിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് എനിക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു ഈ മത്സ്യക്കാരൻ. അപ്പോൾ പറഞ്ഞു, നല്ല സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോഴും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പണക്കാരന് എപ്പോഴും ചിന്തിക്കുന്ന അയാളെ സമ്പത്ത് കൂട്ടാനുള്ളതും അതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമാധാനമില്ലാണ്ട് ജീവിച്ചതാണ്. പക്ഷേ ഈ മത്സ്യക്കാരനാണെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അയാളെ ജീവിതം ശരിയായി നോക്കി പോകുന്നുണ്ട്.
0: അതെ, അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചില ആളുകൾക്ക് ഒന്നുണ്ടാകുമ്പോൾ പിന്നെ അടുത്തൊരു ബിസിനസ് തുടങ്ങാൻ ആയിരിക്കും. ചില ആളുകളുടെ ഒരു പെട്ടികൾ നടത്തിയായിരിക്കും. അപ്പോൾ അയാൾക്ക് തോന്നും കുറച്ചുകൂടി നല്ലൊരു സൂപ്പർ മാർക്കറ്റാക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ അയാൾ അതാ എനിക്കൊരു സമാധാനത്തോട് ജീവിക്കാൻ വിചാരിച്ച് അങ്ങനെ അയാളോട് തട്ടിമുട്ടി അയാളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങും. പിന്നെ അയാളുടെ ചിന്ത ഏതായിരിക്കുന്ന അറിയോ, ഇതുപോലെ ഒന്നുകൂടി അപ്പുറത്തെ സ്ഥലത്തോട് ഉണ്ടായാൽ കുറച്ചുകൂടി വരുമാനം ഉണ്ടാകുമല്ലോ. നേരെ മറിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, അയാൾ വിചാരിക്കും അൽഹംദുലില്ല അതുണ്ടല്ലോ, പട്ടിണി ഉണ്ടാവില്ല, ജീവിതം ഷെയറായി പോകുന്നുണ്ട്, അൽഹംദുലില്ല അത് മതിയും ചിന്തിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്, അതിൻ്റെ ഉത്തരമായിട്ട് മോട്ടോർ പൈപ്പ് എന്ന് പറയുന്ന ഒരാൾ ജമീല വി പി കാളികാവ്, അത് ശരിയല്ല. ശരി ഉത്തരം എന്താന്ന് വെച്ചാൽ കുട, എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്. അതുപോലെ സെഫിയ എടപ്പാളുടെ ചോദ്യം ഒരു കാര്യം അന്വേഷിച്ചതാണ്. ഹസീന നൂറുദ്ദീൻ താജുദ്ദീൻ സലാഹിയുടെ അനിയൻ, നൂറുദ്ദീൻ്റെ സലാഹിയുടെ വൈഫാണോ എന്നുള്ളത് അത് അവരാണ് പറയേണ്ടത്, നമുക്കറിയില്ല ശ്രോതാക്കൾ ആണോ അല്ലേ എന്നുള്ളത്, ഏതായാലും അവർ പറയട്ടല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം, അതല്ലെങ്കിൽ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ഇന്ന് കുട്ടികളുടെ പരിപാടി കുറവാണ്, പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കാർക്ക് പാട്ട് പാടാനുണ്ടോ? അവർക്ക് പാട്ട് പാടാൻ അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ആണോ ഷാമിർ പാട്ടുണ്ടോ?
3: പാട്ട് പാടാം, പക്ഷേ ഞാൻ മുന്നത്തെ ലൈവില് പാടി.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇനി പാടിക്കോ.

വാലൈക്കും സലാം വറഹ്മത്തുള്ള. അപ്പോൾ മാഷാ അള്ളാ, നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ? അള്ളാഹു തആലയുടെ കഴിവുകളെ വിവരിച്ചു കൊണ്ടുള്ള നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. മാഷാ അള്ളാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ ഹസീന. അതുപോലെ ഇന്ന് കുട്ടികളുടെ പരിപാടി കുറവാണ് പാട്ട് പാടും. സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ട് ജമീ സലീമ ഒതുക്കുങ്ങൽ, അതുപോലെ സക്കീന കോതമംഗലം, ജമീല വി പി കാളികാവ്, സുമയ്യ എടപ്പാൾ, ഇവരൊക്കെ നേരത്തെ നമ്മൾ ചോദിച്ചത് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നുള്ളത്, അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, ഏതായാലും ഇന്നത്തെ നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു ലൈവിൽ നമ്മൾ കണ്ടുകൂട്ടാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാല്ലാ അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

പീസ് റേഡിയോ സ്വരം. ലോകത്തിനുടയവൻ അല്ലാഹു മാത്രം. ഏകനായ നാഥന്റെ സത്യവാക്യങ്ങൾ സുന്ദരശ്രേഷ്ഠമായ ഈ വരികളിൽ പ്രകടമാണ്. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഓർമ്മ ചരിത്ര സ്മൃതിയിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന ഓർമ്മയിൽ കെ എം മൗലവി സ്മരണികയിൽ നിന്നുള്ള പ്രസക്തമായ ലേഖനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് പി എം മുഹമ്മദ് മൗലവി ഫലക്കി എഴുതിയ ഗുരുവര്യന്മാർ, സഹപാഠികൾ, ശിഷ്യന്മാർ എന്ന ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: കേരളീയ മുസ്ലിങ്ങൾ ഇന്ന് ഒട്ടൊക്കെ ഉത്ബുദ്ധമാണ്. മുസ്ലിം സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച മർഹൂം കെ എം മൗലവി സാഹിബിന്റെ സ്മരണിക. എഴുത്ത് പി എം മുഹമ്മദ് മൗലവി ഫലക്കി. മർഹൂം കെ എം മൗലവി സാഹിബും ഞാനും, അഥവാ എന്റെ കുടുംബവും തമ്മിലുള്ള സ്നേഹബന്ധം ആദ്യമായി പറയട്ടെ. എന്റെ പിതാമഹൻ മർഹൂം അപ്പാട്ടുങ്കര പോക്കർ മുസ്ലിയാർ സാക്ഷാൽ ഒരു ഫലക്കി അഥവാ ഗോളശാസ്ത്രജ്ഞൻ ആയിരുന്നു. അതിനു പുറമെ അദ്ദേഹത്തിന്റെ കാലത്ത് മതപണ്ഡിതന്മാർക്ക് ആവശ്യമായിരുന്ന എല്ലാ വിഷയങ്ങളിലും നല്ല പണ്ഡിതനുമായിരുന്നു. പിതാമഹൻ ഒരു നല്ല ഗണിതശാസ്ത്രജ്ഞനായിരുന്നുവെന്ന് പറഞ്ഞല്ലോ. 1930കളിലാണെന്ന് തോന്നുന്നു, ഞാൻ മദ്രാസി ജമാലിയ അറബി കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മർഹൂം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവിടെ വരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഇദം പ്രദമായി കാണുന്നത് അവിടെ വച്ചാണ്. അന്നത്തെ അവിടുത്തെ കേരളീയ വിദ്യാർത്ഥികളെയും മറ്റും അദ്ദേഹം പരിചയപ്പെടുകയും ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ വന്യഗുരുവും അന്നത്തെ പ്രിൻസിപ്പാളും ഉത്തരേന്ത്യയിലെ ചെടിയാങ്കോട്ട് സ്വദേശിയുമായ മൗലാന അബുൽ ജലാം നദ്വിയെ പരിചയപ്പെടുത്തി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മൗലാന അബുൽ ജലാലിന് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഹിസ് ഗ്രാൻഡ് ഫാദർ ഈസ് ഗ്രേറ്റ് മാത്തമറ്റീഷ്യൻ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ മൗലാന, ബട്ട് ദി ഗ്രാൻഡ് സൺ ഈസ് വെരി ഡൾ ഇൻ ദി സെയിം എന്ന പ്രത്യുത്തരമാണ് നൽകിയത്. മൗലാനയല്ല പറയുന്നത് എന്ന് കണക്കിൽ വളരെ മോശമാണെന്ന്, എന്താണ് നല്ലപോലെ പഠിക്കാത്തത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. നാട്ടിൽ നിന്നും ഒന്നും പഠിക്കാതെ ഒരു പള്ളിദ്രസ്സിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് മറുപടി നൽകി. എല്ലാ വർഷത്തേക്കും പറ്റാവുന്ന ഒരു പഞ്ചാംഗം ഗണിച്ചുണ്ടാക്കി അത് അൽ അമീൻ പ്രസ്സിൽ അച്ചടിപ്പിക്കാൻ എന്റെ പിതാമഹൻ കൊണ്ടുചെന്ന വിവരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറയുകയുണ്ടായി. ഞാൻ ഇത്രയും പറഞ്ഞത് എന്റെ പിതാമഹൻ ഒരു വലിയ ഗണിതശാസ്ത്രജ്ഞായിരുന്നു എന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള മഹാന്മാർ പോലും സമ്മതിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. മർഹൂം കെ എം മൗലവിയുടെ പ്രധാന ഗുരുവും ഭാര്യാപിതാവുമായ മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയും എന്റെ പിതാമഹനും തമ്മിൽ അദ്ദേഹം തിരൂരങ്ങാടി നടുവിലപ്പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമ്മാവൻ, മർഹൂം ചാലകത്ത് ആലി ഹസൻ മുസ്ലിയാരിൽ നിന്നും അൽഫിയ ഓതുന്ന കാലത്ത് അവിടെ വെച്ച് പരിചയപ്പെടാനിടയായി. എല്ലാ അറബി മാസങ്ങളുടെയും ഒന്നാമത്തെ ദിവസം അറിയാവുന്ന വളരെ കൊല്ലങ്ങൾക്ക് ഒന്നായി പഞ്ചാംഗം ഗണിക്കാനുള്ള രീതി മൗലാനയെ പറഞ്ഞു മനസ്സിലാക്കുകയും അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ആ പണ്ഡിതവര്യന്റെ ഗുരുവാകാനുള്ള ഭാഗ്യം എന്റെ പിതാമഹന് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനപുരസ്സരം പറയട്ടെ. എൽമുൽ മീഖാത്തിൽ അഗ്രഗണ്യനായിരുന്ന ആ മഹാന് ആ വിഷയം പഠിക്കാനുള്ള പ്രചോദനം ഇദം പ്രഥമമായി ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. മൗലാന കുഞ്ഞുമുഹമ്മദ് ഹാജിയും പിതാമഹനുമായുള്ള ഈ സ്നേഹബന്ധം കൂടി വരികയും മൗലാന പൊന്നാനിയിലും കോഴിക്കോടും പഠിച്ചതിനുശേഷം ഉപരിപഠനത്തിനായി വേലൂരിൽ പോവുകയും മടങ്ങി വന്നതിനുശേഷം മയ്യഴിയിലും മറ്റും ദർസ് നടത്തിയതിനുശേഷം വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസയിൽ വളരെ പരിഷ്കരിച്ച നിലയിൽ കേരളത്തിൽ അതിനു മുമ്പ് ഇല്ലാത്ത രീതിയിൽ പ്രശസ്തമായ ദർസ് തുടങ്ങിയപ്പോൾ എന്റെ പിതാമഹൻ എന്റെ വന്യപിതാവ് മപ്പാട്ടുകര മൊയ്തുകുട്ടി മുസ്ലിയാരെയും മുള്ളിയാകുറുശി കള്ളക്കണ്ടത്തിൽ മമ്മുണ്ണി ഹാജി മുസ്ലിയാരെയും പട്ടിക്കാട് അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാരെയും വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുകയും ചെയ്തു. അതിനു മുമ്പ് മുള്ളിയാങ്കുറുശി ജുമാഅത്ത് പള്ളിയിൽ പള്ളിപ്പുറം മർഹൂം യൂസുഫ് മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുകയായിരുന്നു ഇവർ. പിതാമഹൻ മേൽപ്പറഞ്ഞവരെ വാഴക്കാട്ട് മദ്രസയിൽ ചേർക്കുവാൻ കൊണ്ടുചെന്ന അവസരത്തിൽ മൗലാന കുഞ്ഞുമുഹമ്മദ് ഹാജി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ബോർഡിൽ കണക്കെഴുതി കൊടുക്കുമ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം അവരെ കണക്ക് പഠിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടെ തന്റെ പുത്രനെ കാണുവാനും മറ്റും വാഴക്കാട് പോകുമ്പോഴെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം വാഴക്കാട് മദ്രസയിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നുവെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ മർഹൂം കെ എം മൗലവി സാഹിബിനെയും സഹപാഠികളെയും ഗണിതം പഠിപ്പിക്കാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. കെ എം മൗലവിയെ കണക്കു പഠിപ്പിച്ച ഗുരുനാഥന്മാരിൽ ഒരാളാണ് അദ്ദേഹം. കഥാപുരുഷൻ തന്നെയാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. ഇങ്ങനെ പരേതന്റെയും സഹപാഠികളുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രീഭൂതനായി തീർന്നു അദ്ദേഹം. മൗലാന കുഞ്ഞുമുഹമ്മദ് ഹാജി മണ്ണാർക്കാട് പ്രശസ്തമായ രീതിയിൽ ദർസ് തുടങ്ങിയപ്പോൾ ആ സ്നേഹബന്ധം ഒന്നുകൂടി പുതുക്കുകയും അവിടെ വിദ്യാർത്ഥിയായിരുന്ന എന്റെ പിതൃവ്യൻ പരേതൻ കുഞ്ഞുമുഹമ്മദ് മൗലവിയോടൊപ്പം എന്നെയും അവിടെ ഒരു വിദ്യാർത്ഥിയായി ചേർക്കുകയുണ്ടായി. ഞാൻ നമ്മുടെ കഥാപുരുഷനെ ഇതം പ്രഥമമായി കണ്ടത് അവിടെ വെച്ചാണ്. തൻ്റെ ഗുരുവിൻ്റെ കീഴിലായി അന്നവിടെ ഒരു മുദരിസായിരുന്നു അദ്ദേഹം. തൻ്റെ അളിയന്മാരായിരുന്ന MCC സഹോദരങ്ങൾക്ക് അദ്ദേഹം ചില പ്രത്യേക പാഠങ്ങൾ എടുത്തിരുന്നു. പരിഷ്കരിച്ച അറബി പാഠപുസ്തകങ്ങളിലെ ഒരു പ്രധാന പാഠാവലിയായ മദാരിജുൽ ഖിറാഅത്ത് MCC അഹമ്മദ് മൗലവിയും അബ്ദുറഹ്മാൻ മൗലവിയും അദ്ദേഹത്തിൽ നിന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മൗലാന അവിടെ വെച്ച് മരണപ്പെടുകയും പിന്നീട് കുറച്ചുകാലം കഥാപുരുഷൻ തന്നെ അവിടെ മുദരിസാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചമ്മങ്കടവത്ത് മുദരിസായിരുന്നപ്പോഴാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും രാഷ്ട്രീയത്തിലും ഏർപ്പെട്ടത്. ഇതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ വിലയേറിയ ജീവിതത്തിലെ 11 കൊല്ലം കൊടുങ്ങല്ലൂരിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നത് സുപ്രസിദ്ധമാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂരിലായിരുന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്നും പഠിക്കുവാൻ ആഗ്രഹം തോന്നുകയും ഞാൻ കൊടുങ്ങല്ലൂരിൽ പോവുകയും ചെയ്തു. അദ്ദേഹം മർഹൂം മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ ഗൃഹമായ ഐക്യവിലാസത്തിൽ എനിക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്തു തന്നു. ഞാൻ ഇവിടെ നിന്നും പോകുമ്പോൾ പഠിക്കുവാനായി ഫത്തുഹുൽ മുഈൻ കയ്യിലെടുത്തിരുന്നു. മൗലവി സാഹിബിൽ നിന്നും അത് പഠിക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മൗലവി സാഹിബ് എന്നോട് ആദ്യം ഹദീസ് പഠിച്ചതിനു ശേഷമാണ് ഫിഖ് പഠിക്കേണ്ടതെന്ന് ഉപദേശിക്കുകയും ബുലൂഗുൽ മറാം പഠിക്കുവാൻ നിർദ്ദേശിക്കുകയും എന്നെ അത് പഠിപ്പിക്കാനായി എന്നെ വന്ദ്യഗുരു CA മുഹമ്മദ് മൗലവി സാഹിബിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ആദ്യമായി ഹദീസ് പഠിക്കുവാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഗുരുവര്യന്മാർ, മൗലാന മർഹൂമിൻ്റെ ആദ്യകാലത്തെ പ്രധാന ഗുരു കേരളത്തിന് അഭിമാനമായിരുന്ന കോടഞ്ചേരിക്കാരൻ കരുവാരക്കാട്ട് മുഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ബാല്യകാലത്തിലുള്ള മൗലാനയുടെ ഈ പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മായിയുടെ മകൻ കക്കാട്ടുകാരൻ മരക്കാർകുട്ടി മുസ്ലിയാർ ഇദ്ദേഹത്തിൻ്റെ സഹപാഠിയും കൂട്ടുകാരനുമായിരുന്നു. ബാല്യകാലത്തെ ചില വർത്തമാനങ്ങൾ പറയുമ്പോൾ എൻ്റെ മരക്കാർകുട്ടിക്കാക്ക എന്ന് വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിരുന്നത്. മൗലാനയുടെ ആദ്യകാല ഗുരുവായ കോടഞ്ചേരിക്കാരൻ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്തം ഞാനിവിടെ പറയട്ടെ. മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സ്വദേശം പൊന്നാനിക്കടുത്ത കോടഞ്ചേരിയാണ്. കുമരനെല്ലൂരിനടുത്ത മാരായംകുന്നത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്. ഒരനാഥനായിരുന്ന അദ്ദേഹത്തിൻ്റെ ശൈശവകാലം കഴിച്ചുകൂട്ടിയത് മാരായംകുന്നത്താണ്. പിന്നീട് അദ്ദേഹം പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ പഠിക്കുവാൻ പോവുകയും വലിയ ബാവ മുസ്ലിയാരെ പോലുള്ള മഹാപണ്ഡിതന്മാരുടെ ശിഷ്യനായി അവിടെ കുറേ കാലം താമസിക്കുകയും ചെയ്തു. മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അറബി കയ്യെഴുത്ത് വളരെ നല്ലതായിരുന്നു. അച്ചടിയില്ലാതിരുന്ന അക്കാലത്ത് അറബി ഗ്രന്ഥങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം. തൻ്റെ ചില അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ ഈ അറബി ഗ്രന്ഥരചന സഹായകമായിരുന്നു. വടക്കേ മലബാറിലെ ഒരു വലിയ പണ്ഡിതനും നാദാപുരം സ്വദേശിയും മുദരിസുമായിരുന്ന മേനോക്കോത്ത് മുഹമ്മദ് മുസ്ലിയാർ ഒരിക്കൽ പൊന്നാനിയിൽ വരികയുണ്ടായി. അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് പഠിച്ച മഹാനായിരുന്നു. പൊന്നാനിയിൽ നിന്നും ചില അറബി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് പകർത്തിയെടുക്കേണ്ടതായി വന്നു. ഒരു നല്ല അറബിക്ക് കയ്യെഴുത്തുകാരനെ കൊടുക്കുവാനായി അദ്ദേഹം പൊന്നാനി മഖ്ദൂം കുടുംബത്തിലെ വലിയ ബാവ മുസ്ലിയാരോട് ആവശ്യപ്പെട്ടു. വലിയ ബാവ മുസ്ലിയാർ അദ്ദേഹത്തിന് കോടഞ്ചേരിക്കാരൻ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ പരിചയപ്പെടുത്തി കൊടുത്തു. മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കയ്യെഴുത്ത് വളരെ നല്ലതായി തോന്നിയപ്പോൾ അദ്ദേഹത്തെ നാദാപുരത്തേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹം മേനോക്കോത്ത് മുഹമ്മദ് മുസ്ലിയാർക്കുമുണ്ടായി. കോടഞ്ചേരിക്കാരനെ തൻ്റെ കൂടെ നാദാപുരത്തേക്ക് അയക്കാൻ വലിയ ബാവ മുസ്ലിയാരോട് ആവശ്യപ്പെട്ടു. വലിയ ബാവ മുസ്ലിയാരുടെ ശുപാർശ പ്രകാരം അദ്ദേഹം നാദാപുരത്തേക്ക് പോവുകയും മേനോക്കോത്തോടെ ശിഷ്യശകലങ്ങളുടെ പട്ടികയിൽ പെടുകയും ചെയ്തു. അവിടെ നിന്നും പഠിക്കേണ്ടതെല്ലാം പഠിച്ചതിനു ശേഷം ഉപരിപഠനത്തിന് പരിശുദ്ധ മക്കയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് തോന്നുകയും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുവാൻ തൻ്റെ വന്യഗുരുവോട് ആവശ്യപ്പെടുകയും ചെയ്തു.
1: നിങ്ങൾ കേട്ടത് ഓർമ്മ. KM മൗലവി സ്മരണികയിൽ PM മുഹമ്മദ് മൗലവി ഫലക്കി എഴുതിയ ഗുരുവര്യന്മാർ, സഹപാഠികൾ, ശിഷ്യന്മാർ ഈ ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഓർമ്മയിൽ ശ്രോതാക്കൾ കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത് പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും, ജമാഅത്തായിട്ട് നിസ്കരിക്കും, ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ശൂല് കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം, ഇത് ഒരു പിന്നെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
4: അന്ന് ആ കാലഘട്ടത്തിൽ.
3: അതായത് ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരും. അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു ഒരു മാതൃക നമുക്കതിലുണ്ട്.
4: ശരിയാണ്. ഇപ്പോൾ ഈ ഒരു കൂടിയാലോചന,
3: അതെ,
4: ഷൂറ, ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
3: അതെ
4: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
3: അതെ
4: അനുയായികളോടൊപ്പം ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
3: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക, സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
4: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂൽ,
3: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്, ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളതൊരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി. അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
4: ചെറിയൊരു കുട്ടിയായിരിക്കാം, ചിലപ്പോൾ വളരെ വിലയേറിയ ഒരു അഭിപ്രായം,
3: ആശയങ്ങൾ പറയാം തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലേ, നമുക്ക് നസ്രാണികൾ അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണി അടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഒരു ഇത് കൊടുക്കുക, പിന്നെ ഒരു
4: അറിയിപ്പ്
3: സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്തു ചെയ്തു, ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
4: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
3: പിരിഞ്ഞത്.
4: ശരിക്കും നോക്ക് നിങ്ങൾ, ആ ഒരു ഒരു മനോഹരമായ ആ രംഗം,
3: അതെ,
4: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
3: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു ഒരു സ്വപ്നം കാണാൻ. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ ഇദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പോൾ ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പോൾ ഇദ്ദേഹം പറയണത്, ഞങ്ങൾക്ക് നമസ്കാര സമയം ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫ്ലുകൾ പറഞ്ഞു കൊടുത്തു,
4: പദങ്ങൾ
3: പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യും? അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോവാറാണ് നമുക്കൊക്കെ പതിവുള്ളത്. പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു. ഇദ്ദേഹം ഫജറാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു ഇരിക്കപ്പുറുതി കിട്ടുന്നു.
4: ഉറങ്ങിയത് മറന്നുപോയാലോ,
3: മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകണം. അപ്പോൾ സമയമായിട്ടില്ല, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു? ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
4: അവിടെ സർട്ടിഫൈ ചെയ്യാൻ
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ല് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ
4: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയപ്പോൾ ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
3: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അതായത് അവരുടെ ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്? ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള മുഅദ്ദിന്മാരുണ്ട്, പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്
4: ബിലാൽ.
3: മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടുപോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
4: എന്തൊരു മഹത്തായ ആദർശമാണ് ഇസ്ലാമിന് പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേരി നടക്കുന്ന ഒരുപാട് ആളുകൾ, ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ, ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്ന കൂടി ചെയ്യുന്നുണ്ട്.
3: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മളിന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പോൾ നമ്മളിന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ, ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാങ്കുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുതരാനുള്ള ഒരു ആശയം.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ.
5: ഏതു തരം ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ എങ്ങനെ ആഹാരം കഴിക്കണമെന്നുള്ളതും നാം ചർച്ച ചെയ്യുന്നു. നല്ല ആഹാരം നല്ല രീതിയിൽ കഴിക്കുമ്പോഴേ അതുകൊണ്ട് ശരീരത്തിന് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഭക്ഷണത്തിന്റെ അളവ് പഠനങ്ങൾ കാണിക്കുന്നത് വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ബുദ്ധി കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നു. വയറൊഴിഞ്ഞിരിക്കുമ്പോൾ അത് ഗ്രേലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എനിക്ക് വിശക്കുന്നു എന്ന സന്ദേശം ബുദ്ധിയിലെത്തിക്കുന്നത് ഈ ഹോർമോണാണ്. ഇതേ ഹോർമോൺ വേറെയും ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മസ്തിഷ്കത്തിലുള്ള ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഭാഗമാണ് പഠനത്തിൻ്റെയും ഓർമ്മയുടെയും കേന്ദ്രം. കൂടാതെ ഇത് നമുക്ക് ശ്രദ്ധയും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുന്നു. ഈ പറഞ്ഞതിനർത്ഥം വയറെപ്പോഴും ഒഴിഞ്ഞു കിടക്കണമെന്നല്ല, മറിച്ച് ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ വേണം എന്നാണ്. ദിവസം മുഴുവൻ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കരുത്. 30 വയസ്സിന് താഴെയാണെങ്കിൽ ദിവസം 3 നേരം ഭക്ഷണമാവാം. 30-നപ്പുറം കടന്നാൽ 2 നേരത്തെ ഭക്ഷണമാണ് ഉചിതം. വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ശരീരവും മനസ്സും ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. ഒരു കാര്യം ശ്രദ്ധ വയ്ക്കണം, ഭക്ഷണത്തിനു ശേഷം 2-2.5 മണിക്കൂറോടെ അത് ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. 11 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ശരിയായ ദഹനത്തിനു ശേഷം ബാക്കി വരുന്നത് പൂർണ്ണമായും പുറന്തള്ളപ്പെടുകയും വേണം. ഈയൊരു സംഗതിയിൽ മനസ്സിരുത്തിയാൽ ഓരോരുത്തർക്കും ദിവസവും ഉണർവും ഉത്സാഹവും അനുഭവിക്കാനാവും. ഭക്ഷണം നല്ലതുപോലെ ചവച്ചു കഴിക്കണം. ചവക്കലിന് ദഹനപ്രക്രിയയിൽ കാര്യമായ പങ്കുണ്ട്. അന്നജം കൂടുതലുള്ള പദാർത്ഥങ്ങൾ ദഹിക്കുന്നത് ഉമിനീരിൻ്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് ആഹാരം വായിലിട്ട് നന്നായി ചവച്ചരക്കുക തന്നെ വേണം. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ചെന്ന് കിടക്കുന്നത് നന്നല്ല. 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞു വേണം കിടക്കാൻ. ദഹനം നടക്കുന്നതോടുകൂടി ശരീരത്തിലെ പോഷണ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുന്നു. ആ സമയത്ത് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം ശരിയാവുകയില്ല, മാത്രമല്ല അകത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും ചെയ്യും. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ കിടന്നാൽ വലിയൊരു ഭാഗം ആഹാരം ദഹിക്കാതെ കിടക്കുമെന്നതും ഓർമ്മ വേണം. ചില പദാർത്ഥങ്ങൾക്ക് ദഹനസമയം കുറച്ച് കൂടുതലാണ്. നന്നായി ചവച്ചു കഴിച്ചാൽ ദഹനത്തിൻ്റെ പകുതി ഭാഗം വായിൽ വെച്ച് തന്നെ നടക്കുന്നു. അങ്ങനെയാകുമ്പോൾ അകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണം പ്രത്യേകിച്ച് അസ്ഥികളൊന്നും ഉണ്ടാക്കുന്നില്ല. കൂടുതൽ പ്രാവശ്യം വായിലിട്ട് ചവക്കുന്നതിനിടയിൽ ആ ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിൽ എത്തിയിരിക്കും. ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഹിതമോ അഹിതമോ എന്ന് ഓരോ കോശവും നിർണയിക്കും. നാവിൻ്റെ രുചിയല്ല ആരോഗ്യത്തിനുതകുമോ എന്നതാണിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേണ്ടതെടുക്കാനും വേണ്ടാത്തത് തള്ളാനും അപ്പോൾ തന്നെ നമ്മുടെ ശരീരം തയ്യാറായിട്ടുണ്ടാകും.
0: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്. ചരക്ക്, ആരാണ് സ്ത്രീകളെ വസ്തുവൽക്കരിച്ചത്? ഒബ്ജക്ടിഫിക്കേഷൻ, ദ അഡൾട്ട് ഇൻഡസ്ട്രി ആൻഡ് ദ വിമൺ. നമ്മോട് സംസാരിക്കുന്നു ഹിലാൽ സലീം, സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അലഹമുല്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വാല അലിഹി വസ്വഹാബത്തിഹി അജ്മായിൻ അമ്മാബാദ്. ഏറെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നമുക്ക് കാണാൻ ഇടയായി. യുദ്ധത്തിന് ഫണ്ട് വേണം, പോണോഗ്രഫി നിയമവിധേയമാക്കാൻ യുക്രൈൻ ഒരുങ്ങുന്നു, നിരോധനം മാറ്റി നികുതി വരും. നമുക്കറിയാം യുക്രൈൻ റഷ്യ വാർ, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകളും കാര്യങ്ങളും വരും. അവിടെയുള്ള എല്ലാവരും, പുരുഷന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ സൈനികമായിട്ട് രാജ്യത്തെ, സ്വന്തം രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി സൈനികമായിട്ട് അവരൊക്കെ ഇറങ്ങാൻ തയ്യാറാണ്. അപ്പം യുക്രൈൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഫെമിനിസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന, പിന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന ഫെമിനിസവും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ പുരുഷ തുല്യതയും നമുക്ക് കാണാൻ പറ്റിയില്ല. മാത്രമല്ല, ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ ഉണ്ടായ യുക്രൈനിലുള്ള സ്ത്രീകൾക്ക് ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനുള്ള അനുവാദം കൊടുത്തിരുന്നു. ആ അനുവാദം കൊടുത്ത സമയത്ത് യുക്രൈനിലെ സ്ത്രീകൾ പുറത്തു പോവുകയും മറ്റ് അന്യ നാടുകളിലേക്ക് എത്തുകയും അവിടെയുള്ള ആണുങ്ങളായിട്ടുള്ള ആളുകൾ അവരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും അങ്ങനെ പിന്നീട് അവർ ഈ സ്ത്രീകളെ വെച്ച് പോണോഗ്രഫിയിലേക്ക് കടക്കുകയും, പക്ഷേ പോണോഗ്രഫി എന്നുള്ളത് രാജ്യത്ത് എന്താണ്, നിയമവിധേയമല്ല. അപ്പോൾ ഒരു സ്വാഭാവികം ചെയ്തു രാജ്യം ചെയ്ത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ, അത്രയും കാലം പോണോഗ്രഫി നിരോധിച്ചിരുന്നു, അപ്പോൾ ഇനി മുതൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, പോണോഗ്രഫി ഞങ്ങൾ ഓക്കെ ആക്കി തരാം, പക്ഷേ നിങ്ങൾ പോണ് ചിത്രീകരിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ബ്ലൂ ഫിലിം ചിത്രീകരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നികുതി തരണം. അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയിൽ ഒരാൾ പറഞ്ഞ തന്നെ, ഇങ്ങനെയുള്ള ഫോണിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന നികുതി, ആ നികുതി വെച്ചിട്ട് തന്നെ ഒരു 30,000 ഡ്രോണുകൾ നമുക്ക് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആ നികുതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യുദ്ധത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ സ്ത്രീകൾ ഇനി പോയി പിന്നെ പോണോഗ്രഫി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെല്ലാവരും വേശ്യാവൃത്തി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി, കാരണം ഇവിടെ എന്താണ് യുദ്ധം നടക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ, നമ്മുടെ കാലത്തെ അവസ്ഥ. നമ്മൾ ഇത് സംസാരിക്കുന്നത് 2026 21 നൂറ്റാണ്ടിലാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ നമ്മൾ പലപ്പോഴും നേരത്തെ പല എപ്പിസോഡുകളിലായിട്ട് ഇൻസൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഫെമിനിസത്തിൻ്റെ ചരിത്രം എന്താണ്, അതെങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ് സ്ത്രീകളെ ബാധിച്ചത്, അതിൻ്റെ കോൺസിക്വൻസ്, അത് കാരണം എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ലഭിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പറയുന്ന ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമ്മളൊരു ടയറിൻ്റെ പരസ്യം കാണും, ഒരു ടയറിൻ്റെ ഒരു തീപ്പെട്ടിയുടെ പരസ്യം പോലും കാണുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരാളായിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. അവർ സെമീനൂടായിരിക്കും, അവർ ഈ പറയുന്നത് പോലെ തന്നെ ഒരു പുരുഷനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ളൊരു നിൽപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ സെമീനൂടായിരിക്കും അവരുടെ ചില ഭാഗം, പിന്നെ അവയവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന സോക്കോൾഡ് സൗന്ദര്യമുള്ള സ്ത്രീകളായിരിക്കും അവർ വെക്കുക. അപ്പം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, ടയറിൻ്റെ പരസ്യത്തിൽ പെണ്ണെന്തിനാണ്, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ നായികമാർ അവരെന്തിനാണ് ഒരു ടയറിൻ്റെ പരസ്യത്തിൽ നിൽക്കുന്നത്? എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ടയറുമായിട്ട് അവർക്ക്? ചെറുപ്പത്തിൽ ടയർ ഉരുട്ടി കളിച്ചു എന്നുള്ള എന്ത് ബന്ധമാണ് അവർക്ക് ഈ ടയറുമായിട്ട് ഉള്ളത്? പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അവരവിടെ വെക്കുന്നത്? അവിടെയാണ് പുരുഷനെ, അവിടെയുള്ള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ആയിട്ടുള്ള ആളുകൾ, ഈ മെയിൽസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ പരസ്യം നോക്കണം, അവരീ പരസ്യം നോക്കണം, അവരുടെ കണ്ണിതിലേക്ക് ഒടക്കണം, അവരത് നിരന്തരം കാണണം. അങ്ങനെ കാണുന്നതിലൂടെ പതിയെ പതിയെ അവരുടെ മനസ്സിൽ ആ ടയറെന്ന് പറയുമ്പോൾ ആ ടയർ ഓർമ്മ വരണം. അവരതിനെ ടയർ മാറ്റുന്ന സമയത്ത് ആ ടയർ വേണമെന്ന് അവർ പറയണം. അപ്പോൾ അതിനെ അവരാരെയാണ് അവിടെ വെച്ചത്? ഒരു കാഴ്ച വസ്തുവിനെ വെച്ചു, ഒരു കാഴ്ച വസ്തുവിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ ഈ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റൻസിൽ സ്ത്രീയുടെ റോൾ എന്താ? ഒരു കാഴ്ച വസ്തു, ഒരു ചരക്ക്. അപ്പോൾ നമ്മളൊരു ചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ സ്ത്രീ വിരുദ്ധത പറയുന്നു, എന്തൊരു സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ആളാണ് നിങ്ങൾ, എന്താണ് ഇങ്ങനെ പാട്രിയാർക്കിയുടെ നാവായിട്ട് ചലിക്കുന്നത്, ഇങ്ങനെ സ്ത്രീ വിരുദ്ധത പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാളയും. പക്ഷേ ഒന്ന് ആലോചിക്കേ, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീ വിരുദ്ധതയാണോ പറയുന്നത്, അതോ സ്ത്രീ വിരുദ്ധത ചെയ്യുന്ന ആളുകളുടെ കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീവിരുദ്ധത ചെയ്യുന്നത് ഇവിടെയുള്ള ഈ പറയുന്ന മാർക്കറ്റാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സ്ത്രീകളെ ചരക്കുവൽക്കരിക്കുന്നതിലൂടെ, അവരെ വസ്തുവൽക്കരിക്കുന്നതിലൂടെ, അതിനാണ് നമ്മൾ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിൽ, ഈ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യുക, ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ, അവരുടെ ലൈംഗികതയെ, അത് പുരുഷനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അതിനെ നമ്മൾ ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കും എന്ന് ഇവിടെയുള്ള മാർക്കറ്റ് തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് ഞാൻ വെറുതെ പറയണോ? അല്ല, വെറുതെ പറയല്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ, ഇത് ചെറിയ കളിയല്ല. ഈ പോണോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ, പോണോഗ്രഫിയുള്ള ആ ഒരു കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ് പിന്നെ മാർക്കറ്റ്, അത് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത് 66 ബില്യൺ ആണ് 2026 പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട. അല്ലെങ്കിൽ പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ ഒരൊറ്റ ഇൻഡസ്ട്രി, ആ അഡൽട്ട് ഇൻഡസ്ട്രി ഒരു വർഷം 2024 മാത്രം ഉണ്ടാക്കിയ റവന്യൂ എന്ന് പറയുന്നത് $66 ബില്യൺ. 66 ബില്യൺ, 66 ഒരുപാട് പൂജ്യങ്ങളും എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും വലിയ ഒരു സംഖ്യയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്, അതും ഡോളേഴ്സിൽ. ഓക്കെ, ഇതാണ് അവരുടെ അവസ്ഥ. ഇനി മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇവർ ഒരു 2030 ആകുമ്പോഴേക്ക് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എത്ര ഏത് ലാഭത്തിലേക്ക് അവർ എത്തണം എന്നവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് 118 ബില്യണിലേക്ക്, അതും ഡോളറിൽ. ഓക്കെ, 118 ബില്യൺ ഡോളറിലേക്ക് എത്തണം എന്നുള്ളതാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്, 2030 ആകുമ്പോഴേക്ക് അതിലേക്ക് എത്തണമെന്ന്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇൻഡസ്ട്രി അവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വയം ചരക്കുകളായി മാറാനും അത് മറ്റുള്ളവരെ കാണിക്കാനും പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് സുലഭമായിട്ട് കാണാൻ പറ്റും. മറ്റ് മുമ്പ് കാലത്തുള്ളതുപോലെ ഏതെങ്കിലും പിന്നെ ഒരു ഒരു വൃത്തികെട്ട ഏരിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ റെഡ് സ്ട്രീറ്റുകളോ, അത് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, ഓൺലൈനിലുള്ള റെഡ് സ്ട്രീറ്റുകൾ, അങ്ങനെയുള്ള റെഡ് സ്ട്രീറ്റുകളിൽ പലപ്പോഴും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7.2 ബില്യൺ ആളുകളാണ്. അത്രയും വലിയ യൂസർ പേയ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, 7.2 ബില്യൺ യൂസർ പേയ്മെൻറ്റ്. ഓക്കെ, അതിൽ 377.5 മില്യൺ, 337 കോടി ആളുകളാണ് ഈ രീതിയിൽ ഇവരെ കാണാൻ വേണ്ടിയിട്ട്, ഈ ഓൺലൈനിലുള്ള റെഡ് സ്ട്രീറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേകദേശം 46 ലക്ഷം ഇങ്ങനെയുള്ള ഓൺലൈൻ ഈ വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. പലപ്പോഴും ഈ യു എസിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും അങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണം.

വെന്യു മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന് അവിടെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കുകയാണ്. ആൻഡ് ഇതൊന്നും ഇല്ലീഗലും അല്ല, ആ രാജ്യങ്ങളിൽ ഇതൊന്നും ഇല്ലീഗലും അല്ല, അവിടെയൊക്കെ ഇത് നിയമവിധേയമാണ്. അപ്പം അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ യുക്രൈനിൽ ഒരു രാജ്യം, ഒരു രാജ്യത്തിന് യുദ്ധത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലുള്ള സ്ത്രീകളോട് ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചോളൂ, ടാക്സ് തന്നാൽ മതി എന്ന് പറയാൻ, വേറൊരു രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ കുറച്ചും കൂടി ഈസി, എന്തിനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്, നമ്മുടെ ലോകവിടുത്തി, നമ്മുടെ ലോകവിടുത്തി. എന്നിട്ട് ഇതോ ഇതിനെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ അപ്പോൾ ഇവിടെ ആരാ വരേണ്ടത്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഇവിടെയൊക്കെ ബാധിക്കപ്പെടുന്ന ആരാണ്, സ്ത്രീകളാണ് അല്ലേ, ഇവിടെയൊക്കെ ഈ ഇതിൻ്റെ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അത് ഒരു ഒരു ഏറ്റവും മിനിമം ലോജിക്കിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ആരാ ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ വരേണ്ടത്? സ്വാഭാവികമായിട്ടും സ്ത്രീപക്ഷവാദികളാണ്. പക്ഷെ അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് സെക്സ് വർക്ക് ഈസ് എ റിയൽ വർക്ക്. സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്ന ഓൺലൈൻ വേശ്യാവൃത്തി ആയിക്കോട്ടെ, അല്ല റെഡ് സ്ട്രീറ്റുകളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു റിയൽ വർക്കാണ്. അതിനെ നിങ്ങൾ എന്തിനാണ് വർക്കല്ല എന്ന് പറയുന്നത്? അതവരുടെ വർക്കല്ല, അവർ കൺസെൻറ്റോട് കൂടിയല്ല അത് ചെയ്യുന്നത്, അവരുടെ സമ്മതത്തോടു കൂടിയല്ല അവർ ചെയ്യുന്നത്. സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നതെന്ന്? ആരാ പറയുന്നത്? ഇവരിങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് പോകുമ്പോൾ അവരെ രക്ഷിച്ചെടുക്കണ്ടല്ലേ, അവരുടെ ഈ കാര്യങ്ങൾ പിന്നെ റേസ് ചെയ്യേണ്ട സ്ത്രീപക്ഷവാദം എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, അവർ പറയാണ് ഇതൊരു വർക്കല്ലേ, ഇതൊരു ജോലിയല്ല, ജോലിയായി കണ്ടാൽ പോരെ, എന്തിനാണ് നിങ്ങളിങ്ങനെ മൊറാലിറ്റി ഇങ്ങനെ നന്മയും തിന്മയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്, ഇതൊരു ജോലിയല്ലേ, അങ്ങനെ കണ്ടാൽ പോരെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ത്രീപക്ഷവാദത്തിൻ്റെ 2026 എത്തുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക്. അങ്ങനെ പറയുന്നത് കേവലം ഫെമിനിസ്റ്റുകൾ മാത്രമല്ല, കേവലമായിട്ടുള്ള ഫെമിനിസ്റ്റുകൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള പലപ്പോഴും ഇവിടെയുള്ള പല ലോകസഞ്ചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുകളിൽ ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വരുന്ന ചില ആളുകൾ, പല ആളുകൾ പോലും അവരൊക്കെ പറയുന്ന ചില ഓരോ താലൂക്കിലും, കേരളത്തിലെ ഓരോ താലൂക്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ വേണമെന്നാണ് പറയുന്നത്. കാരണം എന്താ, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ റേപ്പുകളും സെക്ഷൽ അസോൾട്ടുകളും ലൈംഗികാതിക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആണുങ്ങൾ ആ ഫ്രസ്ട്രേഷൻ നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓരോ താലൂക്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററുകൾ കൊണ്ടുവരണം. നല്ല ലോജിക്കാണല്ലോ, നല്ല ലോജിക്കാണല്ലോ. ആണുങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ കുറച്ച് പെണ്ണുങ്ങൾ കടന്നോട്ടെ. ഇവരൊക്കെയാണ് നമ്മൾ ഈ ഇസ്ലാമിനെ പോലെയുള്ള ആശയങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇത്രയും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളാണ് ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന നമ്മളെ സ്ത്രീവിരുദ്ധരാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ എല്ലാ കാലത്ത് നിൽക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉത്തരം ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും. പല കാരണങ്ങളുണ്ടാവും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്രയും, ഞാൻ എത്ര ബില്യൺ ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് പറഞ്ഞത്, ഇതേപോലെ പോൺ ഇൻഡസ്ട്രി ആണെങ്കിലും അഡൾട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണ്, 441 ബില്യണാണ് ഒരു ഡോളറിലാണ് 441 ബില്യണാണ് 2026 അവരെ ലാഭം. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആഡ് ഇൻഡസ്ട്രി ആണെങ്കിലും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇത്രയും വലിയൊരു ഒരു ലാഭത്തിൽ പോവുകയാണ്. പക്ഷേ അവരുടെ ലാഭം പാടില്ല എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ട് നോക്കുക. ഇങ്ങനെയുള്ള ഇത്രയും നിങ്ങൾ വലിയൊരു ലാഭം ഉണ്ടാക്കുന്നു, ആ ലാഭം പാടില്ല എന്നൊരു ആശയം പറയുന്നു നോക്കുക. ഓക്കെ, ഇങ്ങനൊരു ആശയം പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ ഈ നമ്മുടെ ഈ വാറുമായി ബന്ധപ്പെട്ട് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുധങ്ങൾ ചിലവഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളുണ്ട്, അവർക്കും വലിയ ലാഭങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നു യുദ്ധങ്ങൾ അത്ര നല്ലതൊന്നുമല്ല, യുദ്ധം വേണ്ടെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞില്ല, ആവശ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ ആവശ്യമുണ്ട്, പക്ഷേ അതല്ലാത്ത അങ്ങനെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെയുള്ള വലിയ ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ഇത് നോക്കി നിൽക്കുമോ? വെറുതെ നോക്കി നിൽക്കും, ഒരിക്കലില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലാഭത്തെ എതിർക്കുന്നത് ഏതാശയമായിക്കോട്ടെ, ആ ആശയത്തെ അവർ നഖശികാന്തം എതിർക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നൊരു സംഗതി പല ആളുകളും പറയുന്നത്. ഇസ്ലാം ഫോബിയ എങ്ങനെ ഉണ്ടാകുന്നത്? ഇസ്ലാം ഫോബിയ ഉണ്ടാകും, പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മുതലാളിത്തത്തിനെതിരെ, ഇവരുടെ ഈ ലാഭത്തിനെതിരെ ഇസ്ലാം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചൊറിച്ചിലുണ്ടാവും. അവർ ഇസ്ലാമിനെതിരെ എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ ആശയം പടരുന്നത് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ, അവരതിന് ശ്രമിക്കും. പക്ഷേ എവിടെ എത്തും? എവിടെ എത്തില്ല. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റേൺ വേൾഡിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ നാടുകളിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അതിലേറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ അതൊന്നും മേശാത്ത രീതിയിൽ ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന, നമ്മളെ മൊറാലിറ്റി പഠിപ്പിക്കാൻ വരുന്ന, ശരിയും തെറ്റും പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ പലപ്പോഴും ഇത്രയും ബാലിഷ്യമായിട്ടുള്ള വൃത്തികെട്ട ആശയങ്ങൾ പറയുകയും, അതേസമയം ഇസ്ലാം അജയ്യമായി ഈ കാര്യങ്ങളൊന്നും ഏത് കാലഘട്ടങ്ങളിലും, ഇന്ന് ചരിത്ര കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടങ്ങളും ഏതേത് ചൂഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ചൂഷണങ്ങളെയൊന്നും അതിനോടൊക്കെ നോ പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സ്ത്രീ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആശയമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പം ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ മാത്രം

0: ചോയ്സാണ്, അവിടെ മറ്റാരും ഉണ്ടാവില്ല, ഇത് നമ്മുടെ ചോയ്സാണ്. ആ ചോയ്സ് ഏത് വേണം എന്ന് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ചരക്ക്, ആരാണ് സ്ത്രീകളെ വസ്തുവൽക്കരിച്ചത്? ഒബ്ജക്ടിഫിക്കേഷൻ, ദ അഡൾട്ട് ഇൻഡസ്ട്രി ആൻഡ് ദ വിമൺ. നമ്മോട് സംസാരിച്ചത് ഹിലാൽ സലീം സി പി.

0: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം രണ്ട്, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫുവാൻ ബറാമി അൽഹിക്കമി, ഹബീബ് റഹ്മാൻ.
2: ഇന്ത്യയിൽ നമുക്കറിയാം ഈ 1960s തന്നെ ഇവർ ഈ വെസ്റ്റേൺ പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 1960 ഒരു പകുതി ആയപ്പോൾ എന്താണ് അന്നത്തെ ലിൻഡൻ ബി ജോൺസൺ അദ്ദേഹം അമേരിക്കയിൽ പ്രസിഡൻ്റായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, ഞാൻ ഇനി അങ്ങനെ ഈ ഇന്ത്യൻ അല്ല അമേരിക്കൻ ഫണ്ട് ഇങ്ങനെ പിസ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല അല്ലേ ഇന്ത്യയിലേക്ക്. ആ വാക്കാണ് അത് ഉപയോഗിച്ച, പിസ് തന്നെയാണ്. മുത്രൊഴിക്കണ മാർ എന്താണ് കൊടുക്കാൻ പോകുന്നില്ല. എങ്ങനെയല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ കൺട്രോൾ ഇന്ത്യ നടപ്പാക്കുന്നില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ അന്നത്തെ ഈ ഗോതമ്പും മറ്റൊക്കെ ഫ്രീ ആയിട്ട് തന്നിരുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ ഇതിന് കൃത്യമായിട്ട് അവർ വെച്ച പിന്നെ ഒരു ഗൈഡ് ലൈനിൽ എന്തായിരുന്നു പോപ്പുലേഷൻ കൺട്രോൾ നടപ്പാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ എന്ത് ഇവിടെ മാത്രമല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും ഈ പോപ്പുലേഷൻ കൺട്രോൾ പ്രൊജക്റ്റ് കൊണ്ടുവന്നു, റൂറൽ ഏരിയകളിൽ കൊണ്ടുവന്നു. ആദ്യം ചെയ്തതെന്താ വെച്ചാൽ ഈ കോൺട്രാസെപ്റ്റീവ്സ് കൊടുക്കായിരുന്നു, ടാബ് കൊടുക്കായിരുന്നു. അപ്പോൾ അത് ഫെയിലായി. കാരണം എല്ലാ ദിവസവും എന്താണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഓരോ സമയത്തും ഇതെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് അത്ര അട്രാക്റ്റീവായി തോന്നിയില്ല. അപ്പോൾ അത് ഫെയിലായപ്പോഴാണ് ഈ IUD, അത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ അത് മറ്റേ ഉള്ളിൽ തീയുന്ന ഇതുകൾ, വജനയുടെ ഉള്ളിൽ തീയുന്ന. എന്താ വെച്ചാൽ ഇത് ശരിക്കു പറഞ്ഞാൽ പലർക്കും ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന, ബ്ലീഡിങ് ഉണ്ടാക്കുന്ന, എക്സസീവായിട്ടുള്ള ഇൻഫെക്ഷന് കാരണമാകുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ചൈനവർ പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ അത് കുറേ പേരിൽ ഫലിച്ചോളും. അപ്പോൾ ഇതുണ്ടെന്നൊരറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് മറക്കുമല്ലോ, മാത്രമേ കുട്ടികളുണ്ടാവില്ല, എന്താ പിന്നെ കുട്ടി ഉണ്ടാവാത്തതിനെ മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവരെ മറപ്പിച്ച് കളയുന്നൊരു സാധനമാകുന്നായിരുന്നു. പക്ഷേ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത്രത്തോളം രീതിയിൽ അത് ഫലിച്ചില്ല. അപ്പോഴാണ് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഐഡിയ, ഫാമിലി പ്ലാനിങ് എന്നൊരു സാധനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ ഫാമിലി പ്ലാനിങ് നല്ല ഒരു, നമ്മളെങ്ങനെയാ പറയുക, അതിനെങ്ങനെ മറ്റേ ഈ എല്ലാ കാര്യങ്ങളും വളരെ മാർദ്ദവമുള്ള ഒരു ആശയമായിട്ടാണല്ലോ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവെയർനെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് വന്നത്. പക്ഷേ അത് നന്നായിട്ട് റൂട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ 1970s ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ സ്വാധീനിച്ചു, പഠനങ്ങൾ പറയുന്ന കാര്യമായിട്ട്. അതായത് ആ ലീഡർഷിപ്പ്, അത് ചെയ്ത് പാർട്ടി എന്നുള്ളതൊന്നുമല്ല, ആ ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ലോവർ കാസ്റ്റിനോട് ഇത് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവർക്കും എന്താണ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ ബജറ്റിങ്ങിൽ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോഗ്രാംസിലേക്ക് ഇത് കൃത്യമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ടാണ് 1970s എത്തിയപ്പോൾ അന്നത്തെ ഹെൽത്ത് ബജറ്റിൻ്റെ 59% ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ എന്ത് ചെയ്തു, ഈ അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ, അവർ കൃത്യമായി പറഞ്ഞ് നമ്മളൊരു വാർ ഫൂട്ടേജിലാണ് തന്നെയാണ് ഈ ക്രൈസിസ് അത്രയും വലുതാണ്, അതുകൊണ്ട് തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്, ചിലപ്പോൾ നമുക്ക് ചില ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ അവർ പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, സം പേഴ്സണൽ റൈറ്റ്സ് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ അബിയൻസ് ഫോർ ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ നേഷൻ, ദ റൈറ്റ് ടു ലിവ്, ദ റൈറ്റ് ടു പ്രോഗ്രസ് എന്നാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു എന്താ മാനുഷിക നിസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ വികാസത്തിനൊക്കെ വേണ്ടി ചിലപ്പോൾ വ്യക്തികളുടെ ചില അവകാശങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി ഹനിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അതൊരു ഒരു ഒരു ഭരണാധികാരിയുടെ വായിൽ നിന്ന് മനസ്സിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുതരം അപ്രഖ്യാപിത യുദ്ധം തന്നെയാണെന്ത് അത്. ഇതെന്ത് വെച്ചാൽ ഇത് നമുക്കറിയാം പിന്നീടാണ് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, ഇത് വാസക്ടമി ചെയ്യുന്നത്, അതിനെ വളരെ ആസൂത്രിതമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ഉപയോഗിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പലതും നിർബന്ധമാക്കി. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വാസക്ടമിയുടെ ഇത് വേണമെന്ന് പറയും, കറണ്ട് കിട്ടാൻ, ലാൻഡ് പതിച്ച് കിട്ടാൻ, വെള്ളത്തിന്, അങ്ങനെ മറ്റേ ഹെൽത്ത്, മറ്റേ ആശുപത്രിയിൽ പോകുമ്പോൾ എന്താണ് മറ്റേ ഇത് കാർഡ് വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട
3: ഉദ്യോഗസ്ഥർക്ക്,
2: അത് എന്താണ്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധ്യാപകർക്കടക്കം എന്താണ് കോട്ട കൊടുത്തു. അപ്പം ഈ ആലോചിച്ച് നോക്കുക, അധ്യാപകരെ സംബന്ധിച്ചോളം അവരാരെ ഭീഷണിപ്പെടുത്തുക? കുട്ടികളെ. അച്ഛനോട് പോയിട്ട് എന്ത് ചെയ്യും, ചെയ്തു വരാൻ പറയാം, അല്ലെങ്കിൽ അന്നേ തച്ച എന്ത് ചെയ്യും, ശരിയാക്കും. ഇതൊക്കെ ലിറ്ററലി സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ കോട്ടകൾ കൊടുക്കുകയും ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ബക്കറ്റും മറ്റേ അരിയോ അല്ലെങ്കിൽ മറ്റേ സാധനങ്ങളോ കൊടുക്കുക, വേറൊരു ഭാഗത്ത് ഫോഴ്സ്ഡ് ആയിട്ട് ഇത് ചെയ്തു. ഇതിൻ്റെ ഒരു ആത്യന്തിക ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പിന്നെ വളരെ മാസീവായ രൂപത്തിലുള്ള ഈ മറ്റേ നമുക്കറിയാലോ ഇത് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത് ഡൽഹിയിലും മറ്റും അതൊക്കെ അരങ്ങേറുന്നത്. കൂട്ടത്തിൽ എന്താ വെച്ചാൽ യു പിയിൽ ഒരു കണക്കുകൾ പറയുന്ന 41% വരുന്ന ഈ ലോവർ കാസ്റ്റ് ആളുകൾ വന്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹരിയാനയിൽ ഒരു ഗ്രാമം മുഴുവനും വളഞ്ഞ് പോലീസിൻ്റെ സഹായത്തോടെ എന്താണ് അവർ താണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ സർക്കാരൊരു പിന്നെ പ്രപ്പോസൽ വെച്ചു, 3 കുട്ടികളുള്ള അവർ ഇനിയും വാസക്ടമി ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഓരോ ജയിലിലിടണം എന്നും. അവൻ്റെ പ്രാബല്യത്തിൽ ഒന്നുമില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ വളരെ നിഷ്ഠൂരമായ ഒരു ഇൻഹ്യൂമനായൊരു ഹിസ്റ്ററി ഇതിൻ്റെ പിറകിലുണ്ട്. അത് ഇപ്പം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വിഭവ സമ്പത്തിന്, മനുഷ്യകുലത്തിന്, ഒരുപക്ഷെ ഇന്ത്യക്ക് ലോകം പിടിച്ചെടുക്കണമെന്ന് നോക്കിയാൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് ചെയ്യാനുള്ളത് ഈ മനുഷ്യ വിഭവ സമ്പത്തിനെ ലോകത്തെല്ലായിടത്തും ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവരെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ആ രീതിയിൽ ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു ശേഷിയെ ആണെന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യവശാൽ എന്നിട്ടും അത് അപ്പൊന്നും ചെയ്യില്ല, അത്
3: അല്ല.
2: പക്ഷേ ഇന്ന് എന്ത് ചെയ്യുന്നു, ഒരു ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ 3-ലോക രാജ്യമായി ഇന്നും നിലനിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമേറിയ ഒരു ക്രൈസിസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാരണം മറ്റു പല രാജ്യങ്ങളും ടെക്നോളജി കൊണ്ട് മറികടക്കുന്നത് ഇന്ത്യക്ക് പെട്ടെന്ന് ടെക്നോളജി കൊണ്ട് മറികടക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, ചൈന വളരെ പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, ടെക്നോളജിയിലേക്ക് ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, ജനങ്ങൾക്ക് മാറാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, സ്ത്രീകളോടെ വീട്ടിലിരുന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാനഡ, ഇപ്പോൾ കാനഡയിൽ ആലോചിച്ചപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ 1.5 വർഷം അവർക്ക് ശമ്പളത്തോടുള്ള ലീവ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ എന്തെങ്കിലും വിഭാവനം ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന റോക്ക്ഫെല്ലറും ഫോർഡും ഒക്കെ ചെയ്യുന്ന എന്താ വെച്ചാൽ വൈറ്റ് ജനസംഖ്യ കൂട്ടാനുള്ള ശ്രമമാണ്. അതാണ് ഇന്ത്, അവർ ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ഇറ്റലിക്കാർ, ഇംഗ്ലണ്ടുകാർ, ഫ്രാൻസുകാർ, അമേരിക്കക്കാരോട് പറയുന്നു, നിങ്ങളെ ജനസംഖ്യ കുറയുന്നത് അപകടകരമാണ്, കാരണം നിങ്ങൾ ഈ ലോകം ഭരിക്കേണ്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജനസംഖ്യ കൂട്ടണം. പക്ഷേ മറ്റൊരു ഭരിക്കപ്പെടേണ്ടവണ് അവിടെ നമുക്ക് എന്ത് നടപ്പാക്കണം, ഈ പോപ്പുലേഷൻ കൺട്രോൾ പ്രൊജക്റ്റ് നടപ്പാക്കി അവിടുത്തെ ജനസംഖ്യ കുറക്കുകയും വേണം, അങ്ങനെ കൂടുതൽ ആധിപത്യം നമുക്ക് നേടാൻ പറ്റണം. അതല്ലെങ്കിൽ അവർ നമ്മളെ പണ്ടത്തെ പോലെ ബാർബേറിയൻസ് ഈ സിവിലൈസേഷനെ ആക്രമിച്ച് കീഴടക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇത് ആണ് ഇതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇന്ത്യ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്? അല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇന്ന് നടക്കുന്ന പലതും. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ ഇവിടെ സെൻസസ് നടക്കുന്നു, 10 കോടിയോളം ജനങ്ങൾ സെൻസസിൻ്റെ പുറത്തേക്ക് വരുന്നു. അവരെന്തു ചെയ്യും? ഒന്നുകിൽ അവരെ ജയിലിലിടണം, അല്ലെങ്കിൽ പുറത്താക്കണം. മറ്റൊരു ഭാഗത്തെന്ന് വെച്ചാൽ, മുസ്ലിം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഭയവിഹ്വലതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം തന്നെയാണ് ഇവിടുത്തെ ഒരു ജനസംഖ്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇൻഡയറക്റ്റായിട്ട് അതിനെ അത് നശിപ്പിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ, ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നൊരു സമ്പത്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ല, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചോളം അതിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കുന്ന ബുദ്ധിജീവികൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങേണ്ടതുണ്ട്. അവരിതിനെ ഓപ്പണായ ഡിസ്കഷന് വിധേയമാക്കേണ്ടതുണ്ട്. സാമൂഹ്യ ചർച്ചകളിൽ ഇത് വരേണ്ടതുണ്ട്. നമ്മുടെ ഈ പുരോഗതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളിൽ ഇതിന് എല്ലാ തലങ്ങളും വിശകലന വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇന്ത്യ വീഴാനിരിക്കുന്ന വലിയൊരു ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം രണ്ട്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫുവാൻ ബറാമി അൽഹിക്കമി, ഹബീബ് റഹ്മാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാൻ സമയമായിരിക്കുന്നു. ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടയോ? നമ്മോട് സംസാരിക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുള്ള 212-ാമത്തെ അധ്യായമായി ബാബു ഫളു ഖിയാമില്ലയിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1160-ാമത്തെ ഹദീസാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. وعن عائشة رضي الله عنها قالت كان النبي صلى الله عليه وسلم يقوم من الليل حتى تتفطر قدماه فقلت له لما تصنع هذا يا رسول الله وقد غفر لك ما تقدم من ذنبك وما تأخر قال أفلا أكون عبدا شكورا متفق عليه وعن المغيرة بن شعبة نحوه മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. അവർ പറയുന്നു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂമു മിനൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നിന്ന് നമസ്കരിക്കാറുണ്ട്. ഹത്ത തതഫത്തറ ഖദമാഹു, അവിടുത്തെ കാലുകൾ നീര് വരുന്നതുവരെ. ഫഖുൽതു ലഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, എന്തിനാണിപ്രകാരം ചെയ്യുന്നത്? കാലിൽ നീര് വരുന്നത് വരെയുമൊക്കെ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നത് എന്തിനാണ് നബിയെ? വഖദ് ഗുഫിറലക, നിശ്ചയമായും നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ചെറിയ പാപങ്ങളെല്ലാം. ജീവിതത്തിലൊരു പാപവും ചെയ്യാത്തവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മാനുഷികമായി വരുന്ന ചെറിയ സ്വാഭാവികമായി ഉണ്ടാകുന്നതായ കാര്യങ്ങളൊക്കെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. പിന്നെന്തിനാണിങ്ങനെ ദീർഘമായി നമസ്കരിച്ച് ശരീരത്തിൽ നീര് വരുന്നവരെയൊക്കെ നമസ്കരിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഫല അകൂനു അബദൻ ഷക്കൂറാ, ഞാനൊരു അല്ലാഹുവിൻ്റെ നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ? സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയിക്കുന്നതായ ഈ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിനൽ ലൈലി വയുത്വീലുൽ ഖിയാം, രാത്രിയിൽ നമസ്കരിക്കും, ദീർഘമായി നമസ്കരിക്കും. ഹത്ത തതഫത്തറ ഖദമാഹു, കാലിൽ നീര് വരുന്നത് വരെ. ലിഅന്നദമ യൻസിലു ഫിഹ, കാലിലേക്ക് ഇങ്ങനെ ബ്ലഡൊക്കെ രക്തമൊക്കെ ഇറങ്ങുന്ന ആ ഒരു അവസ്ഥ, അതാണ് തതഫത്തറു, അങ്ങനെയാണ് ആ നീര് വരുന്നത്. അപ്പോൾ ചോദിക്കപ്പെട്ടതാണ്, കൈഫ തഫ്അലു ഹാദാ വഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതല്ലേ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അഫല അകൂനു അബദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ എന്ന്. ഫജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹിൽ അഅമാല മിൻ ശുക്രി നിഅമത്തില്ലാഹി സുബ്ഹാനഹു വതആല, എന്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്തുവെന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം അല്ലാഹു നൽകിയ നിഅമത്തിന് ശുക്ർ നിർവഹിക്കുക എന്നതാണ്. കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിന് ശുക്ർ കാണിക്കുക. ഫദല്ല ദാലിക അല അന്ന ശുക്രഹു വൽ ഖിയാമു ബിതാഅത്തിൽ മുൻഇം, അനുഗ്രഹങ്ങൾ നൽകിയവരായ റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കീഴ്പ്പെട്ട് അവനെ വണങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുകയാണ് ഈ ഒരു രാത്രി നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലൈസൽ ഇൻസാനു ഇദാ ഖാല അഷ്കുറുല്ലാഹ് ഹാദാ ശുക്രും ബിലിശാൻ, ഞാൻ അല്ലാഹുവിനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് നാവുകൊണ്ടാണ്. വലാക്കിൻ ലാ യക്ഫി, അത് മതിയാവുകയില്ല. ലാബുദ്ധമിന ശുക്രി ബിൽ ജവാരിഹി, തൻ്റെ അവയവങ്ങൾ കൊണ്ടുള്ള ശുക്ർ നിർബന്ധമാണ്. വൽ ഖിയാമി ബിത്തഅത്തില്ലാഹി അസ്സ വജല്ല, അതിൽ നിലകൊള്ളണം, അള്ളാഹുവിനെ അനുസരിക്കണം. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, വഫി ഹാദാ, ഇതിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്, അല തഹമ്മുലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇബാദത്തി വ മഹബ്ബത്തിഹി ലഹ, എത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുന്നത് ഇബാദത്തിന് വേണ്ടി. ലിയന്നഹു ലാ യുംകിനു ലിഅഹദിന യഫ്അല ദാലിക ഇല്ലാലി മഹബ്ബത്തിൻ ശദീദ, അങ്ങനെ എത്രത്തോളം ഇഷ്ടമുള്ളവർക്കല്ലാതെ അത് നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ആ അമലിനോടുള്ള ഒരു ഇഷ്ടമാണത്. ഇബാദത്ത് നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള സബറും അതിനുള്ള മഹബ്ബത്തുമാണ് അത് നിർവഹിക്കുവാൻ തയ്യാറാവുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജുഇലത് ഖുർറത്തു ഐനി ഫി സ്വല, എനിക്ക് കൺകുളിർമയേകുന്നത് നമസ്കാരമാണ്. ജുഇലത് ഖുർറത്തു ഐനി ഫി സ്വല, നമസ്കാരത്തിലാണ് എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് എന്ന് ഒരു ആസ്വാദനം ലഭിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു കാര്യം റബ്ബുമായി കൊണ്ട് ഒറ്റയ്ക്കാവുന്നതായ ആ ഒരു സന്ദർഭം, അതാണ് നമസ്കാരത്തിൻ്റെ സന്ദർഭം. വിശിഷ്യ രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെയുള്ള നമസ്കാരം അതേറെ വിശ്വാസികൾക്ക് പ്രയോജനപ്രദമാണ്. ഫസ്വലാത്തു അഹബ്ബുൽ അഅമാലി ഇലാ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മവും അതായിരുന്നു, നമസ്കാരം എന്നുള്ളത്. വഖദ് ഖാമ മഅഹു മിനല്ലൈലി മിന സ്വഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അവിടുത്തെ സ്വഹാബത്ത് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാമ മഅഹു ദാത്ത ലൈലത്തിൽ, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നമസ്കരിച്ചു. ഫഅത്വാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിയാമ, ദീർഘനേരം നിന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹത്ത ഹമംതു ബി അംരിൻ സൂ, ഞാൻ മോശമായ ചില വിചാരങ്ങളൊക്കെ തോന്നിപ്പോയി. അപ്പോൾ അവർ ചോദിച്ചു, സഹത്ത് ബിമ ഹമം ചെയ്യ അബ അബ്ദുർ റഹ്മാൻ, അബു അബ്ദുർ റഹ്മാൻ നിങ്ങൾ എന്താണ് അങ്ങനെ വിചാരിക്കാൻ കാരണം? അദ്ദേഹം പറയുന്നുണ്ട്, ഹമം ത്വൻ അജിലിസ വദഹു, ഞാൻ ഇരുന്നാലോ, ദീർഘമായി നിന്ന് നിസ്കരിക്കുകയാണ്, ബക്ര കഴിഞ്ഞു ആലിമ്രാൻ കഴിഞ്ഞു നിർത്തുന്നില്ല, ഇതൊഴിവാക്കി പോയാലോ എന്ന് വിചാരിച്ചു. ബഹു ഷാബുൻ സിന്നം മിനർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്ഗറു സിന്നം മിനർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും പ്രായം കുറവാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. വമാ ദാലിക അജസ അൻ യകൂന കന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അശക്തനായി എന്നുള്ള. സഹോദരങ്ങൾ, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിർവഹിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നതാണ് ഇവിടെ. ഇവിടെ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ ഒരു മസ്അല കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. വലാക്കിൻ ലൗഖാല ഖായിലുൻ, ആരെങ്കിലും ചോദിക്കുകയാണ്, ഹലിൽ അഫ്ളു ഫീ സ്വലാത്തിൽ ലൈലി അൻ ഉത്തീല ഖിയാം ഔ അൻ ഉത്തീല സുജൂദ വർ റുക്ഉ, എന്താണ് ശ്രേഷ്ഠമായത്, രാത്രി നമസ്കാരത്തിൽ ആ നൃത്തം ഖിയാമ് ദീർഘിപ്പിക്കണോ അതല്ല സുജൂദും റുക്കുവുമാണോ ദീർഘിപ്പിക്കേണ്ടത് എന്ന്. അതിന് ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നത്, ഉന്ദുർ മാഹു അസ്ലഹു ലി ഖൽബിക്ക്, നിന്റെ ഖൽബിന് ഏറ്റവും നന്മയായി തോന്നിയത് എന്താണോ അത് നീ സ്വീകരിക്കുക. ഖദ് യകൂനുൽ ഇൻസാനു ഫി ഹാലി സുജൂദി അഖ്ഷാ വ അഹ്ദറ ഖൽബൻ, അപ്പോൾ സുജൂദിലായിരിക്കുമ്പോഴാണ് ആളുകൾ കൂടുതലും ഖുശൂഉം അതുപോലെ തന്നെ റബ്ബിലേക്ക് അടുക്കുന്നതുമായ ആ ഒരു മനസ്സാന്നിധ്യവും ഒക്കെ ലഭിക്കുന്നത്. വഖദ് യകൂനു ഫി ഹാലിൽ ഖിയാമി യഖ്റഉൽ ഖുർആൻ വ യതദബ്ബറുഹു യതദബ്ബറുഹു, അതായത് ഖിയാമിൻ്റെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഓതുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ആലോചിക്കുന്നു, അതാണ്. വയഹ്സുലു ലഹു മിൻ ലത്വായിഫി കിതാബില്ലാഹി അസ്സ വജൽ മാ ലാ യഹ്സുലു ലഹു ഫി ഹാലി സുജൂദ്, ആ ഖുർആനിൻ്റെ ആസ്വാദനം അത് ഓതുന്നതിൽ അതിൽ കിട്ടുന്ന ഒരു മാധുര്യം അത് ഈ സുജൂദിൻ്റെ സന്ദർഭത്തിൽ കിട്ടുകയില്ല. വലാക്കിന്നൽ അഫ്ദല അൻ യജ്അല സ്വലാത്തഹു മുതനാസിബ, അതുകൊണ്ട് ശ്രേഷ്ഠമായത് എന്താണ്, നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ യോജിച്ച രൂപത്തിലാക്കുക. ഇദാ അത്താല ഖിയാമ അത്താല റുക്ഉ വസുജൂദ്, നൃത്തം കൂടുതലാക്കിയാൽ റുക്കുവും സുജൂദും കൂടുതലാക്കുക. ഇദാ ഖസ്സറൽ ഖിയാമ ഖസ്സറ റുക്ഉ വസുജൂദ്, ഖിയാമ നൃത്തം അത് കുറച്ചേ നിൽക്കുന്നുള്ളൂ എങ്കിൽ റുക്കുവിലും സുജൂദിലൊക്കെ കുറച്ച് നിന്നാൽ മതി. ഹത്താ തക്കൂന മുനാസിബത്തൻ കസ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കാണിച്ചു തന്നതുപോലെ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞല്ലോ, അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുന്നത് വരെ നമസ്കരിച്ചു. അഫല ഉഹിബ്ബു അൻ അക്കൂന അബ്ദൻ ഷക്കൂറ, മറ്റൊരു റിവായത്തിൽ കാണാം, ഞാൻ നന്ദിയുള്ള അടിമയാവാൻ ഇഷ്ടപ്പെടുന്നില്ലേ. അങ്ങനെ ഫലമാ കസുറ ലഹ്മുഹു സല്ല ജാലിസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായാധിക്യത്തിലെത്തി കുറച്ചു തടിയൊക്കെ കൂടിയ സമയത്ത് ഇരുന്ന് നമസ്കരിച്ചു. ഫൈദ അറാദ അൻ യർക ഖാമ ഫഖറ സുമഖറ, റുക്കു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എഴുന്നേറ്റ് പിന്നെയും ഓതും പിന്നെ റുക്കു ചെയ്യും. മറ്റൊരു റിവായത്തിൽ ഇൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല യഖൂമു ലയുസല്ലി ഹത്ത തരിമ ഖദമാഹു ഔ സാഖാഹു, ആ മടമ്പുകാൽ അതൊക്കെ പിന്നെ വളരെ ടയർഡാകുന്ന ആ ഒരു വേദനിക്കുന്ന ഒരവസ്ഥ വരെയൊക്കെ നമസ്കരിക്കാറുണ്ട് എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഅറഫ അന്നാസി ബില്ലാഹി അസ്സ വജൽ, ജനങ്ങളിൽ ഏറ്റവും നന്നായി അള്ളാഹുവിനെ കുറിച്ചറിയുന്നവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅഖ്ഷാഹും ലഹും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅബുദഹും ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രാത്രിയിലും പകലിലും ഒക്കെ അള്ളാഹുവിന് ഇബാദത്ത് തുടർത്തിക്കൊണ്ടേയിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ ഇബാദത്തിൽ പരിശ്രമിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂമു മിനൽ ലൈലി ഹത്ത തരിമ ഖദമാഹു എന്നുള്ളത് തതവറമ വതൻതഫിഖ, ആ കാലിൽ നീര് വരുന്നവരൊക്കെ നമസ്കരിക്കും എന്നത്. ഈ ഒരു പരിശ്രമത്തെക്കുറിച്ച് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുമ്പ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമൊക്കെ ആയ പാപങ്ങൾ പുറത്തു തന്നതല്ലേ നബിയെ, എങ്കിലും മനുഷ്യനാണ് വീഴ്ചകൾ ഉണ്ടാകാം, അഫലാ കുന അബദൻ ഷക്കൂറ, നന്ദിയുള്ള ഒരു അടിമ ആവണ്ടയോ ഞാൻ എന്ന്. ആർക്കാണ് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ മഹത്തരമായി കാണാൻ സാധിക്കുന്നത്? വജബ അലൈഹി അയ്യ തലക്കാഹ ബി അലീമ ശുക്കുർ, നിശ്ചയമായും അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം ആ അനുഗ്രഹം നൽകിയതിന്. ലാസിയമ അംബിയാഇഹി വസഫ്വത്തിഹി മിൻ ഖൽഖിഹി അല്ലദീന ഇഖ്താറഹും, പ്രവാചകന്മാർ പ്രത്യേകമായി കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്തവരായ പ്രത്യേകമായ ആളുകൾ. അള്ളാഹുവിനെ ആളുകൾ അടിമകൾ ഭയപ്പെടുന്നത് അവരുടെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ തോതനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫലാ അക്കുന അബദൻ ഷക്കൂറ എന്ന് പറഞ്ഞില്ലേ, കൈഫ ലാ അഷ്കുറുഹു, ഞാൻ എങ്ങനെ നന്ദി കാണിക്കാതിരിക്കും. വഖദ് അൻഅമ അലയ്യ വഖസ്സനി ബിഖൈരിയദ്ദാറൈൻ, ഐഹികവും പാരത്രികവുമായ ഒരുപാട് നന്മകൾ എനിക്ക് പ്രത്യേകമായി നൽകിയിട്ടില്ലേ, അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കണ്ടേ എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, കുറച്ചൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിക്കാൻ ഒന്ന് പരിശ്രമിക്കുക എന്നതെല്ലാം വിശ്വാസികളെ സംബന്ധിച്ച് അവർ ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് ഇബാദത്തുകളിൽ പരിശ്രമിക്കുക എന്നത്. എന്നാൽ ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ, യുവാക്കളായ ആളുകൾക്ക് അവർക്ക് പോലും രാത്രി നമസ്കാരം ഒരൽപ്പം നമസ്കരിക്കുവാനുള്ള സമയമില്ല, മനസ്സില്ല. ദീർഘനേരം കളികളും തമാശകളും പറഞ്ഞ് സമയം ചിലവഴിക്കാൻ യാതൊരു മടിയുമില്ലാത്ത, ലജ്ജയുമില്ലാത്ത മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങൾ സഹോദരിമാർ ആലോചിക്കേണ്ടുന്ന വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് പകർന്നു നൽകിയത്. അള്ളാഹു നൽകിയ നിഅമത്തുകൾ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഒരൽപ്പമെങ്കിലും നന്ദിയുള്ളവരായിരിക്കണം എന്ന്. അതാണ് രാത്രി നമസ്കാരത്തിൽ നിന്ന് ഒരൽപ്പം നിർവഹിക്കുവാനുള്ള മനസ്സുണ്ടാവുക, അതിന് തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കതിൽ ഉത്തമമായ മാതൃകയുണ്ട്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ഭാര്യമാരോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അവിടുത്തെ വീട്ടിൽ വന്നുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദിനെക്കുറിച്ച്. അധിക സമയവും രാത്രി നമസ്കരിക്കാറുണ്ട്, പകുതി, മൂന്നിലൊന്ന്, മൂന്നിൽ രണ്ട്. സ്വഹാബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കാറുണ്ട്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്രത്തോളം ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുണ്ട് എന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു, ബഖറ ഓതി, നിസാ ഓതി, ആലിമ്രാൻ ഓതി, അഞ്ച് ജുസ് ഒക്കെ ഏകദേശം ഓതി. ഓരോ കരുണയുടെ ആയത്തുകൾ വരുമ്പോഴും റഹ്മത്തിനെ ചോദിച്ചു. തസ്ബീഹിൻ്റെ ആയത്തുകൾ വരുന്ന സമയത്ത് തസ്ബീഹ് ചൊല്ലി, താക്കീദിൻ്റെ ആയത്തുകൾ വരുമ്പോൾ രക്ഷ തേടി. അങ്ങനെ ആ തർത്തിയിലോടുകൂടി ഖുർആൻ പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു എന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് നമുക്ക് വലിയ മാതൃകയാണുള്ളത്. എത്രയെത്ര ചെറുപ്പക്കാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യാതൊരു നിലക്കും റബ്ബിനോട് നന്ദി കാണിക്കാതെ തങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കുന്നൊരവസ്ഥ. സ്വർഗീയ ലോകത്തൊരിടം ലഭിക്കാൻ വിശ്വാസികൾക്ക് വളരെ ഈസിയായി, എളുപ്പമായി, ഈമാനോടുകൂടി നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, മഹത്തായ കാര്യമാണ് നമസ്കാരം, സുന്നത്ത് നമസ്കാരം, രാത്രി നമസ്കാരം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാലു സ്വാലിഹീൻ, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടയോ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നത്. ഇന്ന് മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം ഭാഗം 5. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖമതിക വ ജമീഇ സഖത്തിക. പ്രാർത്ഥനയുടെ അർത്ഥം: അള്ളാഹുവെ, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നിന്റെ സൗഖ്യം വഴിമാറിപ്പോകുന്നതിൽ നിന്ന്, അതുപോലെ പെട്ടെന്നുള്ള നിന്റെ പ്രതികാര നടപടിയിൽ നിന്നും, നിന്റെ മുഴു കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകൽ, സൗഖ്യം വഴിമാറിപ്പോകൽ, അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ, അതുപോലെ അള്ളാഹുവിൻ്റെ കോപം എന്നിവയിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് അഭയം തേടുക എന്നുള്ളത് മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ വന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖമതിക വ ജമീഇ സഖത്തിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, മിൻ സവാലി നിഅമതിക, മിൻ സവാലി നിഅമതിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ തഹവ്വുലി ആഫിയതിക വ തഹവ്വുലി ആഫിയതിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖമതിക വ ഫുജാഅത്തി നിഖമതിക വ ഫുജാഅത്തി നിഖമതിക വ ജമീഇ സഖത്തിക വ ജമീഇ സഖത്തിക വ ജമീഇ സഖത്തിക വ ഫുജാഅത്തി നിഖമതിക വ ജമീഇ സഖത്തിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖമതിക വ ജമീഇ സഖത്തിക. اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. ഈ പ്രാർത്ഥന മനപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം ഭാഗം 5. ഇന്നത്തെ പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ 60 വയസ്സ് തികഞ്ഞാൽ നമ്മോടൊപ്പം ചേരുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്നും ഇവിടെ നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അവിടെ വിചാരണയും അതിനപ്പുറം പ്രതിഫലവും ശിക്ഷകളും ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട്, നന്മകൾ ചെയ്യുവാൻ, നന്മകൾ പഠിക്കുവാൻ, നന്മകൾ മനസ്സിലാക്കുവാൻ, നന്മകൾ കേൾക്കുവാൻ, നന്മകൾ വായിക്കുവാൻ, എല്ലാത്തിനും ധാരാളം അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയാൽ ഇതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് വിലപിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതാണ് സൂറത്തു ഫാത്തുറിലെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് അള്ളാഹു പറയാണ്, വഹും യസ്തരിഹൂന ഫീഹാ, അവർ അതിൽ വെച്ച് അലമുറയിട്ടുകൊണ്ടിരിക്കും. അവർ പറയുന്നത് എന്താണ്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ ഒന്ന് പുറത്താക്കി തരണമേ, ഞങ്ങൾ മുമ്പ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതല്ലാത്ത സൽക്കർമ്മം ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്നവർ പറയും. പക്ഷെ അള്ളാഹിന്റെ ചോദ്യം എന്താ? അവലം നുഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, ഉറ്റാലോചിക്കുന്നവർക്ക് ഉറ്റാലോചിക്കാവുന്നത്ര കാലം, അഥവാ ഒരു വലിയ സമയം, ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും സമയം, ഒരായുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? മുന്നറിയിപ്പ് നൽകുന്നവർ നിങ്ങൾക്ക് വരികയും ചെയ്തില്ലയോ എന്ന് അവരോട് ചോദിക്കും എന്നാണ്. ചില മുഫസ്സിരീങ്ങൾ, ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ ഇവിടെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, അവലം നുഅമ്മിരുക്കും സിത്തീന സന, 60 വർഷം ഞാൻ താങ്കൾക്ക് നിങ്ങൾക്ക് നൽകിയില്ലയോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഈ ആയുസ്, പ്രിയമുള്ളവരെ, ഇത് നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇതിൻ്റെ പേരിൽ പരലോകത്ത് വിലപിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. 60 വയസ്സ്, അതൊരു പ്രധാനപ്പെട്ട കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ ബലഗ റജുലു മിൻ ഉമ്മത്തി സിത്തീന സന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് 60 വയസ്സ് തികഞ്ഞാൽ, 60 വയസ്സെത്തിയാൽ, ഫഖദ് അഅദറല്ലാഹു ഇലൈഹി ഫിൽ ഉമർ, അല്ലാഹു അയാൾക്ക് ആയുസിൽ തക്കതായ കാരണം അഥവാ വഴികളും അവസരങ്ങളും നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതായത് ഇനിയൊരു ഒഴികഴിവ് പറയാൻ അവസരമില്ലാത്ത വിധം ആവശ്യത്തിന് അള്ളാഹു ആയുസ് നൽകിയിരിക്കുന്നു എന്നർത്ഥം. അപ്പം 60 വയസ്സുവരെ ഒരാൾക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചു എന്നത് അള്ളാഹു അദ്ദേഹത്തിന് നന്മ ചെയ്യുവാനും തൗബ ചെയ്യുവാനും പരലോകത്തിനായി ഒരുങ്ങുവാനും വേണ്ടത്ര സമയം നൽകിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. എനിക്ക് ജീവിക്കാൻ തക്കതായ സമയം കിട്ടിയില്ല എന്ന് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന് മുന്നിൽ ഒഴികഴിവ് പറയാൻ 60 വയസ്സെത്തിയ ഒരാൾക്ക് കഴിയുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ സമയം, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക. നന്മകൾ പ്രവർത്തിക്കുവാൻ, നന്മകളിൽ മുന്നേറുവാൻ, നന്മകളിൽ പരിശ്രമിക്കുവാൻ, ചെയ്തുപോയ തിന്മകൾ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുവാൻ, ഇതിനെല്ലാം നമ്മുടെ കാലം, നമ്മുടെ ആയുസ്, നമ്മുടെ ജീവിതം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അയ്യഖൂൽ ഖബ്ല അയ്യമൂത്സ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് ധാരാളമായി പറഞ്ഞിരുന്നു എന്നാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഇത് പ്രവാചകൻ പറഞ്ഞിരുന്നു എന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അല്ലാഹുവിൻ റസൂലെ, താങ്കൾ പുതുതായി ചൊല്ലുന്നതായി ഞാൻ കാണുന്ന ഈ വാക്കുകൾ എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, ജുഇലത് ലീ അലാമത്തുൻ ഫീ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ എനിക്കൊരടയാളം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇദാ റഅയ്തുഹാ ഖുൽതുഹാ, അത് കണ്ടാൽ ഞാൻ ഈ വാക്കുകൾ പറയും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു ഇലാ ആഖിരി സൂറ, അത് സൂറത്തു അന്നസർ ആയിരുന്നു. അതിൻ്റെ അവസാനം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അതാണ് ആ അടയാളം എന്നാണ്. അപ്പോൾ പാപങ്ങളില്ലാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അല്ലാഹുവോട് വളരെയധികം തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തിരുന്നു എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായി നന്മകൾ നമ്മൾ പ്രവർത്തിക്കുക, നമ്മുടെ ആയുസ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. 60 വയസ്സ് തികഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശ്വാസപരമായ ശങ്കകൾ മനസ്സിൽ കൂടുകൂട്ടിയാൽ അത് ചാഞ്ചല്യമുണ്ടാക്കും. പിന്നീടത് ആരാധനാ കാര്യങ്ങളിലെ ഗൗരവത്തെയും ബാധിക്കും. മതപരമായ സംശയങ്ങൾ യഥാസമയം നിവർത്തി വരുത്തുക. വിശ്വാസപരമായി തന്നെ മുന്നോട്ട് ഗമിക്കുക. ശരിയായ അറിവ് കരസ്ഥമാക്കുക. വിശ്വാസം, കർമ്മം, ആദർശം, ദാമ്പത്യം, കച്ചവടം തുടങ്ങി മതപരമായ ഏത് വിഷയമായിക്കൊള്ളട്ടെ, പീസ് റേഡിയോയിൽ പരിഹാരമുണ്ട്. പീസ് റേഡിയോ ലൈവ് അൽ ഇജാബ. മതപരമായ സംശയങ്ങൾ നിവർത്തി വരുത്താൻ വഴിയില്ലാതെ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ലൈവായി തന്നെ ചോദിക്കൂ. വിളിക്കേണ്ട നമ്പർ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അയക്കുകയും ചെയ്യാം. പീസ് റേഡിയോ ലൈവ് അൽ ഇജാബ. വിളിക്കേണ്ട നമ്പർ 9020840840.
2: അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംവിധാനമാണ് അൽ ഇജാബ. ഇന്നത്തെ അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകാൻ നമ്മോടൊപ്പം ബഹുമാന്യനായ ഫൈസൽ മദീനി തബൂക്ക് സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതുമാണ്. ഫൈസൽ മദീനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. കറുത്ത മുടിയിൽ കൃത്രിമമായി കളർ അടിക്കാമോ എന്നാണ് ചോദ്യം.
3: ഇവിടെ ചോദിച്ചിരിക്കുന്നത് മുടിയിൽ കളർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യമാണ്. നമുക്കറിയാം, കറുപ്പല്ലാത്ത മുടിയിൽ ചേർക്കുക എന്നത് ഇസ്ലാം ഒരു കാര്യമാണ്. വെള്ള നിറത്തിലുള്ള മുടി ആ കളറ് മാറ്റി ഏതെങ്കിലും ഒരു കളറ് കൊണ്ട്, പിന്നെ മൈലാഞ്ചി പോലെയുള്ള കൊണ്ട് കളർ കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. ഇവിടെ ആയിട്ടുള്ള കളറുകൾ, ഇപ്പോ ചുവപ്പ്, കാപ്പി കളറോ അതിന്റെ മറ്റുള്ള കളറുകളൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് അഭികാമ്യം എന്ന് പണ്ഡിതന്മാർ. ഇനി അത് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ഹറാം, നിഷിദ്ധം എന്ന് പറയാൻ തെളിവുകളില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കളറുകൾ മുടിയിലേക്ക് നമ്മൾ പൂശുന്ന സന്ദർഭത്തിൽ നമ്മുടെ വുദൂവിനെയോ ശുദ്ധീകരണത്തെയോ ബാധിക്കുന്ന രൂപത്തിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളാ പൂശുന്ന കളറ് കാരണം നമ്മുടെ വുദൂവിൻ്റെ വേളയിൽ മുടിയിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകൾ തലയിലേക്ക് പൂശിക്കഴിഞ്ഞാൽ നമ്മൾ ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ അത് ആ ഉദുവിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതല്ലാത്ത നിലക്ക് ഉള്ള കളറുകളാണെങ്കിൽ, അതായത് അത് ആർട്ടിഫിഷ്യലായിട്ട് പെയിൻറ് പോലെയുള്ള വെള്ളം ചേരുന്നതിന് തടസ്സമല്ലാത്ത രൂപത്തിലുള്ള കളറുകളാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഇളവ് അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ആ കളർ

0: തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ട്, സംശയമില്ലാത്ത കാര്യങ്ങൾ. വളരെ വലിയ ഐക്യമുള്ള കുട്ടികളുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും അനുഭവങ്ങളിൽ മനസ്സിലാവും. ഒരു പേജ് നോക്കിയാൽ അത് അപ്പോൾ മനഃപ്പാഠമാക്കാൻ കഴിയുന്ന ആള്, എന്ത് ജോലി കൊടുത്താലും അത് ഭംഗിയായി പൂർത്തീകരിക്കുന്ന ആള്. ഇപ്പൊ ടെക്നിക്കൽ സ്ഥാപനത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഓർക്കുകയാണ്, എന്തെങ്കിലും അവിടുത്തെ ഓഫീസിലെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നാൽ അതൊക്കെ വളരെ ഭംഗിയായി സെക്കൻഡുകളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. നല്ല കഴിവുള്ള കുട്ടികൾ, അവരെ കഴിവിൽ നമ്മൾ എന്ത് ചെയ്യും? അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ അതോടൊപ്പം എന്താണ് പക്വതയോ അതിനനുസരിച്ചുള്ള ഒരു കൈകാര്യകർത്തൃത്വമോ അവർക്ക് സാധ്യമാകുന്നില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകളിൽ അവരെ അംഗീകരിച്ച് അവരെ പ്രശംസിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ നന്മയുടെ വഴികളിൽ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വഴികളിൽ, അവർക്കുപകാരപ്പെടുന്ന വഴികളിൽ മുന്നോട്ടു പോകാൻ അവരുടെ സ്കില്ല്, അവരുടെ കഴിവനുസരിച്ചു കൊണ്ടുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രയോജനപ്രദമായ പല വഴികളും ഇന്ന് പുതുതലമുറ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പ്രോത്സാഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട അനിവാര്യത ഉണ്ടിന്ന്. വായന ഒരു പരിധിവരെ നിന്നുപോകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ നല്ല വിദ്യാർത്ഥികളും പഠിക്കാൻ കഴിവുള്ള കുട്ടികളും ധാരാളമായി വായിച്ചിരുന്നു. ഇന്ന് ആ വായന വിസ്മരിക്കപ്പെടുമ്പോൾ ആ വായന പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, രചനകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, നല്ല എല്ലാ ഭാഷകളിലുമുള്ള നല്ല ആശയവിനിമയങ്ങളും പ്രസംഗങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഓരോ കുട്ടികളുടെയും കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അതിലൂടെ പ്രശസ്തിയും അംഗീകാരത്തിലേക്കും വഴിവെച്ചില്ലെങ്കിൽ എന്തെങ്കിലും തിന്മകൾ ചെയ്ത് അതിൻ്റെ ഫോട്ടോ ചെയ്ത് ഏതെങ്കിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് ശ്രദ്ധേയരാവുക എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ എത്തിയാൽ ഒരുപക്ഷെ ഈ സമൂഹത്തിൻ്റെ തന്നെ അവസ്ഥ ഭയാനകവും ഭീകരവുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂട്ടുകെട്ടുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുമ്പോൾ, കൂട്ടായി എന്ത് സാഹസവും ചെയ്യാൻ കൂടി നിൽക്കുമ്പോൾ അവർക്ക് ആത്മധൈര്യമുണ്ടാകുന്നു. അത് നമ്മുടെ കുട്ടികളെ സ്വയം നശിക്കുന്നതിലേക്കും ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും അവരെ വഴി നടത്തുമെന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പുതുതലമുറക്ക് അവസരോചിതമായ അറിവും അതേപോലെ തന്നെ സമയോചിതമായ ഇടപെടലുകളും നടത്തി അവരുടെ മനസ്സും അവരുടെ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിൽ ഗുരുനാഥന്മാരും പ്രബോധകന്മാരും മാതാപിതാക്കളും എല്ലാവരും വലിയ ശ്രദ്ധയും ചിന്തയും ആലോചനയും ആസൂത്രണവും നടത്തേണ്ടതുണ്ട് എന്ന വലിയ പാഠമാണ് നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കൾ നഷ്ടപ്പെടും മുമ്പ് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ഖുർആനിൻ്റെ മധുരമാർന്ന ചില പാരായണത്തിൻ്റെ ശബ്ദങ്ങളിലേക്ക് പോകേണ്ട സമയമാണ്. മധുരം ഖുർആനിലേക്ക് പോകാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: നമ്മളിപ്പോൾ കേട്ടത് സൂറത്തു സിൽസാലിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങൾ പാരായണം ചെയ്തത് പ്രശസ്തകാരിയായിട്ടുള്ള മുഹമ്മദ് അയ്യൂബ്.
1: യെസ്, ഇന്നത്തെ ആയത്തുകൾ നമുക്കൊക്കെ പലതവണ കേട്ടു പരിചയമുള്ള ചെറിയ ഒരു അധ്യായം കൂടിയാണ് അല്ലേ?
0: തീർച്ചയായും.
1: അപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ ഒരു അവസാനവും ആ ഒരു സമയത്ത് ഭൂമി ഓരോ മനുഷ്യനും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഭൂമി പുറന്തള്ളുന്ന ഒരു ദിവസം, ഭാരങ്ങൾ പുറന്തള്ളുന്ന പറഞ്ഞാൽ അല്ലേ, പിന്നെ ഭൂമി തന്നെ സംസാരിക്കുകയാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെക്കുറിച്ച് മുഴുവൻ സംസാരിക്കുന്നൊരു ദിവസം, മനുഷ്യൻ്റെ വായു കൊണ്ട് സംസാരിക്കാൻ സാധ്യമാകാത്തൊരു ദിവസം, മനുഷ്യൻ്റെ ശരീരവും അവയവങ്ങളും എല്ലാം പലതും വിളിച്ചു പറയുന്നത് പോലെ ഭൂമിയും വിളിച്ചു പറയും കുറേ കാര്യങ്ങൾ.
0: അതെ, അന്ത്യനാളിൻ്റെ ആ സമയത്ത് സംഭവിക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു വചനങ്ങളിലൂടെ പരാമർശിക്കുന്നത്. അതായത് ഭൂമി അതിൻ്റെ അവസാന സമയത്ത് ഉണ്ടാകുന്ന ഘോരമായിട്ടുള്ള പ്രകമ്പനങ്ങളും അതുപോലെ തന്നെ ക്ഷോഭവും ഒക്കെ അതിനൊക്കെ ഭൂമി വിധേയമാകുകയാണ്.
1: അതെ അതെ.
0: അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഭൂമി എന്ത് ചെയ്യണം, തിരിച്ച് പുറത്തേക്ക് തള്ളുകയാണെന്നാണ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിൽ ഉള്ളിൽ കിടക്കുന്ന എല്ലാവരും, മണ്ണിൻ്റെ അടിയിലുള്ള എല്ലാവരും വീണ്ടും പുനർജീവിച്ച് ഭൂമിയിലേക്ക് വരുന്ന ആ സാഹചര്യത്തിൽ മനുഷ്യനിങ്ങനെ അന്താളിച്ച് നിൽക്കുന്നവരാണ്. എന്നിട്ട് ആ സമയത്ത് മനുഷ്യൻ ചോദിക്കത്ര, എന്താണിത്, എന്തു പറ്റി, ഭൂമിക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാവും.
1: അതോടൊപ്പം പിന്നെ ഈ ആയത്തുകൾ, ഈ സൂറത്ത് അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഫമയ്യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറയറഹു. ഒരു അണുമണിത്തൂക്കം നന്മ ആര് പ്രവർത്തിച്ചിരുന്നുവോ അവൻ അത് കാണും, ആരൊരു അണുമണിത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അതും കാണുമെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ നന്മ തിന്മകളുടെ പ്രതിഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് എത്രത്തോളം ഉണ്ട് എന്നതും, അത് പ്രതിഫലം ലഭിക്കേണ്ടതിൻ്റെ പ്രതിഫലവും, അതിൻ്റെ ഫലമായി ലഭിക്കേണ്ട ശിക്ഷയുടെ ഭാഗമാണെങ്കിൽ അതും കണക്കാക്കി കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ.
0: അതിലെ 4-ാമത്തെ വചനം റസൂൽ ഇങ്ങനെ ഓതിയിരിക്കുന്ന സമയത്തെ സ്വഹാബത്ത് ചോദിക്കണ്ടായി. അതായത് ആയത്തതാണ് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അതായത് ആ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞറിയിക്കും. അതിൽ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയും. അപ്പം ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ വർത്തമാനങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് സ്വഹാബത്തിനോട് റസൂൽ ചോദിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് എല്ലായ്പ്പോഴും കൊടുക്കുന്ന മറുപടിയാണ് അല്ലാഹു വറസൂലു
1: ആലം.
0: അങ്ങനെ റസൂൽ അത് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അതായത് ആണും പെണ്ണുമായിട്ടുള്ള ഓരോ അടിയാനും ഭൂമിയിൽ വെച്ച് പ്രവർത്തിച്ചതിനെ പറ്റി അന്ന് സാക്ഷി പറയലാകുന്നു. അതായത് ഭൂമി അത് സാക്ഷി പറയും, അതായത് ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്ന കാര്യം ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തു എന്നുള്ളത് ഭൂമി സാക്ഷി പറയും എന്നുള്ളതാണ്.
1: അത് വെറുതെ പറയല്ല, ബി അന്ന റബ്ബക ഔഹാലഹ.
0: അതെ,
1: കൃത്യമായ ഒരു പിന്നെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹ് ഭൂമിക്ക് എവിടെ വെച്ച് എങ്ങനെ ആര് എപ്പോൾ എന്ത് എന്ന് എങ്ങനെ വിളിച്ചു പറയാനുള്ളൊരു ബോധം, ദിവ്യബോധം അല്ലേ അള്ളാഹു നൽകും. ആ ഒരു കഴിവിലൂടെയാണ് യഥാർത്ഥത്തിൽ അത് വിളിച്ചു പറയുന്നത്.
0: അതിലേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അധികമായി ആലോചിക്കാതെ പോകുന്നൊരു ഭാഗമാണ് ദറത്ത് എന്നുള്ള പദം.
1: യെസ്,
0: ഒരു അണുമണി തൂക്കം, അതിൻ്റെ ഒരു പ്രയോഗം പണ്ഡിതന്മാരൊക്കെ പ്രയോഗിക്കണ കാണാം. വളരെ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സൂക്ഷ്മാണ് കണക്കിന് ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമ്മളെ അക്കൗണ്ടിൽ കാണും.
1: അതാണ്,
0: ആരാണോ അത്രയും സൂക്ഷ്മമായിട്ടുള്ളൊരു തിന്മ ചെയ്യണേ അതിനുള്ള പ്രതിഫലം ദൈവം
1: കിട്ടും.
0: അതെ,
1: തിന്മയാണെങ്കിലും ലഭിക്കും.
0: അത് അതേപോലെ കാണും.
1: അതെ,
0: നന്മ ചെയ്താൽ അത് അതേപോലെ കാണും എന്നുള്ളതാണ്.
1: പിന്നീട് ചില അവിടെ ചെറിയൊരു സംശയം ഉണ്ടാവുക വെച്ചാൽ, അപ്പോ തിന്മകൾ ഇപ്പോ നമുക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടാക്കും അല്ലെ, അതേപോലെ തന്നെ മറ്റു നന്മകളിലൂടെ മായ്ച്ചു കളഞ്ഞതുണ്ടാകാം.
0: തീർച്ചയായും
1: നമ്മുടെ പശ്ചാത്താപം കൊണ്ടും ഇസ്തിഗ്ഫാറു കൊണ്ടും പൊറുക്കപ്പെട്ടതുണ്ടാകും. പക്ഷെ അതൊന്നുമില്ലാതെ ബാക്കിയായതായിരിക്കാം നമുക്ക് കാണാം അല്ലേ. അതാണല്ലോ, തൂക്കപ്പെടുമ്പോൾ നന്മ കൂടും, തിന്മയുണ്ടാകുന്നു പറഞ്ഞു. അപ്പോൾ നന്മയുടെ തുലാസ് കനം തൂങ്ങണം എന്ന് നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ തിന്മകൾ ഇല്ലാതാക്കുന്ന കർമ്മങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണല്ലോ. ഏതായാലും മാത്രമല്ല, ഇതിൻ്റെ വിശാലമായ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ നന്മകൾ കാരണം നമുക്ക് തൗഹീദൊക്കെയുള്ള ആളുകളായി ജീവിച്ച് പോയ ആളുകളാണെങ്കിൽ അള്ളാഹു ചില തിന്മകളെ മനുഷ്യനെ മനുഷ്യൻ്റെ അഭിമാനത്തിനും അന്തസ്സിനും സംരക്ഷണം നൽകിക്കൊണ്ട് അള്ളാഹു മറച്ചു വെക്കും. ആ മറച്ചു വെക്കുന്നത് ഏതാന്ന് വെച്ചാൽ ദുനിയാവിൽ തൻ്റെ സഹോദരങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ വിളിച്ചു പറയാതെ മറച്ചു വെച്ചാൽ അള്ളാഹു മറച്ചു വെക്കും എന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ടല്ലോ.
0: അതായത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പല തെറ്റുകളും അതായത് ചെറിയ ഇതല്ല വലിയ പ്രശ്നം ഉണ്ടാവൂല എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ പറ്റി നിങ്ങൾ സൂക്ഷിക്കണം എന്നുണ്ട് റസൂല് ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ടൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
1: അതായത് തൗബ ചെയ്തിട്ടുണ്ടാവൂല, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാവൂല,
0: കാരണം അവരെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും അതായത് ഇതിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ചെറിയ തിന്മ അതായത് ഒരു അണുമണയത്ത് അത്ര അളവിലുള്ള കാര്യമാണ്, പക്ഷെ അതെന്ത് ചെയ്യും നാളെ പരലോകത്ത് മനുഷ്യന്റെ പേരിൽ അങ്ങനെ ഒരുമിച്ചുകൂടി അത് ഒരു വലിയ തിന്മയായിട്ട് തിന്മയുടെ കൂമ്പാരമായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂല് നമ്മോട് പറയുന്നുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും ഒരുപാട് ആലോചനകൾക്കും ഉണർത്തലുകൾക്കും കാരണമായിട്ടുള്ള ഒരു അധ്യായമാണ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അടുത്തതായി നുറുങ്ങുകൾ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഉത്തമ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് സമാധാന ചിത്തത. അബ്ദുൽ ജബ്ബർ മദീനി രചിച്ച ആ ഭാഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുൽ സമദ് കല്ലടിക്കോട്.
3: അടക്കവും ഒതുക്കവും സമാധാന ചിത്തതയും വലിയ അനുഗ്രഹമാണ്. വിശിഷ്യാഭീതിയും ഭയപ്പാടും തീക്ഷ്ണവും തീവ്രവുമാകുമ്പോൾ, മനസ്സും മസ്തിഷ്കവും മറ്റു ശരീരാവയവങ്ങളും സമാധാനപ്പെടുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന അനുഭൂതി വിവരണാതീതമാണല്ലോ. സമാധാനം കൈക്കൊള്ളാനുള്ള ആജ്ഞകൾ പ്രമാണവചനങ്ങളിൽ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം അറഫാ ദിനം തിരുനബിയോടൊപ്പം പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിന്നിൽ ഒട്ടകങ്ങളെ ശക്തമായി വിരട്ടി തെളിക്കുന്നതും അടിക്കുന്നതും ഒച്ച വയ്ക്കുന്നതുമായി കേട്ടു. ഉടൻ തന്റെ ചമ്മട്ടി കൊണ്ട് അവരെ ചൂണ്ടി തിരുമേനി പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ സമാധാനം കൈക്കൊള്ളുക. ബുഖാരി. ഉസാമയെ തന്റെ പിന്നിലിരുത്തി അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ തിരുമേനി ജനങ്ങളോട് മൊത്തത്തിൽ ഇപ്രകാരം പറഞ്ഞു, ജനങ്ങളെ, സമാധാനം കൈക്കൊള്ളുക, സമാധാനം കൈക്കൊള്ളുക. മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ നമസ്കാരത്തിലേക്ക് നടന്നു പോവുക. നിങ്ങളുടെ മേൽ സമാധാനവും അടക്കവും ഉണ്ടാകണം. നിങ്ങൾ വേഗത കൂട്ടരുത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുക. ഇഖാമത്ത് വിളിച്ച് നമസ്കാരത്തിന് തിരക്ക് കൂട്ടി എഴുന്നേൽക്കുന്നവരോട് തിരുമേനി ഉപദേശിച്ചു, നിങ്ങൾ എന്നെ കാണുന്നതുവരെ എഴുന്നേൽക്കരുത്, നിങ്ങളുടെ മേൽ സമാധാനമുണ്ടാകണം. സമാധാനവും ശാന്തിയും അല്ലാഹുവിൽ നിന്നുള്ള ദാനവായ്പാകുന്നു. പ്രസ്തുത ദാനത്തിന്റെ ഫലങ്ങളും പ്രാധാന്യവും ധർമ്മവുമെല്ലാം അറിയിക്കുന്ന ഏതാനും വിശുദ്ധ വചനങ്ങളുണ്ട്. പിന്നീട് അല്ലാഹു അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 9:26. അദ്ദേഹം തന്റെ കൂട്ടുകാരനോട്, ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന സന്ദർഭം, അപ്പോൾ അല്ലാഹു തന്റെ വകയായുള്ള സമാധാനം അദ്ദേഹത്തിന് ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട് അദ്ദേഹത്തിന് പിൻബലം നൽകുകയും സത്യനിഷേധികളുടെ വാക്കിനെ അവൻ അങ്ങേയറ്റം താഴ്ത്തിക്കളയുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 9:4. അവനാകുന്നു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി ഇറക്കിക്കൊടുത്തത്, അവരുടെ വിശ്വാസത്തോടൊപ്പം കൂടുതൽ വിശ്വാസമുണ്ടായിത്തീരുന്നതിന് വേണ്ടി. അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങൾ. അധ്യായം 48:4. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭത്തിൽ, തീർച്ചയായും അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അങ്ങനെ അവർക്ക് മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 48:18. സത്യനിഷേധികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദുരഭിമാനം ആ അജ്ഞാനയുഗത്തിന്റെ ദുരഭിമാനം വെച്ചു പുലർത്തിയ സന്ദർഭം. അപ്പോൾ അല്ലാഹു അവന്റെ റസൂലിന്റെ മേലും സത്യവിശ്വാസികളുടെ മേലും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു. വിശുദ്ധ ഖുറാൻ അധ്യായം 48 വചനം 26. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിൽ ഒരു പള്ളിയിൽ ഒരുമിച്ചുകൂടുകയും അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും അവരതന്യോന്യം പഠിക്കുകയുമായാൽ അവരുടെ മേൽ സമാധാനം വന്നിറങ്ങുകയും റഹ്മത്ത് അവരെ മൂടുകയും മലക്കുകൾ അവരെ പൊതിയുകയും അല്ലാഹു തന്റെ അടുക്കലുള്ളവരിൽ അവരനുസ്മരിക്കുകയും ചെയ്യും. തീർച്ച. അൽ ബറാ ഇബ്നു ആസിബിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തി സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്യുകയായിരുന്നു. അയാൾക്കരികിൽ രണ്ടു കയറുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടൊരു കുതിരയുണ്ട്. അപ്പോൾ അയാളെ ഒരു കാർമുകിൽ മൂടി. അങ്ങനെ ആ കാർമുകിൽ അയാളോട് അടിക്കാനായി തുടങ്ങി. അയാളുടെ കുതിരയാകട്ടെ വിരണ്ടോടാനും തുടങ്ങി. പ്രഭാതമായപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുകയും തിരുമേനിയോട് അത് ഉണർത്തുകയും ചെയ്തു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഖുറാൻ കാരണത്താൽ വന്നിറങ്ങിയ ശാന്തി എത്രയത്. ബുഖാരി മുസ്ലിം. ശാന്തതയും അടക്കവും ഒതുക്കവും സമാധാന ചിത്തതയും തിരുനബിയുടെ സ്വഭാവഗുണമായിരുന്നു. തിരുനബിയെക്കുറിച്ച് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നിറുത്തം ഇരുത്തം എന്നിവയിൽ നബിയോടുള്ള അനുദാവനത്തിലും സ്വഭാവത്തിലും ഒതുക്കത്തിലും നബിപുത്രി ഫാത്തിമയോളം തിരുനബിയോട് സാദൃശ്യമുള്ളവയായി ആരെയും ഞാൻ കണ്ടിട്ടില്ല. സുനനു അബൂദാവൂദ്, അൽബാനി സുഹൈഹ് എന്ന് വിശേഷിപ്പിച്ചത്.
0: മാഷാ അല്ലാഹ്, ഇന്നത്തെ നുറുങ്ങുകളിൽ സമാധാന ചിത്തതയെക്കുറിച്ചാണ് നമ്മൾ ശ്രവിച്ചത്. രചന അബ്ദുൽ ജബ്ബാർ മദിനി, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ചെറിയൊരു കഥ
5: പറയാം.
4: അപ്പോൾ കഥയിൽ കിട്ടേണ്ട സന്ദേശം എന്താണെന്നുള്ളത് പിന്നെ കഥയുടെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പണ്ട് ഒരു നാട്ടിലൊരു രാജാവ്. അപ്പോൾ ഈ രാജാവ് നിയമം നടപ്പിലാക്കേണ്ട ആളാണ്. ആളുകളെ അതിനനുസരിച്ച് കണ്ട് സത്യവും നീതിയും നന്മയും തിന്മയൊക്കെ നോക്കി കാര്യങ്ങൾ വിധിക്കേണ്ട അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഭരണം നടത്തേണ്ട ആൾ. പക്ഷേ ഇയാൾ എപ്പോഴും ആളുകൾ അന്യായമായി തടങ്കലിലിടും. വെറുതെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലാക്കും. അയാളുടെ ഒരു ഇഷ്ടമായി തോന്നി. അയാളുടെ ഒരു പ്രവർത്തന രീതി അങ്ങനെയായി.
5: ഓക്കെ.
4: അങ്ങനെ ആളുകളിങ്ങനെ അന്യായമായി തടങ്കലിലിട്ട് വെക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഈ തടങ്കലിൽ നല്ലൊരു കൊല്ലപ്പണിക്കാരുണ്ടാവും. കൊല്ലപ്പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന
5: അതുണ്ടാക്കുക.
4: അദ്ദേഹത്തെ കൂടി ഈ കൂട്ടത്തിൽ ഒരു തവണ അദ്ദേഹം ഇതുപോലെ പെട്ടു. അന്യായമായി അദ്ദേഹം ആ കൂട്ടത്തിൽ പെട്ടു. അപ്പം അദ്ദേഹം ജയിലിൻ്റെ അകത്ത് ഇനി രക്ഷയല്ല, കഴിഞ്ഞു. ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അന്യായമായിട്ടൊരാൾക്ക് പിന്നെ ന്യായമായ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കാനുമില്ലല്ലോ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെയധികം സങ്കടപ്പെട്ട് ഇനി ഒരു കാലാവധി കഴിയുന്നത് എപ്പോഴേ, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ രക്ഷപ്പെടും, രാജാവിനോട് അതൊന്നും പറയാൻ അവിടെ പോസിബിളല്ല, കാര്യമല്ല, അവിടെ ചോദ്യങ്ങളില്ല. പക്ഷെ അവർ നിരന്തരമായി രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങളെൻ്റെ ഭർത്താവിനെ തടങ്കലിലാക്കി കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭർത്താവ് തടങ്കലിലാണെങ്കിലും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്.
5: ഓക്കെ.
4: അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയ്ക്ക് സാധാരണ വീട്ടിൽ നിന്ന് ഒരു വിരിപ്പ് ഉണ്ടാവാറുണ്ട്. ആ വിരിപ്പിലിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒരു വിരിപ്പ് അദ്ദേഹത്തിന് കൊടുക്കും. നിങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ വിരിപ്പ്, അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ കുറേ പറഞ്ഞപ്പോൾ രാജാവ് വിചാരിച്ചു, ഓക്കെ വിരിപ്പല്ലേ കൊടുക്കാം. അങ്ങനെ ആ വിരിപ്പ് ഇദ്ദേഹത്തിന് ജയിലിൽ ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഈ വിരിപ്പ് കിട്ടിയപാട് ഇയാൾ ആ ഒരു തുണിക്കകത്തിങ്ങനെ ഒരു താക്കോലിൻ്റെ രൂപം ഇങ്ങനെ തുന്നി പിടിപ്പിച്ചതായിട്ട് കണ്ടു. അപ്പം ബുദ്ധിമതിയായ തൻ്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായി, ഇതെന്താണ്, ഇത് ഭാര്യ ആ പൂട്ടിയിട്ടിരിക്കുന്ന തടവറയുടെ ചാവിയുടെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്. ഭടന്മാരിൽ നിന്ന് അതെങ്ങനെയാണ് പൂട്ടുന്നതൊക്കെ അതിൻ്റെ ആ ചാവിയുടെ കറക്റ്റ് രൂപം മനസ്സിലാക്കിയിട്ട് അതുപോലെ തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം കൊല്ലപ്പണിക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, തടവറയിലുള്ള ആളുകളോട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ദിവസം രക്ഷപ്പെടാനുള്ള ഒരു ചെറിയൊരു വഴി ഇവിടെയുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുകയാണെങ്കിൽ ഈ തടവറയുടെ പൂട്ട് നമുക്കുണ്ടാക്കി, ആ ചാവി ഉണ്ടാക്കിയിട്ട് പൂട്ട് തുറന്ന് നമുക്ക് പുറത്ത് ചാടാം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, മറ്റുള്ള ആളുകളുടെ സഹായത്തോടുകൂടി വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സമയത്തായിട്ട് ഇതുപോലെ ഇരുമ്പ് കഷ്ണങ്ങൾ എടുത്തിട്ട് പതിയെ പതിയെ ഇതേ രൂപത്തിൽ ചാവിയുണ്ടാക്കി. ചാവിയുണ്ടാക്കിയിട്ട് ചാവി വെച്ച് അവർ തുറന്ന് ആദ്യമൊക്കെ നിസ്സഹകരിച്ച ആളുകളോട് പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല രക്ഷപ്പെടുക, ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അത് മനസ്സിലായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പൂട്ട് തുറന്ന് തടവറയിൽ നിന്നും രക്ഷപ്പെടും. രക്ഷപ്പെടുന്ന സമയത്ത് ഒരാൾ ആ വിരിപ്പും കൊണ്ടാണ് പോരുന്നത്. അപ്പോൾ ഈ കൊല്ലപ്പണിക്കാരൻ പറഞ്ഞു, ഇല്ല, വിരിപ്പ് അവിടെ നോട്ടെ, ഇനി എന്തെങ്കിലും അടുത്തൊരാൾ വരുമ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ബുദ്ധി ഉദിക്കുകയാണെങ്കിൽ അവർക്കൊരു വഴിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് കഥ.
5: അദ്ദേഹവും
4: അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താണ് കഥയ്ക്ക് ശേഷം എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
5: ഒരുപാട് കാര്യങ്ങളുണ്ടായില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ടീം വർക്കിനെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ. അതേപോലെ എവിടെയും ഏതൊരു പ്രതിസന്ധിയിൽ നമ്മൾ പെട്ടാലും അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ള കാര്യമുണ്ട് അല്ലേ. അതൊരു ടീം വർക്കാണെങ്കിൽ
4: നമ്മളടുത്ത് തന്നെയാണ് ആ വഴിയുള്ളത്.
5: അതെ അതെ. പിന്നെ മൂന്നാമത് എനിക്ക് തോന്നിയത്, ചില കാര്യങ്ങൾ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ കരുതും ആ ഒരു നിസ്സഹകരണം ആയിരിക്കാം, പക്ഷേ നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളത് വാച്ച് ചെയ്ത് അത് ഏകദേശം ഒരു എൻഡ് പോയിന്റിൽ എത്തുമ്പോഴാണ് അവർ സഹകരിക്കുക.
4: അതെ.
5: അപ്പം അതൊരിക്കലും ഒരു ആ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോരുത്, മറിച്ച് മുന്നോട്ട് പോവാണ് വേണ്ടത് എന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല.
4: അതെ അതെ അതെ, ശരിയാ.
6: പീസ് റേഡിയോയിൽ അസ്മാഉൽ ഹുസ്ന അൽ അനി ധന്യൻ, അവതരണം അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അറിയുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അല്ലാഹു ധന്യനാണ്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ പരിപൂർണതയെ ഇതിൽ അറിയിക്കുന്നു. അല്ലാഹു പരാശ്രയമുക്തനാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നതും ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ. ആ അല്ലാഹുവിൻ്റെ ധന്യതയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് അല്ലാഹു അവൻ്റെ ധന്യതയിൽ നിന്ന് ഔദാര്യമായി നൽകുന്നു. യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അല്ലാഹു ആകട്ടെ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. അതാണ് അൽ ഗനീ എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സംവിധാനിച്ചു, അവരോട് നിസ്കാരം പറഞ്ഞു, നിസ്കരിക്കണമെന്ന് പറഞ്ഞു, നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ഗനിയൻ. ഇത് അല്ലാഹുവിന് എന്തെങ്കിലും പ്രതാപം ഉയരാനോ അല്ലെങ്കിൽ അല്ലാഹുവിന് എന്തെങ്കിലും ധന്യത ലഭിക്കാനോ കുറച്ച് സമ്പത്ത് കൂടാനോ ഒന്നുമല്ല പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്താലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാൻ പോകുന്നില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ നിഷേധിച്ചു, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, അള്ളാഹുവിൻ്റെ പവിത്രമായ ആ കഅബാലയത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും അള്ളാഹുവിൻ്റെ ധന്യതയ്ക്കോ അള്ളാഹുവിൻ്റെ പവിത്രതയ്ക്കോ അള്ളാഹുവിൻ്റെ ഇസ്സത്തിനോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു ഗനിയാണ്, ആ ഗനിയിൽ നിന്നാണ്, ആ ഗിനയിൽ നിന്നാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത്. അത് വിശ്വസിച്ചവനും നൽകുന്നു, അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും നൽകുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനും അള്ളാഹു അവൻ്റെ ഗിനയിൽ നിന്ന് സമ്പത്ത് നൽകുന്നു. അപ്പോൾ അള്ളാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. അൽ ഗനി, പരമമായ സമ്പത്ത് അള്ളാഹുവിന് മാത്രമാണ്. അവൻ്റെ ആ സമ്പത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവൻ്റെ സമ്പത്ത് നൽകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല, വറബ്ബുകൽ ഗനിയു ദു റഹ്മ, അള്ളാഹു ഗനിയാണ്, സമ്പത്തുള്ളവനാണ്, അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാൻ കാരണം, ഇന്ന് ചില ആളുകൾ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് കാരുണ്യത്തോടുകൂടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കുന്നില്ല, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം നടിക്കുന്നു, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ മറക്കുന്നു, തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പാവപ്പെട്ട അയൽവാസികളെയും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു, കാരുണ്യമില്ലാത്ത ആളായി മാറുന്നു. സമ്പത്ത് കിട്ടിയാൽ ചില ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, വറബ്ബുകൽ ഗനിയുദുർ റഹ്മ, അള്ളാഹു ഗനിയാണ്, സമ്പത്തുടയവനാണ്, അതോടൊപ്പം അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകുന്നു. ഈ ലോകത്ത് സംവിധാനിച്ച എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും ആസ്വദിക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞതെന്താണ്? അള്ളാഹു ഗനിയുൻ അനിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും, സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്തുടയവനാണ്, ധന്യനാണ്, പരിപൂർണമായ ധന്യനാണ്. ഒരാളുടെയും ഒരാവശ്യവും അള്ളാഹുവിന് ഇല്ല എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലോകത്തുള്ള ഏതേത് സമ്പന്നനെ എടുത്തു നോക്കിയാലും അവരുടെ ഒരാളുടെയും ആവശ്യമില്ല അള്ളാഹുവിന്. അതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം, മറ്റേത് സൃഷ്ടിയാകട്ടെ, ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യരാകട്ടെ മറ്റേത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം അള്ളാഹു ഗനിയാണ്, ധന്യനാണ്, ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഗനിയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അൽ ഗനി എന്ന നാമത്തോടുകൂടി ചേർത്ത് പറഞ്ഞത് അൽ ഹമീദ് എന്നതാണ്. സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ, സമ്പത്തുടയവനാണ്, അതോടൊപ്പം ആ സമ്പത്തുകൊണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ, പെട്ടെന്നൊരു സമയത്ത് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മോശപ്പെട്ടതിന് ഉപയോഗിക്കും, ആ സമ്പത്ത് ദൂർത്തിലുപയോഗിക്കും, ആ സമ്പത്ത് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആ സമ്പത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കും. ഇങ്ങനെ മോശപ്പെട്ടതിലേക്കും ദൂർത്തിലേക്കും മ്ലേച്ഛതകളിലേക്കും ചിലപ്പോൾ സമ്പത്ത് അധികരിക്കുമ്പോൾ ആളുകൾ വിനിയോഗിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സമ്പത്ത് അൽ ഹമീദ്, സ്തുത്യർഹമായ മാർഗത്തിൽ മാത്രമാണ് വിനിയോഗിക്കുന്നത്. അവൻ ആ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി കഷണ്ടിയൻ, കഷണ്ടി നിറഞ്ഞവൻ. രണ്ടാമത്തെ വ്യക്തി വെള്ളപ്പാണ്ടുള്ള വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തി അന്ധനാണ്. ഈ മൂന്ന് പേർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അൽ ഗനിയായ അള്ളാഹു അവൻ്റെ ഗിനയിൽ നിന്ന് അല്പം സമ്പത്ത് കൊടുത്തു, അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തു, എന്നിട്ട് പരീക്ഷിക്കാൻ. ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ആ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കുന്നു, കഷണ്ടിയുള്ള ആൾക്ക് ആ കഷണ്ടി മാറ്റിക്കൊടുക്കുന്നു, നല്ല സമൃദ്ധമായ മുടി തലമുടി നൽകുന്നു, അതോടൊപ്പം അന്ധനായ വ്യക്തിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതോടൊപ്പം വെള്ളപ്പാണ്ടുള്ള വ്യക്തിക്ക് ഒട്ടകം ധാരാളമായി നൽകുന്നു, അവൻ്റെ ഗിനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നു. അതോടൊപ്പം കഷണ്ടിയുള്ള വ്യക്തിക്ക് അള്ളാഹു പശുക്കളെ നൽകുന്നു, അന്ധനായ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആടുകൾ നൽകുന്നു. അങ്ങനെ അതിൽ നിന്ന് വലിയ സമ്പത്ത് അവർ നേടിയെടുക്കുന്നു, ധാരാളമായി കൊണ്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം മലക്കുകൾ ഒരു മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ യാത്രക്കാരനായി കൊണ്ടുവന്ന് ഓരോരുത്തരോടും സഹായം ചോദിക്കുന്ന രൂപത്തിൽ പരീക്ഷിക്കുന്നു. അതിൽ ആദ്യം കഷണ്ടിയുടെ അടുത്ത് കഷണ്ടി ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കാണ്, എനിക്ക് നിങ്ങളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എനിക്ക് നൽകണം, കാരണം എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മറ്റൊന്നും വിഭവമായി കൊണ്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയും, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, എൻ്റെ വാപ്പയുടെയും അവിടുന്ന് മുമ്പുള്ള തലമുറകൾ കൈമാറിക്കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചയക്കും. ഈ മലക്ക്, മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന മലക്ക് അടുത്ത് ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്ന വ്യക്തിയിലേക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതേ മറുപടി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സമൃദ്ധിയിലാണ് എന്ന്, പക്ഷേ ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങളുടെ കാക്ക കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയുമൊക്കെ സമ്പാദിച്ച ഒരു സമ്പത്താണ് ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ സമ്പത്തിനെ തിരിച്ചെടുക്കും. അവർ പഴയ അവസ്ഥയിലേക്കെത്തും, ദരിദ്രനായിക്കൊണ്ടും വെള്ളപ്പാണ്ടുള്ളവനും കഷണ്ടിയായുള്ളവനുമായിക്കൊണ്ട് അവരെ രണ്ടുപേരെയും മാറ്റും. മൂന്നാമത് അന്ധനായിരുന്ന വ്യക്തിയിലേക്ക് ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ചെല്ലും, എന്നിട്ട് ഇതേ കാര്യം പറയും, യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല അവരിലേക്ക് അയക്കും. ആ സമയത്ത് അന്ധനായ വ്യക്തി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ബാക്കിയാക്കുന്നതല്ല, കാരണം ഞാൻ അന്ധനായിരുന്നു, എനിക്ക് അള്ളാഹു കാഴ്ച നൽകി, എനിക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഇത്രയും അധികം ആടുകളെ നൽകി, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ എന്ന് പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു ആ ഒരു അന്ധനായ വ്യക്തി, പിന്നീട് കണ്ണുകാഴ്ച അള്ളാഹു നൽകിയ വ്യക്തി. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമ്പത്ത് നൽകുന്നവനും അള്ളാഹുവാണ്, അൽ ഗനി അള്ളാഹുവാണ്, ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അള്ളാഹുവാണ്. അതാണ് അൽ ഗനി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഉള്ള, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയെന്ന് അറിയപ്പെട്ട ഖാറൂൻ, നമുക്കറിയാം അല്ലേ, ഖാറൂണിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത്, ഖാറൂണിൻ്റെ ഖജനാവ് അതിൻ്റെ താക്കോലുകൾ കൊണ്ട് നടക്കാൻ തന്നെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു, പക്ഷേ അവൻ അഹങ്കരിച്ചു. അള്ളാഹു കൊടുത്ത സമ്പത്തിൽ, ഗനിയായ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ അവൻ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെയും അവൻ്റെ സമ്പത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്, അൽ ഗനിയായ അള്ളാഹു, അവൻ സമ്പത്ത് നൽകാനും കഴിവുള്ളവനാണ്, സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. ഒരാളെ ധന്യനാക്കാനും അള്ളാഹുവിന് കഴിയും, ഒരാളെ അവൻ്റെ ധന്യതയിൽ നിന്ന് പിടിച്ചു മാറ്റാനും അള്ളാഹുവിന് സാധിക്കും എന്നതാണ് ഇതിൽ നിന്നെല്ലാം, ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹു ഗനിയാണ് എന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില നാമങ്ങളിലേക്കും ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വല്ലാഹു ഗനിയുൻ ഹമീദ്, സ്തുത്യർഹനായ സമ്പന്നൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഗനിയുൻ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ എന്നാണ്. അപ്പോൾ വിവേകമുള്ള സമ്പന്നൻ എന്ന അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക് നന്മകൾ ചെയ്യാനും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ പെട്ടെന്ന് പിടികൂടാനും കഴിവുള്ളവനാണ്, ഗനിയാണ്. പക്ഷേ എന്നിരുന്നാലും അള്ളാഹു ഗനിയാണ്, ഹലീമാണ്, വിവേകത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് പിടികൂടാതെ ആളുകൾക്ക് അവസരം നൽകുന്നു തൗബയ്ക്ക്, അതുപോലെ തന്നെ മാറി ചിന്തിക്കാൻ, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരാൻ. ഗനിയുൻ ഹലീം, വിവേകമുള്ള ധന്യനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഗനിയുൻ കരീം, മാന്യനായ ധനികൻ എന്നും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതായത് മാന്യമായി സമ്പത്ത് വിനിയോഗിക്കുന്ന, മാന്യതയിൽ മാത്രം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യവാനാണ് എന്നത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹുവിനെക്കുറിച്ച്. ഈ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിൻ്റെയും മേലാധികാരി, എല്ലാ സമ്പത്തിൻ്റെയും ഏറ്റവും വലിയ ധനികൻ അത് അള്ളാഹു മാത്രമാണ്. അവനാണ് സമ്പത്ത് നൽകുന്നവൻ, ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, സമ്പത്ത് നൽകാനും സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിയുള്ളവൻ അള്ളാഹു മാത്രമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, അതിൽ റബ്ബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നാലാമത്തത്, സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഔദാര്യമുള്ളവനായി നമ്മൾ മാറണം, പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കണം, സമ്പത്ത് വിനിയോഗിക്കണം, അത് കുടുംബത്തിലും വിനിയോഗിക്കണം, സ്വന്തം വീട്ടിൽ പോലും വിനിയോഗിക്കുമ്പോൾ ഔദാര്യവാനായിക്കൊണ്ട്, പിടിച്ചു വയ്ക്കുന്നവനായിക്കൊണ്ട് ഉപയോഗിക്കരുത്, മറിച്ച് ഔദാര്യവാനായിക്കൊണ്ട്, വിട്ടുവീഴ്ച നൽകുന്നവനായിക്കൊണ്ട് നമ്മൾ സമ്പത്തിനെ വിനിയോഗിക്കണം. നമ്മുടെ സ്വഭാവവും അങ്ങനെ ആക്കി തീർക്കണം, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഔദാര്യവാനായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ഈ അൽ ഗനി എന്ന നാമം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതും പരിവർത്തിപ്പിക്കേണ്ടതുമായ ഭാഗങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു തആലയെ കൂടുതൽ അടുത്തറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ അനി, ധന്യൻ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
9: Peace Radio. Tuned to reality.
8: പീസ് റേഡിയോ ഐ ടി ജാലകം. ഇപ്പോൾ പോകാൻ പറ്റിയ ട്രെയിനുകൾ ഏതൊക്കെ? നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്ര.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക് വെയർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനുകൾ എങ്ങനെ സെർച്ച് ചെയ്യാം, അതിലെ നമ്മുടെ കോച്ച് പൊസിഷൻ എങ്ങനെ അറിയാം, ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള വിവരങ്ങൾ ഒക്കെ അറിയാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ വെയർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇനി നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്യുമ്പോഴുള്ള വേറെ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് കൃത്യമായി ഏത് ട്രെയിനിനാണ് പോകേണ്ടത് എന്നറിയാം. അപ്പോൾ ആ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ട്രെയിൻ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ട്രെയിൻസ് എന്നതിൻ്റെ തൊട്ട് താഴെ ട്രെയിനിൻ്റെ നമ്പർ, അതേപോലെ ട്രെയിനിൻ്റെ പേര് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വന്ദേ ഭാരതിനാണ് പോവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്ദേ ഭാരത് എന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് വന്ദേ ഭാരത് ട്രെയിനുകൾ കാണാം. അപ്പോൾ വന്ദേ ഭാരതിൽ പോകാൻ ഈ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത്, അതാണ് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത്. അതിൻ്റെ നമ്പർ 20631 എന്നുള്ളതാണ്. തിരിച്ചുള്ള ട്രെയിന് അതിനടുത്ത് അതേ നമ്പറായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 20632 തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിലെ നമ്പർ വെച്ച് നമുക്ക്, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേര് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രെയിന് ഇതേ രൂപത്തിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോൾ ആ ട്രെയിൻ എടുക്കുന്നു, അതിൻ്റെ ഓരോ സമയത്തുമുള്ള ഓരോ സ്റ്റേഷനിലും എപ്പോൾ എത്തുന്നു എന്നുള്ള വിവരങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്തു, എന്നിട്ട് ഇന്നത്തെ ദിവസം കൊടുത്തു, എന്നിട്ട് ഈ 9:10 ഒരു ട്രെയിനാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൊടുത്ത കോഴിക്കോട് മുതലുള്ള വിവരങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ ട്രെയിൻ നമ്പർ നോക്കുക, 22654. ഇത് നമ്മൾ ഇവിടെ വന്നുകൊണ്ട് സെർച്ച് ചെയ്യണം. ഒരു ട്രെയിനിൻ്റെ നമ്പർ നമ്മൾ കിട്ടി, 22654. ഇപ്പോൾ ട്രെയിനിൻ്റെ വിവരങ്ങൾ, എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടി. അത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ട്രെയിന് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള കൃത്യമായ വിവരങ്ങൾ, എല്ലാ ദിവസത്തെയും വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കാൻ ഈ രൂപത്തിൽ ട്രെയിനിൻ്റെ പേര് വെച്ച് നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. നമ്മൾ രണ്ട് സ്റ്റേഷനുകൾ കൊടുക്കുമ്പോൾ അതിനിടയിലുള്ള വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ ലഭിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ട്രെയിനിൻ്റെ നമ്പർ നോക്കി അല്ലെങ്കിൽ പേര് നോക്കിക്കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമ്പർ നോക്കി സെർച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരേ പേരിൽ പലവിധ ട്രെയിനുകൾ ഉണ്ടായി കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ട്രെയിനിൻ്റെ ഏതൊക്കെ സ്റ്റേഷനുകൾ എന്ന് വെച്ച് സെർച്ച് ചെയ്യാം. രണ്ടാമതായി കൊണ്ട് നമുക്ക് ട്രെയിനിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യാം. നമ്മുടെ സെർച്ച് ഹിസ്റ്ററി താഴെ ഓരോ ട്രെയിനിൻ്റെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, നമുക്ക് ഇപ്പോൾ കോഴിക്കോടാണ് നിൽക്കുന്നത്, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം, ഏതൊക്കെ ട്രെയിനുണ്ട് എന്ന് നമുക്കറിയണം. ഇവിടെ നമ്മൾ സ്റ്റേഷന് വെച്ച് സെർച്ച് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം, ചില ട്രെയിനുകൾ ലേറ്റായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില ട്രെയിന് നേരത്തെ പോകേണ്ട ട്രെയിനുകൾ ലേറ്റായിട്ട് ഈ സമയത്തൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏത് ട്രെയിനുണ്ട് എന്നാണ് നമ്മൾക്കറിയേണ്ടത് എന്നുണ്ടെങ്കിൽ, അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ സ്റ്റേഷൻ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ ഇവിടെ സ്റ്റേഷൻ്റെ ഒരു ഭാഗം കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, കോഴിക്കോട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ കോഴിക്കോട് നിലവിൽ ഉള്ള ട്രെയിനുകൾ ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുക. ഇനി നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും പോകുന്ന ട്രെയിനുകൾ ഇതിലുണ്ട്. അവിടെ ടു സ്റ്റേഷൻ ആയിട്ട് നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കുന്നു. ഈ സമയത്ത് ഇവിടെ നിന്നുള്ള ട്രെയിനുകളുടെ വിവരങ്ങൾ കൃത്യമായി ഇവിടെ നമ്മൾ കാണിക്കുന്നു. 9:07 എത്തേണ്ട ട്രെയിന് എത്തുന്നത് അതിന്റെ മുമ്പുള്ള രണ്ട് ട്രെയിനുകൾ, 9:32 10:25 ട്രെയിന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് 9:07 ട്രെയിന് 10:30 എത്തിച്ചേരുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 9:07 എത്തേണ്ട, അത് കുറച്ചുകൂടി 9:30 ട്രെയിൻ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഈ ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എത്തിയാൽ മതി എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കും. ഇത്തരത്തിൽ നമ്മൾ ട്രെയിനിൻ്റെ സ്റ്റേഷൻ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പോഴുള്ള വിവരങ്ങൾ കിട്ടും. ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ 10 മണിക്കൂറൊക്കെ ലേറ്റായി വരുന്ന ചില സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ട്രെയിന് അവിടെ ആ സമയത്ത് ഉണ്ടാവില്ല. എന്നാൽ അതേ സ്ഥലത്തേക്കുള്ള ട്രെയിന് നല്ലോണം ലേറ്റായി നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സമയത്ത്, കുറഞ്ഞൊരു സമയം, 3 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ സ്റ്റേഷൻ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ വെച്ചിട്ട് ടു സ്റ്റേഷൻ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കൃത്യമായ വിവരങ്ങൾ നമുക്ക് അതേ അടിസ്ഥാനത്തിൽ അതിൻ്റെ ലൈവായിട്ടുള്ള ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിലാണ് ഒരു സ്റ്റേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിൻ വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിനുകളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി വിവരങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
11: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ IT ജാലകം. ഇപ്പോൾ പോകാൻ പറ്റിയ ട്രെയിനുകൾ ഏതൊക്കെ, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
12: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജറ വർഷം 1448 റബിയുൽ ആഖർ 14 തീയതി 2026 സെപ്റ്റംബർ 25 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ യാസിർ അദ്ദൗസരി ഹഫിള്ളഹുല്ലാഹു തആല വതബല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ശുദ്ധമായിരിക്കുക. നല്ല ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കുക. നല്ല മനുഷ്യരുടെ ലക്ഷണം അതാണ്. വിജയത്തിലേക്കുള്ള മാർഗം അതുമാത്രമാണ്. അള്ളാഹു നല്ല മനസ്സുള്ള സൂക്ഷ്മതയുള്ളവരെയാണ് അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുക എന്ന് നാം മറക്കരുത്. ജനങ്ങളെ, മനുഷ്യനെ അത്യുന്നതമായ പദവിയിലേക്ക് എത്തിക്കണമെന്നതാണ് ഇസ്ലാം അതിൻ്റെ നിയമങ്ങളിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഉന്നതമായ ലക്ഷ്യം, ഉന്നതമായ മനോഭാവങ്ങൾ ഈ ലോകത്തും പരലോകത്തേക്കും വേണ്ടിയും നാം വെച്ചു പുലർത്തണം. താഴ്ന്ന കാര്യങ്ങളിൽ നാം തൃപ്തിപ്പെടാതിരിക്കണം. ദുർബലരും അശക്തരുമായി മാറാതിരിക്കണം. വിജയത്തിൻ്റെ രഹസ്യം അതാണ്. ജീവിതം രക്ഷപ്പെടാനുള്ള താക്കോൽ അതാണ്. ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഉത്കൃഷ്ടമായ മനക്കരുത്താണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. ഈ ലോക ജീവിതത്തിൽ താഴ്ന്ന ഒരു ജീവിതത്തെ ഒരിക്കലും നാം പൊറുപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് പരിശോധിച്ചു നോക്കൂ. മനുഷ്യനെ അവൻ്റെ എല്ലാ നിലക്കും ഉത്കൃഷ്ടതയുടെ ഉത്തുംഗതയിലേക്കെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ശരീഅത്തിൻ്റേത്. ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് അള്ളാഹു പറയുന്നു. നന്മകൾ എവിടെയുണ്ടോ ആ നന്മയിലേക്ക് നിങ്ങൾ മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു നബി വചനം കാണാം. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലു അൽ ഫിർദൗസ്. നിങ്ങൾ സ്വർഗമാണ് ചോദിക്കുന്നതെങ്കിൽ, അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലൂഹു അൽ ഫിർദൗസ്, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗം മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹുസൈനുബിന് അലി റളിയല്ലാഹുവിനു പറഞ്ഞതായി, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂർ വഅശ്റാഫഹ വയക്റഹു സഫാസിഫഹ. അല്ലാഹു ഉന്നതമായ കാര്യങ്ങളെയാണ് ഇഷ്ടപ്പെടുക. താഴ്ന്ന നിസ്സാരമായ കാര്യങ്ങളോട് അല്ലാഹുവിനിഷ്ടമില്ല. ഇതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉന്നതമായിരിക്കണം. താഴ്ന്ന ലക്ഷ്യങ്ങളിൽ നാം തൃപ്തിപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത ചര്യ പരിശോധിച്ചു നോക്കൂ. അവിടെ അത്യുന്നതമായ ലക്ഷ്യത്തിലേക്കാണ് പ്രവാചകൻ നമ്മളെ നയിച്ചത്. ഒന്നാമതായി തൗഹീദ്, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനല്ലാതെ കീഴൊതുങ്ങാൻ പാടില്ലെന്നുമുള്ള ഉന്നതമായ ഒരു ലക്ഷ്യം വിശ്വാസപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ക്ഷമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പരമാവധി പ്രയത്നിച്ചു. ആ പ്രബോധനം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ ലോകം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി. ആ റിസാലത്ത്, ആ സന്ദേശം, അള്ളാഹുവാണ് രക്ഷകൻ, അള്ളാഹുവാണ് പരമാധികാരി, അവന് മാത്രമേ ആരാധിക്കാവൂ, അവനിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ, അവനല്ലാതെ മറ്റൊരാളെയും നാം ആരാധനയിൽ പങ്കുചേർക്കരുത് എന്ന തത്വം ജനങ്ങൾ വിശ്വസിച്ചു, അത് അംഗീകരിച്ചു. കൂട്ടം കൂട്ടമായി ഇതിനെ ജനങ്ങൾ ആശ്ലേഷിച്ചു, ഇസ്ലാമിലേക്ക് വന്നു. സഹാബിമാരും അങ്ങനെ തന്നെയായിരുന്നു. ചെറിയതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല. ഉന്നതമായ ലക്ഷ്യം, അവരുടെ വിശ്വാസം മുതൽ ജീവിതത്തിൻ്റെ ചെറിയതും വലിയതുമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നതമായ ലക്ഷ്യത്തെയാണ് അവർ മുന്നിൽ കണ്ടത്. അതിനുവേണ്ടിയാണ് അവർ പ്രയത്നിച്ചത്, അതിനുവേണ്ടിയാണ് അവർ ത്യാഗം സഹിച്ചത്. അതിൻ്റെ മുമ്പിൽ ഏത് മഹാകടമ്പകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അവർ അതിജീവിക്കുകയാണ് ചെയ്തത്. സഹാബിമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലറിയാം, അവരും ആ മാർഗം തന്നെയാണ് പിന്തുടർന്നത്. വിശ്വാസികൾക്ക് അതല്ലാതെ മറ്റൊരു മാർഗമില്ല. താഴ്ന്ന പതിതമായ ഒരു ജീവിതം വിശ്വാസികൾക്ക് പരിചിതമല്ല, ആവാൻ പാടില്ല. നക്ഷത്രത്തിൻ്റെ താഴെ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിക്കൂടാ. ഉന്നതങ്ങളായിരിക്കണം, ഉന്നതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഉലുവുൽ ഹിമ്മത്തി അല്ലാ തഖിഫ ദൂനല്ലാഹ്, അള്ളാഹുവിൻ്റെ താഴെ മറ്റൊന്നിനെയും അവിടെ നിൽക്കാതിരിക്കുക എന്നതാണ് മറ്റൊന്ന്. അള്ളാഹുവിൻ്റെ ഉന്നതമായ ആ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും കിട്ടേണ്ടതെന്ന ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവരിൽ നമ്മൾ പറ്റിപ്പിടിക്കാൻ പാടില്ല. നമ്മുടെ മനക്കരുത്ത് താഴ്ന്നു പോകരുത്. സൃഷ്ടികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, താൽപ്പര്യങ്ങൾ, ഭൗതികമായ താൽക്കാലിക നേട്ടങ്ങൾ കിട്ടണമെന്ന താഴ്ന്ന ചിന്താഗതി ഒരിക്കലും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെന്ന ആ സമാധാനവും ആ ലക്ഷ്യബോധവുമാണ് നമ്മളെ ഇഹലോകത്തും പരലോകത്തും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക, ആത്മീയമായി ഉയരാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമ്മളെ പഠിപ്പിച്ചു. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ത്യാഗം ചെയ്തവർ അവരെ നാം നമ്മുടെ മാർഗത്തിലേക്ക് നാം വഴി കാണിക്കും. അതുകൊണ്ട് ത്യാഗപൂർണമായി ഉന്നതങ്ങളായ ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്തുവോ അവന് അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹത്തിൻ്റെയും കവാടങ്ങൾ തുറക്കപ്പെടും. നന്മകളുടെ എല്ലാ പാതകളിലേക്കും അവർ എത്തിച്ചേരും. അവൻ മറ്റാരുമറിയാതെ അവൻ പോലും നിനക്കാത്ത അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലവും അള്ളാഹുവിങ്കൽ നിന്നുള്ള സഹായവും അവന് ലഭിക്കും. നാം വേണ്ടത് ലക്ഷ്യം ഉത്കൃഷ്ടമാക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഇതൊരു തത്വശാസ്ത്രമല്ല, ഇതൊരു പ്രായോഗികമായ ശരീഅത്തായിട്ട് നാം കാണണം. ഉന്നതമായ ലക്ഷ്യത്തിലേക്കെത്തണമെന്ന ഒരു കാര്യം. അതുകൊണ്ട് വിശ്വാസികളെ, കുറഞ്ഞ ജീവിതകാലം മാത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ജീവിതത്തിൽ മത്സരിച്ച് നന്മയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക എന്ന മത്സരയോട്ടം അതെന്നും മരണം വരെ നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ആ ഓട്ടത്തിൽ ജയിക്കണമെങ്കിൽ തളർന്നിരിക്കാൻ പാടില്ല, മടിയനാവാൻ പാടില്ല. നാം ഒരിക്കലും ക്ഷീണിച്ച് വഴിയിൽ കുത്തിയിരിക്കാൻ പാടില്ല, മുന്നോട്ട് പോകണം നന്മയുടെ കാര്യത്തിൽ. എന്നിട്ട് ഉന്നതങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള മനക്കരുത്തുണ്ടെങ്കിലേ ഒരാൾക്ക് ഉന്നത തലങ്ങളിലെത്താൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ആയുസ്സിൻ്റെ വില അത് വലിയതാണ്. ഓരോ ദിവസവും അവൻ്റെ മുതൽ മുടക്കാണ്, മൂലധനമാണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും കഴിഞ്ഞ ഒരു നിമിഷങ്ങൾ തിരിച്ചു വരികയില്ല, നമ്മൾ ഓർക്കണം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വെറുതെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച പോലെ സൃഷ്ടിച്ചു വിട്ടതല്ല. ഇതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്ന്, ഭൂമിയിൽ നന്മ കൈവരുത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി നാം പ്രവർത്തിക്കണം. എല്ലാ നല്ലതുകളും ഭൂമിയിൽ ഉണ്ടാവണം, മനുഷ്യരിൽ ഉണ്ടാവണം. ആ നന്മക്ക് വേണ്ടി നാം ജീവിക്കണം. അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചു പോയിട്ടുണ്ടോ? വ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും വിചാരിച്ചു പോയിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വെറുതെയല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. വലിയൊരു ബാധ്യത, ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നാട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യഅ്തനിബ് ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം വരുന്നതിൻ്റെ മുമ്പ് മറ്റൊരഞ്ചു കാര്യത്തെ നാം നേടിയെടുക്കണം. ശബാബക കല ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിലെത്തുന്നതിൻ്റെ മുമ്പ് യുവത്വം അത് പ്രയോജനപ്പെടുത്തണം, അത് നേട്ടമാക്കി മാറ്റണം. സിഹത്തക്ക ഖബ്ല സഖ്മിക, രോഗിയായി കിടക്കുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം നേട്ടമായി മാറ്റണം. വഹിനാഅക്ക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് ഐശ്വര്യം അത് നമുക്ക് നേട്ടമായി മാറ്റണം. വഫറാഅക്ക ഖബ്ല ശുഗുലിക, ഒരിക്കലും തിരിയാൻ പറ്റാത്ത വിധത്തിൽ ജോലിത്തിരക്കുകളിൽ കടന്ന് വിഷമിക്കുന്നതിൻ്റെ മുമ്പ് ഒഴിവുള്ള സമയങ്ങൾ അത് നാം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായി നേട്ടമാക്കി മാറ്റണം. അവസാനം വഹയാത്തക്ക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പ് ഈ ജീവിതം ഗുണകരമാക്കി നേട്ടമാക്കി നാം മാറ്റണം. അതാണ് ഉന്നതമായ മനക്കരുത്ത് എന്ന് പറയുന്നത്. ഈ മനക്കരുത്തിലേക്കാണ് നമുക്ക് മത്സരിച്ചോടാനുള്ളത്. ഈ മനക്കരുത്ത് കൊണ്ട് കിട്ടുന്ന നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കാനുള്ളത്. ഈ ആഗ്രഹം സഫലീകരിക്കാൻ അള്ളാഹുവിനോട് മാത്രം നാം സഹായം തേടണം. ഒരിക്കലും ദുർബലരാവരുത്. വെറുതെ കുത്തിയിരുന്ന് നേട്ടങ്ങൾ വരും എന്നാരും ആരും വിചാരിക്കരുത്. ആകാശക്കോട്ടകൾ കെട്ടി ചടഞ്ഞിരിക്കരുത്. ഭൗതികമായ ഈ താൽക്കാലിക സുഖ സൗകര്യങ്ങളിൽ ഒരിക്കലും നാം വ്യാപൃതനായി ആയുസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഉന്നത മനക്കരുത്തുള്ള മനുഷ്യന്മാരുടെ ജീവിതം കണ്ട് പഠിക്കുക, അവരോടൊപ്പം സഹവസിക്കുക. ഉന്നതമായ ശ്രേണിയിലെത്തിച്ചേർന്ന ആളുകളുടെ ആ ഒരു മനക്കരുത്തിൻ്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ട് മനസ്സിലാക്കുക. അലസന്മാരായി ജീവനത്തെ നഷ്ടപ്പെടുത്തരുത്. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവെക്കരുത്. കഴിഞ്ഞുപോയ മഹാന്മാരായ മഹത്വത്തിൻ്റെ ഉന്നത ശൃംഖലയിലെത്തിയ ആളുകളിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇങ്ങനെയാണ്, ബുദ്ധിയുള്ളവൻ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയവനായിരിക്കും, നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചവനായിരിക്കും. എന്നാൽ ദുർബലന്മാർ തോന്നിയതുപോലെ ജീവിക്കുകയും എന്നിട്ട് എനിക്കെന്തെല്ലാമോ നേട്ടങ്ങൾ കിട്ടുമെന്ന് വെറുതെ അവൻ വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദുർബലന്മാർ ആയിക്കൂടാ നമ്മൾ. നേരമറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നേരിൻ്റെ മാർഗത്തിൽ സമൂഹത്തിനും നമുക്കും

0: ദൈവികന്മാരുടെ ജീവിത ലക്ഷ്യ ജീവിത ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കൂ. അവർ താഴ്ന്ന ജീവിതം കൊണ്ടൊരിക്കലും തൃപ്തിപ്പെട്ടിട്ടില്ല. അവരുടെ ലക്ഷ്യം നക്ഷത്രമായിരുന്നു, അഥവാ ഉന്നത ശ്രേണികളായിരുന്നു. അവിടേക്ക് അവർ എത്തി. അതുപോലെ എത്താൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കാനല്ല, മുന്നിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ മാർഗം നോക്കി ജീവിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതാണ് വല്ലദീന ജാഹദൂഫീന ലനഹദിയന്നഹും സുബുലന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നമ്മുടെ മാർഗത്തിൽ ത്യാഗം സഹിച്ചവർ നമ്മുടെ മാർഗത്തിലേക്ക് അവനെ അള്ളാഹു ചേർക്കും. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. സഹോദരങ്ങളെ, പരസ്പരം മറ്റുള്ളവരോട് ഏൽപ്പിക്കുക, ചടഞ്ഞിരിക്കുക, ചീത്ത കൂട്ടുകാരുടെ പിന്നാലെ പോകുക, ഈ ജാതി കാര്യങ്ങളൊന്നും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. നേരമറിച്ച് നല്ല കൂട്ടുകാർ, നല്ല ബന്ധങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ, ഉന്നതങ്ങളിലെത്തിയ ഉന്നതമായ വ്യക്തിത്വങ്ങൾ, അവരൊക്കെയായിരിക്കണം നമ്മുടെ മാതൃകകൾ. ആ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട്, മൂല്യങ്ങളെയും നേരുകളെയും പിൻപറ്റിക്കൊണ്ട് നാം സമൂഹത്തിനും നാടിനും ഗുണം ചെയ്യുന്ന, നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി മാറുക. രാജ്യത്തിനെ വഞ്ചിക്കുന്ന, രാജ്യത്തെ തിന്മകൾ പരത്തുന്ന, വ്യാപിപ്പിക്കുന്ന, സമൂഹത്തലത്ത് പരസ്പരം ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കണ്ടാൽ, ഭാഗം 2. പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 2. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സുലാഹി.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ എന്നുള്ള ഭാഗമാണ് നമ്മൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർച്ചയിൽ പോലും കാണാൻ കഴിയുമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് കേൾക്കുകയുണ്ടായി. ആ അധ്യായത്തിന്റെ തുടർച്ച കേൾക്കാം. അബുൽ മവാഹിബ് അഷാദുലി പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടു. അപ്പോൾ അവിടുന്ന് തന്നെപ്പറ്റി പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, നിശ്ചയം എന്റെ മരണം അള്ളാഹുവിനെപ്പറ്റി ശരിക്ക് മനസ്സിലാക്കാത്തവരിൽ നിന്ന് ഞാൻ മറഞ്ഞു നിൽക്കുന്നു എന്നേയുള്ളൂ. അങ്ങനെ ഞാൻ നബിയെയും നബി എന്നെയും കാണുകയുണ്ടായി. ഷാദുലി തൊരീഖത്തിലെ ഒരു സൂഫിയാണ് ഇയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയോ കാലശേഷം വന്ന ആളാണ് ഇയാൾ. അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുപോലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ലെന്നും അള്ളാഹുവിനെപ്പറ്റി നന്നായി അറിയാത്തവരിൽ നിന്ന് തൽക്കാലത്തേക്ക് മറയിടുകയാണ് എന്റെ മരണത്തിലൂടെ സംഭവിച്ചത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളോട് പറഞ്ഞുപോലും, അഥവാ സഹാബത്തിന്റെ മുന്നിൽ വെച്ച് സംഭവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ശരിയായ മരണമല്ലെന്നും അവർക്ക് അള്ളാഹുവിനെപ്പറ്റി ശരിയായ ജ്ഞാനം ഇല്ലാത്തതിനാൽ അവരിൽ നിന്ന് ഒരു മറയിടപ്പെടുകയാണ് ചെയ്തത് എന്നുമല്ലേ ഈ പറഞ്ഞത്. എത്ര ഗൗരവമുള്ള വാദമാണിത്! സഹാബിമാർക്ക് അള്ളാഹുവിനെപ്പറ്റി ശരിയായ അറിവില്ലായിരുന്നെന്നോ? മാത്രമല്ല, ഇതിലൂടെ എന്താണ് ഈ സൂഫി പ്രചരിപ്പിക്കുന്നത്? അള്ളാഹുവിനെ ശരിക്ക് അറിയുന്ന ഒരാൾക്ക് നബിയെ എപ്പോഴും കാണാം എന്നാണ് ചില സൂഫികളുടെ കള്ള വാർത്തകൾ. അള്ളാഹുവിനെ ശരിക്കറിയുന്ന ഒരാൾക്ക് നബിയെ എപ്പോഴും കാണാം എന്നുള്ള ചില സൂഫികളുടെ കള്ളവാർത്തകൾ കാണുക. അബുൽ മവാഹിബ് എന്ന സൂഫി അള്ളാഹുവിന്റെ റസൂലിനെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ നബിയെ കണ്ടപ്പോൾ അയാൾ ഇപ്രകാരം പറഞ്ഞുവത്രേ, നിങ്ങളെ ഞാൻ കണ്ടതിലുള്ള സ്വീകാര്യതയിൽ ജനങ്ങൾ എന്നെ കളവാക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞുപോലും, അള്ളാഹുവിന്റെ പ്രതാപവും മഹത്വവും തന്നെയാണ് സത്യം. നിന്നെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ നിന്നെ കളവാക്കുന്നവൻ യഹൂദിയോ നസറാനിയോ മജൂസിയോ ആയിട്ടല്ലാതെ മരിക്കുകയില്ല. എത്ര അപകടകരമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്! നബിയെ ഉണർച്ചയിൽ കാണുമെന്ന് വിശ്വസിക്കാത്തവൻ ജൂതനോ ക്രിസ്ത്യാനിയോ അഗ്നി ആരാധകനോ ആയി മരിക്കുമെന്നാണ് പറയുന്നത്. ഈ വിശ്വാസം മുൻഗാമികൾക്കുണ്ടായിരുന്നോ? നിങ്ങളോ നിങ്ങളുടെ പൂർവ്വപിതാക്കളോ കേട്ടിട്ടില്ലാത്ത വർത്തമാനങ്ങളുമായി വരുന്ന കള്ളന്മാരെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നാം മറക്കരുത്. ഇയാൾ തന്നെ പൊട്ടിക്കുന്ന മറ്റൊരു വെടി ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഭ്രാന്തൻ എന്ന് അവർ വിളിക്കുന്നതുവരെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന പ്രസിദ്ധമായ ഹദീസിനെ പറ്റി ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി പറഞ്ഞു, ഇബ്നു ഹിബ്ബാൻ തന്റെ റിവായത്തിൽ സത്യമാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഈ ഹദീസ് പണ്ഡിത ലോകത്ത് വിമർശന വിധേയമാണ്. സുഡാനി സൂഫി ഷെയ്ഖായ കൗജലിയുടെ ചില വിദ്യാർത്ഥികൾ ഇപ്രകാരം വാദിക്കുന്നു. അവരുടെ ഷെയ്ഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ ദിവസവും 24 തവണ ഉണർച്ചയിലായിരിക്കെ കാണാറുണ്ടായിരുന്നു. അബുൽ അബ്ബാസ് എന്ന മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെ, ഞാൻ നബിയെ കൊല്ലത്തിൽ 40 തവണ കാണാറുണ്ട്. ഒരിക്കൽ പോലും എനിക്ക് റസൂലിനെ കാണുന്നതിനെ തൊട്ട് മറയിടപ്പെട്ടിട്ടില്ല. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്കെങ്കിലും ഞാൻ മറയിടപ്പെട്ടാൽ പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെ എണ്ണുകയില്ല. സഹാബിമാർ ആരും അവിടുത്തെ വഫാത്തിന് ശേഷം കണ്ടിട്ടില്ലല്ലോ. അവരാരും അതിന്റെ പേരിൽ ഞാൻ മുസ്ലിമല്ല എന്നു പറഞ്ഞിട്ടില്ല. പിഴച്ച ഓരോ വിശ്വാസങ്ങൾ. മറ്റൊരു ഷെയ്ഖ് പറയുന്നുണ്ട്, എന്റെ ഈ കൈകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ ഞാൻ ഹസ്തദാനം ചെയ്തിട്ടില്ല. ഔലിയാക്കളിൽ ചിലർ ഒരു പണ്ഡിതന്റെ സദസ്സിൽ ഹാജരായിരുന്നു. അങ്ങനെ ആ പണ്ഡിതൻ ഒരു ഹദീസ് ഉദ്ധരിച്ചു. അപ്പോൾ അയാളോട് കൂട്ടത്തിലെ ഒരു വലിയ പറഞ്ഞുപോലും, ഈ ഹദീസ് ബാത്തിലാണ്. അയാൾ ചോദിച്ചു, ഇത് ബാത്തിലാണെന്ന് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? വലിയ പറഞ്ഞു, നിന്റെ തലഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ടില്ല. ഷഅറാനി പറയുന്നു, എന്നോട് ഷെയ്ഖ് സുലൈമാൻ അൽ ഖുദൈരി പറഞ്ഞു, ഞാൻ ഖുദൈരിയയിലെ ബാബു ഇമാം ഷാഫിഐയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴതാ ഒരു സംഘം വെള്ളവസ്ത്രം ധരിച്ചവരാണ്. അവരുടെ തല പ്രകാശത്താൽ മൂടിയിട്ടുണ്ട്. അങ്ങനെ അവർ എന്നെ ലക്ഷ്യം വെച്ച് വരികയാണ്. അവർ എന്നെ സമീപിച്ചപ്പോൾ അതിൽ നബിയും സഹാബിമാരും. ഞാൻ നബിയുടെ കൈ ചുംബിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് റൗളയിലേക്ക് നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നബിയോടൊപ്പം ജലാലുദ്ദീൻ സുയൂത്തിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം നബിയുടെ അടുത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചുംബിക്കുകയും സഹാബിമാരോട് സലാം പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരുന്നു. അങ്ങനെ ഷെയ്ഖ് ജലാലുദ്ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ഹദീസുകളെപ്പറ്റി ചോദിക്കുന്നു. ഓ സുന്നത്തിന്റെ ഷെയ്ഖെ, ചോദിച്ചോളൂ. ഷഅറാനി പറയുന്നു, അദ്ദേഹം അഥവാ സുയൂത്തി പറയാറുണ്ടായിരുന്നു, ഞാൻ ഉണർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഹദീസ് പണ്ഡിത. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ സ്വർഗ്ഗക്കാരിൽപ്പെട്ടവനാണോ? അപ്പോൾ നബി പറഞ്ഞു, അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ശിക്ഷ കൂടാതെ ഞാൻ മുൻകടക്കുമോ? അപ്പോൾ നബി പറഞ്ഞു, താങ്കൾക്ക് അതുതന്നെയാണുള്ളത്. ഷഅറാനി പറയുന്നു, സുയൂത്തി ഇമാമിന്റെ സ്വന്തം കൈപ്പടയാൽ എഴുതിയ ഒരു കടലാസ് അദ്ദേഹത്തിന്റെ ആളുകളിൽ നിന്നും ഞാൻ കാണുകയുണ്ടായി. അതിലുള്ളത്, സഹോദര, നീ അറിയണം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 75 തവണ ഉണർച്ചയിൽ കാണുകയുണ്ടായിട്ടുണ്ട്. ഷഅറാനി പറയുന്നു, അവർ അഥവാ ഇവരുടെ സൂഫി പണ്ഡിതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായി 5 നേരം നമസ്കരിക്കുന്നവരാകുന്നു എന്നും തഷഹുദിൽ നബിയോട് സലാം പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നത് അവർ കേൾക്കുന്നുണ്ട്. ഇത്തരം പിഴച്ച വിശ്വാസം പേറിയാണ് നമ്മുടെ നാടുകളിലെ പല തൊരീഖത്തിന്റെ കക്ഷികളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസുഫുൻ നബ്ഹാനിയും അബ്ദുൽ വഹാബ് അഷ്ഷഅറാനിയും രചിച്ചിട്ടുള്ള അവരുടെ കറാമാത്തുൽ ഔലിയ എന്ന പുസ്തകത്തിലും തൊബക്കാത്തുൽ ഔലിയ എന്ന പുസ്തകത്തിലും ഇത്തരം അനവധി കള്ളത്തരങ്ങൾ എഴുതിവച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്ന മാർഗത്തെക്കുറിച്ച് പ്രബോധനം നടത്തുന്ന സലഫികളെപ്പറ്റി പുത്തൻവാദികളെന്ന് സ്റ്റേജിലൂടെയും പേജുകളിലൂടെയും ആരോപിക്കുമ്പോൾ ആരാണ് പുത്തൻവാദികൾ എന്ന് മുകളിൽ കണ്ട കള്ളവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വഫാത്തായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിന് മുമ്പായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമോ? ഒരിക്കലുമില്ല. ഉണർച്ചയിൽ ഒരാൾക്കും തന്നെ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധ്യമല്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആയിരിക്കെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത്. പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് അവരുടെ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഹുജറയിലാണ് ഉള്ളത്. ആ ഹുജറ ഇന്ന് മദീനത്തെ പള്ളിയുടെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് എങ്ങനെ സംഭവിച്ചു എന്നത് വിശദമായി നാം പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ അതിനെപ്പറ്റി നാം സംസാരിക്കുന്നില്ല. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണർച്ചയിൽ ഒരാൾക്കും കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഭദ്രമായി മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിഴച്ചുപോയ സൂഫി വര്യന്മാർ പറയുന്നത് കടുത്ത കളവാണ് എന്നതിന് ഇതുതന്നെ മതിയായ തെളിവാകുന്നു. ഇൻഷാല്ലാ ഈ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ 1-ാം ഭാഗത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ ഭാഗം 2 ഈ വിഷയം അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി.
3: ما ودعك ربك وما قلى وللآخر

0: حدث.
1: പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 17 പരിശീലനങ്ങൾ ഭാഗം 6 ക്ലാസ് എടുക്കുന്നത് സലീം സുല്ലമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരികളെ, ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ഉലായിക്കയും അതുപോലെ തന്നെ ദാലിക്കയും അതെത്രത്തോളം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. തമാരീൻ അസ്മാഉൽ ഇഷാറത്തിലിൽ ഖരീബ് നമ്മൾ ചേർത്ത് നമ്മൾ പഠിക്കുകയും അതിനോട് ചേർത്ത് പിന്നീട് നമ്മൾ വിദൂരതയിലുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ആളുകളെ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവയെ, അത്, അവർ എന്നിങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർത്തു നോക്കൂ, അവർ മുസ്ലിങ്ങളാണ് എന്നിങ്ങനെ നമ്മൾ പറയാം. അവർ മുസ്ലിങ്ങളാണ് എങ്ങനെ പറയും? ഉലായിക്ക ഉലായിക്ക മുസ്ലിമോൻ, അവർ മുഅ്മിനീങ്ങളാണ്. ഉലായിക്ക മുഅ്മിനൂൻ, അവർ അധ്യാപകരാണ് എന്നിങ്ങനെ പറയാം. ഉലായിക്ക മുദരിസൂൻ, അഥവാ അവിടേക്ക് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് അവരെ ചൂണ്ടിക്കാണിച്ച് അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്. ശരി, തമാരീനിലേക്ക് നോക്കുക. അപ്പോൾ 13-ാമത്തെ ചാപ്റ്ററിലെ ജീം പാർട്ടിലെ ആദ്യത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 79, ടെക്സ്റ്റ് ബുക്കിലെ 79-ാമത്തെ പേജ്. സ്ക്രീനിലേക്ക് നോക്കുക. ഹവ്വിലിൽ മുബ്തദഅ ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയതി ഇല ജംഇൻ മഅ തഗ്യീരി മാ യൽസം. ഹവ്വിലിൽ മുബ്തദ, ഹവ്വിലിൽ മുബ്തദ, മുബ്തദഇനെ ചേഞ്ച് ചെയ്യുക, മുബ്തദഇനെ മാറ്റുക. ഫി കുല്ലി മിനൽ ജുമലിലാത്തിയ, ഫി കുല്ലിൻ എല്ലാത്തിലും, മിനൽ ജുമലിലാത്തിയ താഴെയുള്ള ജുംലകളിൽ, അപ്പോൾ താഴെയുള്ള ജുംലകളിൽ നിന്നുള്ള എല്ലാത്തിൻ്റെയും മുബ്തദ ഇനെ മാറ്റണം. ഇലാ ജംഇൻ, ബഹുവചനത്തിലേക്ക് മാറ്റണം, ജംഇലേക്ക്. ഇതാണ് ടെക്സ്റ്റിലുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ സ്ക്രീനിൽ മഅ തഗ്യീരി അല്ലേ, മഅ തഗ്യീരി മാ യൽസമു എന്ന് കൊടുത്തിട്ടുണ്ട്. മഅ തഗ്യീരി എന്നാൽ സ്വാഭാവികമായും ജമാക്കി മാറ്റുമ്പോൾ മാറ്റങ്ങളുണ്ടാവും, അതാണ് മഅ തഗ്യീരി മാ യൽസമു, അനിവാര്യമായ മാറ്റങ്ങളോടുകൂടി, വെറുതെ മാറ്റിയാൽ പോരാ എന്നർത്ഥം. അനിവാര്യമായും വരുന്ന മാറ്റ തിരുത്തലുകളൊക്കെ കൊടുത്ത് ജമാക്കി മാറ്റുക. ഉദാഹരണം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. എന്താണ് ഉദാഹരണം? ഉദാഹരണം എന്നത് മിസാൽ അല്ലേ. ഉദാഹരണത്തിന് പറയുന്ന വാക്ക് എന്താണ്? മിസാൽ. ദാലിക റജുലു മുദരിസ്, ദാലിക റജുലു, ആ പുരുഷൻ, മുദരിസുൻ അധ്യാപകനാണ്. അടുത്തതോ ഉലായിക റിജാലു മുദരിസൂൻ, അപ്പോൾ അവിടെ ആ പുരുഷൻ മുദരിസാണ്. എന്നാൽ അവിടെ തന്നെ എന്തുണ്ട്, ആ മൂന്നാളുകൾ അല്ലെങ്കിൽ അതിലധികം ആളുകളുണ്ട്, ഒരു കൂട്ടം ആളുകളുണ്ട് എങ്കിൽ അത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഉലായിക റിജാലു മുദരിസൂൻ, ആ പുരുഷന്മാർ മുദരിസൂൻ അധ്യാപകരാണ്. അപ്പം ഇതിനെ നമ്മളൊന്ന് പിരിച്ച് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ ഉലായിക്ക എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? ദാലിക. ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചു പോവാം. അതുപോലെ തന്നെ റിജാലി എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? റജുലുൻ. മുദരിസുന എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? മുദരിസുൻ. പിന്നെ എന്ത് ഇങ്ങനെയൊക്കെ വരാൻ കാരണം? അവിടെ എന്ത് ചെയ്തു? ഉലായിക്ക എന്നത് അങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ മാറ്റങ്ങൾ വന്നു. ഉലായിക്ക റിജാലു മുദരിസുന. ഇനി നമുക്ക് താഴെയുള്ള ഭാഗങ്ങൾ ഇതേ രൂപത്തിൽ നമ്മൾ ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ നമുക്ക് വരുത്താം. മൻ ദാലിക്കൽ ഫത്ത, മൻ ദാലിക്കൽ ഫത്ത, എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? മൻ ദാലിക്കൽ ഫത്ത, ആ യുവാവ് ആരാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. എങ്കിൽ അവിടെ ഒരു കൂട്ടം യുവാക്കളുണ്ട്, അപ്പോൾ ആ യുവാക്കൾ ആരാകും, അവരിലേക്ക് ചൂണ്ടി ആ യുവാക്കൾ ആരാണ് എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? മൻ എന്നതിനെ മാറ്റേണ്ടതുണ്ടോ? വേണ്ട, മൻ എന്നുള്ളത് അതേ രൂപത്തിൽ വെക്കുക. ദാലിക്ക എന്നതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റേണ്ടതുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഓർത്തു നോക്കൂ, ദാലിക്കയുടെ ബഹുവചനം എന്താണ്? യെസ്, മൻ ഉലായിക്ക അല്ലേ. മൻ ഉലായിക്ക, അൽ ഫത്ത, അൽ ഫത്ത, ഫത്ത എന്നതിൻ്റെ ബഹുവചനം ഓർമ്മയുണ്ടല്ലോ. സൂറത്ത് കഹ്ഫിൽ നമ്മൾ ഉദാഹരണം എടുത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഫത്ത എന്നതിൻ്റെ ബഹുവചനം. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യ, അപ്പോൾ അവിടെ ഫത്ത എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? ഫിത്യത്ത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ വായിക്കാം? മൻ ഉലായിക്കൽ ഫിത്യത്തു, മൻ ഉലായിക്കൽ ഫിത്യത്തു. സാവകാശമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്തട്ടെ, എന്നിട്ട് പറഞ്ഞു നോക്കട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ശരി, രണ്ടാമത്തേതിലേക്ക് നോക്കാം. മിൻ ഐന ദാലിക്കൽ മുദരിസു, മിൻ ഐന, എവിടെ നിന്നുമാണ്, ഫ്രം വേർ, എവിടെ നിന്നാണ് ദാലിക്കൽ മുദരിസു, ആ അധ്യാപകൻ എവിടെ നിന്നുമുള്ള ആളാണ് എന്നർത്ഥം. ആ അധ്യാപകൻ എവിടെ നിന്നുമുള്ള ആളാണ്? ഇന്ത്യക്കാരനാണോ, അമേരിക്കക്കാരനാണോ, പാകിസ്ഥാൻകാരനാണോ? അതാണ് മിൻ ഐന ദാലിക്കൽ മുദരിസു, ആ അധ്യാപകൻ എവിടെ നിന്നും ഉള്ള ആളാണ്, എവിടെ നിന്നുമുള്ളവനാണ് എന്നർത്ഥം. ശരി, അതിനെ ഒന്ന് ജമ്മാക്കി മാറ്റി നോക്കൂ. മിൻ ഐന, അതേ രൂപത്തിൽ തന്നെ. ഐന എന്ന് പറഞ്ഞാൽ അവൻ എവിടെ നിന്നാണെങ്കിലും അവർ എവിടെ നിന്നാണെങ്കിലും ഐന ഐന തന്നെയാണ് അല്ലേ. മിൻ ഐന, ശരി, ദാലിക്ക എന്നുള്ളത് മാറ്റുന്നു അല്ലേ. മിൻ ഐന ഉലായിക മുദരിസ് എന്നതോ അൽ മുദരിസൂന. അപ്പോൾ മിൻ ഐന ഉലായിക്കൽ മുദരിസൂന, മിൻ ഐന ഉലായിക്കൽ മുദരിസൂൻ. അടുത്തത് മൂന്നാമത്തേത് നോക്കൂ. തിൽക്കൽ ഫതാത്തു ബിന്തു ത്വബീബി, തിൽക്കൽ ഫതാത്തു ബിന്തു ത്വബീബി. ഒക്കെ വായനയുടെ രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് കേട്ടോ. ബിന്തു ത്വബീബി എന്നാണ് വായിക്കേണ്ടത്. ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം പഠിച്ച നിയമങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ അധ്യായങ്ങളും പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലാണ്, നിങ്ങൾ പ്രാക്ടിക്കലാക്കേണ്ടതുണ്ട്. ശരി, തിൽക്കൽ ഫതാത്തു, ആ യുവതി. തിൽക്ക എന്നുള്ളത് ദൂരെയുള്ള സ്ത്രീ ഭാഗത്തെ ഒന്നിനെ അറിയിക്കുന്നതാണ്. അപ്പം തിൽക്കൽ ഫതാത്തു, ആ യുവതി. ബിന്തു ത്വബീബി ഡോക്ടറുടെ മകളാണ്, ബിന്തു ത്വബീബി ഡോക്ടറുടെ മകളാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? തിൽക്കയെ നമ്മൾ ബഹുവചനമാക്കി മാറ്റണം. അപ്പം എന്ത് വേണം? തിൽക്ക. ദാലിക്കയുടേത് ബഹുവചനം എന്താണ്? ഉലായിക്ക എന്നുള്ളതാണ്. അപ്പം തിൽക്കയുടേതോ? യെസ്, തിൽക്കയുടേതും ഉലായിക്കയാണ്. അപ്പം ഉലായിക്ക, ഉലായിക്ക എന്ന് കഴിഞ്ഞിട്ട് ഉലായിക്ക, ഉലായിക്ക. അടുത്തതോ, ഫതാത്ത് എന്നതിൻ്റെ ഉലായിക്ക, ഫതാത്ത് എന്നതിൻ്റെ ബഹുവചനം എന്തായിരുന്നു? ഉലായിക്ക ആ അൽ ഫത്തയാത്തു, ഉലായിക്കൽ ഫത്തയാത്തു, ഉലായിക്കൽ ഫത്തയാത്തു. ബിൻത്ത് എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ബനാത്ത് അല്ലേ. ബനാത്തു ത്വബീബി, ത്വബീബ് എന്നതിന് ബഹുവചനമാക്കണോ? വേണ്ട. എവിടെയാണ് ത്വബീബ് എന്നാൽ ഡോക്ടർ, കാരണം ഡോക്ടറുടെ മക്കളാണ്. അപ്പോൾ മക്കളാണ് ഡോക്ടറുടെ മകള് എന്നതിനെ ബഹുവചനമാക്കി മാറ്റുമ്പോൾ ഡോക്ടറുടെ പെൺകുട്ടികൾ. അപ്പോൾ അവിടെ ബനാത്തു ത്വബീബി. അപ്പോൾ ഉത്തരം പറയുമ്പോൾ ഞാൻ പറയുന്ന ഉത്തരവും നിങ്ങൾ പറയുന്നതും നിങ്ങൾ മനസ്സിൽ കണ്ടതും അല്ലെങ്കിൽ എഴുതിയതും ശരിയാണോ എന്ന് നോക്കൂ. ഉലായിക്കൽ ഫതയാത്തു ബനാത്തു ത്വബീബി, ഉലായിക്കൽ ഫതയാത്തു ബനാത്തു അത്വബീബി. ശരി, നാലാമത്തേത്, ഹാദ ത്വബീബു മിൻ ഇൻഗൽത്തറ വദാലിക മിൻ ഫറൻസ. ഹാദ ത്വബീബ്, ഹാദ ത്വാലിബു, ത്വബീബ് എന്നല്ല, ഹാദ ത്വാലിബു, ഹാദ ത്വാലിബു, ഹാദ ത്വാലിബു. ഈ വിദ്യാർത്ഥി അല്ലേ, മിൻ ഇംഗൽത്തറ, ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. വദാലിക്ക മിൻ ഫറൻസ, വദാലിക്ക മിൻ ഫറൻസ, അവൻ മിൻ ഫറൻസ, ഫ്രഞ്ചിൽ നിന്നുമാണ്, ഫ്രാൻസിൽ നിന്നുമാണ്. അപ്പോൾ വദാലിക്ക മിൻ ഫറൻസ, അവൻ ഫ്രാൻസിൽ നിന്നുമാണ്. അപ്പോൾ ഇത് ഈ വിദ്യാർത്ഥി, ഇവിടെ ഹാദ ത്വാലിബൻ, ഈ വിദ്യാർത്ഥി, ദാലിക്ക എന്നുള്ള ആ വിദ്യാർത്ഥി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാദ ത്വാലിബ മിൻ ഇംഗൽത്തറ, ഈ വിദ്യാർത്ഥി ഇംഗ്ലണ്ടിൽ നിന്നാണ്. വദാലിക്ക മിൻ ഫറൻസ, അവൻ ഫ്രാൻസിൽ നിന്നുമാണ്. ഇനി ഇതിനെ ബഹുജനമാക്കി മാറ്റൂ, മുബ്തദയിനെ ബഹുജനമാക്കി മാറ്റൂ. ഹാദ ത്വാലിബ് അല്ലേ, ഹാദയെ ബഹുജനമാക്കി മാറ്റുമ്പോൾ ഹാ ഉലാ ഈ, ഹാ ഉലാ ഈ, അത് കഴിഞ്ഞാലോ, ഹാ ഉലാ ഈ കഴിഞ്ഞാൽ ത്വാലിബു എന്നതിനെ ഹാ ഉലാ ഇ തുല്ലാബു, ഹാ ഉലാ ഇ തുല്ലാബു മിൻ ഇംഗൽത്തറ. വദാലിക്ക, ദാലിക്ക എന്ത് ചെയ്യണം, ആ വ ഉലായിക്ക, വ ഉലായിക്ക മിൻ ഫറൻസ, വ ഉലായിക്ക മിൻ ഫറൻസ. അഞ്ചാമത്തെ നോക്കൂ, അദാലിക്കൽ മുഹന്ദിസു മുസ്ലിമുൻ, അദാലിക്കൽ മുഹന്ദിസു മുസ്ലിമുൻ, അദാലിക്ക അല്ലേ, അതാണോ. എന്നാൽ ഇവിടെ അദാലിക്കൽ മുഹന്ദിസു, ആ എഞ്ചിനീയറാണോ, മുസ്ലിമുൻ, മുസ്ലിമാണോ എങ്കിൽ അദാലിക്ക എന്നതിനെ ബഹുജനമാക്കുമ്പോൾ അ ഉലായിക്ക അല്ലേ, അ ഉലായിക്കൽ മുഹന്ദിസു എന്ന് പറയുമോ, ഇല്ല, അ ഉലായിക്കൽ മുഹന്ദിസൂന മുസ്ലിമൂന, അ ഉലായിക്കൽ മുഹന്ദിസൂന മുസ്ലിമൂന. ശരി, ആറാമത്തെ നോക്കൂ, ഹാദിഹിൽ മർഅത്തു മുമരിദത്തുൻ വതിൽക തബീബത്തുൻ. ഇതിൻ്റെ ഒക്കെ ജംഇകൾ അല്ലേ, ഓരോ വാക്കുകളുടെയും ജംഇകൾ അബ്ദുറഹീം റഹിമഹുല്ലാ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ ഓരോ ഭാഗമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തുവാനാണ്, ആ പഠിച്ച വൊക്കാബുലറികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതേ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ തരുന്നത്. ശരി, ഹാദിഹിൽ മർ, ഹാദിഹി എന്നതിനെ ബഹുജനമാക്കൂ, ഹാദിഹി ബഹുജനം ഹാ ഉലായി അല്ലേ, യെസ് വെരി ഗുഡ്. ഹാ ഉലായിൽ മർ അത്തു എന്നതിൻ്റെ ബഹുജനം എന്താണ്, മർ അത് അന്നിസാവു അല്ലേ, ഹാ ഉലായിന്നിസാഉ, ഹാ ഉലായിന്നിസാഉ മുമരിലത്ത്, മുമരിലത്ത് എന്ന് പറഞ്ഞാൽ നേഴ്സിനാണ് പറയുക. അപ്പോൾ മുമരിലത്ത് എന്നതിനെ ബഹുജനമാക്കി മാറ്റുമ്പോൾ ജമ്മു മുഅന്നസ് സാലിം അല്ലേ, മുമരിലാത്തുൻ, മുമരിലാത്തുൻ, ഹാ ഉലായിന്നിസാഉ മുമരിലാത്തുൻ വതിൽക തബീബത്തുൻ, വതിൽക തബീബത്തുൻ എന്നതിനെ ബഹുജനമാക്കി മാറ്റുമ്പോൾ വ ഉലായിക തബീബാത്തുൻ, വ ഉലായിക തബീബാത്തുൻ. അപ്പോൾ ഒന്ന് ഒരുമിച്ച് പറയുമ്പോൾ, ഹാദിഹിൽ മർഅ എന്നതിന് ഹാ ഉലായി നിസാഉ മുമരിലാത്തുൻ, ഹാ ഉലായി നിസാഉ മുമരിലാത്തുൻ വ ഉലായിക തബീബാത്തുൻ. അപ്പോൾ മർഅത്ത് എന്നതിൻ്റെ ബഹുജനം നിസാ ആണ്, മുമരിലത്ത് എന്നതിൻ്റെ ബഹുജനം മുമരിലാത്ത് ആണ്, തിൽക്ക എന്നതിൻ്റെ ബഹുജനം ഉലായിക്കയാണ്, തബീബത്ത് തബീബാത്ത്. ഏഴാമത്തെ നോക്കൂ, മൻ ഹാദൽ വലദു ത്വീലു, മൻ ഹാദൽ വലദു ത്വീലു, ഈ നീളമുള്ള കുട്ടി ആരാണ്, ഇതിനെ ബഹുജനമാക്കുമ്പോൾ ഈ നീളമുള്ള കുട്ടികൾ ആരാണ് എന്നാക്കി മാറ്റണം. ശരി, ഏഴാമത്തേത് നമുക്ക് നോക്കാം, മൻ ഹാദൽ വലദു ത്വീലു, ഈ നീളമുള്ള കുട്ടി ആരാണ്, ബഹുജനമാക്കി മാറ്റൂ, മൻ ഹാദ, ഹാ ഉലായി അൽ വലദു എന്ന് ഔലാദ്, മൻ ഹാ ഉലായിൽ, മൻ ഹാ ഉലായിൽ ഔലാദു ത്വാലു, ത്വീല് ത്വാൽ, അപ്പോൾ ഹാദ ഹാ ഉലായി വലത് ഔലാദ് ത്വീൽ ത്വാൽ, മൻ ഹാ ഉലായിൽ ഔലാദു ത്വാലു. എട്ടാമത്തേത്, തിൽക്കൽ ഫതാത്തു സഗീറത്തു ഉഖ്തു ഹാമിദിൻ, തിൽക്കൽ ഫതാത്തു സഗീറത്തു ഉഖ്തു ഹാമിദിൻ, തിൽക്ക അതിലെ ആ ചെറിയ യുവതി, ആ ചെറിയ യുവതി ഉഖ്തു ഹാമിദിൻ, ഹാമിദിൻ്റെ സഹോദരിയാണ്. അതിനെ ബഹുജനമാക്കി മാറ്റുമ്പോൾ തിൽക്കലെ ഉലായിക്ക ഫത്താത്തു, ഉലായിക്കൽ ഫത്തയാത്തു, ഉലായിക്കൽ ഫത്തയാത്തു സഗീറത്ത് എന്നതിൻ്റെ ബഹുജനം എന്തായിരുന്നു, ഉലായിക്കൽ ഫത്തയാത്തു സിഗാറു, ഉലായിക്കൽ ഫത്തയാത്തു സിഗാറു ഉഖ്തു ഹാമിദിൻ എന്നതിനെ അഖവാത്തു ഹാമിദിൻ. നല്ലപോലെ ശ്രദ്ധിച്ചാലേ നമ്മൾ ആ കാര്യങ്ങൾ, എളുപ്പമാണ്, വളരെ ലളിതമാണ്, പക്ഷേ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ വായിക്കും? തിൽക്ക ഉലായിക്ക, ഫതാത്ത് ഫതയാത്ത്, സഗീറത്ത് സിഗാറ്, ഉഖ്ത് അഖവാത്ത്, ഹാമിദ് ഹാമിദന്നെ. അപ്പോ ഉലായിക്കൽ ഫതയാത്തു അസ്സിഗാറു അഖവാത്തു ഹാമിദിൻ. അങ്ങനെയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഉത്തരം ശ്രദ്ധിക്കേണ്ടത്. ശരി, നമുക്ക് എന്ത് ചെയ്യാം, ഒമ്പതാമത്തെ തംരീനിലേക്ക് നമുക്ക് പോകാം. ഒമ്പതാമത്തത്, തിൽക്കൽ മർഅത്തു ഉമ്മു ത്വാലിബ, തിൽക്കൽ മർഅത്തു ഉമ്മു ത്വാലിബത്തി. ബഹുജനമാക്കി ഉലായിക്കൻ നിസാഉ, ഉമ്മു എന്നതിൻ്റെ ബഹുജനം എന്താണ്? ഉമ്മഹാത്ത്. വെരി ഗുഡ്. അപ്പം എങ്ങനെ പറയും? ഉലായിക്ക ഉലായിക്കൻ നിസാഉ, ഉലായിക്കൻ നിസാഉ ഉമ്മഹാത്തു ത്വാലിബത്തി. ഉലായിക്കൻ നിസാഉ ഉമ്മഹാത്തു ത്വാലിബത്തി. ശരി, പത്താമത്തേത്, ദാലിക റജുലു ആലിമുൻ കബീറുൻ മിൻ മംലകത്തിൽ അറബിയത്തി സൗദിയ. നമ്മുടെ സ്ക്രീനിൽ ഉള്ളതാണ് വായിക്കുന്നത്. ദാലിക റജുലു ആലിമുൻ കബീറുൻ മിനൽ മംലകത്തിൽ അറബിയത്തി സൗദിയ. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ദാലിക റജുലു താജിറുൻ കബീറുൻ മിനൽ മംലകത്തിൽ അറബിയത്തി സൗദിയത്തി. ചെറിയ മാറ്റം, ദാലിക്കർ റജുലു ആലിമുൻ കബീർ, സ്ക്രീനിലുള്ളതിൻ്റെ അർത്ഥം പറയാം. ദാലിക്കർ റജുലു, ആ പുരുഷൻ, ആലിമുൻ കബീർ, വലിയ പണ്ഡിതനാണ്. മിനൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ, സൗദി അറേബ്യയിൽ നിന്നുള്ള വലിയൊരു പണ്ഡിതനാണ്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ ദാലിക്കർ റജുലു താജിറുൻ കബീറുൻ മിനൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ, ആ പുരുഷൻ വലിയൊരു കച്ചവടക്കാരനാണ്, ബിസിനസ് മാൻ. താജിറുൻ കബീറുൻ, വലിയൊരു കച്ചവടക്കാരനാണ്. മിനൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ, സൗദി അറേബ്യയിൽ നിന്നുള്ള. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ബഹുവചനമാക്കി മാറ്റേണ്ടതുണ്ട്. ദാലിക്കർ റജുലു, എന്താ പറയുക? ദാലിക്കർ റജുലു ഉലായിക്കർ റിജാലു, അല്ലേ? ഉലായിക്കർ റിജാലു, ടെക്സ്റ്റിൽ നിന്നുള്ള അർത്ഥം പറയാം. ഉലായിക്കർ റിജാലു താജിറുൻ കബീറുൻ, എങ്ങനെ പറയും? തുജ്ജാറുൻ കിബാറുൻ, തുജ്ജാറുൻ കിബാറുൻ മിനൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ, സൗദി അറേബ്യയിൽ നിന്നുള്ള. അപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ഉത്തരം പറയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതിൻ്റെ ഉത്തരമാണ് പറയുന്നത്, ഉലായിക്കർ റിജാലു, ഉലായിക്കർ റിജാലു തുജ്ജാറുൻ കിബാറുൻ മിനൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയത്തി. ഇനി സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? അതിന് വന്നത് ആലിമുൻ കബീറുൻ എന്നതാണ്. അപ്പോൾ ഉലായിക്കർ റിജാലു, ആലിമു എന്നതിൻ്റെ ബഹുജനം ഉലമാഉ എന്നാണ്. അപ്പോൾ ഉലമാഉ കിബാറുൻ, ഉലമാഉ കിബാറുൻ മിനൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയത്തി. ഇത്രയും ഈ പത്ത് ഭാഗങ്ങളിലൂടെ നമ്മൾ ഇവർ അവർ എന്നുള്ളത് അത് ബഹുജനമാക്കി ഉപയോഗിക്കാൻ നമ്മൾ കഴിഞ്ഞു. നമുക്കത് ഇനി ഭാഷകൾ, നമ്മുടെ ഈ പിന്നെ കലിമാത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നെ സ്വയം അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് സ്വതന്ത്രമായ സെൻറ്റൻസുകൾ രൂപീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ശരി, അടുത്ത തംരീനിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ തംരീനിലേക്ക് നോക്കൂ. അഷിർ ഇലൽ അസ്മാഇൽ ആതിയത്തി ബിസ്മി ഇഷാറത്തിൻ ലിൽ ബഈദി ദാലിക തിൽക ഉലായിക. അഷിർ സൂചിപ്പിക്കുക എന്നാണ്. ഇലൽ അസ്മാഇൽ ആതിയ, ഇഷാറത്ത് നൽകുക എന്നർത്ഥം, സൂചന നൽകുക. താഴെയുള്ള ഇസ്മുകളിലേക്ക്, എന്തുകൊണ്ട്? ബിസ്മി ഇഷാറത്തിൽ ബഈദ്, ബഈദിനുള്ള സിഗ്നലാണ്, ബഈദിനുള്ള സൂചനാ നാമങ്ങളാണ് കൊടുക്കേണ്ടത്. അതാണ് ബിസ്മി ഇഷാറത്തിൽ ബഈദ്. ഏതൊക്കെയാണ്? ദാലിക്ക തിൽക്ക ഉലായിക്ക. അപ്പം ഈ ഒരു തംരീനിലൂടെ ദാലിക്ക എവിടെ ഉപയോഗിക്കണം, തിൽക്ക എവിടെ ഉപയോഗിക്കണം, ഉലായിക്ക എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്കറിയുമോ എന്നുള്ളതാണ്. എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊരു ധാരണ വേണമല്ലോ. ശരി, ഒന്ന്, ഡാഷ് ത്വാലിബുൻ, എന്താണ് അവിടെ കൊടുക്കുക? യെസ്, അവിടെ എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞു നോക്കൂ. ദാലിക്ക ത്വാലിബുൻ, വെരി ഗുഡ്. രണ്ടാമത്തേത് എന്താണ്? താജിർ തുജാർ, അവിടെ എന്തുപയോഗിക്കണം? ദാലിക്ക തുജാറിൻ എന്ന് പറ്റുമോ, തിൽക്ക തുജാറിൻ എന്ന് പറ്റുമോ, ഉലായിക്ക തുജാറിൻ എന്ന് പറ്റുമോ? തുജാർ ബഹുവചനമാണ്, അതുകൊണ്ട് അവിടെ ഉലായിക്ക തുജാറുൻ. മൂന്നാമത്തേത് മുദരിസാത്താണ്. മുദരിസത്ത് എന്നതിൻ്റെ ജമ മുഅന്നസ് സാലിമാണ് മുദരിസാത്ത് എങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കുക? ആ ഉലായിക്ക മുദരിസാത്തുൻ, ആണിനും പെണ്ണിനും ഉലായിക്ക് ഉപയോഗിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് മുദരിസാത്ത് ആയതുകൊണ്ട് ഇവിടെ ഉലായിക്ക എന്നാണ് ഉപയോഗിക്കുക. അടുത്തത് നാല്, നാലാമത്തേത് ദാഷ് തബീബത്തുൻ ജദീദത്തുൻ. ആ അവർ അല്ലേ പുതിയ, അവൾ പുതിയ ഡോക്ടറാണെന്നാണ്. അപ്പോൾ അവിടെ ഏതാ ഉപയോഗിക്കാം? യെസ് തിൽക്ക, തിൽക്ക എന്നുള്ളത് സ്ത്രീയെ, ഒരു സ്ത്രീയെ അറിയിക്കുന്ന, സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ് തിൽക്ക തബീബത്തുൻ ജദീദത്തുൻ. അഞ്ചാമത്തേത് ഡാഷ് ഉമ്മഹാത്തു ത്വാലിബാത്തി, അവർ വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരാണ് എങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കാം? യെസ് ഉമ്മഹാ ഉലായിക്ക, ഉലായിക്ക. ആറാമത്തേത് ആബാ ഉത്തുല്ലാബി, ആബാ ഉത്തുല്ലാബി, നേരത്തെ പഠിച്ചതാണതല്ലേ, ആ വിദ്യാർത്ഥികളുടെ പിതാവ്, അവിടെ എന്താ ഉപയോഗിക്കുക? അവിടെ പറയുന്നത് ഉലായിക്ക ആബാ ഉത്തുല്ലാബി. ഏഴാമത്തേത് ഡാഷ് ഫല്ലാഹുൻ, ഡാഷ് ഫല്ലാഹുൻ, അവിടെ എന്താണ് ഉപയോഗിക്കുക? ഉലായിക്ക ഫല്ലാഹുൻ. ഏഴാമത്തേത് ഉലായിക്ക ഫല്ലാഹുൻ. എട്ടാമത്തേത് ഉമ്മു മുഹമ്മദിൻ എന്നാണ്. എട്ടാമത്തേത് ഉമ്മു മുഹമ്മദിൻ, അവിടെ എന്താ ഉപയോഗിക്കുക? മുഹമ്മദിൻ്റെ ഉമ്മയാണത് എന്നതാണ് പറയേണ്ടത്. ഇവിടെ തിൽക്ക, തിൽക്ക ഉമ്മു മുഹമ്മദിൻ. ഒമ്പതാമത്തേത് സ്വദീഖി, സ്വദീഖി, എൻ്റെ കൂട്ടുകാരൻ. ഓക്കെ, ദാലിക്ക സ്വദീഖി അല്ലേ. ഒമ്പതാമത്തേത് ദാലിക്ക സ്വദീഖി. പത്താമത്തേത് അഹവാത്തി എന്നതാണ്, എൻ്റെ സഹോദരികളാണ് എങ്കിൽ അവർ എൻ്റെ സഹോദരികളാണ്. അവിടെ ഏതാ വേണ്ടത്? ഉലായിക്ക അഹവാത്തി. പതിനൊന്നാമത്തേത് ഇഹ്വത്തി, എൻ്റെ സഹോദരങ്ങളാണ്. അവിടെ ഏതാ ഉപയോഗിക്കുക? ഉലായിക്ക ഇഹ്വത്തി. ശരി, മൂന്നാമത്തെ തംരീനിലേക്ക് നോക്കാം. മൂന്നാമത്തേത് ഹാത്തി ജംഅൽ കലിമാത്തിൽ ആത്തിയ, താഴെയുള്ള കലിമത്തുകളുടെ ജംഅകൾ കൊണ്ടുവരിക. ഹാത്തി എന്നാൽ കൊണ്ടുവരിക. ഉമ്മ ഓർത്തു നോക്കൂ, ആ ഉമ്മഹാത്ത്, അബ ആബാ, ഇമ്രഅത്ത് നിസാ, അമ്മത്ത് അമ്മാത്ത്, ലഈഫ് ലിആഫ്, വസീർ വുസറാ, ഇസ്മ അസ്മാ. നാലാമത്തേത് ഇഖ്റ വക്തും, വായിക്കുക എഴുതുക. അസ്ദിഖാഉ, അസ്ദിഖാഉ, നമ്മൾ നോക്ക് പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടത് അസ്ദിഖാഉ എന്നാണ് വന്നിട്ടുള്ളത്. അഗ്നിയാഉ, അസ്ദിഖാഉ എന്നത് സ്വദീഖ് എന്നതിൻ്റെ ബഹുജനമാണ്. അഗ്നിയാഉ, ഗനിയുൻ എന്നതിൻ്റെ ബഹുജനമാണ്. അഖ്വിയാഉ, ശക്തവാന്മാർ, കവിയുൻ എന്നതിൻ്റെ ബഹുജനമാണ്. അതിബാഉ, ഡോക്ടർമാർ. ഫുഖറാഉ, ദരിദ്രർ. സുമലാഉ, സുമലാഉ, സഹപ്രവർത്തകർ. വുസറാഉ, മന്ത്രിമാർ. ഉലമാഉ, പണ്ഡിതന്മാർ. അപ്പോൾ ഈ വാക്കുകളുടെ പ്രത്യേകത വായനാ രീതി, അസ്ദിഖാഉൻ എന്ന് വായിക്കരുത്. അസ്ദിഖാഉ അതിൻ്റെ മുഫ്രദ് എന്താണ്, അതിൻ്റെ പ്രയോഗം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മനസ്സിരുത്തി വായിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ പഠനം കൂടുതൽ എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 17 പരിശീലനങ്ങൾ ഭാഗം 6. ക്ലാസ് എടുത്തത് സലീം സുലമി.
0: ചോദ്യം 1, حول المبتدا من الجمله الاتيه الى جمع. ذلك طالب طويل. اوبشن اي اولئك طلاب ضعاف. اوبشن بي هؤلاء طلاب ضعاف. اوبشن سي الطلاب اولئك ضعاف. ചോദ്യം 2, صحح الجمله الاتيه. താഴെയുള്ള ജുംലയെ ശരിയാക്കുക. ذلك الفتية بنت الطبيب. اوبشن اي هؤلاء الفتية بنت الطبيب. اوبشن بي اولئك الفتية اولاد الطبيب. اوبشن سي هذه الفتية بنت الطبيب. توديم 3, رتب كرمتلاكوغا. المسلمون ا مسلمون اولئك. اوبشن اي امهندسون المسلمون اولئك. اوبشن بي അമുസ്ലിമൂന ഉലായിക്കൽ മുഹന്ദിസൂന. ഓപ്ഷൻ സി, അഉലായിക്കൽ മുഹന്ദിസൂന മുസ്ലിമൂന.
3: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
4: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: നായരിന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത പലപ്പോഴും നമ്മെ പിന്നോട്ടടിപ്പിക്കാറുണ്ട്. ഈ ചിന്തകളെ തിരുനബിയുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് പഠിക്കാം? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ ശരിയായ വഴിക്ക് പ്രാധാന്യം നൽകാൻ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുനബിയോടൊപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും മുസ്തഫ അൻസാരി എപ്പിക്കാട് അവതരിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുമോ നമ്മുടെ ജീവിതം? നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടാം, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം, നമ്മുടെ സംസാരശേഷിയും കേൾവിയുടെ ശേഷിയും കാഴ്ചയുടെ ശേഷിയും എല്ലാം നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകാം. അപ്പോൾ എല്ലാ കാലത്തും നമ്മളൊരുപോലെയല്ല എന്നത് ഒരു പക്ഷേ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്ന് തന്നെയാണ്. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. അത് പല രൂപത്തിലും ജീവിതത്തിൽ ആ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കില്ല എന്നൊരു പരമാർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. മാത്രവുമല്ല, ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളോട് ചില ആളുകളൊക്കെ പലതിൻ്റെയും പേരിൽ പലതിനു വേണ്ടിയും പ്രേരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ വിഷയത്തിൽ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആരെയും കുറ്റപ്പെടുത്താനല്ല, അപമാനിക്കാനുമല്ല, മറിച്ച് നമ്മൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ശരീരം നമുക്ക് തന്നത് ആരാണ്? നമ്മുടെ സൗന്ദര്യം നമുക്ക് നൽകിയത് ആരാണ്? നമ്മുടെ കണ്ണുകളും മുടിയും മുഖവും ആരോഗ്യവും ജീവിതവും ഒക്കെ നൽകിയത് ആരാണ്? നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ പറയും അള്ളാഹുവാണ് എന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനിയാകുമ്പോൾ നമ്മുടെ നിലപാടെന്തായിരിക്കണം? അള്ളാഹു അവൻ്റെ റസൂലും നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ ആ വിഷയത്തിലുള്ള നമ്മുടെ നിലപാടെന്തായിരിക്കണമെന്നത് നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിലേറ്റവും ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹിജാബ്, നമ്മുടെ വസ്ത്രം, അതാരുടെ കൽപ്പനയാണ്? ആര് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ നടക്കണമെന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് പഠിച്ചു പോകുന്നത്? ആരുടെ കൽപ്പന പ്രകാരമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? യാതൊരു സംശയവുമില്ല, വിശുദ്ധ ഖുർആനിൽ വിശ്വാസിനികളോട് തന്നെ പറയുന്നത് നമുക്ക് സൂറത്തു നൂറിൻ്റെ 31-ാമത്തെ വചനത്തിൽ കാണാം. വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ളുള്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വലിയറിബ്ന ബിഖുമ്രിഹിന്ന അലാ ജിയൂബിഹിന്ന. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വിശ്വാസിനികളോട് പറയുക അവരുടെ ദൃഷ്ടികൾ താഴ്ത്താനും തങ്ങളുടെ ഗുഹ്യാഭാഗങ്ങൾ സംരക്ഷിക്കുകയും തങ്ങളുടെ അലങ്കാരം വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യട്ടെ, അവരുടെ മൂടുപടങ്ങൾ നെഞ്ചിന്മേൽ താഴ്ത്തിയിടുകയും ചെയ്യട്ടെ എന്നാണ്. സൃഷ്ടിച്ച റബ്ബ് നമ്മോട് പറയാണ്, നിങ്ങളിങ്ങനെയൊക്കെ നടക്കണം, ഇങ്ങനെയൊക്കെ നടന്നാൽ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും, സുരക്ഷിതത്വം ഉണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ അഭിമാനം ആരുടെ മുമ്പിലും പിച്ചി ചിന്തപ്പെടുകയില്ല, നിങ്ങളുടെ അന്തസ്സിന് കോട്ടം വരികയില്ല എന്നതൊക്കെ ഒരു വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ കൂടി അള്ളാഹു ഉണർത്തുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് വസ്ത്രത്തിൻ്റെ വിഷയം. ഇവിടെ യഥാർത്ഥത്തിൽ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ഒരു ഫാഷൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ല, ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മളതിന് നിർബന്ധിക്കുന്നില്ല, ഒരു സമൂഹത്തിൻ്റെ നിയമമില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നാം ആദ്യം ഉൾക്കൊള്ളേണ്ടതും അംഗീകരിക്കേണ്ടതും. മറ്റാരുടെയും നമ്മൾ രണ്ടാം സ്ഥാനത്ത് കണ്ടാൽ മതി. അള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വന്നാൽ വിശ്വാസിയുടെ മറുപടി വമാ ഖാനലി മുഅ്മിനിന വലാ മുഅ്മിനതിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറുൻ അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം എന്നാണ്. വിശുദ്ധ ഖുർആന്റെ 33-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനമാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും ദൂതനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ആ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്നാണ്. അപ്പോൾ നമ്മളൊന്നെങ്കിൽ ഉറപ്പിക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിനിയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഓരോ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ, ലോകത്തിൻ്റെ സൃഷ്ടാവിനെ, അള്ളാഹു എന്ന് വിളിക്കുന്ന ആ ഒരു നാഥനെ ഞാൻ അനുസരിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ്, അതാണ് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവിൽ നിന്നും ഉൾക്കൊള്ളലിൽ നിന്നുമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ നമുക്ക് സാധ്യമാവുക. ആ ഒരു വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഒരു നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ ഇസ്ലാമിനെയും അല്ലെങ്കിൽ അള്ളാഹുവിനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയുമൊക്കെ അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും കുറവുകളും കൊള്ളരുതായ്മകളും ആരോപിക്കപ്പെട്ടുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകും. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ സമീഅന വഅത്തഅന എന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഞാനിതാ കേട്ടു അനുസരിച്ചു, അതാണൊരു വിശ്വാസിയുടെ നിലപാട്. യഥാർത്ഥത്തിൽ നമസ്കാരം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നോമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, സകാത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ കൽപ്പന വന്നപ്പോൾ എനിക്ക് അത് സൗകര്യമാണോ, ഞാനിപ്പോൾ ഈ വിഷയത്തിൽ അള്ളാഹിനെ അനുസരിക്കേണ്ടതുണ്ടോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്ന രൂപത്തിലേക്ക് പ്രവൃത്തിയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുകയാണ്. അഥവാ നമസ്കരിക്കണമെന്ന കൽപ്പനയുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ വളരെ ഗൗരവത്തിൽ അതേപോലെ തന്നെ നമ്മോട് പറഞ്ഞ നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ സൗകര്യം മാത്രം നോക്കി, നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല വിശ്വാസിനികൾക്ക് മാത്രമല്ല, വിശ്വാസികളായ സ്ത്രീകൾക്കെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. യാ അയ്യുഹ നബിയ്യ കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന എന്നാണ്. നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പുത്രിമാരോടും വിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ പുറം വസ്ത്രങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്നത് വിശുദ്ധ ഖുർആൻ അഹ്സാബിൻ്റെ 59-ാമത്തെ വചനത്തിൽ വീണ്ടും അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇവിടെ നബിയുടെ ഭാര്യമാർക്ക് മാത്രമല്ല, പുത്രിമാർക്ക് മാത്രമല്ല, വിശ്വാസികളായ സ്ത്രീകളോട് മുഴുവനായിട്ടുമാണ് പറഞ്ഞത്. അപ്പോൾ അള്ളയും റസൂലും പറഞ്ഞൊരു കാര്യത്തിനോട് വിയോജിപ്പിച്ച് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ

0: അതുകൊണ്ട് തലമൂടി ധരിച്ചു എന്നാണ്. അത്രത്തോളം സൂക്ഷ്മത പുലർത്താനും ഒരു കാര്യം അള്ളി റസൂലും പറഞ്ഞതാണോ അതനുസരിക്കാനും വെമ്പൽ കൊണ്ടിരുന്നു അവരെന്നത് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവരിത് കേട്ടപ്പോൾ ഒരിക്കലും ചോദിച്ചില്ല ഇത് ഫാഷനാണോ, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും, എനിക്കിഷ്ടമാണോ, ഒന്നും നോക്കില്ല. അവനവൻ്റെ ഇഷ്ടത്തിനപ്പുറത്തേക്കുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ആളുകൾക്കൊക്കെ ആളുകൾ എന്ത് പറയും എന്നൊരു ഭയമാണ്. ഹിജാബ് ധരിച്ചാൽ എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കളെന്ത് പറയും, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പരിഹസിക്കുമോ, ഇതൊക്കെയാണ് ഭയം. എന്നാൽ അള്ളാഹു പറയാണ് ഫലാ തഹ്ഷൗ അന്നാസ വഹ്ഷൂനി, ജനങ്ങൾക്ക് ഭയപ്പെടേണ്ട, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. സൂറത്തുൽ മാഇദയുടെ 44-ാമത്തെ വചനമാണ്. ഒരു ദിവസം നമ്മളൊക്കെ മരിക്കും. അന്ന് നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ സുഹൃത്തുക്കളല്ല, അയൽക്കാരല്ല, സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സല്ല, നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മോടൊപ്പം വരുന്നത്. അപ്പോൾ നമ്മോട് ചോദിക്കപ്പെടുക ആളുകൾ നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നല്ല. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനയോട് എത്രത്തോളം ചേർന്ന് നിന്നു എന്നതാണ് അവിടെ പ്രധാനം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിജയം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ശരിയായ പാതയിലേക്ക് കടന്നു വരിക. വമയുത്തഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈകഹുമുൽ ഫായിസുൻ. സൂറത്തു നൂറിൻ്റെ 52-ാമത്തെ വചനമാണ്. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരാണ് വിജയികൾ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഹിജാബ് എന്നത് നമ്മുടെ ആത്മാവായിരിക്കണം, അഥവാ അൽ ഹയാ ഉമിനൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ, ലജ്ജാശീലം ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹയാ എന്നത് ഭയമല്ല, അല്ലെങ്കിൽ അത് ഒരു അപകർഷതയുമല്ല, മറിച്ച് അതല്ലെങ്കിൽ സ്ത്രീയെ ദുർബലമാക്കി കളയുന്നതുമല്ല, മറിച്ച് സ്വന്തം ശരീരത്തിനും മാന്യതക്കും ഒരു പരിധി നിശ്ചയിക്കുന്ന മനസ്സാണ് ഹയാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഹയായിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ചിട്ടും നമ്മുടെ വസ്ത്രം ധരിക്കാത്തവരെ പോലെ ആകുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. അഥവാ ഹിജാബ് എന്നത് തലമുടി മാത്രം മറക്കുന്ന ഒന്നല്ല, മറിച്ച് വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ പോലെയുള്ള സ്ത്രീകൾ എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ, നിസാഉനികാസിയാത്തുൻ വാരിയാത്തുൻ, അത് നമുക്കൊരിക്കലും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വസ്ത്രം ധരിക്കുമ്പോഴാണ് പലപ്പോഴും അത്തരത്തിലുള്ളൊരവസ്ഥ നമുക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിജാബ് പാലിക്കാത്ത സഹോദരിമാർക്ക് അവരോട് കൂടി വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയുണ്ട്, നിൻ്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ജ്ഞാനത്തോടെയും നല്ല ഉപദേശത്തോടും കൂടി ക്ഷണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കൽപ്പിക്കേണ്ടതുണ്ട്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് പരിഹസിക്കാനും പാടില്ല. ഹിജാബ് ധരിക്കുന്നവർ മറ്റുള്ളവരെ താഴ്ത്തിക്കാണാനും പാടില്ല. ഹിജാബ് ധരിക്കാത്തവർ ഹിജാബിനെയും പരിഹസിക്കാൻ പാടില്ല. പരിഹാസങ്ങളൊന്നിനും പരിഹാരമല്ല, മറിച്ച് ഗുണകാംക്ഷയാണ് നമുക്ക് ഓരോരുത്തരോടും വേണ്ടത്. അത് നമ്മൾ പാലിക്കണം എന്നത് ഗൗരവതരം തന്നെയാണ്. ഞാനിപ്പോൾ ഇത്രയും കാലം ധരിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ധരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അവരോട് പറയാനുള്ളത്, ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ഏറ്റു പറയുകയും ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും സാധിക്കുക എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ നമ്മൾ അള്ളാഹുവിനെയും അതിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് മുന്നോട്ട് പോവുക. വിശേഷ അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഏറെ ആഗ്രഹിച്ചു കൊള്ളുക. അള്ളാഹു അത്തരത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനി എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും മരണപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ ഇകഴ്ത്തി കാണുവാനും പരിഹസിക്കാനും താല്പര്യം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു ആ രൂപത്തിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഹർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാഹ്, ഈ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പിന്നോട്ടടിപ്പിക്കാറുണ്ട്. ആ ഒരു ചിന്തകളെ നബി എങ്ങനെയാണ്, നബിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ നമ്മോട് സംസാരിച്ചത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: അടുത്തതായി നമ്മൾ കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഇബ്രാഹിം 27 വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഫവാസ് ഫൈറൂസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹീമിലെ 26 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് മനഃപ്പാഠമാക്കിയത്. ഇന്ന് ഇൻഷാല്ലാ 27 വചനമാണ് നാം ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി കൊണ്ട് ഞാനൊന്ന് പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

في الحياة الدنيا وفي الآخرة. في الحياة الدنيا وفي الآخرة.

ويفعل الله ما يشاء ويفعل الله ما يشاء.

0: الآخرة، ويضل الله الظالمين، ويفعل الله ما يشاء.
1: അൽഹംദുലില്ലാ, ഇന്നത്തോടുകൂടി 27 വചനങ്ങളാണ് നാം ഹിഫ്ലാക്കിയത്. ശ്രോതാക്കൾ ഇത് മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 27 വചനത്തിൻ്റെ ഹിഫ്ലാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഫവാസ് ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേർന്നത്.

0: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: ധർമ്മധ്വജം ഉയർത്തി വീശിയ പ്രോഫ്കോൺ. എഴുത്ത് പി എൻ അബ്ദുലത്തീഫ് മദനി. പ്രസിഡന്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ക്രയശേഷിയാൽ നെയ്തെടുത്ത 3 ദിവസം നീണ്ടുനിന്ന പ്രോഫ്കോൺ വാളയാറിലെ അഹല്യ ക്യാമ്പസിൽ സമാപിച്ചു. 18 വയസ്സിനും 25 വയസ്സിനുമിടയിലുള്ള ഊർജ്ജസ്വലരായ പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ 3 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രോഫ്കോൺ ചരിത്രത്തിലേക്ക് ഒരു പുതിയ അധ്യായം കൂടി തുന്നിച്ചേർത്തിരിക്കുകയാണ്. വിശാലമായ ഹാളിൽ ജലാശയത്തിലെ ഓളം കണക്കെ ഉയർന്നും താഴ്ന്നുമിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അനിതരസാധാരണമായ ശാന്തത ദൃശ്യമായി. വേദിയിൽ നിന്ന് പകർന്നുകൊടുക്കുന്ന ധാർമ്മിക സന്ദേശങ്ങളെ ആകിരണം ചെയ്യാൻ കണ്ണും കാതും മസ്തിഷ്കവും അവർ മുൻകൂട്ടി തുറന്നുവച്ചതുപോലെ. സദസ്സിന് ആലസ്യം വരാതെ കൃത്യമായ പ്ലാനോടെ നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്ത പ്രോഗ്രാം കമ്മിറ്റി അഭിനന്ദനമർഹിക്കുന്നു. മുഴുനീള പ്രഭാഷണ പ്രഘോഷണങ്ങൾക്കു പകരം വാങ്ങിയും കൊടുത്തുമുള്ള ശൈലി കുട്ടികളെ ഇരുത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. ചോദ്യോത്തരങ്ങൾ, ഓർമ്മ പരിശോധനാ ടെസ്റ്റുകൾ, ചരിത്രാവിഷ്കരണങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ കുട്ടികൾ നന്നായി ആസ്വദിച്ചു. ലഹരിക്കെതിരെ കഠിന പ്രതിജ്ഞയെടുത്ത കുട്ടികൾ, തങ്ങൾ കലാലയ പരിസരങ്ങളിൽ ഭിക്ഷ തെണ്ടുന്ന ലഹരിക്കള്ളന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത വിധം നിശ്ചയദാർഢ്യമുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തി. പ്രോഫ്കോണിൽ സാന്നിധ്യമറിയിച്ച ജനപ്രതിനിധികൾ സംഘാടകരെ ചുമരിൽ തട്ടി അനുമോദിക്കുന്നത് കണ്ടു. വിസ്ഡം വിദ്യാർത്ഥി വിഭാഗത്തിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ അവർക്കാകില്ലായിരുന്നു. അത്രയും മികച്ച രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രോഫ്കോണിൽ നിന്നും പുതിയ പരിചയക്കാരിൽ നിന്നും പിരിയുന്നതിലുള്ള ദുഃഖം ഉതിർത്ത കണ്ണീർക്കണങ്ങൾ പലരുടെയും കൺതടങ്ങളിൽ തങ്ങി നിൽക്കുന്നത് കണ്ടു. മുഴുസമയ സേവനസന്നദ്ധരായി ഓടി നടക്കുന്ന വളണ്ടിയർമാർ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. മരക്കാവുകൾക്കിടയിൽ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന അഹല്യ ക്യാമ്പസിലെ റോഡുകൾ അല്പം ആശയക്കുഴപ്പമുണ്ടാക്കി. 1000 ഏക്കർ സ്ഥലത്ത് 3 പഞ്ചായത്തുകളെയും ആലിംഗനം ചെയ്തു നിൽക്കുന്ന അഹല്യയിലെ വൈദ്യുതി സ്തൂപങ്ങൾ പ്രോഫ്കോണിന് വേണ്ട വൈദ്യുതി ചുരത്തിക്കൊണ്ടിരുന്നു. ആവശ്യം കഴിഞ്ഞും നല്ലൊരളവിൽ വൈദ്യുതി സർക്കാരിന് കൊടുക്കുന്ന അഹല്യ ഈ ക്ഷാമകാലത്തും ഒരു വറ്റാത്ത ഉറവയാണെന്ന് പറയാം. വിദ്യാർത്ഥികളുടെ ഈ ധാർമ്മിക മുന്നേറ്റത്തിന് ഈ ക്യാമ്പസ് തുറന്നുകൊടുത്ത അഹല്യ മാനേജ്മെന്റിനെയും സ്റ്റാഫിനെയും നന്ദിയോടെ സ്മരിക്കട്ടെ. പ്രോഫ്കോണിൽ പങ്കെടുത്ത കുട്ടികൾ പകർത്തിയെടുത്ത സത്യസന്ദേശങ്ങൾ ക്യാമ്പസുകളിൽ പ്രതിധ്വനിക്കണം. കടലാടിച്ചെടിയുടെ പുല്ലുകൾ കണക്കെ നിങ്ങളുടെ മനസ്സിൽ പറ്റിപ്പിടിച്ച അറിവിന്റെ വിത്തുകൾ നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം വീണു മുളയ്ക്കണം.
2: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് അതിൻ്റെ 49, 50, 51 കൂടിയ 3 ആയത്തുകളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ ഇവിടെ വിശദീകരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്നും ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൽ നിന്ന് പാപമോചനവും നല്ല ഉപജീവനവും ലഭ്യമാകുമെന്നും, എന്നാൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ വളച്ചൊടിച്ച് അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന ഒരു ഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെങ്കിൽ അവർ നരകത്തിൻ്റെ ആളുകളായി മാറുകയും ചെയ്യും എന്ന കാര്യമാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. കുൽ യാ അയ്യുഹൻ നാസ്, കുൽ, നബിയെ താങ്കൾ പറഞ്ഞുകൊടുക്കുക. യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, അഥവാ ജനങ്ങളെ ആഗമാനം വിളിച്ചു അവരോട് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു പറയുകയാണ്. കുൽ, നബിയെ പറഞ്ഞുകൊടുക്കുക. യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അന ലകും നദീറും മുബീൻ, തീർച്ചയായും അന ലകും ഞാൻ നിങ്ങൾക്കുള്ള നദീറും മുബീൻ, വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ, മുബീൻ വ്യക്തമായ, ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന് ജനങ്ങളെ വിളിച്ച് പറഞ്ഞുകൊടുക്കുക. ഫല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ഫല്ലദീന ആമനു എന്നാൽ വിശ്വസിക്കുകയും, അല്ലദീന ആമനു വിശ്വസിക്കുകയും, വഅമിലുസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതാരാണോ, ലഹും അവർക്കുണ്ട്, ലഹും അവർക്ക്, മഗ്ഫിറത്തുൻ പാപമോചനവും, വരിസ്ഖുൻ കരീം മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കുന്നതാണ്. ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം പാപമോചനവും മാന്യമായ ഉപജീവനവും. എന്നാൽ വല്ലദീന സഔ ഫീ ആയാതിന, വല്ലദീന സഔ പരിശ്രമിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഫീ ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ ആയത്തുകളിൽ പരിശ്രമിക്കുന്നവർ, അഥവാ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, മുആജിസീൻ പരാജയപ്പെടുത്താമെന്ന ഭാവത്തിൽ, അഥവാ അള്ളാഹുവിനെ നമ്മെ പരാജയപ്പെടുത്താമെന്ന ഭാവത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർ, ഉലായിക്ക അക്കൂട്ടർ, അസ്ഹാബുൽ ജഹീം നരകത്തിൻ്റെ ആളുകളായിരിക്കും. ഉലായിക്ക അവരത്രേ അസ്ഹാബുൽ ജഹീം നരകത്തിൻ്റെ ആളുകൾ, അഥവാ നരകാവകാശികൾ അവരായിരിക്കും എന്നർത്ഥം. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ അള്ളാഹു പറയുകയാണ്, അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, ജനങ്ങളെ വിളിച്ച് പറയാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. കുൽ, നബിയെ പറയുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അനലക്കും നദീർ മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഇന്നമാ അനലക്കും നദീർ മുബീൻ, അഥവാ ഇന്നി ലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ല, വലാ ബിയദി ഹിദായത്തിക്കും, ഹിദായത്തുക്കും നിങ്ങളുടെ ഹിദായത്ത്, സന്മാർഗം എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അഥവാ നിങ്ങൾക്ക് സന്മാർഗം നൽകുന്നവരുമല്ല ഞാൻ.
വലാ അലയ്യ ഇഖാബുക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾക്കുള്ള ശിക്ഷയും എൻ്റെ മേലല്ല. മറിച്ച് ഇങ്ങനെയൊക്കെയുണ്ട് എന്ന കാര്യങ്ങൾ റബ്ബുണ്ട്, ആ റബ്ബിൽ വിശ്വസിക്കണം, അത് ചെയ്ത് വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നരകമുണ്ട്, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള താക്കീദുകാരൻ മാത്രമാണ് ഞാൻ എന്നാണ് ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. സമാനമായ ധാരാളം ആയത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ പ്രവാചകന്മാർ താക്കീത് നൽകുന്നവർ മാത്രമാണ്, ഒരാളെയും ഹിദായത്തിലാക്കാൻ പ്രവാചകന്മാർക്ക് കഴിയില്ല, ഒരാളെയും ശിക്ഷിക്കാൻ പ്രവാചകന്മാർക്ക് കഴിയില്ല. എന്നാൽ ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയുണ്ട് എന്ന് താക്കീത് നൽകാൻ പ്രവാചകന്മാർക്ക് കഴിയും. ഹിദായത്തിൻ്റെ വഴി ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകന്മാരാണ്. അതാണ് ഫഇന്നമാ അലൈക്കൽ ബലാ വഅലൈനൽ ഹിസാബ്, സൂറത്തുർ റഅദിൽ. തീർച്ചയായും നിന്റെ മേൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഉത്തരവാദിത്തം. വഅലൈനൽ ഹിസാബ്, വിചാരണ ചെയ്യുന്നത് എൻ്റെ മേലുള്ള ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഇന്നമാ അൻത മുൻദിർ, തീർച്ചയായും നീ ഒരു താക്കീദുകാരൻ മാത്രമാണ്. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, വ്യക്തമായ ഒരു താക്കീദുകാരൻ മാത്രമാണ് ഞാൻ. വമാ അർസൽനാക അലൈഹിം ഹഫീളൻ, ഇൻ അലൈക ഇല്ലൽ ബലാ, സൂറത്ത് ശൂറയിൽ അങ്ങനെ കാണാം. ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലകും ബൈന യദൈ അദാബിൻ ഷദീദ്, സൂറത്ത് സബ. അഥവാ നിരവധിയായ ആയത്തുകളിൽ നിങ്ങൾക്കുള്ള താക്കീദുകാരനാണ് പ്രവാചകൻ എന്ന് ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ താക്കീദ് നൽകുന്ന താക്കീദുകാരനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിളിച്ചു പറയാനാണ് പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പറയുന്നു ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് ആരോ, ലഹും, അവർക്കുണ്ട് മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അഥവാ ആ പ്രവാചകന്മാർ നൽകുന്ന താക്കീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ ഇംതിസാലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി ലഹും മിനല്ലാഹി മഗ്ഫിറത്തുൽ ലിദുനൂബിഹിം വറിസ്ഖുൻ കരീം, ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ആ നിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾക്കുള്ള മോചനം, പാപമോചനം അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭ്യമാകും, മാന്യമായ ഉപജീവനവും അവർക്ക് ലഭ്യമാകും. ഇതാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നത് എന്നർത്ഥം. എന്നാൽ തുടർന്ന് അള്ളാഹു പറയുന്നത് അങ്ങനെ ചെയ്യാതെ വല്ലദീന സഅഉ, പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. അതാണ് സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു. വല്ലദീന സഅഉ ഫീ ആയാതിന, നമ്മുടെ ആയത്തുകളിൽ, ലക്ഷ്യങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. മുആജിസീൻ, നമ്മെ പരാജയപ്പെടുത്താമെന്ന ഭാവേനെ, അഥവാ അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന ഭാവേനെ അള്ളാഹു ഇറക്കിയ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആളുകൾ, ഉലായിക അസ്ഹാബുൽ ജഹീം, അവർ, അക്കൂട്ടർ നരകാവകാശികളായിരിക്കും എന്നർത്ഥം. സൂറത്ത് ഹിജ്റിൽ അള്ളാഹു പറയുന്നുണ്ട് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, പ്രവാചകരെ എൻ്റെ അടിമകളെ നീ അറിയിക്കണം, അന്നി അനൽ ഗഫൂറു റഹീം, ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന്. വഅന്ന അദാബീ, തീർച്ചയായും എൻ്റെ ശിക്ഷ, ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയുമാകുന്നു. ഈ ചെറിയ രണ്ടായത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അഥവാ ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് എൻ്റെ അടിമകളെ നബി ഇബാദി എന്ന് പറയുമ്പോൾ പ്രവാചകൻ നൽകുന്ന താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് ആ അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ അത്തരം ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു അവരോട് കാരുണ്യം കാണിക്കും, അള്ളാഹു അവർക്ക് നല്ല ഉപജീവനം നൽകും. അതാണ് അന്നി അനൽ ഗഫൂർ റഹീം എന്ന് പറയുമ്പോൾ.
എന്നാൽ അത് ചെയ്യാതെ അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ധിക്കാരികളായി കഴിഞ്ഞു പോവുകയുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയായിരിക്കും എന്നർത്ഥം. വളരെ കൃത്യമായിട്ട് ഈ ചെറിയ രണ്ടായത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നർത്ഥം. അള്ളാഹുവിനെ കുറിച്ച് പറയും നോക്കുകയും സൂറത്ത് ഗാഫിറിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ അങ്ങനെ വിശദീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അല്ലാ പാപങ്ങൾ പൊറുക്കുന്നവനാ, വഖാബിലു തൗബ് അല്ല തൗബ സ്വീകരിക്കുന്നവനാ, അതോടൊപ്പം തന്നെ ഷദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാ, എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അഥവാ പ്രവാചകന്മാർ നൽകുന്നതായ താക്കീദ്, ആ താക്കീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അത് ചെയ്ത അതാണ് ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തും വരിസുക്കുൻ കരീം എന്നാണ്. അവിടെയാണ് പാപങ്ങൾ പുറത്തു കൊടുക്കും, തൗബ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ വല്ലദീന സൗഫി ആയാത്തിന മുആജിസീൻ, നമ്മെ പരാജയപ്പെടുത്താം എന്ന ഭാവേന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണെങ്കിലോ അവർ നരകത്തിൻ്റെ ഉലായിക്ക അസ്ഹാബുൽ ജഹീം, അഥവാ അവർ നരകത്തിൻ്റെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഇഖാബ്, കഠിനമായിട്ട് അള്ളാഹു ശിക്ഷിക്കുന്നവനായിരിക്കും എന്നർത്ഥം. അപ്പം അതുകൊണ്ട് പ്രവാചകന്മാർ അള്ളാഹു നിയോഗിക്കുമ്പോൾ താക്കീദുകാരായിട്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവരുമായിട്ടാണ് അള്ളാഹു നിയോഗിക്കുന്നത്. ആ താക്കീദ് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുക എങ്കിൽ പാപമോചനം ലഭിക്കും, സ്വർഗം ലഭിക്കും. എന്നാൽ ധിക്കാരം കാണിച്ച് അതിനെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമം നടത്തി അവിശ്വാസിയായിക്കൊണ്ട് എന്നെ തുടരുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, അഥവാ അസ്ഹാബുൽ ജഹീമിൽ പെട്ടുപോകുന്ന ആളുകളായിത്തീരും. ഇതാണ് ഈ മൂന്നായത്തുകളിലൂടെയായിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم.
1: കൃത്യമായി പഠിച്ചുൾക്കൊള്ളുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീതുകാരനാണ്. അതുൾക്കൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ രക്ഷയുണ്ട്, അല്ലാത്തവർ നരകാവകാശികളായിത്തീരും. ഈ വിഷയമാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.

0: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നു അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെത്ര സമയം മനസ്സിലത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടിയുണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്ത് ഉപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
1: കേൾക്കാം മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്ത് നിസായിലെ 56-ാമത്തെ വചനമാണ് നമ്മളിവിടെ മധുരം ഖുർആനിൽ നിന്നും കേട്ടത്. നിശ്ചയമായും നമ്മുടെ ആയത്ത്, അതായത് ലക്ഷ്യം, ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനമാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം.
1: അള്ളാഹുവിൻ്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് നരകം. ശിക്ഷ പുതുക്കിക്കൊണ്ടിരിക്കുവാനും വേദനയും യാതനയും വർദ്ധിച്ചുകൊണ്ടിരിക്കുവാനും വേണ്ടി അവരുടെ തൊലികൾ അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കും. നരകാഗ്നിയുടെ ഉഗ്രത എത്രമേൽ കഠിനമാണെങ്കിലും അതുമൂലം അതിലെ ആളുകൾ മരണപ്പെട്ടു പോവുകയുമില്ല. എന്നാൽ വല്ലപ്പോഴും ഒരാശ്വാസം ലഭിച്ച് അല്പനേരമെങ്കിലും സ്വൈര്യജീവിതം കൊള്ളുവാൻ അവർക്ക് സാധിക്കുമോ? അതിനും കഴിയില്ല. ലായമൂത്തു ഫീഹ വലായഹയ്യ. ഖുർആൻ പറഞ്ഞത് എത്ര വാസ്തവം! നമ്മുടെ അഗ്നിയേക്കാൾ എത്രയോ മടങ്ങ് ഉഷ്ണമേറിയതാണ് നരകാഗ്നി. എന്നിട്ട് പോലും ശരീരം മുഴുവൻ വെന്തുരുകി നശിക്കാതെ തൊലികൾ മാത്രം വെന്തുരുകി പോവുകയോ? എന്തുകൊണ്ട് തൊലികൾ മാത്രം മാറ്റപ്പെടുന്നു? ഇതിനൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനറിയാം. നമ്മുടെ വിഭാവനകൾക്കും നമ്മുടെ അറിവിനും അതീതമാണ് സ്വർഗനരകങ്ങളിലെ സ്ഥിതിഗതികൾ. പരലോകകാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിശ്വാസികളുടെ സ്ഥിതി അതായിരിക്കുമെങ്കിൽ സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ സ്ഥിതിയും പരിശുദ്ധ ഖുർആനിൽ തുടർ വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നിസായിൻ്റെ 56-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ഉന്നത പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്.
0: അതെ, ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്ന് ഖിറാത്ത്, തജ്വീദ് വിഷയങ്ങൾ ബിരുദം, മുഖാമത്ത്, ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖല പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം ഒക്കെ നേടിയ ആളാണ് മിഷാരി റാഷിദ് അൽ ഹഫാസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ആയത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും നമ്മുടെ വേദനിപ്പിക്കുന്നത് തൊലികളാണ്. ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഭവമാണത്. ഇപ്പോൾ ഒരു ലോക പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരാൾ ഖുർആനെ കളിയാക്കിക്കൊണ്ട് ഈ ഒരു സംഭവം പറഞ്ഞു, നിങ്ങളിപ്പോൾ നരകത്തിലിട്ട് കരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊലികൾ കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വേദനിക്കൂല എന്നാണ്. അപ്പോൾ ഈ ആയത്താണ് അദ്ദേഹത്തിന് ഓതി കൊടുത്തത്. അദ്ദേഹം ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോയിരുന്നു. പിന്നീട് ഇതിൻ്റെ അനുയായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും.
1: തീർച്ചയായും വൈദ്യശാസ്ത്ര പ്രകാരം പിന്നീട് കണ്ടുപിടിച്ച ഒന്നാണല്ലോ. ഇപ്പോൾ ഈ തൊലിക്ക് പുറത്താണ് മനുഷ്യൻ്റെ വേദന. ആ വേദന എന്ന ഒരു ഇമോഷൻ കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ തൊലിക്ക്
0: മുകളിലാണ്.
1: തൊലിക്കുള്ളിലുള്ള മാംസങ്ങളോ അതൊന്നുമല്ല. അപ്പം യഥാർത്ഥത്തിൽ ആ തൊലി വീണ്ടും വീണ്ടും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ എന്ന് ഖുർആൻ പറയുന്നതോടുകൂടി വലിയ ഒരു യാഥാർത്ഥ്യം ജനങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും.
0: ഖുർആനിൻ്റെ ഒരു അമാനുഷികത കൂടി അതിലൂടെ വ്യക്തമാവുകയും ചെയ്യും.
1: മധുരം ഖുർആനാണ് നാം ഇതുവരെയും കാതോർത്തു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നേർരേഖ. നേർരേഖയിൽ പ്രൊഫസർ ഹാരിസ് ഇബിൻ സലീമിന്റെ സംസാരം നമുക്ക് ശ്രദ്ധിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു സഹാബിയാണ് ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി പിൽക്കാലത്ത് ഖൈസ് ബിനു അബി ഹാസിം റളിയല്ലാഹു അൻഹു അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർശകർ അദ്ദേഹം വലിയ രോഗിയായി കിടക്കുന്ന സമയമാണ്. ഏകദേശം 7 സ്ഥലങ്ങളിൽ ചികിത്സയുടെ ഭാഗമായി ചൂടുവെക്കപ്പെട്ട നിലയിൽ വളരെ വിഷമം അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത്. മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരനുവാദമുണ്ടെങ്കിൽ വലൂല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി നഹാന അന്നദുഅ ബിൽ മൗത്ത് ലദഅഉതു ബിഹി, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു കാര്യമാണ് മരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത്. അതല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത്രയും ഒരു ആവശ്യമായ അവസ്ഥയിലാണ് അദ്ദേഹം കിടക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഒരു മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്നൽ മുസ്ലിമ ലയുഉജ്ജറു ഫീ കുല്ലി ഷൈഇൻ, ഒരു മുസ്ലിമിന് എല്ലാ കാര്യത്തിലും പ്രതിഫലം നൽകപ്പെടും. യുംഫിഖുഹു, നാം എന്തിനു വേണ്ടി പണം ചിലവഴിച്ചാലും അതിനൊരു പ്രതിഫലം നമുക്ക് ഉണ്ടാകും. ഇന്നൽ മുസ്ലിമ ലയുഉജ്ജറു ഫീ കുല്ലി ഷൈഇൻ യുംഫിഖുഹു ഇല്ലാ ഫീ ഷൈഇൻ യജ്അലുഹു ഫീ ഹദത്തുറ, ഈ മണ്ണിൽ അവൻ നിക്ഷേപിക്കുന്നത് ഒഴിച്ചെന്നാണ്. ഇത് മണ്ണ് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുണ്ടാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണത്തിനല്ലാത്തതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും എന്നാണ് പറയുന്നത്. ഒരു വളരെ ഗൗരവപരമായ ഒരു ആലോചന ഇവിടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതായത്, ഇന്ന് ഏറ്റവും അധികം ആളുകൾ കടക്കാരാകുന്നത് വീട് നിർമ്മാണത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി കടം വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ വരുമാനത്തിനപ്പുറത്താണ് നമ്മൾ അതിൻ്റെ ഒരു ചിലവഴിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു വീടുണ്ടാക്കുക എന്ന തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഒരു അഭിമാനം എന്നോ ദുരഭിമാനമോ എന്തോ പറയാം, ഒരു ഏതൊരു പാവപ്പെട്ടവൻ്റെ മനസ്സിലും ഒരു സ്വപ്ന ഭവനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്തായിരുന്നാലും കടക്കാരനാകണം, അല്ലെങ്കിൽ പലിശ കൊടുക്കുന്നവനാവണം. ഇവിടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും ഇതാണോ നിൻ്റെ വീട് എന്ന് ചോദിക്കുമോ എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കൊരു പോളിസി, നമുക്ക് ദീനിന് എല്ലാറ്റിലും പോകാൻ നമുക്ക് ചില പോളിസികളില്ലേ, ദീനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ട്. നമ്മളിപ്പോൾ ഭക്ഷണം ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിനോ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ളവർ എന്താണിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാലോ, ഇതാണല്ലോ ഒരു ഭക്ഷണം കഴിക്കുന്നിടത്തൊരു ഒരു കുറവ് വരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടില്ലേ എന്ന നമ്മുടെ ഒരു പോളിസി നമ്മൾ പറയുമ്പോൾ പിന്നെ ആരും അതിൽ ഇടപെടില്ല. അതാണ്, എനിക്കൊരു വീടുണ്ടാക്കുന്നിടത്ത് എനിക്കൊരു പോളിസി ഉണ്ട്, അതനുസരിച്ച് ഞാൻ വീടുണ്ടാക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് ഒരു വീടെന്ന് പറഞ്ഞുകൂടാ, ഒരു റൂമെന്നേ പറയാൻ പറ്റുള്ളൂ. തനിക്കും ഭാര്യയ്ക്കും ഉറങ്ങാൻ പറ്റുന്ന ഒരു വീട്, അതാണ്. പുറത്തു പോയിട്ടാണ് മലമൂത്ര വിശുദ്ധി നിർവഹിച്ചിരുന്നത്. അങ്ങനെ വേണമെന്നല്ല, നാടിനും ജീവിത സാഹചര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക നിലവാരത്തെ അനുസരിച്ചൊരു വീടാവാം, പക്ഷേ ആർഭാടവും ധൂർത്തും. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇവിടെ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന പണം, അത് മനുഷ്യന് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന പണമാണ് അതിന് പ്രതിഫലമില്ല എന്ന് പറയാൻ കാരണം. നമ്മുടെ ആവശ്യത്തിനുള്ളൊരു വീട്, അതിൽ നമുക്ക് പ്രതിഫലം ഉണ്ടാവും. എന്നാൽ ആവശ്യത്തിനപ്പുറത്ത് നമ്മളതിലേക്ക് ചിലവഴിക്കുന്ന ഒരു പണവും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ഒരു പാവപ്പെട്ടൊരു വീടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവും. കാരണം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, എന്തൊന്നിന് നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാലും അതിൽ ഒരു ശേഷിപ്പ്, ഒരു വാഹനം വാങ്ങുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുറഞ്ഞ വിലക്കെങ്കിലും നമുക്കത് പിന്നീട് ഒരു സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ വിൽക്കാൻ പറ്റും. എന്തിന് ചിലവഴിച്ചാലും, നമ്മൾ ചിലവഴിക്കുന്ന ഏതൊരു കാര്യത്തിനും അത് പിന്നീട് ഒരു അടുത്ത പിന്നെ തലമുറക്കോ അനന്തരഗാമിക്കോ ആർക്കെങ്കിലും അത് ഉപയോഗപ്പെടും. എന്ന സുഹൃത്തുക്കളെ, ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്താണ്? അതാർക്കും ഉപകാരപ്പെടുന്നില്ല, ഉപയോഗപ്പെടുന്നില്ല. ഒരു 20 കൊല്ലമാണ് ഒരു വീടിൻ്റെ ആയു നമ്മൾ താമസിക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ ആയുസ് അത്രയാണ്. നമ്മൾ അത് കഴിയുമ്പോഴേക്കും അടുത്ത തലമുറ എന്ത് ചെയ്യുമ്പോൾ തട്ടി നിരത്തിയിട്ട് അവിടെ പുതിയ വീടുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ ലക്ഷങ്ങളും ഈ കോടികളും എവിടെ പോകുന്നു എന്നൊന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വളരെ ഗൗരവപരമല്ലേ ഈ കാര്യം? ഒരു പക്ഷേ ബിൻ അലാമാത്തി സാ അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഈ കാര്യമുണ്ട്. എന്താണ്? അൻ തറൽ ഹുഫാത്തുൽ ഉറാത്ത് അൽ ആല യതതാവല്ലു ഫിൽ ബുനിയാൻ എന്നാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ. അപ്പോൾ കഴിഞ്ഞ തലമുറയിൽ ചില വീടുകളെ, ഇവിടുത്തെ ചില സമ്പന്നന്മാരുടെ വീടുകളെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം കഴിക്കേണ്ടി വന്നിരുന്ന പല ആളുകളും ഇന്ന് ആ സമ്പന്നന്മാരെക്കാളും എത്രയോ ഇരട്ടി വലിയ ഭവനങ്ങളിലാണ് താമസിക്കുന്നത്. എന്നും അവർ പാവപ്പെട്ടവരാവണമെന്നോ അവർ ഉയർന്നു വരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സമ്പത്തില്ലാതെ പട്ടിണി കിടന്നൊരു കാലം നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോൾ നമുക്ക് അള്ളാഹു തന്ന മഹാനുഗ്രഹത്തെ, നാം ചോര നീരായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തെ എങ്ങനെയാണ് നമുക്ക് മണ്ണിൽ കുഴിച്ചു മൂടാൻ പറ്റുന്നത് എന്നാണ്. നല്ല മനോഹരമായിട്ടുള്ള പിന്നെ ഫ്ലോറിങ്ങുകൾ, അതേപോലെ തന്നെ നല്ല കുബ്ബകൾ, അങ്ങനത്തെ വളരെയധികം കലാപരമായിട്ടുള്ള അലങ്കാരങ്ങൾ, ഇതിനൊക്കെ ഒരു വീടുണ്ടാക്കുന്ന ഒരു പാവപ്പെട്ടവനൊരു വീടുണ്ടാക്കി കൊടുക്കുന്ന പണം വീടിന് മോടി പിടിപ്പിക്കാനും അതിൻ്റെ സീലിങ്ങിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതാണ്. ആവശ്യമെന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വാചകങ്ങൾ വളരെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വാചകം തന്നെയാണത്. ഒരു മനുഷ്യന് ഏതു കാര്യത്തിലും അവന് പ്രതിഫലം കിട്ടുമെന്നാണ്, എന്തവൻ ചെയ്യുകയാണെങ്കിലും. എന്നാൽ ഇന്നൽ മുസ്ലിമ ലയു ഉജറുഫി കുല്ലി ഷൈഇൻ യുൻഫിഖു, ഒരു മുസ്ലിം ചിലവഴിക്കുന്ന ഏത് കാര്യത്തിലും അവന് പ്രതിഫലമുണ്ടാകും. ഇല്ലാ ഫി ഷൈഇൻ യജ്അൽഹു ഫി ഹാദത്തുറാബ്, ഈ മണ്ണിൽ അവനാക്കുന്നതിനൊഴി, മണ്ണിലിടുന്ന ഈ പണത്തിനെല്ലാത്തിനൊക്കെ അവന് പ്രതിഫലമുണ്ടാകും എന്നാണ് ആ പറഞ്ഞ വാക്കിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ചിലവഴിക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കണം. വെറുതെ കടക്കാരനായി പലിശ കൊടുക്കുന്നവനായി മരണപ്പെട്ടു പോകുന്ന ഏറ്റവും ദയനീയമായ, ദാരുണമായ, ദുരന്തപൂർണമായ ഒരു പര്യവസാനത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടണം. നമ്മുടെ വരവിനനുസരിച്ചുകൊണ്ട് ചിലവഴിക്കുവാനും നമ്മുടെ പ്രയോജനപ്പെടുന്ന, അധിക തലമുറക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിൽ പണം ചിലവഴിക്കുവാനും ഓരോ നാണയത്തുട്ടുകളും പ്രതിഫലമായി കിട്ടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
3: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, അങ്ങനെ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും, പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം, അതിൽ

0: ണോ എനിക്ക് അതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് പിന്നെ കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്, എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം. പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് ചെറിയ പൈസക്കല്ലേ, അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
1: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
0: അതെ,
1: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത്, അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
0: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണതിന്,
1: പിന്നീട് അത് പല പേരുകളിലും പല രൂപത്തിലൊക്കെ ഉണ്ട്. അപ്പോ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ.
0: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം, ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
2: أعوذ بالله من الشيطان الرجيم
3: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

0: പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊരു ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ, ലിപ്സ്റ്റിക് ഇട്ടില്ലേൽ ഒരു കോൺഫിഡൻസ് ഉണ്ടോ, ദ മേക്കിംഗ് ഓഫ് സ്യൂഡോ കോൺഫിഡൻസ് ആൻഡ് ദ കോസ്മെറ്റിക് ഇൻഡസ്ട്രി. അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹിലാൽ സലീം, സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നെടുത്തിട്ട് അത് മോർഫ് ചെയ്തുകൊണ്ട് ടെലിഗ്രാമിലെ ചില ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളും. അതിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നത് അവരുടെ തന്നെ സഹപാഠികളായിട്ടുള്ള ആളുകൾ, ഈ കോളേജ് ഗ്രൂപ്പുകൾ, കോളേജ് ബാച്ചുകൾ, അതിൽ തന്നെയുള്ള സബ് ബാച്ചുകൾ, സബ് ഗ്രൂപ്പുകൾ, അവരൊക്കെ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഉണ്ടാക്കുകയും സ്വാഭാവികമായിട്ട് അവരുടെ തുള്ളിക്കളിക്കുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ഡാൻസ് കളിക്കുന്ന ചിത്രങ്ങളും ഇങ്ങനെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. എല്ലാവരും ഇടുമ്പോൾ നമ്മൾ ഇടണമല്ലോ. അപ്പോൾ ആ നിലക്ക് പല ആൾക്കാരും ഇടുകയും അത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പറയുന്ന ചില ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഈ പിക്ചേഴ്സും ഈ വീഡിയോസും ഒക്കെ എടുത്ത് അത് ഇന്നത്തെ കാലത്ത് AI ആണ്, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടെന്ത് ചെയ്തു, മോർഫ് ചെയ്ത് വളരെ വൃത്തികെട്ട രീതിയിൽ അതിനെ ആക്കി മാറ്റി അത് ടെലിഗ്രാമിൽ കൊണ്ടുപോയി വിൽക്കുന്ന അവസ്ഥ പോലും നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ പിടിച്ച സമയത്ത് അതൊക്കെ അവരുടെ തന്നെ സഹപാഠികൾ അല്ലെങ്കിൽ അവരുടെ തന്നെ കോളേജിലുള്ള ആളുകൾ, അവരുടെ കോളേജിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന ക്യാമറമാൻ ഇവരെയൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അവരെ കൂടെയുള്ള ആളുകൾ തന്നെ. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും എതിരെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു ഒരു സൊസൈറ്റിയുടെ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ മുമ്പ് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഞങ്ങളതിന് ചെയ്യേണ്ടത്, ഇതിപ്പോൾ മോർഫ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണോ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ അണിഞ്ഞൊരുങ്ങി പോകുക എന്നൊക്കെ പറയുള്ളൂ, നമ്മൾ കുറച്ചുകൂടി മേക്കപ്പൊക്കെ ചെയ്ത് പോകുകയെന്ന് പറഞ്ഞാൽ. സാധാരണ ആണുങ്ങൾ പറയുന്നത് എന്താണ് ഇത്, അല്ലെങ്കിൽ മതത്തിൻ്റെ പിന്നെ ഈ പറയുന്ന മതത്തിൻ്റെ ലേബലിലുള്ള ആൾക്കാർ എന്താ പറയുക, അതെന്തോ അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്തോ ലൈക്ക് അവർക്ക് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു, ലൈക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, ഒരു വലിയ ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയൊന്നും അല്ല. അത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ആ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നത്, അല്ലാണ്ട് ആളുകളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്ക് യഥാർത്ഥത്തിലില്ല. സംഭവം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൽ ശരിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ മറ്റുള്ള ബോയ്സിനെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി പോകുന്നൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞതിൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് ശരിയാണ്, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളത് അവിശ്വസിക്കേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ. പക്ഷേ ഇനി ആ യാഥാർത്ഥ്യം അതാണ് ശരി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ വരുന്ന വേറൊരു വിഷയമുണ്ട്. അവർ പറയാനുള്ള ഒരു കാര്യം, അത് ജെന്യുവനായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ന് മീൻസ് നമുക്ക് ഒരു സൊസൈറ്റി എന്നുള്ള ആൾക്കാണ് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാൾ പല്ല് തേക്കാതെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്തോ ഒരു ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും, ആരോടെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഒക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. കാരണം നമ്മൾ പല്ല് തേച്ചിട്ടില്ല രാവിലെ, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മൾ പല്ല് തേക്കാത്തതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനും കയറിയെന്ന് സംസാരിക്കാനും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇതേപോലെയാണ് ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാതിരുന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എല്ലാവരും എൻ്റെ ഗ്രൂപ്പിൽ ഒരു 5 പെൺകുട്ടികളുണ്ട്, 4 ആൾക്കാരും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എനിക്കത് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ ഒരു പീർ പ്രഷറുണ്ട്. മാത്രമല്ല അത് ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഞാനൊരു പല്ല് തേക്കാതെ കോളേജ് പോയാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് അവർ പറയുന്നത്. ഇത് ജെനുവിൻ ആണ്, ഇത് സത്യം പറഞ്ഞ ജെനുവിൻ ആണ്. ഇങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതുകൊണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരാശയം യഥാർത്ഥത്തിൽ നമ്മളുടെ കുട്ടികൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇതേപോലെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മൾ അവിടെയുള്ള കോളേജിലൊരു കുട്ടി ചോദിച്ചത്, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നത് ഞങ്ങളുടെ ഒരു സ്വകാര്യതയിലല്ലേ, ഞങ്ങൾക്കത് കോൺഫിഡൻസ് തരുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ചോദിച്ചത്. അവിടെ ഞങ്ങൾക്കല്ല കുഴപ്പം എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനെ എതിർക്കുന്ന ആളുകൾക്കല്ല യഥാർത്ഥത്തിൽ കുഴപ്പം, കുഴപ്പം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ള തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് നിങ്ങൾക്ക് ChatGPT-യിലോ വെറും ChatGPT-യിലോ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രോബ്ലംസ് കാണാൻ പറ്റും. ലിപ്സ്റ്റിക്കിൻ്റെ അതിൽ അടങ്ങിയിട്ടുള്ളത് കാഡ്മിയം, മെർക്കുറി, അലൂമിനിയം പോലെയുള്ള ഹെവി മെറ്റൽസാണ്. ഈ ഹെവി മെറ്റൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് സാധാരണ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം അവർ പോലും അറിയാതെ ഒരു 27 mg ലിപ്സ്റ്റിക്ക് അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. 87 മില്ലിഗ്രാം അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത് വെറും കണക്ക് മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഏകദേശം അപ്പം ഒരു 1.5 to 3 kilo ഒക്കെ, 3 kilo ആലോചിക്കണം, 3 kilogram ലിപ്സ്റ്റിക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക് എവിടത്തേക്കാണ് പോകുന്നത്? ഈ ലിപ്സ്റ്റിക് ഉള്ളത് ഹെവി മെറ്റൽസാണ്. ഇത് എവിടത്തേക്കാണ് പോകുന്നത്? നമ്മുടെ കിഡ്നിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കിഡ്നിയിൽ എന്താ സംഭവിക്കുക? അത് നെഫ്രോടോക്സിക്കും അവിടെ ആ കിഡ്നിക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും, നമ്മുടെ കിഡ്നി പിന്നെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഇത് ഞാൻ നമ്മൾ വെറുതെ പറയല്ല, ഇത് ഈ വളരെ ജനറലായിട്ട് പറഞ്ഞാണ് ഈ കാര്യം നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അതിലുണ്ട്, ഹെവി മെറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള പിന്നെ എലമെൻറ്റ്സ് ഇതിലുള്ളത് കൊണ്ട് തന്നെ, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഹോർമോണലായിട്ടുള്ള ഡിസ്ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ള പഠനങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഈസ്ട്രോജനിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, PCOD പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കെന്താ കുഴപ്പം ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ? ഞങ്ങൾക്കല്ല കുഴപ്പം, നിങ്ങൾക്കാണ് കുഴപ്പം. അത് ഇടുന്ന നിങ്ങൾക്കാണ് കുഴപ്പം. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ഈ കുഴപ്പമുണ്ട് നമുക്ക് മനസ്സിലായി, പക്ഷേ ഞങ്ങളിപ്പോൾ ഇനി എന്താ ചെയ്യുക? കാരണം ഇത് ഇടാതിരിക്കാൻ പറ്റുന്നില്ല. കോളേജിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ കോൺഫിഡൻസ് ആരാണ് ഉണ്ടാക്കിയത്? ഈ പറയുന്ന ഒരു കോൺഫിഡൻസ് ഇപ്പോൾ കുറേ കാലങ്ങളായല്ലോ നമ്മുടെ ഇതിപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പൊന്നും ആർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, നമ്മൾ കോളേജിലേക്കും സ്കൂളിലേക്കും പോകുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാത്രം എന്താ അത് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഫിഡൻസ് ഇല്ല, നിങ്ങളിത് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് ചില ആളുകൾ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊമേഴ്ഷ്യൽസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ലിപ്സ്റ്റിക്ക് തൊട്ട് കഴിഞ്ഞാൽ അടുത്ത കൊമേഴ്ഷ്യൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നത് ആ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ലിപ്സ്റ്റിക്ക് മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ പരസ്യമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പരസ്യങ്ങളിലൂടെ ഈ പറയുന്ന പലപ്പോഴും ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, അവർ ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്ക്, അവർക്ക് തന്നെ ബ്രാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് പതിയെ പതിയെ നമ്മൾ അതിൽ അക്ലിമറ്റൈസ് ചെയ്യപ്പെട്ടതാണ്. നമ്മളത് അതൊക്കെ ഒരു നോർമലാണ്, ഇത് ഇട്ടിട്ടില്ലെങ്കിൽ അബ്നോർമലാണ് എന്നുള്ള നിനക്ക് നമ്മുടെ ചിന്ത പോയിപ്പോയതാണ് സംഭവം. അപ്പോൾ പക്ഷേ സ്റ്റിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആഡുകൾ റൺ ചെയ്ത് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇങ്ങനെയൊക്കെ ആഡ് റൺ ചെയ്തിട്ട് പൈസ കളഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ലിപ്സ്റ്റിക് ഇടിപ്പിച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? അവിടെയാണ് ഞാൻ ചില കണക്കുകൾ കാണിച്ചിരുന്നത്. ഞാൻ 1, 2, 3 കണക്കുകൾ പറഞ്ഞാൽ ആ കണക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നമ്മൾ വെറുതെ പറയല്ല, ഇവിടെയുള്ള ബ്യൂട്ടി ഇൻഡസ്ട്രി, ആ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ യഥാർത്ഥത്തിൽ ഒരു 2024 കണക്ക് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 441 ബില്യണാണ് ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ ലാഭം. 441 ബില്യൺ. ഓക്കെ, അതിൽ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 195 ബില്യൺ കാണാൻ പറ്റും. ഹെയർ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 91 ബില്യൺ കാണാൻ പറ്റും. മേക്കപ്പുമായി ബന്ധപ്പെട്ട് 84 ബില്യൺ കാണാൻ പറ്റും. ഫ്രാഗ്രൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് 76 ബില്യൺ കാണാൻ പറ്റും. ഇത് 2023 കണക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 2028 അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയറിയോ? 2028 ആകുമ്പോഴേക്ക് അവരുടെ ഈ പറയുന്ന സംഖ്യ എവിടെ എത്തണം? 594 ബില്യണിലേക്ക് എത്തണം. 594 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 594 എന്നിട്ട് എത്ര പൂജ്യം ഇടണം ആലോചിച്ചൊക്കെ മതി. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് എഴുതി നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി അവിടെ കിടക്കുകയാണ്. നമ്മൾക്കിങ്ങനൊരു ഇതിട്ട് കഴിഞ്ഞാലേ കോൺഫിഡൻസ് കിട്ടും മക്കളെ എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവർ ലാഭം ഉണ്ടാക്കുകയാണ്. ആ ലാഭത്തിന് വേണ്ടി ആ ലാഭത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺഫിഡൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു കോൺഫിഡൻസ് അവർ ബിൽഡ് ചെയ്ത് വെച്ചാണ്. അത് ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടൂ എന്നൊരു സംഗതി അവർ ബിൽഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിലേക്ക് പോയി, ഇത് ഈ വിഷയത്തിൽ മാത്രമാണോ? അല്ല, ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ ഒരു 2024 കണക്ക് പ്രകാരം 72.7 ബില്യൺ, ഞാനീ പറയുന്നതൊക്കെ ബില്യൺ കണക്കുകൾ, നമുക്ക് ബില്യണൊന്നും കാണാൻ പറ്റില്ല, ബില്യൺ കണക്കുകൾ. അപ്പോൾ 72.7 ബില്യൺ ഡോളർ, അതും ശ്രദ്ധിക്കണം, ഇതൊക്കെ ഡോളറിലാണ് പറയുന്നത്. ഡോളർ എത്രയായി? 1 രൂപ എന്നിട്ട് എത്ര ഡോളറാ ആലോചിച്ചൊക്കെയാൽ മതി. ഇതൊക്കെ ഡോളറിലാണ് പറയുന്നത്. ആ ഡോളറിലുള്ള ബില്യണാണ് നമ്മൾ പറയുന്നത്. 72.7 ബില്യൺ ഡോളറാണ് കഴിഞ്ഞ 2024 മാത്രം കോസ്മെറ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കോസ്മെറ്റിക് സർജറി, കാരണം നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ഈ കൊറിയൻ ഡ്രാമ കാണുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡുകളൊക്കെ അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്ന പലതും കാണുമ്പം നമുക്ക് തോന്നും നമുക്കൊരു അവർ ഗ്ലാസ് സ്ട്രക്ചർ വേണം, അതാണ് യഥാർത്ഥത്തിൽ നോമായിട്ടുള്ളത്. ഈവൻ ഈ വളരെ ചെറിയ കുട്ടികളിൽ പോലും ബാർബിയെ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാർട്ടൂണുകളും അങ്ങനെയുള്ള പലതും ഉണ്ടാക്കി വെക്കുന്നൊരു അരക്ഷിതാവസ്ഥ ഉണ്ട്. നമ്മളൊന്നും അല്ല ശരി, നമ്മളെന്തൊക്കെയോ നമ്മുടെ കളറിൻ്റെ പേരിൽ നമുക്ക് അത്ര നമ്മൾ ശരിയല്ല, നമ്മുടെ കളർ അത്ര ശരിയല്ല, നമ്മളുടെ ശരീരത്തിൻ്റെ പ്രകൃതി അത്ര ശരിയല്ല, നമ്മളുടെ ആ പറയുന്ന സ്കിന്നിൻ്റെ ഗ്ലോ അത്ര ശരിയല്ല. ഇങ്ങനെ നമ്മളിൽ ഇങ്ങനെ ഒരു എന്തോ നമ്മളെന്തോ ഒരു പിന്നോട്ട് നിൽക്കുന്ന ടീംസാണ്, നമുക്ക് അതേപോലെ ആവണം, ഇവരീ കാണിക്കുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ എത്തണം എന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ച് അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇതിൽ പെട്ടുപോകുന്ന നമ്മൾ അതേപോലെ ആവാൻ ശ്രമിക്കും. നമ്മൾ ഓരോ രാജ്യങ്ങളും ഓരോ കോണ്ടിനെൻറ്റിലും അവർക്കുള്ള പിന്നെ സൺലൈറ്റിൻ്റെ അടക്കം എത്ര സൺലൈറ്റ് കിട്ടും എന്നുള്ളതിൻ്റെ അടക്കം അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള സ്കിൻ കളർ പോലും ഉണ്ടാവുന്നത്. പഠിച്ചവൻ അങ്ങനെയാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കത് പോരാ, നമുക്ക് ഈ ഇവർ ഈ പറയുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്തണം. അപ്പോൾ ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. അതിനുവേണ്ടി നമ്മൾ സർജറികൾ ചെയ്യാൻ ആലോചിക്കണം. നമ്മൾ സർജറികൾ ചെയ്യണം, നമ്മളിൽപ്പെട്ട മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ സർജറി ചെയ്യണം. 72.7 ബില്യൺ ഡോളറാണ് 2024 മാത്രം ആ വിഷയത്തിൽ പോയിട്ടുള്ളത്. എന്നിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന 2033 ആകുമ്പോഴേക്ക് 200 ബില്യൺ ഇൻഡസ്ട്രി ആവണമെന്നാണ്. 2033 ആകുമ്പോഴേക്ക് ഇത് 200 ബില്യണിലേക്ക് എത്തണം, 200 ബില്യൺ ഡോളറിലേക്ക് എത്തണം. ഓക്കെ, 2024 മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊസീജിയേഴ്സ് 17.4 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 17.4 മില്യൺ എന്ന് പറഞ്ഞാൽ 1,74,00,000 സർജറികളാണ് 2024 നടന്നത്. 1,74,00,000 സർജറികളാണ് 2024 ലോകമെമ്പാടും ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടി നടന്നിട്ടുള്ളത്. 2 കോടിയിലധികം ഇങ്ങനെയുള്ള നോൺ സർജിക്കലായിട്ടുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊന്നും കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ ബ്യൂട്ടി ആദ്യം ഇവരെന്ത് ചെയ്യും, നമ്മളെ പഠിപ്പിക്കും നിങ്ങൾ ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ എത്തണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിനുവേണ്ടി അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സർജറി ചെയ്യും. അപ്പോൾ ആർക്ക് ലാഭം കിട്ടുന്നത്? ഇവർക്ക്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളെന്തോ സംഭവിച്ചു, നമ്മളെന്തോ അറ്റൈൻ ചെയ്തു, നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്, നമ്മളൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ എത്തി അല്ല, നമ്മളങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, പറ്റിച്ചതാണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവഗ്ലാസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാണ്, ഇന്നല്ലാഹ ജമീലും യുഹബ്ബുൽ ജമാൽ, പഠിച്ചവന് ഭംഗി ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ, നമ്മൾ സബ്ജക്റ്റീവായിട്ട് നമ്മൾ വൈയക്തികമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഭംഗി എന്ന് പറഞ്ഞാൽ വെളുപ്പാണ് ഭംഗി, അല്ലെങ്കിൽ ഭംഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശരീരപ്രകൃതിയാണ് ഭംഗി. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രീതിയിൽ മുടി ഉണ്ടാകുന്നതാണ് ഭംഗി, ഈ രീതിയിൽ ഗ്ലോ ഉണ്ടാകുന്നതാണ് ഭംഗി. അത് നമ്മളെ ആരാത് പഠിപ്പിക്കുന്നത്, നമ്മൾ കാണുന്ന കെ സീരീസ് അല്ലേ, നമ്മൾ കാണുന്ന കൊറിയൻ ഡ്രാമാസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ പറയുന്ന ആളുകളുടെ അടിമയായിട്ട് നമ്മൾ പോകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൃഷ്ടിച്ച പഠിച്ചു നമുക്കൊരു രൂപവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ തൃപ്തിപ്പെടുക, അതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് തൃപ്തിപ്പെടുക എന്ന് പോലും നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, അതെന്തോ കുറഞ്ഞതാണെന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതെന്താണോ അതിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാണ്ട് ഇവരീ പറയുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് പോയി ഇവർക്ക് കുറേ കാശ് കൊടുത്ത് നമ്മൾ അറിയാത്തൊരു സ്യൂഡോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അതെന്തോ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ആരാണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ വിഷയം നമുക്ക് കുറച്ചുകൂടി സിമ്പിളാണ്. ഈ പറയുന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ എന്താണോ, നമ്മളൊരിക്കലും ആരെങ്കിലും വാല്യൂ ചെയ്യേണ്ടത്, നമ്മളെ ഒരാൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ ബ്യൂട്ടിയുടെ പേരിലല്ല, നമ്മളൊരാൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മളുടെ സ്കിന്നിൻ്റെ ഗ്ലോ എത്രയാണ് എന്നുള്ളതിൻ്റെ പേരിലല്ല, അല്ലേ, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ അറിവിൻ്റെ പേരിലാണ്, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ കഴിവിൻ്റെ പേരിലാണ്, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ പേരിലാണ്, അതല്ലാതെ നമ്മളെങ്ങനെ നമ്മളെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു അല്ലേ നമ്മളെ കാണാനും നമ്മളുടെ ശരീരപ്രകൃതി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചല്ല. അതോടൊപ്പം സിനിമകളിൽ സീരീസുകളിൽ സീരിയലുകളിൽ അവിടെ ഒരു നായികയായിട്ട് എങ്ങനെ സെലക്ട് ചെയ്യുക, ഒരു നായികനെ സെലക്ട് ചെയ്യുമ്പം അവിടെ സ്വാഭാവികമായിട്ടും അവർ ഈ സോ കോൾഡ് ബ്യൂട്ടി ഉണ്ടല്ലോ, ഈ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരെയാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതല്ല നമ്മുടെ ഏരിയ, അത് നമ്മുടെ ഏരിയ അല്ല, അത് വിട്ടേക്ക്, അവർ വേറെ ടീംസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല, നമുക്ക് നമ്മുടെ കഴിവും അറിവും നമ്മുടെ തക്കവയാണ് പ്രധാനം. നമ്മൾ പഠിച്ചവൻ്റെ മുമ്പിലേക്ക് പോകുമ്പം നമ്മളെത്രമാത്രം അറിവ് ഉണ്ടാക്കി നമ്മൾക്ക് എത്രമാത്രം തക്കവ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഈ പറയുന്ന മുതലാളിത്തം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് നമുക്ക് അത്ര ഉണ്ട് എന്നുള്ളത് ആരും ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കെണികളിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: കോസ്മെറ്റിക് ഇൻഡസ്ട്രി നമ്മുടെ കോൺഫിഡൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു വിഷയത്തിലാണ് ഡോക്ടർ ഹിലാൽ സലീം CP ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത്.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. സലാം സാറേ, അപ്പം മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. എല്ലാത്തെയും പോലെ ഇൻസൈറ്റ് ആണ് ആദ്യത്തെ വിഭവം മോർണിംഗ് വൈബ്സിലെ. ഇൻഷാല്ലാ ഡോക്ടർ ഹിലാൽ സലീം സി പി അവതരിപ്പിച്ച ദൈവത്തെ എന്തിനാരാധിക്കണം എന്ന വിഷയത്തിൽ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ. ഇൻഷാല്ലാ കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ. അമ്മാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ചോദിക്കുന്നൊരു കാര്യമാണ്, സംശയമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഈ എന്തിനാണ് അള്ളാഹു, നിങ്ങൾ അള്ളാഹു സുബ്ഹാനത്തോലെ ആരാധിക്കണം, അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട്, ഒരു ദൈവമുണ്ട് എന്നൊക്കെ ഒരു ദൈവസങ്കല്പമൊക്കെ പറയുമ്പം, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിൽ അള്ളാഹു സുബ്ഹാനത്താല ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, അവനെ എല്ലാവരും ആരാധിക്കണം എന്ന് പറയുന്നുണ്ട്. ആരാധിക്കണം എന്ന് പറയുമ്പം എല്ലാ ദിവസവും ഏറ്റവും മിനിമം 5 തവണ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അവനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നമസ്കാരം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ആരാധനകൾ, പ്രാർത്ഥനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അള്ളാഹുവിനെ ഇങ്ങനെ ആരാധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന സംശയങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇതിനെ പല രീതിയിൽ ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കാൻ, ശുഭഹാത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ ഒന്നാമതായി എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, വളരെ പല സമൂഹങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇപ്പോൾ തീനെ ആരാധിക്കുന്ന സമൂഹങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മിന്നലിനെ, മഴയൊക്കെ ആരാധിക്കുന്ന രീതിയിൽ നമ്മൾ ഈ കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഒരു ഇരുട്ടിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾ, ഇങ്ങനെ പല രീതിയിൽ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സമൂഹങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തിന് അതിനെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം, എന്തുകൊണ്ട് അതിനെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം, അത് ഇവരിൽ ഭയം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ആളുകളെ അത് പേടിപ്പെടുത്തുന്നു, ഇവർക്ക് അതിനോട് ഭയമാണെന്നുള്ളതാണ്. അപ്പോൾ അതാണിപ്പം, അല്ലെങ്കിൽ അതിനോട് വല്ലാത്തൊരു ഇൻഫാക്ച്വേഷൻ, അതുപോലെ തന്നെ ഭയം, ഇതൊക്കെ ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളോടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡേറ്റിയോടോ, മറ്റേതെങ്കിലും ഒരു ഒരു ആരാധനാ വസ്തുവിനോടോ അവർക്ക് തോന്നി എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ വളരെ പ്രിമിറ്റീവായിട്ടുള്ള, യാതൊരു രീതിയിലും പുരോഗമിച്ചിട്ടില്ലാത്ത ഏതോ സമൂഹങ്ങളിൽ നടന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സയൻസിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. സയൻസിനെ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, സയൻസാണ് എല്ലാ ശരിയും, സയൻസ് മാത്രമാണ് എല്ലാ ശരി, സയൻസിനപ്പുറം മറ്റൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ശാസ്ത്രമാത്രവാദം പറയുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പോയി ശാസ്ത്രം മാത്രം മതി നമ്മൾക്ക് എന്ന് പറയുന്ന ആളുകളടക്കമുണ്ട്. അപ്പം ശാസ്ത്രത്തെ ആരാധിക്കുക, ഇങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിനെയൊക്കെ ഒരു ആരാധിക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ പോകുന്നത് നമുക്ക് പല രീതിയിൽ, പല കാലഘട്ടങ്ങളിൽ ഇന്നും നമുക്കത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്ന് ഇസ്ലാം എങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഒരു ഒരു വേർഷിപ്പ് എന്നുള്ളതിനെ, ആരാധന എന്നുള്ളതിനെ അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ മാക്സിമം ലവ് ആൻഡ് സബ്മിഷൻ എന്നുള്ളതാണ്. ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ പിന്നെ ആ രീതിയിലുള്ള വിനയം, അതേപോലെ തന്നെ വിധേയത്വം, അനുസരണം, ഇതൊക്കെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ആരാധനയായി മാറുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നൊരു കാര്യം, രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിലെ 165-ാമത്തെ സൂക്തത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ വലൗ യറല്ലദീന ളലമു ഇദ് യറൗന അൽആദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ വ അന്നല്ലാഹ ഷദീദുൽ ആദാബ്. അല്ലാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. അവരാരെയാണോ അള്ളാഹുവിന് സമമാക്കിയത് അവരെയും ഈ ആളുകൾ സ്നേഹിക്കുകയാണ്. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആരാധന എന്നുള്ളതിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനാ സങ്കല്പത്തിൽ അതിൽ വിധേയത്വത്തോടൊപ്പം അതിശക്തമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള അതിശക്തമായ സ്നേഹമുണ്ട് എന്നുള്ളതാണ് ആ ആയത്തിൻ്റെ ബാക്കി ഭാഗം. ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുന്നിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പാർട്ടാണ് ആരാധന എന്നുള്ളതിൻ്റെ സബ്മിഷൻ, എന്താണ് നമ്മൾ വേർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഒരു പാർട്ടാണ് അതിശക്തമായ സ്നേഹം ഈ നമ്മൾ ആരെ ആരാധിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹുവതാലയോട് അതിശക്തമായ സ്നേഹം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടില്ല, യാതൊരു കണ്ടീഷനും ഇല്ലാത്ത സബ്മിഷൻ, അൺകണ്ടീഷണൽ സബ്മിഷൻ. ഇപ്പം ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളതിൻ്റെ വാക്കർത്ഥം മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്തവൻ എന്നുള്ളതാണ്, അവന് വിധേയപ്പെട്ടവൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള അനുസരണം, വിധേയത്വം, അതേപോലെ തന്നെ വിനയവും എളിമയും, ഒരു പോസിറ്റീവ് ഫിയർ ഓഫ് അള്ളാഹു സുബ്ഹാനഹു വതആല, ഇതാണ് ആക്ച്വലി രണ്ടാമത്തെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ 24-ാമത്തെ അധ്യായത്തിലെ 52-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും, വമൻ യുതു ഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖീ ഫഉലൈകഹുമുൽ ഫായിസൂൻ. അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവെ ഭയപ്പെടുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവർ. അവിടെ കൃത്യമായിട്ട് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ. അപ്പോൾ അനുസരണ എന്നുള്ളത്, സബ്മിഷൻ എന്നുള്ളത് വേർഷിപ്പിൻ്റെ, ആരാധന എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. വിധേയത്വം എന്നുള്ളത്, അനുസരണ എന്നുള്ളത് ആരാധനയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾ, വയഹ്ഷല്ലാ, അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആരാധന എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു തൈമിയയെ പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, അവർ ഈ വിഷയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അല്ലാ, ഇത് യഥാർത്ഥത്തിൽ ഇബാദത്ത്, ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് കമ്പൈൻസ് ഓഫ് പെർഫെക്ഷൻ ഓഫ് ലവ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ പെർഫെക്ഷൻ എത്രയാണോ അത്, അതോടൊപ്പം ഇൻ ദ ഇൻ ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ലെവൽ ആൻഡ് ദ പെർഫെക്ഷൻ ഓഫ് ഹംബിൾനെസ്, വിധേയത്വം അല്ലെങ്കിൽ വിനയം, എളിമ, അതിൻ്റെ പെർഫെക്ഷൻ. അപ്പോൾ ഈ വിനയം അല്ലെങ്കിൽ എളിമയും അതേപോലെ തന്നെ വിധേയത്വവും അതോടൊപ്പം ഇഷ്ടവും, അങ്ങേയറ്റത്തെ ഇഷ്ടവും ചേർന്നിട്ടുള്ളതാണ് ഇബാദത്ത് എന്നുള്ളത് ഇബ്നു തൈമിയയെ പോലെയുള്ള, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള ആളുകൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്, ആരാധന എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? നിങ്ങളീ പറയുന്ന റബ്ബ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ്? അവൻ അൽ ഖുദ്ദൂസാണ്, അവൻ അൽ ഖുദ്ദൂസാണ്. നമ്മൾക്ക് പിന്നെ അനുഭവജ്ഞാനത്തിന് അതീതമായിട്ടുള്ളവനാണ്, അല്ലെങ്കിൽ അതീന്ദ്രിയമാണ് എന്നൊക്കെ നമ്മൾ പറയും, അത്യുത്കൃഷ്ടമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം, ഇനി ഈ ലോകത്തുള്ള എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി എല്ലാവരും ആരാധിച്ചാലും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഈ ആളുകൾ സംശയം ഉന്നയിക്കാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുക എന്നുള്ളത് അവൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കുന്നു എന്നുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമഗുണവിശേഷണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവൻ്റെ നാമങ്ങൾ, ഗുണവിശേഷണങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ മതി അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ ആരാധിക്കണം എന്ന് പറയാൻ. ഒരു സിമ്പിൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ഒരിക്കലും ഇത് താരതമ്യത്തിന് അതീതമാണ്, നമ്മളൊരു സാധാരണ രീതിയിൽ നമ്മുടെ ഏറ്റവും പിന്നെ ചുരുങ്ങിയ യുക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ, ആ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി സ്പ്രിൻറ്റ് ചെയ്യുന്ന ഒരാൾ, ഏറ്റവും നന്നായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവർ ചെയ്യുന്ന ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അയാളോടൊരു ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ആരാധനാപൂർവ്വം നമ്മൾ അയാൾ നോക്കും. ആരാധന എന്നുള്ളത് വ്യത്യസ്തമാണ്, ആരാധനാപൂർവ്വം നമ്മൾ കോട്ടൺ കോട്ട് ആരാധനാപൂർവ്വം നമ്മൾ അയാൾ നോക്കും. അയാൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് യാതൊരു തരത്തിലുള്ള ഉപകാരമോ ചെയ്യുന്നില്ല, പക്ഷേ അപ്പോൾ അവിടെ പോലും നമ്മൾക്കൊരു ആരാധനാപൂർവ്വം നമ്മൾ അയാൾ കാണുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇതന്നെയാണ്. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമഗുണവിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും അത്യുന്നതമായിട്ടുള്ള ഒരു തരത്തിൽ നമ്മൾക്ക് എൻകമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മൾക്ക് പിന്നെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള, മറ്റാർക്കുമില്ലാത്ത രീതിയിലുള്ള നാമഗുണവിശേഷണങ്ങൾ, അതുള്ള റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ അവൻ നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവനെ നമ്മൾ ആരാധിക്കണം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇതാണ് പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അള്ളാഹു ഡിസേർവ് വേർഷിപ്പ് ബിക്കോസ് ഹു ഹി ഈസ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിലെ സൂറത്തു ഫാത്തിഹയിലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള നാഥന് സർവസ്തുതിയും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രാർത്ഥനകളും അല്ലെങ്കിൽ എല്ലാ ആരാധനകളും റബ്ബ് സുബ്ഹാന തആലയ്ക്ക് മാത്രം എന്ന് പറയുമ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവൻ ആരാണ്, അവൻ്റെ ആട്രിബ്യൂട്ടുകൾ എന്താണ്, അവൻ്റെ ഗുണവിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെ അവനെ ആരാധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധിക്കണം എന്നുള്ളതിൻ്റെ വിഷയമാണ്. ഈ രണ്ടാമത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈഫ്, ഈ ഒരു ജീവിതം നമ്മൾക്ക് നൽകിയത് അള്ളാഹു സുബ്ഹാന തആലയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ജീവിതം നമ്മൾ ഒരു അവകാശമായി പിടിച്ചു വാങ്ങിയതാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതെന്തൊരു മൂഢമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ ജീവിതം നമ്മൾക്ക് നൽകി അള്ളാഹു സുബ്ഹാന തആല നൽകിയിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ അവകാശമാണോ? ഒരിക്കലുമല്ല. ഈ ജീവിതം എന്നുള്ളത് നമ്മൾ ആരുടെ ഒരു അവകാശ പോരാട്ടം നടത്തി പിടിച്ചെടുത്ത് പിന്നെ ഏൺ ചെയ്തൊരു സംഗതിയല്ല, നമ്മൾക്ക് ഈ ജീവിതം നൽകപ്പെട്ടതാണ്. അപ്പം നൽകപ്പെട്ട ഒരു ജീവിതം എന്നുള്ളത്, ഇപ്പോൾ നമ്മൾക്കൊരാൾ ഏറ്റവും സമയം ഒരു കുട്ടിക്കൊരു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ, ആ കിട്ടിയ ആൾ ആ കൊടുത്ത ആളോട് ഒരു തരത്തിൽ ഏറ്റവും മിനിമം അയാളുടെ ഒരു ഹമ്പിളായിട്ട് അല്ലെങ്കിൽ അയാളോട് ഒരു ഇഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ അയാളോട് ഹമ്പിൾനെസ് ഉണ്ടാകും. അതുപോലും ഇല്ലാത്ത അല്ലെങ്കിൽ അതുപോലും ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിൽ അറഗൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഈ ഒരു ചോദ്യം തന്നെ വരുന്നത്. അങ്ങനെയുള്ള ഒരു അറഗൻസിൽ നിന്നാണ്, അങ്ങനെയുള്ളൊരു അഹങ്കാരത്തിൻ്റെ സ്വരത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് ഈ ജീവിതം നമ്മൾക്ക് ഗിഫ്റ്റഡാണ്, വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ അവകാശ പോരാട്ടം നടത്തി നേടിയെടുത്ത ഒരു സംഗതിയൊന്നുമല്ല, മറിച്ച് നമ്മൾക്ക് നൽകപ്പെട്ടതാണ്. സ്വാഭാവികമായും അത് നൽകിയ ആളോട് നമ്മൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും, അത് നൽകിയ ആളോട് നമ്മൾക്ക് പിന്നെ തിരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ അവനെന്താണോ നമ്മളോട് പറഞ്ഞത്, എന്ത് ചെയ്യാനാണോ നമ്മളോട് പറഞ്ഞത്, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണ് ഈ ആരാധന, എന്തിനു നമ്മൾ ആരാധിക്കണം, റബ്ബിനെ എന്തിനു നമ്മൾ ആരാധിക്കണം എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരു പ്രീ സപ്പോസിഷൻ ആയിട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അവർ ആദ്യമേ നിൽക്കുന്നത് ഏത് പ്രതലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ലൈഫാണ്, നമ്മൾ ഏൺ ചെയ്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ പിന്നെ നേടിയെടുത്തൊരു ലൈഫാണ്, ഇനി നമ്മൾ എന്തിനാ പടച്ചവനെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അവർ ചോദ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾക്ക് പടച്ചവൻ തന്നതാണ്. ഈ തന്ന ജീവിതത്തിൽ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമുക്കൊരു കാര്യം തന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളയാൾക്കൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏറ്റവും ചുരുങ്ങി ഇനി പല എപ്പിസോഡുകളിലായി പറയേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. അള്ളാഹു സുബ്ഹാന തആല എന്തിനെ ആരാധിക്കണം എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് വളരെ ബാലിശമായിട്ടൊരു ചോദ്യമായിട്ട് തോന്നാം, പക്ഷേ പല ആളുകൾക്കും വസ്വാസം ഉണ്ടാക്കുന്ന, അവരുടെ മനസ്സിൽ ഫിത്തിന് ഉണ്ടാക്കുന്ന ഒരു ചോദ്യം എന്നുള്ള നിലക്കാണ് ഇത് നമുക്ക് പലപ്പോഴും പിന്നെ സോഷ്യൽ മീഡിയയിലടക്കം നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുമായി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഡോക്ടർ ഹിലാൽ സലീം സി പിയുടെ അവതരണമായിരുന്നു. ഇൻസൈറ്റ്, ദൈവത്തെ എന്തിനു ആരാധിക്കണം എന്ന വിഷയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത്.
2: അപ്പോൾ ഇൻസൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വരമാണ്, സ്വരത്തിലുള്ള ഈ ഒരു വൈബ് കൂടി കേട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം.

0: മാഷാല്ലാ.
1: സ്വരം,
0: കേട്ടു.
1: മനോഹരമായ സ്വരം കേട്ടു. ഇനി
0: ഇനി
1: കുറച്ച്,
0: നമുക്ക് കുറച്ച് ആരോഗ്യ ചിന്തകളിലേക്കാണ് പോകുന്നത്. തണുപ്പ്, തണുപ്പ് കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പൊ ഇന്ന് കുറച്ച് തണുപ്പ് ഉണ്ട്.
0: ഇനിയിപ്പോ ഇതിപ്പോ മാസം ഏതാണ്? സെപ്റ്റംബർ അല്ലേ?
1: സെപ്റ്റംബർ
0: ഒക്ടോബർ നവംബർ
1: ആണ്.
0: ഡിസംബറിലേക്കൊക്കെ നമ്മൾ തണുപ്പിലേക്ക്
1: അതെ
0: പോവുകയായിരുന്നു.
1: അതെ.
0: ക്ലൈമറ്റിന് പല
1: അതിൽ
0: ചേഞ്ചുകളൊക്കെ
1: ഡോക്ടർ സഫീർ,
0: വരുന്നുണ്ട്. ആ
1: അതേപോലെ നബീൽ പയ്യോളി, ഈ
0: യെസ്,
1: രണ്ടുപേരാണ് ഇൻഷാല്ലാ ഇന്നത്തെ തണുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ചർച്ചയിലുള്ളത്. ഇൻഷാല്ലാ ആരോഗ്യ വിചാരം കേട്ടു മടങ്ങി വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് തണുപ്പ് പ്രതിരോധ മാർഗങ്ങളാണ്. നമ്മൾ നമ്മുടെ അറിവില്ലായ്മയോ നമ്മുടെ അശ്രദ്ധയോ തണുപ്പ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളും അതേപോലെ തന്നെ മുതിർന്ന ആളുകളും തണുപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തണുപ്പ് ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ ബാധിക്കും, അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചൂടുള്ള ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പ്രാതൽ ഭക്ഷണം കാര്യമായി കഴിക്കാൻ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും അമാന്തം കാണിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. ഈ പറഞ്ഞ തണുപ്പ് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ഗുരുതരാവസ്ഥ, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, വെള്ളം കുടിക്കാതിരുന്നാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ത്രീകളും വൃദ്ധന്മാരും കുട്ടികളും ഈ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തണുപ്പിനെങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഗുണപരമായി ഉപയോഗപ്പെടുത്താം എന്ന കാര്യവും ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം റിയാദ് സ്റ്റുഡിയോയിൽ നിന്നും പങ്കുചേരുന്നത് റിയാദിലെ അൽ റയാൻ പോളിക്ലിനിക്കിലെ ഡോക്ടർ, ജനറൽ മെഡിസിൻ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ സഫീർ അന്നാറാണ്. കൂത്തുപറമ്പ് സ്വദേശിയായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുട്ടികളുടെ വസ്ത്രധാരണത്തിൽ അവരെ കുളിപ്പിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, അവരുടെ രാവിലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, പിന്നെ അറ്റ്ലീസ്റ്റ് ത്രീ ലെയർ ഡ്രസ്സെങ്കിലും ധരിപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ ചെവിയും അതേപോലെ തന്നെ തലയും അവരുടെ കൈകാലുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക എന്നിവയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് തണുപ്പ് കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാറിനകത്ത് സൂചിപ്പിച്ചു നമ്മുടെ ശരീരത്തിലെ വെള്ളം കുടിക്കാതെ കൊണ്ട് ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു പ്രയാസം ശരീരത്തിലെ തൊലികൾ പൊട്ടുന്നതാണ്. ഇപ്പൊ ചുണ്ടായാലും അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗമായാലും കൈയായാലും ശരീരത്തിലെ തൊലി പുറങ്ങൾ പൊട്ടുന്ന ഒരു അവസ്ഥ തണുപ്പ് കാലത്തുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പിന്നെ ആദ്യമായിട്ട് ഇതിലേക്ക് പോവാതിരിക്കാനുള്ള പ്രതിരോധം, പ്രാഥമികപരമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ നന്നായി കുടിക്കുക, പിന്നെ നന്നായി കവർ ചെയ്യാം. അഥവാ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശരീരത്തിൽ പൊട്ടലുകളും അതുപോലെ ചൊറിച്ചിലുകളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക, സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുക, മോയ്സ്ചറൈസിങ് ക്രീംസും ലോഷൻസൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് വിള്ളലുകളൊക്കെ ഉണ്ടാക്കി ഒരു വേദന ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ചിലപ്പം ഒരു ഡോക്ടറെ കണ്ട് വല്ല സ്റ്റിറോയിഡ് കലർന്ന ക്രീമുകളോ അതൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു അവസരം വരാറുണ്ട്. ആ സമയത്ത് ഒരു ഡോക്ടറെ, പരമാവധി ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ് എടുക്കുന്നതാണ് ബെറ്റർ.
2: ശരീരത്തിന് എപ്പോഴും തൊലിയെ എപ്പോഴും ഒരു ഒരു വെറ്റായി സൂക്ഷിക്കാൻ.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ഇപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക, പലപ്പോഴും നമ്മുടെ വിപണിയിൽ ലഭിക്കുന്ന കാര്യങ്ങൾ കെമിക്കലുകൾ ശരീരത്തിന് ദോഷമായി സ്കിന്നിനെ ദോഷമായി ബാധിക്കുമോ എന്നൊരു ആശങ്ക പലപ്പോഴും എല്ലാവർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ക്രീമുകളും ഇപ്പം നമ്മുടെ ലോഷനും ഒക്കെ അതിൽ നമ്മൾ ഏറ്റവും നല്ലതായി വിപണിയിൽ ലഭ്യമായ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ബ്രാൻഡുകൾ സ്ഥിരമായി ഉപയോഗിക്കാൻ നല്ലത് പറയാൻ പറ്റും?
4: പരമാവധി ബ്രാൻഡഡ് ആയിട്ടുള്ള ലോഷനുകളും ക്രീമുകളൊക്കെ യൂസ് ചെയ്യുക. നമ്മളിപ്പം ഇതിപ്പോൾ ഒരു ലോഷൻ, ഇപ്പം നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ ഒരു അംബാസഡർ ആണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പരമാവധി ജർമ്മൻ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ യൂറോപ്യൻ ക്വാളിറ്റി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അവരുടെ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബാർകോഡുള്ള സ്ഥലങ്ങളിൽ പോയി വാങ്ങിക്കുക. ഇപ്പം എന്തിനും ഡൂപ്പുണ്ട്, നമ്മൾ ബകാല, അതായത് സാധാരണ നമ്മളെ റോഡിൽ കാണുന്ന ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാതെ ബാർകോഡുള്ള ഫാർമസികളിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ആളുകളിലൊക്കെ നമുക്ക് ബാർകോഡുണ്ട്. അപ്പോൾ അവരങ്ങനെ പറ്റിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ഒറിജിനൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് പെട്ടെന്നുള്ള ലോഷനുകൾ ഒറിജിനൽ വാങ്ങാൻ ശ്രമിക്കുക.
2: തൊലി പുറത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന കെമിക്കലുകൾ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റിയുള്ള ക്രീമുകൾ ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
4: പരമാവധി സോക്സ് യൂസ് ചെയ്യാക്കാൽ ഉറങ്ങുന്ന സമയത്തും വീട്ടിലായാലും വുളൻ സോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രാക്ക് ഹീൽസ് ഒക്കെ ഒരു പരിധിവരെ, അതെ അതെ അതെ, ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
2: പിന്നെ ഇപ്പോൾ നാട്ടിലായാലും നമ്മുടെ വിദേശ രാജ്യങ്ങളിലായാലും നിലത്ത് ഒന്നുകിൽ മാർബിൾ അല്ലെങ്കിൽ ടൈൽസ് അല്ലെങ്കിൽ മാർബോണേറ്റ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അങ്ങനത്തെ പിന്നെ ഫ്ലോറുകളാണ് നിലങ്ങളാണ് അധികവും ഉണ്ടാവുക നമ്മുടെ വീടുകളിലൊക്കെ. ഇത് തണുപ്പിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ? അതിൽ എന്തെങ്കിലും നമ്മൾ പിന്നെ കരുതേണ്ടതുണ്ടോ?
4: തണുപ്പ് കാലത്ത് വിദേശത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാർപ്പറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ അവിടുത്തെ കാലാവസ്ഥക്ക് അതാണ് ഉത്തമം. അപ്പം നമ്മുടെ നാട്ടിൽ അത്ര വലിയ തണുപ്പില്ലാത്തത് കൊണ്ട് ഈ മാർബിളായാലും അതൊന്നൊരു വിഷയമല്ല. പക്ഷേ ചെറിയ ആൾക്കാർക്ക് ഇതൊക്കെ അലർജിയാവും, അല്ലെങ്കിൽ കാലിന് വിള്ളലുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഈ സോക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപദേശിക്കുന്നത്.
2: അപ്പോൾ കാലിൽ തണുപ്പ് തട്ടാത്ത രീതിയിലുള്ള, പ്രയാസങ്ങളുള്ള ആളുകൾ ആണ് കാലിൽ തണുപ്പ് കയറാത്ത രീതിയിലുള്ള സോക്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് നന്നായി അവരുടെ ഈ പ്രയാസങ്ങൾ മാറാൻ സാധ്യമാകും.
4: പിന്നെ പ്രവാസികളുടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു 3 ബനിയനുകളും ടീഷർട്ടുകളും അതിൻ്റെ പുറകിൽ ഒരു ജാക്കറ്റൊക്കെ ഇടും, തലയും മറച്ച് കാണും, ഒന്നും കാണൂല. പക്ഷെ സാധാരണ ചപ്പൽ ചവിട്ടിട്ട് വരും, അതിലൊരു കാര്യമില്ല.
2: ബാക്കി എല്ലാ ഭാഗവും മറക്കും
4: മറക്കും. കാല് ഒന്നും
2: ഇട്ടിട്ടുണ്ടാവും, ആളുകൾക്ക് മടിയാണ്.
4: എന്നിട്ട് തണുത്ത് വിറച്ച് പനിയായിട്ട് വന്നിട്ടുണ്ടാവും. കാരണം എങ്ങനെയാ? കാലിലൂടെ തണുപ്പ് കയറി അസുഖം വന്നിരിക്കുന്നു.
2: അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് മറക്കേണ്ടത്?
4: എല്ലാ ഭാഗവും ഒരുപോലെ നമ്മൾ കെയർ ചെയ്യണം.
2: എങ്കിലേ തണുപ്പിന് ഫലപ്രദമായി പ്രതിരോധിക്കാൻ
4: സാധിക്കുകയുള്ളൂ.
2: തണുപ്പ് കാലത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ആസ്മ രോഗികൾ. അവർക്ക് പലപ്പോഴും ശ്വാസം പിന്നെ കഴിക്കാനോ ഒന്നിരിക്കാൻ പോലും ഒന്ന് കിടക്കാൻ പോലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആസ്മ രോഗികളുണ്ട്. അവർക്ക് അവരോട് പ്രത്യേകം നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: ആസ്മയുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധ വേണം അവർക്ക്. തണുപ്പ് കാലത്ത് ആസ്മ എക്സാബേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തണുത്ത വായു ഉള്ളിൽ കയറുമ്പോൾ ആസ്മ കൂടുതലായിട്ട് വരാറുണ്ട്. അവർ തണുപ്പ് കാലം തുടങ്ങും മുമ്പ് തന്നെ ആസ്മ പ്രതിരോധിക്കാനുള്ള അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇൻഹെയിലേഴ്സും കാര്യങ്ങളൊക്കെ കരുതി വെക്കുക. ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തന്നെ അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക. പരമാവധി അവർ തണുപ്പിൽ നിന്നും മാറി നിൽക്കുക, അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. തണുപ്പ് ഉള്ള
2: പോവാതെ
4: മാറി നിൽക്കുക. തുറസായ സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളൊന്നും പോവാതിരിക്കുക. തണുത്ത കാറ്റുള്ള സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കുക. വീടും പരിസരമൊക്കെ കുറച്ച് ചൂടുള്ള രീതിയിൽ, ആരോഗ്യപ്രദമായിട്ടുള്ള ഹീറ്ററുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, അതൊക്കെ യൂസ് ചെയ്യുക. ഈ കോയിലായിട്ടുള്ള ഹീറ്റർ ഒഴിവാക്കുക, അത് നമ്മളെ റൂമിലെ ഓക്സിജൻ്റെ അളവൊക്കെ കുറക്കും. അതുകൊണ്ട് ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്ററുണ്ട്,
2: ആ
4: അത് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാത്തതാണ്. അതൊക്കെ യൂസ് ചെയ്യുക അവർ കിടപ്പറയിലും ഇതൊക്കെ ആയിട്ട്. അവരാണ് കൂടുതൽ ആസ്മയുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
2: തണുപ്പ് കാലത്ത് ഏറെ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് ആസ്മ രോഗികൾ. അവർ ഒരിക്കലും തണുപ്പ് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ പോവാതെ പിന്നെ ശ്രദ്ധിക്കാൻ പ്രത്യേകം നമ്മൾ കരുതൽ ഉണ്ടാവണം. വീട്ടുകാരും നമ്മുടെ പിന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീടും നമ്മുടെ വീടിൻ്റെ പരിസരവും ഓഫീസും ഒക്കെ ഒരു നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കാനും കൂടി ഇത്തരം രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ ഹീറ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ AC ആണ് പലപ്പോഴും പല വീടുകളിലും ഉണ്ടാവും. അപ്പം AC ഹീറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
4: അലർജിയുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവർക്ക് കൂടുതൽ AC ഹീറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർ അധികം നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ട്. അവർക്ക് ആസ്മ പോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അവർക്ക്. പരമാവധി AC ഹീറ്റർ ഒഴിവാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ
2: ഓയിൽ ഹീറ്റർ
4: കോയിലല്ല, ഓയിൽ ഹീറ്റർ ഉണ്ട്. അതാകുമ്പം അതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാന്ന് തന്നെ പറയാം.
2: അപ്പോ ഈ സാധാരണയായി മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു കോയിൽ ഹീറ്ററുകളാണ്, അത് കോയിൽ ചൂടായിട്ട്
4: കത്തുന്ന
2: ഹീറ്ററുകളാണ്. അപ്പോ അതിന് പകരം ഓയിൽ ഉപയോഗിക്കുന്ന ഹീറ്ററുകൾ ഉണ്ട്, അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ആരോഗ്യപരമായി നല്ലത് എന്നാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്. അടുത്തതായി നമ്മൾക്ക് ഉള്ളൊരു ഒരു വലിയൊരു പ്രയാസം പലപ്പോഴും അനുഭവിക്കാറ് നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആളുകളാണ്. ഒരു പിന്നെ വാർദ്ധക്യം ഉള്ള ആളുകൾ എപ്പോഴും തണുപ്പ് കാലത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: ഏറ്റവും കൂടുതൽ റിസ്ക് ഈയൊരു വിഭാഗത്തിനാണ്, പ്രായമുള്ള ആൾക്കാർക്ക്. തണുപ്പ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അവരുടെ കോമോർബിഡിറ്റീസാണ്, മറ്റുള്ള അസുഖങ്ങൾ, ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് തണുപ്പ് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും, കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ച് അവരെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുക, കിടക്കുന്ന സമയത്ത് സോക്സും അതുപോലെ തന്നെ കൈയുറകളും ഇതൊക്കെ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യിക്കുക, പിന്നെ അവർക്ക് നല്ല ചൂടുള്ള വെള്ളം ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, അവരുടെ ഊഷ്മാവിനെ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അവർക്ക് അവരാണ് കൂടുതൽ റിസ്ക്കുള്ള കാറ്റഗറി.
2: ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് വൃദ്ധന്മാർ. നമ്മുടെ
4: അവർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും, മറ്റുള്ളവരുടെ
2: ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞ
4: പല വിഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കയറി വരാനുള്ള ചാൻസ് അവർക്ക് ഏറ്റവും കൂടുതലാണ്.
2: പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നേരത്തെ പറഞ്ഞ പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളും വൃദ്ധന്മാരും. അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്താൻ ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അതേപോലെ തന്നെ വെള്ളവും നൽകാൻ കൃത്യമ സമയത്ത് നൽകാൻ വീട്ടിലുള്ള ആളുകൾ,
4: അതേപോലെ തന്നെ അവരുടെ മെഡിക്കേഷൻസ്, അവർ സ്ഥിരം കഴിക്കുന്ന ക്രോണിക് മെഡിക്കേഷൻസ് ഒക്കെ കാണും, അതൊക്കെ കറക്റ്റ് സമയത്തിന് കൊടുക്കുക,
2: മരുന്നുകൾ കൃത്യസമയത്ത് കൊടുക്കണം. നമ്മുടെ പലപ്പോഴും തണുപ്പ് കാലത്തിലൊരു പ്രയാസം, നമ്മൾ അശ്രദ്ധ ആയാൽ പല രോഗങ്ങളും പ്രയാസങ്ങളിലേക്ക്, കൂടുതൽ പ്രയാസങ്ങളിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യമാണ് തണുപ്പ് കാലത്ത് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെയും വൃദ്ധന്മാരുടെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ എല്ലാവരും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ തണുപ്പ് കാലത്ത് ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിരോധ പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ സ്വാഭാവികമായും കാണുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാൽ, അത്യാവശ്യം ആരോഗ്യമുള്ള ആളുകൾ, തടിച്ച ആളുകൾ പിന്നെ ഈ പറഞ്ഞ കോട്ടോ ഡ്രസ്സൊന്നും ധരിക്കാതെ അവർ വരും. എന്നിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയാന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ആരോഗ്യമുള്ള ആളാണ്, ഞാൻ വെറുതെ അതിൻ്റെ മുകളിൽ കോട്ടിട്ട് പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കോട്ടിട്ട് എനിക്ക് വേഗം വേർക്കും, അങ്ങനത്തെ ഒരു ഒരു മാനസികാവസ്ഥ അല്പം ശരീരത്തിൽ അല്പം ആരോഗ്യമുള്ള ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇവർക്ക് ഈ പറഞ്ഞ തണുപ്പിൻ്റെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് തണുപ്പിന് പ്രതിരോധിക്കേണ്ടത് ഒരു ആരോഗ്യം കുറഞ്ഞ അല്ലെങ്കിൽ കുറച്ചൊരു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളുകൾ മാത്രമാണ്?
4: ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം വെച്ചാൽ ഈ തടിയുള്ള ആൾക്കാർ മിക്കവാറും നമ്മൾ കാണുന്നത് കോട്ടൊന്നും ഇടാതെ നിങ്ങൾ പറഞ്ഞ പോലെ അവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാറാണ് പതിവ്. പക്ഷെ ഇവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നേരെ മറിച്ച് തണുപ്പ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അവരെ തണുപ്പ് ഫീൽ ചെയ്യുന്നത് മെലിഞ്ഞ ആൾക്കാർക്കാണ്. അവർ പരമാവധി ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് മൂടി പോതച്ച് അവർ നടക്കുള്ളൂ. പക്ഷേ തടിയുള്ള ആൾക്കാർ കാര്യമാക്കാറില്ല. അതുകൊണ്ട് അവർക്കാണ് ഈ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അവർ ഫീല് ചെയ്യില്ല, നമ്മൾ അവർ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് തണുപ്പ് അത്ര കൂടുതലായിട്ട് ഫീൽ ചെയ്യൂല. പക്ഷെ ബോഡി ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തണുപ്പ് ബോഡിയെ ബാധിക്കുന്നുണ്ട്, ശരീരത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് അവരറിയുന്നില്ല. അവർ ബാധിച്ചു കഴിഞ്ഞാലേ അവർ അറിയുന്നുള്ളൂ നമ്മളെ ശരീരത്തിനെ ബാധിച്ചു.
2: ഒരു ഗുരുതരമായ പ്രയാസങ്ങളിലേക്ക് പോകും.
4: പിന്നെ തീർച്ചയായിട്ടും അവർക്കാണ് കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മളെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തൊക്കെ ബാധിക്കും, ഹാർട്ട് അറ്റാക്ക് പോലുള്ളൊക്കെ വരാനുള്ള ചാൻസ് അവർക്കാണ് ഏറ്റവും കൂടുതൽ മെലിഞ്ഞവരെക്കാൾ. അവർ കൂടുതൽ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും. കാരണം വെച്ചാൽ അവർ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് ഒരു ഒരു നല്ലൊരു ചോദ്യമാണത്.
2: നമ്മുടെ ആരോഗ്യം, നല്ല ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കുറച്ചൊരു ഒരു പിന്നെ ധൈര്യത്തോടു കൂടി നടക്കുന്ന ആളുകൾ തണുപ്പിൻ്റെ കാര്യത്തിൽ ആരായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരം ചില പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതിനപ്പുറത്ത് നമ്മൾ ശരീരത്തെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം അതിൽ ആരോഗ്യമുള്ളവനോ ആരോഗ്യമില്ലാത്തവനോ എന്ന വ്യത്യാസം ഇല്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമില്ലാത്ത ആളുകൾ, അല്പം ശരീരത്തിൽ മെലിഞ്ഞ ആളുകൾ ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തുകയും അവർ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുമ്പോൾ ആരോഗ്യമുണ്ട് എന്ന് ധരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാകും.
3: നമ്മൾ
2: മനസ്സിലാക്കണം, തണുപ്പ് ചൂടിനേക്കാൾ ശരീരത്തെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രയാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പിന്നെ വെള്ളം കുടിക്കാത്ത പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
4: തീർച്ചയായിട്ടും സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗർഭിണികൾ, അവർ വളരെയധികം ശ്രദ്ധിക്കണം. ഗർഭിണികൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിച്ചിരിക്കണം. അവർ വെള്ളം കൂടി അവർ മറന്നു പോകുന്നതാണ് കുറേയൊക്കെ. അപ്പം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ശരീരം കൂടുതലായിട്ട് വർക്കാവുന്നില്ല, വാം ആവുന്നില്ല. അതുകൊണ്ട് അവർ ദാഹം ഫീൽ ചെയ്യുന്നില്ല, അവരോട് മറന്നു പോകുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അവർക്കാണ് ഏറ്റവും കൂടുതൽ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുപോലെ മൂത്രക്കല്ല് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ത്രീകളിൽ യൂറിൻ ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതൽ, ആണുങ്ങളാണെങ്കിൽ മൂത്രക്കല്ല്. അവർക്കും യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പരമാവധി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിനൊരു
2: പ്രതിരോധം. നമ്മുടെ ശരീരത്തിലെ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ചൂടുവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ജലാംശം കൂടുതലുള്ള ഭക്ഷണം, ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭിണികൾ, ഗർഭിണി എന്ന് പറഞ്ഞാൽ ഒരാളല്ലല്ലോ, രണ്ടുപേർ, എന്തായാലും കുഞ്ഞുമുണ്ടാവും അമ്മയുണ്ടാവും.
4: തീർച്ചയായിട്ടും
2: അവരുടെ രണ്ടുപേരുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയാസം ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സാറ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും പല സ്ഥലത്തുമുള്ളൊരു പ്രയാസം, റിയാദിലൊക്കെ ആണെങ്കിൽ തണുപ്പ് ചിലപ്പോൾ വളരെ കുറഞ്ഞ തണുപ്പായിരിക്കും. നമ്മൾ രാവിലെ ഒരു 5 മണിക്കോ 4 മണിക്കോ ഒക്കെ 3 ഡിഗ്രി 2 ഡിഗ്രി ഉള്ളത്, ഒരു 10 മണിയാകുമ്പോൾ ഒക്കെ നല്ല ചൂടുള്ള ഒരു അവസ്ഥ വരും. ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനം ശരീരത്തെ എങ്ങനെ ബാധിക്കും?
4: പ്രധാനമായും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെയാണ് ബാധിക്കുന്നത്. ബാക്കിയുള്ള വ്യതിയാനം നമ്മുടെ ശരീരം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പ്രതിരോധിച്ചുകൊള്ളും. ഇതാണല്ലോ ഈ തണുപ്പിലുള്ള പ്രശ്നം. രാത്രി ഒരു തണുപ്പ്, ഒരു ടെമ്പറേച്ചർ, അത് ഉച്ചയാകുമ്പം കുറച്ച് കൂടും, പെട്ടെന്ന് ഡ്രോപ്പ് ആവും. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള തണുപ്പ് കാലത്ത്. ഇപ്പോൾ ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സേഫ് ആയിരിക്കും. ഇപ്പം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന തണുപ്പാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. തീർച്ചയായിട്ടും.
2: അപ്പോൾ നമ്മുടെ ശരീരത്തെ പിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു തണുപ്പ് ചൂടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇത് ഡ്രസ്സൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ വലിയ തണുപ്പിലേക്ക് അത് പോവുകയും ശരീരത്തിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
4: നമ്മൾ പുറത്തേക്കൊക്കെ പോകും, പരമാവധി ജാക്കറ്റൊക്കെ, ഇപ്പോൾ ചൂട് ഉച്ചയൊക്കെ ചൂടാണെങ്കിൽ തന്നെ ജാക്കറ്റ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കുറച്ച് കുറച്ച് വെയിലിൻ്റെ ചൂട് കുറയുമ്പോൾ തണുപ്പ് പെട്ടെന്ന് കൂടും, ആ സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. നേരെ മറിച്ച് ആ ഒരു ജാക്കറ്റ് ഞങ്ങളെ കയ്യിലില്ലെങ്കിൽ ആ തണുപ്പ് നമ്മളെ ബാധിക്കും. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ആ തണുപ്പ് നമ്മൾ കൊള്ളേണ്ടി വരും. അതോടനുബന്ധിച്ചുള്ള അസുഖങ്ങളും കയറി വരും.
2: മുമ്പ് കഴിഞ്ഞ വർഷം റിയാദിൽ ഒരു -1 or 2 degrees ഒക്കെ തണുപ്പ് പോയിരുന്നു. അപ്പോഴാണ് നമ്മുടെ കസീം ഭാഗത്ത് യാത്ര ചെയ്തൊരു ഡ്രൈവർ വണ്ടിയിൽ കുടുങ്ങി തണുപ്പ് കൊണ്ട് മരിക്കുന്നത്. ഈ പറഞ്ഞ ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകൾ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: അവർ നേരത്തെ പറഞ്ഞതുപോലെ അവർ നന്നായിട്ട് ചൂടുവെള്ളം ഇടക്കിടക്ക് കുടിച്ചുകൊണ്ടിരിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. അവർ പരമാവധി, നേരത്തെ പറഞ്ഞ യൂറിൻ പ്രോബ്ലം അവർക്ക് കൂടുതലാണ്, അവരതിനുള്ള വഴി അവർ തന്നെ കണ്ടെത്തുക. പരമാവധി ചൂടുവെള്ളം ഫ്ലാസ്കിൽ കരുതി അവർ ഇടക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്.
2: പിന്നെ ഒരു പ്രയാസം പലപ്പോഴും സംഭവിക്കാറെന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുന്ന, യാത്ര തുടങ്ങുന്ന സമയത്ത് വലിയ തണുപ്പ് കാണുന്നത്, കുറച്ച് യാത്ര ചെയ്താൽ അല്ലെങ്കിൽ അടുത്ത പട്ടണത്തിൽ എത്തുമ്പോൾ വളരെ പിന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നൊരു അവസ്ഥ പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഡ്രൈവർമാരായ ആളുകൾ, സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
4: തീർച്ചയായിട്ടും.
2: വണ്ടിയിൽ ഈ പറഞ്ഞ ഡ്രസ്സുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നല്ല ചൂടുള്ള ആഹാരങ്ങളും അതേപോലെ തന്നെ പാനീയവും കുടിക്കാൻ പ്രത്യേകം
4: ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും.
2: ഇനി പിന്നെ തണുപ്പിൻ്റെ പ്രയാസങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അതിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകുന്നൊരു പ്രയാസം നമ്മുടെ പേശികൾ ഉണ്ടാകുന്ന വലിവ്, പേശികളിൽ ഉണ്ടാകുന്ന വേദനയൊക്കെയാണ് പലപ്പോഴും എല്ലാവർക്കും പെട്ടെന്നായി ഫീൽ ചെയ്യുന്നൊരു കാര്യം. അതിന് കാരണം എന്താണ്? അതിനെ എന്നെങ്ങനെ പ്രതിരോധിക്കാം?
4: അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പേശികളിലെ രക്തക്കുഴലിൻ്റെ ചുരുക്കം, അതാണ്. അത് കാരണമാണ് ഈ പേശിക്ക് സങ്കോചം ഉണ്ടാകുന്നതും നമ്മളെ ചുട്ടുനീരൽ അതുപോലുള്ള ഫീൽ ഉണ്ടാകുന്ന കാരണം അതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ഇതന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു വലിയൊരു സംഭവമാണ്. അപ്പം നമ്മൾ ആ പേശികളുടെ രക്തക്കോലുകൾ ഡയലേറ്റ് ചെയ്യും, കാര്യം അവിടെയുള്ള വേദനയും കാര്യങ്ങളൊക്കെ കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ തണുപ്പ് ഡയറക്റ്റായിട്ട് കൊള്ളാതിരിക്കാൻ ഇന്നറും അതുപോലുള്ള ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യുക വളരെ നിർബന്ധമാണ്.
2: വെള്ളം കുടിക്കുന്നത് കേവലം ദാഹം മാറ്റാൻ മാത്രമല്ല,
4: തീർച്ചയായിട്ടും
2: ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമായ ഒരു ഘടകമാണ് വെള്ളം. ശരീരത്തിലെ ഏത് അവയവവും കൃത്യമായി വർക്ക് ചെയ്യാൻ ഒരു പിന്നെ വെള്ളത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഗൗരവകരമായി മനസ്സിലാക്കണം. ശരീരത്തിലെ രക്തോട്ടം നിലച്ചാൽ, നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങിയാൽ ഏതെങ്കിലും ഒരു അവയവത്തെയല്ല അത് ബാധിക്കുക, മറിച്ച് ശരീരത്തെ മൊത്തം ബാധിക്കുകയും നമ്മുടെ മരണത്തിലേക്ക് വരെ
4: പേശികളെയും
2: അത് ബാധിക്കുകയും മരണത്തിലേക്ക് വരെ എത്താവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഒരു യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു പ്രയാസം, അല്ലെങ്കിൽ നമ്മൾക്ക് വെള്ളം എടുത്തു വെക്കാനുള്ള ഒരു പ്രയാസം വിചാരിച്ച് നമ്മളൊരു വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും അതേപോലെ തന്നെ ഭക്ഷണങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും കൃത്യമായ ഇടവേളകളിൽ പിന്നെ ടോയ്ലറ്റിൽ പോവാനും പിന്നെ മൂത്രമൊഴിക്കാനുമുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സാറ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് തണുപ്പിന്റെ പ്രയാസങ്ങളാണ്. ഇനി തണുപ്പിനെ നമുക്ക് ആരോഗ്യപരമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം? അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, തടിയുള്ള ആളുകൾ തടിയുണ്ട് എന്നുള്ളതും തണുപ്പിനെ പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകും. ഈ തണുപ്പ് കാലത്ത് നമ്മൾക്ക് പ്രത്യേകം എക്സസൈസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ആരോഗ്യപരമായി ആരോഗ്യത്തെ ഒന്ന് നന്നാക്കാൻ പോഷിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരവസ്ഥ തണുപ്പ് കാലത്തുണ്ടോ?
4: തീർച്ചയായും തണുപ്പ് കാലമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡി വെയിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും BMI ഒക്കെ നിലനിർത്താനൊക്കെ പറ്റുന്ന ഒരു ഒരു കാലാവസ്ഥ തണുപ്പാണ്. അപ്പം കൂടുതലായിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്ത് അതിനുള്ള എനർജിയൊക്കെ ഉണ്ടാക്കാനും എക്സസൈസിന് ജിംനേഷ്യം പോലുള്ളതൊക്കെ പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥ തീർച്ചയായിട്ടും തണുപ്പ് സമയം തന്നെയാണ്. പിന്നെ ഇതിൽ ആരോഗ്യപരമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചൂട് കാലത്ത് ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തി അപ്പം ഒരു കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പരമാവധി ഔട്ട്സൈഡിലേക്ക് പോകാൻ ശ്രമിക്കും. ഈവനിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കറങ്ങാനൊക്കെ പോകാൻ നമ്മൾ ആ സമയം യൂസ് ചെയ്യും ചൂട് കാലത്ത്. തണുപ്പ് കാലത്ത് എനിക്ക് തോന്നുന്നു കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടിയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയ ഒരു വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പം കുടുംബ കുട്ടികളൊക്കെ ആയിട്ട് ചിലവഴിക്കാൻ കൂടുതൽ സമയം കിട്ടും. അതൊരു അത് തന്നെ ഒരു വലിയൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു യൂസ് ആണ്.
2: തീർച്ചയായിട്ടും
4: ഇപ്പോൾ ഇൻഡോറിലേക്ക് പോകാനായിരിക്കും കൂടുതൽ ഇഷ്ടം. റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് അപ്പം കൂടുതലും ഫാമിലീസാണ് കൂടെ ഉണ്ടാവുക. അപ്പം കുടുംബ ബന്ധങ്ങൾക്ക് ഒരു കൂടുതൽ ഒരു എന്താ പറയുക ആ ഒരു ബോണ്ട്
2: കിട്ടുന്നൊരു സമയമാണ്
4: സമയമാണ്.
2: നമ്മൾ സാധാരണയായി തണുപ്പിനെ ഒരു പ്രയാസമായും പ്രശ്നമായും കാണുമ്പോൾ സാറിവിടെ പറഞ്ഞത് ഒരു വ്യത്യസ്തമായ ഒരു പോയിന്റാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കിട്ടാത്തവരാണ്. പക്ഷേ തണുപ്പ് കാലത്താകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് കുടുംബത്തോട് കൂടുതൽ അടുക്കുകയും കുട്ടികളോടും നമ്മുടെ ഭാര്യമാരോടും മാതാപിതാക്കളോടും അടുക്കുകയും അവരുമായുള്ള സ്നേഹബന്ധം കൂട്ടാനുള്ള ഒരു അവസരമായി അള്ളാഹു നിശ്ചയിച്ചൊരു സമയമായിരിക്കാം തണുപ്പ് കാലം എന്നും തോന്നുന്നു. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പുകൾ ഇല്ലാതാക്കി പോകാനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നന്നാക്കാനുള്ള ജിം പോലുള്ള എക്സസൈസുകൾ ശരീരത്തിൻ്റെ വ്യായാമങ്ങൾ ചെയ്യാനുമുള്ള ഒരു അവസരമായി തണുപ്പ് കാലത്ത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. തണുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ദീർഘമായ ഒരു 3-4 മാസം തണുപ്പ് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾക്കുണ്ട്. കേരളത്തിൽ നോർമലായ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് തണുപ്പ് കുറവാണ്. എന്നാലും ഹൈ റേഞ്ച് ഇപ്പോൾ വയനാടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇടുക്കി അതേപോലെ തന്നെ കോട്ടയം ജില്ലകളിൽ അതേപോലെ തന്നെ പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ കൊല്ലം ജില്ലയുടെ മലയോര പ്രദേശങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശം അങ്ങനെ ഹൈ റേഞ്ച് ഉള്ള ഏരിയകളിൽ തണുപ്പ് പിന്നെ വളരെ അധികം അനുഭവപ്പെടുകയും മൂടൽ മഞ്ഞും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുന്നൊരു

0: നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കാൻ ജാഗ്രത പുലർത്തണം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളും അതേപോലെ തന്നെ പക്ഷികൾക്കൊക്കെ ഇത്തരത്തിൽ തണുപ്പിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുതൽ കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്തായാലും തണുപ്പ് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുവരെ നമ്മൾ വിശദമായി തന്നെ തണുപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമ്മുടെ മുഴുവൻ ശ്രോതാക്കളും ചർച്ച ചെയ്ത കാര്യങ്ങൾ സൂക്ഷ്മമായി കേട്ടിട്ടുണ്ട്, അത് നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നും സൂചിപ്പിക്കുന്നു. രോഗം വന്ന് ചികിത്സയേക്കാൾ നല്ലത് നമ്മൾ രോഗം വരാതെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഈ പീസ്രയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആരോഗ്യ വിചാരത്തിലെത്തിയ ഡോക്ടർ സഫീർ സാറിനെ നല്ല ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും പീസ് റേഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടു വാക്ക് പറയാനുണ്ടോ സാർ?
1: എന്നെ ഇവിടെ ക്ഷണിച്ച പീസ് റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഇത്രയും കേട്ടു നിന്ന ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
0: താങ്ക് യു സാർ. പീസ് റേഡിയോയുടെ ഈ ആരോഗ്യ വിചാരം മറ്റൊരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമായി ഇനിയും വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: അപ്പോൾ പ്രിയമുള്ളവരെ, ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത് തണുപ്പ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നതിൻ്റെ ഭാഗം രണ്ടാണ്. ഡോക്ടർ സഫീർ, നബീൽ പയ്യോളി എന്നിവരാണ് ഈ ഒരു വിഷയം നാമുമായി പങ്കുവച്ചിട്ടുള്ളത്.
3: ഒരു ദിവസം തുടങ്ങുന്നത് ഒരു വിളിയോടെയാണ്. പ്രഭാതത്തിലെ ബാങ്കുവിളി, അതിൽ നിന്നാണ് നമ്മളുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ജമീൽ നമസ്കാരവും ഖുർആൻ ദിനചര്യകളും പഠനവും ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിന് വേണ്ടതെല്ലാം ഒരിടത്ത് നൽകുന്ന ആപ്പ് ജമീൽ. ഫജറിന് ശേഷം ഖുർആൻ ഓതാം. ആപ്പ് തുറന്നാൽ നിർത്തിയിടത്ത് നിന്ന് തന്നെ പേജ് തെളിയും. ഓരോ ആയത്തിൻ്റെയും അർത്ഥം വായിക്കാം. കാരികളുടെ ശബ്ദത്തിൽ കേൾക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ബുക്ക്മാർക്ക് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. ദിവസേന ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി പ്ലാനറിൽ ഒരിടത്ത് കാണാം. ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്താം. പ്രഭാത ദിക്റുകൾ ഡിജിറ്റൽ കൗണ്ടർ ഉപയോഗിച്ച് എണ്ണം തെറ്റാതെ ചൊല്ലാം. യാത്രയിലോ പുറത്തോ ആയാലും കൃത്യമായ നമസ്കാര സമയം അറിയാം. അപരിചിതമായ സ്ഥലത്താണെങ്കിലും ഖിബില ദിശ മിനിറ്റുകൾക്കുള്ളിൽ കണ്ടെത്താം. കൂടാതെ അടുത്ത നമസ്കാര സമയം എപ്പോഴും ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ സാധിക്കും. യാത്രകളിൽ പ്രഭാഷണങ്ങളും ക്ലാസുകളും കേൾക്കാം. ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്തു വച്ചാലും ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം. ഇന്റർനെറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ കേൾക്കാൻ ഓഡിയോകൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാനും സൗകര്യമുണ്ട്. ഇത്രമാത്രമല്ല, സകാത്ത് കണക്കാക്കാൻ സകാത്ത് കാൽക്കുലേറ്റർ, അനന്തരാവകാശ ഓഹരികൾ മനസ്സിലാക്കാൻ മിറാത് ടൂൾ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഹെഫ്ദ് പ്ലാനർ, നോമ്പ് രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് കലണ്ടർ, ദിവസവും വായിക്കാൻ ഹദീസ് ഓഫ് ദി ഡേ തുടങ്ങി ഒരുപിടി മികച്ച ഫീച്ചറുകൾ ജമീലിൽ ലഭ്യമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകളും ദുആകളും ചൊല്ലാം. അന്നത്തെ ദിനചര്യകളെല്ലാം പൂർത്തിയാകുമ്പോൾ സ്ക്രീനിൽ അൽഹംദുലില്ലാ എന്ന് കാണാം. ഒരു ദിവസം തുടക്കം മുതൽ ഒടുക്കം വരെ ജമീൽ നിങ്ങളോടൊപ്പമുണ്ട്. ജമീൽ നിങ്ങളുടെ ദിവസത്തിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. ഇന്നു തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്.
1: അപ്പോൾ റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനയാണ്. കർമ്മങ്ങൾ ചെയ്തും പഠിപ്പിച്ചും മതവിജ്ഞാനം ഉപകാരപ്രദമാക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയുണ്ടായത് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് നാം പഠിക്കുകയുണ്ടായത്. അത് ഏത് വരെ എന്ന് നോക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമ ആഅതൈത്. ഈ ഒരു ഭാഗം വരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം, വഖിനി ശർമ ഖലൈത് ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസു മൻ ആദൈത് തബാറക്ത വതആലൈത്. ഇതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം. പ്രാർത്ഥന ആവർത്തിക്കാം. വഖിനി ശർമ ഖലൈത് വഖിനി ശർ മാ ഖലൈത് വഖിനി ശർമ ഖലൈത് വഖിനി ശർമ ഖലൈത് വഖിനി ശർമ ഖലൈത് ഇന്നക തഖ്ലി ലോ അതാണ് ഇന്നക തഖ്ലി ഇന്നക തഖ്ലി ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക് വലാ യഖ്ല അലൈക് ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക വഖിനി ശർമ ഖലൈത് ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നഹു ലാ യദില്ലു ഇന്നഹു ലാ യദില്ലു ദാലാണ് യദില്ലു ഇന്നഹു ലാ യദില്ലു മൻ വാലൈത മൻ വാലൈത ഇന്നഹു ലാ യദില്ലു മൻ വാലൈത ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വഖിനി ശർമ ഖലൈത ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസു മൻ ആദൈത വലാ യഇസു മൻ ആദൈത വലാ യഇസു മൻ ആദൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത തബാറക്ത വതആലൈത വഖിനി ശർമ ഖലൈത ഇന്നക തഖ്ലി വലാ യഖ്ല അലൈക ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസു മൻ ആദൈത തബാറക്ത വതആലൈത അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത وبارك لي فيما اعطيت وقني شر ما قضيت انك تقضي ولا يقضى عليك انه لا يذل من واليت ولا يعز من عاديت تباركت وتعاليت. ഈ ഒരു പ്രാർത്ഥന നാം മനപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അവന്റെ ദീനിൽ അടിയുറച്ച് നിർത്തട്ടെ.
3: ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: കർമ്മങ്ങൾ ചെയ്തും പഠിപ്പിച്ചും മതവിജ്ഞാനം ഉപകാരപ്രദമാക്കാനുള്ള പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ പോകുമ്പോൾ പൂമരത്തണലിലാണ്. സലാം സാറേ, ശരിക്കും പൂമരത്തണലിൽ കുട്ടികൾക്ക് ഇപ്പോൾ മദ്രസ അല്ലേ, മദ്രസൊക്കെ വിട്ട് സ്കൂളിൽ പോകണം, ആ തിരക്കൊക്കെ ആയിരിക്കും. കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ്. ഇൻഷാല്ലാ വൈബ്സിൽ വരും. അപ്പോൾ മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം സലാം പറയുമ്പോൾ എന്നുള്ള വിഷയമാണ് ഇന്നത്തെ പൂമരത്തണലിൽ
0: പങ്കെടുക്കുന്നവരാരൊക്കെയാണെന്നോ, അത്തുഫ കളിയാട്ടമുക്കും ഇഷൽ കളിയാട്ടമുക്കുമാണ്. അവരുടെ കൂടെയുള്ളത് അവരുടെ പ്രിയപ്പെട്ട ഉസ്താദായ തോഫിക് ഉസ്താദ്.
1: യെസ്, ഇൻഷാല്ലാ പൂമരത്തണലിൽ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അടുത്തതിലേക്ക് പോകാം അല്ലേ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മളെല്ലാവരും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പീസ് റേഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കുന്ന പൂമരത്തണലിൻ്റെ ചുവട്ടിലാണ് അല്ലേ. പൂമരത്തണലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് എന്ത്? പൂമരത്തണലിൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെല്ലാവരും നല്ല കുട്ടികളാകണമെങ്കിൽ, എല്ലാവർക്കും നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത്? നമ്മൾ മര്യാദകൾ പാലിക്കുക എന്നുള്ളത്. ആ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ള ആളുകളെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ മര്യാദ പാലിക്കണം എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ, എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം തോഫിക് അസ്ലമാൻ്റെ പേര്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരുവങ്ങാടിക്കടുത്ത് കളിയാട്ടമുക്കിലാണ്. എൻ്റെ കൂടെ എൻ്റെ നാട്ടിൽ രണ്ട് കൂട്ടുകാരികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവർ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
5: ഞാൻ ഇശൽ.
4: ഇശൽ
5: സ്കൂളിലും മദ്രസയിലും നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു.
4: നാലാം ക്ലാസ്സിൽ. ഓക്കെ.
5: എൻ്റെ സ്ഥലം കളിയാട്ടമുക്ക്.
4: സ്ഥലം ഞാൻ പറഞ്ഞല്ലോ അല്ലേ, കളിയാട്ടമുക്കാണ്. ഓക്കെ, ആ ശരി.
5: എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയത്തി, കാക്ക.
4: എത്ര കാക്കാരുണ്ട്?
5: രണ്ട് കാക്ക.
4: രണ്ട് കാക്കാര്. ഓക്കെ. അടുത്ത ആള്?
5: അത്ഫ.
4: അത്ഫ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ. അത്ഫയും പിന്നെ ആരോട്
5: ഉണ്ടായിരുന്നത്?
4: ഫന്ന. ഫന്ന. ഓക്കെ. ഇന്ന് നാട്ടുകാരിയായ ഇശലിൻ്റെ കൂടെയാണ് അത്ഫ ഉള്ളത് അല്ലേ. ഓക്കെ. അൽഹംദുലില്ലാ, നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോണത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കേട്ടില്ലേ, ഇശൽ കേട്ടില്ലേ, ആ അതിൽ നമ്മൾ പരസ്പരം കാണുമ്പോഴുള്ള മര്യാദയാണ്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്ത്? പരസ്പരം കാണുമ്പം ചെയ്യേണ്ട ആ എന്താണ്? സലാം പറയണം അല്ലേ. ഇനി ആ സലാം പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. എല്ലായിടത്തും മര്യാദകളുണ്ട് അല്ലേ. എല്ലായിടത്തും മര്യാദകൾ ഉണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കണില്ലേ, നിങ്ങളിവിടെ ഇരിക്കുകയാണ്. എന്തിന്? പി എസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഇങ്ങനെ അല്ലേ ക്യാമറ ഒക്കെ മുമ്പ് ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളല്ലേ. മര്യാദല്ലേ, എന്തൊക്കെ മര്യാദകളുണ്ട് പാലിക്കണ
5: മര്യാദകൾ?
4: ആ നിങ്ങളിങ്ങനെ തിരിച്ചിനോട് സംസാരിക്കണം. ഇവിടെ ഇവിടെ വേറെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമ്മൾ വളരെ മര്യാദ പഠിച്ചിരിക്കണം അല്ലേ. അച്ചടക്കത്തോടെ ഇരിക്കണം അല്ലേ. ശരിക്കും സംസാരിക്കണം. ഇവിടെ മറ്റു പണികൾ ഏർപ്പെടാൻ പറ്റൂല. പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്തൊരു മര്യാദ പഠിക്കുന്നത് സലാം പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട
5: മര്യാദ.
4: ഇൻഷാല്ലാ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുക, നമുക്ക് പഠിച്ച് മനസ്സിലാക്കുക. നമ്മുടെ കൂട്ടുകാരതൊക്കെ കേൾക്കാൻ വേണ്ടി കണ്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സലാം എന്ന് പറഞ്ഞാൽ?
5: അള്ളാഹുവിൻ്റെ പേര്.
4: ആ അള്ളാഹുവിൻ്റെ പേരാണ് സലാം അല്ലേ. ആ പേരാണ് നമ്മൾ എന്ത് ചെയ്യണത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആളുകളോട്
5: പറയുന്നത്
4: അല്ലേ. അപ്പം അള്ളാഹുവിൻ്റെ പേരാണ് എന്ത്? അസ്സലാം എന്നത്. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ കേട്ടില്ലേ, അബൂ ഹുറൈറ കേട്ടില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇന്നസ്സലാമ. തീർച്ചയായിട്ടും സലാം എന്ന് പറയുന്നത് ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ ഒരു പേരാണെന്ത്? സലാം.
5: സലാം.
4: അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅഫ്രിഷു ബൈനക്കും. നിങ്ങൾ ആ സലാം എന്ത് ചെയ്യണം? എല്ലാവരിലും വ്യാപിക്കണം, വ്യാപിപ്പിക്കണം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളോട് അത് സലാമിനെ വ്യാപിപ്പിക്കണം. അപ്പം നമ്മുടെ ഒരു അഭിവാദ്യമാണെന്ത്? അഭിവാദ്യ വാക്യം. നമ്മൾ പലപ്പോഴും പിന്നെ ആളുകളെ കാണുമ്പോൾ എന്തൊക്കെയാ പറയാറുള്ളത്? ഫസ്റ്റ് കാണുമ്പോൾ എന്താ പറയുക? ഇങ്ങനെ സലാം പറയും. വേറെന്ത് ചെയ്യല്? സലാം പറയാതെ വേറെന്ത് ചെയ്യാം? നമ്മൾ കൈ അണിച്ചിരിക്കാൻ പറയല് ഹായ് അല്ലേ, ഹലോ അത്തുഫ എന്ന് പറയും അല്ലേ. പക്ഷെ അത് മാത്രം പറയാൻ പറ്റുമോ? അത് മാത്രമല്ല പറയണ്ടത്. സത്യവിശ്വാസികളാകുമ്പോൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും എന്ന് പറയണം. ശരിക്കും സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അല്ലേ. അല്ലേ, സലാം സമാധാനം, ശാന്തി, സമാധാനം. അപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എനിക്ക് അള്ളാഹൻ്റെ സമാധാനം ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അഭിവാദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സലാം പറയണം. അതിപ്പോൾ കുറക്കലുണ്ടോ? കോട്ടാവി ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും എന്ന് പറയണം. അതാ നമ്മൾ ഹായ് എന്ന് പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ കൂട്ടുകാരനൊക്കെ സ്കൂളിൽ ചെല്ലുകയാണ്, സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളെ കൂട്ടുകാരനെ കണ്ട് അല്ലേ, അപ്പം നമ്മൾ വേണം ഹലോ ഫർസാന അല്ലെ പേ ഹലോ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും. അപ്പം തന്നെ അങ്ങനെ അല്ലേ, കൈ കൊടുത്ത് പുഞ്ചിരിച്ചു കൊണ്ട് നമ്മൾ സലാം പറയുന്നു. ഇതാണ് സലാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു മര്യാദ നമ്മൾ പാലിക്കണം കേട്ടല്ലോ. ഇനി ആദ്യമായിട്ട് ആരാ സലാം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബി സല്ലല്ലാഹു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമോ? അതിപ്പോൾ ഉത്തരം ശരിയാകുമോ? ഉത്തരം ശരിയാവില്ല. നസീർ ഉത്തരം പറയും. അവിടെ ശരിയല്ലാന്ന് പറയുന്നുണ്ട്, നസീർ ഉത്തരം പറയണമില്ല. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന കുറേ നബിമാരില്ലേ? അപ്പൊ ആരാ ആദ്യം പറഞ്ഞ സലാം
5: പറഞ്ഞിട്ടുണ്ടാകുക?
4: ആദൻ നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ ആണല്ലേ. ആദ്യം സലാം പറഞ്ഞതാരാണ്? ആദൻ നബി അലൈഹി സ്വലാം. ആദ്യത്തെ മനുഷ്യനാണ് അല്ലേ. അപ്പൊ ആടെ സലാം പറയാ.
5: അല്ലാഹുവോട്
4: ശരിക്കതാണ് ഉത്തരം. ആദൻ നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ വേറെ ആരുണ്ട്? സൃഷ്ടിക്കലുണ്ട്. ആരാണുള്ളത്?
5: അള്ളാഹ്
4: ഉണ്ട് ഉറപ്പാണല്ലോ. വേറെ ആരുണ്ട്? ഉത്തരം ഇങ്ങനെ മനസ്സിൽ കറി. ആ ഷെയ്ത്താന്ന് പറഞ്ഞോളെ. അതായത് ജിന്ന് പിശാചുക്കളുണ്ട് ഒന്നത്. ഓക്കെ, പിന്നെ ആരുള്ളത് വേറെ? ഉത്തരം പറയും. വേറെ ഉണ്ടാക്ക. ഈ ഭൂമിയിലോ ആരുള്ളത്? മനുഷ്യന്മാരുണ്ട്, ജിന്നുകളുണ്ട്, പിന്നെ വേറെ ആരുള്ളത്? മലക്കുകൾ ഉണ്ടായിരുന്നു അല്ലേ, മലക്കുകളില്ലേ. ആ ആദൻ നബി അലൈഹി സ്വലാമയോട് പിന്നെ അള്ളാഹ് പറഞ്ഞ എന്താണ്? ആദമിനെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹി സ്വലാം ആദ്യം ആദം സൃഷ്ടിച്ചു. ഇവിടെ ആദമിനോട് ഇപ്പം അള്ളാഹ് പറഞ്ഞ് നീ ആ കൂട്ടരോട് സലാം പറയുക, ആ കൂട്ടരോട് സലാം പറയുക. ആ കൂട്ടരാരായിരുന്നു?
5: മലക്കുകളായിരുന്നു.
4: മനസ്സിലായല്ലോ പറഞ്ഞ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം മലക്കോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ്
5: അസ്സലാമു അലൈക്കും.
4: മലക്കുകൾ സലാം അടക്കി. അപ്പോൾ ആദ്യം സലാം പറഞ്ഞ ആരാണ്? ആദൻ നബി അലൈഹി സ്വലാം മലക്കുകളോട് സലാം പറഞ്ഞു. ആ സലാമാണ് നമ്മളൊക്കെ പിന്നെ എന്താണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? അതിൻ്റെ ഫലം, അതിൻ്റെ മഹത്വം താങ്കൾക്ക് അറിയോ? സ്വർഗത്തേക്ക് പോകും. നന്മകൾ ചെയ്താൽ സ്വർഗത്തേക്ക് പോകും. എന്നാൽ സലാം പറഞ്ഞാലുടെ പ്രത്യേക ഒരു പ്രതിഫലം എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹിനോട് ഏറ്റവും അടുത്തവരും അള്ളാഹിനോട് ഏറ്റവും കടപ്പെട്ടവരുമാണ് സലാം പറയാന്ന്. അപ്പോൾ സലാം പറഞ്ഞ അള്ളാഹിനോട് നമ്മൾ അടുക്കും. കാരണം എന്താണ്? കാരണം ഫസ്റ്റ് പറഞ്ഞ് എന്താ പറഞ്ഞത്? സലാം പറഞ്ഞ് അള്ളാഹിനോട് അടുക്കും നമ്മൾ. കാരണം അള്ളാഹുവിൻ്റെ പേരാണ് അല്ലേ. സലാം അള്ളാഹിൻ്റെ പേരാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പം നമ്മൾ അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അള്ളാഹിനോട് അടുക്കും. അള്ളാഹിൻ്റെ പേര് നമ്മൾ പരന്തോറും ചെയ്യും, അള്ളാഹ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു വിഷയം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സലാം പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അതിപ്പോൾ ഒന്ന് സലാം പറഞ്ഞാൽ ക്യാമറയിൽ കുട്ടിയോട് സലാം പറഞ്ഞാൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കേ.
4: ഇശലും സലാം പറഞ്ഞാൽ
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: യെസ്. ഇതാണ് സലാമിൻ്റെ പൂർണ്ണ രൂപം. എന്നാൽ അസ്സലാമു അലൈക്കും എന്ന് പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ സലാം പറയേണ്ട രൂപം നമ്മൾ പഠിക്കണം. സലാം പറയുമ്പോൾ മര്യാദ അതാണ്. നമ്മളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചെങ്ങനെ മടക്കേണ്ടത്? വറഹ്മത്തുള്ളാഹി അദീസ പഠിച്ചാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം. വറഹ കുറച്ച് അധികം കൊടുക്കുക. നമ്മൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് അധികം കൊടുക്കണം. ഇനി ഒരാൾ നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് അപ്പോൾ തിരിച്ചെന്ത് പറയണം? അധികം കൊടുത്തോ? കുറച്ചധികം കൊടുത്തില്ലേ? വബറക്കാത്തു അധികം കൊടുത്ത്. ഇതാണ് ഒരു ഒന്നാമത്തെ മര്യാദ, സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദ. ഇനി ഇതിൽ വേറെ പ്രശ്നമുള്ളത്, ചില ആളുകൾ സലാം പറയുകയൊക്കെ ചെയ്യും, പക്ഷേ സലാം പറയുമ്പം അവർ എങ്ങനെ പറയാറോ? സലാലേക്കും, സലാലേക്കും, അങ്ങനെ സലാം പറയാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ പറയലുണ്ടോ? അങ്ങനെ പറയലുണ്ടോ? പറയലുണ്ടോ?
5: പിന്നെ
4: ആ നിങ്ങൾ അങ്ങനെ പറയുന്ന ഉസ്താവ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മളെന്ത് ചെയ്യും, വേഗം ചെയ്യും, അസ്സലാലൈക്കും, അസ്സലാലൈക്കും എന്നല്ല, അസ്സലാമു അലൈക്കും അല്ലേ, അസ്സലാമു അലൈക്കും. അപ്പം മടക്കൽ എങ്ങനെയാ ആൾക്കാർ, ചില ആളുകൾ എന്ത് ചെയ്യും, വലൈക്കും സ്ലാം നടക്കല്ലേ, വലൈക്കും സ്ലാം, വലൈക്കും നല്ലല്ലോ ആണോ, ആ എന്താണ് വലൈക്കും അസ്സലാം, ഇതൊരു മര്യാദയല്ലേ. ഒരാൾ നമ്മോട് നല്ല ഉഷാറായിട്ട് വന്നുങ്ങാണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നമ്മൾ വലൈക്കും സ്ലാം പറയാൻ കണ്ടാവും, അത് മര്യാദയാണോ, ഒരു ശരിയല്ലല്ലോ. ഇല്ല, ആ സലാം പറയുന്ന ഒരാൾക്ക് നമ്മോട് ഇഷ്ടം തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ നമ്മോട് സലാം പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ സലാം അടക്കണം, ഇതാണ് ഒരു മര്യാദ. ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, പിന്നെ സലാം പറയുന്ന രൂപം പറഞ്ഞു, പിന്നെ തെറ്റുകൂടാതെ നമ്മൾ സലാം പറയണം. അപ്പോൾ നമ്മൾ ഈ പൂമത്തണ കേൾക്കുന്ന വിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ സലാം പറയേണ്ടത് എങ്ങനെയാണ്, അസ്സലാമു അലൈക്കും, ഒരിക്കലും നമ്മൾ വേഗത്തിൽ അസ്സലാലൈക്കും എന്ന് പറയരുത്, അസ്സലാമു അലൈക്കും എന്ന് പറയണം. അലൈക്കും എന്നല്ല ഐനാണ് അല്ലേ, അലൈക്കും മടക്കേണ്ടതോ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, സലാം അടക്കണം. അപ്പോൾ നമ്മൾ രണ്ട് മര്യാദ പഠിച്ചു അല്ലേ, മര്യാദകൾ, സലാം പറയുന്ന രണ്ട് മര്യാദകൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, വീട്ടിലേക്ക് പ്രവേശിക്കുക, നമ്മൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്താണ്, സലാം പറയുക എന്നുള്ളത് അല്ലേ, സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ 24-ാമത്തെ സൂറത്ത്, സൂറത്ത് നൂർ എന്നാ പേര്, എന്താണ് പേര്, സൂറത്ത് നൂർ. ആ സൂറത്ത് നൂറിലെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് എന്ത്, നിങ്ങൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സലാം പറയണമെന്ന് ആ സൂറത്തിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ സൂറത്ത് ആയത്ത് ഓതി വയ്ക്കാലോ, നിങ്ങൾ ഓതൂലേ, ഇൻഷാ അള്ളാഹ് കേട്ടോ. أعوذ بالله من الشيطان الرجيم.

0: آمنوا.
1: يا أيها الذين آمنوا
0: لا تدخلوا بيوتا غير بيوتكم.
1: لها أرفض.
0: لا تدخلوا بيوتا
1: لا تدخلوا بيوتا
0: غير بيوتكم
1: غير بيوتكم
0: حتى تستأنسوا.
1: حتى
0: تستأنسوا
1: تستأنسوا
0: وتسلموا على أهلها.
1: وتسلموا على أهلها.
0: മനസ്സിലായല്ലോ. എന്നാ നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം അവിടെ? എന്താ പറഞ്ഞത്? പിന്നെ വതുസല്ലിമു അലാ അഹ്ലിഹ എന്ന് പറഞ്ഞു. അത് ഹത്താ തസ്തഅനിസു പറഞ്ഞാൽ നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? അവരോട് നിങ്ങൾ പിന്നെ സമ്മതം വാങ്ങണം, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അനുമതി ചോദിക്കണം. ഓടി കയറാൻ പറ്റുമോ? നമ്മുടെ വീടല്ല, മറ്റു വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ അനുവാദം വാങ്ങണം, അതോടൊപ്പം തന്നെ സലാം പറയുകയും വേണമെന്ന് പറയണം. അപ്പോൾ സലാം പറയണമെന്ന് ഖുറാനിൽ എന്തുണ്ട്? കൽപ്പന ഉണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ സലാം പറയണം. ഇനി ഞാൻ ചോദിക്കാനുള്ളത്, നമ്മൾ ആരോടൊക്കെയാണ് സലാം പറയേണ്ടത്?
2: വലിയ വലിയ സംഘം
0: അങ്ങനെയല്ല, മൊത്തത്തിൽ എല്ലാവരോടും സലാം പറയണം. ചില ആളുകൾ പരിചയമുള്ളവരോട് മാത്രം സലാം പറയും, അങ്ങനെ പറ്റുമോ? ഇല്ല. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും നമ്മൾ സലാം പറയണം. അപ്പോഴല്ലേ പുതിയ പരിചയങ്ങൾ ഉണ്ടാവുകയുള്ളൂ, മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ചില പ്രത്യേക ആൾക്കാരോട് മാത്രം സലാം പറയും. അല്ലേ, ഉസ്താദ്മാരോട് മാത്രം. ഉസ്താദ്മാരെ കാണുമ്പോൾ മാത്രം അസ്സലാമു അലൈക്കും, ഉസ്താദ് അസ്സലാമു അലൈക്കും. അല്ലേ, അല്ലെങ്കിൽ പള്ളിയിൽ ഇമാമിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രത്യേക സലാം പറയും. എന്നാലും ബാക്കിയുള്ളവരെ കാണുമ്പോഴോ
2: സലാം പറയില്ല?
0: സലാം പറയില്ല. പറ്റുമോ? സലാം എന്ത് ചെയ്യണം? എല്ലാവരോടും പറയണം. അല്ലാതെ പ്രത്യേക ആൾക്കാരോട് മാത്രം എന്ത് ചെയ്യരുത്? നമ്മൾ നല്ല നാട്ടിൽ നല്ല പണക്കാരൊക്കെ ഉണ്ടാവും, അല്ലേ, നല്ല പൈസക്കാരൊക്കെ ഉണ്ടാവും. ഓരോ കാണുമ്പോൾ അസ്സലാമു അലൈക്കും കയ്യെ കൊടുത്ത് കണ്ട്, എന്നാലും അതല്ലാതെ അല്ലാത്ത ആൾക്കാർ നാട്ടിലുണ്ടാവില്ലേ, അവരോട് സലാം പറയാക്കുക, അത് ശരിയാണോ? അല്ല. സലാം പ്രത്യേകമായിട്ട് അങ്ങനെ പറയാം, എല്ലാവരും എന്ത് ചെയ്യണം? നമ്മൾ സലാം പറയണം എന്നുള്ളതാണ്. എന്നാൽ സലാം പറയാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്. എപ്പോഴാണ്? നമ്മൾ ബാത്റൂമിലാവുമ്പോൾ ചെയ്യാൻ പറ്റൂല, സലാം പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ വീട് മദ്രസക്ക് പോവുകയാണ്, ആ മദ്രസക്ക് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്രസ പോകുന്ന സമയത്ത് ഉമ്മ ബാത്റൂമിലാണ്, അപ്പോൾ നമ്മൾ മുട്ടിങ്ങാണ്ട് ഉമ്മ അസ്സലാമു അലൈക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സലാം പറയരുത്, സലാം അടക്കും ചെയ്യരുത് അവിടുന്ന്, മനസ്സിലായില്ലേ. അത് മലമൂത്ര വിസർജന സമയത്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ സലാം പറയാനോ സലാം അടക്കാനോ പാടില്ല, മനസ്സിലായല്ലോ. ഇതൊരു മര്യാദയാണ് അല്ലേ, സലാം പറയുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് എന്ന് പറഞ്ഞ എന്താണ്? വിസർജന സമയത്ത്, മലമൂത്ര വിസർജന സമയത്ത് സലാം പറയാനോ മടക്കാനോ പാടില്ല. പിന്നെ പറഞ്ഞ് നമ്മൾ പ്രത്യേകക്കാരോട് മാത്രം നമ്മൾ സലാം പറയരുത്, എല്ലാവരോടും സലാം നമ്മൾ പറയണം. ഇനി നിങ്ങൾ നേരത്തെ പറയാൻ വന്നൊരു പോയിൻ്റാണ് എന്ത്? ആര് ആരോടൊക്കെ സലാം പറയണം, അത് നമ്മൾ സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. ആര് ആരോടൊക്കെ സലാം പറയണം, നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ഇശൽ ഫാത്തിമ പറയും, ഒന്ന് പറയും. ആര് ആരോട്? ആ ചെറിയവർ വലിയവരോട് സലാം പറയണം. ചെറിയ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു നടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ ആളെ കാണുകയാണ്, മുതിർന്ന ആൾക്കാരെ കാണുകയാണ്, നമ്മളെ നമ്മളെയും കാട്ടിലും മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം സലാം പറയണം, നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? സലാം പറയണം. പിന്നെ അതിപ്പോൾ വലിയ അടുത്ത് എന്താ ഉള്ളത്? അതായത് ഇരിക്കുന്നവർ, നടക്കുന്നവർ ഇരിക്കുന്നവരോട്. നമ്മൾ നടന്നിങ്ങനെ പോവുകയാണ്, സ്കൂൾ വിട്ട് നടന്നിങ്ങനെ വരികയാണ്, വീട്ടിലേക്ക് നടന്നു പോവുകയാണ് നമ്മൾ. അപ്പോൾ ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട്, നമ്മൾ പരിചയമുള്ള ആളാണ് അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആരാദ്യം സലാം പറയേണ്ടത്? ഈ നടന്നു വരുന്ന ആൾ ആരോട് പറയണം? ഇരിക്കുന്ന ആളോട് സലാം പറയണം, മനസ്സിലായല്ലോ. സഞ്ചരിക്കുന്ന ആൾ, ഉദാഹരണം ബൈക്കിൽ ഇങ്ങനെ ഒരാൾ വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്, ബൈക്കും ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ ആ സമയത്ത് ഒരാൾ നടന്നിങ്ങനെ വരുന്നുണ്ട്, ആര് ആരോട് പറയണം? രണ്ടുത്തരം
2: പറയണ്ട്.
0: അപ്പൊ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ ആരോട് വേണം? നടക്കുന്നവരോട്.
2: രണ്ട് വാഹനത്തിൽ പോകുമ്പോഴോ?
0: രണ്ട് വാഹനത്തിൽ പോകുമ്പോ, രണ്ടാൾ വാഹനത്തിൽ പോകുമ്പോഴോ? അത് അത് പറയാൻ കഴിയില്ലല്ലോ, രണ്ടാൾ സ്പീഡാണ് പോകുകയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനത്തിൽ പോകുകയല്ലേ, മനസ്സിലായല്ലോ. അഥവാ കണ്ടാർക്കും പറയാം, പ്രശ്നമല്ല. ഇവിടെ നിയമം എന്തുള്ളത്? വാഹനത്തിൽ പോകുന്നവര് നടന്നവരോടും സലാം പറയണം എന്നാണ്. ഒരു രണ്ട് വാഹനത്തിൽ പോകുന്നതാണ്, നമ്മളെ കാർ അങ്ങോട്ട് പോവാണ്, സ്പീഡിൽ പോവാണ്, അവിടെ നിന്ന് ഒരു കാറുണ്ട് സ്പീഡിൽ വരികയാണ്, സ്ഥലം വരാൻ കഴിയുമോ? ഇല്ല, വണ്ടി സ്പീഡിൽ പോകില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് പോവാണ്. ഇവിടെ പറഞ്ഞ നടക്കുന്നവർ, ഇരിക്കുന്നവർ. പിന്നെ അവിടെ പഠിക്കേണ്ടത് ചെറിയ സംഘം വലിയ സംഘത്തോട്. പതുഫിയും പിന്നെ ഈശ്വരും നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് ഒരു അഞ്ചാൾ വരുന്നത്, നിങ്ങളെ കൂട്ടുകാരികളാണ്, അഞ്ചാൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഒരുമിച്ച് വരുന്നുണ്ട്. ആര് ആരോട് ആദ്യം സ്ഥലം പറയണം? നിങ്ങൾ അവരോട്. ആരാ ചെറിയ ഗ്രൂപ്പ്? നിങ്ങളാണ് ചെറിയ ഗ്രൂപ്പ് അല്ലേ. ഇതാണ് സലാം. ആരോടൊക്കെ സലാം പറയണം എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ നമ്മളെന്ത് ചെയ്യണം, പിന്നെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, നിങ്ങളൊരു പത്താളുണ്ട്, ഒരാൾ സലാം പറഞ്ഞു വന്നിങ്ങാണ്ട് പത്താൾ വാലേക്കും സലാം എന്ന് പറയണോ, അതിൽ ഒരാൾ മടക്കിയാൽ മതി, ഒരാൾ മടക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം സലാം പറഞ്ഞാൽ മതി, ഒരാൾ മാത്രം സലാം മടക്കിയാലും മതി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞാൽ മതി, കൂട്ടത്തിൽ ഒരാൾ മടക്കിയാലും മതി. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു മര്യാദ പഠിപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഇൻഷാല്ലാ ഒരുമിച്ച് കൂടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: അപ്പോൾ പൂമരത്തണലിൽ കേട്ടല്ലോ, അത്തുഫ കളിയാട്ടമുക്കും ഇഷൽ കളിയാട്ടമുക്കുമാണ് പൂമരത്തണലിൽ തോഫിക് ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കുട്ടികൾ മര്യാദ അല്ലെ, നല്ല മര്യാദകൾ പഠിക്കുന്നതും സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൂമരത്തണലിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി നുറുങ്ങുകളുടെ സമയമാണ്.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന് മലക്കുകളുടെ ഒരു സംഘമുണ്ട്. അവർ വഴികളിലും മറ്റും ദിക്ര് ചെയ്യുന്നവരെ തിരക്കി നടക്കുന്നതാണ്. അല്ലാഹുവിന് ദിക്ര് ചെയ്യുന്നവരെ കണ്ടുമുട്ടിയാൽ അവർ അന്യോന്യം മറ്റുള്ളവരെ വിളിച്ച് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് വരുവിൻ എന്നു പറയുന്നതും ഒന്നാനാകാശം വരെ അവരുടെ ചിറകുകൾ കൊണ്ട് പൊതിയുന്നതുമാണ്. അപ്പോൾ അവരുടെ രക്ഷിതാവ് അവരെക്കാൾ അറിയുന്നതിനോടുകൂടി അവരോട് ചോദിക്കും, എന്റെ അടിമകൾ എന്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അവർ പറയും, അവർ നിന്നെ പ്രകീർത്തിക്കുകയും സുബ്ഹാനല്ലാ എന്ന് മഹത്വപ്പെടുത്തുകയും അല്ലാഹു അക്ബർ എന്ന് സ്തുതിക്കുകയും അൽഹംദുലില്ലാ എന്ന് വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു ചോദിക്കും, അവർ എന്നെ കണ്ടോ? അവർ പറയും, ഇല്ല, അല്ലാഹുവാണേ, അവർ നിന്നെ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, അവർ എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും? അവർ പറയും, അവർ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ വളരെ കൂടുതൽ ഇബാദത്തിൽ മുഴുകുകയും ഇതിനേക്കാൾ കൂടുതൽ നിന്നെ സ്തുതിക്കുകയും പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അല്ലാഹു ചോദിക്കും, അവർ എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവർ പറയും, അവർ നിന്നോട് സ്വർഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ചോദിക്കും, അവർ സ്വർഗം കണ്ടോ? അവർ പറയും, ഇല്ല, അവർ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, അപ്പോൾ അവരത് കണ്ടിരുന്നുവെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും? അവർ പറയും, അവർ അത് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ കൂടുതലായി അതിൽ അത്യാഗ്രഹമുള്ളവരും അതിനെ അധികമായി തേടുന്നവരും അതിൽ വളരെ ആശവയ്ക്കുന്നവരുമാകുമായിരുന്നു. പിന്നീട് അല്ലാഹു ചോദിക്കും, അവർ എന്തിൽ നിന്ന് അഭയം തേടുന്നു? അവർ പറയും, നരകത്തിൽ നിന്ന്. അല്ലാഹു ചോദിക്കും, അവരത് കണ്ടിട്ടുണ്ടോ? അവർ പറയും, അല്ലാഹുവിൽ സത്യം, രക്ഷിതാവേ, അവർ നരകത്തെ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, അപ്പോൾ അതവർ കണ്ടിരുന്നുവെങ്കിലോ? അവർ പറയും, അവർ അത് കണ്ടിരുന്നുവെങ്കിൽ അതിൽ നിന്നും അധികം ഓടിപ്പോകുന്നവരും അധികം ഭയക്കുന്നവരുമാകുമായിരുന്നു. അല്ലാഹു പറയും, അവർക്ക് ഞാൻ പാപങ്ങളെല്ലാം പുറത്തുകൊടുത്തതായി നിങ്ങളെ സാക്ഷികളാക്കുന്നു. അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ഒരു മലക്ക് പറയും, അക്കൂട്ടത്തിലുള്ള അവരിൽപ്പെടാത്ത ഒരു മനുഷ്യൻ അവൻ്റെ ഏതോ ആവശ്യത്തിനു വേണ്ടി മാത്രം അവിടെ വന്നതായിരുന്നു. അല്ലാഹു പറയും, അവരുടെ കൂടെ ഇരിക്കുന്നവരും പരാജയപ്പെട്ടു പോകാത്ത ഒരു സംഘമാകുന്നു അവർ. ബുഖാരി. അല്ലാഹുവിനെ സ്മരിക്കുകയും ദിക്റുകൾ ചൊല്ലുന്നതും ചെയ്യുന്നവരുടെയും മഹത്വമാണ് ദീർഘമായ ഈ ഹദീസ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. ദിക്റിന് പ്രേരണ നൽകുന്ന, അതിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന നബിവചനങ്ങളും ഖുർആൻ സൂക്തങ്ങളും നിരവധിയാണ്. അല്ലാഹു പറയുന്നു, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുക. അധ്യായം 33 വചനം 41. അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും വലുത്. അധ്യായം 29 വചനം 45. നിങ്ങൾ അല്ലാഹുവിനെ കൂടുതലായി ഓർക്കുക, നിങ്ങൾ വിജയിച്ചേക്കും. അധ്യായം 62 വചനം 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ ജീവനുള്ളവനും ജീവനില്ലാത്തവനും പോലെയാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ചൈതന്യമുള്ളവരായി ജീവിക്കുവാനാണ് വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടത്.
3: ശരി, നുറുങ്ങുകൾ കേട്ട് കഴിഞ്ഞു. പീസ് റേഡിയോ വൈബ്സിലിനി അസ്മാഉൽ ഹുസ്ന അബ്ദുറഊഫ് അൽ ഹൈക്കമി അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ അൽ വാസിഅ എന്നുള്ള വിശേഷണം നാമവുമായി ബന്ധപ്പെട്ട വിവരണമാണ് അസ്മാഉൽ ഹുസ്നയിൽ എനിക്ക് കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീന, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങൾ, അത് ഹിഫ്ളാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വാഗ്ദാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു നിയ്യത്തോടുകൂടി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് ആ അതിന് തേടുന്ന തേട്ടങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിവിശിഷ്ടമായ അൽവാസിഅ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അൽവാസിഅ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ, എല്ലാ മേഖലകളിലും അള്ളാഹു വാസിഅ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് അള്ളാഹു അവൻ്റെ അറിവിൽ വിശാലതയുള്ളവനാണ്, അറിവിൽ പരിപൂർണനാണ്, അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ വിശാലതയുള്ളവനാണ്, അള്ളാഹു അവൻ്റെ മഗ്ഫിറത്തിൽ പാപമോചനത്തിൽ വിശാലതയുള്ളവനാണ്, അവൻ നൽകുന്ന റിസ്ഖിൽ വിശാലതയുള്ളവനാണ്, അവൻ നൽകുന്ന എല്ലാത്തിലും അവൻ്റെ വിശാലതയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ദുനിയാവിൽ കാഫിറുകൾ പോലും, സത്യനിഷേധികൾ പോലും, അള്ളാഹുവിനെ തെറി പറയുന്നവർ പോലും അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമായതുകൊണ്ടാണ് ഇന്നവർ അവർക്ക് ശ്വസിക്കാനുള്ള വായുവും വെള്ളവും ലഭിക്കുന്നത് എന്നതുവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു അവൻ്റെ മഹത്വത്തിൽ അവൻ വിശാലതയുള്ളവനാണ്, അവൻ്റെ അധികാരത്തിൽ വിശാലതയുള്ളവനാണ്, അവൻ്റെ നിയന്ത്രണത്തിൽ വിശാലതയുള്ളവനാണ്. അറിവിലും കാരുണ്യത്തിലും പാപമോചനത്തിലും ഔദാര്യത്തിലും അങ്ങനെ തുടങ്ങി എല്ലാത്തിനും അള്ളാഹു അവൻ്റെ വിശാലത നിറഞ്ഞു നിൽക്കുന്നു. അതാണ് അൽ വാസിഅ എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു അൽ വാസിഅ എന്ന് പറയുമ്പോൾ അവൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ ബറക്കത്ത്, ഇങ്ങനെ എല്ലാത്തിലും അള്ളാഹു അവൻ വിശാലതയുള്ളവനാണ് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹുമ്മ ഗഫ്ലി ദംബി വവസ്അലി ഫീ റിസ്ഖി വബാരിക്ലി ഫീ മാ റസഖ്തനി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനെ എനിക്ക് പാപം പുറത്തു തരണം, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം, വവസ്അലി ഫീ റിസ്ഖി, എൻ്റെ ഉപജീവനം എനിക്ക് വിശാലമാക്കി നൽകണം. 100 രൂപ കിട്ടിയാലും ആ 100 രൂപ കൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു ദിവസത്തെ കഴിച്ചു കൂട്ടാൻ കഴിയുന്ന ഒരു വിശാലത അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ വിശാലതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. മാത്രമല്ല, ഓ ബാരിക് ലീ ഫീമാ റസഖ്തനി, അള്ളാഹുവെ നീ റിസ്ഖായി നൽകിയ ഒന്നിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ എന്നാണ്. ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക്, ഒരു ബറക്കത്ത് അത് നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൽ രണ്ടാമതായി ആവശ്യപ്പെട്ടത് വസ്അലി ഫീ റിസ്ഖി, അള്ളാഹു എൻ്റെ ഉപജീവനത്തിൽ നീ വിശാലത നൽകണമേ എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിസ്ഖിൽ വിശാലത നൽകുന്നവനാണ് അള്ളാഹു, അൽ വാസിആയ അള്ളാഹു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കാരത്തിൽ 3-ാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മയ്യത്തിൻ്റെ മേലുള്ള പ്രാർത്ഥന. എന്താണ്? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വവസ്സി മുദ്ഖലഹു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. അതിൽ വവസ്സി മുദ്ഖലഹു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മയ്യത്തിന് അതിൻ്റെ പ്രവേശന സ്ഥലമായ ഖബർ അത് വിശാലമാക്കി നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഖബർ വിശാലത നൽകുന്നവൻ എന്ന അർത്ഥം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിക്കുന്ന, അതായത് നോമ്പ് തുറ വേളയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരം കാണാൻ സാധിക്കും. യാ വാസിഅൽ മഗ്ഫിറ, മഗ്ഫിറത്ത് നൽകുന്ന, മഗ്ഫിറത്തിൽ വിശാലത നൽകുന്നവനെ എന്ന് പറഞ്ഞ് അല്ലാഹുവിൻ്റെ അൽ വാസിഅ എന്ന നാമത്തെ അർത്ഥമാക്കിക്കൊണ്ട് അതിനെ ഇടതേട്ടമായിക്കൊണ്ട് വസീലയായിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നതിൽ വിശാലതയുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ധാരാളം കാണാൻ സാധിക്കും. അല്ലാഹു പറയാണ് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ റബ്ബ് എന്നത് മഗ്ഫിറത്തിൽ വിശാലത നൽകുന്നവനാണ്, വിശാലതയുള്ളവനാണ് എന്നാണ്. അപ്പോൾ അൽ വാസിഉ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു റിസ്ഖിൽ വിശാലത നൽകുന്നവനാണ്, അതുപോലെ തന്നെ മഗ്ഫിറത്തിൽ വിശാലത നൽകുന്നവനാണ്. വീണ്ടും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വിഷയത്തിലുള്ള വിശാലത പഠിപ്പിക്കുന്ന ആയത്തുകൾ കാണാൻ സാധിക്കും. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച, നീച പ്രവർത്തനങ്ങൾ ചെയ്ത, തിന്മകൾ ചെയ്ത, ആ രൂപത്തിൽ ജീവിച്ച വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്നാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ കരുണയും അല്ലാഹുവിൻ്റെ കാരുണ്യവും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തുമെല്ലാം വിശാലതയുള്ളതാണ് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ എത്രത്തോളം അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം വിശാലമായി കിടക്കുന്നു എന്ന് ഒരു ഹദീസ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെയാണ് ഹദീസ്: ലൗ അതൈതനി ബി ഖുറാബിൽ അർദി ഖതായ, ഒരു മനുഷ്യൻ അവൻ ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ട് വന്നാൽ, ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ടാണ് ഒരു മനുഷ്യൻ വരുന്നത്, സുമ്മ ലഖീതിനി ലാ തുശ്രിക് ബി ഷൈഅ, എന്നിട്ടൊന്നിനെയും പങ്കുചേർക്കാത്ത രൂപത്തിൽ എന്നെ കണ്ടുമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ, ല അതൈതുക ബി ഖുറാബിഹ മഗ്ഫിറ, അവന് ഈ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സമീപിക്കുമെന്നാണ്. അപ്പോൾ ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ടുവന്ന ഒരു മനുഷ്യന് ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി കൊണ്ട്, പാപ മോചനവുമായി കൊണ്ട് അവൻ്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു തആല വരുമെന്നാണ്. അപ്പം അല്ലാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്, അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് എത്ര വിശാലമാണ്, അതാണ് അൽ വാസിഅ, അല്ലാഹു വാസിഅ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അറിവിൽ അവൻ പരിപൂർണനാണ്, അറിവിൽ വിശാലതയുള്ളവനാണ്. അല്ലാഹു പറയാണ് വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, അവൻ്റെ അറിവിൽ അവൻ വിശാലതയുള്ളവനാണ്. എന്നുവച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞതറിയുന്നവൻ, നടന്നുകൊണ്ടിരിക്കുന്നത് അറിയുന്നവൻ, വരാനിരിക്കുന്നതിനെയും അറിയുന്നവൻ. അപ്പോൾ കാല സമയ വ്യത്യാസമില്ലാതെ ഇരുട്ടിലുള്ളതും വെളിച്ചത്തിലുള്ളതും ആഴക്കടലിൻ്റെ ഉള്ളിലുള്ളതും ആകാശത്തിൽ നടക്കുന്നതും ഭൂമിയിലെ കാടുകൾക്കുള്ളിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് ഉപദേശം നൽകിയപ്പോൾ പറഞ്ഞല്ലോ, നീ ഒരു കല്ലെടുത്ത് ഇരുണ്ട രാത്രിയിൽ പാറയ്ക്കുള്ളിലാണ് കൊണ്ടുവയ്ക്കുന്നത് എങ്കിലും യഅതി ബിഹല്ലാ, അല്ലാഹു അതിനെ കൊണ്ടുവരും എന്ന് മകനോട് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ നിസ്സാരമായതുപോലും അല്ലാഹു അറിയുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവ് വിശാലമാണ്, അവൻ്റെ അറിവ് വിശാലമാണ്. അവന് കാലഭേദമന്യേ, സമയഭേദമന്യേ, അതുപോലെ തന്നെ നിസ്സാരമെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ മനസ്സു മന്ത്രിക്കുന്ന വിഷയത്തിൽ പോലും അല്ലാഹു നമ്മെ അറിയുന്നു. അല്ലാഹുവിൻ്റെ വാസിയായ ഇൽമിൽ നിന്ന്, അല്ലാഹുവിൻ്റെ വിശാലമായ അറിവിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നന്മയിൽ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ആളുകൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ നിർഭയത്വത്തോടുകൂടിയാണ് പലപ്പോഴും ആളുകൾ തിന്മകൾ ചെയ്യുന്നത്. മറ്റുള്ളവർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കാകുന്ന സമയത്ത് തിന്മകൾ ചെയ്യാറുള്ള ചില ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു പറയുന്നു, യഅലമു ഖായിനതുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എല്ലാം അറിയും അല്ലാഹു. അപ്പം അത്രയും സൂക്ഷ്മമായ അറിവുള്ളവൻ, അറിവിൽ വിശാലതയുള്ളവൻ എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽ വാസിഅ എന്ന് നമ്മൾ അല്ലാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ നമ്മൾ മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അറിയുന്നവനാണ്. നാളെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എപ്പോൾ മരിക്കും, നാളെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, കാലവ്യത്യാസങ്ങളില്ലാതെ ഭാവിയും ഭൂതവും വരാനിരിക്കുന്ന ഭാവി കാലത്തെക്കുറിച്ചും ഒക്കെയും എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി അല്ലാഹുവിനെ അറിയാം എന്നത്, രഹസ്യവും പരസ്യവും അറിയാം, ഉലകത്തിലെ മുഴുവനും അറിയാം, കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും എല്ലാം സ്ഥലകാല വ്യത്യാസമില്ലാതെ കൃത്യമായി അറിയുന്നവനാണ് അൽ വാസിഅ ആയ അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ അതുപോലെ തന്നെ അല്ലാഹു കേൾവി വിശാലമായതാണ്. അല്ലാഹുവിൻ്റെ കേൾവി എന്നത് വിശാലമായതാണ്. രഹസ്യമായിക്കൊണ്ട് ഒരാളോട് പറഞ്ഞതുപോലും അല്ലാഹു അറിയും. നമ്മൾ മറ്റൊരാൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കാത്ത രൂപത്തിൽ തൻ്റെ സുഹൃത്തിനോടൊരു കാര്യം പറഞ്ഞാൽ അതുപോലും അറിയും. അപ്പോൾ രഹസ്യമായി പറഞ്ഞതറിയുന്നവൻ, പരസ്യമായി പറഞ്ഞതറിയുന്നവൻ, മനസ്സിൽ മന്ത്രിച്ചതറിയുന്നവൻ എന്നിങ്ങനെയുള്ള പല വിശാലത അല്ലാഹുവിൻ്റെ കേൾവി, അല്ലാഹുവിൻ്റെ കാഴ്ച, അല്ലാഹുവിൻ്റെ അറിവ്, ഇങ്ങനെ എല്ലാത്തിലും അല്ലാഹു പരിപൂർണനുമാണ്, അല്ലാഹു വിശാലതയുള്ളവനുമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ദീന് എളുപ്പമാക്കിയവൻ, ദീനിൽ വിശാലത നൽകിയവൻ. ഇപ്പം നമുക്കറിയാം, നിസ്കാരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരനാണെങ്കിൽ അവന് 4 റക്അത്തുള്ളത് 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കാൻ വിശാലത നൽകി. 2 വക്തുകൾ തമ്മിൽ ചേർത്ത് ഒരുമിച്ച് ജംഅ് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു ഇളവ് നൽകി യാത്രക്കാരാണെങ്കിൽ. ഇനി രോഗിയാണെങ്കിലും അവനും ഇളവുകൾ നൽകി. നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോഴും അവൻ യാത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ അവന് നോമ്പ് പിന്നൊരു ദിവസത്തേക്ക് എടുക്കാം എന്ന് ഇളവുകൾ നൽകി. അങ്ങനെ ദീന് എളുപ്പമാക്കി നൽകിയവൻ അവനാണ് അൽ വാസിഅായ അല്ലാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, യുരീദു അല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കൊണ്ട് എളുപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും പ്രയാസപ്പെടുത്തുക എന്നതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹ് ഒരു മനുഷ്യനോട് ഒരു വിഷയം കൽപ്പിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് സാധിക്കുന്നത് മാത്രമേ ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്ന് നിസ്കരിക്കട്ടെ എന്ന് റസൂല്ല പഠിപ്പിച്ചു. ഇനി ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി കിടന്ന് നിസ്കരിക്കുമ്പോഴും കൈകാലുകൾ ചലിപ്പിക്കാനോ ചരിഞ്ഞു കിടക്കാനോ സാധിക്കാത്തവൻ അവൻ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ എളുപ്പമാക്കി നൽകുന്നവൻ അവനാണ് അല്ലാഹു. വാസിഅ അൽ വാസിഅ, അത് അല്ലാഹുവാണ്. എല്ലാത്തിലും എളുപ്പം നൽകുന്നവൻ, നമ്മുടെ കാര്യങ്ങളിലും എളുപ്പം നൽകുന്നവൻ, അതോടൊപ്പം നമുക്ക് മഗ്ഫിറത്ത് വിശാലമാക്കി നൽകുന്നവൻ, നമുക്ക് റിസ്ഖ് വിശാലമാക്കി നൽകുന്നവൻ എന്നിങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ കാരുണ്യം, അർശ് ചുമക്കുന്ന മലക്കുകൾ ആ വിഷയം എടുത്തു പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു, റബ്ബന വസിഅ്ത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. അർശ് ചുമക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഞങ്ങളുടെ റബ്ബെ, വസിഅ്ത കുല്ല ഷൈഇൻ റഹ്മ, എല്ലാത്തിലും നിന്റെ റഹ്മത്ത് വ്യാപിച്ചിരിക്കുന്നു, വിശാലമായിരിക്കുന്നു എല്ലാത്തിലും. അല്ലാഹുവിൻ്റെ 100 റഹ്മത്തിൽ 1 റഹ്മത്ത് മാത്രമാണ് അല്ലാഹു ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ യുദ്ധരംഗത്ത് ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പ്രവാചകൻ സംസാരിക്കുകയാണ്, തൻ്റെ കയ്യിലുള്ള മുലയൂട്ടുന്ന സ്ത്രീയെ വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഒരിക്കലുമില്ല എന്ന് സഹാബത്ത് പറയാൻ. കാരണം എന്താ? ആ കുഞ്ഞിനോട് അതിയായ സ്നേഹമാണ് ആ മാതാവിന്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ഉമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ നൂറിരട്ടി സ്നേഹം അല്ലാഹുവിന് തൻ്റെ അടിമകളോടുണ്ട് എന്നാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ സ്നേഹം എത്ര വിശാലമാണ്! അല്ലാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്! അല്ലാഹുവിൻ്റെ കാരുണ്യം എല്ലാത്തിലും പരന്നുകിടക്കുന്നു എന്ന് പറയുമ്പോൾ, ആ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് വന്യജീവികൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. മറ്റു മൃഗങ്ങളെ വേട്ടയാടി തിന്നുന്ന വന്യമൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞു മക്കളോട് സ്നേഹം കാണിച്ച് അതിനെ വളർത്തുന്നു. അത് അല്ലാഹുവിൻ്റെ സ്നേഹം ഈ ദുനിയാവിൽ സംവിധാനിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അൽ വാസിഅ എന്ന അല്ലാഹുവിൻ്റെ നാമം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ റിസ്ക് വിശാലമാകണമെങ്കിൽ, നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിൽ, നമുക്ക് റഹ്മത്ത് ലഭിക്കണമെങ്കിൽ, നമ്മൾ മരിച്ച് മൺമറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഖബർ വിശാലമാകണമെങ്കിൽ, നാളെ പരലോകത്ത് നമുക്ക് വിശാലതയോടുകൂടി നമുക്ക് പുറത്തു കിട്ടണമെങ്കിൽ, അല്ലാഹു അൽ വാസിഅ ആണ് എന്നത് തിരിച്ചറിയുകയും ആ വിശാലത നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശാലതയിൽ നിന്ന് നമുക്ക് നമ്മുടെ റിസ്ക് വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ പാപങ്ങളെ അവൻ്റെ വിശാലത കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.

0: സലാം സാറേ, ശരിക്കും അള്ളാഹുവിനെ കൂടുതൽ അറിയുമ്പോഴേ ഇങ്ങനെ പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിലൂടെ അസ്മാഉൽ ഹുസ്നയിലൂടെ പഠിച്ചറിയുമ്പോൾ നല്ലോണം നമ്മൾ കൂടുതൽ അടുക്കുകയാണ് റബ്ബിനോട്. അപ്പോൾ ഇന്ന് അൽ വാസിഉ എന്ന നാമമാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം അവരായിരുന്നു അസ്മാഉൽ ഹുസ്ന നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്. ഇൻഷാല്ലാ ഇനി സലാം സാറുടെ ഒരു കഥയാണ് ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ മനസ്സിൽ പുതിയ പൂക്കൾ എന്ന കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സലാം സാറേ, റെഡിയല്ലേ?
1: പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 26, മനസ്സിൽ പുതിയ പൂക്കൾ. സുമയ്യ ക്ലോക്കിൽ നോക്കി. അസർ ബാങ്കിന് ഇനി അരമണിക്കൂർ കൂടി. ചെറിയാപ്പയുടെ കൂർക്കുംവലിയുടെ ശബ്ദം മാത്രമേ വീട്ടിലുള്ളൂ. ബാപ്പയും ഉമ്മയും എളമയും കൂർക്കും വലിക്കാതെ ഉറങ്ങുകയാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീട് സജീവമാകും. ഉറങ്ങുന്ന നാലുപേരും ഉണരും. കാലത്ത് ഷോപ്പിങ്ങിനിറങ്ങിയ സമീർ കയും മക്കളും തിരിച്ചെത്തും. ചെറിയാപ്പ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെയല്ല ഇപ്പോൾ സമീർ ക. ഒന്നിനോടും പ്രതികരിക്കാത്ത, ഒന്നിലും താൽപ്പര്യമില്ലാത്ത, ചോദിച്ചാൽ ഉത്തരം ഒറ്റവാക്കിലൊതുക്കുന്ന, ഒരു കാര്യത്തിലും പരിഭവമില്ലാത്ത ഒരു രൂപമാണ് സമീർക്കയെക്കുറിച്ച് ചെറിയാപ്പ തൻ്റെ മനസ്സിൽ വരച്ച ചിത്രം. വീട്ടിൽ വന്ന് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ സമീർക്ക പുതിയ ഒരാളായി മാറാൻ തുടങ്ങി. വർദ്ദയെയും നസീമിനെയും അടുത്ത് വിളിച്ച് ലാളിച്ചു. ഗൾഫ് ജീവിതമോ ഈ നാട്ടിൻപുറത്ത് ജീവിതമോ നല്ലത് എന്ന് അന്വേഷിച്ചു. പിന്നെ തൻ്റെ കുട്ടികൾ അടുത്തിരുത്തി ഗൾഫ് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടികൾക്കത് വലിയ കാര്യമായി. ഒരിക്കൽ നിങ്ങളെ ഞാൻ വിമാനത്തിൽ കയറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർ തുള്ളിച്ചാടി. ആരോടും മിണ്ടാതെ സന്യാസിയെപ്പോലെ കഴിയുകയാണെന്ന് പറഞ്ഞ സമീർക്ക 4 ദിവസം കൊണ്ട് വീടിന് പുതുജീവൻ നൽകി. എന്തായിരിക്കാം ഈ മാറ്റത്തിനു കാരണം? താനുമായുള്ള വിവാഹകാര്യം ചെറിയാപ്പ സൂചിപ്പിച്ചിട്ടുണ്ടാവുമോ? മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തെക്കുറിച്ച് ഉപ്പ പറഞ്ഞത് വളരെ സത്യമാണെന്ന് അവൾക്ക് തോന്നി. തൻ്റെ മനസ്സിനിപ്പോൾ ഈ വിഷയത്തിലേക്ക് ചായവുണ്ടോ? ഉണ്ട്. കാരണം സമീർക്കയുടെ മക്കളും തൻ്റെ മക്കളും തമ്മിലുള്ള ഇണക്കം തന്നെ. 4 പേർക്കും താനാണിപ്പോൾ ഉമ്മ. ഇനി 4 പേർക്കും സമീർക്ക ഉപ്പയായാൽ? അൻവർക്കയുടെ ഉപ്പയും ഉമ്മയും വിവാഹത്തിനു വേണ്ടി ശക്തമായി വാദിച്ചതാണ് മറ്റൊരു കാരണം. സാധാരണഗതിയിൽ എതിർക്കപ്പെടേണ്ടവരാണവർ. പുറത്ത് മുറിയിലെ കൂർക്കുംവലി നിലച്ചപ്പോൾ സുമയ്യ എഴുന്നേറ്റു. ചെറിയാപ്പയുടെ ഉറക്കം കഴിഞ്ഞതിൻ്റെ ലക്ഷണമാണ്. അടുത്തത് ഒരു കോട്ടുവ ആയിരിക്കും. അതടങ്ങാൻ ചൂടുചായ വേണം. അവൾ അടുക്കളയിലേക്ക് നടന്നു. ചായ തയ്യാറാക്കിയപ്പോഴേക്കും 4 പേരും ഉണർന്നു. ചായയുമായി ആദ്യം ചെന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും അടുത്ത്, പിന്നെ ചെറിയാപ്പയുടെ, അവസാനം എളാമയുടെയും. ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഇനി വീടൊന്നുണരുമല്ലോ. 4 പേർ ഉറങ്ങുകയും ഒരാൾ മാത്രം ഉണർന്നിരിക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയാപ്പയുടെ വിളി, മോളെ ഒന്നിങ്ങു വാ. സുമയ്യയുടെ മനസ്സൊന്ന് പിടച്ചു. വിവാഹകാര്യത്തിലെ പുതിയ വിവരം വല്ലതും പറയാനാവും വിളിച്ചത്. ആകാംക്ഷയോടെ അടുത്തേക്ക് ചെന്നു. സുമി, ബാപ്പ എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇയ്യെ ആലോചിക്കാൻ സമയം ആവശ്യപ്പെട്ടുന്നാ ബാപ്പ പറഞ്ഞത്. എന്താ മോളെ തീരുമാനം? സമീറിനോടൊത്ത് ജീവിതം പങ്കിടാൻ സമ്മതമാണോ? എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. ഏറെ നേരത്തെ ഒരു മൗനം. സുമി, നിന്റെ ഭർത്താവ് മരിച്ചെങ്കിലും നീ സാധാരണ ജീവിതം നയിക്കുന്നുണ്ട്. നിന്റെ കുട്ടികൾക്ക് നീ ഉമ്മയാണ്. എന്നാൽ സമീറിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ കാര്യം അങ്ങനെയല്ല. അവൻ ബിസിനസ്സിലല്ലാതെ ഒന്നിലും താൽപ്പര്യം കാണിക്കുന്നില്ല. ഓൻ്റെ കുട്ടികൾക്ക് ഓം പേരിന് മാത്രമാണ് ബാപ്പ. ഒരു ബാപ്പയിൽ നിന്ന് കിട്ടേണ്ട ഒന്നും വർദ്ധക്കും നസീമിനും കിട്ടുന്നില്ല. നീ തൻ്റെ ഇടമുള്ള പെണ്ണ. നീ ഇതിന് സമ്മതിച്ചാൽ എൻ്റെ മോനെ പഴയ സമീറാക്കാം. അപ്പോ സമീർക്ക് ഇതിന് സമ്മതിച്ചു ചെറിയപ്പാ? സുമയ്യ ചോദിച്ചു. ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം ഓനോട് ചോദിക്കാൻ. അങ്ങനെയല്ല ചെറിയപ്പാ വേണ്ടത്. ഇസ്ലാമിൽ ആണിനല്ലേ പെണ്ണിനേക്കാൾ സ്ഥാനം? രണ്ടു കുട്ടികളുള്ള ഒരു വിധവയെ സമീർക്ക് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചെറിയപ്പ ചോദിച്ചു നോക്കി. ശരി, ഓരോ കുട്ടികളും ഷോപ്പിംഗ് കഴിഞ്ഞു വരട്ടെ. മോള് അസർ നമസ്കരിച്ചോളൂ, ഞാനൊന്ന് പള്ളിയിൽ പോയി വരാം. നമസ്കാരം കഴിഞ്ഞപ്പോൾ സുമയുടെ കണ്ണു നിറഞ്ഞു. അവൾ പ്രാർത്ഥിച്ചു, റബ്ബേ, എല്ലാ കാര്യവും നിന്റെ രേഖയിലുണ്ട്, നിന്റെ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവാഹം എനിക്കും കുട്ടികൾക്കും ഹയറാണെങ്കിൽ നീ നടത്തിത്താ. ദുനിയാവിൽ എനിക്ക് വലുത് എൻ്റെ കുട്ടികളാണ്, അവരുടെ സന്തോഷത്തിലാണ് എൻ്റെ സന്തോഷം. റബ്ബേ, എല്ലാം നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് അവൾ നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റു. ജനലിലൂടെ നോക്കി. സമീർക്കയും ചെറിയാപ്പയും കാറിൽ നിന്നിറങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. അവർ കുട്ടികളോടൊപ്പം വീട്ടിലേക്ക് നടന്നു വരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ഷോപ്പറുകളുണ്ട്. സുമയ്യ അത് വാങ്ങിവെച്ചു. ഉമ്മാ, കുറച്ച് നാരങ്ങവെള്ളം, റുഷ്ത പറഞ്ഞു. സുമയ്യ എല്ലാവർക്കും ലൈം ജ്യൂസ് എടുത്ത് തീന്മേഷമേൽ വെച്ചു. ചെറിയാപ്പ പുറത്തെ മുറിയിലേക്ക് പോയി. പോകുമ്പോൾ തൻ്റെ കൂടെ വരാൻ ആങ്ങി കാണിച്ചപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും പിടക്കാൻ തുടങ്ങി. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷമാണിത്. ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവിടെ എത്താൻ ഒരുപാട് ദൂരമുണ്ടെന്ന് അവൾക്ക് തോന്നി. നടത്തം പഠിക്കുന്നൊരു കുഞ്ഞിനെ പോലെ അവിടെ എത്താൻ വളരെ സമയമെടുത്തു. മോളെ, ഞാൻ സമീറിനോട് വിഷയം പറഞ്ഞു. നിന്നെപ്പോലെ ഓനും വ്യക്തമായി ഒന്നും പറയുന്നില്ല. അവസാനം ഞാനൊരു പുതിയ മാർഗം സ്വീകരിക്കുകയാണ്. അത് ഞാൻ ഇവിടുത്തെ ബാപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങൾ മൂന്നാളും തീരുമാനിച്ചാൽ പിന്നെ ആരും അതിനെതിര് പറയരുത്. ശരി, ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ. തീന്മേശക്ക് ചുറ്റും എല്ലാവരും ഇരുന്നപ്പോൾ നാല് മക്കളുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹസനലി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കോഴിക്കോട് യാത്ര? ഉഷാറായോ?

0: ഇടാനാണ് ചെറിയാപ്പയുടെ ഉദ്ദേശ്യം. നിങ്ങളൊന്നിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. റുഷ്ദൻ്റെയും ജാഫർ മോൻ്റെയും ഉമ്മയെ വർദ്ധൻ്റെയും നസീമിൻ്റെയും ഉപ്പ കല്യാണം കഴിക്കട്ടെ. എന്നാൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കഴിയാലോ. അത് കേട്ട് എട്ട് കൊച്ചു കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടപ്പോൾ ഹസനലി പറഞ്ഞു, സമീറെ, നിന്റെ അടുത്ത വീട്ടിലെ സിദ്ദീഖിനെയും ഓൻ്റെ ബാപ്പാനെയും വിളിച്ചുകൊണ്ടുവാ. സമീറിനോടൊപ്പം അമ്മദക്കയും സിദ്ദീഖും വന്നപ്പോൾ അവർ ഇരുത്തം കോലായിലേക്ക് മാറ്റി. ഹസനലി കീഷയിൽ കരുതി വച്ച ഒരു സ്വർണ്ണ ചെയിനെടുത്ത് സമീറിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് സുമയ്യക്കുള്ള മഹറാണ്. ഇനി അഹമ്മദ് അലിക്ക ഇവർക്കൊരു ചെറിയ ഉപദേശം കൊടുക്കൂ. അഹമ്മദ് അലിക്കയുടെ വാക്കുകൾ ഒഴുകി. അള്ളാഹുവിന് സ്തുതി. അവൻ്റെ ദൂതനിൽ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷമുണ്ടായിരിക്കട്ടെ. ലോകത്ത് നടക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അവൻ്റെ രേഖയെ മനുഷ്യർക്ക് മറികടക്കാനാവില്ല. ഈ വിവാഹം അള്ളാഹുവിൻ്റെ രേഖയിലുള്ളതാണ്. വിവാഹം വിശുദ്ധമായൊരു കരാറാണ്. അത് ഇരുവരും പാലിക്കുക. സ്നേഹത്തിൽ മത്സരിക്കുക. വാശിയിൽ മത്സരിക്കരുത്. വിട്ടുവീഴ്ച ചെയ്യുക. അതിലാണ് ജീവിതത്തിൻ്റെ വിജയം. വലിയ വിജയം പരലോകത്താണ്. എല്ലാ സൗഖ്യങ്ങളുടെയും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്വർഗത്തോപ്പ്, അതിൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കട്ടെ. അനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബജീവിതം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
1: ഓക്കെ, മാഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത്.
0: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമുക്കിനി ദൃശ്യമാണ്. ദൃശ്യത്തിൽ കാടിൻ്റെ ഭംഗിയും കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും അലിഞ്ഞു ചേർന്നൊരു മൈസൂർ യാത്രയെക്കുറിച്ച്. ദൃശ്യത്തെ ശരിക്കും ശബ്ദത്തിലൂടെ ദൃശ്യവൽക്കരിക്കുകയാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: യാത്രകൾ എപ്പോഴും മനോഹരമാണ്. ഓരോ യാത്രകളും നമ്മിലെ ചെറിയ ടെൻഷനുകളും വേദനകളും മാറ്റി പുതിയൊരു ഊർജം നൽകുന്ന ഔഷധമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ എന്തും സ്വീകരിക്കാൻ മനസ്സിന് ഒരുക്കി യാത്ര ചെയ്യുമ്പോഴാണ് ഓരോ യാത്രകളും ആസ്വാദ്യകരമാകുന്നത്. പല സ്ഥലങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്ത് അവസാനം മൈസൂർ ഉറപ്പിച്ച് ഹോട്ടലും ബുക്ക് ചെയ്ത് എൻ്റെയും അൻസാറിൻ്റെയും ഫാമിലി വെള്ളിയാഴ്ച 12 മണിയോടെ ബസ്സിൽ കയറി. പതിയ മയക്കത്തിലേക്ക് തിരിഞ്ഞ ഞങ്ങൾക്ക് റോഡിലെ വളവുകളും താമരശ്ശേരി ചുരത്തിലെ ഹെയർപിഞ്ഞുകളും താരാട്ടുപാടി. പുലർച്ചയോടുകൂടി വയനാടൻ മണ്ണിലേക്ക് കടന്ന് ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി ബസ് നീങ്ങിയതോടെ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായി ചില്ലിലൂടെ പുറത്ത് കണ്ണുകൾ പായിച്ചുകൊണ്ടിരുന്നു. റോഡ് സൈഡുകളിൽ നിരയായി നിർഭയമായി മേയുന്ന മാനുകളും മ്ലാവുകളും ബസ്സിൻ്റെ ചില്ലിൽ ചിത്രങ്ങൾ വരച്ചത് ഞങ്ങൾക്ക് ആനന്ദം പകർന്നെങ്കിലും ആനകൾ ദർശനസുഖം നൽകാഞ്ഞത് അല്പമൊക്കെ നിരാശ പടർത്തി. ഗുണ്ടൽപേട്ടടുത്തതോടെ കാടിൻ്റെ ദൃശ്യങ്ങൾ, ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന പച്ചക്കറിത്തോട്ടങ്ങൾക്കും കൃഷിസ്ഥലങ്ങൾക്കും വഴിമാറി. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കണ്ട സൂര്യകാന്തി പാടങ്ങളും മനസ്സിന് കുളിർമ നൽകി. മൈസൂരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി ഏകദേശം 8:45 ബസ്സിറങ്ങിയ ഞങ്ങൾ അടുത്തുള്ള വെജ് ഹോട്ടലിൽ കയറി ഫ്രഷായി ചായയെല്ലാം കഴിച്ച് രണ്ടു ദിവസത്തേക്ക് ബുക്ക് ചെയ്ത വണ്ടിയിൽ ഹോട്ടലിലേക്ക് തിരിച്ചു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം എല്ലാ സഞ്ചാരികളെയും പോലെ ഞങ്ങളും മൈസൂർ പാലസിലേക്ക് തിരിച്ചു. മൈസൂർ പാലസ് എന്നാൽ ടിപ്പുവിൻ്റെ പാലസ് എന്നായിരുന്നു ഞങ്ങളെപ്പോലെയുള്ളവരുടെ ധാരണ. അത് തെറ്റായിരുന്നുവെന്ന് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. നമ്മൾ കാണുന്ന മൈസൂർ പാലസ് മൈസൂര് ഭരിച്ചിരുന്ന വാഡിയർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ്. പ്രാദേശികമായി അംബാവിലാസ് കൊട്ടാരമെന്നറിയപ്പെടുന്ന ഈ ഒരു കൊട്ടാരം വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ്. പലവട്ടം തകർക്കപ്പെടുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്ത കൊട്ടാരം നമ്മൾ കാണുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് 1897 ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കരരൂപമായ ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കൊട്ടാരത്തിൻ്റെ വാസ്തുശില്പി ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ്. മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോടുകൂടിയ 3-നില മന്ദിരമായ കൊട്ടാരം ഉദ്യാനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. രവിവർമ്മയാണ് കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ ചെയ്തതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. എല്ലാ ദിവസവും 10 മുതൽ 5:30 വരെ 100 രൂപ നിരക്കിൽ സന്ദർശനം അനുവദിക്കാറുണ്ട്. ഞായറാഴ്ചകളിലും പബ്ലിക് ഹോളിഡേകളിലും 7 മണി മുതൽ 8 മണി വരെ സമയത്തെത്തിയാൽ എൻട്രി ഗേറ്റ് മുതൽ കൊട്ടാരം മുഴുവനായും ദീപാലങ്കൃതമായ മനോഹരമായ ദൃശ്യം കാണാൻ കഴിയും. ഹോട്ടൽ

0: നിന്നും കൊട്ടാരത്തിലെത്തിയ ഞങ്ങൾ ടിക്കറ്റെടുത്ത് ചെരുപ്പുകൾ അവിടെ സൂക്ഷിക്കാൻ നൽകിയതിനു ശേഷം അകത്തളങ്ങളിലെ ഭംഗി ആസ്വദിക്കാൻ അകത്തേക്ക് കയറി. ശനിയാഴ്ച ആയിരുന്നതായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂവിലൂടെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടന്ന ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് നടന്നു. വാടിയാർ രാജാക്കന്മാരുടെ ഫോട്ടോകളും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമെല്ലാം കണ്ട് മുന്നോട്ട് നടന്ന ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യയും ചിത്രകലയും കണ്ട് അത്ഭുതപ്പെട്ടു. അകത്തളങ്ങളിലെ നിർമ്മിതികളും കൊട്ടാരവാതിലുകളിലെ കൊത്തുപണികളും മറ്റ് അലങ്കാര വസ്തുക്കളുമെല്ലാം ഒരു വട്ടമെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ്. മനോഹരമായ കൊട്ടാരത്തെ മനസ്സിലും മൊബൈലിലും നിറച്ച് ഉദ്യാനത്തിൽ അല്പം നടന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. പഴമ നിലനിർത്തി വൃത്തിയോടുകൂടിയുള്ള മൈസൂരിലെ റോഡുകൾ നമ്മുടെ മനസ്സിനെ ആകർഷിക്കും. ഒരു മണിയോടുകൂടി കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ ഞങ്ങൾ മുമ്പ് പോയിട്ടുള്ള ചാമുണ്ഡി ഹിൽ ഒഴിവാക്കി ലീലാ മഹലിൽ പോയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ കാണാൻ കഴിഞ്ഞില്ല. അടുത്ത ലക്ഷ്യസ്ഥമായ സെന്റ് ഫിലോമിനാസ് ചർച്ച് കണ്ട് ഹോട്ടലിൽ പോയി അല്പസമയം വിശ്രമിക്കാമെന്ന തീരുമാനത്തിൽ മുന്നോട്ട് നീങ്ങിയ ഞങ്ങൾ ഇടയ്ക്ക് കണ്ട വാക്സ് മ്യൂസിയത്തിലും അല്പനേരമൊക്കെ ചെലവഴിച്ചു. ചരിത്ര നേതാക്കന്മാരുടെയും പ്രധാന സെലിബ്രിറ്റികളുടെയും മറ്റും വാക്സ് കൊണ്ടുള്ള പ്രതിമകളാണ് ഒരു താൽക്കാലിക ബിൽഡിംഗിൽ ഒരുക്കിയിരിക്കുന്നത്. അവിടെ മെഴുക് പ്രതിമകൾക്കൊപ്പം ഫോട്ടോ എടുത്തിറങ്ങുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും ചർച്ചുകൂടി കണ്ട് ഫുഡ് കഴിച്ച് ഹോട്ടലിലേക്ക് പോകാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ. മൈസൂർ മഹാരാജാവ് 1933 ഒക്ടോബർ 28 തറക്കല്ലിട്ട ഈ ചർച്ച് നിയോഗോതിക് ശൈലിയിൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം കൊണ്ട വാസ്തുവിദ്യയിൽ ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് പള്ളി രൂപകൽപ്പന ചെയ്തത്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ പള്ളിയായും ഇത് കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് പ്രധാന അൾത്താരയ്ക്ക് താഴെയുള്ള ഒരു കാറ്റക്കൊമ്പിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പ്രാദേശികവും വിദേശീയവുമായ സംസ്കാര സമന്വയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പള്ളി. രണ്ടരയോടുകൂടി പള്ളിയിലെത്തിയ ഞങ്ങൾ പള്ളി മൊത്തമൊന്ന് ചുറ്റിക്കണ്ടു. പള്ളിക്കുള്ളിൽ കുറച്ചു നേരം ചെലവഴിച്ചും ഫോട്ടോകളെടുത്തും പള്ളിയിൽ നിന്നിറങ്ങിയ ഞങ്ങൾ വിശപ്പിൻ്റെ വിളി മൂലം നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ കഴിച്ചതെല്ലാം തന്നെ വളരെ രുചികരമായും തോന്നി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി അല്പനേരം വിശ്രമിച്ച് വൈകുന്നേരം ബൃന്ദാവൻ ഗാർഡൻ കാണാനായി പ്ലാൻ ചെയ്തു. ഏകദേശം 5 മണിയോടുകൂടി ബൃന്ദാവൻ ഗാർഡനിലേക്ക് ഞങ്ങൾ കാറിൽ പുറപ്പെട്ടു. മൈസൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയയും കടന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വശങ്ങളിലായി കണ്ട പാടശേഖരങ്ങളും തെങ്ങുകളിൽ നിറഞ്ഞ പറമ്പുകളും ഞങ്ങളുടെ യാത്ര ഒരു പാലക്കാടൻ മണ്ണിലൂടെയാണെന്ന പ്രതീതി ഉണർത്തി. അസ്തമയ സൂര്യകിരണങ്ങൾ പതിച്ച് ഇളം ചുവപ്പിൽ ആടിക്കളിക്കുന്ന നെൽപ്പാടങ്ങളും അകലെ വരമ്പിലൂടെ കതിരുകൾ ലക്ഷ്യമാക്കി നടക്കുന്ന മയിലുകളുമെല്ലാം ഈ യാത്രയുടെ ഭംഗി തന്നെ കൂട്ടി. 6 മണിയോടുകൂടി ബൃന്ദാവൻ ഉദ്യാനത്തിൽ എത്തിയ ഞങ്ങൾ 50 രൂപ നിരക്കിൽ ടിക്കറ്റെടുത്ത് അകത്തേക്ക് കയറി. ബൃന്ദാവൻ ഗാർഡൻസ്. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കൃഷ്ണരാജാസാഗര അണക്കെട്ടിനോട് ചേർന്നാണ് ബൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിലെ ദിവാനായിരുന്ന സർ മിർസ ഇസ്മായിലിന് പൂന്തോട്ടങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഫലമാണ് ഈ പാർക്ക്. പൂന്തോട്ടം സ്ഥാപിക്കുന്നതിനുള്ള ജോലി 1927 ആരംഭിച്ച് 1932 പൂർത്തിയായി. ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനും ലാൻഡ്സ്കേപ്പ് ഡിസൈനറുമായ ഗുസ്താവ് ഹെർമൻ ക്രൂംബീഗൽ ആണ് പൂന്തോട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഹൃദ്യമായ രീതിയിൽ ഒരുക്കിയ പൂന്തോട്ടത്തിലൂടെ തമാശകൾ പറഞ്ഞും കടലകുറിച്ചും നടന്ന് 6:30 മ്യൂസിക് ഫൗണ്ടൻ കാണാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങി. എല്ലാം കഴിഞ്ഞ് 8 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ച് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഡിന്നറിനായി ഹോട്ടലിൻ്റെ ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഒത്തുകൂടി. മെഴുകുതിരി വെളിച്ചത്തിൽ ഭക്ഷണം ആസ്വദിച്ചും അന്ന് കണ്ട ആ എല്ലാ കാഴ്ചകളെപ്പറ്റിയും സംസാരിച്ചും മനോഹരമായൊരു സായാഹ്നം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ 11 മണിയോടുകൂടി റൂമുകളിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് വീണ്ടും വണ്ടിയിൽ കയറി ദിവസത്തെ ആദ്യ സ്ഥലമായ ഗോപാലസ്വാമി ബേട്ടയിലേക്ക് നീങ്ങി. കൃഷിപ്പാടങ്ങളും സൂര്യകാന്തിപ്പാടങ്ങളും ചെമ്മരിയാടൻ കൂട്ടങ്ങളും വന്യമൃഗങ്ങളെയും കണ്ണു നിറച്ച് കാണാൻ പ്രകൃതി കനിഞ്ഞവസരം നൽകിയ ദിവസം. മൈസൂരിൽ നിന്നും ഗുണ്ടൽപ്പേട്ട് വഴി ഗോപാലസ്വാമിയിലേക്ക് തിരിച്ച ഞങ്ങളെ സ്വാഗതം ചെയ്തത് രണ്ടു വശങ്ങളിലും നിറഞ്ഞ കരിമ്പ്, ക്യാബേജ്, ബീൻസ് കൃഷിപ്പാടങ്ങളുമാണ്. അവിടുത്തെ ആളുകളുടെ കൃഷിയോടുള്ള സമീപനം ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. ഗുണ്ടൽപേട്ടിൽ നിന്നും ഹങ്കലയിലെത്തി അവിടെ നിന്ന് ഗോപാലസ്വാമി ബെട്ടയിലേക്ക് തിരിഞ്ഞു കയറിയപ്പോഴാണ് ഞങ്ങൾ കാത്തിരുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യം അനുഭവിച്ചത്. സീസൺ അല്ലാഞ്ഞിട്ടുകൂടി ഞങ്ങൾക്ക് വേണ്ടി വളർത്തിയ പോലെ കണ്ണുനിറച്ച് സൂര്യകാന്തിപ്പാടം റോഡ് സൈഡിൽ തന്നെ ഞങ്ങളെ കാത്ത് കാറ്റിൽ ചാഞ്ചാടി എന്തേ വൈകിയേ എന്ന ഭാവത്തിൽ തെല്ലുപരിഭവത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾക്ക് 20 രൂപ നൽകി തോട്ടത്തിനുള്ളിൽ കയറി സൂര്യകാന്തിപ്പൂക്കളെ തലോടി ഞങ്ങൾ ഗോപാലസ്വാമി ഹിൽസിലേക്ക് നീങ്ങി. ഹിമവത് ഗോപാലസ്വാമി ബെട്ട. സ്വന്തം വണ്ടിയിൽ ഗോപാലസ്വാമി ഹിൽസിലെത്തുന്നവർക്ക് അവിടെ നിന്ന് ടിക്കറ്റെടുത്ത് കർണാടക സർക്കാരിൻ്റെ ബസ്സിൽ മാത്രമേ മുകളിലേക്ക് പോകാൻ കഴിയൂ. ഗോപാലസ്വാമി ഹിൽസിലേക്ക് ഞങ്ങളെത്തിയപ്പോൾ ഞങ്ങൾ എതിരേറ്റത് 1 കിലോമീറ്ററോളം നീണ്ട ക്യൂ ആയിരുന്നു. ടിക്കറ്റെടുത്ത് ബസ്സിൽ പോയാൽ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ബുക്ക് ചെയ്ത ബന്ദിപ്പൂർ സഫാരി നഷ്ടമാകുമെന്ന് ഉറപ്പായതുകൊണ്ട് അവിടെ കണ്ട ഒരു ഓഫീസറുമായി സംസാരിച്ച് 1000 രൂപയ്ക്ക് ജീപ്പ് സഫാരി ഞങ്ങൾ അറേഞ്ച് ചെയ്തു. 2 സൈഡും ഓപ്പണായുള്ള ജീപ്പിൽ ഗോപാലസ്വാമി ഹിൽസിലേക്കുള്ള യാത്ര ശരിക്കും നമ്മളെ ദൃശ്യഭംഗി കൊണ്ട് വിസ്മയിപ്പിക്കും. ഒരു സൈഡിലെ ബന്ദിപ്പൂർ വനത്തിൻ്റെ മുകൾ കാഴ്ചയും മറുസൈഡിൽ പരന്നുകിടക്കുന്ന കൃഷിത്തോട്ടങ്ങളും തഴുകി മറയുന്ന തണുത്ത കാറ്റും ശരിക്കും നമ്മളിലെ സഞ്ചാരിയെ കാഴ്ചകളുടെ മായിക ലോകത്തേക്ക് തന്നെ കൈപിടിച്ചു കയറ്റും. ബന്ദിപ്പൂർ റിസർവ് വനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. ആനകളെ എപ്പോഴും കാണാൻ സാധിക്കുന്ന അമ്പലം ഉൾപ്പെടുന്ന കുന്നുകൾ നിറഞ്ഞ ഈ പ്രദേശം വർഷം മുഴുവൻ മൂടൽ മഞ്ഞിനാൽ നിറയുന്ന കാലാവസ്ഥയാണ്. തണുത്ത നനുത്ത ഒരു തണുപ്പിൽ അമ്പലവും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കാണുന്നതിനിടയിൽ അകലെയായി വലിയ കൊമ്പോടുകൂടിയ ആനയെക്കൂടി കാണാൻ കഴിഞ്ഞു. 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ ബന്ദിപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ചെമ്മരിയാടുകളുടെയും പശുക്കളുടെയും കൂട്ടങ്ങൾ നിറഞ്ഞ കരിമ്പും ബീൻസും ക്യാബേജും നിറഞ്ഞ തോട്ടങ്ങൾക്കിടയിലൂടെ ബന്ദിപ്പൂർ എത്തിയ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച് അല്പം വിശ്രമത്തിനു ശേഷം മുൻകൂട്ടി ബുക്ക് ചെയ്ത 4 മണിയുടെ സഫാരിക്കായി വാനിൽ കയറി. മൃഗങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ച് ഗൈഡായി വന്ന ചേട്ടനോട് മുമ്പ് പോയ ട്രിപ്പിൽ മൃഗങ്ങളെ കണ്ടോ എന്ന ചോദ്യത്തിന് അല്പം നിരാശയായിരുന്നു ഫലം. പക്ഷേ ഈ യാത്രയിൽ പ്രകൃതി ഞങ്ങളെ ശരിക്കും അനുഗ്രഹിച്ചു. മെയിൻ റോഡിൽ നിന്ന് മൺപാതയിലേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ ഒറ്റയ്ക്ക് വന്ന ആന നമുക്ക് സ്വാഗതമേകി. കൂട്ടം കൂടിയും വരിയായും നിൽക്കുന്ന മാനുകളെ കണ്ട് മതിയായി എന്ന് പറഞ്ഞാൽ അതൊരു അതിശോക്തിയാവില്ല. ഇടയ്ക്കൊന്നും കാണാതെ വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയ അൻസാറിൻ്റെ മുഖത്തും എൻ്റെ മനസ്സിൽ നിരാശ കണ്ടു. പക്ഷേ അത് മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. കാട്ടുകോഴിയെ കണ്ട് തുടങ്ങിയ ഞങ്ങൾ പിന്നീട് കരടികളെയും കാട്ടുപോത്തിനെയും സിഗൂർ കുരങ്ങിനെയും മയിലിനെയും ആനകളെയും കണ്ട് യാത്ര അവസാനിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അലയടിക്കുകയായിരുന്നു. കടുവയെ അടുത്ത തവണ കാണാം എന്ന ആശ്വാസകരമായ അടക്കം പറച്ചിലിൽ ബന്ദിപ്പൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രയിൽ മൃഗങ്ങളെ കണ്ട സന്തോഷം നിറഞ്ഞു നിന്നു. തിരിച്ച് മൈസൂരിലെത്തി ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന മൈസൂർ പാലസിൻ്റെ അവർണ്ണനീയ ഭംഗി ആസ്വദിക്കുമ്പോൾ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് ഞങ്ങൾ സന്തോഷത്തോടെ പരസ്പരം നോക്കി പറഞ്ഞു. വീട്ടിലേക്കുള്ള സ്വീറ്റും പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണവും കഴിച്ച് 9:10 ബസ്സിലേക്ക് കയറുമ്പോൾ മനസ്സ് മറ്റൊരു യാത്രയ്ക്കായി വെമ്പൽ കൊള്ളുന്ന പോലെ തോന്നി.
1: മാഷാല്ലാ, ഒരു യാത്ര ചെയ്ത് വന്ന ഒരു പ്രതീതിയാണ് ദൃശ്യത്തിലൂടെ. കേൾവിയിലൂടെയും യാത്ര സാധ്യമാണ് എന്നതാണ് ഓരോ ദൃശ്യവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ദൃശ്യത്തിൽ മൈസൂറിൻ്റെ ഭാഗമായിരുന്നു, മൈസൂർ യാത്രയായിരുന്നു. കാടിൻ്റെ ഭംഗിയും കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും അലിഞ്ഞു ചേർന്ന മൈസൂർ യാത്ര അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദാഖ്യാനം നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ്?
2: മനോഹരമായൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാതോർക്കുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക്, ഒരുപാട് ആളുകളിലേക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. കുടുംബകങ്ങളിൽ കുളിർത്തെന്നലായി സ്നേഹക്കൂടിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹരിസുബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹയും കൂടി സ്നേഹക്കൂടിൽ ചേരുന്നു.
1: അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു. ഒരു പെൺകുട്ടിയുടെ കത്തും സ്നേഹക്കൂടിൻ്റെ തിരുത്തും, അതാണ് ഇന്ന് സ്നേഹക്കൂടിൽ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. കുടുംബകങ്ങളിൽ ഏറെ കുളിരു പകരുന്ന, ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ സന്ദർഭമാണ് പീസ് റീഡ് സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ വീഡിയോ കൂടി ലഭ്യമാണ് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഉണർത്തുന്നു. കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. പൊതുവെ നമ്മൾ മീഡിയകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്യൂ പ്രശ്നം മാത്രം ചർച്ച ചെയ്യുകയും ഉപയോഗത്തിൻ്റെ രീതിയും സ്വഭാവവും ലഭ്യമാകുന്നതിൻ്റെ സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി വീണ്ടും ഒരു ലഹരി വ്യാപിപ്പിക്കുന്ന ക്യാമ്പയിനുകളായി മാറുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചയിലുടനീളം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് പരിഹാരങ്ങളായിരുന്നു. അതിൻ്റെ ഓരം പറ്റി അനുബന്ധമായ ചില വിഷയങ്ങൾ, ശ്രോതാക്കൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന. അരിസ്മൗലവി ചർച്ചയിൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടിയൊരു ചോദ്യം, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് തന്നെ ഇങ്ങനെ വായിക്കാം. 19 വർഷത്തിനുള്ളിൽ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്. അവിവാഹിതയായ ഒരു കുട്ടിയുടെ കമൻ്റാണ്. നിഷിദ്ധമാക്കപ്പെട്ട ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഡ്രഗ്സ്. പ്രണയവും ഒരാളിൽ അധികം ഒരാൾക്ക് നൽകാവുന്നതിലധികം വിശ്വാസം അയാൾക്ക് നൽകി. അങ്ങനെ എൻ്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. വീട്ടിൽ വിവാഹമുന്നയിച്ചപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഞാൻ എൻ്റെ തെറ്റ് പൊരുത്തപ്പെടിയിക്കേണ്ടത്? തോബ മാത്രമാണ് എൻ്റെ ജീവിതത്തിലും നമസ്കാരത്തിലുമുള്ളത്. പക്ഷേ അതിലൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനി ജീവിതത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാമോ? അത് ഞാൻ ആ വ്യക്തിയെ വഞ്ചിക്കലാകില്ലേ? അപ്പം ഇത് വിശദമായി വന്നൊരു ചോദ്യം. വ്യക്തിയെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥത അവ്യക്തത ഉണ്ടാകാം, എന്നാലും ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
4: അതെ അതെ അതെ. ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ചോദ്യത്തിൽ പ്രവേശിക്കാം. ഒന്നറിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളൊരു ധാർമ്മികത എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഫിത്രത്താണല്ലോ, നമ്മുടെ പ്രകൃതിയാണല്ലോ. ഫിത്രത്ത് അല്ലാഹി ലതീ ഫത്തറന്നാ സാലിഹാണ്. അത് ശരിക്കും അത് വിശദീകരിക്കുമ്പോൾ അതിൽ കാണണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, ഒരു നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ മനസ്സെന്ത് ചെയ്യും, സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്താണ്, തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഒരു പ്രയാസം, മനസ്സമ്മതമില്ലായ്മ ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു പെർമിഷൻ കിട്ടാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മിക്കമാറിപ്പോൾ നമ്മളിപ്പോൾ ഈ കേസുകളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു അവിഹിത ബന്ധങ്ങൾ, പ്രേമങ്ങളോ അഫയർ എന്നൊക്കെ പറയണത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പരമാവധി അതെന്താണെന്ന് വിചാരിച്ചാൽ ഒരു അവിഹിത ബന്ധത്തിലേക്ക്, ഒരു സെക്സിലേക്ക് എത്താതിരിക്കാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പുതിയ പ്രവണതയാണെന്താ വെച്ചാൽ ഈ കാമുകി കാമുകന്മാരെന്ത് ചെയ്യുക, ഇവർ ലഹരി വസ്തുക്കൾ പരസ്പരം കൈമാറും.
3: പെൺകുട്ടിയാണ് ഡ്രഗ്സ്.
4: അപ്പോൾ ആ ഡ്രഗ്സിൻ്റെ പിന്നിലുള്ള ഒരു തത്വം എന്താ വെച്ചാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ധാർമ്മികത തകർന്നല്ലോ, ആ കുറ്റബോധം പോയി, പിന്നെ എന്തുമാവാം. അപ്പോൾ ശരിക്കും പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, ശരിക്കും അവരെ അവിഹിതമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇന്ന് ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി ലഹരിയുടെ ഉപയോഗ രംഗത്ത്
3: കൂടി
4: വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ലഹരിയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതായത് പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് പോവാൻ പല പെൺകുട്ടികളും തയ്യാറാവില്ല. അപ്പോൾ അവരെ കൂടെ എന്ത് ചെയ്യാം, ഏറ്റവും മോശമായി ദുരുപയോഗപ്പെടുത്താൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം, ഒന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നിർലജ്ജം ഇത്തരം തിന്മകളിലേക്ക് അവരുടെ മനസ്സ് വരും എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇത് ഇവരിത് ഉപയോഗിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യും, അത് ഔട്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ ഭീഷണിയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യും,
3: കീഴടങ്ങും.
4: മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അത് ആവശ്യമായി വരും. അപ്പോൾ അവൾക്ക് അതിൻ്റെ പണം കിട്ടാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, പലർക്കും ഇവരെ കാഴ്ച വെച്ചിട്ട് അവർക്ക് ഈ സാധനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ പെൺകുട്ടികളിലേക്ക് ഇത് വ്യാപകമാകുന്നു എന്നതും അവർ അവരുടെ ജീവിതം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിൽ നമ്മൾ ഏറ്റവും അധികം അപകടമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പാരൻസ് വളരെ ജാഗ്രത കാണിക്കും. കാരണം വേറെന്ത് പെട്ടാലും ഒരു പെൺകുട്ടി ലഹരിയിൽ പെടും എന്ന് ഇന്നെന്തായാലും രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ വലിയ അപകടങ്ങൾ നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഇത്രേ ഉള്ളൂ, ലഹരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വൈകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കണം. എനിക്ക് വളരെയധികം ഒരു മനസ്സിന് വളരെ പ്രതീക്ഷ നൽകുന്ന രണ്ട് അനുഭവങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുണ്ടായി. ഒന്ന്, ഒരു ടീച്ചറെ എന്നോട് പറഞ്ഞാണ്, അവർ പറഞ്ഞത് അവിടെ മോനെ എന്ത് ചെയ്തു, കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്ക. അപ്പോൾ അവൻ ഇറങ്ങാൻ സമ്മതിച്ചു. ഉമ്മക്ക് എന്താണ് എന്നോടൊരു ഉപദേശം പറയാനുള്ളത്, അത് ഞാൻ കീപ്പ് ചെയ്യും. ഒരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. അപ്പോൾ കുറേ പറയണ്ടല്ലോ, എന്ത് പറയണ്ട്, പിന്നെ നീ ലഹരി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അഫയർപ്പെടരുത്. ആ പറഞ്ഞു, പിന്നെ നമ്മളൊരു വിശ്വാസികളല്ലേ, അപ്പോൾ നീ നിൻ്റെ ഈമാനെ കൈവിടരുത്. അത് പറഞ്ഞ ഒരു സ്ത്രീ പറയുന്നത് എന്നോട് പറഞ്ഞു, ഞാൻ ഈമാനെ കൈവിടരുത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്, പക്ഷെ അതിൻ്റെ ഒരു വിശാലത അവന് മനസ്സിലായോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവന് എന്ത് അപകടമെന്ന് വരുമെന്ന് പറഞ്ഞാലും അവനത് ചെയ്യും. കാരണം ഏത് അപകടത്തിൻ്റെ അപ്പുറത്തും നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. മനസ്സിലായി? ഒരാൾ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും എന്തെയും ക്യാൻസറിനൊക്കെ നല്ല മെഡിസിൻ വരും എന്ന് പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും എന്ന് പറയും. എന്തിനും എന്തുണ്ട് പരിഹാരം പറയാനുണ്ട്, ഇനിയിപ്പോൾ എന്തിനും അതിനൊരു ജാമ്യം കിട്ടും എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതെന്തല്ല, ഒരിക്കലും നിർഭയത്വം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. വളരെ ചെറിയൊരു സംഗതിയാണ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ചില സ്വാധീനങ്ങളുണ്ട്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും അവിടെ നമുക്ക് ചില പരിഗണനകൾ കിട്ടും, ചില പ്രതിസന്ധി നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, പലതും. എന്നാൽ മരിച്ചാൽ നമുക്ക് എന്താണ്ടാവും, മരിച്ചാൽ രാജാവ് മരിച്ചാലും രാജാവ് എന്ന പരിഗണന കബറിലില്ലല്ലോ. അവിടെ നമ്മളൊരു വലിയൊരു സംഗതിയല്ലേ, സമ്പന്നൻ എന്നൊരു പരിഗണന അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളാണ് നമ്മുടെ ആധാരം എന്ന് ബോധ്യമുള്ള ഒരാൾ എന്ത് ചെയ്യൂല, എവിടെയും പിടിച്ചെന്ന്. അതുകൊണ്ട് ഈ ഈമാനല്ലാതെ നമ്മുടെ യുവതലമുറക്കും ഈ കൗമാരപ്രായക്കാർക്കും മറ്റൊരു പരിഹാരവും നമുക്ക് പറയാനാവില്ല. കാരണം ലഹരി കൊടുക്കുന്നു തന്നെ പറയണം എന്താ വെച്ചാൽ, ഇത് വളരെ കുറച്ചുള്ളതാണ്, വളരെ കുറച്ച് മതി. പുതു പുതിയ ഒരു നഖത്തിൻ്റെ ചീളിൽ കൊള്ളുന്ന കഷ്ണം മതി. ഒരു ജ്യൂസിൽ എന്താണ്, അത് അവസാനം കലങ്ങണ സമയത്തിൽ വീണോ വീണില്ലേ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് അറിയാത്തൊരു സമയത്ത് കുറച്ചല്ലേ, ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അവർ ഉപയോഗിക്കാനുള്ളൊരു പ്രചോദനമാണ്. മനസ്സിലായി? പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, അതും ഇതൊരു പ്രശ്നമില്ല, അതാണെങ്കിൽ എപ്പോൾ ആണെങ്കിലും നിർത്താം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിലകപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും എന്താണ്, ലഹരി നിഷിദ്ധമാണ്, അതിന് പഠിച്ചെടുത്ത് മറുപടി പറയേണ്ടി വരും. ഈ തെറ്റിലായിക്കൊണ്ട് ഞാൻ മരണപ്പെട്ട എന്താ, ഇങ്ങനത്തെ ചില ബോധങ്ങളല്ലാതെ ഇതൊക്കെ മാരകമല്ലേ. നമ്മൾ കുറേ മെസ്സേജസ് ഉണ്ട്, പെൺകുട്ടികൾ ഇതിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു, അവർക്ക് ലഹരി നൽകുന്നു, അവരെ അവിഹിതമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള എല്ലാം ഈ ചോദ്യത്തിലുണ്ട്.
3: ഇതൊന്നും പാരൻസ് അറിയാം,
4: അവരിതൊന്നും സംഭവിക്കൂല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് കുട്ടികളെ വളർത്തുന്നത്.
3: ഇതില് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാലാളെ ഒരു സ്ത്രീ അടക്കം നാലാളെ പിടികൂടിയത് 75 ഗ്രാം MDMA. ഇപ്പൊ ഒരു ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ നുള്ളിടുത്താ കിട്ടുന്ന അളവാണല്ലോ,
4: 75 ആക്ക് ഉപയോഗിക്കാൻ.
3: അപ്പൊ എത്ര ലക്ഷങ്ങളുടെ മുതലാണത്. അതന്നെ ആ 75 ഗ്രാം 3 ആളെടുത്ത് പാക്കാക്കിയിട്ടാണ് ഇവര് കീപ്പ് ചെയ്ത്. അങ്ങനെ കേന്ദ്ര ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്ത് ഈ സംഭവം കണ്ടെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ കുട്ടിയുടെ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു വറ്റില് കുടുങ്ങിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പടസ്വനെ വിശ്വാസികളായി ഞങ്ങളെല്ലാവരും മരിപ്പിക്കണേന്നുള്ള മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആയുടെ പ്രസക്തി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടി നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം അതില്, അപ്പൊ അവൾ എത്തിപ്പെട്ട ഒരു അവസ്ഥ നമുക്കറിയാലോ, അപ്പൊ അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അവള് ലൈംഗികമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ടു പോരാൻ ശ്രമിച്ച് ഇപ്പം പ്രാർത്ഥനയും തോബയിട്ട് പോവാണ് എനിക്ക് തൃപ്തി കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗവും കൂടി ഒന്ന് അഡ്രസ്സ്.
4: അതെ, അതിലിപ്പോൾ എന്താ പറയുക, അതിനിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇസ്ലാമികമായി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ, ഒരാൾക്ക് അവനവൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വേറൊരു ചിന്തയില്ല. ആ തെറ്റ് ബോധ്യപ്പെടാന്ന് അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കതിൽ ഖേദമുണ്ടാകുക, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞാൻ ചെയ്തു പോയി, ഖേദമുണ്ടാകും. ഉടനെ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ തെറ്റിൻ്റെ ലോകത്തുനിന്ന് പൂർണ്ണമായും വിടവാ, പിന്നെ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോവാതിരിക്കുക. ഈ തീരുമാനമാണ് അവരെടുക്കേണ്ടത്. അപ്പം ആ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ലഹരി തന്ന ആളെന്താവും, അല്ലെങ്കിൽ അവളെ പിന്നെ ശാരീരികമായി മിസ്യൂസ് ചെയ്ത ആളെന്താവും, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
3: അങ്ങനെ
4: പിന്നെ മാത്രമല്ല, ഇങ്ങനത്തെ അവിഹിതങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ എന്തായാലും ഒരു ലൈഫ് ഇല്ലല്ലോ. ഇവരിപ്പോൾ ഇവളെ മിസ്യൂസ് ചെയ്തെങ്കിൽ എത്ര ആളുകളെ ചെയ്യണ്ടായിരിക്കും. അപ്പോൾ അവരെ കൂടെയൊക്കെ ഇപ്പോൾ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇവൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു ദുരുപയോഗപ്പെടുത്തപ്പെട്ടു, അതിന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി അവൾ നല്ലൊരു സ്ത്രീ ആകുമ്പോൾ പിന്നെ അവളൊരു വിവാഹത്തിന് ചെല്ലുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഏ, നമ്മളിപ്പോൾ എന്താണെന്നല്ലേ പറയേണ്ടുള്ളൂ, ഇന്നലെ എന്തായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നാളെ നമ്മൾ അത് ആവാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി ഉപയോഗിച്ചു, തെറ്റുകൾ പറ്റിപ്പോയി, അതെല്ലാം വിളിച്ച് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലല്ലോ. നമ്മളതിന്ന് ആത്മാർത്ഥമായി മടങ്ങി. ഇപ്പം നമ്മൾ നല്ല വിശ്വാസിനിയായ ഒരു മുസ്ലിമത്തായ സ്ത്രീയാണ്. അപ്പം നമ്മൾക്കൊരു ധൈര്യമായ ഒരു വിവാഹത്തെ സമീപിക്കാം. അപ്പോഴുള്ള പേടി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാലോ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അന്ന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ അബദ്ധങ്ങൾ ഞാൻ ഖേദിച്ച് മടങ്ങി, പിന്നെ അത് ഞാൻ ആരോടും പറയാൻ ബാധ്യസ്ഥനല്ല, ഇനിയും അങ്ങനെ എന്ത് സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പം ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാന്നല്ലാതെ വേറെ നമ്മുടെ മുന്നിൽ വഴിയില്ലല്ലോ. ഏത് തെറ്റിനും അതിൻ്റേതായ കുറേ ദുരന്തങ്ങൾ ഉണ്ടാകും, അത് മുഴുവനൊന്നും നമുക്ക് നീക്കാൻ കഴിയൂല. തെറ്റ് ചെയ്യുന്ന തെറ്റുകൾക്ക്
3: അത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കുമ്പോൾ പരലോകത്തുനിന്നതിൻ്റെ ഒരു ആശ്വാസം കിട്ടും. ഇതിലിപ്പം ഈ ചെയ്ത തെറ്റുകൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചത് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു ഹദീസ്, ഈ ഒരു
4: തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ വരിക. നമ്മള് നമ്മളുടെ ഒരു തെറ്റും പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ലേ. അത് പ്രത്യേകം രാത്രി മുഴുവൻ അവരെ തെറ്റുകളെ ഞാൻ മറച്ചു വെച്ചു, രാവിലെ അവനത് വിളിച്ചു പറഞ്ഞു എന്ന് പറയണത് അത് അല്ല, മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ തത്വം. അങ്ങനെ തന്നെ നിൽക്കേണ്ടത്
3: തീർച്ചയായും. ഇതിൽ തീർച്ചയായും പ്രത്യേകിച്ച് പുതിയ തലമുറയോട് ഒരു വാചകം നമുക്ക് ഗൗരവപൂർവ്വം ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ വിശ്വസിച്ച ഒരാൾ ഡ്രഗ്സ് കൊടുത്ത് എൻ്റെ കന്യകത്വം അവൻ നശിപ്പിച്ചു, വിവാഹം പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം അവർക്കിപ്പോൾ വന്ന ബോധ്യമാണ്. പലപ്പോഴും പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളോട് കലഹിച്ചു നിൽക്കുകയും പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, അതേ മാനസികാവസ്ഥയിൽ ഈ കുട്ടി ഒരു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമല്ല. അപ്പോൾ അഫെയർ മാരേജുകളാണ് കൂടുതൽ തിരിച്ചറിയാനും അടുത്തറിയാനുമുള്ള വഴിയെന്നും ഒരിക്കലും കുടുംബം നിർദ്ദേശിക്കുന്ന മാരേജുകളല്ല എന്നും ചിന്തിക്കുന്നവർക്കുള്ളൊരു നല്ല ഉത്തരവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ കത്ത് അല്ലെങ്കിൽ കുറിപ്പ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു ചോദ്യമാണ്. കുട്ടി 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഫോണിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് അല്ലെങ്കിൽ അവളുടെ ക്ലാസ്സിലൊരു പയ്യനായിട്ടൊരു ചാറ്റ് കണ്ടു. അപ്പം ആ ചാറ്റ് അവൾ ഉമ്മ അവളെ മഹറമല്ലാത്ത ആളോട് സംസാരിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പിന്മാറി. പക്ഷെ വീണ്ടും ആ ചാറ്റ് ഉമ്മ കാണാനിടയായി. ഇനി എന്ത് ചെയ്യും എന്നാണ്. ഒരു 9-ാം ക്ലാസ്സാണ് പ്രായം, ഒരു ആരംഭമാണ്. ഇതിപ്പോൾ രണ്ട് എൻഡാണ് ശരിക്ക്. ഒന്ന് സംഭവിക്കേണ്ടത് മുഴുവൻ സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്, മറ്റൊന്ന് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. ഇതിനെ നമ്മളെങ്ങനെ പാരൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഒരു വ്യക്തത വരുന്നത് ഭംഗിയാകും.
4: നമ്മൾ ഈ ചെറുപ്രായങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമമാണ് കൂടുതൽ ഡേഞ്ചർ, ഒരു അപകടം. കാരണം അത് വളരെ നിഷ്കളങ്കമായിരിക്കും, വളരെ ആഴമേറിയതായിരിക്കും. അപ്പം നമ്മൾ അവരെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഡിപ്രഷൻ കാണുന്നത്. മുതിർന്നൊരു 18-19 വയസ്സായ ആളുകൾ പ്രേമം ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ രക്ഷിതാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തൽക്കാലം പറയുമ്പോൾ അവർ സത്യസന്ധമായി തരും, ഞാൻ ഇനി ചെയ്യൂല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ ഓക്കെ ആകാൻ പറ്റില്ല. കാരണം ഇതൊരു ഇതിൻ്റെ ഒരു സുഖവും ഇതിൻ്റെ ഒരു ബന്ധമൊക്കെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവർക്കും പ്രേമിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താ വെച്ചാൽ, ഇത് ഓപ്പോസിറ്റ് ആണും പെണ്ണും തമ്മിൽ എന്താണ് ആകർഷിക്കാനും ഒന്നായി തീരാനും വേണ്ടി വെച്ച ഒരു സംഗതിയാണല്ലോ ഈ സ്നേഹം. ഇത് മറ്റു സ്നേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ സ്നേഹം. അതുകൊണ്ട് ആ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ എവിടെയാണ്, അവർ ശാരീരികമായി ഒന്നിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, ആ പ്രേമം അവസാനിക്കും. ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു പയ്യൻ്റെ ടെക്സ്റ്റിൽ ഒരാൾ എനിക്കൊരു സംശയമായിട്ട് അയച്ചെന്ന ടെക്സ്റ്റിലുണ്ടാവാൻ പറയണത്, എനിക്കൊരു അഫയർ ഉണ്ട്, ഞാൻ അവളെ പല പ്രാവശ്യം ശാരീരികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ പാരമ്യതയാണെന്ത്, ശാരീരിക ബന്ധം.
3: അത്
4: കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രേമിക്കണ ഒരാളും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയില്ല. മനസ്സിലായി? അപ്പോൾ നമ്മളൊരു പ്രേമം കണ്ടാൽ ഒരു കുട്ടി പ്രതിജ്ഞ ചെയ്യുകയാണ് ഞാൻ ഇനി ചെയ്യൂല, അവിടെ അവസാനിക്കൂല. അത് ആ കുട്ടിക്ക് ബോധ്യം വരണം, എന്ത് ഇത് ഇങ്ങനെ ഒരു സംഗതി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവനിൽ നിന്ന് വേറിടാൻ നല്ല പ്രയാസമായിരിക്കും. ഇതെന്താന്ന് വിചാരിച്ചാൽ ഈ ഒരു ആണും പെണ്ണും നിലക്കുള്ള ഒരു ബന്ധവും സ്നേഹമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ വരും, ഈ ബന്ധം വീണ്ടും പുനരാരംഭിക്കാം എന്നൊക്കെയുള്ളൊരു ബോധം കൊടുത്തിട്ട് അവളെ അവളുടെ ഒരു കൂടെ നിന്നിട്ട് മെല്ലെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്താത്തതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, വീണ്ടും ആവർത്തിക്കപ്പെട്ടത്.
3: അപ്പോൾ ഉറപ്പുവരുത്താൻ
4: ഉറപ്പുവരുത്താനല്ല, അവളെ നമ്മൾ അവൾക്ക് അവളുടെ ഈ ഒരു സ്നേഹവും അവളുടെ അവസ്ഥയൊക്കെ അവൾ എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ ലേഡീസ് കൗൺസിലേഴ്സിനൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും, അവരോട് പറയും, ഉമ്മനോടല്ലേ പറയാത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ആൺകുട്ടികൾ പിന്തിരിയുന്നതിലേറെ പെൺകുട്ടികളാണ് പ്രേമത്തിലെ കൗൺസിലിങ്ങിൽ പിന്തിരിയുക. ആൺകുട്ടികൾ പിന്തിരിയത്തിന് ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ അത് നടന്നോട്ടെ, വേണ്ടെങ്കിൽ അപ്പാണ് പോയിക്കോളും, അവർക്കത് ഈസിയാണ്, അവർക്കൊരു പരിക്കും പറ്റാനില്ല, അപ്പോൾ അവർ മുന്നോട്ട് പോകും. പക്ഷേ പെൺകുട്ടിയോട് നമ്മൾ പറയണം എന്താ വെച്ചാൽ, നിൻ്റെ ജീവിതം നീ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അവൾക്ക് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും, ഞാനൊരു നരക ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തെറിയുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെൺകുട്ടികൾ പിൻവാങ്ങും. അപ്പോൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് എന്താണിപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും അവരെന്ത് ചെയ്യും, പിൻവാങ്ങും. ചെറിയൊരു സമയവും സന്ദർഭമൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഒരു സാവകാശം കിട്ടി. അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തണം, അവർ ബോധ്യപ്പെട്ട് പിൻവാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാതെ അപ്പോൾ പറയണത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണമെന്നല്ല, അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഉമ്മൻ്റെ സംഭവിച്ചു പോയി, തെറ്റായി പോയി എന്നൊക്കെ. പക്ഷേ എന്താ വെച്ചാൽ അത് അപ്പുണ്ടാവുന്നൊരു കുറ്റബോധം എന്ന് പറയാണ്. പക്ഷെ മനസ്സിലുള്ള ആ ഒരു ബന്ധമോ സ്നേഹമോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, അതിന് നമ്മൾ കൺവീൻസ് ചെയ്യണം, അല്ലാതെ നടക്കില്ല.
3: ഇതിൽ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ശാരീരികമായ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരു നിശ്ചിത സമയം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൃത്യമായ കാലയളവ് സംസാരിക്കുമ്പോൾ, രണ്ടാളെയും അടുപ്പിച്ച് നിർത്താൻ വേണ്ടി തലച്ചോറ് പുറത്തുവിടുന്ന ഹോർമോണുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഹോർമോണുകൾ ഇവരോട് കൂടിച്ചേരാൻ എന്ത് ചെയ്യുന്നു, അവരെന്തേലും പറയുന്നു. അപ്പോൾ ഈ ഹോർമോണ് റിലീസ് ചെയ്യുക, അവളെ തലയുന്നു ഇവൻ്റെ തലയുന്നു എന്ത് ചെയ്യണം, ഈ ഹോർമോണ് റിലീസ് ചെയ്യുക. അപ്പോൾ ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലീസിങ് ആയിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, കൗൺസിലർക്കായിരിക്കും അല്ലേ?
4: തീർച്ചയായും അങ്ങനെ തന്നെ. അതായത് ഇപ്പം നമ്മൾ ഈ പിന്നെ ആണിനെയും പെണ്ണിനെയും പറയുമ്പോൾ ജാലപൈനക്കും അബദ്ധത്തും പറയാം, നമ്മൾ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ആ സ്നേഹത്തിൽ എന്തോ നമ്മുടെ നിയന്ത്രണങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ആകർഷണീയത അതിലുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പ്രേമ കഥകളും പ്രേമ കവിതകളും പ്രേമത്തിൻ്റെ ചരിത്രവും കേൾക്കുമ്പോൾ നമ്മൾ അതിലൊരു ഭയങ്കരമായ ഒരു ആകർഷണീയത വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതിനിപ്പോൾ എന്തുള്ള മാർഗം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തുടക്കം തുടങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. അപ്പോൾ നമ്മൾ ആ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അതാണ് എന്നിൽ വർക്ക് ചെയ്യണത്, അതുകൊണ്ടാണ് എനിക്ക് ഈ തോന്നലുകളൊക്കെ എന്ന് പറയും. നമ്മൾ സാധാരണ ഈ പ്രേമിക്കുന്ന ആളുകൾ നമ്മൾ കൺവിൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകൾ അതിങ്ങനെ നിലനിർത്താൻ ന്യായങ്ങൾ പറയുക ചെയ്യാം എന്ന് നമ്മളിതിങ്ങനെ പറഞ്ഞു തുടങ്ങി അവർക്കിതിന് ബോധ്യപ്പെടുമ്പോൾ ഒരു കരയും, ഓണും കരയും പെണ്ണും കരയും. ആ കരച്ചിൽ എന്താന്ന് വെച്ചാൽ നമ്മളിഷ്ടപ്പെടുന്ന ആളെ മനസ്സുകൊണ്ട് വിടാൻ അവരെ മനസ്സ് തീരുമാനിക്കുന്ന നിമിഷം അവരെന്ത് ചെയ്യും? ആകെ ഇമോഷണലായിട്ട് കരഞ്ഞ് ആകെ വിതുമ്പിപ്പോവും. നമ്മൾ എത്രയോ ആളുകളത് കണ്ടതാണ്. ഇപ്പം ഈ കഴിഞ്ഞ സമയങ്ങളിൽ രണ്ട് കേസിലും ഞാൻ ഒരു 30 വയസ്സായൊരു പുരുഷനാണ്. അവൻ ആദ്യമൊക്കെ എന്നെ ന്യായീകരിച്ച് നിന്നു, പിന്നെ അതിൻ്റെ ഒരു അപകടം അവന് ബോധ്യപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനതെന്നാണ്ട് ഒഴിവാവാം കുറച്ച് സമയമെടുത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, അതുവരെ ഭയങ്കര ഇതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആകെ പതറിപ്പോയി. കാരണം അത് ആ സ്നേഹത്തിന് അങ്ങനത്തെ ഒരു ഭയങ്കരമായ വശ്യതയുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ റിലേഷനുകൾ
3: ഇല്ലാതെ
4: ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു
3: ഇത്. ഇതിലിപ്പോൾ ഇതേപോലെ ഇതുവായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശരിക്കും നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ്, ഒരാളായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞാൽ ആ പ്രണയം മുറിഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് മുറിക്കേണ്ട വിധം മുറിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും അത് രണ്ടാമത് കണക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് നോക്ക്, നിങ്ങൾ ഈ ഒരു എന്റെ ഭർത്താവ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. നിസ്കാരത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. അതിനപ്പോൾ കുറേയായി ഞാൻ വിളിക്കാറില്ല. ഇതിൽ ഞാൻ കുറ്റക്കാരിയാണോ? അദ്ദേഹം ഒരു ചോദ്യമാണ്. അതൊരു ഭാഗം, വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു സ്ത്രീയുമായി മോശമായ രീതിയിലുള്ള ചാറ്റുകൾ ഞാൻ കണ്ടു. എൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അവർ വന്ന് കാര്യം തിരക്കി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ആണതെന്ന് പറഞ്ഞു. ആ സുഹൃത്തും
4: അയാളും സംഭവിച്ചിട്ടുണ്ടാവും. അയാള് ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് അയാളെ വിളിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും.
3: പക്ഷെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല വീട്ടുകാർക്ക്. 2 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നാണ്. പിന്നെ ഇതൊക്കെ ആക്കി
4: പല സന്ദർഭങ്ങളിൽ അയാൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
3: അതെ. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, ഇവർ പ്രഗ്നന്റ് ആയി, ഇവർ ഒന്നിച്ച് ജീവിച്ചു. പക്ഷെ വീണ്ടും ഇവർ തമ്മിൽ +2 കാലത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇയാൾ വീണ്ടും റീകണക്ട് ചെയ്തു. വീണ്ടും മെസ്സേജ് കണ്ടു. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, മനസ്സമാധാനം കിട്ടണില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
4: ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ആ പുരുഷന്മാരും കേൾക്കുന്നുണ്ടാവുമല്ലോ നമ്മളെ ഇത്തരം സംസാരങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു അവിഹിതം തെളിവോടുകൂടെ പിടിക്കപ്പെടുന്നതോടുകൂടെ ആ ബന്ധം യഥാർത്ഥത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ
3: കഴിഞ്ഞു.
4: ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരികമായി അത് അവസാനിച്ചു. വളരെ അപകടം. അത് പലപ്പോഴും നമ്മളുടെ ഈ ആളുകൾക്ക് അറിയില്ല. അപ്പം ആ പെൺകുട്ടി ലാസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, എനിക്ക് അയാളിലുള്ള വിശ്വാസം
3: നഷ്ടപ്പെട്ടു.
4: അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ നമ്മൾ അയാളിൽ നിന്ന് മടങ്ങാം ഒക്കെ ചെയ്യാം, പക്ഷേ ആ വിശ്വാസം തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസം തിരിച്ച് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യാച്ചാൽ, ഇപ്പോൾ അയാൾക്കുള്ള ഒരു ദീനീയ ഒരു നിലവാരം ഉണ്ടാവുമല്ലോ. ഇപ്പം അയാൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി നിസ്കാരം തുടങ്ങി. ഇപ്പം അയാൾ ഒരു ദീനീ പഠനങ്ങൾക്കും തയ്യാറാകത്താണെങ്കിൽ ഒരു ക്ലാസ്സിന് അയാൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ. ഇത് കുറച്ച് തെറ്റൊക്കെ പറ്റിയപ്പോൾ ഞാൻ നന്നാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ വിശ്വാസം തിരിച്ച് കിട്ടിയേക്കാമെന്നല്ലാതെ ഇതൊരു വളരെ വലിയൊരു ദുരന്തമാണ്. മിക്കവാറും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പിന്നെ സഹപ്രവർത്തകരായ ലേഡീസിനോടൊക്കെ ചിലപ്പോൾ വല്ല തമാശകളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വല്ല തമാശകളും തികച്ചും ഒരു തമാശയായി നമ്മളെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആക്കി ഇട്ടാൽ നമുക്കതിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദാമ്പത്യം തകരാൻ അത് മതി എന്നാണ്. പക്ഷെ അത് പലപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും അക്കാര്യം ശ്രദ്ധിക്കാത്തതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്താ വെച്ചാൽ ഇതിലൊരു ഒരു പോസിറ്റീവ് ഞാൻ കാണുന്നത്, അയാൾക്ക് എന്താണ് അതിൽ ചില കുറ്റബോധങ്ങളുണ്ട്, ഇതങ്ങനെ സംഭവിച്ചു പോയി. ഞാനത് അത് വലിയൊരു പോസിറ്റീവാണ്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മൾ ഇന്ന് കൺവീൻസ് ചെയ്താൽ റെഡിയാവുന്ന കാര്യമുള്ളൂ. അത് വേണ്ട രൂപത്തിൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേമാതിരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരോടും പറയേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് ഭാര്യ ഒരു ഭർത്താവിൻ്റെ അവധി, ഞാനൊരു പെണ്ണ് ഇവിടെ ഉണ്ടാകുമ്പോൾ വേറൊരു പെണ്ണിനെ, അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അപ്രസക്തമാണ് അയാളുടെ ജീവിതത്തിൽ നിന്നല്ല, ഞാൻ അപ്രസക്തമാണ്. അതിലേറെ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അയാൾ എന്നോട് കാണിക്കുന്ന ശാരീരിക ബന്ധങ്ങളുമെല്ലാം വേറെ സ്ത്രീകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് വരെ, അതായത് അയാളെ വെറുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭർത്താവ് രോഗിയായി അല്ലെങ്കിൽ സോറിയാസിസ് വന്ന് അല്ലെങ്കിൽ എന്തസുഖം വന്നാലും എന്തു ചെയ്യും, അവർ കയ്യിലേറ്റി കൊണ്ടുപോകും. പക്ഷേ അവിഹിത ബന്ധം കണ്ടാൽ വെറുക്കും. ഒരു ലേഡി പറഞ്ഞ് എനിക്കിപ്പോഴും അറിയാൻ പറ്റും, 40 കൊല്ലം അവരൊന്നിച്ച് ജീവിച്ചാണ്. കുടുംബത്തിൽ ഇവിടെ പെൺകുട്ടിക്ക് ചാറ്റീന് കണ്ടു, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല, അയക്കാൻ ഭക്ഷണം എൻ്റെ കൈ കൊണ്ട് കൊടുക്കൂല, ഞാൻ എടുത്തു വെക്കും. അയാൾ വന്നു, ഇതുവരെ ഒരു ചായ ഞാൻ അയാളെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാൾക്കും വേണ്ടി പിന്നാലെ നടന്നിരുന്നൊരു സ്ത്രീയാണ്, വെറുത്ത്. അത്ര വലിയ പ്രശ്നമാണ്. അപ്പം ഈ വിവാഹം കഴിഞ്ഞ ആളുകളിലൊരിക്കലും വരാൻ പാടില്ല. വളരെ ജാഗ്രതയും വളരെ സൂക്ഷ്മതയും വേണമെന്നാണ് പറയുന്നത്.
3: ഇതിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ 2 പോയിന്റുകൾ കൂടി ഇതിൽ ഫില്ല് ചെയ്യണം തോന്നുന്നുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കെണിയിൽ കുടുങ്ങിപ്പോയ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട ഒരു ഭാര്യ, അല്ലെ തിരിച്ച് ഭാര്യൻ്റെത് കണ്ട ഒരു ഭർത്താവ്, ഒന്ന് കുടുങ്ങിയാള്, 2 പ്രതിയെ പിടിച്ച ആള്, അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
4: അല്ല, അവരോട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേസുകൾ പിടിച്ചാൽ നമ്മൾ ഉടൻ ചോദിക്കുക, അത് പിടിച്ചപ്പോൾ അയാൾ അതിനെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ നിഷേധിച്ചോ, അതോ അയാളത് അംഗീകരിച്ചു? അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു പക്ഷെ അവരുടെ ജീവിതം തന്നെ ടേൺ ചെയ്യാൻ ഇതെന്തായിരിക്കും ഒരു കാരണമായിരിക്കും. ചിലപ്പോൾ എത്രയോ കാലമായിട്ടുണ്ടാവുന്ന ചില ദുശീലങ്ങളൊക്കെ ഇത്തരം പിടിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഉടച്ചോ ഇനിയില്ല, ഇത് ഇനി എന്നോട് പൊറുക്ക്, ഇനി എൻ്റെ ഫോണോ എന്തെച്ചു നോക്കിക്കോ, ഒരിക്കലും നീ ഇങ്ങനൊരു സംഭവം ഇനി നീ കാണൂല. അത് അവസാനിക്കുന്ന ആളുകളുണ്ട്. അതോടെ അവരുടെ ലൈഫ് തന്നെ മെച്ചപ്പെടും. കാരണം ഇവളെ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഇതുവരെ ഈ ബന്ധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിലേ ഇവളോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട് റെഡി ആവുന്നതോട് കൂടെ എന്ത് ചെയ്യും, അവർക്കൊരു പൂർവാധികം ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ചിലപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാറ്റം എന്തിനെ പ്രതീക്ഷിക്കണം. പിന്നെ പലപ്പോഴും എന്താ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ അയാൾ പൂർണ്ണമായി മാറിയാലും വൈഫ് എന്ത് ചെയ്യണില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ബന്ധം നടക്കില്ലല്ലോ. അപ്പം അയാൾ മാറിയാൽ ഇവരും എന്ത് ചെയ്യണം, മാറണം. നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണമല്ലോ മറ്റുള്ളവർക്ക്. കാരണം നമ്മളൊക്കെ എത്ര പാപികളാണ്, അത് പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പടച്ചോ നമുക്ക് വിട്ടുതരണ്ടേ, നമ്മൾ വേറുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോഴല്ലേ നമുക്ക് തീരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വരുന്ന അഭിമാന നഷ്ടം എന്തായിരിക്കും, നമ്മുടെ മക്കൾക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഇവർ വേർപിരിഞ്ഞു വിചാരിച്ചോളേ, എന്ത് വേർപിരിഞ്ഞു, അവൻ്റെ ഒരു അവിഹിതം ഇവള് പിടിച്ചു വേർപിരിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ
3: പറ്റും,
4: ഭയങ്കര ദുരന്തങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പിന്നെ പൊതുവെ ഒരു പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കുറച്ചും കൂടി ഒരു ദീനിയായ ഒരു കൗൺസിലിങ്ങോ കൊടുത്ത് ഒന്ന് ബോധവൽക്കരിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയൂല അറിഞ്ഞാൽ. കാരണം പിന്നെ വൈഫ് നിരീക്ഷിക്കുമല്ലോ, എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുമല്ലോ, പൊതുവേ പിന്നെ സംഭവിക്കൂല. അങ്ങനെയാണ് പല കേസുകളും നമ്മൾ
3: ഇതിൽ ശരിക്കും അരിസ്ക പറഞ്ഞതൊരു ഒരു മെസ്സേജിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ.
4: അതെ അതെ,
3: അതായത് ഒരിക്കലും ഇയാൾ വിചാരിക്കാത്ത ഒന്ന്, പക്ഷെ സംഭവിക്കുന്നത് വേറൊന്ന്. അപ്പൊ ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു സംഗതി കാണുന്ന ഒരു വ്യക്തി അത് ആരോപിക്കുന്നതിന് മുമ്പും അത് ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ മുമ്പും ചർച്ചയാക്കുന്നതിന്റെ മുമ്പും ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാനുണ്ട്.
4: തീർച്ചയായും.
3: നമ്മളെ ഇപ്പം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടു വന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ, എന്നെ രക്ഷിച്ചത് പീസ് റേഡിയോ ആണ്. ഇവരെന്താ വെച്ചാൽ ഇവരുടെ ബ്രദറിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം, അവരുപയോഗിക്കുന്ന സ്വർണം അവൻ്റെ കച്ചവടത്തിന് വേണ്ടി കൊടുത്തു. ഭർത്താവ് അപ്രതീക്ഷിതമായൊരു ഡേറ്റിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം എന്ത് ചെയ്തു, ഈ സ്വർണ്ണമല്ലല്ലോ, ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ എടുത്തു കൊടുത്ത്. അപ്പം ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് സ്വർണം എന്ത് ചെയ്തു, വാങ്ങി. ഞാൻ നിങ്ങൾക്ക് ക്രമേണ തരാം. അപ്പം ഈ സ്വർണം വാങ്ങിയതും ഈ ഫോൺ ചെയ്യണതൊക്കെ ഭർത്താവിൻ്റെ അനിയൻ ശ്രദ്ധിച്ചു. അനിയൻ ഇയാളോട് പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പം പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് ഈ സ്വർണം കൊടുത്തതാണ്. ഒരിക്കൽ പോലും എന്തല്ല, ഒരു ചെറിയ സംഭവം പോലും ഒരിടത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തു, അവരെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു, അവരെ സിസ്റ്ററുമാരൊക്കെ വീട്ടിൽ കയറാതായി. അവർക്ക് പ്രായമുള്ള 10-15 വയസ്സായിട്ടും 5 വയസ്സായ കുട്ടിൻ്റെ വളർച്ച എത്താത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭർത്താവിന്റെ 2-ാം ഭാര്യയാണ് എന്ത് ചെയ്യണത്, അവരെ പരിരക്ഷിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന്,
4: അല്ല ഇത് അത് ഈ വിഷയത്തിൽ പ്രധാനം തന്നെ ഉണ്ടോ, തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റൂല. വളരെ കൃത്യമായ എവിഡൻസോട് കൂടല്ലാത് ഇതിലിപ്പോ നമുക്കൊരു മഹാഭൂരിപക്ഷം സംശയങ്ങളാണ് ഇതിലുള്ളത്. എത്ര ആളുകളാ സംശയത്തിൽ ജീവിക്കുന്നത്? ആ വശം നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ, ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ അത് ചെയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് അത്രയും ഷോക്ക്. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് കണ്ടാൽ തൽക്കാലം എന്ത് ചെയ്യുക വേണമെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്തൊരു സംഭവം
3: വരുന്നുണ്ട്
4: വീണ്ടും കാണുന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യണത്.
3: അത് ശരിക്കും ഇസ്ലാമികായിട്ട് നോക്കുമ്പോ ആദ്യത് ഭർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡിസ്കഷൻ അല്ലേ വേണ്ട.
4: അതെ അതെ. അവിടെ എന്താ വെച്ചാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നയം എന്താ വെച്ചാല്, 100% നിങ്ങളെത്തിത് സംഭവിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളെ ഫോണിൽ ഞാൻ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് അതിനൊരു വിശദീകരണം ഉണ്ടാവുമല്ലോ. അതിനൊക്കെ ബോധ്യപ്പെട്ട ഞാനത് വിടും. അയാൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ അവസരം കൊടുക്കും. നമുക്ക് പറയണ്ടാവും. ചിലപ്പോ അയാളൊരു കുടുങ്ങിപ്പോയതായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും താല്പര്യമെടുത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കേട്ടാൽ ബോധ്യപ്പെടുമല്ലോ. അതൊക്കെ പറയാനുള്ള ഒരു സാവകാശം കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട്
3: പോകുന്നത്.
4: തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ വേറൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരു പൊസസ്സീവ്നെസ് ഉണ്ടല്ലോ നമ്മൾക്ക് സാധാരണഗതിയിൽ. നമ്മൾക്ക് എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവ് എൻ്റെത് മാത്രം, എൻ്റെ ഭാര്യ എൻ്റെത് മാത്രം. അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ, നോർമലി എന്താണ്, നമ്മൾ ഞാൻ എൻ്റെ ഉമ്മാനോട് ഒരു അടുത്ത പെരുമാറ്റം പെരുമാറി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു മോളെയോ അല്ലെങ്കിൽ മോനെയോ ഒക്കെ ഒന്ന് അടുത്ത് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഇത്ര താലോലിക്കണോ എന്ന് ചോദിച്ചേക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുമ്പോൾ വളരെ ചെറിയ സംശയം മതിയല്ലോ. അപ്പൊ അതും കൂടി നമ്മൾ ഇതിൽ പരിഗണിക്കണം. അതുകൊണ്ടാണ് ഈ സംശയ രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നമ്മളിപ്പോ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീയോട് വളരെ സ്മാർട്ടായി സംസാരിക്കണത് കണ്ടാൽ ഒന്നും തോന്നൂല. അതിപ്പോ അങ്ങനെ ഓർത്താൻ വേണ്ടി പറഞ്ഞു, ഒരു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ പറയും. പക്ഷെ നമ്മുടെ ഭർത്താവ് മിനിമം കാര്യം ഒരു പെണ്ണിനോട് ചോദിച്ചാൽ പോലും എന്താകും? ഒന്നും വേണ്ട, നിങ്ങളൊരു ജോലി ചെയ്യുന്നിടത്തൊരു ലേഡി ഉണ്ട്, ആ ലേഡി ഇടയ്ക്കൊരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ പോലും
3: പ്രശ്നം
4: എന്താകും? പ്രശ്നമായിരിക്കും.
3: പിന്നെ ഈ സംശയരോഗത്തിന്റെ ഒരു ഒരു ഭീകരമായ അവസ്ഥയാണ്
4: അല്ലേ? നമ്മൾ വേറെ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്.
3: നമ്മൾ നേരത്തെ ഡിസ്കസ്
4: ചെയ്ത ഒരു സംഗതിയാണ്,
3: വിശദമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു അരിസ്ക നടത്തിയ ഒരു ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന തലക്കെട്ടിൽ അരിസ്മോലിയുടെ ഒരു ക്ലാസ് കേട്ടു. അവിഹിതർ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് തെളിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്നാണല്ലോ. നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യും? വിവാഹബന്ധം വേർപ്പെടുത്തുകയോ അതോ പരസ്പരം സഹിച്ച് ജീവിക്കുകയോ? അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കാതെ ബന്ധം ഒഴിവാക്കാതെ എല്ലാം സഹിച്ച് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുമോ എന്നാണ്.
4: ആ ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതോ ഭർത്താവിനൊരു അവിഹിതമുണ്ട് എന്ന് നമുക്ക് ഇതേപോലെ തെളിവിലൂടെ ബോധ്യപ്പെട്ടില്ല, ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടില്ല, അവർക്ക് ഒരു തൊലാക്കിനുള്ള ന്യായമായ ഒരു കാരണമാണ്. യാതൊരു സംശയമല്ല, അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് വേർപിരിയാം. കാരണം അത് പരസ്പരം പിന്നെ അവരുടെ ജീവിതം സംശയത്തിലും പ്രശ്നങ്ങളിലുമായിട്ട് പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? അവർക്ക് ഒഴിവാ. പക്ഷെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ, ഒഴിവാവുക എന്നുള്ളത് ഒരു കുടുംബ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ, ഇതിപ്പോൾ വിവാഹിതർന്ന് മാത്രമല്ല, ആര് വ്യഭിചരിച്ചാലും കട്ടാലും ഒന്നും എന്ത് ചെയ്യില്ല, ഇവിടെ ഇസ്ലാമിന് ശിക്ഷകൾ നടപ്പിലാക്കപ്പെടുന്നത്. അപ്പം അത് നമ്മൾ ഒരു ഇസ്ലാമിക രാജ്യത്തല്ല എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പണിഷ്മെൻറ്റുകളുണ്ട്, അതാണ് പിന്നെ അതിനുണ്ടായിരിക്കുക. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് അയാൾ പിൻവാങ്ങിയെന്ന് ഉറപ്പായി അവർക്ക് മുന്നോട്ട് പോവാമെന്ന് തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ മുന്നോട്ട് പോവാം. അവർക്ക് തോന്നാതെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. അയാൾ ഇത് സംഭവിച്ചു പോയതാണ്, അയാൾ അത് ഇനി ആവർത്തിക്കൂല, അത് എനിക്ക് ബോധ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ പരസ്പരം ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്ത് അയാളത് പിൻവാങ്ങി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകുന്നത് ഇസ്ലാമികമായ ഒരു പ്രശ്നമല്ല. ചില ആളുകൾക്ക് തിരിയാനുണ്ട് ഒരു വ്യഭിചാരം നടന്നാൽ അതോടുകൂടെ വിവാഹബന്ധം വേർപെട്ടു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊരു തെറ്റ്, മാരകമായ തെറ്റ്. പല പരലോകത്ത് നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെറ്റ്. വളരെ ഗുരുതരമായൊരു ഖുർആൻ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം. അപ്പം അങ്ങനത്തെ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവമുണ്ട്. പക്ഷേ ഒരു കുടുംബജീവിതത്തിൽ ചിലപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അവർ മുന്നോട്ട് പോയേക്കാം.
3: ഏതായാലും ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരും. അല്ലാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു. ഒരു പെൺകുട്ടിയുടെ കത്തും സ്നേഹക്കൂടിൻ്റെ തിരുത്തും. സ്നേഹക്കൂടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് തിരുത്തലുകൾ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ് കേട്ടത്. പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാസിബ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയുമായിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ ഉണ്ടായിരുന്നത്.
1: ഓക്കെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ ഉസൂലാണ്. അൽ ഉസൂലിൽ ഹദീസുൽ ഖുദ്സി, ഖുദ്സിയ ഹദീസിനെ കുറിച്ചാണ് ഇന്നത്തെ അൽ ഉസൂലിൽ. അബ്ദുൽ മാലിക് സലഫി, ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ അൽ ഉസൂലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد خير خلقه وآله وأصحابه وسلم أما بعد പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായും കടന്നു വരുന്ന ഒരു ഇനമായ ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. ഖുദ്സിയായ ഹദീസുകൾ എന്നുള്ളത് സമൂഹം വളരെ കേട്ടുപരിചയിച്ച ഒരു പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തപ്പെടുന്ന വാക്കുകളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, അംഗീകാരങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള ഹദീസുകളിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം ഖുദ്സിയായ ഹദീസിനുണ്ട്. ഖുദ്സിയ എന്നുള്ളത്, അൽ ഹദീസുൽ ഖുദ്സിയു എന്ന് നമ്മൾ പറയുമ്പോൾ, ഖുദ്സ് എന്ന നാമത്തിലേക്ക് അഥവാ ഇസ്മിലേക്കുള്ള നിസ്ബയാണത്. നിസ്ബത്തുൻ ഇലൽ ഖുദ്സ്, നിസ്ബ എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ചേർത്തി പറയുക. ഉദാഹരണമായി മക്ക എന്നുള്ളതിലേക്ക് ചേർത്തിട്ട് അൽ മക്കിയു, മക്കയുമായി ബന്ധപ്പെടുന്നത് എന്നർത്ഥം. അൽ മദീന എന്നുള്ളതിലേക്ക് ചേർത്ത് നമ്മൾ അൽ മദനിയു എന്ന് പറയാറുണ്ട്. ഖുദ്സ് എന്ന പദത്തിൻ്റെ അർത്ഥം അത്തുഹുർ, ശുദ്ധിയുള്ളത്, ശുദ്ധി എന്നാണ്. അപ്പോൾ വിശുദ്ധമായ ഹദീസുകൾ എന്നാണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അൽ ഹദീസുൽ ഖുദ്സിയു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഹദീസുകൾ. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടായേക്കാം, മറ്റു ഹദീസുകളും വിശുദ്ധമല്ലേ? എന്തുകൊണ്ടാണ് ഈ ഹദീസിന് മാത്രം വിശുദ്ധമായ, പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ എന്ന ഒരു അർത്ഥകൽപ്പന എന്തുകൊണ്ട് നൽകി എന്നുള്ളത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. യഥാർത്ഥത്തിൽ ഖുദ്സ് എന്നുള്ളത് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഐ അൽ ഹദീസ് അൽ മൻസൂബ് ഇല ദാത്തിൽ ഖുദ്സിയ, വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമായ ഒരു ദാത്തിലേക്കുള്ള, ഒരു അസ്തിത്വത്തിലേക്കുള്ള ഒരു ചേർക്കലാണിത്. അതാരാണ്? വഹുവല്ലാഹു സുബ്ഹാനഹു വതആല. വിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അത്. അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു ഹദീസായതുകൊണ്ടാണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് ഇതിന് പേര് വരാൻ കാരണം. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളാണ് അൽ ഹദീസുൽ ഖുദ്സി. മറ്റുള്ള ഹദീസുകളാവട്ടെ, അത് അള്ളാഹുവിൻ്റെ പക്കിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഉത്ബോധിപ്പിച്ചതും പ്രവർത്തിച്ചതുമാണെങ്കിലും ശരി, അതിനെ നിസ്ബത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്, അതിനെ ചേർത്തുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസുകളാവട്ടെ, അത് നേർക്ക് നേരെ തന്നെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ചില ഹദീസുകളാണ്. സ്വാഭാവികമായിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളും അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ ചേർത്തപ്പെടുന്ന ഹദീസുകളും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്, തീർച്ചയായിക്കൊണ്ടും ഉണ്ട്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന് അനവധി നിരവധി പ്രത്യേകതകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികത അഥവാ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പോലെ ഒരു ഖുർആനിനെ കൊണ്ടുവരാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെല്ലുവിളിച്ചത് ഇന്നും അപ്പടി സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. ആർക്കും ആ വെല്ലുവിളി ധൈര്യസമേതം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ സമുദ്ധരിച്ചത്. ഈ രീതിയിലുള്ള ചരിത്രങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വഹിയാണ് എന്നതിലും ആരും സംശയിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാവട്ടെ, അതും ഒരു നിലക്കുള്ള വഹിയുകൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വഹിയാണ്, വിശുദ്ധ ഖുർആനും വഹിയാണ് എങ്കിൽ ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഖുദ്സിയായ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ രീതിയിലുള്ള ഹദീസുകളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. പണ്ഡിതന്മാർ ഖുദ്സിയായ ഹദീസിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു അനില്ലാഹി തആല, വിശുദ്ധ ഖുർആൻ അതിൻ്റെ പദങ്ങളും ആശയങ്ങളും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതരണമായതാണ്. ഉദാഹരണമായി, വിശുദ്ധ ഖുർആനിൽ ഏതൊരു പദം അവൻ കാണുന്നുണ്ടോ ആ പദ ഒരു മാറ്റവും വരുത്തപ്പെടാത്ത രീതിയിലാണ് 14 നൂറ്റാണ്ടായി നമ്മുടെ മുമ്പിലുള്ളത്. അലിഫ് ലാം മീം എന്നുള്ള സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അലിഫ് ലാം മീം എന്നോതിയത്, അതേ അർത്ഥവ്യത്യാസം കൂടാതെ അതേ പാരായണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ലഫ്ളൻ വമഅനൻ ആശയത്തിലും അതിൻ്റെ ലഫ്ളിലും ഭാഷയിലും അതിൻ്റെ അക്ഷരങ്ങളിലും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. അതേസമയം വൽ ഹദീസുൽ ഖുദ്സി മഅനാഹു മിൻ അല്ലാഹ് വ ലഫ്ളുഹു മിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ്സിയായ ഹദീസുകളാവട്ടെ അതിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. ഈ ഹദീസിൽ എന്ത് പറയണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ആശയമാണ് അതിലുള്ളത്. വ ലഫ്ളുഹു മിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ വാചകങ്ങൾ ലഫ്ളുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതായിരിക്കാം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാകണമെന്നില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെടുകയും അള്ളാഹു അത് പൊന്നുപോലെ അതിനേക്കാൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ വ്യത്യാസം, അൽ ഖുർആൻ യതഅബ്ബദു ബിത്തിലാവതി വൽ ഹദീസുൽ ഖുദ്സി ലാ യതഅബ്ബദു ബിത്തിലാവ. ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും അതിൻ്റെ പാരായണം കൊണ്ട് പുണ്യം ലഭിക്കും.

ولا أقول لكم ألف لام ميم حرف ألف لام ميم എന്നുള്ളത് ഒരു ഹർഫാണ് ഒരു അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാക്കിൻ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ വ അലിഫുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം മറ്റൊന്നാണ്, മീമ് മറ്റൊരു ഹർഫാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 30 പ്രതിഫലം അവൻ ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു താബ്ബുദും ബിത്തിലാവ, തിലാവത്ത് കൊണ്ട് ഇബാദത്തെടുക്കാവുന്ന ഒരു കാര്യം ആണ് വിശുദ്ധ ഖുർആനെങ്കിൽ, ഹദീസുൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും തിലാവത്ത് കൊണ്ട്, പാരായണം കൊണ്ട് നമുക്കൊരിക്കലും താബ്ബുദിയാക്കാൻ, ഇബാദത്തെടുക്കാൻ പറ്റില്ല. നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ടത് ഖുർആൻ കൊണ്ട് മാത്രമാണ്. ഖുർആനിൽ അല്ലാത്ത ഖുദ്സിയായ ഹദീസുകളോ ഒന്നും തന്നെ നമസ്കാരത്തിൽ നമുക്ക് ഓതാൻ പാടില്ല. ഇങ്ങനെയും ഒരുപാട് വ്യത്യാസങ്ങൾ. ഖുദ്സിയായ ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തർ കൊണ്ട് മാത്രമേ അത് ഖുദ്സിയായ ഹദീസാണെന്നും അതിന് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നുമൊക്കെ സ്ഥിരപ്പെടുകയുള്ളൂ. വിശുദ്ധ ഖുർആനാണെങ്കിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും, വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അത് മുത്തവാത്തറായിക്കൊണ്ട് മാത്രമേ സ്ഥിരപ്പെടുകയുള്ളൂ. മുത്തവാത്തറല്ലാത്ത ഒരു റിവായത്ത് കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളോ അതിലെ ഒരു അക്ഷരം പോലും സ്ഥിരപ്പെടുകയില്ല. അതേസമയം ഖുദ്സിയായ ഹദീസാണെങ്കിൽ അത് സ്ഥിരപ്പെടുവാൻ മുത്തവാത്തറിൻ്റെ ആവശ്യകത ഇല്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനിൻ്റെ വഹയുകളും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അങ്ങേയറ്റം സാഹിത്യ മൂല്യം നിറഞ്ഞതും സമൂഹത്തിന് അന്ധവിശ്വാസത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമെല്ലാം മോചിപ്പിച്ച് ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഊർജ സ്രോതസ്സാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഖുദ്സിയായ ഹദീസുകളും അങ്ങനെ തന്നെയാണ്. അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ ആശയ തലം കൈമാറി അതിൻ്റെ വാചികമായ രൂപം കൈമാറിക്കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നത്. ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി നമുക്കത് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റു ഹദീസുകളെ അപേക്ഷിച്ച് ഖുദ്സിയായ ഹദീസുകളുടെ എണ്ണം കുറവാണ്. പല കാരണങ്ങൾ അതിനുണ്ടാകാം. ഖുദ്സിയായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട പലരും അവിടെ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ പല തൗജീഹാത്തുകളും പല രീതിയിലുള്ള ന്യായീകരണങ്ങളും നമുക്ക് കണ്ടെത്തിയേക്കാം. ഇനി ഖുദ്സിയായ ഹദീസിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പരിശോധിക്കുക. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹി മുസ്ലിമിൽ 131 പേജിൽ കൊടുത്ത ഹദീസാണ്. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമ റവ അനില്ലാഹി തബാറക വതആല അന്നഹു ഖാൽ يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظلموا إن تورني حديثا أبو ذر رضي الله عنه نيفيدنا أبو ذر رضي الله عنه نبي كريم صلى الله عليه وسلم نيفيدنا چيندائي كون إمام مسلم مدهتن صحيح ردريكون حديثا نبي صلى الله عليه وسلم يقول فيما റവഅനില്ല, അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൽ നേരിട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്.

0: റബ്ബു സുബ്ഹാനഹു വതാല പറഞ്ഞു, യാ ഇബാദി, ഓ എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ നിങ്ങൾക്ക് അക്രമത്തെയും അനീതിയെയും ഹറമാക്കിയിരിക്കുന്നു, എൻ്റെ സ്വന്തത്തിന് ഞാൻ എനിക്ക് ഹറമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പോരടിക്കരുത്, അങ്ങോട്ടുമിങ്ങോട്ടും അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത്, ചിന്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഹദീസിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കുന്ന ഹദീസുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഖുദ്സിയായ ഹദീസുകൾക്ക് രണ്ട് രൂപത്തിലുള്ള പദങ്ങളാണ് പൊതുവെ ഹദീസിൽ കാണപ്പെടാറുള്ളത്. ഒന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി അസ്സ വജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റബ്ബിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ ശൈലി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് പോലെ, സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അല്ലാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, ആ രീതിയിലുള്ളതാണ് ഒന്നാമത്തെ ശൈലി. രണ്ടാമത്തേത്, ഖാല അല്ലാഹു തആല ഫീമാ റവാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അല്ലാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ശൈലി. ഈ രണ്ട് ശൈലികളും ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമാണ്. രണ്ട് രീതിയായാലും ശരി, അനുവദനീയമാണ്, ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്ന പതിവ് ഇല്ല. ഈ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ചില ഗ്രന്ഥ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇമാം അബ്ദുറൌഫ് അൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇത്തിഹാഫ് സുന്നിയ ബിൽ അഹാദീസിൽ ഖുദ്സിയ എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ നാമം. അതിൽ ഏകദേശം 272 ഹദീസുകൾ ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദ്സിയായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഖുദ്സിയായ ഹദീസുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളും, എന്താണ് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുമൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി കേട്ടാണ് നമ്മൾ അവസാനിക്കുന്നത്. അല്ലുസൂൽ പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ഹദീസുൽ ഖുദ്സി എന്നുള്ള ഈയൊരു വിഷയത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഖുദ്സിയായ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് കേട്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ജസീൽ സാറിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാമായിരുന്നു റേഡിയോ വൈബ്സിലുണ്ടായിരുന്നത്. നമുക്കിനി മറ്റൊരു വൈബ്സിൽ പ്രോഗ്രാമിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വളരെ രസകരമായ ഒരു വാർത്തയിലേക്ക്, രസകരം എന്നതിനപ്പുറം ഒരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഐഫോണിനൊക്കെ എത്രയാണ് വില എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വാങ്ങാനുള്ള ക്യൂ ചെറുതല്ല. നമ്മളിപ്പം ഐഫോൺ 16 ഇറങ്ങിയപ്പോൾ രാജ്യത്ത് എന്തൊരു തിരക്കാണ് ഇത് വാങ്ങാൻ. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുടനീളം വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐഫോൺ ഒക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്.
3: മാതൃക തന്നെയാണ്.
4: ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള വാർത്തയാണ്. പക്ഷെ അതൊരു പിന്നെ ആ പോയിന്റിൽ ആളുകൾക്ക് തോന്നണമെങ്കിൽ അതൊരു ഒരു വിൽ പവർ തന്നെയാണ്. ഇപ്പൊ ആരും അറിയാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അങ്ങനെ കിട്ടിയ ഒരു സംഗതി ഇനി പിന്നെ അന്വേഷിച്ചു വരാനൊന്നും സാധ്യത ഉണ്ടാവില്ല. ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാം.
3: അങ്ങനത്തെ സംഗതിയാണ്. പുഴയിലൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടാനാണ്?
4: അതെ, മനസ്സിലെ ആളുകൾ ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ നമുക്കത് വേണമെങ്കിൽ വളരെ ചുളിവിൽ എടുക്കാം. പക്ഷെ അതൊരു ആ ഒരു മാനസികാവസ്ഥ ഞാനിങ്ങനെ ഈ സംഭവം കേട്ടപ്പോൾ ആലോചിച്ചു. ആ സുഹൃത്ത് ഒരു 100 തവണ ചിന്തിച്ചിട്ടുണ്ടാകും എന്താകണം വേണ്ട. അവസാനം കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ പോയിന്റിൽ അദ്ദേഹം വിശ്വാസി കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും വലിയൊരു പ്രതിഫലം അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടുമെന്നതിൽ തർക്കമില്ല. ഞാൻ ഈ അടുത്ത് പിന്നെ വായിച്ച ഒരു ഒരു ഒരു കമന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഐഫോൺ 16 Pro+ ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ 4 മണി മുതൽ 6 മണി വരെ വരി നിന്നു, എന്നിട്ടും കിട്ടിയില്ല. അതെ, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരാൾ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇതെന്താ റേഷൻ കിടന്നാണ് കൊടുക്കുന്നത്, ഇങ്ങനെ എത്ര നേരം വരി നിന്നിട്ടും. ഇത് ഇത്ര വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് സത്യത്തിൽ.
3: വില കൊടുക്കുന്നു.
4: അതെ, ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട് സ്വർണവും ഒക്കെ ഇതുപോലെ നഷ്ടപ്പെട്ട് കിട്ടി അതിന്റെ എഫേർട്ട് എടുത്ത് അതിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിച്ചൊക്കെ തിരിച്ച്
3: ചില ഓട്ടോ ഡ്രൈവർമാരും അതേപോലെ വാർത്തകളിൽ നമുക്ക് കാണാറുണ്ട്. അത് വളരെ ഇത്ര മൂല്യമേറിയ ഒരു സംഗതി കയ്യിൽ കിട്ടുമ്പോൾ അത് തൻ്റെതല്ല എന്ന് മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ അത് വേറെ ആളുടേതാകും എന്ന് വളരെ മാതൃകാപരമാണ്. ശരിക്കും അഡ്രസ്സൊക്കെ അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുകൊടുക്കുന്നു. ഇപ്പം അടുത്തൊരു ഇതേപോലെ തന്നെ ഒരു ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടം വിട്ടാനുള്ള സംഗതി ഒരു വാർത്ത കൊടുത്തു, വാർത്ത കൊടുത്താണ് എന്റെ ഉപ്പ.
4: അതെ അതെ അതെ, പ്രവാസ ജോലിയായിരുന്ന സമയത്ത്
3: കുറെ വർഷങ്ങൾക്ക്
4: ഇന്ന വ്യക്തിക്ക് എന്റെ ഉപ്പ കടം കൊടുക്കണ്ടായിരുന്നു.
3: അതൊക്കെ ശരിക്കും അത്രയും ശുദ്ധ മനസ്സിന്റെ ഉടമകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളാണ്. ഇതേപോലെ തിരിച്ചു കൊടുക്കാൻ നല്ല നീയത്തുള്ള ആളുകൾക്ക്, വിശ്വാസി കൂടിയായതുകൊണ്ട് തന്നെ പ്രതിഫലാർഹമായ ഒരു സംഗതിയാണ്. ഒരുപാട് പ്രതിഫലം, അത്രയും മൂല്യമുള്ള സംഗതിയാണ്.
4: എനിക്ക് തോന്നുന്നു മൂല്യം എന്നത് അല്ല അവിടെ നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ബാഗ് ഒക്കെ നമുക്ക് വീണ് കിട്ടുന്നു, നമുക്ക് ചിലപ്പോൾ മൂല്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതിനുള്ളിലുള്ള സാധനങ്ങൾ അത് വളരെ നമുക്കത് നോക്കിയാൽ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചിലപ്പോ പേപ്പർ ഉണ്ടാകാം. ഒരു പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ചിലപ്പോൾ മാറ്റാവുന്ന ഒരു രേഖയൊക്കെ ആകാം അത്. അതുകൊണ്ട് മൂല്യം എന്നത് നിർണയിക്കുക, ഇപ്പൊ ഈ ഇത്തരം വസ്തുക്കളാകുമ്പോൾ നമുക്ക് മൂല്യം നിർണയിക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. ഏതായാലും കളഞ്ഞു കിട്ടിയ ഒരു സംഗതി നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അത് അതിന്റെ ഉടമസ്ഥരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരം സംഗതികൾ കൂടെ ആകുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നതിന് തീർച്ചയായും പിന്നെ അന്യായമാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ് എന്നതിലൊരു തർക്കമില്ല. ലാലത്തുകൾ അങ്ങനെ വീണിട്ടുന്ന സംഗതികൾ അത് ഇസ്ലാമിക പിന്നെ കാഴ്ചപ്പാടിൽ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള മൂല്യ വസ്തുക്കളാണെങ്കിൽ നിർബന്ധമായും അത് തിരിച്ചേൽപ്പിക്കണം എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ കഴിക്കുന്നത് ഹറാമാണ് എന്നതിൽ സംശയമല്ല.
1: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ല മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകുമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുറാനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ. അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. ഫഅന്ന തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം. പ്രകാശതീരം നേതൃത്വം നൽകുന്നത് മുഹമ്മദ് സ്വാദിഖ് മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ മിനൽ മാഇ ബശറ വജഅലഹു നസബൻ വസിഹ്റ وصلى الله على نبينا محمد الذي أرشد أمته للنكاح وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله വിവാഹത്തിലൂടെ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഇഹപര നേട്ടങ്ങളെ സംബന്ധിച്ചും വിവാഹത്തിൻ്റെ പ്രാധാന്യം, മഹത്വം എന്നിവയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ചില ക്ലാസുകളിൽ നമ്മൾ സംസാരിച്ചത്. വിവാഹത്തിൻ്റെ ആദ്യപടി വിവാഹ അന്വേഷണമാണ്. കാരണം വിവാഹത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് താൽക്കാലികമായ സുഖഭോഗങ്ങളല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നടത്തിയ വിവാഹത്തിലൂടെ ജീവിതാന്ത്യം വരെ നിലനിൽക്കേണ്ടതും തുടർന്ന് മരണാനന്തരം സ്വർഗത്തിലും ഒന്നിച്ച് കുടുംബത്തോടൊപ്പം ഭാര്യ മക്കളോടൊപ്പം കഴിഞ്ഞുകൂടേണ്ടതുമാണ് എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു അവധാനതയോടുകൂടി ചിന്തിച്ച് അന്വേഷിച്ച് തൃപ്തികരമാണ് എന്ന് പരിപൂർണമായ ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച ഈ ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പ്രസ്തുത വിവാഹ ജീവിതം കേവലം കുമിളകളെപ്പോലെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ സംജാതമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ആണിൻ്റെയും പെണ്ണിൻ്റെയും പരസ്പരമുള്ള തൃപ്തിയും ഇഷ്ടവും ഉണ്ടാകണം എന്ന് നിബന്ധന വച്ചിരിക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഇണകൾ തമ്മിലുള്ള പരസ്പരം കാഴ്ച അനിവാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതിനെ പെണ്ണ് കാണൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞു വരാറുള്ളത്. എന്നാൽ ഇസ്ലാം എന്തൊരു കാര്യമാണോ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് പരിധികൾ വിട്ടുകൊണ്ടുള്ള ഒരവസ്ഥയാണ് പെണ്ണ് കാണൽ ചടങ്ങ് പലപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഖേദകരമാണ്. പൊങ്ങച്ച പ്രകടനങ്ങളും ആഭാസകരമായ പ്രവർത്തനങ്ങളും അതുവഴി ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും കടന്നുവരുന്നു. മോതിര കൈമാറ്റങ്ങൾ, സമ്മാന വിതരണങ്ങൾ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്പരം പെണ്ണ് കണ്ടു, ഇണയെ ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന സങ്കല്പത്തോടുകൂടിയുള്ള യാത്രകളും സംസാരങ്ങളും അങ്ങനെ പലതും പലതും നടക്കും. എന്നാൽ ദീൻ ശറ ഉദ്ദേശിച്ച ഖിത്ബത്ത്, ഇണയെ കാണൽ, പരസ്പരം തൃപ്തി പങ്കുവെക്കൽ, ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയൽ അനിവാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തെരഞ്ഞെടുത്തപ്പോൾ ഖിത്ബത്ത് നടത്തിയതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അഥവാ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കാണുകയും പരസ്പരം തൃപ്തിപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആയിഷ ബിൻത് അബി ബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഹബ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, അവരെയൊക്കെ തന്നെയും ഖിത്ബത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ലമ്മാ മാത് അബൂ സലമ അർസല ഇലൈയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുനി വഅജബ്തു. എൻ്റെ ആദ്യ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ട ശേഷം അവരുടെ ഇദ്ദകളൊക്കെ തീർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേളയിൽ ഒരാളെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നെ വിവാഹം അന്വേഷിക്കലായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ അതിന് മറുപടി നൽകുകയും ചെയ്തു എന്ന് അവർ പറയുകയാണ്. ഇത് കേവലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള ഒരു കർമ്മം, ഒരു ചടങ്ങായിരുന്നില്ല. പ്രവാചകൻ അവിടുത്തെ അരുമ ശിഷ്യന്മാരോട് ഈ ഒരു കാര്യം ഉപദേശിക്കുകയുണ്ടായി. വിവാഹാന്വേഷണവുമായി കടന്നു വന്ന പല സ്വഹാബിമാരോടും റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചിരുന്നത്, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഇണയെ നീ ദർശിച്ചോ എന്നായിരുന്നു. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഗൈറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്, ബുദ്ധിമാനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ വിവരം പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രവാചക തിരുമേനി പറഞ്ഞത്, ഉന്നുർ ഇലൈഹ ഫഇന്നഹു അഹറ അൻ യുദമ ബൈനകുമാ, നിങ്ങൾ ഇരുവരും പരസ്പരം ഒന്ന് കാണണം, അവളെ പോയി കാണണം, അവളെ ദർശിക്കണം, അതാണ് നിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹം നീണ്ടു നിൽക്കുവാൻ ഏറ്റവും അർഹമായത് എന്നായിരുന്നു. മാത്രമല്ല, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ ഒരു ഉപദേശം നടത്തുകയുണ്ടായി. ഇദാ ഖത്തബ അഹദുകുമുൽ മർഅ ഫൈൻ ഇസ്തതാഅ അൻ യൻറ ഇലാ മാ യദ്ഊഹു ഇലാ നികാഹിഹാ ഫൽയഫ്അൽ. നിങ്ങളൊരു പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തുകയാണ് എങ്കിൽ അവളെ പോയി കാണണം. വിവാഹാന്വേഷണത്തിന് തൃപ്തികരമായ രൂപത്തിൽ നിങ്ങൾ അവരെ കാണണം, അവരെ ദർശിക്കണം. അപ്രകാരം നിങ്ങൾ ചെയ്തുകൊള്ളട്ടെ എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹാന്വേഷണം നടത്തി, അവളെ കണ്ടു, എനിക്ക് സമ്മതമായി, ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. ഫതസവ്വജ്തുഹാ, അങ്ങനെ ഞാൻ അവളെ വിവാഹം കഴിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൽ ഖിത്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹ അന്വേഷണം, പരസ്പരമുള്ളൊരു തൃപ്തി മനസ്സിലാക്കുവാൻ വേണ്ടി വിവാഹം അന്വേഷിക്കുക, കാണുക, അത്യാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന്. എന്നാൽ ഇന്ന് പലരും വിചാരിക്കുന്നത് പോലെ വിവാഹ അന്വേഷണം നടത്തി എന്നതുകൊണ്ട് അത് ഒരു വിവാഹമായി പരിഗണിക്കപ്പെടുകയും പിന്നീട് ഫോൺ കോളുകൾ, ചാറ്റിങ്ങുകൾ, നിർബാധമുള്ള സംസാരങ്ങൾ, ടൂർ പ്രോഗ്രാമുകൾ, പരസ്പരമുള്ള ഇരുത്തവും നടത്തവും എല്ലാം അതോടുകൂടി അനുവദനീയമായി ഹലാലായി എന്ന് ധരിക്കുകയും അവസാനം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പിരിയുകയും എത്തിച്ചേരുകയും വിവാഹം കഴിക്കുന്നതിന് മുമ്പായി തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥകളുണ്ട്. മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ആണും പെണ്ണും പരസ്പരം കാണുന്നു, തൃപ്തിപ്പെടുന്നു, അങ്ങനെ കാലങ്ങളോളം, വർഷങ്ങളോളം മക്കൾ നിരവധി ഉണ്ടാകുന്നത് വരെ അത് ഒരു വിവാഹ അന്വേഷണമായി തുടരുകയും പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവർ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് വിവാഹം കഴിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു. പ്രസിദ്ധരായ പല മേഖലകളിലും അറിയപ്പെടുന്ന ആളുകളുടെയൊക്കെ വിവാഹം അങ്ങനെയാണ് എന്നത് വളരെ സത്യമാണ്. എന്നാൽ ഇസ്ലാം ഇവിടെ വിവാഹ അന്വേഷണം എന്ന പരിപാടി അനുവദനീയമാക്കിയപ്പോൾ അതിൽ ചില നിബന്ധനകൾ കൂടി കൂട്ടിച്ചേർത്തു. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പെണ്ണ് കാണൽ ചടങ്ങ് നിർവഹിക്കേണ്ടത്. കേവലം ഒരു ചടങ്ങല്ല, പക്ഷെ പെണ്ണ് കാണുക എന്ന് നമ്മൾ പറയുന്ന ആ പ്രവർത്തനം നടത്തേണ്ടത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അതിലൊന്ന്, വിവാഹാന്വേഷണം നടത്തിയ പുരുഷനും സ്ത്രീയും ആണും പെണ്ണും ഒറ്റയ്ക്കിരുന്നു കൊണ്ടുള്ളൊരു കാഴ്ചയും സംസാരവും കുശലാന്വേഷണവും തൃപ്തി പരസ്പരം കൈമാറലും പാടില്ല. പെൺകുട്ടിയുടെ അടുക്കൽ ഒരു മെഹ്റം ഉണ്ടായിരിക്കണം. ഒരു പെണ്ണ് കാണുമ്പോൾ പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യവും അതാണ്. അവൻ്റെ കൂട്ടുകാരെ എല്ലാം കൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഇവരെയെല്ലാം നിരത്തി നിർത്തി നീണ്ട നേരത്തെ സംസാരങ്ങളും ഇൻ്റർവ്യൂകളും ശേഷം തനിക്കിഷ്ടപ്പെട്ടാലും ശരി മറ്റുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഉള്ള ഒരു തിരസ്കാരവും മറ്റു കൂട്ടുകാരുടെ ഇഷ്ടം നോക്കലുമൊക്കെ ഇവിടെ കടന്നു വരുന്ന ചില അനിസ്ലാമിക രീതികളാണ്. അപ്പോൾ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല രണ്ടുപേരും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലും ബി ഇംറഅ വലാ തുസാഫിറന്ന ഇംറഅ ഇല്ലാ വമഅഹാ മഹ്റം. ഒരു അന്യപുരുഷൻ സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കാൻ പാടില്ല, ആണും പെണ്ണും തനിച്ചിരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ അവളുടെ കൂടെ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ അഥവാ മെഹ്റം കൂടെയില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ വെച്ച് ഒരു സ്വഹാബി പറഞ്ഞു, റസൂലേ, ഉക്തുതിബ്തു ഫീ ഗസ്വതി കദാ വകദാ, ഇന്നാലിന്ന യുദ്ധത്തിന് പോകാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ ഭാര്യയാകട്ടെ, ഖറജത് ഇംറാത്തി ഹാജതൻ, അവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഥവാ തനിച്ചാണ് യാത്ര ചെയ്തത്, അല്ലെങ്കിൽ മഹറം ഇല്ല, ഭർത്താവായ ഞാനും കൂടെ ഇല്ല, അങ്ങനെയുള്ളൊരു പോക്കാണ് അവർ നടത്തിയത് എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ഹബ് ഫഹുജ്ജ മഅ ഇംറാതിക്, നീ പുറപ്പെട്ടുകൊള്ളുക, അവരുടെ കൂടെ ഹജ്ജ് ചെയ്യുക എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരന്യ പുരുഷനും സ്ത്രീയും തനിച്ചിരിക്കുവാൻ പാടില്ല. വിവാഹാന്വേഷണം നടത്തുന്ന പുരുഷൻ്റെ അടുക്കലേക്ക് പെൺകുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ അവളുടെ ഉപ്പ, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ ആരാണോ അവരും കൂടെയുണ്ടായിരിക്കണം. കാരണം രണ്ടുപേർക്കും മറ്റാരും കേൾക്കാൻ പറ്റാത്ത സംസാരങ്ങളൊന്നും അവിടെ സംസാരിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ സംസാരിക്കുവാൻ പാടില്ല. അത്യാവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക, തൃപ്തിയാണോ എന്ന് പരസ്പരം മനസ്സിലാക്കുക എന്നതിലപ്പുറം നീണ്ട ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവസരമല്ല വിവാഹ ചടങ്ങ്, വിവാഹ അന്വേഷണ ചടങ്ങ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു നിബന്ധന, പെണ്ണ് കാണൽ ചടങ്ങ് ഒരു വൈകാരികമായ ചിന്തയിലേക്കോ അവസ്ഥയിലേക്കോ എത്തിപ്പെടാൻ പാടില്ല. കാരണം ഇവർ രണ്ടുപേരും വിവാഹിതരല്ല, ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കാണല്ലോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും നോട്ടങ്ങളും ചെയ്തികളുമൊക്കെ നടത്തുവാൻ അനുവാദമുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു വൈകാരികമായ ചിന്ത ആ സന്ദർഭത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു നിബന്ധന, ഏകദേശം വിവാഹം കഴിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി ഉള്ള വിവാഹ ചടങ്ങിനാണ് പ്രോത്സാഹനം നടത്തേണ്ടത്. ഇത് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരവസ്ഥ, വിവാഹ അന്വേഷണം നടത്തുന്നത് വരെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ധാരാളമുണ്ടല്ലോ എന്നൊരു ചിന്തയും, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ നിരവധിയുണ്ടല്ലോ എന്ന ഒരു ധാരണയും ഉണ്ടാവും. എന്നാൽ ഒരു വിവാഹ അന്വേഷണ ചടങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന അറിയുന്ന ആ കാര്യങ്ങളൊക്കെ, ഒരു വിവാഹ അന്വേഷണ ചടങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ വെച്ചു പുലർത്തിയ ധാരണകളൊക്കെ സത്യമല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടും. ചില ആളുകൾ പെണ്ണിനെ പോയി കാണുക എന്നത് ഒരു ഏർപ്പാട് തന്നെയാക്കിയിരിക്കുന്നു. കാരണം അവർ മനസ്സിലാക്കിയ ചില ചിന്തകൾ, അത് മാധ്യമങ്ങളിൽ നിന്നോ ചാനലുകളിൽ നിന്നോ സിനിമകളിൽ നിന്നൊക്കെ അവരുടെ മനസ്സിൽ ഉരുതിരിഞ്ഞു വന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ളൊരു സങ്കല്പം, ആ സങ്കല്പം വെച്ചുകൊണ്ട് സ്വപ്നലോകത്തെന്നോണം പെൺകുട്ടികളെ പോയി കാണുകയും അവയൊന്നും തന്നെ തൻ്റെ ചിന്തയിലുള്ള സ്വപ്നത്തിലുള്ള പെൺകുട്ടിയുടെ ഭാവത്തിലേക്കും രൂപത്തിലേക്കും കടന്നു വരുന്നില്ല എന്ന് മനസ്സിലാക്കി അത് തട്ടിമാറ്റുകയും ചെയ്യുന്നു. ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പെൺകുട്ടികളെ പോയി കണ്ട് നിർദാക്ഷിണ്യം അത് ഒഴിവാക്കുന്ന, അകാരണമായി ഒഴിവാക്കുന്ന അവസ്ഥയും ഇല്ലാതെയില്ല. അതുകൊണ്ടാണ് ഏകദേശം വിവാഹം കഴിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി ആയിരിക്കണം ഇത്തരത്തിലുള്ള ഒരു കർമ്മത്തിന് പുറപ്പെടേണ്ടത്. ഇവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംശയം, ഒരു പെണ്ണിനെ കാണുമ്പോൾ ഏതെല്ലാം ഭാഗം കാണൽ അനുവദനീയമാണ് എന്നൊരു ചർച്ചയാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അന്യപെണ്ണിൻ്റെ അവറത്തുകളൊന്നും ദർശിക്കുവാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു അറിവാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണൽ ചടങ്ങിൽ കാണാൻ അനുവാദമുള്ള ഭാഗം സ്ത്രീയുടെ മുഖം, സ്ത്രീയുടെ കൈപ്പടങ്ങൾ എന്നിത്യാദി ഭാഗങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടി സ്ത്രീ പ്രത്യേകം അണിഞ്ഞൊരുങ്ങേണ്ടതില്ല. കാരണം സ്ത്രീ അവൾ ഭർത്താവിൻ്റെ മുമ്പിലല്ലല്ലോ നിൽക്കുന്നത്, ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്, പരിമളം വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. ഒരു സാധാരണ രൂപത്തിലുള്ള ഒരു ഒറിജിനാലിറ്റി രൂപത്തിലുള്ള പ്രകടനം മാത്രമായിരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നിലധികം വിവാഹം കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും യുവത്വത്തിൽ തന്നെ നിര ബാധിക്കുന്ന ആളുകളുണ്ട്, അത് താൻ കാണുന്ന പെണ്ണ് അറിയരുത് എന്ന ധാരണയോടുകൂടി കറുപ്പിക്കുകയും നിറം മാറ്റുകയും ചെയ്യുകയും അങ്ങനെ പരസ്പരം തൃപ്തിപ്പെട്ട അവസാനം വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകളോ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നിര പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഭർത്താവ് എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പ്രകടമായി വഞ്ചിക്കുകയായിരുന്നു എന്ന സത്യം ബോധ്യപ്പെടും. അതോടുകൂടി വിവാഹ ജീവിതത്തിൽ ചില കല്ലുകടികൾ അനുഭവപ്പെടുകയും ചെയ്യും. വിവാഹ അന്വേഷണം നടത്തുമ്പോൾ തന്നിലുള്ള എന്തെങ്കിലും പ്രത്യക്ഷമായ ന്യൂനതകളുണ്ടെങ്കിൽ, ശാരീരികമായ ന്യൂനത, അങ്ങനെയുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതൊരിക്കലും ഭർത്താവ് മറച്ചുവെക്കാൻ പാടില്ല. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ അടുക്കൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ, അത് പ്രസക്തമായ ന്യൂനതകളാണെങ്കിൽ, മാനസിക പ്രശ്നങ്ങൾ, ശാരീരികമായ മറ്റ് പ്രസക്തമായ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ട് എങ്കിൽ പെൺകുട്ടിയുടെ വലിയ രക്ഷിതാവ് തീർച്ചയായും അത് ഭർത്താവാകാൻ പോകുന്ന പുരുഷനെ അറിയിച്ചിരിക്കണം. അല്ല എങ്കിൽ ഈയൊരു പെണ്ണ് കാണൽ ചടങ്ങ് ഹിത്ബത്ത് കൊണ്ട് യാതൊരുവിധ ഫലവും ഉണ്ടാകുകയില്ല. ഭർത്താവ് തന്നെ വഞ്ചിച്ചുവെന്നോ ഭാര്യ തന്നിൽ നിന്നും ഈ കാണുന്ന രോഗങ്ങളെല്ലാം ന്യൂനതകളെല്ലാം മറച്ചുവെച്ചു എന്നോ ഒരു ധാരണ വിവാഹാനന്തരം അനുഭവപ്പെടുകയും അസ്വാരസ്യങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും അത് എത്തിപ്പെടുകയും ചെയ്യും. പെൺകുട്ടിയുടെ മുഖവും കൈപ്പടങ്ങളും മാത്രമാണ് കാണേണ്ടത് എന്ന് സൂചിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ഏറ്റവും സൗന്ദര്യം നിലനിൽക്കുന്ന ഭാഗം മുഖമാണ് എന്നതിൽ സംശയമില്ല. കൈപ്പടങ്ങൾ കാണുമ്പോൾ തന്നെ അത് കൈപ്പടങ്ങൾ കാണുമ്പോൾ തന്നെയും ഒരു പെൺകുട്ടിയുടെ പ്രകൃതി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പണിയെടുത്ത് അധ്വാനിച്ച കൈകളാണോ, അതല്ല കുലീനമായ തനിക്ക് തൃപ്തികരമായ രൂപത്തിൽ ഉള്ള ഒരു കുടുംബത്തിലുള്ള പെൺകുട്ടിയാണോ എന്ന് കൈകൾ കണ്ടാലും ഒരു പരിധിവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് റസൂലെ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈവാഹിക വിഷയത്തിൽ മറ്റാളുകൾക്കില്ലാത്ത ചില നിയമങ്ങൾ കൂടിയുണ്ട്. നാലിലധികം വിവാഹം കഴിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവാദമുള്ള കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് പ്രവാചകരെ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം, ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടകരമാണ് എങ്കിൽ, തൃപ്തികരമാണ് എങ്കിൽ അത് അനുവദനീയമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇപ്രകാരം പറഞ്ഞത്. ഹദീസുകൾ കാണുവാൻ സാധിക്കും, ഫസഅദ നദറ ഇലൈഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്കൊന്ന് നോക്കുകയും എന്നിട്ട് തല താഴ്ത്തുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും അദ്ദേഹം പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിരിക്കുകയായിരുന്നു. ആ വേളയിൽ ഒരാൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഇവരിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളെ ചോദ്യം, അനലർത്ത ഇലൈഹ, നീ അവളെ കണ്ടോ, അവളിലേക്ക് നോക്കിയോ? അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഖാല ഫദ്ഹബ് വൻദുർ ഇലൈഹ ഫഇന്ന ഫീ അയ്യുനിൽ അൻസാരി ഷൈആ, അങ്ങനെ ചെയ്താൽ പറ്റില്ല, നീ അവളുടെ അടുക്കിലേക്ക് പോകുക, അവളെ കാണുക, കാരണം അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കാണണം, പരസ്പരം തൃപ്തിപ്പെടണം എന്ന കാര്യമാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മുറാദു സിഗർ വഖീല സുർഖുഹു, ഇവിടെ അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞത് അവരുടെ കണ്ണിൻ്റെ ചെറുപ്പമോ അല്ലെങ്കിൽ നീല വർണ്ണമോ ആയിരിക്കാം. ഏതായിരുന്നാലും ഈ അദ്ദേഹം പറയുന്നു ഈ ഹദീസ് ജവാദി ക്രിമിസ് ലഹാദിഹി ലിന്നസീഹ, ഇത്തരം കാര്യങ്ങൾ ഒരാൾക്ക് ഉപദേശവും ഒരാൾക്ക് നൽകുന്ന സന്ദേശവും എന്നുള്ള നിലയിൽ പറയൽ അനുവദനീയമാണ്. വഫീഹി ഇസ്തിഹ്ബാബു നദർ ഇലാ വജ്ഹി മൻ യുരീദു തസ്വീജഹ, വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണൽ അത് സുന്നത്താണ് എന്നൊക്കെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുകയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു 50 അതിലപ്പുറമോ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹ അന്വേഷണം എന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പെൺകുട്ടിയെ പലപ്പോഴും വരൻ കാണുന്നത് വിവാഹം കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമായിരിക്കും. ഭർത്താവിൻ്റെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും പരസ്പരം ഇഷ്ടപ്പെടുകയും കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസുകളിലൊക്കെ വരനും വധുവും ആകാൻ പോകുന്നവർ പരസ്പരം കാണണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്ത്രീകൾ ഒരു പുരുഷന്റെ മുമ്പിൽ പുറപ്പെട്ടു വരുമ്പോൾ ഭംഗിപ്രകടനങ്ങൾ ഒഴിവാക്കി ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കൈ കൊടുക്കുക, പരസ്പരം ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താക്കന്മാർ എന്നോണം സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, അടുത്തിരിക്കുക, ഇതൊന്നും തന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ്. മഅക്കല ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യുത്അന ഫീ റഅ്സി അഹദികും ബിമിഖ്യതിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറഅത്തൻ ലാ തഹില്ലു ലഹ, ഒരു അന്യപെണ്ണിൻ്റെ കൈ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ തലയിൽ ഇരുമ്പിൻ്റെ ഒരു സൂചി അടിച്ചുകയറ്റുന്നതാണ്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സൂചി കൊണ്ട് കുത്തുന്നതാണ്, അത്രമാത്രം നിഷിദ്ധമാണ് ഒരു അന്യസ്ത്രീക്ക് കൈ കൊടുക്കൽ. അതുകൊണ്ട് തന്നെ വിവാഹ അന്വേഷണ സന്ദർഭങ്ങളിൽ പരസ്പരമുള്ള കൈ കൊടുക്കൽ, അടുത്തിരിക്കൽ, പൊട്ടിച്ചിരികൾ, തുടർന്നുള്ള ഫോൺ കോളുകൾ, നിരന്തരമായ ചാറ്റിങ്ങുകൾ, ഇതെല്ലാം ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിഷിദ്ധമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും വിവാഹം അന്വേഷണം നടത്തി എന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊന്നും യുവസമൂഹം പാലിക്കുന്നില്ല എന്നത് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ്. വിവാഹാന്വേഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണർത്തുകയാണ്. ഒന്ന്, ഒരു പെണ്ണിനെ കണ്ടു ഒരു പുരുഷനെങ്കിൽ അവൻ്റെ തൃപ്തിയും സമ്മതവും കൂടാതെ മറ്റൊരാൾ അവളെ പോയി കാണുവാൻ പാടില്ല. അല്ലെങ്കിൽ പെണ്ണിൻ്റെ വലിയ മറ്റൊരാൾക്കും കൂടെ സമ്മതം കൊടുക്കാൻ പാടില്ല. ഒരു പെണ്ണിനെ ഒന്നിലധികം ആളുകൾ ഒരേ സമയം വന്ന് വിവാഹാന്വേഷണം നടത്തുക, ഒന്നാമത്തെ ആളുടെ സമ്മതവും അയാളുടെ അറിവുമില്ലാതെ എങ്കിൽ അത് തെറ്റുതന്നെയാണ്. കാരണം അത് പരസ്പരം ഭിന്നിപ്പിനും ശത്രുതയ്ക്കും പകപോക്കലിനും വൈരാഗ്യത്തിനും കാരണമായിത്തീരും. ലا يخطب الرجل على خطبة أخيه حتى ينكح أو يترك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ വിവാഹ അന്വേഷണം നടത്തിയ ഒരു പെണ്ണിനെ വീണ്ടും വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല. ഒരാൾ വിവാഹാന്വേഷണം നടത്തിയ ഒരു സ്ത്രീയെ മറ്റൊരാൾ വന്ന് വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല. ഒന്നുകിൽ അവൻ അവളെ വിവാഹം കഴിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളെ വിവാഹം കഴിക്കുന്നില്ല എന്ന് അയാളിൽ നിന്ന് വല്ല സന്ദേശവും ലഭിക്കട്ടെ, തുടർന്ന് വേണമെങ്കിൽ രണ്ടാമതൊരാൾക്ക് വിവാഹ അന്വേഷണം നടത്താം. ഇവിടെയും പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടുകാരും വലിയ രക്ഷിതാവുമൊക്കെ എല്ലാവരും കടന്നു വരട്ടെ, എല്ലാവരും അന്വേഷിക്കട്ടെ, ഏറ്റവും മെച്ചപ്പെട്ടതും തൃപ്തികരമായതും ഏതാണ് എന്ന് നോക്കി സർവർക്ക് മുമ്പിൽ പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്ന ചില ചടങ്ങുകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. എന്നാൽ ചില വേളകളിലൊക്കെ ചില പണ്ഡിതന്മാർ ഇത് അനുവദിച്ച കാര്യം കൂടിയാണ്. അതിലൊന്ന്, ഒന്നാമത്തെ ആളുടെ മറുപടി ലഭിച്ചതിന് ശേഷം, ഒന്നാമത്തെ ആളുടെ മറുപടി ലഭിച്ചതിന് ശേഷം അയാൾ പറയുന്നു വേണ്ട ഞാൻ അവളെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരാൾക്ക് വിവാഹം കഴിക്കാം. അതല്ല എങ്കിൽ ഒന്നാമത്തെ ആദ്യമൊരാൾ വിവാഹം അന്വേഷിച്ചിരുന്നു എന്ന് രണ്ടാമത് വന്ന ഒരാൾക്ക് അറിയാതെ അയാളുടെ അറിവില്ലായ്മ മൂലം നടത്തുകയാണെങ്കിലും അങ്ങനെ വിവാഹം കഴിച്ചാലും അനുവദനീയമായ കാര്യം തന്നെയാണ്. മൂന്നാമതൊരു കാര്യം, ഒരാൾ വന്ന് വിവാഹം അന്വേഷണം നടത്തി, പക്ഷേ സുദീർഘമായി അയാളിൽ നിന്നൊരു മറുപടി ലഭിക്കുന്നില്ല. അപ്പോൾ ഇനി അയാളിൽ നിന്നൊരു മറുപടി ലഭിക്കേണ്ടതില്ല എന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്കും വിവാഹം അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല. ചുരുക്കത്തിൽ, വിവാഹാന്വേഷണം നടത്തിയ ഒരു പെണ്ണിനെ മറ്റൊരാൾ വീണ്ടും വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഖിത്ബത്ത് നിഷിദ്ധമായ മറ്റൊരു വിഭാഗം സ്ത്രീകൾ കൂടിയുണ്ട്. അവരെ വിവാഹ അന്വേഷണം നടത്തുവാൻ പാടില്ല. വിദ്യയിലിരിക്കുന്ന സ്ത്രീകളാണ്. ഒന്നുകിൽ ഭർത്താവ് മരണപ്പെട്ട് ഒരു 4 മാസവും 10 ദിവസവും വിദ്യയിലിരിക്കണമല്ലോ. വിദ്യയും ഇഹ്ദാദും. ആ വേളയിൽ പ്രകടമായ രൂപത്തിൽ അവരെ വിവാഹ അന്വേഷണം നടത്തുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ ജുനാഹ അലൈക്കും ഫീമ അറദ്തും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാ. ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ സ്ത്രീകളെ അവർ ഇദ്ദയിലിരിക്കുന്ന വേളയിൽ പ്രകടമായും പ്രത്യക്ഷമായും പരസ്യമായും നിങ്ങൾ അവരോട് വിവാഹാന്വേഷണം നടത്താൻ പാടില്ല. എന്നാൽ ചില സൂചനകൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ, ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന വിവാഹ അന്വേഷണ ചടങ്ങുകൾ പലതും ആഭാസകരമാണ്. എന്നാൽ വളരെ അത്യാവശ്യമായ കുടുംബജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അനിവാര്യമായ ഒരു കർമ്മം കൂടിയാണ് പെണ്ണ് കാണൽ. അത് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ തന്നെയായിരിക്കണം എങ്കിൽ ആ ഒരു കുടുംബം സന്തോഷകരമായ കുടുംബമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമികമായ രീതിയിൽ കുടുംബം ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഇപ്പോൾ നമ്മൾ പീസ് റേഡിയോയിൽ കേട്ടത് പെണ്ണ് കാണൽ ചടങ്ങ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രകാശതീരം. നേതൃത്വം നൽകിയത് മുഹമ്മദ് സാദിഖ് മദീനി.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായ ആ സ്വർഗലോകത്തെക്കുറിച്ച് സ്വഹാബത്തിനിങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ്, അവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ്, ആരൊക്കെയാണ് അവിടേക്ക് പ്രവേശിക്കുക എന്നെല്ലാം പറഞ്ഞ്, ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച്, ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ 2 ഭാര്യമാർക്ക് ആരെങ്കിലും ചെലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ അവനെ വിളിക്കുന്നതാണ്. എന്നിട്ട് അവനോട് പറയും, യാ അബ്ദുള്ള, അല്ലയോ അല്ലാഹുവിൻ്റെ ദാസ, ഹാദാ ഖൈറുൻ, ഇതൊരു നല്ല കാര്യം തന്നെയാണ് നീ ചെയ്തത്. തുടർന്ന് പ്രവാചകൻ ചില കാര്യങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി. ഫമൻ കാന മിൻ അഹ്ലിസ് സ്വല, കൃത്യമായി നമസ്കരിക്കുന്നവന് ദുഅയമിൻ ബാബിസ്സല ബാബുസ്സലായിലൂടെ അവനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നതാണ്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സദസ്സിലൊരാളിരുന്നിങ്ങനെ കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് നോക്കുമ്പോൾ അതാ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് അബൂബക്കർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലേ, ആ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും സാധിക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരമൊന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാനാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് താങ്കളായിരിക്കും. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും കരയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് കരയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, ബി അബി അൻതവ ഉമ്മിയാ റസൂലല്ലാ, അള്ളാൻ റസൂലെ, എൻ്റെ ഉമ്മയും ഉപ്പയും താങ്കൾക്കുള്ളതാണ്. ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിച്ചാൽ അത് തന്നെ വലിയ ഭാഗ്യമാണല്ലോ. എന്നാൽ എട്ട് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ യോഗ്യരായ ആളുകളുണ്ടാകുമോ പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നുണ്ട്, നഅം, അതേ അബൂബക്കറെ, വഅർജു അൻ തകൂന മിൻഹും, നീയും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ ഏതേത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള യോഗ്യത ലഭിച്ച വ്യക്തിയാണ് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരാവാനുള്ള യോഗ്യതക്കുള്ള നാല് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം ഷഹാദത്താണ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന വിശ്വാസം, തൗഹീദിൻ്റെ ആളായി മാറാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ആ കാര്യത്തിൽ നാം വിജയിച്ചവരാണ്. ഏതൊരു കർമ്മം സ്വീകരിക്കാനും ഷഹാദത്താണ് പ്രധാനം. വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു വിജയം അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല. ശിർക്കൊരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ, തൗഹീദിൻ്റെ ഉടമകളാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, മനസ്സറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ, എന്ത്? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന ഷഹാദത്ത് കലിമ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, വ അന്ന ഈസാ അബ്ദുല്ലാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചാൽ, വ ഇബ്നു അമതിഹി, ഒരു അടിമ സ്ത്രീയുടെ മകനാണ് ഈസാ അലൈഹി സ്വലാം എന്ന് വിശ്വസിച്ചാൽ, വ കലിമത്തുഹു, അള്ളാഹുവിൻ്റെ കലിമത്താണിത് എന്ന് അംഗീകരിച്ചാൽ, അൽ ഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഊതിയ റൂഹാണ് എന്നുകൂടി ഒരാൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി വിശ്വസിച്ചു കഴിഞ്ഞാൽ, വ അന്നൽ ജന്നത ഹഖുൻ, സ്വർഗമുണ്ട് എന്നും, വ അന്നന്നാറ ഹഖുൻ, നരകവുമുണ്ട് എന്നുമൊക്കെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അദ്ഖലഹുല്ലാഹു മിൻ അയ്യ അബ്വാബിൽ ജന്നതി സമാനിയതശാ, അള്ളാഹു അവന് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള അവസരം നൽകുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ നിസാരമായി കാണുന്ന പല നന്മകളുമില്ലേ? നമുക്ക് സ്വർഗം നേടിത്തരാൻ കാരണമാവുന്ന നന്മകളാണതൊക്കെ. നമ്മൾ നിസാരമായി അത് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്നത് ചെറിയ ചെറിയ നന്മകളല്ലേ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തട്ടിയകറ്റുന്ന നന്മകൾ. ഒരാൾ വുളു ചെയ്തു, വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ചത് ആത്മാർത്ഥതയോടുകൂടിയാണ് എങ്കിൽ, അല്ലാൻ റസൂൽ പറയുകയാണ്, മാ മിൻ കുമ്മിൻ അഹദിൻ യതവല്ല, ഒരാൾ വുളു എടുക്കുകയും ഫയുസ്ബിഉൽ വുളു, കൃത്യമായി പൂർണ്ണമായി നനയേണ്ട ഭാഗങ്ങളെല്ലാം നനഞ്ഞുകൊണ്ട് വൃത്തിയോടുകൂടി വുളു ചെയ്യുകയും ചെയ്താൽ, സുമ്മ യഖൂലു, എന്നിട്ട് അവൻ പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹീരീന എന്ന് പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയത യദ്ഖുലു മിൻ അയ്യിഷാ, സ്വർഗത്തിൻ്റെ അടുക്കലെത്തുമ്പോൾ എട്ട് കവാടങ്ങളും തുറന്നു കൊടുക്കും അവന് വേണ്ടി, എന്നിട്ട് ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അതിലൂടെ പ്രവേശിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈയൊരു പ്രാർത്ഥന വുളുവിന് ശേഷം മറക്കാതെ ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ 5 നേരം കൃത്യമായി നമസ്കരിച്ചു. സ്വാമത്ത് ശിഹ്റഹ, അവളുടെ നിശ്ചയിക്കപ്പെട്ട റമദാനിലെ നോമ്പ് അവൾ അനുഷ്ഠിച്ചു. വഹഫിലത്ത് ഫർജഹ, അവളുടെ ഗുഹ്യ അവയവം അവൾ സൂക്ഷിച്ചു കഴിഞ്ഞു. വാത്തഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ. ഖീലലഹ, അവളോട് പറയുന്നതാണ്, ഉദ്ഖിലൽ ജന്നത്ത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇത, നിനക്കിഷ്ടമുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ എന്ന് അവളോട് പറയപ്പെടും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൻ്റെ ഭർത്താവിനോടുള്ള കാര്യത്തിൽ, കടമയിൽ കൃത്യമായിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയാവാത്ത 3 മക്കളുണ്ടായിരിക്കെ അതിലൊരു കുട്ടി മരണപ്പെട്ടിട്ടും അതിൽ ഒരു മാതാവിനും പിതാവിനും ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. പ്രവാചകൻ പറയുന്നതായി നോക്കൂ നിങ്ങൾ, മാമിൻ മുസ്ലിമിൻ യമൂത്തു ലഹു സലാസത്തുൻ മിനൽ വലദി ലം യബ്ലുഅൽ ഖംസ്. പ്രായപൂർത്തിയാവാത്ത 3 മക്കളുള്ള അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഒരു കുട്ടി മരണപ്പെട്ടാൽ, ഇല്ലാ തലഖഹു മിൻ അബ്വാബിൽ ജന്നതി സമാനിയത മിൻ അയ്യഹാ ശാഅ ദഖല, അവർക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നിലക്കും പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ, അത് ഏതൊരു നിസാരമായ നന്മയാണെങ്കിൽ പോലും അതെല്ലാം കൃത്യമായി നിർവഹിക്കാൻ, സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. സ്വർഗത്തിന് വേണ്ടി നാം ഒരുങ്ങണം, അതിനുവേണ്ടി തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
8: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
9: എന്താണ് സ്കൂള്? എന്തിനായിരിക്കണം സ്കൂള്? കുട്ടികൾക്ക് ആവശ്യമുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ സമൂഹം ചിന്തിക്കേണ്ട സമയമായിരിക്കണം. അതിൽ അധ്യാപകരുടെ റോൾ എന്താണ്? അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ എന്താണ്? മാതാപിതാക്കളുടെ റോൾ എന്താണ്? അവർക്ക് വകവച്ച് നൽകേണ്ട അവകാശങ്ങൾ എന്താണ്? ഇത്തരം കാര്യങ്ങൾ കൂടെ ചർച്ചയുടെ ഭാഗമായി വരണം വേണം. ഇപ്പോഴെന്താ സംഭവിച്ചു വെച്ചാൽ, ഈ അധ്യാപകരൊരു ശത്രുപക്ഷത്താണ് നിർത്തിയിട്ടുള്ളത്. നമ്മളെ നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഈ ഒരു ദ്വന്ദ്ങ്ങളെ വെച്ചുകൊണ്ടുള്ള കളിയാണ്. അതായത് സ്ത്രീ ശത്രുവാര പുരുഷൻ, അതായത് സമന്വയിക്കപ്പെടേണ്ട, ഒന്നിച്ചു പോകേണ്ട, സ്നേഹത്തോടെ മറ്റേ യോജിച്ചു പോകേണ്ട ഒന്നാണെന്നുള്ളതല്ല, എൻ്റെ സകല അവകാശങ്ങളും തടഞ്ഞു വച്ചിരിക്കുന്നത് അവനാണ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിലൂടെ ഒരു ശത്രുപക്ഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്നൊരു സാമൂഹ്യ സ്വഭാവം. ഇത് തന്നെ പുരുഷൻ സ്ത്രീ ഭാര്യ ഭർത്താവ്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഭാര്യയുടെ അവകാശങ്ങളൊക്കെ അവൾ സ്വയം ചെയ്യണം.

0: ഡോക്ടറാണ്. അവർ വളരെ വർഷങ്ങളായിട്ട് യു എസിലാണ്. അവരൊരു 10-20-25 വർഷങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞിട്ട്, അവിടെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ അന്നത്തെ ഈ കുട്ടികളൊക്കെ ഒരു 10-14 വയസ്സാകുമ്പോൾ തന്നെ എന്താണ് വീടൊക്കെ വിട്ട് അവർ ചിലപ്പോൾ ഒരു ചെക്കനൊക്കെ ആയിട്ട് ഒന്നിച്ച് താമസിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എങ്ങനെയാ അതൊക്കെ സാധ്യമോ എന്ന് ചോദിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ആ കുട്ടികളെ എങ്ങാനും ഇവർ തടയാൻ ശ്രമിച്ചാൽ, മാതാപിതാക്കൾ തടയാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും, ഉടനെ അവർ മാതാപിതാക്കൾക്കെതിരെ ഒരു സെക്ഷുവൽ ഹരാസ്മെൻറ്റിന് എന്ത് ചെയ്യും, ഒരിത് കൊടുക്കും, എന്നെ അച്ഛനെന്താണ് പീഡിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ അമ്മ തീയെന്ന് പറഞ്ഞാൽ അതോടെ അവരെന്ത് ചെയ്യും, തൂങ്ങിത്തിരിയും. ഈ പേടി കാരണം ഈ കുട്ടികൾ വീട് വിട്ടുപോകുന്നത് തടയാൻ പറ്റാത്തൊരവ ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. പിന്നെ അത് ഒരു നോമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കാൻ തന്നെ, നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലേ, എന്നാൽ കുട്ടിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്, കുട്ടിയെ പിടിച്ചെന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് വിടുന്നേക്ക്. അപ്പോൾ ഈ രീതിയിലൊരു സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനോഘടനയെ മാറ്റിയെടുക്കാൻ പലപ്പോഴും അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയുന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരു എൻഫോഴ്സ്ഡായ രൂപത്തിൽ ഒരു പ്രക്രിയ ആയിട്ട് മാറുന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത്, അധ്യാപകർക്ക് അവർക്ക് നൽകേണ്ട അവകാശങ്ങളോ അല്ലെങ്കിൽ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ചില രീതിയിൽ അവരെങ്ങനെ ഇടപെടാൻ അവർക്ക് കഴിയുന്ന അവസ്ഥ, ഇതൊക്കെ ഇല്ലാതെയാകുമ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഉണ്ടാവില്ല, ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഭാഗം രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളും ഇതുപോലെ തന്നെ തങ്ങളുടെ, ഇന്ന് ഞാനൊരു പ്രസ്താവന കണ്ടു എന്നുവെച്ചാൽ, അത് മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചാണ്, മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനും അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും മാതാപിതാക്കളോടും സമൂഹത്തോടും അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഈ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, ഈ പറയുന്ന മാതാപിതാക്കൾ തന്നെയാണ് അവർ. ഇപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു വളർത്തുയന്ത്രം, ആ പ്രായം വരെ വളർത്തിയുണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു യന്ത്രം. അപ്പോൾ ആ രീതിയിലൊരു ചുരുക്കത്തിലേക്ക് പോകുന്നുള്ള, ഞാൻ വെച്ചാൽ ഈ ശത്രുപക്ഷത്ത് നിർത്തുന്ന പ്രക്രിയ തന്നെ അവസാനിക്കണം. സമൂഹത്തിൽ നിന്ന് അങ്ങനത്തെ ചിന്തകൾ തന്നെ എടുത്തു കളയേണ്ടതുണ്ട്. അത് കേവലം ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ളതല്ല, കാരണം ഒരു അതേ സാധനത്തിൻ്റെ വേറൊരു രൂപമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു നമ്മൾ സാമാന്യ അർത്ഥത്തിൽ നോക്കിയാൽ പോലും സമൂഹത്തെ പൂർണ്ണമായി അരക്ഷിതാവസ്ഥയിലേക്ക്, ശത്രുതയിലേക്ക്, ഏറ്റുമുട്ടലുകളിലേക്ക്, അതിൻ്റെ ഒരു ഹാർമണിയെ പൂർണ്ണമായും തകർത്ത് കളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയമപരിഷ്കാരങ്ങളൊക്കെ തന്നെ മനുഷ്യനെ യോജിപ്പിക്കാനും കൂടുതൽ സുരക്ഷിതമാക്കാനാകേണ്ടതുണ്ട്. ഇവിടെ ഇനി ഒരു കാര്യം അറിയിച്ചു, ഇനിയിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ചെയ്താലെന്ത്,
1: എന്താ അവർക്കും ചെയ്യാലോ,
0: അല്ല ഒരു ചെയ്താലോ, ഒന്നുമില്ല, ഒരു പ്രശ്നമല്ല. അപ്പം നമ്മുടെ താമരശ്ശേരി അവിടെയാണ് ആ ഒരു കുട്ടിയെ അടിച്ചു ബാക്കിയുള്ളവർ കൊന്നപ്പോൾ, അതിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എന്താണ്, എടാ ഇതൊന്നും പേടിക്കണ്ട, നമുക്കെതിരെ എന്ത് ചെയ്യില്ല, നിയമമൊന്നും വരില്ല, നമുക്കെതിരെ ശിക്ഷയൊന്നും വരില്ല, കാരണം നമ്മളെന്താണ് മൈനസാണ്. അപ്പോൾ ഇത് ഈ ഒരു അപകടത്തെ ഈ നിയമപാലകരെ അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നവർ തിരിച്ചറിയണ്ടേ? കാരണം സ്കൂളുകളിൽ ഇത് ഇതിനേക്കാൾ വഷളായി കഴിഞ്ഞാൽ ഏതു രീതിയിലാണ് സുരക്ഷിതത്വം കൊണ്ടുവരാൻ പോകുന്നത്? നമുക്ക് പല മോഡേൺ ഇതൊക്കെ പറയാം, പക്ഷെ അതൊന്നും അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യില്ല, ഈ ക്രൈസിസിനെ പരിഹരിക്കാനാവില്ല. അപ്പോൾ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവണം, എൻഗേജ്മെൻ്റ് ഉണ്ടാവണം, ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം, കൂടുതൽ എന്ത് ചെയ്യണം, സ്കൂളുകൾ അവർക്ക് അനുയോജ്യമായ ഇടമാകണം, ചേർത്ത് പിടിക്കണം, ഇങ്ങനെ പല വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷേ അടിസ്ഥാനപരമായുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ, സദാചാരബോധത്തിൻ്റെയൊക്കെ തിരിച്ചുവരവാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകർക്കും നൽകേണ്ട കൃത്യമായ ശിക്ഷണമുണ്ട്. അവരിതുപോലെ തന്നെ മോഡേണൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ഒരു സോഷ്യൽ മീഡിയ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, കൃത്യമായ ബോധവൽക്കരണം ആവശ്യമുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ റീലുകളുടെ സംസ്കാരം എന്ന് പറയുന്നത്, വീഡിയോ സംസ്കാരം എന്ന് പറയുന്നത് അപകടകരമായ ഒരു ചേഞ്ചിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ വേണം. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ നിയമവിരുദ്ധമായി എക്സ്പോസ് ചെയ്യുന്നത്, അതൊക്കെ ഇൻഷാല്ലാ എന്താണ് മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊരു പെർമിസീവായൊരു ലെവൽ എന്താണെന്നുള്ളത്, കുട്ടികളുടെ ഒരു ടാലൻറ്റിന് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതും കുട്ടികളുടെ

0: ഒരു സെലിബ്രിറ്റി മോഡിൽ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മറ്റേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ചെയ്യുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം പാരൻസ് ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു, എന്താ നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു ഡിവൈഡ് ഉണ്ടല്ലോ, ആ ഡിവൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്തായാലും ശരി, ഇത് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പല കുട്ടികളും അനുഭവിക്കുന്നത് ഇങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളല്ല. ഇപ്പോൾ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ ഇൻറ്റാക്റ്റായിട്ട് കുട്ടികളെ ഉള്ളിൽ ബാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെയും സംഭവിക്കുന്നുണ്ട്. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാന വിശ്വാസങ്ങൾ, അടിസ്ഥാന സങ്കല്പങ്ങൾ, അടിസ്ഥാന ധാർമ്മികത, സദാചാര ബോധം ഇതൊക്കെ തന്നെ മാറ്റിയെടുക്കുക തന്നെ വേണ്ടി വരും. അതല്ലാതെ സുരക്ഷിതമായൊരിടമാക്കി മാറണം. അപ്പോൾ ഏറ്റവും അടുത്ത ബാലാവകാശ കമ്മീഷൻ്റെ ഒരു പിന്നെ മറ്റേ സജഷൻ എന്താണ്, കുട്ടികൾ മുടി വെട്ടി വളർത്തിക്കോട്ടെ. അത് വായിച്ചതിൻ്റെ ഇടയിൽ എവിടെ ഉണ്ട് ഈ പറഞ്ഞ പോലെ ചില ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ആ ഇടയിലുള്ള പാരഗ്രാഫിന് ഒരു വിലയുണ്ടാവില്ല. മറിച്ച് ഇതിൻ്റെ മുകളിലും താഴെയുള്ള സാധനം മാത്രമേ ഉള്ളൂ കുട്ടിക്ക് അവൻ്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, മുടി വളർത്താന്നുള്ളത്. ആലോചിച്ച് നോക്കും, അതൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ളൊരു മാറ്റം എന്താണ്, കുട്ടികൾ ഏത് കോലത്തിലും ആയിരിക്കും വരുന്നത്. നമുക്കറിയാം ഇന്ന് തന്നെ കുട്ടികൾ കണ്ണാടിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. എവിടെയെങ്കിലും ഒരു ഒരു ചെറിയ ബ്രേക്ക് വന്ന അവനെന്താണ്, എവിടെയെങ്കിലും ഒരു കണ്ണാടുണ്ട്. ഇതെന്തുകൊണ്ടാണ്, അവൻ അവനെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആവുകയാണ്. അപ്പോൾ ഈ മുടി തീന്ന് അവൻ്റെ മുടിയിൽ നിന്ന് കൈ എന്ത് ചെയ്യില്ല, ഓരൂല്ല. പിന്നെ അവന് ചീർപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒക്കെ കൈയോണ്ട് എന്ത് ചെയ്യണം, റെഡിയാക്കി എടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സമയം, അവൻ്റെ ശ്രദ്ധ എല്ലാം തന്നെ ഇത്തരം ചില കാര്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊക്കെയുള്ള ചില ഈ സർക്കുലറുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നന്നായി എന്തു ചെയ്യണം, അതിൻ്റെ ഒരു ബാക്ക് അല്ലേ സംഭവിക്കാനിടയുള്ള കൂടെ ആലോചിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: പീസ് റേഡിയോ. Tune to reality.

0: മഹാനായ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ
1: നമ്മളെ
0: പഠിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം. മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങി, അവർ മൂന്ന് പേരും പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. ഗുഹയിൽ കുടുങ്ങി, ഗുഹാമുഖത്തെത്തിയപ്പോൾ അതിൻ്റെ മുഖത്ത് വലിയൊരു പാറക്കല്ല് വന്നടഞ്ഞു. അങ്ങനെ മൂന്ന് പേരും തള്ളുകയും ആ ഒരു ശക്തി കൊണ്ടൊരിക്കലും ആ പാറക്കല്ലിനെ നീക്കാൻ സാധിക്കാതിരുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവരൊരാൾ പറയുന്നത്, നമുക്ക് നമ്മൾ ചെയ്തു വെച്ച നന്മകൾ വെച്ച് എന്ത് ചെയ്യാം, റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്നുള്ളത്. ആ സമയത്ത് ഓരോരുത്തരും ഓരോ നന്മകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം, ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരു ആട്ടിനെ കറക്കുന്ന ആട്ടിനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പാല് കറന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് ഉറങ്ങിപ്പോയി. എൻ്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ ഞാൻ അവരോടൊപ്പം കാത്തിരുന്ന് അതിനുശേഷം ഉണർന്നതിന് ശേഷം അവർക്ക് പാല് കൊടുത്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് പോലും ഞാൻ എന്ത് ചെയ്തത്, മക്കൾക്കും ഭാര്യക്കുമൊക്കെ പാല് കൊടുത്തത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി പറയുന്നത്, ഞാൻ എനിക്കൊരു നല്ല സുന്ദരിയായ എൻ്റെ അമ്മാവൻ്റെ മകളുണ്ടായിരുന്നു, അവരുമായിട്ടൊരു തിന്മക്ക് വേണ്ടി അവസരം ലഭിച്ചു, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന് അവളുടെ ദേഹത്തിരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ തിന്മയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞ പ്രാർത്ഥന, എനിക്കൊരു ആൾ ജോലിക്ക് വേണ്ടി ഞാൻ വിളിച്ചു, അയാൾ കൂലി വാങ്ങാതെ പോയി, അദ്ദേഹത്തിൻ്റെ കൂലി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരാടിനെ വാങ്ങി, എന്നിട്ട് അതിനെ വളർത്തി, അതിനെ അത് ആ ആടുകൾ പെറ്റുപെരുകി ധാരാളം മലഞ്ചെരുവോളം അതെന്ത് ചെയ്തു, ആയി മാറി. ഒരു ദിവസം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ ആടുകളെ മുഴുവനും ഞാൻ എന്ത് ചെയ്തു, ആടുമാടുകളെ മുഴുവനും ഞാൻ അത് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ്. ഞാനത് പറയാനുള്ള വിഷയം, ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടത് പ്രവാചകൻ്റെ ഓരോ കഥ ഓരോ പറഞ്ഞതിന് ഓരോ സംഭവങ്ങളും നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ആ ഗുഹാമുഖത്ത് കുടുങ്ങിയത് മൂന്ന് പേർക്ക് പുറമെ നാല് പേരായിരുന്നു. ഗുഹാമുഖത്ത് കുടുങ്ങിയത് എന്നുണ്ടെങ്കിൽ നാലാമതായി നമ്മൾ ഓരോരുത്തരുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ
1: നമുക്കെന്താണ് പ്രാർത്ഥിക്കാനുള്ളത്?
0: അതെ, നമുക്കെന്തായിരിക്കും നമ്മുടെ റബ്ബിനോട് രഹസ്യമായി ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്ത നന്മകളെടുത്ത് പ്രാർത്ഥിക്കാനുണ്ടാവുക എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. ആ ആലോചനയിൽ നിന്നായിരിക്കും പലപ്പോഴും നമ്മൾ ഇതുവരെ ചെയ്ത നന്മകൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ നമ്മൾ എന്ത് ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴൊക്കെ ആ ചെയ്ത നന്മകളൊക്കെ ഒരു പക്ഷേ നമ്മളെടുക്കുമ്പോൾ നമ്മളറിയാതെ അതിൽ വന്നു പോയ ഓരോ അപാകതകൾ നമ്മളിലേക്ക് എന്ത് ചെയ്യൂ, കടന്നു വരുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾക്ക് കാരണക്കാരാവണം. റബ്ബിനോട് എടുത്തു പ്രാർത്ഥിക്കാൻ കഴിയുന്ന ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഈ മൂന്ന് മൂന്ന് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളെപ്പോലെ എൻ്റെ റബ്ബിനോട് എനിക്ക് ഒരു പ്രയാസഘട്ടത്തിൽ, റബ്ബേ ഞാൻ ചെയ്ത ഈ നന്മ നിൻ്റെ വജഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ കരകയറ്റി തരണമെന്ന് റബ്ബിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കോൺഫിഡൻസ് ഉള്ള അത്തരം ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണമെന്നാണ് ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു എളിയ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാല്ലാഹ് നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപദം. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള. ജനനം, വളർച്ച, അവതരിപ്പിക്കുന്നത് മൂസ സലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭരും മഹത്തുക്കളുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തെയാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗുണപാഠങ്ങൾ, മഹത്തായ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന വൈജ്ഞാനിക സാമൂഹിക ജീവിതമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, പൂർവസൂരികളായിട്ടുള്ള ആളുകൾ നയിച്ചിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ നമുക്ക് നൽകുന്ന വെളിച്ചം വിലമതിക്കാനാവാത്തതാണ്. മറ്റൊരാളിൽ നിന്ന് ലഭിക്കാത്ത വിധം സമ്പന്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരെ പിൻപറ്റി വന്നവരും ജീവിതത്തിൽ കാണിച്ച വിരക്തി, അറിവുകൊണ്ട് നേടിയ പ്രഭ, അതുപോലെ തന്നെ നീറുന്ന പരീക്ഷണങ്ങളിൽ, നോവുന്ന വേദനകളിൽ ക്ഷമയോടെ, സഹനത്തോടെ അവർ മുന്നോട്ടു പോയത്, ഇതെല്ലാം മാതൃകയാക്കിയിട്ടാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ നയിച്ചിട്ടുള്ളത്, അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ടു പോയിട്ടുള്ളത്. ആത്മാർത്ഥമായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമുക്ക് വേണ്ടി ബാക്കിയാക്കിയ അറിവിനെ, അവരുടെ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിൽ നിന്ന് മധുരം നുകർന്ന് വ്യക്തിജീവിതവും കുടുംബരംഗവും സാമൂഹികവും മറ്റു മേഖലകളും നന്നാക്കി സംസ്കരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവിതത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ആധുനിക പണ്ഡിതന്മാരിൽ വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ള, പദവി നൽകപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഉല്ല. പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് അറിവ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വളർന്നു. വ്യത്യസ്ത വിഷയങ്ങളിൽ അവഗാഹം നേടി പല ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതി. ഒട്ടനവധി സംഭാവനകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരും മതപഠിതാക്കളും പ്രബോധകരുമൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളെ, ഗ്രന്ഥങ്ങളെ നന്നായി അവലംബിക്കുന്നു. അവർ നൽകുന്ന ഉപദേശങ്ങളിൽ, അവർ ഏൽപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഇത്തരം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ, അഭിപ്രായങ്ങൾ, അവർ തെളിവുകളെ സ്വീകരിച്ച വഴികൾ, ഇതെല്ലാം പഠിപ്പിക്കപ്പെടുന്നു, സംസാര വിഷയമായി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെക്കുറിച്ച് അറിയുക, ഒരു ബോധമുണ്ടാവുക എന്നത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് ബിൻ അബി ബക്കർ ഇബിന് അയ്യൂബ് ഇബിന് സഅദ് എന്നാണ് ഇമാമിൻ്റെ നാമമായി, പേരായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഷംസുദ്ദീൻ അബു അബ്ദില്ല അല്ലെങ്കിൽ ഇബിന് ഖയ്യിം അൽ ജൗസി ഈ രൂപത്തിലാണ്. അബു അബ്ദില്ല എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്താണ് ഇബ്നു ഖയ്യിമൽ ജൗസി. ഈ രണ്ട് നാമങ്ങളിലാണ് ഇമാം ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു ഖയ്യിമൽ ജൗസിയ ആ പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിടത്ത് കാണാൻ സാധിക്കുന്നത്, ഇമാമിൻ്റെ പിതാവ് ദിമഷ്കിലുള്ള ജൗസിയ മദ്രസയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒരു മുദീർ, ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളായിട്ടാണ് ഇമാമിൻ്റെ പിതാവ് ആ മദ്രസക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉപദേശകനും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുമായിരുന്നു. മാത്രവുമല്ല, ദിമഷ്കിലെ പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വളരെ ശ്രദ്ധയോടെ നാം കേൾക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ട് നിലയിൽ പിതാവ് ഇമാമിന് വഴികാട്ടിയാവുകയാണ്. ഒന്ന്, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. വളർന്നു വരുന്ന മകനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മാതൃകയായിട്ടാണ് ആ കാര്യത്തെ കാണപ്പെടുക. എന്തുകൊണ്ടെന്നാൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിതാവിൽ നിന്ന് മകന് കാണാൻ സാധിക്കുന്നത് വൈജ്ഞാനിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈജ്ഞാനിക ജീവിതത്തിലേക്ക് തിരിയാൻ, മതപരമായ കാര്യങ്ങളെ കൂടുതലായി പഠിക്കാൻ, ആ രീതിയിൽ വളരാൻ ആ കാര്യം അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ആ നാട്ടിലെ പണ്ഡിതരിൽ ഒരാളാണ്, ഇൽമുള്ളവരിൽ ഒരാളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ അപൂർവം, വളരെ കുറവായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾക്ക് ദീനിയായി മക്കളെ വളർത്താൻ ആഗ്രഹമുണ്ട്, നല്ലൊരു ശതമാനം ആളുകളുടെ മനസ്സിൽ അതുണ്ട്. പക്ഷേ ദീനിയായി പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല. ആഴത്തിൽ അറിവുള്ളവർ, മതപരമായ കാര്യങ്ങളെ വായിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളവർ, അത് പറഞ്ഞുകൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനുമുള്ള യോഗ്യത നേടിയവർ, അത് വളരെ കുറവാണ്. ഇമാമുകളായി ലോകത്ത് വന്നവർക്ക് കിട്ടിയ വലിയ ഒരു സൗഭാഗ്യമാണ് പിതാക്കന്മാർ ആ രൂപത്തിലുള്ളവരായിരുന്നു, ആ മാർഗത്തിലുള്ളവരായിരുന്നു എന്നത്. നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ അത് കൂടുതലായി നേടാനും, മക്കൾ, കുടുംബം ആ രൂപത്തിൽ വളർന്നു വരാനും തൗഫീഖ് നൽകണേ. ഒരുപാട് സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും വിശദമായും ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്തേണ്ടവർ, വഴക്കിയെടുക്കേണ്ടവർ നമ്മളാണ്. നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ ഒക്കെ അതിനുവേണ്ടി ക്രമീകരിക്കാനുള്ള മാനസിക ഒരുക്കം നമുക്കുണ്ടാവണം. ഇമാമിന് ആ പേര് ഇബ്നു ഖയ്യിം അൽ ജൗസി എന്ന പേര്, ഇത് കാരണമൊക്കെയാണ് നൽകപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഏറ്റവും നല്ല രൂപത്തിൽ ദീനിയായ സംവിധാനങ്ങളെ കൊണ്ടു നടക്കുന്ന, നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ പ്രയോഗിക്കപ്പെട്ട ഒന്നായിട്ടാണ് ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ എന്ന പേരിനെ കാണുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അധികമായും അറിയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇബ്നുൽ ജൗസി എന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹം ഹിജറ 500s ജീവിച്ച പണ്ഡിതനാണ്. ചിലപ്പോൾ ഇബ്നുൽ ജൗസി എന്നതും ഇബ്നു ഖയ്യിം അൽ ജൗസി എന്നതും ഒന്നു തന്നെയാണോ, വ്യത്യാസമില്ലേ, ആ രൂപത്തിലുള്ള സംശയങ്ങൾ അപൂർവം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമൊന്ന് സൂചിപ്പിച്ചത്. ഇബ്നുൽ ജൗസി എന്നവർ വലിയ പണ്ഡിതനാണ്. ഹിജറ 510s അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അബുൽ ഫർജ് അബ്ദുറഹ്മാൻ ഇബ്നു അബിൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പൊ രണ്ടുപേരും ഏകദേശം 100s വ്യത്യാസമുണ്ട്. 100s വ്യത്യാസം, ആ നിലക്ക് അവരെ നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകം ഇമാമിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിടത്ത് കാണാൻ സാധിക്കും. ഒരു തെഷ്വീഷ്, ആശയക്കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയാണ്. സാമ്യതയുള്ള ഒരേ രൂപത്തിലുള്ള പേരുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവരെ നാം തിരിച്ചറിയാറുള്ളത് അവരുടെ മറ്റ് കാര്യങ്ങൾ. ഇപ്പം ഇവിടെ രണ്ട് പണ്ഡിതന്മാരുടെയും ജീവിത കാലഘട്ടം, അവരുടെ പേരുകൾ തമ്മിലുള്ള വ്യത്യാസം, ഇനി അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. 1, ഇബ്നു ഖയ്യിം അൽ ജൗസി. 2, ഇബ്നുൽ ജൗസി. നാം കേൾക്കുന്നത് ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവിതത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം ദിമഷ്കിലാണ്. ഹിജറ 691 സഫർ മാസത്തിലാണ് ഇമാമിൻ്റെ ജനനം നടന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വൈജ്ഞാനികമായ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ, വൈജ്ഞാനിക യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കൊന്നുകൂടി വിശദീകരിക്കാം. വളരെ പ്രസിദ്ധനായ ഫഖീഹ് അതായിരുന്നു ഇമാം. മതവിധികൾ പറയാൻ പ്രമാണങ്ങളിൽ നല്ല പാണ്ഡിത്യം നേടിയ ആൾ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ അത് വ്യക്തമാകുന്ന കാര്യമാണ്. വെറുതെ നൽകപ്പെട്ട ഒരു പേരല്ല ഫഖീഹ് എന്നുള്ളത്. അതുപോലെ മുഫസ്സിറാണ്, ഖുർആനിന് വിശദീകരണം നൽകിയിട്ടുള്ള പണ്ഡിതനാണ്, നല്ല ആലിമാണ്, നല്ല ഇൽമുള്ള, അറിവുള്ള, വിവേകമുള്ള, കഴിയുന്നത്ര സൂക്ഷ്മത ഓരോ കാര്യങ്ങളിലും കാണിച്ച വലിയ പണ്ഡിതനാണ്. വളരെ മഹത്തായ സന്ദേശങ്ങൾ നൽകുന്ന, വിശ്വാസികളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. ഒരായത്തിന് വെച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങളിലൂടെ, പ്രത്യേകിച്ച് വിശ്വാസ മേഖലയുമായി ബന്ധപ്പെട്ട, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൂടെ വിശ്വാസി മനസ്സുകളെ കൊണ്ടുപോയ പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം റഹിമഉല്ലാ. അതാണ് നല്ല അറിവൊത്ത ആളായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഉള്ളയുടെ മദ്ഹബിൽ അവഗാഹം നേടിയ പണ്ഡിതനായിരുന്നു. അതിൽ നല്ല പാണ്ഡിത്യം. പക്ഷേ ആ മദ്ഹബിനെ അന്ധമായി അനുകരിച്ച് മുന്നോട്ടു പോയിരുന്നു എന്നല്ല, തെളിവുകൾ ഏത് ഭാഗത്താണോ, പ്രബലത എവിടെയാണോ അവിടെ നിൽക്കുക എന്നതായിരുന്നു ഇമാമിൻ്റെ നിലപാട്. വിഷയങ്ങളെ, കാര്യങ്ങളെ മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ ഗ്രഹിക്കാൻ ഇമാമിൻ്റെ വഴിയെ സ്വീകരിച്ചിരുന്നു. ഓരോ പണ്ഡിതന്മാരും ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവർ കൂടുതലായി അവലംബിച്ച മദ്ഹബ് ഏതായിരുന്നോ അതിലേക്കാണ് അവർ ചേർക്കപ്പെടുക. അപ്പൊ ഇമാമിനെ പറ്റി പറയുമ്പോൾ അൽ ഹംബലി എന്ന്, അദ്-ദിമശ്ഖി അൽ ഹംബലി എന്ന് പറയപ്പെടും. അത് നമ്മുടെ നാട്ടിലൊക്കെ നാലാൽ ഒരു മദ്ഹബിനെ അനുകരിക്കണം, ആ വാശിപിടുത്തം, ആ അന്ധതയല്ല, കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒന്നിനെ സ്വീകരിക്കുക എന്ന നിലക്കായിരുന്നു. അത് ഇമാമിൻ്റെ ജീവിതത്തിലും കാണാവുന്ന കാര്യമാണ്. ഈ രൂപത്തിലാണ് ഇമാമിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹം അതിൽ പഠനത്തിനായി സ്വീകരിച്ച, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിച്ച ആ മദ്ഹബിൽ നിപുണത നേടി, അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിലൂടെ കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ മതവിധികൾ നൽകിയിരുന്നു. അതാണ് ഇമാമിൻ്റെ വളർച്ചയുടെ, വൈജ്ഞാനിക ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാ കൂടുതലായി ആ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ജനനം, വളർച്ച ഭാഗമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മൂസ സലാഹി കാരാ.

0: ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജുമുഅ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ 1158 ഹദീസ്. وعن أوس بن أوس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فأكثروا علي من الصلاة فيه فإن صلاتكم معروضة علي. رواه أبو داود بإسناد صحيح. أوس بن أوس رضي الله عنه റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിശ്ചയമായും നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ ദിവസമാകുന്നു, വെള്ളിയാഴ്ച ദിവസമാകുന്നു. ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീഹ്, അതിനാൽ എൻ്റെ മേൽ സ്വലാത്തുകൾ നിങ്ങളതിൽ അധികരിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസത്തിൽ. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിശ്ചയമായും നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും, കാണിക്കപ്പെടുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് കസറത്തു സ്വലാത്തി അലൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേൽ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുക എന്നുള്ളത്. വലാ ശക്ക അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമുൽ ഖൽഖി ഹുഖൂഖൻ അലൈന, സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ഹക്ക് അവിടത്തോടുള്ള കടമയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹുഖൂഖുഹു അലൈന അഅ്ളമു മിൻ ഹുഖൂഖി അൻഫുസിന അല അൻഫുസിന, നമ്മുടെ സ്വന്തത്തെക്കാൾ ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യജിബു അൻ തുഖദ്ദിമ മഹബ്ബത്തുഹു അല മഹബ്ബത്തി നഫ്സിക വബിനിക വബീക വഉമ്മിക വസൗജിക വകുല്ലി നാസ്, മുഴുവൻ മനുഷ്യരെക്കാളേറെ നിന്റെ ഇണയേക്കാളും മാതാവിനേക്കാളും പിതാവിനേക്കാളും മക്കളെക്കാളേറെ നിന്റെ സ്വന്തത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് ഉണ്ടാവേണ്ടത് നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് അതാവശ്യമാണ്. ആ മഹബ്ബത്തില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതല്ലേ, നിങ്ങളിലൊരാൾ സത്യവിശ്വാസിയാവുകയില്ല തന്നെ ഞാനായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എല്ലാത്തിനേക്കാളേറെ, മുഴുവൻ ജനങ്ങളെക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ, എല്ലാം. അതാണ് വലാ യുംകിനു അയ്യതിമ ഈമാനുക, നിന്റെ ഈമാൻ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. ഈ ഇല്ലാ ബി അൻ തുഖദ്ദിമ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മഹബ്ബത്തി കുല്ലി അഹദിൻ, മറ്റാരേക്കാളും നിനക്കേറ്റവും കൂടുതൽ സ്നേഹം, നിനക്കിഷ്ടം, മഹബ്ബത്ത്, അത് ഏറ്റവും നീ മുൻഗണന നൽകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കിൽപ്പെട്ടതാണ് മിൻ ഹഖിഹി അലൈക, നിന്റെ മേൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയാണ്. അൻ തുക്സിറ മിന സ്വലാത്തി വസ്സലാമി അലൈഹി, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നുള്ളത്. വഹുവ ലൈസ ബിഹാജത്തിൻ ഇലാ സ്വലാത്തിക വസലാമിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്റെ സ്വലാത്തും നിന്റെ സലാമും ആവശ്യമില്ല. വലാക്കിന്നക അൻത ബിഹാജത്തിൻ ഇലാ അജ്രി ഹാദിഹി സ്വലാത്തി വസ്സലാം, പക്ഷേ നീ ആവശ്യക്കാരനാണ് ഈ സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും ഒക്കെ പ്രതിഫലം. സഹോദരങ്ങളെ, ലിഅന്നക ഇദാ സ്വല്ലൈത അലർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ വാഹിദ സല്ലല്ലാഹു അലൈക ബിഹാ അശ്റ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ അതിന് നിനക്ക് 10 പ്രതിഫലമാണ് ലഭിക്കുന്നത്. വൈദ അകുൽച്ച അള്ളാഹുമ സല്ലി അലാ മുഹമ്മദ്, അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അനുഗ്രഹം ചൊരിയണേ എന്ന പ്രാർത്ഥനയാണത്. അങ്ങനെ നീ പറയുമ്പോൾ സല്ലല്ലാഹു അലൈക അശറ മറാത്ത്, പത്തനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നു. മഅ അന്നക ഫീ ഹാജതിൻ ഇലാ ദാലിക വർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഫീ ഹാജതിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ആവശ്യമില്ല, പക്ഷേ നിനക്കത് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് നിർബന്ധമായും പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്, മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന്. അത് നിങ്ങൾ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ മായന, അതിൻ്റെ അർത്ഥമെന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നമ്മൾ പറയുമ്പോൾ അധികം ആളുകൾക്കും ഈ കലിമത്തിൻ്റെ മായന അറിയുകയില്ല. മുഹമ്മദിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അബുൽ ആലിയ റഹിമഹുല്ല പറയുന്നുണ്ട്, സ്വലാത്തുല്ലാഹി അലാ നബിയിഹി സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തുണ്ടല്ലോ, അതിനെ വിശദീകരിച്ചുകൊണ്ട് അബുൽ ആലിയ റഹിമഹുല്ല പറഞ്ഞു, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നബിയെ അവിടെ വാഴ്ത്തുകയാണ്. അവിടെ മലഉൽ അഅലയിൽ, അത്യുന്നതമായ സ്ഥാനത്ത്, മലക്കുകളുടെ എല്ലാം ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദൽ മലായിക്കത്തിൽ മുഖർറബീൻ, അള്ളാഹുവിൻ്റെ മുഖർറബീങ്ങളായ മലക്കുകളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സനാ യുസ്നി അലൈഹി, അതാ അബ്ദി ഫുലാൻ ഫീഹി കദാ വകദാ വയദ്കുറു മിൻ സിഫാത്തിഹിൽ ഹമീദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുത്യർഹമായ വിശേഷണങ്ങൾ അവിടെ പറയപ്പെടുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, അസ്നല്ലാഹു അലൈക അശറ മറാത്ത്, നിശ്ചയമായും നിന്റെ സ്ഥാനം അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയപ്പെടുകയാണ്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാം അധികരിപ്പിക്കണം, പ്രത്യേകിച്ച് ഫി യൗമിൽ ജുമുഅത്തി വഫി കുല്ലി വഖ്തിൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും അതല്ലാത്ത സമയങ്ങളിലുമെല്ലാം ആ ഒരു കാര്യം നിർവഹിക്കണം എന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഹദീസ് വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഇന്ന മിന അഫ്ളി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിശ്ചയമായും നിങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, ആദ നബി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഖുബില, ആദ നബി മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി നഫ്ഖ വഫീഹി സഇഖ, ലോകാവസാനം സംഭവിക്കുക അത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും. ഫ അക്സിറു അലയ്യ മിന സ്വലാത്തി ഫീ, വെള്ളിയാഴ്ച ദിവസത്തിൽ എൻ്റെ പേരിൽ സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. ഫ ഇന്ന സ്വലാത്തുക്കും മഅറൂദത്തുൻ അലയ്യ, നിശ്ചയമായി നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, കൈഫ തുഅറദു സ്വലാത്തുന അലൈക, എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക. വഖദ് അരിംച ഔ ബലീച, നിങ്ങൾ നുരുമ്പി ദ്രവിച്ചു പോയിരിക്കുകയില്ലേ നിങ്ങൾ മരണശേഷവും നിങ്ങളുടെ മരണശേഷവും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ അസ്സവജൽ ഹറമ അലൽ അർദി അജസാദൽ അംബിയ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ ശരീരങ്ങളെ ഭൂമിക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന്. മണ്ണ് തിന്നുക എന്നുള്ളത് നിഷിദ്ധമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ അധികരിപ്പിക്കുക എന്നതിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്, നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അനാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ നേതാവാണ്. വയോമൽ ജുമാഅത്തി സയ്യിദുൽ അയ്യാം, ജുമാ ദിവസം എന്നത് ദിവസങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ വഫി സ്വലാത്തി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൽ യൗമി മസായ ലൈസത്തിൽ ഗൈരിഹി, മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത വിധം പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്, മറ്റു ഹിക്മത്തുകളും അതിലുണ്ട്. അന്ന കുല്ല ഖൈരിൻ നാലത്തുഹു ഉമ്മത്തുഹു ഫീ ദുനിയാ വല്ലാഖിറ ഫഇന്നഹമാ നാലത്തുഹു അലാ യദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിനുള്ള ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകളെല്ലാം വന്നെത്തിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെയാണ്. ഫജമഅ അല്ലാഹു ലി ഉമ്മത്തിഹി ബിഹി ബൈന ഖൈരി ദുനിയാ വല്ലാഖിറ, ആ ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളും കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് ഒരു അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടിക്കൊടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെയാണ്. ഫഅലമു കരാമത്തിൻ തഹ്സുലു ബിഹി ലഹും, അവർക്കെല്ലാവിധ ആദരവും മഹത്വവും ലഭിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അതുകൊണ്ട് തന്നെ ഈ ജുമാ ദിവസത്തിൽ ആ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം സ്ഥാനം നൽകും, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ മഹത്വമാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് ദിവസങ്ങളിൽ ശ്രേഷ്ഠമാക്കിക്കൊടുത്ത വെള്ളിയാഴ്ച ദിവസത്തിൽ, ആ ദിവസത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണം എന്നത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികരിപ്പിക്കുക. ഇഷ്ഗലു അംഫുസകും ഫി യൗമിൽ ജുമാ ബികസറത്തി സ്വലാത്തി അലൈ ബികസറത്തി സ്വലാത്തി അലയ്യ. നിങ്ങൾ ജുമാ ദിവസത്തിൽ എൻ്റെ പേര് സ്വലാത്തുകളെ അധികരിപ്പിക്കുന്നത് അത് അതിൽ മുഴുകുക എന്നതാണ്. ഹത്ത തനാലോ അൽ അജ്ര വസ്സവാബ്, നിങ്ങളതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്നതുവരെ. നിശ്ചയമായും നിങ്ങളുടെ സ്വലാത്തുകൾ നിശ്ചയമായും അത് എത്തിക്കപ്പെടുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിക്കപ്പെടുന്നതാണ്. അതിന് പ്രത്യേകം മലക്കുകളുണ്ട്. ഇന്ന ലില്ലാഹി സയ്യാഹീന, ഇന്ന ലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീന ഫിൽ അർദ്, ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നതായ മലക്കുകളുണ്ട്. യുബല്യഗുന അൻ ഉമ്മത്തി അസ്സലാം, എൻ്റെ ഉമ്മത്തിൻ്റെ സലാമുകൾ അവിടെ എത്തിക്കുന്നതാണ്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഖബറുകളിൽ അതുപോലെ ഉണ്ടാകും. അത് മണ്ണ് തിന്നുക എന്നുള്ളത് ഭൂമിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്ത് വെച്ചും എവിടെ വെച്ചും സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതിനെ പ്രത്യേകമായിക്കൊണ്ട് കൂടിയിരുന്ന് ഒരു മജ്ലിസായിക്കൊണ്ട് ചൊല്ലണം എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ഓരോരുത്തരും അവനവന് യാത്രയിലാകുമ്പോഴും മസ്ജിദിലാകുമ്പോഴും വീട്ടിലാവുന്ന സന്ദർഭത്തിലുമൊക്കെ പഠിപ്പിക്കപ്പെട്ടതായ സ്വലാത്ത്, ഇബ്രാഹീമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഈ ഒരു സ്വലാത്ത്, തശഹുദിൽ നമ്മൾ ചൊല്ലുന്നതായ സ്വലാത്ത്, ഇബ്രാഹീമിയ സ്വലാത്ത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും ലഭിച്ചതുപോലെ അള്ളാഹുവെ നീ അനുഗ്രഹം നൽകണയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, മൻസല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അഷർ, നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമുണ്ട്, 10 നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുമെന്നാണ്. അൽ ബഖീൽ, പിശുക്കനാണ്. മൻ ദുക്കിർത്തു ഇന്ദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേരൊരാളുടെ അടുക്കൽ പരാമർശിക്കപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവൻ അവൻ പിശുക്കനാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. റഹിമ അം ഫുറജുലിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറിയ സന്ദർഭത്തിൽ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞല്ലോ. അതിലൊരു വിഷയം ഇതായിരുന്നു, ഒരാൾ മുഖം കുത്തി വീഴട്ടെ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളുടെ ബാധ്യതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. എല്ലാ സന്ദർഭത്തിലും സ്വലാത്ത് ചൊല്ലുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ജുമാ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി ഈ ഹദീസിൽ നമ്മോട് കൽപ്പനയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നബി സല്ലല്ലാഹു അലൈഹിക്കുള്ള എല്ലാവിധ ഖൈറിനും നന്മക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. നസ്അലുല്ലാഹ സുബ്ഹാനഹു അൻ യർസുഖനാ വഇയാകുമുൽ ഖിയാമ ബിഹഖിഹി, നബി സല്ലല്ലാഹു അലൈഹിയോടുള്ള ആ ഹഖിൽ നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനോടുള്ള ഹക്കും വഹക്ക് റസൂലിഹി വഹക്ക് ഇബാദിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോടൊക്കെയുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന വിഷയത്തിൽ വന്ന ഹദീസാണ് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി, നേർപഥം വാരിക.
3: പീസ് റേഡിയോയിലിനി സ്വരം. കെട്ടുകൾ മൂന്നും കെട്ടി എന്ന വരികൾ. ആലാപനം ഹിഷാം അങ്ങാടിപ്പുറം.

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്വരം എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കെട്ടുകൾ മൂന്നും കെട്ടി എന്നു തുടങ്ങുന്ന വരികൾ ആലപിച്ചത് ഹിഷാം അങ്ങാടിപ്പുറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ആണിനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ സ്ത്രീപക്ഷവാദികൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ ഹിലാൽ സലീം സി പി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്ത്രീകൾ മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പം സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ഇൻസൈറ്റുകളിൽ ആ വിഷയം പറഞ്ഞിരുന്നു. ഫെമിനിസം എന്ന് പറയുന്നൊരു ആശയം എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകളെ സ്വാധീനിക്കുന്നത്, എന്താണതിൻ്റെ ചരിത്രം, എങ്ങനെയാണ് അത് സ്ത്രീകളെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഇൻസൈറ്റിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫെമിനിസം എന്താണ് സ്ത്രീകൾക്ക് നൽകിയത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വളരെ ബേസിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ ചരിത്രപരമായിട്ട് പല സൊസൈറ്റികളിലും പല സാമൂഹിക അവസ്ഥകളിലും പല സമൂഹങ്ങളിലും സ്ത്രീകളെ പലപ്പോഴും പുരുഷൻ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ചരിത്ര സത്യമാണ്. കാരണം ഓരോ കാലഘട്ടങ്ങളിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസിൽ പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഭരിക്കുക എന്നുള്ളത് പുരുഷൻ പല കാലഘട്ടങ്ങളിലും ചെയ്തതാണ്. അത് ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ അവകാശം കൊടുത്ത കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആറാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അറേബ്യയല്ല ഏഴാം നൂറ്റാണ്ടിലുള്ളത്. ആറാം നൂറ്റാണ്ടിൽ സ്ത്രീകളെ വെറും കൊമോഡിറ്റി ആയിക്കൊണ്ട് ചരക്കുകളായി കണ്ടുകൊണ്ടിരുന്ന സ്ത്രീ ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു മൂടണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന ഒരു പണി അവിടെ ഇസ്ലാം എന്ന് പറയുന്നൊരു ആശയം വന്നതോടുകൂടി സംഭവിക്കുകയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു എല്ലാവരും അങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, പക്ഷേ ചരിത്രത്തിൻ്റെ പല സന്ധികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കാണാൻ പറ്റും. എന്തിനേറെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ പോലും അതുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ എത്രത്തോളം നടക്കുന്നു, എന്താണ് അതിൻ്റെ റിസൾട്ട്, എവിടെയെങ്കിലും റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ സ്ത്രീകൾ അസോൾട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ കാണുമ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും പുരോഗമിച്ചു, നമ്മൾ 2026 എത്തി, എന്നിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോൾ പിന്നെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ ഫെമിനിസം എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികൾ ഫെമിനിസം

ആ ഒരു എഡ്ജ് കൊടുക്കാൻ ഫെമിനിസത്തിന് തീരെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷേ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ കൊടുത്തെങ്കിലും അറ്റ് വാട്ട് കോസ്റ്റ്? എന്താണ് ഫെമിനിസം അവർക്ക് തിരിച്ച് സമ്മാനിച്ചത്? സ്ത്രീ ഈ ഫെമിനിസത്തിലൂടെ അവർക്ക് ഇതൊക്കെ കിട്ടിയെങ്കിലും തിരിച്ച് അതല്ലാതെ അവർ വിചാരിക്കാത്ത മറ്റ് പല കാര്യങ്ങൾക്കും കാര്യങ്ങളും അവരെ ബാധിച്ചു, സ്ത്രീകളെ ബാധിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫെമിനിസം പലപ്പോഴും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, ഫെമിനിസം ആസ് സച്ച് ഒരു ഐഡിയോളജി എന്ന നിലക്കല്ല, അതിൻ്റെ അനുരണനങ്ങൾ അല്ലേ, അത് കാരണം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ, അത് കാരണം സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ പലപ്പോഴും ഇപ്പോൾ ഈ സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളുടെ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പുരുഷനത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞങ്ങൾക്കെന്താ, അവരത് ചെയ്യുന്നില്ല, ഞങ്ങൾക്കെന്താ, ഇങ്ങനെയുള്ള ചോദ്യം കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണ് എന്തോ ഒരു ഹയർ ഗ്രേഡിലുള്ള ആൾ, നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും താഴെയാണ് ഉള്ളത്. അല്ലെ, ഇൻഹറൻ്റ്ലി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്, നമുക്ക് പുരുഷനെ പോലെ ആവണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ മോഡേൺ ഡ്രസ്സിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് പുരുഷനെ പോലെ ഡ്രസ്സ് ചെയ്യുക. അല്ലേ, പുരുഷനെ പോലെ, പുരുഷൻ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും പിന്നെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കും പറ്റിക്കൂടെ, അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കെന്താ പ്രശ്നം. അപ്പോൾ ഇത് പലതരത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ നമ്മുടെ കേരളത്തിലുള്ള ബാലുശ്ശേരിയിലുള്ള ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു, അന്ന് വലിയ കോലാഹലങ്ങളുണ്ടായി, അത് പിന്നീട് അവർ പിൻവലിക്കുന്ന സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നമ്മൾ കൊണ്ടുവരുന്നു, അന്ന് ഡോക്ടർ ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അവരാണ് വലിയ രീതിയിൽ അത് ട്വീറ്റൊക്കെ ചെയ്തു, ഞങ്ങൾ കേരളത്തിൽ പുതിയൊരു വിപ്ലവം കൊണ്ടുവന്നിരിക്കുന്നു, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ആകാംക്ഷ എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ജെൻഡർ ന്യൂട്രലാണ്, അപ്പോൾ ആണും പെണ്ണും എല്ലാം ഒരേ വസ്ത്രമാണ് ധരിക്കുക. അപ്പോൾ എന്തായിരിക്കും വസ്ത്രം? അല്ലേ, പാൻറ്റും ഷർട്ടും ആണോ അതോ പിന്നെ പാവാടയും ഇതാണോ? അപ്പോൾ നമ്മൾ പിന്നീട് അവർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇട്ട് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റിയ എന്താണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുന്നു. അതൊരു വിപ്ലവമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന ആശയത്തിൽ പോലും എവിടത്തേക്കാണ് എത്തുന്നത്? ആൺകുട്ടികളുടെ വസ്ത്രത്തിലേക്ക് പെൺകുട്ടി എത്തുന്നു. പിന്നെ അത് വലിയ ചർച്ചയായ സമയത്ത് അത് എന്തോ ഞങ്ങളുടെ കംഫേർട്ടാണ്, അതങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടൊന്നുമില്ല, ആൺകുട്ടികളുടെ വസ്ത്രത്തിലേക്ക് എത്തിക്കണം നമ്മൾ വിചാരിച്ചിട്ടില്ല, അതല്ലേ കംഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ആൺ ധരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആണിൻ്റെ ഒരു കാര്യം, അതിനെ മാതൃകയാക്കുക. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്തോ കുറഞ്ഞ ആൾക്കാരാണ്, അതുകൊണ്ട് ആ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു റീലുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ് അസമയം എന്ന് ഒരു കോടതി മുറിയിൽ ഒരു വക്കീൽ ചോദിക്കുന്ന ഒരു രംഗമാണ്. സ്ത്രീകൾക്ക് ഏതാണ് അസമയം? ശരിയാണ്, സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു അസമയമുണ്ടോ? അസമയം എന്നിട്ടൊരു സമയമുണ്ടോ? പാടില്ലാത്തൊരു സമയം. പക്ഷെ നമ്മളൊരു പ്രാക്ടിക്കലി പ്രായോഗികമായി ചിന്തിക്കുന്ന നമുക്ക് അറിയാം, രാത്രികാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈമുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർക്ക് തന്നെ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ക്രൈമുകൾ, അത് പലപ്പോഴും ഫിസിക്കലായിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ക്രൈമുകളാണെങ്കിൽ പുരുഷന് ഒരു പരിധിവരെ അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. സ്ത്രീകൾക്ക് മസിൽ പവറും കാര്യങ്ങളൊക്കെ കുറവാണ്. അത് ബയോളജിക്കൽ ഫാക്റ്റാണ്, നമ്മൾ ഇവിടുന്ന് പറയാനുള്ള ഒരു സ്ത്രീ വിരുദ്ധമായിട്ടൊരു കാര്യം പറയല്ല, ബയോളജിക്കൽ ഫാക്റ്റാണ്. അതുകൊണ്ടായിരിക്കാം രാത്രികാലങ്ങളിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ എന്ന് മാത്രം എഴുതി വെച്ചിടത്തൊക്കെ പുരുഷന്മാരിരിക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്, എന്താ അങ്ങനെ സ്ത്രീകൾ എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീകളില്ലാത്തത് അവിടെ എന്തുകൊണ്ടാണ് പുരുഷന്മാരിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതൊന്നുമില്ല, ആ സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നില്ല, അതാണ് എൻ്റെ ഉത്തരം. അത് വെച്ചിട്ട് രാത്രി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെയല്ല. ആ സമയത്ത് പ്രായോഗികമായി എല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്, കാരണം രാത്രി കാലമാണ്, ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ്, എന്തെങ്കിലുമൊക്കെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ആ സമയത്ത് നമുക്കൊന്ന് സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്തണം എന്നൊരു പക്ഷേ സ്ത്രീകൾ ചിന്തിച്ചതായിരിക്കാം. പക്ഷേ അത് ഭയങ്കര അതിനെ നേരെ മാറ്റി നിർത്തി എന്താണ് ഏതാണ് സ്ത്രീകൾക്ക് അസമയം എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ്, ആ ഒരു സിനിമയുടെ ഒരു രംഗം, അതിങ്ങനെ പ്രചരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ഈ അസമയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അല്ല അവിടുത്തെ വിഷയം. അവിടെ അവർ ശ്രമിക്കുന്നത് എന്താണ്, പുരുഷനെപ്പോലെ രാത്രിയും ഞങ്ങൾ ഇറങ്ങാൻ പറ്റണം. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്ത് അതേപോലെ കുറച്ച് ആൾക്കാർ തട്ടിക്കൂട്ടിയിട്ടൊരു സംഗതി ഉണ്ടാക്കി, അങ്ങനെ അവിടെ അടി നടക്കുന്ന കാണാൻ പറ്റുന്നു. പിന്നെ അതായത് അവിടെ ഇതേ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ സമയത്ത് വരാൻ പറ്റും, ഏത് പാതിരാത്രിക്ക് സ്ത്രീകൾക്ക് മാത്രമായി വരാൻ പറ്റുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കി, പിന്നീട് അടി നടന്നിട്ട് അവിടെ പൂട്ടിക്കുന്ന അവസ്ഥയെ കാണാൻ പറ്റിയത്. എന്തായാലും ഇങ്ങനെയുള്ള അതായത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ നമുക്ക് തുല്യത വേണം, നമുക്ക് വിപ്ലവം വേണം എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അൽക്കുലത്താവുന്ന അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. ഇതേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വസ്ത്രധാരണത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ആണ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ, അങ്ങനെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്, സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളാണ് ഇതിന് ബാധിക്കുന്നത്, അത് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ആലോചിക്കുക, ഇവിടെ ഇവർ ചെയ്യുന്നത്
സ്ത്രീകൾക്ക് തന്നെ സ്ത്രീത്വത്തോട് ഒരു അപമാനം അല്ലേ, ഞങ്ങളുടെ സ്ത്രീത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അപമാനമാണ് അല്ലെങ്കിൽ ഒരു അപകർഷത ഉണ്ടാക്കുന്ന എന്തോ ഒരു പരിപാടിയാണ്.

0: എന്നുള്ള ഒരു തോട്ട്, അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുരുഷൻ്റെ ഭാര്യയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആവുക, അല്ലെ, ഗർഭം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ അത് യഥാർത്ഥത്തിൽ അത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിൽ ഒരു സൊസൈറ്റി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് അത്യന്താപേക്ഷികമായി വേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രഗ്നൻ്റ് ആവുക, അല്ലെങ്കിൽ ഗർഭം ധരിക്കുക, മാതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊന്നുമല്ല പ്രധാനം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുട്ടി ജനിക്കുക, ആ കുട്ടിനെ നർച്ചർ ചെയ്യുക, വളർത്തിയെടുക്കുക, ഇതൊന്നും പ്രത്യേകിച്ച് വലിയ സംഗതിയൊന്നുമില്ല. ഇതൊന്നുമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനം. കോർപ്പറേറ്റ് വ്യവസ്ഥയിൽ ഒരു ശമ്പളമില്ലാതെ ചെയ്യുന്ന ഇങ്ങനെയുള്ള ജോലികൾ, അതൊക്കെ എന്തോ ഒരു എന്താ പറയുക, ഒരു താഴ്ന്ന ജോലിയാണ് എന്നുള്ളൊരു ചിന്ത സ്ത്രീകളെ ഉണ്ടാക്കിയെടുക്കാൻ ഫെമിനിസത്തിന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു എന്നുള്ളത് ഇത് നമ്മളിപ്പോൾ പറയുന്നതല്ല, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. മറ്റൊന്ന് ഇവർ സാധാരണ ചെയ്യാറുള്ളൊരു സംഗതിയാണ് ആൻറ്റി മാരേജ്, അതായത് ഈ വിവാഹം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള വലിയ അവരുടെ ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പുരുഷൻ്റെ കീഴിൽ നമ്മളിങ്ങനെ അട്ടയെ പോലെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ്, അഥവാ പാരസൈറ്റിസമാണ്, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയാണ് ഫെമിനിസ്റ്റുകൾ പറഞ്ഞത്. സോ അതാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പലപ്പോഴും ഈ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു പക്ഷേ ഒരു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സിനിമകൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു 5-6 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. ആ സിനിമകളിൽ അവർ പോർട്രേ ചെയ്യുന്ന പല കാര്യങ്ങളും ഉള്ളതായിരിക്കാം, സാമൂഹിക യാഥാർത്ഥ്യങ്ങളായിരിക്കാം, മാറേണ്ട പല ആചാരങ്ങളും ആയിരിക്കാം. പക്ഷേ അതിലൊക്കെ ഒരു അൾട്ടിമേറ്റ്ലി അവരെത്തുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് വിവാഹം ആവശ്യമില്ല, സ്ത്രീ എംപവർ ആയാൽ മതി, വിവാഹത്തിൻ്റെ ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല. ഈ സിനിമയൊക്കെ എടുക്കുന്ന സംവിധായകൻ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുകയാണ്, ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരു 10 വിവാഹമോചനം നടന്നാൽ എനിക്ക് അത്രയും സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ആശയമാണ് വിവാഹമോചനം നടക്കുക എന്നുള്ളത്. അതായത് വിവാഹമോചനം എന്നുള്ളത് അവർ കാണുന്നത്, ഒരു സ്ത്രീയെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ വിമോചനമാണ് എന്നുള്ള നിലക്കാണ് അവരതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ പോലും ഈ ആശയം ഉള്ളിൽ കൊണ്ട് ആത്മാർത്ഥമായി പറയുന്നതായിരിക്കാം. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പിന്നീട് ഈ വിവാഹം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലിവിങ് ടുഗദർ ആയിരിക്കും. ലിവിങ് ടുഗദറിൽ എന്താ നടക്കുക? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. അവിടെ പുരുഷനാണ് കൂടുതൽ പവർ കിട്ടുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസിൽ പവർ പുരുഷനാണ് കൂടുതൽ. സ്വാഭാവികമായിട്ടൊരു പാർട്ട്നേഴ്സ് ആകുന്ന സമയത്ത് അവിടെ പുരുഷന് കൂടുതൽ പവർ ഉണ്ടാവുകയും, പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ആ സ്ത്രീ ആക്രമിക്കപ്പെടാനുള്ള ചാൻസാണുള്ളത്. അപ്പോൾ അതിലേക്ക് സ്ത്രീകളെ തള്ളിയിടുന്നതാണ് ഫെമിനിസം എത്തിച്ചേർന്നിട്ടുള്ള ഒരു ദുരവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വിവാഹത്തെ എതിർക്കുന്ന രീതിയിൽ ചില ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇതിനൊരു പരിഹാരമായിട്ട് പറഞ്ഞത് ലെസ്ബിയനിസം പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. ഏത് ഈ വിവാഹം വേണ്ട, വിവാഹത്തിലൂടെയുള്ള പ്രശ്നങ്ങൾ കുറേ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ശരിക്കും മനസ്സിലാക്കുക, സ്ത്രീകൾ വിവാഹത്തിലൂടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരൊരിക്കലും നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അത് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ്. അവിടെ സംഭവിക്കേണ്ടത് ആ എന്താണോ പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ വിവാഹം എന്ന് പറഞ്ഞ വ്യവസ്ഥിതി തന്നെയാണ് പ്രശ്നം, ഈ വ്യവസ്ഥിതിക്കെതിരെ നമ്മൾ പോരാടണം, ഇവിടെ ലെസ്ബിയനിസം കൊണ്ടുവരണം, ഏത് വിവാഹത്തിന് പകരം ലെസ്ബിയനിസം കൊണ്ടുവരണം, അങ്ങനെയും പറഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതേ രീതി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ആശയത്തിൻ്റെ ആളുകൾ, ഫെമിനിസം ആണെങ്കിലും ഇമ്പീരിയലിസം ആണെങ്കിലും, ഈ പറയുന്ന കമ്പോളവൽക്കരണം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ആളുകൾ ഇസ്ലാമിനെ എതിർക്കുന്നതും ഈ ഒരേ വശത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് അവർ ഇസ്ലാമിനെ എതിർക്കുന്നത്? നേർക്ക് നേരെ അവർ പറയുക വെച്ചാൽ ജെൻഡർ ഈക്വാലിറ്റി ഇല്ല, ഇസ്ലാമിൽ ജെൻഡർ ഈക്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇസ്ലാം അതിനൊന്നും അനുകൂലിക്കുന്നില്ല, ഇങ്ങനെ ജെൻഡർ ഈക്വാലിറ്റിനെ അനുകൂലിക്കുന്ന, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആരോടാണ് പറയുന്നത് ഓർക്കണം. സ്ത്രീകൾക്ക് ഇവരി ഈ പറയുന്ന പല അവകാശങ്ങളും കൊടുത്ത ഒരു 200 വർഷം മുമ്പാണ് പല സ്വത്തവകാശം പോലും സ്ത്രീകൾക്ക് കിട്ടുന്നത്. നമുക്ക് മനസ്സിലാക്കണം, 1400 വർഷം മുമ്പ് അതേ അവകാശങ്ങൾ സ്ത്രീക്ക് വകവെച്ചു കൊടുത്ത ഇസ്ലാമിനെയാണ് ഇവരിന്ന് അടിക്കുന്നത്. അതിൻ്റെ ഒരു ഐറണി വേറെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഇവർ സ്ഥിരം ഇസ്ലാമിനെ പറയുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം, ഇങ്ങനെയുള്ള പല ആശയങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കമ്പോളവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കമ്പോളത്തിൽ അവർക്ക് ചില ഇൻട്രസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കമ്പോളത്തിൽ ചില ഇൻട്രസ്റ്റുകളുണ്ട്. അത് ഒരു സ്ത്രീ മൂടി പുതച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്ത ചില ലാഭങ്ങളുണ്ട്. ആ സ്ത്രീ അവളുടെ എല്ലാം തുറന്ന് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ചില ലാഭങ്ങളുണ്ട്. ആ ലാഭത്തിൻ്റെ പേരിൽ, ആ ലാഭത്തെ അവർക്ക് നിഷേധിക്കുന്ന ഇസ്ലാമിനെ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രതിപ്പട്ടികയിൽ നിർത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിർവശത്ത് ഇവർക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ആശയം അതും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയ വളർത്തുന്നതിൽ അവർക്കും പങ്കുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഒരു 9/11 ശേഷം അങ്ങനെയുള്ള ഭീകരാക്രമണമൊക്കെ നടന്നതിന് ശേഷം ഇസ്ലാമിനെ വലിയ രീതിയിൽ തെറ്റായി ചിത്രീകരിക്കുന്ന ആശയങ്ങൾ കാണുന്നത് പല ഭാഗത്തുനിന്നാണ്. പല ഭാഗത്തുള്ള ആളുകൾ ഈ രീതിയിൽ, അതിൽ പ്രധാനപ്പെട്ട ഒരു വശം മുതലാളിത്തത്തിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം അവർ വിചാരിക്കുന്ന സ്ത്രീകളുടെ എല്ലാം തുറന്നിട്ടുകൊണ്ട് സ്ത്രീകളെ ഒരു കച്ചവട വസ്തുവാക്കി അല്ലെങ്കിൽ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് സ്ത്രീകളെ തടയുന്ന ഒരു കാര്യം ഇസ്ലാമാണ്. അതുകൊണ്ടാണല്ലോ ഈ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നത്. കാരണം എന്താണ്, അവർ മനസ്സിലാക്കി കഴിഞ്ഞു അവരെ ചരക്ക് വൽക്കരിക്കുകയാണ്, അവരെ ചരക്കുകളാക്കിയാണ് ഈ മുതലാളിത്തം പരിഗണിക്കുന്നത്. അതിനപ്പുറം അവർക്കൊരു വിമോചനം അത് ഇസ്ലാമിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് ഇസ്ലാം അവിടെ എത്തിയതോടുകൂടി അവർക്ക് ബോധ്യപ്പെടുകയാണ്. മുമ്പ് അവരുടെ കയ്യിൽ ഇസ്ലാം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, അതാണ് ഫെമിനിസം. ഇന്ന് അവർക്ക് ഇസ്ലാം ലഭിച്ചു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫെമിനിസം എന്താണ് സ്ത്രീകളോട് ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ആണിനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ സ്ത്രീപക്ഷവാദികൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ ഹിലാൽ സലീം സിപി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: റേഡിയോയുടെ പീക്ക് ടൈമിൽ നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് തിരുമൊഴികളിലേക്ക് പോകേണ്ടതുണ്ട്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികൾ പ്രോഗ്രാമിന് ഇന്നത്തെ വിഷയം
3: അള്ളാഹുവിൻ്റെ തൃപ്തിക്കും മാപ്പിനും വേണ്ടി സുജൂദിൽ പ്രാർത്ഥിച്ച റസൂൽ എന്നുള്ളതാണ് ഇന്നത്തെ തിരുമൊഴിയുടെ ടോപ്പിക്.
1: ശ്രോതാക്കളെ, കെ വി മുഹമ്മദ് അലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. തിരുമൊഴികൾ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عائشة أم المؤمنين رضي الله عنها قالت فقدت رسول الله صلى الله عليه وسلم ليلة من الفراش فالتمسته فوقعت يدي على بطن قدميه وهو في المسجد وهو منسوبتان وهو يقول اللهم أعوذ برضاك من سخطك ومعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. പ്രശ്നതാക്കളെ, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയാണ്. അവരുടെ മാതാവ് ഉമ്മു റുമാൻ ബിൻത് ആമിർ എന്നിവരാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അനവധി മതവിഷയങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, മതനിയമങ്ങൾ, ഹദീസുകൾ, ഫറായിദുകൾ തുടങ്ങി പല വിഷയങ്ങളിലും പല സ്വഹാബികളുടെയും താബിഈകളുടെയും ഒക്കെ സംശയ നിവാരണ കേന്ദ്രമായിരുന്നു അവർ എന്നതും ചരിത്രം. മദീനയിൽ വെച്ച് തന്നെയാണ് അവർ മരണപ്പെടുന്നത്. ബക്കയിൽ അവർക്കതിലാണ് മറമാടപ്പെട്ടിട്ടുള്ളതും. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്. അവർ പറയുകയാണ്, ഫഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്ത മിനൽ ഫിറാഷ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ രാത്രി അന്വേഷിക്കുകയുണ്ടായി. അതായത് അവരുടെ കൂടെ താമസിക്കേണ്ട ഒരു ദിവസം അവരുടെ കൂടെ ആയിരുന്നു. പക്ഷേ രാത്രി വൈകി ഞാൻ അന്വേഷിച്ചപ്പോൾ നബിയെ കണ്ടെത്തിയില്ല, നബി എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഫൽ തമസ്തുഹു, അപ്പോൾ ഞാൻ നബിയെ അന്വേഷിച്ചു. ഫവക്കത്ത്, ആ ഉറക്കിൽ, ആ ഇരുട്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തപ്പി നോക്കി എന്നർത്ഥം. ഫവക്കാഴ്ത്തു യദി അലാബത്തിന് കഥമേഹി, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദങ്ങളിൽ, കാലിൻ്റെ പള്ളയിൽ എൻ്റെ കൈ ചെന്ന് പതിച്ചു. നബിയെ ഞാൻ അന്വേഷിച്ചപ്പോൾ, എൻ്റെ കൈകൊണ്ട് പരതിയപ്പോൾ എൻ്റെ കൈ തൊട്ടത് നബിയുടെ കാൽപാദങ്ങളിലാണ്. വഹുഫുൽ മസ്ജിദ്, നബി പള്ളിയിലായിരുന്നു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും പള്ളിയും ചേർന്നാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഒരു വിരിയിട്ട വാതിലിനപ്പുറം പള്ളിയായിരുന്നു. അപ്പോൾ നബി തൊട്ടപ്പുറത്ത് പള്ളിയിൽ നമസ്കരിക്കുകയാണ്. വഹുമ മൻസൂബത്താൻ, ആ രണ്ട് കാലുകളും ഇങ്ങനെ നാട്ടിവെച്ച് നബി സുജൂദിലാണ്. വഹു യക്കോല, സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹു റസൂൽ പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. അള്ളാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക് വ ബിമുആഫാതിക മിൻ ഉഖൂബതിക് വ അഊദു ബിക മിൻ ലാ ഉഹ്സീ സനാഅന അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലാഹുവേ, അഊദു ബിറിദാക, നിന്റെ തൃപ്തിയാൽ, ഞാനെൻ്റെ തൃപ്തിയാൽ ഞാനിത കാവൽ തേടുന്നു. മിൻ സഖതിക്, നിന്റെ കോപത്തിൽ നിന്ന്. അല്ലാഹുവേ, നിന്റെ കോപം അതൊരിക്കലും എനിക്ക് സംഭവിക്കരുത്, നിന്റെ തൃപ്തി നൽകണേ എന്നതാണ് ആശയം. അല്ലാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക് വബി മുആഫാതിക മിൻ ഉഖൂബതിക്, അപ്രകാരം നിന്റെ മാപ്പിനാൽ, നിന്റെ സംരക്ഷണത്താൽ, നിന്റെ മാപ്പിനാൽ, നിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹുവേ, നിന്റെ ശിക്ഷ എനിക്ക് വന്ന് സംഭവിക്കരുത്. നീ മാപ്പ് നൽകി, ശിക്ഷയിൽ ഇളവ് നൽകി. നിന്റെ അഫ് ലഭിച്ച ഭാഗ്യവാന്മാരിൽ, ശിക്ഷ ലഭിക്കാത്ത ഭാഗ്യവാന്മാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ഇങ്ങനെ കൂടി പ്രാർത്ഥിക്കുന്നു: വ അഊദു ബിക മിൻക, നിന്നിൽ നിന്നും നിന്നോട് തന്നെ ഞാൻ രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവേ, നിന്നിൽ നിന്ന് ഭയപ്പെടുത്തുന്ന വിശേഷണങ്ങളിൽ എന്തുണ്ടോ ആ എല്ലാ വിശേഷങ്ങളോടും വിശേഷങ്ങളിലൂടെയും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, രക്ഷ ചോദിക്കുകയാണ്. ലാ ഉഹ്സിസന അനാലൈക്, എനിക്ക് നിന്നെ സ്തുതിക്കാൻ, നിനക്കുള്ള സ്തുതികൾ അത് കണക്കാക്കാനാവുന്നതല്ല. ഞാൻ കണക്കാക്കിയാൽ, കിളിത്തപ്പെടുത്തിയാൽ നിന്റെ മേലുള്ള വാഴ്ത്തലുകൾ മതിയാകുകയില്ല. എനിക്കത് ഒരിക്കലും പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയില്ല റബ്ബേ. അൻതകമ സ്നൈത അലാ നഫ്സിക്, നീ നിന്നെക്കുറിച്ച് എങ്ങനെയാണ് വാഴ്ത്തിയത്, പുകഴ്ത്തിയത്, അതുപോലെ തന്നെയാണ് നീ നിന്നെ വാഴ്ത്തിയതുപോലെ തന്നെയാണ്. അതിനപ്പുറം എനിക്ക് നിന്നെ വാഴ്ത്താൻ അറിയില്ല, കഴിവില്ല. നന്ദി പറയാൻ, നന്ദി കാണിക്കാൻ ദുർബലനാണ് ഞാൻ എന്ന രൂപത്തിലാണ് ആ വാക്കുകളുടെ ആശയം എന്ന് തഫ്സീറുകളിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ച അനവധി പ്രാർത്ഥനകളിൽ ഒന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും മാപ്പിനും വേണ്ടി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനെ പുകഴ്ത്തിയും വാഴ്ത്തിയും നന്ദി പറഞ്ഞും ആ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന ആ സുജൂദിൻ്റെ സമയം റസൂലുള്ള ഉപയോഗിച്ചു എന്നതുകൂടി നാം തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ റസൂലാണ് തേടുന്നത്. നാം എത്ര തേടേണ്ടവരാണ്, എത്ര പറയേണ്ടവരാണ്, എത്ര സ്തുതിക്കേണ്ടവരാണ് എന്ന ചിന്ത കൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക് വ ബിമുആഫാതിക മിൻ ഉഖൂബതിക് വ അഊദു ബിക മിൻ ലാ ഉഹ്സി സനാഅൻ അലൈക് അൻത കമ അസ്നൈത അലാ നഫ്സിക്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രതാളുകളിൽ സ്ഥാനം പിടിച്ച് പിന്നീട് വരുന്ന തലമുറ ഏറ്റുപാടേണ്ട ഒരു വീരഗാഥയല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ പ്രതീകങ്ങളായി മാറി മാതൃകയാവുക നാം എല്ലാവരും. അതിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പരിപാടികൾ നിരന്തരം ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പീസ് റേഡിയോ എന്ന നന്മയുടെ ഈ വഴി ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അൻവർ
5: അൻവറിൻ്റെ വളരെ അർത്ഥഗർഭമായ ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ വായിച്ചത്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. സൂറത്തു ആലി ഇമ്രാൻ 140-ാം വചനത്തിന്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തത്തിൽ സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 140-ാമത്തെ വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിച്ചെങ്കിൽ ബദറിൽ വിശ്വാസികൾക്ക് വിജയമുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പരിക്കുകളും കുറവുകളും കേടുപാടുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. ഒരാശ്വസിപ്പിക്കലേ, ഇനി യംസസ്കും കറുഹും ഫഖദ് മസ്സൽ ഖൗമ ഖറുഹും മിസ്ലു, ആ വിഭാഗത്തിനും അതുപോലെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അതുപോലെ വതിൽക്കൽ അയ്യാമു നുദാവിലുഹ ബൈനന്നാസ്, വിജയങ്ങൾ വിജയനാളുകൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ആലം അള്ളാഹു ലദീന ആമനു, വിശ്വാസികളായ സത്യസന്ധരായ ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വയത്തഹദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാക്കുവാൻ വേണ്ടി. ഇതിൻ്റെ അവസാന ഭാഗത്താണ് നാം മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ളാലിമീങ്ങളായ അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അല്ലാലിമൂനഹുമുൽ ലദീന നഖസു ഹഖ് അല്ലാഹി വഹഖ് ഇബാദിഹി, ആരാണ് അക്രമികളായ ആളുകൾ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ, തഫ്സീറു സമീനിൽ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തി. നാസറു സഅദി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിലും അത് വിശദീകരിക്കുന്നുണ്ട്. ളാലിമീങ്ങളെന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള, അള്ളാഹുവിനോടുള്ള ഹക്കിൽ കുറവ് വരുത്തിയവർ, അടിമകളോടുള്ള ഹക്കിൽ അവകാശത്തിൽ കുറവ് വരുത്തിയവർ. ലി അന്നൽ അസ്ല അന്ന മഅന ളാലിം അന്നഖസ് അന്ന മഅന ളുൽമ്, ളുൽമിൻ്റെ അക്രമത്തിൻ്റെ മഅന അത് നഖസ് കുറവ് വരുത്തലാണ്. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹ വലം തളിം മിൻഹു ഷൈഅ എന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ കഹ്ഫിൽ തോട്ടക്കാരെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ, രണ്ട് തോട്ടങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ നൽകി, രണ്ട് തോട്ടങ്ങൾക്കിടയിലും അതിൻ്റെ ഫലങ്ങൾ നൽകി. വലം തദലി മിൻഹു ഷൈഅ, അതിലൊന്നും കുറവ് വരുത്തിയിട്ട്. അവിടെ ലം തൻഖുസ് എന്നാണ് ആ ളുൽമ് കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാലിമു ഹുവല്ലദീ നഖസ ഫീ ഹഖില്ലാഹി വഹഖ് ഇബാദിഹി ബൽ വഹഖ് നഫ്സിഹി, സ്വന്തം നഫ്സിനോടുള്ള ഹക്കിൽ കുറവ് വരുത്തുക, അടിമകളോടുള്ള അവകാശത്തിൽ കുറവ് വരുത്തുക, അള്ളാഹുവിനോടുള്ള ഹക്കിൽ കുറവ് വരുത്തുക എന്നതൊക്കെ. വമാ ളലമൂന വലാകിൻ കാനു അൻഫുസഹും യളിമൂൻ, വമാ ളലമൂന, അവർ നമ്മോട് അക്രമം ചെയ്തിട്ടില്ല, വലാകിൻ കാനു അൻഫുസഹും യളിമൂൻ, അവർ അവരോട് തന്നെയാണ് അക്രമം ചെയ്തത്. സഹോദരങ്ങളെ, ഫദ്ദാലിമു ലാ യുഹിബ്ബുഹുല്ലാ, അങ്ങനെ അക്രമം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഫഇൻ കാന ളുൽമുഹു ളുൽമു കുഫ്രിൻ ഫലാ ഹല്ല ഫീ മഹബ്ബത്തില്ലാ, ഇനി കുഫറിൻ്റെ അക്രമമാണ് അയാൾ ചെയ്തത് എങ്കിൽ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൻ്റെ ഒരു അംശം പോലും അവർക്ക്, ഒരോഹരി പോലും ലഭിക്കുകയില്ല. എന്നാൽ വൈങ്കാൻ അതുൽമുഹു ദൂനദാലിക്ക, അതിന് താഴെയുള്ള, കുഫറിന് താഴെയുള്ളതായ ളുൽമാണ് അക്രമമാണെങ്കിൽ, ഫലഹു മിൻ മഹബ്ബത്തില്ലാഹി ബിഖദരിമ മഅഹു മിനൽ അദിൽ, അയാളിൽ എത്രത്തോളം നീതിയുണ്ടോ അതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന അത്ര മഹബ്ബത്തിൽ നിന്നുണ്ടാവും. വമിൻ കറാഹത്തില്ലാഹി ബിഖദരി മാമാഹു മിനൽ ളുൽം, ഇയാളിൽ എത്ര ളുൽമുണ്ടോ, അക്രമമുണ്ടോ, അതനുസരിച്ച് അള്ളാഹുവിൻ്റെ കറാഹത്ത്, വെറുപ്പും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലാ യുഹിബ്ബു ളാലിമീൻ, വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, അക്രമികളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്നല്ലദീന തഖല്ലഫു അൻ ഉസ്വതി ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ നിന്നവർ പിന്തിരിഞ്ഞു നിന്നു. വഹും മിഖ്ദാറു സുലുസുൽ ജൈസ്, സൈന്യത്തിൻ്റെ മൂന്നിലൊന്ന്, അവരിൽ നിന്ന് ഷഹീദുകൾ ഉണ്ടായിരുന്നില്ല. ലിയന്നഹും നജൂ ബി അംഫുസിഹിം ഫലികൗനിഹും ളുൽമത്തുൽ ലം യത്തഖിദില്ലാഹു മിൻഹും ഷുഹദ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. പിന്തിരിഞ്ഞ ആളുകൾക്ക് അവർക്ക് ഖേദം സംഭവിക്കും. അവർ വഴിയിൽ വെച്ച് പിന്നോട്ട് മടങ്ങിയവരായ ആളുകളുണ്ടാണ്. അവരിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു ഉബൈ ഉബയ്യുണ്ട്, അവൻ്റെ കൂടെയുള്ളതായ മുനാഫിക്കുകളുണ്ട്, അവരിൽ നിന്നൊരു ശുഹദാക്കളെ പോലും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, അന്നല്ലദീന ഖുത്തിലുഫി ഉഹദ്, ഉഹദിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ, മുശ്രിക്കുകളുടെ കൈകളാൽ. അവിടെ മുശ്രിക്കുകൾ ദ്വാലിമ്യങ്ങളാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഷിർക്ക ദുൽമുൻ അദീം, ഷിർക്ക് ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ്. മറ്റൊരു ചോദ്യം ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കുണ്ടാവാം. അപ്പോൾ ഉഹുദിൽ ദ്വാലിമ്യങ്ങളായ ആളുകൾക്ക് സഹായം ലഭിച്ചു എന്നുള്ളതാണോ? മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ടായപ്പോൾ ദ്വാലിമ്യങ്ങളെ ഇഷ്ടപ്പെടുകയും സത്യവിശ്വാസികളെ വെറുക്കുകയുമാണോ എന്നത് ചോദ്യം. ഇല്ല, അതല്ല. അല്ലാഹു ലാ യുഹിബ്ബു ദ്വാലിമീൻ ലി അല്ലാ യദുന്ന ദ്വാനുൻ അന്നൻതിസാറൽ മുശ്രിക്കീന ഫീ തിൽക ലോസുവത്തിമായി മിൻ മഹബത്തില്ലാഹി ലഹും. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ആളുകൾ വിചാരിക്കാതിരിക്കാൻ അള്ളാഹു അവിടെ മുശ്രിക്കുകൾക്കാണ് സഹായം കിട്ടിയത് ആ യുദ്ധത്തിൽ, ഉഹുദ് യുദ്ധത്തിൽ. അതവരോടുള്ള സ്നേഹം കൊണ്ടല്ല. ഫബയ്യൻ അള്ളാഹു അസവജൽ അന്നഹു ലാ യുഹിബ്ബു ദ്വാലിമീൻ, അതാണ് ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. വിജയം അവർക്ക് ഉഹുദിലുണ്ടായെങ്കിലും ദ്വാലിമീങ്ങളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അവർ ദുൽമ് ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവരേറ്റവും വലിയ ദുൽമാണ് ഷിർക്ക്, മുശ്രിക്കുകൾ എന്നുള്ള ഒരവസ്ഥയിലാണവരുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്ന് പ്രത്യേകം അവിടെ ഉണർത്തിയിട്ടുണ്ട്. ദുൽമ്, സഹോദരങ്ങളെ, അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീതിക്കും നന്മക്കും സാക്ഷികളാവേണ്ടവരാണവർ. ഒരിക്കലും ഒരാളോടും അവരോടുള്ള അവകാശം ഹനിക്കുവാനോ അതിൽ കൊടുക്കേണ്ടതിൽ കുറവ് വരുത്തുവാനോ അന്യായമോ അക്രമമോ ചെയ്യാൻ പാടില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. അക്രമത്തെയും അക്രമികളെയും ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഒരാളോടും അനീതി ചെയ്യാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല. അല്ലുൽമു ദുലുമാ തുനിയുമൽ ഖിയാമ, അക്രമം അത് ഖിയാമത്ത് നാളിൽ അന്ധകാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ, അവരുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായി നൽകും. അല്ലാഹു ലാ യുഹിബ്ബു ദ്വാലിമീൻ, അക്രമികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ ദ്വാലിമ്യങ്ങൾ ആരാണ്? അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും സൽക്കർമ്മം ചെയ്യാത്തവരുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് നീതിയാണ്. ഒരാളോടും ഒരു നിലക്കും അക്രമം ചെയ്യാൻ പാടില്ല. അക്രമം പല രൂപത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്ന് തടയൽ, ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹ്, അതൊരു ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് തടയുക. അതേപോലെ ഒമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബി ആയാത്തി റബ്ബിഹി ഫഅ്റദ അൻഹാ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഓർമ്മപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലാ അല്ലാഹി കദീബൻ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അതേപോലെ അള്ളാഹുവിന് പുറം ആരാധ്യന്മാരെ സ്വീകരിച്ചവർ, വലിയ അക്രമമാണ് അവർ ചെയ്തത്. മുസാനബിയുടെ ജനത അവരോട് മുസാനബി പറഞ്ഞത്, യാ ഖൗമി ഇന്നക്കും ളലംതും അൻഫുസക്കും ഇത്തിഖാദിക്കും അൽ ഉജ്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനോടാണ് അക്രമം കാണിക്കുന്നത്, അന്യായം ചെയ്യുന്നത്. നിങ്ങൾ ആ കാളക്കുട്ടിയെ സ്വീകരിച്ചു. വൽ കാഫിറൂന ഹുമു ളാലിമൂൻ, സത്യനിഷേധികൾ അവരാണ് ളാലിമീങ്ങളായ ആളുകൾ. അതേപോലെ തന്നെ ഇബാദത്തിൻ്റെ ഷഅഇറുകളെയും അല്ലാഹുവിൻ്റെ കലിമത്തുകളെയൊക്കെ മാറ്റിമറിക്കുന്ന ആൾക്കാർ അക്രമികളാണ്. ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്തത് മാറ്റിമറിച്ചു. ഷിർക്ക്, ഇന്ന ഷിർക്ക ദുൽമുൻ അദീം, ഇങ്ങനെ പല നിലക്കുമുള്ള ദുൽമിനെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലദീനെ കുലുൻ അംബാലൽ യച്ചാമ ദുൽമൻ, അന്യായമായി കൊണ്ട്, അക്രമമായി കൊണ്ട് അനാഥകളുടെ സ്വത്ത് ഭുജിക്കുന്നവരായ ആളുകൾ, ഷഹാദത്തിനെ മറച്ചുവെക്കുന്നവർ, അപ്രകാരം ദുൽമ ചെയ്യുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യതയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഫിത്നകളെ സൂക്ഷിക്കണം. അത് ളാലിമീങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാവുക, ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും സംഭവിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്, ഭയപ്പെട്ടുകൊണ്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശരരിൻ ഖദ് ഖതറബ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അറബികൾക്ക് നാശം അടുത്തു വരുന്നതായ ഷെറുണ്ട്, യജൂജ് മാജൂജിൻ്റെ കെട്ടുകൾ അഴിക്കപ്പെടുന്നതിന് സമാനമായി വലിയ ഷെറുകളാണ് സമൂഹത്തിലുണ്ടാവുക. ഇദാ കസുറൽ ഖബ്സ്, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ, സുസൈനബ് ബിൻത് ജഹ്ഷ് ചോദിക്കുന്നുണ്ട്, അനുഹുലിക്കു ഫീന വ ഫീന സ്വാലിഹൂൻ, നമ്മുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നശിപ്പിക്കപ്പെടുമോ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നത്, ഇദാ കസുറൽ ഖബ്ത്, മാലിന്യങ്ങൾ, അതായത് മ്ലേച്ഛതകൾ, തിന്മകൾ, അത് വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത്. സഹോദരങ്ങളെ, അപ്രകാരം അക്രമം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ, ദൂക്കു അദാബന്നാർ, നരകശിക്ഷ നിങ്ങൾ ആസ്വദിക്കും. ദൂക്കു അദാബൽ ഖുൽദ്, ശാശ്വതമായ ശിക്ഷകൾ നിങ്ങൾ ആസ്വദിക്കും. ഖിയാമത്ത് നാളിൽ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. എല്ലാം നൽകിയാലും, കൂടെ ഉണ്ടായിരുന്നവരെ, മക്കളെ പകരം നൽകിയാലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ളുൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. യാ ഇബാദി ഇന്നി ഹറംതു ളുൽം, എൻ്റെ അടിമകളെ, നിങ്ങളുടെ മേൽ ഞാൻ ളുൽമിനെ, അക്രമത്തെ നിഷിദ്ധമാക്കി. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു, അള്ളാഹുവിൻ്റെ നഫ്സിന് അള്ളാഹു ളുൽമിനെ നിഷിദ്ധമാക്കിയതുപോലെ തന്നെ ഞാനതിനെ എൻ്റെ നിങ്ങൾക്കിടയിൽ, അടിമകൾക്കിടയിൽ നിഷിദ്ധമാക്കി. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ളുൽമ് കാണിക്കരുത്, അക്രമം കാണിക്കരുത് എന്ന് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന നാടുകളിൽ, ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു ഇറക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വാലിമീങ്ങൾ, അക്രമികളായ ആളുകളെ, ളുൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ആരോടും ഒരനീതി കാണിക്കാതെ, ളുൽമ് ചെയ്യാതെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ. അള്ളാഹുവിനോടുള്ള ഹക്ക് നിർവഹിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്ക് നിർവഹിക്കുക, ദീനിനോടുള്ള അവകാശങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊണ്ടല്ല സത്യനിഷേധികളായ ആളുകൾക്ക് വിജയം നൽകിയത്. പല വിഷയങ്ങളിലും ചില ഇസ്തിദ്റാജുകളുണ്ട്. അനുഭൂതി ആസ്വദിക്കാൻ വേണ്ടി കുറച്ച് സമയം അള്ളാഹു നൽകിയേക്കാം, പക്ഷേ പിന്നീടൊരു പിടുത്തം. ഇന്ന ബത്തുഷ റബ്ബിക്കല ഷദീദ് ഇന്ന ഹുഹു വയുബുദി വയുഅയീദ് വഹുൽ ഗഫൂറുൽ വദൂദ്, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പിടുത്തം, ശിക്ഷയുടെ പിടുത്തം അത് കഠിനമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി, ഈ ഉറച്ച ഈമാനോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലിഇമ്രാൻ 140-ാം വചനത്തിൻ്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ വിചാരം. പ്രഷർ, ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിയപ്പോൾ പ്രധാന വില്ലനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പി യുമായി ബന്ധപ്പെട്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദം എന്ന നിലക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നൽകുക എന്നുള്ളത് പീസ് റേഡിയോ ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഫിസിഷ്യൻ ഡോക്ടർ ആസിഫ് അലി തയ്യിൽ. അദ്ദേഹം കോട്ടക്കൽ HMS ഹോസ്പിറ്റലിലും വർക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: തീർച്ചയായും നാം അനുദിനം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP. എല്ലാവരും, സാധാരണ ജനങ്ങൾ പോലും വളരെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP കൂടി എന്നുള്ള അവസ്ഥ. എന്താണ് ബ്ലഡ് പ്രഷർ അഥവാ BP?
2: ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രക്തക്കുഴലുകൾ ഓരോ അവയവത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതിലേക്കുള്ള രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുകൾ സംഭവിച്ചാൽ, അതിപ്പോൾ രക്തത്തിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ടും അങ്ങനെയുള്ള കേടുകൾ സംഭവിക്കാവുന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ടാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ, ഇല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം പോലെ, അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന അസുഖങ്ങൾ, ഇതൊക്കെ ഈ രക്തസമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വരുന്നത്, ഈ രക്തക്കുഴലുകൾ കേടുവരുന്നതിലൂടെയാണ് പ്രധാനമായും.
1: തീർച്ചയായും ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂ, അളവുകൾ എത്രയാണ്?
2: അതായത് നമ്മൾ ഇത് പഠനങ്ങളിലൂടെ എല്ലാം കണ്ടുവരുന്നത്.